ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, 102.3 മെഗാഹേർട്സിൽ എഫ് എം ബാൻഡിൽ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് ശകവർഷം 1948, വൈശാഖം 19, കൊല്ലവർഷം 1201, മേടം 26, 2026 മെയ് 9 ശനിയാഴ്ച. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ പരിപാടികളിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. സുപ്രഭാതം. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 54 മിനിറ്റും 56 സെക്കൻഡും.

0: നിശിതാങ്കുശേന സമതോ ദണ്ഡേന ഗോഗർദ്ധഭൗ വ്യാധിർഭേഷജസംഗ്രഹൈശ്ച വിവിധൈ മന്ത്രപ്രയോഗൈർവിഷം സർവസ്യൗഷധമസ്തി ശാസ്ത്രവിഹിതം മൂർഖസ്യ നാസ്ത്യൗഷധം. എല്ലാത്തിനും ഒരു മറുപുറം പ്രകൃതിയിൽ സ്വാഭാവികമായും കാണപ്പെടുന്നു. ഇരുട്ടിന് വെളിച്ചമെന്ന പോലെ, കയറ്റത്തിന് ഇറക്കമെന്ന പോലെ, ചൂടിന് തണുപ്പെന്ന പോലെ, ദുഃഖത്തിന് സുഖമെന്ന പോലെ, മധുരത്തിന് കയ്പെന്ന പോലെ, ഇത്തരം ദ്വന്ദ്വങ്ങൾ പ്രകൃതിയിൽ തന്നെ സുലഭമാണ്. ഇത്തരം ദ്വന്ദ്വങ്ങൾ മാറി മാറി വരുന്നതാണ് ജീവിതത്തെ സുന്ദരവും വൈവിധ്യപൂർണവുമാക്കുന്നത്. പണ്ട് ദുഃഖിക്കുന്നവരും സന്തോഷിക്കുന്നവരും ഒരുപോലെ സമ്മതിക്കുന്ന ഒരു വാക്യം പറയൂ എന്ന രാജാവിന്റെ കൽപ്പനയ്ക്ക് ഈ സമയവും കടന്നുപോകും എന്നായിരുന്നു ബീർബൽ പറഞ്ഞതത്രേ. ശാശ്വതമായ, എക്കാലവും നിലനിൽക്കുന്ന, സനാതനമായ ഒരവസ്ഥ ഒരിടത്തുമില്ല. മാറ്റമെന്നത് മാത്രമാണ് മാറ്റമില്ലാത്തത്. ഇത് കാൾ മാർക്സ് മാത്രമല്ല, വളരെ മുമ്പ് ബുദ്ധനും പറഞ്ഞിട്ടുള്ളതാണ്, എല്ലാം ക്ഷണികമാണ് എന്ന്. ഇത് സാക്ഷാത്കരിക്കുന്നതോടെയാണ് മനുഷ്യജീവിതത്തിന് ഒരു ലക്ഷ്യം കണ്ടെത്താൻ കഴിയുന്നത്. എന്നാൽ പ്രകൃതിയുടെ അനിവാര്യമായ ഈ നിയമത്തിന് കീഴ്പ്പെടാതെ വർത്തിക്കുന്ന ചില അപവാദങ്ങളും നമുക്കിടയിലുണ്ട്. അവയെ തിരിച്ചറിയുന്നതും ജീവിത വിജയത്തിന് അത്യന്താപേക്ഷിതമാണ്. അത്തരത്തിലുള്ള ഒരു അപവാദത്തെ ചൂണ്ടിക്കാണിക്കുകയാണ് ഭർതൃഹരി ഈ സുഭാഷിതത്തിലൂടെ നിർവഹിക്കുന്നത്. ശക്യോ വാരയിതും ജലേനഹുതപു ചത്രേണ സൂര്യാതപോ നാഗേന്ദ്രോ നിശിതാങ്കുശേന സമതോ ദണ്ഡേന ഗോഗർദ്ധഭൗം വ്യാധിർ ഭേഷജ സംഗ്രഹൈശ്ച വിവിധൈ മന്ത്രപ്രയോഗൈർവിഷം സർവസ്യൗഷധമസ്തി ശാസ്ത്രവിഹിതം മൂർഖസ്യ നാസ്ത്യൗഷധം. ഹുദബുക്ക് അഗ്നി, ജലേന വാരയിതും ശക്യഹ ജലം കൊണ്ട് തടയാം, സൂര്യാതപഹ സൂര്യന്റെ ചൂട്, ചത്രേണ വാരയിതും ശക്യഹ കുട കൊണ്ട് തടയാൻ കഴിയും. സമതഹ നാഗേന്ദ്രഹ മതമിളകിയ ആന, നിശിതാങ്കുശേന വാണയതും ശക്യഹ മുനയുള്ള തോട്ടികൊണ്ട് നിയന്ത്രിക്കാൻ കഴിയും. ഗോഗർദ്ധഭൗ കാളയായാലും കഴുതയായാലും ദണ്ഡേന വാറയതും ശക്യഹ വടികൊണ്ട് നിയന്ത്രിക്കാൻ കഴിയും. വ്യാധിഹി ഭേഷജ സംഗ്രഹൈഹി രോഗങ്ങൾ ഔഷധക്കൂട്ടുകളാൽ വാറയതും ശക്യഹ സുഖപ്പെടുത്താം. വിഷം വിവിധൈഹി മന്ത്രപ്രയോഗൈഹി വിഷം വിവിധ മന്ത്രതന്ത്രങ്ങളാൽ നിവാരയിതും ശക്യഹ തടയാൻ കഴിയും. ഇപ്രകാരം സർവസ്യ എല്ലാത്തിനും ശാസ്ത്രവിഹിതം ഔഷധം അസ്തി, ശാസ്ത്രവിധി പ്രകാരമുള്ള പ്രതിവിധികളുണ്ട്. എന്നാൽ മൂർഖസ്യ ഔഷധം നാസ്തി, വിഡ്ഢിയായ ഒരുവന് യാതൊരു മറുമരുന്നും ഇല്ല തന്നെ.
1: സുഭാഷിതം.
2: അവതരിപ്പിച്ചത് ഡോക്ടർ ധർമ്മരാജ് അഡാട്ട്.
3: സമയം 6 മണി.
4: ആകാശവാണി FM വാർത്തകൾ.
3: പശ്ചിമബംഗാളിൽ സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിൽ BJP മന്ത്രിസഭ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. കൊൽക്കത്തയിലെ ബ്രിഗേഡ് പരേഡ് ഗ്രൌണ്ടിലാണ് ചടങ്ങ്. പുതുച്ചേരിയിൽ NDA മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി N. രംഗസ്വാമി ലഫ്റ്റനന്റ് ഗവർണർ കൈലാസ് നാഥിനെ കണ്ട് ഗവൺമെന്റ് രൂപീകരണത്തിന് അവകാശമുന്നയിച്ചു. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പിന്തുണയ്ക്കുന്ന ഭൂരിപക്ഷം MLA കത്തുകൾ അദ്ദേഹം ലഫ്റ്റനന്റ് ഗവർണർക്ക് കൈമാറി. തമിഴ്നാട്ടിൽ തമിഴക വെട്രിക്കഴകം നേതാവ് വിജയന്റെ സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വം തുടരുന്നു. ഗവൺമെന്റ് രൂപീകരണത്തിൽ TVKയെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പിന്തുണച്ചെന്ന റിപ്പോർട്ട് ലീഗ് അഖിലേന്ത്യാ പ്രസിഡന്റ് പ്രൊഫസർ ഖാദർ മൊയ്തീൻ തള്ളിയതിനെ തുടർന്നാണ് പുതിയ പ്രതിസന്ധി.

0: ആദായനികുതി നിയമം 2025 കുറിച്ച് പൊതുജന അവബോധവും പങ്കാളിത്തവും സൃഷ്ടിക്കാൻ സംസ്ഥാന വ്യാപക അവബോധ ക്യാമ്പയിൻ പ്രാരംഭ് 2026 കേരളത്തിലും ലക്ഷദ്വീപിലും സംഘടിപ്പിക്കും. ചൊവ്വാഴ്ച ക്യാമ്പയിൻ കൊച്ചിയിൽ ഉദ്ഘാടനം ചെയ്യും. കേരള സാഹിത്യ അക്കാദമി അധ്യക്ഷ സ്ഥാനം കെ സച്ചിദാനന്ദൻ രാജിവെച്ചു. വൈസ് പ്രസിഡന്റ് അശോകൻ ചരുവിലും രാജിവെച്ചിട്ടുണ്ട്. വ്യാജരേഖ ചമച്ച് അനധികൃത അവയവദാനം നടത്തിയ കേസിൽ 3 പേരെ എറണാകുളം റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തു. കുമാരപുരം സ്വദേശി സണ്ണി വർഗീസ്, ഭാര്യ സിനി വർഗീസ്, ചേലക്കുളം സ്വദേശി സനോജ് എന്നിവരാണ് അറസ്റ്റിലായത്. സംസ്ഥാനത്ത് ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, കോഴിക്കോട് ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ഐപിഎൽ ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ 8 വിക്കറ്റിന് തകർത്തു. ഇന്ന് രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും.
1: ആകാശവാണി FM വാർത്തകൾ.

0: പ്രഭാതഗീതം 6:27 കാർഷിക വാർത്തകൾ വിപണി, 6:32 പ്രധാന പത്രവാർത്തകൾ, തുടർന്ന് ഗ്രീൻ മോൺ സ്പൈസസ് കാവ്യധാര, ഗിരീഷ് പുത്തഞ്ചേരിയുടെ രാമായണം ചൊല്ലുന്നോരമ്മ എന്ന കവിത. 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലെ. 6:55 മുതൽ 7:25 വരെ FM ഡയറിയുടെ ആദ്യ ഭാഗം. ഇതിൽ ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, സേവന വാർത്തകൾ, നാട്ടുവിശേഷം. 7:00 മഹിത മലയാളം, സേവന വാർത്തകൾ, ഉപഭോക്താക്കൾ അറിയാൻ. ഈ ഗാനം, ഇന്നത്തെ ഗാനം, ആരോഗ്യക്കുറിപ്പുകൾ, ശനിദശ. 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:35 FM ഡയറി തുടരും. ഇതിൽ സമകാലികം, വേഗം കുറയുന്ന ഭാരം, ശരിയേത് തെറ്റേത്. 7:50 നോവൽ പാരായണം, തക്ഷൻകുന്ന് സ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ. തുടർന്ന് എന്ത് പഠിക്കണം, എന്താകണം. 8:00 ആകാശവാണി FM വാർത്തകൾ, ഇംഗ്ലീഷ് മാറ്റേഴ്സ്. 8:15 യുവവാണി. ബാംഗ്ലൂരിൽ നടന്ന വേൾഡ് യൂത്ത് പാർലമെന്റിൽ പങ്കെടുത്ത NSS വോളണ്ടിയർ ഗായത്രി ജയൻകൃഷ്ണനുമായി അഭിമുഖം, ആദ്യഭാഗം. തുടർന്ന് ഇന്ന് ഈ നിലയത്തിൽ നിന്ന് ചോദ്യമുത്തരം, ചിന്താശകലം.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
0: 8:30 ചലച്ചിത്ര ഗാനങ്ങൾ, 8:40 സമഗ്ര ഹോമിയോ FM ഹെൽത്ത് ലൈൻ. ശ്വാസകോശ അലർജിയും ഹോമിയോപ്പതി ചികിത്സയും, ഡോക്ടർ KV ഷോയ്സിനുമായി അഭിമുഖം. 9:00 സാഹിത്യ സുരഭി, കെ മുരളീധരൻ നായരുടെ പ്രഭാഷണം, സാബു പുളിക്കത്തറയുടെ കഥ സൈക്കിൾ, സുധീഷ് കോട്ടയംബ്രത്തിന്റെ കവിതകൾ. 9:30 FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ, ആകാശവാണി FM വാർത്തകൾ. 10:00 നേർവഴി തിരുവനന്തപുരം റിലേ. 10:15 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 10:25 സേവന വാർത്തകൾ. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില. തുടർന്ന് സംഗീതലഹരി. 10:55 നാട്ടുവിശേഷം. 11:00 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. നിങ്ങൾ കേട്ടത് ഇന്നത്തെ പരിപാടികൾ. ഇനി അല്പസമയത്തിനകം ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹിയിലെ.
3: This is Akashvani. The news read by Tanvi Khurana. Suvendu Adhikari will take oath as the first BJP Chief Minister of West Bengal today. The oath-taking ceremony will be held at the Brigade Parade Ground in Kolkata. Prime Minister Narendra Modi, Home Minister Amit Shah, BJP President Nitin Naveen, Union Ministers and Chief Ministers of all NDA-ruled states are expected to attend the swearing-in ceremony. Earlier, Mr. Adhikari was elected the leader of the state BJP Legislature Party. The Legislature Party meeting was held in Kolkata in the presence of the Home Minister Amit Shah yesterday. Mr. Shah, who presided over the meeting, said that all the proposals were received in the favour of Suvendu Adhikari. Following his election as the BJP Legislature Party leader, Mr. Adhikari met West Bengal Governor R.N. Ravi and staked claim to form the first BJP-led government in the state. The BJP registered a historic victory in assembly elections, ending TMC's 15-year rule. In Tamil Nadu, the uncertainty over formation of government under TVK chief C. Joseph Vijay continues. The new twist came as IUML has rejected the reports of its support to TVK to form the government. Reports are also coming that the swearing-in ceremony, which was to take place today, will not be held. Earlier, TVK had claimed that the actor-turned-politician once again met the governor yesterday and staked claim to form the government, saying that he has the majority. Meanwhile, the IUML headed by Professor Khader Mohideen has said that his party has not given a letter of support to TVK. In another surprising move, the meanwhile AMMK party leader TTV Dhinakaran approached the governor and submitted a letter of support from S. Kamraj, the lone MLA elected from Mannagudi, to make AIADMK General Secretary Edappadi Palaniswamy as the new Chief Minister. External Affairs Minister Dr. S. Jayashankar met Guyanese Health Minister and discussed the progress of India-Guyana health ties. Dr. Jayashankar, who is on a three-nation visit to the Caribbean, met Health Minister Dr. Frank Anthony on a stopover at Georgetown in Guyana. Dr. Jayashankar was in Jamaica on the first leg of his tour.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ പ്രഭാതഗീതം. പ്രഭാതഗീതത്തിൽ ആദ്യം യേശുദാസ് പാടിയ ഗാനം. ഗാനരചന PC അരവിന്ദൻ, സംഗീതം കൈതപ്രം വിശ്വനാഥൻ.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
2: കെ ചിത്രപാടിയ ഗാനം, ഗാനരചന രാജീവ് ആലുങ്കൽ, സംഗീതം എം ജയചന്ദ്രൻ.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
1: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
2: ഇനി രാധിക തിലക് പാടിയ ഗാനം. ഗാനരചന S. രമേശൻ നായർ, സംഗീതം V. ദക്ഷിണാമൂർത്തി.

ഈ ഗാനത്തോടെ പ്രഭാതഗീതം സമാപിച്ചു. പ്രഭാതഗീതം വീണ്ടും നാളെ രാവിലെ 6:10. ആകാശവാണി കൊച്ചി FM 102.3 കാർഷിക വാർത്തകൾ. PDMC പെർ ഡ്രോപ്പ് മോർ ക്രോപ്പ് പദ്ധതിക്ക് www.pdmc.da.gov.in/kerala-MIS എന്ന വെബ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത് അപേക്ഷ സമർപ്പിക്കാം. കർഷകർക്ക് സ്വന്തമായോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ അപേക്ഷിക്കാം. അപേക്ഷയ്ക്കായി ആധാർ കാർഡ്, ഭൂ ഉടമസ്ഥത തെളിയിക്കുന്ന രേഖകൾ, ബാങ്ക് വിവരങ്ങൾ എന്നിവയാണ് ആവശ്യമായ രേഖകൾ. ഓൺലൈനിനൊപ്പം കൃഷി എഞ്ചിനീയറുടെ കാര്യാലയത്തിൽ ലഭ്യമാക്കിയിട്ടുള്ള നിശ്ചിത ഫോമാറ്റിൽ ഓഫ്ലൈൻ അപേക്ഷകളും സ്വീകരിക്കും. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ടോൾ ഫ്രീ നമ്പർ 1800-425-2512. 1800-425-2512. വെബ്സൈറ്റ് വിലാസം ആവർത്തിക്കാം. www.pdmc.da.gov.in/kerala-MIS. വെള്ളായണി കാർഷിക കോളേജിൽ വിവിധ വിഷയങ്ങളിൽ ഈ മാസം 18 മുതൽ 30 വരെ നടത്തുന്ന പരിശീലന പരിപാടിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഈ മാസം 18 ചക്ക വിളവെടുപ്പ് അനന്തര സാങ്കേതിക വിദ്യകളും ഉൽപ്പന്നങ്ങളും, 21 ഫലവൃക്ഷങ്ങളിലെ കായിക പ്രജനന രീതികൾ, 23 നാളികേരത്തിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ, 26 കുരുമുളക് കൃഷി എന്നതിലും, 30 ഇൻഡോർ സസ്യങ്ങൾ ഇനങ്ങളും നടീൽ രീതികളും എന്നിങ്ങനെ വിവിധ വിഷയങ്ങളിലാണ് പരിശീലന പരിപാടി. വിവരങ്ങൾ കൈവിളിക്കേണ്ട ഫോൺ നമ്പർ 88-91-54-07-78. 88-91-54-07-78. കോളേജ് ഓഫ് ഡയറി സയൻസ് ആൻഡ് ടെക്നോളജി പൂക്കോട് സംഘടിപ്പിക്കുന്ന 2 ദിവസത്തെ മൂല്യവർദ്ധിത പാൽ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണ പ്രായോഗിക പരിശീലന പരിപാടി പാൽപൊലിമ 26 നടത്തുന്നു. ഈ മാസം 12-13 തീയതികളിൽ നടക്കുന്ന പരിപാടിയിൽ പാൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള പരിശീലനം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കോഴ്സ് പൂർത്തിയാക്കുന്നവർക്ക് യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റ്

0: സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതായിരിക്കും. നാളെയാണ് രജിസ്ട്രേഷൻ അവസാനിക്കുന്നത്. ക്ലാസ്സിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ വിളിക്കേണ്ട ഫോൺ നമ്പർ 80 86 62 36 21, 80 86 62 36 21. കേരള കാർഷിക സർവകലാശാലയുടെ വെള്ളാനിക്കര ഓട്ടോക്യാഡിലൂടെ ലാൻഡ്സ്കേപ്പ് ഡിസൈനിംഗ് എന്ന വിഷയത്തിൽ 5 ദിവസത്തെ ഓൺലൈൻ പരിശീലനം നടത്തുന്നു. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള ഈ പഠന കേന്ദ്രമാണ് പരിശീലനം സംഘടിപ്പിക്കുന്നത്. ഈ മാസം 11 മുതൽ 15 വരെയാണ് പരിശീലനം. ഉച്ചയ്ക്ക് 2 മണി മുതൽ 5 മണി വരെ ഓൺലൈനായും പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 85 47 83 72 56, 85 47 83 72 56. റബ്ബർ ബോർഡിന്റെ കീഴിലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റബ്ബർ ട്രെയിനിംഗ് റബ്ബറിന്റെ ശാസ്ത്രീയമായ വിളവെടുപ്പിലുള്ള പ്രത്യേക പരിശീലനം ഈ മാസം 18 മുതൽ 22 വരെയുള്ള തീയതികളിൽ നടത്തുന്നു. കേരളത്തിൽ നിന്നുള്ളവർക്കും കേരളത്തിന് പുറത്തുനിന്നുള്ളവർക്കും പരിശീലന പരിപാടിയിൽ പങ്കെടുക്കാം. വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 62 38 09 21 75, 62 38 09 21 75. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള റഫ്താർ അഗ്രി ബിസിനസ് ഇൻക്യുബേറ്റർ വഴി കാർഷിക സംരംഭകത്വ വികസനത്തിന് പിന്തുണ നൽകുന്ന വിവിധ പദ്ധതികളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകൾ ഈ മാസം 16 വൈകുന്നേരം 4 മണിവരെ ഓൺലൈൻ ഫോമുകൾ വഴിയോ അല്ലെങ്കിൽ ഇമെയിൽ മുഖേനയോ സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് www.rabi.kau.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയോ rabi@kau.in എന്ന ഇമെയിലിലേക്കോ ബന്ധപ്പെടാം. വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 97 78 43 62 65, 97 78 43 62 65. ഇനി വിപണി. വെളിച്ചെണ്ണ ക്വിൻ്റലിന് 25,500 രൂപ, കൊപ്ര ക്വിൻ്റലിന് 14,800 രൂപ, കുരുമുളക് ഗാർബിൾഡ് 71,900, അൺഗാർബിൾഡ് 69,900 രൂപ, റബ്ബർ RS4 25,500, RS5 25,100 രൂപ. നിങ്ങൾ കേട്ടത് കാർഷിക വാർത്തകൾ വിപണി.
1: കല, സംസ്കാരം, സയൻസ്, ടെക്നോളജി പ്രചോദിപ്പിക്കുന്ന അനുഭവങ്ങൾ, ജീവിതം, യുവത്വം, യുവവാണി, യുവതയുടെ സ്വരം. ഞായർ, തിങ്കൾ, വ്യാഴം ദിവസങ്ങളിൽ രാത്രി 8:05-നും ശനിയാഴ്ചകളിൽ രാവിലെ 8:05-നും ആകാശവാണി കൊച്ചി FM 102.3. ഓൺലൈനായി കേൾക്കുവാൻ ന്യൂസ് ഓൺ എയർ എന്ന ഞങ്ങളുടെ മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
0: ആകാശവാണി കൊച്ചി FM 102.3. പ്രധാന പത്രവാർത്തകൾ. പശ്ചിമബംഗാളിൽ സുവേന്ദു അധികാരി മുഖ്യമന്ത്രിയായി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. സമാധാന കരാറിനുള്ള സാധ്യതകളെ അപകടത്തിലാക്കി ഹോർമൂസിൽ വീണ്ടും US ഇറാൻ ഏറ്റുമുട്ടൽ. ലോകരാജ്യങ്ങൾക്ക് ഏർപ്പെടുത്തിയ 10% ആഗോള ഇറക്കുമതി തീരുവ റദ്ദാക്കി US അന്താരാഷ്ട്ര വ്യാപാര കോടതി. സ്റ്റോക്ക് കുറവും ബോട്ട്ലിംഗ് പ്ലാന്റുകളിൽ സാങ്കേതിക തടസ്സവും കാരണം സംസ്ഥാനത്ത് വീണ്ടും പാചകവാതക വിതരണം പ്രതിസന്ധിയിൽ. UPI ഇമെയിൽ ഐഡികൾക്ക് സമാനമായ ഡിജിറ്റൽ വിലാസത്തിലൂടെ കത്തുകളും പാഴ്സലുകളും അയക്കാവുന്ന തപാൽ വകുപ്പിന്റെ പുതിയ സംവിധാനത്തിന്റെ ആദ്യ പരീക്ഷണം വിജയം. സ്ത്രീകളുടെ സൌജന്യ യാത്രയോട് ബന്ധപ്പെട്ട് KSRTC സ്ത്രീ പുരുഷ യാത്രക്കാരുടെ കണക്കെടുക്കുന്നു. ഫ്രഞ്ച് അൾജീരിയൻ കലാകാരൻ കാദർ എത്തിയ കൊച്ചി ബിനാലെ 7ാം പതിപ്പ് ക്യൂറേറ്റ് ചെയ്യും. ആദ്യമായാണ് വിദേശ കലാകാരൻ ബിനാലെ ക്യൂറേറ്റർ ആവുന്നത്. കായികരംഗം. ഏഷ്യൻ കപ്പ് U17 വനിതാ ഫുട്ബോളിൽ ഇന്ത്യ ആദ്യമായി ക്വാർട്ടറിൽ. IPL ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് തുടർച്ചയായ 4ാം ജയം. ഫിൻ അലന് സെഞ്ചുറി. സൌദി പ്രോ ലീഗ് ഫുട്ബോളിൽ അൽ നസറിനായി 100ാം ഗോൾ നേടി ക്രിസ്റ്റ്യാനോ റൊണാൾഡോ. നിങ്ങൾ കേട്ടത് പ്രധാന പത്രവാർത്തകൾ.
2: ഞായറാഴ്ചകളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് പാട്ടോർമ.
3: Green Mom. മൗണ്ട്.

0: മസാലകൾ പ്രകൃതിയുടെ രുചി.
1: സിനർജി എർത്തിംഗ് സൊല്യൂഷൻസ് കൊച്ചി.
2: ആരോഗ്യക്കുറിപ്പുകൾ ചൊവ്വ വ്യാഴം
1: രാവിലെ 7:15 മെഹറിങ്ങിലൂടെ കൃത്യതയാർന്ന എർത്തിംഗ് സംവിധാനം.
2: ഫോൺ 9497745 7970.
3: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി പി ഒ, കോതമംഗലം.
4: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
0: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ പ്രകൃതിയുടെ രുചി.

0: രാമായണം ചൊല്ലുന്നൊരമ്മ ഗിരീഷ് പുത്തഞ്ചേരി എഴുതിയ കവിതയാണ് കാവ്യധാരയിൽ ശ്രോതാക്കൾ കേട്ടത്. ആലാപനം ടി പി വിവേക്.
1: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
3: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി പി ഒ, കോതമംഗലം.
4: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
5: എന്നും രാവിലെ 10:30
4: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
5: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
6: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
5: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
6: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
7: അച്ചക്ക് വേദനയുണ്ട്,
8: കണ്ടോ? അയ്യോ അയ്യോ, ഒരുത്തനിവിടെ ചാവാൻ കിടക്കുമ്പോഴാ എല്ലാരും പൊളിച്ച തമാശ.
0: കൊച്ചി എഫ് എമ്മിൽ ശനിയാഴ്ചകളിൽ രാവിലെ 7:20.
9: ശരിയാണ്, ശശിയുടെ കുഞ്ഞമ്മയുടെ മോനല്ലേ നമ്മുടെ അയ്യ.
0: ശനിദശ, റേഡിയോ കാർട്ടൂൺ പരമ്പര. കൊച്ചി എഫ് എമ്മിൽ ശനിയാഴ്ചകളിൽ രാവിലെ 7:20 ശനിദശ.
10: ഇന്ന് ഉച്ചയ്ക്ക് 1 ഫോൺ ഓൺ ഗാനോത്സവം, 2 ആകാശവാണി എഫ് എം വാർത്തകൾ, തുടർന്ന് ആത്മസഖി ആകാശവാണി, ആകാശവാണിയുടെ 90th വാർഷികത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി. ശ്രോതാവ് ചന്ദ്രഭാനു പങ്കെടുക്കുന്നു. 3 ഗസലുകൾ, 3:30 കൊച്ചി വേവ്സ്, 4 ആകാശവാണി എഫ് എം വാർത്തകൾ, തുടർന്ന് 4 വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി. 4:55 സേവന വാർത്തകൾ. വൈകിട്ട് 5 ആകാശവാണി എഫ് എം വാർത്തകൾ, ചലച്ചിത്ര ഗാനങ്ങൾ. 6 ലളിതഗാനം. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ. 6:10 അറിയിപ്പുകൾ, മധുരം ഗീതം, ലളിതഗാനം, സേവന വാർത്തകൾ. 6:50 കിസാൻ വാണി. ജാതിക്കൊപ്പം കവുങ്ങും കുരുമുളകും മറ്റ് ഫലവൃക്ഷങ്ങളും പരിപാലിക്കുന്ന കരുമാലൂർ സ്വദേശി ടി പി ഷാജിയെ പരിചയപ്പെടുത്തുന്നു. തുടർന്ന് തേലത്തുരുത്ത് സ്വദേശിയായ കെ കെ ശശി വാഴകൃഷി അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. 7:20 വിപണി വാരാന്ത്യാവലോകനം. 7:35 മുതൽ 9 എഫ് എം ഈവനിംഗ്, ഇതിൽ സമകാലികം. വേഗം കുറയുന്ന ഭാരം, ശരിയേത് തെറ്റേത്. 7:55 ഒരിടത്തൊരിടത്ത് പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ, പറയിപെറ്റ പന്തിരുകുലം. 8:00 ആകാശവാണി എഫ് എം വാർത്തകൾ, ഇംഗ്ലീഷ് മാറ്റേഴ്സ്. 8:05 മെഡിക്കൽ ട്രസ്റ്റ് ആരോഗ്യ വിചാരം. കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ, അറിയേണ്ടതെല്ലാം. കൺസൾട്ടന്റ് ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റ് ഡോക്ടർ ജോ ഫ്രാൻസിസ് മാത്യുവുമായി അഭിമുഖം. 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം. തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. 8:50 മഹിത മലയാളം. 9:15 നാടകഗാനങ്ങൾ. 9:30 ചലച്ചിത്ര ഗാനങ്ങൾ. 10:00 ദേശീയ സംഗീത പരിപാടി ടെലിറിലേ. സമയം 6:00 കഴിഞ്ഞ് 43:45. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ, കോഴിക്കോട് റിലേ.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ് മറക്കണ്ട. ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. ബ്രഷ് ബിഫോർ ബെഡ്.
2: ആകാശവാണി

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. കേരള മുഖ്യമന്ത്രിയെ നിശ്ചയിക്കാൻ ചർച്ച ഇന്ന് ന്യൂഡൽഹിയിൽ. കോൺഗ്രസ് ഹൈക്കമാൻഡ് സംസ്ഥാനത്തെ പാർട്ടി നേതാക്കളെ കാണും. പശ്ചിമബംഗാളിൽ സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിൽ BJP മന്ത്രിസഭ രാവിലെ സത്യപ്രതിജ്ഞ ചെയ്യും. തമിഴ്നാട്ടിൽ തമിഴക വെറ്ററിക്കഴകം നേതാവ് വിജയന്റെ സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വം തുടരുന്നു. സംസ്ഥാനത്ത് ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. IPL ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ 8 wicketsന് തകർത്തു. വാർത്തകൾ വിശദമായി. കേരള മുഖ്യമന്ത്രിയെ നിശ്ചയിക്കുന്നതിന് നിർണായക ചർച്ചകൾ ന്യൂഡൽഹിയിൽ തുടരുന്നു. കോൺഗ്രസ് ഹൈക്കമാൻഡ് പ്രതിനിധികൾ സംസ്ഥാനത്തെ മുതിർന്ന പാർട്ടി നേതാക്കളുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. ചർച്ചകളിൽ പങ്കെടുക്കാൻ BD സതീശൻ, രമേശ് ചെന്നിത്തല, KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് തുടങ്ങിയവർ ഇന്നലെ തന്നെ ഡൽഹിയിലെത്തിയിരുന്നു. മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിന് നിരീക്ഷകരായ മുകുൾ വാസനിക്ക്, അജയ് മാക്കൻ എന്നിവർ MLA നടത്തിയ കൂടിക്കാഴ്ചയുടെ റിപ്പോർട്ട് ഹൈക്കമാൻഡിന് സമർപ്പിച്ചിരുന്നു. ഈ റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ചായിരിക്കും അന്തിമ തീരുമാനം. BD സതീശൻ, രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ എന്നിവരുടെ പേരുകളാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പ്രധാനമായും പരിഗണിക്കുന്നത്. ചർച്ചകൾ പൂർത്തിയാക്കി സമവായത്തിൽ എത്താനായാൽ ഇന്ന് വൈകിട്ടോടെ പ്രഖ്യാപനം ഉണ്ടായേക്കും. പശ്ചിമബംഗാളിൽ മമതാ ബാനർജിയുടെ 15 വർഷത്തെ ഭരണത്തിന് അന്ത്യം കുറിച്ച് സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിൽ BJP മന്ത്രിസഭ രാവിലെ 11 സത്യപ്രതിജ്ഞ ചെയ്യും. കൊൽക്കത്തയിലെ ബ്രിഗേഡ് പരേഡ് ഗ്രൌണ്ടിലാണ് ചടങ്ങ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ, കേന്ദ്രമന്ത്രിമാർ, NDA ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ തുടങ്ങിയവർ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കും. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
1: ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ സാന്നിധ്യത്തിൽ ഇന്നലെ ചേർന്ന നിയമസഭാ കക്ഷിയോഗം സുവേന്ദു അധികാരിയെ നേതാവായി തിരഞ്ഞെടുത്തിരുന്നു. യോഗത്തിന് ശേഷം സുവേന്ദു അധികാരി ബംഗാൾ ഗവർണർ RN രവിയെ കണ്ട് മന്ത്രിസഭാ രൂപീകരണത്തിന് അവകാശമുന്നയിച്ചു. നേതാവായി തിരഞ്ഞെടുത്തതിനെ തുടർന്ന് സുവേന്ദു അധികാരിയുടെ ജന്മനാടായ പൂർബ മേദിനിപ്പൂരിലും സ്വന്തം മണ്ഡലമായ നന്ദിഗ്രാമിലും പ്രവർത്തകർ ആഹ്ലാദ പ്രകടനങ്ങൾ സംഘടിപ്പിച്ചു. തൃണമൂൽ കോൺഗ്രസ് ബംഗാളിൽ സൃഷ്ടിച്ച ഭയത്തിനെതിരെയാണ് ജനങ്ങൾ BJPക്ക് അനുകൂലമായി വിധിയെഴുതിയതെന്ന് നിയമസഭാ കക്ഷിയോഗത്തിന് ശേഷം അമിത്ഷാ പറഞ്ഞു. ഗവൺമെന്റ് രൂപീകരണത്തിന് ശേഷം കൊൽക്കത്ത RGK മെഡിക്കൽ കോളേജിലെ ബലാത്സംഗ കേസിലും സന്ദേശ് ഖരിയിൽ സ്ത്രീകൾക്ക് നേരെയുണ്ടായ ലൈംഗികാതിക്രമ കേസിലും അന്വേഷണം നടത്താൻ തീരുമാനമെടുക്കുമെന്ന് സുവേന്ദു അധികാരി അറിയിച്ചു.
0: പുതുച്ചേരിയിൽ NDAയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി N. രംഗസ്വാമി ലഫ്റ്റനന്റ് ഗവർണർ കൈലാസ്നാഥിനെ കണ്ട് ഗവൺമെന്റ് രൂപീകരണത്തിന് അവകാശമുന്നയിച്ചു. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പിന്തുണയ്ക്കുന്ന ഭൂരിപക്ഷം MLA കത്തുകൾ അദ്ദേഹം ലഫ്റ്റനന്റ് ഗവർണർക്ക് കൈമാറി. നേരത്തെ NDA സഖ്യകക്ഷികളുടെ യോഗം ചേർന്ന് രംഗസ്വാമിയെ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്തിരുന്നു. തമിഴ്നാട്ടിൽ തമിഴക വെറ്ററിക്കടകം നേതാവ് വിജയന്റെ സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വം തുടരുന്നു. ഗവൺമെന്റ് രൂപീകരണത്തിൽ TVKയെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പിന്തുണച്ചെന്ന റിപ്പോർട്ട് ലീഗ് അഖിലേന്ത്യാ പ്രസിഡന്റ് പ്രൊഫസർ ഖാദർ മൊയ്തീൻ തള്ളിയതിനെ തുടർന്നാണ് പുതിയ പ്രതിസന്ധി. ഇതോടെ ഇന്ന് TVK ഗവൺമെന്റിന്റെ സത്യപ്രതിജ്ഞ ഉണ്ടായേക്കുമെന്ന പ്രതീക്ഷ അസ്ഥാനത്തായി. ഇന്നലെ 2 തവണയും ഗവർണറെ കണ്ട വിജയ് ഗവൺമെന്റ് രൂപീകരണത്തിന് അവകാശമുന്നയിച്ചിരുന്നു. ഡെസ്ക് റിപ്പോർട്ട്.
2: മുസ്ലിം ലീഗ് തമിഴക വെട്ടിക്കഴകത്തെ പിന്തുണയ്ക്കുന്നതായി കത്ത് നൽകിയിട്ടില്ലെന്ന് പ്രൊഫസർ ഖാദർ മൊയ്തീൻ വാർത്താക്കുറിപ്പിലാണ് അറിയിച്ചത്. തമിഴ്നാട്ടിൽ ഗവൺമെന്റ് രൂപീകരിക്കുന്നതിനെയാണ് പിന്തുണച്ചതെന്നും TVKയെ പിന്തുണയ്ക്കുന്നതായി അറിയിച്ചിട്ടില്ലെന്നും വാർത്താക്കുറിപ്പ് വ്യക്തമാക്കി. വിജയിനെ പിന്തുണയ്ക്കുന്ന വിടുതലൈ ചിരുതൈകൾ കക്ഷി ഇന്ന് TVKയെ പിന്തുണച്ച് കത്തു നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അമ്മാ മക്കൾ മുന്നേറ്റ കഴകം നേതാവ് TTV ദിനകരൻ ഗവർണറെ കണ്ട് പാർട്ടിയുടെ AG MLA S. കാമരാജ് അണ്ണാ DMK സെക്രട്ടറി എടപ്പാടി പളനിസ്വാമിയെ മുഖ്യമന്ത്രിയാക്കുന്നതിന് പിന്തുണച്ച് കത്ത് നൽകി. നേരത്തെ AMMK തമിഴക വെട്ടിക്കഴകത്തെ പിന്തുണച്ചതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു. തമിഴ്നാട്ടിൽ പുതിയ ഗവൺമെന്റ് രൂപീകരണത്തിന് ഭരണഘടനാപരമായ നടപടിക്രമങ്ങൾ ആരംഭിക്കാൻ DMK പ്രസിഡന്റ് MK സ്റ്റാലിൻ ഗവർണർ രാജേന്ദർ വിശ്വനാഥ് ആർലേക്കറോട് ആവർത്തിച്ച് ആവശ്യപ്പെട്ടിരുന്നു. ഗവൺമെന്റ് രൂപീകരണം വൈകുന്നതുമൂലം തമിഴ്നാട്ടിൽ രാഷ്ട്രപതി ഭരണത്തിന് ഇടവരുത്തരുതെന്ന് സ്റ്റാലിൻ ഗവർണറോട് ആവശ്യപ്പെട്ടു.
0: ദേശീയ അന്വേഷണ ഏജൻസിയുടെ തീർപ്പാകാതെ ശേഷിക്കുന്ന 10 മുതൽ 15 വരെ കേസുകൾക്ക് ഓരോ പ്രത്യേക കോടതിയെങ്കിലും സ്ഥാപിക്കണമെന്ന് സുപ്രീംകോടതി നിർദ്ദേശിച്ചു. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസ് ജോയ്മല്യ ബാഗ്ചി എന്നിവരടങ്ങിയ ബെഞ്ചാണ് നിർദ്ദേശം നൽകിയത്. മറ്റു കേസുകളൊന്നും ഇത്തരം പ്രത്യേക കോടതികളെ ഏൽപ്പിക്കരുതെന്നും വിചാരണ തുടർച്ചയായ ദിവസങ്ങളിൽ നടത്തണമെന്നും ഡിവിഷൻ ബെഞ്ച് ആവശ്യപ്പെട്ടു. NIA കേസുകൾ വർഷങ്ങൾ നീണ്ടുപോകുന്നുവെന്ന ആശങ്കയെ തുടർന്നാണ് കോടതി സ്വമേധയാ കേസ് പരിഗണിച്ചത്.

0: റഷ്യയ്ക്കും ഉക്രൈനും ഇടയിൽ 3 ദിവസത്തെ താൽക്കാലിക വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. തിങ്കളാഴ്ച വരെ ഇരുരാജ്യങ്ങളും എല്ലാത്തരം ആക്രമണങ്ങളും നിർത്തിവെക്കും. 2nd ലോകമഹായുദ്ധത്തിലെ റഷ്യയുടെ മെയ് 9 വിജയാഘോഷ ദിനത്തോടൊപ്പമാണ് വെടിനിർത്തൽ ഉണ്ടായതെന്ന് ട്രൂത്ത് സോഷ്യലിൽ ട്രംപ് കുറിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷ പരിഹാരത്തിന് അമേരിക്ക തയ്യാറാക്കിയ കരട് പ്രമേയം ഐക്യരാഷ്ട്ര സുരക്ഷാ സമിതിയിൽ ഇറാൻ നിരസിച്ചു. നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നിയമപരമാക്കാൻ ലക്ഷ്യമിടുന്ന നിർദ്ദേശങ്ങളാണ് പ്രമേയത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് ടെഹ്റാൻ കുറ്റപ്പെടുത്തി. കേരള സാഹിത്യ അക്കാദമി അധ്യക്ഷ സ്ഥാനം കെ സച്ചിദാനന്ദൻ രാജിവെച്ചു. വൈസ് പ്രസിഡന്റ് അശോകൻ ചെരുവിലും രാജിവെച്ചിട്ടുണ്ട്. ഇരുവരും രാജിക്കത്ത് സാംസ്കാരിക വകുപ്പ് സെക്രട്ടറിക്ക് ഇമെയിലിൽ അയച്ചു. KSRTCയുടെ ജെൻഡർ ടിക്കറ്റിംഗ് ഇന്ന് പ്രാബല്യത്തിൽ വരും. ഇലക്ട്രോണിക് മെഷീൻ വഴി ടിക്കറ്റ് വിതരണം ചെയ്യുമ്പോൾ പുരുഷൻ സ്ത്രീ എന്നീ രേഖപ്പെടുത്തുന്ന സൌകര്യമാണ് ഇന്ന് നിലവിൽ വരുന്നത്. ആദായ നികുതി നിയമം 2025നെ കുറിച്ച് പൊതുജന അവബോധവും പങ്കാളിത്തവും സൃഷ്ടിക്കാൻ സംസ്ഥാന വ്യാപക അവബോധ ക്യാമ്പയിൻ പ്രാരംഭ് 2026 കേരളത്തിലും ലക്ഷദ്വീപിലും സംഘടിപ്പിക്കും. ചൊവ്വാഴ്ച ക്യാമ്പയിൻ കൊച്ചിയിൽ ഉദ്ഘാടനം ചെയ്യും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, കോഴിക്കോട് ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ലക്ഷദ്വീപിൽ ഇന്നും നാളെയും മണിക്കൂറിൽ 50 മുതൽ 60 വരെ കിലോമീറ്റർ വേഗത്തിൽ കാറ്റിനും ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. 7 ജില്ലകളിലും ലക്ഷദ്വീപിലും നാളെയും മഞ്ഞ ജാഗ്രതയാണ്. രാജ്യരക്ഷാ സഹമന്ത്രി സഞ്ജയ് സേത്ത് കൊല്ലത്തെ മാതാ അമൃതാനന്ദമയി മഠം സന്ദർശിച്ചു. അമൃതാനന്ദമയിയുമായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ആശ്രമവും അമൃത വിശ്വാപീഠവും അമൃതപുരി ക്യാമ്പസും അദ്ദേഹം സന്ദർശിച്ചു. UDFൽ മുസ്ലിം ലീഗ് രാഷ്ട്രീയ സമ്മർദ്ദം ചെലുത്തുകയാണെന്ന് BJP മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ആരോപിച്ചു. വിദ്യാഭ്യാസം പോലെ ഗൌരവമേറിയ വകുപ്പുകൾ ദേശീയ പാർട്ടികളാണ് കൈകാര്യം ചെയ്യേണ്ടതെന്നും സുരേന്ദ്രൻ പറഞ്ഞു. ISL ഫുട്ബോളിൽ സ്പോർട്ടിംഗ് ഡൽഹിക്കെതിരെ ഒഡീഷയ്ക്ക് ജയം. 1-2 ഗോളിനാണ് ഒഡീഷ ജയിച്ചത്. ഇന്ന് FC ഗോവ മോഹൻബഗാൻ സൂപ്പർ ജയന്റ്സിനെ നേരിടും. ഗോവയിൽ വൈകിട്ട് 5 PM മത്സരം. മറ്റൊരു മത്സരത്തിൽ ജംഷഡ്പൂർ FC ബംഗളൂരു FCയെ നേരിടും. വൈകിട്ട് 7:30 ജംഷഡ്പൂരിലാണ് മത്സരം. ഇന്ത്യ AFC U17 വനിതാ ഏഷ്യൻ കപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിലേക്ക് യോഗ്യത നേടി. ചൈനയിലെ സുഷോയിൽ നടന്ന അവസാന ഗ്രൂപ്പ് ബി മത്സരത്തിൽ ലെബനനെ മറുപടിയില്ലാത്ത 4 ഗോളിന് തോൽപ്പിച്ചാണ് ഇന്ത്യയുടെ ക്വാർട്ടർ പ്രവേശം. IPL ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ 8 വിക്കറ്റിന് തകർത്തു. ഇന്ന് രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. ജയ്പൂരിൽ വൈകിട്ട് 7:30 മത്സരം. പുതിയ അധ്യയന വർഷം സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് തൃശൂർ ജില്ലയിലെ സ്കൂളുകളുടെ ഫിറ്റ്നസ് പരിശോധന പൂർത്തിയാക്കാൻ ജില്ലാതല അവലോകന യോഗം ചേർന്നു. തൃശൂരിൽ നിന്ന് ഭരിത പ്രതാപ്.
1: പുതിയ അധ്യയന വർഷം സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി തൃശൂർ ജില്ലയിലെ സ്കൂളുകൾക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്നതിന്റെ പുരോഗതി വിലയിരുത്തുന്നതിന് ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രന്റെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്നു. ജില്ലയിലെ ഗവൺമെന്റ് എയ്ഡഡ്, അൺഎയ്ഡഡ് ഉൾപ്പെടെ ആകെയുള്ള 1007 സ്കൂളുകൾക്ക് ഫിറ്റ്നസ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് വിവിധ വകുപ്പുകൾ നടത്തിയ പ്രവർത്തനങ്ങൾ യോഗത്തിൽ ജില്ലാ കളക്ടർ വിലയിരുത്തി. ജില്ലയിലെ സ്കൂളുകൾക്ക് ഫിറ്റ്നസ് ലഭിക്കുന്നതിന് വേണ്ട പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും ഉറപ്പുവരുത്തുന്നതിനും വിദ്യാഭ്യാസ ഉപഡയറക്ടറെ ജില്ലാ കളക്ടർ ചുമതലപ്പെടുത്തി. ജില്ലാ പഞ്ചായത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കാണ് സർട്ടിഫിക്കേഷന്റെ ഏകോപന ചുമതല.
0: വയലാർ രാമവർമ്മ സാംസ്കാരിക വേദി മലയാള ചലച്ചിത്ര സംവിധായകൻ എം കൃഷ്ണനായരുടെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ കൃഷ്ണാഞ്ജലി പുരസ്കാരം ഇന്ന് നടൻ മധുവിന് സമർപ്പിക്കും. വൈകിട്ട് നിയുക്ത MLA കെ മുരളീധരൻ നടൻ മധുവിന്റെ വീട്ടിലെത്തി പുരസ്കാരം കൈമാറും. വ്യാജരേഖ ചമച്ച് അനധികൃത അവയവദാനം നടത്തിയ കേസിൽ 3 പേരെ എറണാകുളം റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇവരിൽ നിന്ന് അവയവ കച്ചവടത്തിന് ഉപയോഗിക്കുന്ന ഒട്ടേറെ രേഖകളും പിടിച്ചെടുത്തു. 8th സ്വതന്ത്ര ചലച്ചിത്രമേള കോഴിക്കോട് കൃഷ്ണമേനോൻ മ്യൂസിയത്തിൽ നാളെ സമാപിക്കും. മത്സര വിഭാഗത്തിൽ ബയോസ്കോപ്പ് അവാർഡിനായി മലയാളത്തിൽ നിന്ന് 3 ഉൾപ്പെടെ 9 ചിത്രങ്ങളുണ്ട്. നിപിൻ നാരായണൻ സംവിധാനം ചെയ്ത കാത്തിരിപ്പ്, ശ്രീകൃഷ്ണൻ KP യുടെ റോക്ക്, ഷിഹാബ് ഓങ്ങല്ലൂരിന്റെ റെക്കോർഡ് ഡാൻസ് എന്നിവയാണ് ചിത്രങ്ങൾ. പ്രധാന വാർത്തകൾ വീണ്ടും. കേരള മുഖ്യമന്ത്രിയെ നിശ്ചയിക്കാൻ ചർച്ച ഇന്ന് ന്യൂഡൽഹിയിൽ. കോൺഗ്രസ് ഹൈക്കമാൻഡ് സംസ്ഥാനത്തെ പാർട്ടി നേതാക്കളെ കാണും. പശ്ചിമബംഗാളിൽ സുബേന്ദു അധികാരിയുടെ നേതൃത്വത്തിൽ BJP മന്ത്രിസഭ രാവിലെ സത്യപ്രതിജ്ഞ ചെയ്യും. തമിഴ്നാട്ടിൽ തമിഴക വെട്ടിക്കടകം നേതാവ് വിജയന്റെ സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വം തുടരുന്നു. സംസ്ഥാനത്ത് ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. IPL ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ 8 വിക്കറ്റിന് തകർത്തു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: ആകാശവാണി കൊച്ചി FM 102.3. സമയം 6:50.

പ്രിയ ശ്രോതാക്കളെ, അറിവും ആനന്ദവും പകരുന്ന വിവിധ പരിപാടികളുമായി ഇന്നത്തെ FM ഡയറി ആരംഭിക്കുകയായി. എല്ലാ ശ്രോതാക്കൾക്കും ഈ പരിപാടിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം.

ചിന്താശകലം: മിത്രങ്ങളോട് ക്ഷമിക്കുന്നതിനേക്കാൾ എളുപ്പമാണ് ശത്രുക്കളോട് ക്ഷമിക്കാൻ. മിത്രങ്ങളോട് ക്ഷമിക്കുന്നതിനേക്കാൾ എളുപ്പമാണ് ശത്രുക്കളോട് ക്ഷമിക്കാൻ. ഇംഗ്ലീഷ് കവി വില്യം ബ്ലേക്ക്. FM ഡയറിയിൽ ഇന്നത്തെ ചോദ്യം: കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ 15 പതിപ്പിലായി 75,000 കോപ്പികൾ പ്രസിദ്ധീകരിച്ച ബാബു എബ്രഹാം രചിച്ച മലയാള കൃതി ഒരു ഓർമ്മ പുസ്തകം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഈ പുസ്തകത്തിന്റെ പേരെന്താണ്? കഴിഞ്ഞൊരു വർഷത്തിനുള്ളിൽ 15 പതിപ്പിലായി 75,000 കോപ്പികൾ പ്രസിദ്ധീകരിച്ച ബാബു എബ്രഹാം രചിച്ച മലയാള കൃതി ഒരു ഓർമ്മ പുസ്തകം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഈ പുസ്തകത്തിന്റെ പേരെന്താണ്? ഈ ചോദ്യത്തിന്റെ ഉത്തരം പറയാം ഈ പരിപാടിയുടെ അവസാന ഭാഗത്ത്, 8:30 തൊട്ടുമുൻപ്.

നാട്ടുവിശേഷം. എടപ്പള്ളി ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിൽ ഇന്ന് വൈകിട്ട് 6 മണിക്ക് ഭരതകലാമന്ദിരം അവതരിപ്പിക്കുന്ന നൃത്തനൃത്യങ്ങൾ. കണ്ണൻ നായർ സാംസ്കാരിക കേന്ദ്രത്തിൽ ഇന്ന് വൈകിട്ട് 6 മണിക്ക് കുഞ്ചൻ നമ്പ്യാർ അനുസ്മരണവും ഓട്ടൻതുള്ളൽ കവിതകളും. നിങ്ങൾ കേട്ടത് നാട്ടുവിശേഷം. കെസിബി അറിയിപ്പ്. തേവര സെക്ഷൻ പരിധിയിൽ ചൊക്കോള, മട്ടമ്മൽ, കോന്തുരുത്തി എന്നിവിടങ്ങളിലും പരിസര പ്രദേശങ്ങളിലും രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 1 മണിവരെ വൈദ്യുതി മുടങ്ങും. കെസിബി അറിയിപ്പാണ് നിങ്ങൾ കേട്ടത്. സേവന വാർത്തകൾ. ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ 2-4 സെമസ്റ്റർ FYUGP 2-7-8 BFA പരീക്ഷകളുടെ പുതുക്കിയ തീയതികൾ പ്രഖ്യാപിച്ചു. വിശദവിവരങ്ങൾ www.ssus.ac.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. www.ssus.ac.in. കോട്ടയം IHRD കീഴിൽ 2010-11 സ്കീമിൽ നടത്തിയ PG ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ്, ഡിപ്ലോമ ഇൻ ഡേറ്റാ എൻട്രി ടെക്നിക്സ് ആൻഡ് ഓഫീസ് ഓട്ടോമേഷൻ, ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് എന്നീ കോഴ്സുകളുടെ മേഴ്സി ചാൻസ് പരീക്ഷകൾ അടുത്ത മാസം നടക്കും. ഈ മാസം 11 വരെ പിഴയില്ലാതെയും ഈ മാസം 15 വരെ പിഴയോടുകൂടിയും അപേക്ഷിക്കാം. വിശദവിവരങ്ങൾ www.ihrd.sc.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. www.ihrd.sc.in. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജില്ലയിലെ തൊഴിൽരഹിതരായ കാഴ്ചപരിമിതരുടെ കുട്ടികൾക്ക് സ്കൂൾ കിറ്റുകൾ വിതരണം ചെയ്യുന്നു. അർഹരായ കുട്ടികളുടെ രക്ഷിതാക്കൾ

0: നാളെ തന്നെ ജില്ലാ സെക്രട്ടറിക്ക് മുമ്പിൽ പേര് ഹാജരാക്കണം. വിവരങ്ങൾ കൈവിളിക്കേണ്ട ഫോൺ നമ്പർ 9400064 20 77 9400064 20 77. സമയം 7 മണി കഴിഞ്ഞ് 25 സെക്കൻഡ്.
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
2: ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ സിബു മോഡയിൽ.
3: ബുദ്ധി, അറിയുക എന്ന് അർത്ഥമുള്ള സംസ്കൃതത്തിലെ ബുദ്ധ് എന്ന ധാതുവിൽ നിന്ന് നിഷ്പന്നമാണ് ബുദ്ധി. ബുദ്ധജനം ബുദ്ധിയുള്ളവരാണ്. ബുദ്ധിയുള്ളവനാണ് ബുദ്ധൻ. സംസ്കൃതത്തിന്റെ പദസമ്പത്ത് മലയാളവും ബുദ്ധിയുടെ കാര്യത്തിൽ സ്വീകരിച്ചിട്ടുണ്ട്. അവയ്ക്ക് സവിശേഷവും വ്യതിരിക്തവുമായ ആശയ പരിസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്നുണ്ട്. മനനം ചെയ്യുന്നതാണ് മതി. മനനത്തിലൂടെ കാര്യങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കി അപകടങ്ങൾ തരണം ചെയ്യാൻ കഴിയും. മതിമാൻ ബുദ്ധിമാനാണ്. മതിമതി ബുദ്ധിമതിയാണ്. ധീ, ധിഷണ തുടങ്ങിയവ കാര്യങ്ങളെ ഗ്രഹിക്കാനുള്ള ബുദ്ധിയാണ്. വേണ്ട വിധത്തിൽ വസ്തുതകൾ ധരിക്കുന്നതാണ് ധീ. ധിഷണാശാലിക്ക് എത്ര ഗഹനമായ കാര്യങ്ങളും പെട്ടെന്ന് മനസ്സിലാകും. അതത് സാഹചര്യങ്ങളിൽ പെട്ടെന്ന് പ്രവർത്തിക്കുന്ന ബുദ്ധിയാണ് പ്രത്യുൽപ്പന്ന മതിത്വം. പ്രത്യുൽപ്പന്ന മതിത്വമുള്ളവർക്കേ തക്ക മറുപടി ഉടനടി നൽകാനാവൂ. പ്രകർഷേണയുള്ള അറിവാണ് പ്രജ്ഞ. ചുറ്റുപാടുകളെ ജാഗ്രതയോടെ മനസ്സിലാക്കുകയും വർത്തമാനകാല സാഹചര്യങ്ങൾ തെളിമയോടെ തിരിച്ചറിയുകയും ചെയ്യുന്നത് പ്രജ്ഞയുള്ളവരാണ്. മനീഷ മനസ്സുകൊണ്ട് കാണുന്ന ബുദ്ധിയാണ്. വിവേകത്തോടെ കാര്യങ്ങളെ നിരീക്ഷിക്കുന്നവനാണ് മനീഷി. അറിവ് ശേഖരിച്ചു വെക്കുന്ന ബുദ്ധിയാണ് മേധ. മേധാശക്തിയുള്ളവരാണ് പഠിച്ച കാര്യങ്ങൾ എന്നേക്കും ഗ്രഹിച്ചു വെക്കുന്നത്. മേധയുള്ളവരാണ് മേധാവികൾ. മേലധികാരി എന്ന അർത്ഥപരിണാമം മേധാവിക്കുണ്ടായത് കാലാന്തരത്തിൽ സംഭവിച്ച ഭാഷാ പ്രക്രിയയാണ്. പുതുമയുള്ള ചിന്ത രൂപപ്പെടുത്തുന്ന ബുദ്ധിവിശേഷത്തിനാണ് പ്രതിഭ എന്ന് പറയുന്നത്. നവീനാശയങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ക്രിയാത്മക ശേഷിയാണ് പ്രതിഭയുടെ പ്രത്യേകത. ബുദ്ധിക്ക് മലയാളത്തിൽ വേറെയും പ്രയോഗ വൈപുല്യമുണ്ട്. ബുദ്ധിജീവി എന്ന് വിശേഷിക്കപ്പെടുന്നത് ദാർശനികമായ അറിവോ സർഗാത്മകമായ അറിവോ ഉള്ളവരാണ്. കാര്യതടസ്സം നേരിടുന്ന തരത്തിലുള്ള പ്രയാസത്തെ സൂചിപ്പിക്കാൻ ബുദ്ധിമുട്ട് എന്ന് പ്രയോഗിക്കാറുണ്ട്. തക്ക സമയത്ത് വേണ്ട വിധത്തിൽ പ്രവർത്തിക്കാൻ കഴിയാതെ വരുന്നതിനാണ് ബുദ്ധിമോശം വന്നു എന്ന് പറയുന്നത്. ബുദ്ധിരാക്ഷസൻ, ബുദ്ധിശൂന്യത, വക്രബുദ്ധി, കുബുദ്ധി തുടങ്ങി വേറെയും പ്രയോഗ വൈവിധ്യം മലയാളത്തിലുണ്ട്. സംസ്കൃതത്തിൽ നിന്ന് സ്വീകരിച്ച ബുദ്ധി എന്ന പദമാണ് പ്രയോഗ തീവ്രതയുടെ കാര്യത്തിൽ മലയാളത്തിൽ മുന്നിൽ നിൽക്കുന്നതെങ്കിലും തലച്ചോറ് എന്ന് അർത്ഥമുള്ള മൂളയും ബുദ്ധിയെ സൂചിപ്പിക്കാൻ തമിഴിലും മലയാളത്തിലുമെല്ലാം ഉപയോഗിക്കാറുണ്ട്. മൂളയുള്ളവർ ബുദ്ധിയുള്ളവരാണ്. അയാൾക്ക് നല്ല തലയുണ്ട് എന്ന് പറയുമ്പോഴും വക്താവ് ബൗദ്ധിക ശേഷിയാണ് ഉദ്ദേശിക്കുന്നത്. ബുദ്ധി ഉദിക്കുക എന്നതിന് സമാനമായ ഭാഷാശൈലിയാണ് കണ്ണു തുറക്കുക. പ്രായോഗിക ബുദ്ധിയെ സൂചിപ്പിക്കാൻ കൈത്തഴക്കമെന്ന് പറയാറുണ്ട്. തലയും കണ്ണും കൈയുമെല്ലാം ബുദ്ധിയുടെ ശാരീരിക രൂപകങ്ങളായി ഭാഷയിൽ വിനിമയം ചെയ്യപ്പെടുന്നു.
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
2: മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ 7 മണിക്കും രാത്രി 8:50.
0: ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിലെ ജോഗ്രഫി വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ കാലടി മുഖ്യ ക്യാമ്പസിൽ സംഘടിപ്പിക്കുന്ന ജിയോസ്പേഷ്യൽ ടെക്നോളജിയിലുള്ള ഹ്രസ്വകാല വേനൽക്കാല കോഴ്സ് ഈ മാസം 13 ആരംഭിക്കും. 10 ദിവസത്തെ ഈ കോഴ്സിൽ GIS, റിമോട്ട് സെൻസിംഗ്, സർവേ അനുബന്ധ ജിയോസ്പേഷ്യൽ ടെക്നിക്കുകൾ എന്നിവയിൽ പ്രത്യേക പരിശീലനം നൽകും. ഓൺലൈനായി അപേക്ഷിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് www.ssus.ac.in സന്ദർശിക്കുക. www.ssus.ac.in ഫോൺ നമ്പറുണ്ട്. 82

0: 89 91 47 82 89 90 41
1: ഉപഭോക്താക്കൾ അറിയാൻ.
2: കുടിവെള്ള വിതരണ വാൽവിൽ ചോർച്ച. വാട്ടർ അതോറിറ്റി നൽകിയ അധിക ബില്ല് റദ്ദാക്കി. പിഴയും നൽകണം. പരാതിക്കാരന്റേതല്ലാത്ത കാരണം കൊണ്ട് സംഭവിച്ച ലീക്കേജ് നഷ്ടത്തിന് ഉപഭോക്താവിൽ നിന്നും അധിക തുക ഈടാക്കാൻ കഴിയില്ലെന്ന് എറണാകുളം ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കോടതി. മുതിർന്ന പൌരനും വിമുക്ത ഭടനുമായ മാർട്ടിൻ പൈവയ്ക്ക് 15,691 രൂപ വെള്ളക്കരമായി അടയ്ക്കണം എന്ന് കാണിച്ച് 2024 ജൂലൈ മാസത്തിൽ വാട്ടർ അതോറിറ്റിയിൽ നിന്നും അധിക ബില്ല് ലഭിച്ചു. ബില്ല് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പരാതിക്കാരൻ അതോറിറ്റിയെ സമീപിച്ചു. മീറ്റർ ബോക്സിന് സമീപം വാൽവിന്റെ തകരാറ് മൂലം വെള്ളം ലീക്കായി എന്ന് പരിശോധനയിൽ ഉദ്യോഗസ്ഥർ കണ്ടെത്തി. 10 വർഷത്തിൽ ഒരിക്കൽ മാത്രമേ ലീക്കേജ് ബെനിഫിറ്റ് ഉപഭോക്താവിന് ലഭിക്കൂവെന്നും നേരത്തെ തന്നെ 24,000 രൂപ വന്നപ്പോൾ ലീക്കേജ് ബെനിഫിറ്റ് 10,000 രൂപയായി ജല അതോറിറ്റി കുറച്ചു നൽകിയിട്ടുണ്ടെന്നും അവർ വ്യക്തമാക്കി. അതിനാൽ നിലവിൽ ലീക്കേജ് ബെനിഫിറ്റ് ലഭിക്കാനുള്ള അവകാശം പരാതിക്കാരനില്ലെന്ന കാരണം പറഞ്ഞ് അതോറിറ്റി പരാതിക്കാരന്റെ ആവശ്യം നിരാകരിച്ചു. വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥ മൂലം പാഴായ വെള്ളത്തിന്റെ കാര്യത്തിൽ അവർക്ക് തന്നെയാണ് ഉത്തരവാദിത്തം. അതിൽ ഉപഭോക്താവിനെ ശിക്ഷിക്കുന്നത് തെറ്റാണ്. മാത്രമല്ല, ഇതിനു മുമ്പ് ബെനിഫിറ്റ് ലഭിച്ചത് ലീക്കേജ് മൂലമായിരുന്നില്ല. ഇക്കാര്യങ്ങൾ പരാതിക്കാരൻ കമ്മീഷൻ മുമ്പാകെ ബോധിപ്പിച്ചു. കൃത്യമായ പരിശോധന നടത്തി എന്തെങ്കിലും ലീക്കുണ്ടെങ്കിൽ അത് കണ്ടെത്തേണ്ട ചുമതല വാട്ടർ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥർക്കാണെന്നും അതിന് ഉപഭോക്താവിനെ പഴിക്കേണ്ടതില്ലെന്നും നിയമവിരുദ്ധമായി നൽകിയ ബില്ല് റദ്ദാക്കിക്കൊണ്ട് ഡിബി ബിനു അധ്യക്ഷനും വി രാമചന്ദ്രൻ, ടി എൻ ശ്രീവിദ്യ എന്നിവർ അംഗങ്ങളുമായ ബെഞ്ച് വ്യക്തമാക്കി. വാട്ടർ അതോറിറ്റി നൽകിയ ബില്ല് റദ്ദാക്കുകയും കൂടാതെ 10,000 രൂപ കോടതി ചെലവായും നൽകണമെന്ന് കേരള വാട്ടർ അതോറിറ്റി പള്ളിമുക്ക് ഡിവിഷന് കോടതി ഉത്തരവ് നൽകി.
1: ഉപഭോക്താക്കൾ അറിയാൻ തയ്യാറാക്കിയത് അഡ്വക്കേറ്റ് പി എൽ ശിവരാമൻ.
3: ഈ വിലക്കുറവ് ഡിസ്കൗണ്ട് എന്നൊക്കെ കേൾക്കുമ്പോ എനിക്കത്ര വിശ്വാസം തോന്നാറില്ല. പക്ഷേ സിറ്റി സിൽക്സിൽ ഷോപ്പിംഗിന് പോയപ്പോ അത്ഭുതപ്പെട്ടു പോയി. യഥാർത്ഥ ഓഫറും യഥാർത്ഥ വിലക്കുറവും ബെസ്റ്റ് സെലക്ഷനും സിറ്റി സിൽക്സിൽ തന്നെ.
0: അടിമാലി ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസിന് കീഴിൽ മൂന്നാർ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ 2026-27 അധ്യയന വർഷം നിലവിലുള്ളതും ഒഴിവ് വരാൻ സാധ്യതയുള്ളതുമായ കുക്ക്, എഫ്ടിഎസ്, ആയ, വാച്ച്മാൻ, സെക്യൂരിറ്റി എന്നീ തസ്തികകളിലേക്ക് പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കുള്ള കൂടിക്കാഴ്ച ഈ മാസം 15 രാവിലെ 10:30 മുതൽ എംആർഎസ് സ്കൂൾ ഓഫീസിൽ നടക്കും. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 62-38-56-60 മൂന്നാർ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ 2026-27 അധ്യയന വർഷം ലൈബ്രറിയൻ, കമ്പ്യൂട്ടർ ഇൻസ്ട്രക്ടർ എന്നീ തസ്തികകളിലേക്ക് കരാറടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഈ മാസം 19 രാവിലെ 10:30 എംആർഎസ് സ്കൂൾ ഓഫീസിൽ അഭിമുഖത്തിന് ഹാജരാകണം. വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 62-38-56-60 പട്ടികജാതി വികസന വകുപ്പിൽ നെടുങ്കണ്ടം ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിന് കീഴിൽ പ്രവർത്തിക്കുന്ന നെടുങ്കണ്ടം പ്രീ മെട്രിക് ഹോസ്റ്റലിലേക്കും അഴുത ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിന് കീഴിൽ പ്രവർത്തിക്കുന്ന വണ്ടിപ്പെരിയാർ പ്രീ മെട്രിക് ഹോസ്റ്റലിലേക്കും 2026-27 അധ്യയന വർഷ കാലയളവിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ ജീവനക്കാരെ നിയമിക്കുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 15. വാർഡൻ, കുക്ക്, വാച്ച്മാൻ, വാച്ച് വുമൺ എന്നീ തസ്തികകളിലേക്കാണ് നിയമനം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 04-862-29-62-97 04-862-29-62 സമയം 7 മണി കഴിഞ്ഞ് 10 മിനിറ്റ്.

0: FM ഡയറിയിൽ ഇനി സംഗീത നേരം.
1: ഈ ഗാനം ഇന്നത്തെ ഗാനം. തിരക്കഥാകൃത്തും സംവിധായകനുമായിരുന്ന ഡെന്നിസ് ജോസഫിന്റെ ചരമവാർഷിക ദിനമാണ് നാളെ. 1985 ജെ സി സംവിധാനം ചെയ്ത ഈറൻ സന്ധ്യ എന്ന ചിത്രത്തിന് തിരക്കഥ എഴുതി സിനിമാ രംഗത്തെത്തി. മനുവെങ്കിൽ എന്ന ചിത്രത്തിലൂടെ ആദ്യമായി സംവിധായകനായി. അദ്ദേഹത്തിന്റെ തിരക്കഥയിൽ പുറത്തിറങ്ങിയ നിറക്കൂട്ട്, രാജാവിന്റെ മകൻ, ശ്യാമ, ന്യൂഡൽഹി, സംഘം തുടങ്ങി നിരവധി ചിത്രങ്ങൾ ബോക്സ് ഓഫീസിൽ വമ്പൻ വിജയം നേടിയിട്ടുണ്ട്. സംവിധായകൻ ജോഷി, തമ്പി കണ്ണന്താനം എന്നിവരുമായി ചേർന്ന് ഒരുപിടി നല്ല ചിത്രങ്ങൾ അദ്ദേഹം നമുക്ക് സമ്മാനിച്ചു. മനുവെങ്കിൽ എന്ന ചിത്രം 1988 മികച്ച കുട്ടികളുടെ ചിത്രത്തിന് ദേശീയ പുരസ്കാരവും 1989 കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും കരസ്ഥമാക്കി. അദ്ദേഹം തിരക്കഥ എഴുതിയ കോട്ടയം കുഞ്ഞച്ചൻ എന്ന ചിത്രത്തിലെ ഈ ഗാനം ഇന്നത്തെ ഗാനം. ഗാനരചന ചുനക്കര രാമൻകുട്ടി, സംഗീതം ശ്യാം, പാടിയത് യേശുദാസ്, സിന്ധു.

ഇടുക്കി ജില്ലയിൽ വനിതാ ശിശു വികസന വകുപ്പ്, ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റ് ORC പദ്ധതി വഴി നടപ്പിലാക്കുന്ന ജില്ലാ റിസോഴ്സ് സെന്ററിലേക്ക് ഓണറേറിയം അടിസ്ഥാനത്തിൽ സേവനമനുഷ്ഠിക്കുന്നതിന് സൈക്യാട്രിസ്റ്റ്, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്, സ്പീച്ച് തെറാപ്പിസ്റ്റ്, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ, റെമഡിയൽ ട്രെയിനർ എന്നിവയുടെ അപേക്ഷകൾ ക്ഷണിച്ചു. അപേക്ഷ ലഭ്യമാക്കേണ്ട അവസാന തീയതി ഈ മാസം 15. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 7902 69 59 01. പട്ടികജാതി വികസന വകുപ്പിന്റെ കീഴിൽ ഇടുക്കി ജില്ലയിൽ പീരിമേട് പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലേക്ക് 2026-27 അധ്യയന വർഷം ഹയർ സെക്കൻഡറി വിഭാഗത്തിലും ഹൈസ്കൂൾ വിഭാഗത്തിലും അധ്യാപകരെ കരാറടിസ്ഥാനത്തിൽ നിയമിക്കുന്നു. അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി ഈ മാസം 16 വൈകിട്ട് 5 മണിവരെ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 04862 29 62 97. 04862 29 97.

ഇരിങ്ങാലക്കുട ഉണ്ണായി വാര്യർ സ്മാരക കലാനിലയത്തിൽ പി എസ് സി അംഗീകൃത കഥകളി വേഷം, കഥകളി സംഗീതം, കഥകളി ചെണ്ട, കഥകളി മദ്ദളം, കഥകളി ചുട്ടി, കോപ്പുപണി എന്നീ വിഷയങ്ങളിൽ ഡിപ്ലോമ കോഴ്സുകളിലേക്കും അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്നും മുൻപറഞ്ഞ വിഷയങ്ങളിൽ ഡിപ്ലോമയോ തത്തുല്യ യോഗ്യതയോ നേടിയവർക്ക് അതത് വിഷയങ്ങളിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സുകളിലേക്കും സൌജന്യമായി പഠിക്കാൻ ആൺകുട്ടികളായ വിദ്യാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നു. 7 സ്റ്റാൻഡേർഡ് പാസ്സാണ് ഡിപ്ലോമ കോഴ്സുകളിൽ പ്രവേശനത്തിന് നിശ്ചയിച്ചിരിക്കുന്ന കുറഞ്ഞ വിദ്യാഭ്യാസ യോഗ്യത. ഡിപ്ലോമ കോഴ്സിലേക്ക് കൂടിയ പ്രായപരിധി 18 വയസ്സാണ്. താൽപര്യമുള്ളവർ രക്ഷിതാവിന്റെ സമ്മതപത്രവും ഫോൺ നമ്പറുമടങ്ങുന്ന അപേക്ഷ വെള്ളക്കടലാസിൽ തയ്യാറാക്കി സ്വന്തം മേൽവിലാസം എഴുതി 5 രൂപ സ്റ്റാമ്പ് ഒട്ടിച്ച കവറടക്കം ഈ മാസം 15 മുൻപ് കലാനിലയം ഓഫീസിൽ ലഭിക്കത്തക്ക വിധം ഇനി പറയുന്ന മേൽവിലാസത്തിൽ അയക്കുക. വിലാസം സെക്രട്ടറി ഉണ്ണായി വാര്യർ സ്മാരക കലാനിലയം, ഇരിങ്ങാലക്കുട 68-01-21. സെക്രട്ടറി ഉണ്ണായി വാര്യർ സ്മാരക കലാനിലയം, ഇരിങ്ങാലക്കുട 68-01-21. ഫോൺ നമ്പറുണ്ട്: 04-8-02-82-20-31. 04-8-02-82-20-31.

0: ആരോഗ്യക്കുറിപ്പുകൾ.
1: പോളിസിസ്റ്റിക് ഓവറീസ് ഇസ് ഡിഫറെന്റ് ഫ്രം ഫൈബ്രോയിഡ്സ് എന്ന് വെച്ചാൽ അതൊരു എൻഡോക്രൈൻ അല്ലെങ്കിൽ ഹോർമോണൽ ഇഷ്യൂ ആണ്. ഫൈബ്രോയിഡ്സിൽ നമുക്ക് യൂഷ്വലി ബ്ലീഡിംഗ് വരുന്നത് പീരിയഡിന്റെ ടൈമിലാണ്, പെർട്ടിക്കുലർലി സെക്കൻഡ് ഡേ ആൻഡ് തേർഡ് ഡേ ഓഫ് പീരിയഡ്സിലാണ് നമുക്ക് ഹെവി ബ്ലീഡിംഗ് ഉണ്ടാവുന്നത്. ബട്ട് പി സി ഒ എസിൽ നമുക്ക് പീരിയഡ് ഇല്ലായ്മ ഉണ്ടായിട്ട് പിന്നെ ഹെവി ബ്ലീഡിംഗ് ആണ് ഉണ്ടാവുന്നത്. അപ്പം പീരിയഡ്സ് ഇല്ലാതിരുന്നിട്ട് പിന്നെ ബ്ലീഡിംഗിൽ ലാസ്റ്റ് ചെയ്യുക എന്ന് വെച്ചാൽ കുറേ ദിവസങ്ങൾ ഉണ്ടാവുക. പീരിയഡിന്റെ ടൈമിലുള്ള ഹെവി ബ്ലീഡിംഗ് അല്ല, ബട്ട് ഈ പീരിയഡ് ബ്ലീഡിംഗ് ചിലപ്പോൾ 20 ദിവസം 30 ദിവസം ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ഉള്ള ബ്ലീഡിംഗ് ലാസ്റ്റ് ചെയ്യുകയാണ്. പി സി ഒ എസിൽ നമുക്ക് ഈ ആണുങ്ങൾക്ക് ഉണ്ടാവുന്ന രീതിയിലുള്ള ഹെയർ ഗ്രോത്ത് കാണുക, അതുപോലെ അമിത വണ്ണം ഉണ്ടാകും, പിന്നെ ഈ ഓവുലേഷൻ ഇല്ലായ്മ കൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും.
2: ഈ വിവരങ്ങൾ പങ്കുവച്ചത് ഗൈനക്കോളജിസ്റ്റ് ആൻഡ് ലാപ്രോസ്കോപ്പിക് സർജൻ ഡോക്ടർ സനം ബഷീർ.
3: ഇന്നേ എല്ലാം പെട്ടെന്ന് വേണം, ഞാൻ അല്പം തിരക്കിലാണ്.
4: ഓ, അതെന്താ ജി? ഇലക്ഷനും കഴിഞ്ഞ് റിസൾട്ടും വന്നു, എന്നിട്ട് അജിയുടെ തിരക്കൊഴിഞ്ഞില്ലേ?
5: ഇതെല്ലാം വെറുതെ ജാടയല്ലേ സാറേ, അജി തിരക്കെല്ലാം അഭിനയിക്കണേന്.
6: അതെന്തിനാ അജി ഇങ്ങനെ ഒരു അഭിനയം? എന്താ അതിന്റെ ഒരു ഗുട്ടൻസ്?
3: അഭിനയമൊന്നും അല്ല ചേച്ചി, ഒരു 100 കൂട്ടം കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വലിയ തിരക്കിലായിരുന്നു.
5: എന്നിട്ട് അജി പ്രത്യേകിച്ചൊന്നും ചെയ്ത് കാണാനില്ലല്ലോ.
4: അല്ലെങ്കിലും ഒരുപാട് പണി ചെയ്യാനുണ്ടെന്ന് വിചാരിച്ചാലേ ഒന്നും ചെയ്യാനാകില്ല.

0: അല്ലേജി?
1: അത് ശരിയാ, ഒരു സ്റ്റാർട്ടിംഗ് ട്രബിൾ ഉണ്ട്.
2: അതെന്താ ഒരു സ്റ്റാർട്ടിംഗ് ട്രബിള്? പറഞ്ഞേ, ഞങ്ങൾക്ക് വല്ല ഹെൽപ്പും ചെയ്യാനൊക്കെ നോക്കട്ടെ.
0: ആ പറജി, എന്താ നിന്റെ പ്രശ്നം? പറഞ്ഞാലല്ലേ ഞങ്ങൾക്കും വല്ലതൊക്കെ ചെയ്യാനാകൂ.
3: ഇതിപ്പോ എപ്പോ നോക്കിയാലും അജിക്ക് അലക്ക് കഴിഞ്ഞിട്ട് നേരമില്ല എന്ന് പറഞ്ഞ പോലെയാണ്. എപ്പോഴും ഒരു ധൃതി വെപ്രാളവും.
1: അതെ, മറ്റാരെയും ഏൽപ്പിക്കാൻ പറ്റുന്ന കാര്യമൊന്നും അല്ല. ഞാനേ ജർമ്മനി പോലെ അടുത്ത മാസം ഒരുപാട് കടലാസുകൾ ശരിയാക്കണം. എല്ലാത്തിനും ഞാൻ തന്നെ ഓടണ്ടേ? പിന്നെ പാക്ക് ചെയ്യണം, എല്ലാവരോടും യാത്ര പറയണം.
0: അല്ല, അജിക്കൊരു യാത്രയപ്പ് കൊടുക്കണ്ടേ നമുക്ക്?
3: യാത്രയപ്പല്ല, സ്വീകരണം. അതിനാണ് അജിക്ക് താല്പര്യം.
2: ആഹാ, എന്ന് ബാബുവിനോടാരാ പറഞ്ഞത്?
3: ആ അതജി തന്നെ. ഇവിടേക്ക് വരും മുമ്പേ അജി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, മീറ്റിംഗിൽ ഇങ്ങനെയൊക്കെ പറയണമെന്ന് പറയാൻ.
0: നല്ല പാട്ട് തന്നെ ബാബു. അജി രഹസ്യമായി പറഞ്ഞൊരു കാര്യമാണോ ഇങ്ങനെ പരസ്യമായി പറയുന്നേ?
2: ആ, ഇതിലും ഭേദം, ബാബു ജംഗ്ഷനിലൊരു ഫ്ലെക്സ് വയ്ക്കുന്നതായിരുന്നു, ജർമ്മനിയിലേക്ക് പഠനാർത്ഥം പോകുന്ന അജിക്ക് സ്വീകരണം എന്ന്. ഇതൊക്കെ എന്താ ജി?
1: അങ്ങനെയൊന്നുമല്ല, ബാബു ചേട്ടൻ എന്തോ പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞതാ, യാത്രയപ്പല്ല സ്വീകരണമാണിപ്പോൾ ട്രെൻഡെന്ന്.
0: ഈ ഫ്ലെക്സ് വയ്ക്കുന്നതേ ഇപ്പോൾ ട്രെൻഡ് തന്നെയാണ്. ഓരോരുത്തരും അവരവരുടെ മനോഗതം അറിയിക്കുന്നത് നാട്ടുകാരെ കൊണ്ട് റോഡരികിൽ ഫ്ലെക്സ് വയ്പ്പിച്ചിട്ടാ.
3: ഓ, അതിനു പകരമായിരുന്നു അജി എന്നെ വിളിച്ചു പറഞ്ഞത്.
2: ആ, ഇത് മീശമാധവൻ സിനിമയിലെ വെടി വഴിപാട് വിളിച്ചു പറയാതെ നടത്തണോ എന്ന് മൈക്കിലൂടെ ചോദിച്ച പോലായി.
1: ആ, എന്തായാലും എല്ലാവരും വിളിച്ചു പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ തന്നെ പറയാം, ആദ്യം എനിക്കൊരു സ്വീകരണം.
3: അപ്പൊ പിന്നെയും പരിപാടികളുണ്ടാ? ആകട്ടെ, ഈ സ്വീകരണം എന്തിനാണ്?
0: ഒരു സ്വീകരണം കൊടുക്കാൻ വല്ല കാരണവും വേണോ? നമുക്കൊന്ന് തട്ടിക്കൂട്ടാന്നേ.
1: അങ്ങനെ തട്ടിക്കൂട്ടിയൊന്നും വേണ്ട, വിദേശ സർവകലാശാലയിൽ പ്രവേശനം നേടിയതിന് ഒരു സ്വീകരണമാകാവല്ലോ.
2: ആ, അവിടെ അപേക്ഷിച്ചാൽ ആർക്കും പ്രവേശനം കിട്ടുമെന്നാണല്ലോ കേൾക്കുന്നത്, പിന്നെ എന്തിന്റെ പേരിലാ അജി സ്വീകരണം?
3: അല്ല, ഇവൻ ഇനി ഇവിടെ ഉപദ്രവത്തിനില്ല എന്ന പേരിൽ ഒരു സ്വീകരണം കൊടുക്കാമല്ല.
0: ആ സംഗതി ശരിയാണെങ്കിലും അത് പരസ്യമായി പറയാൻ പറ്റുന്ന കാര്യമാണോ?
2: അതുകൊട്ടെ, അടുത്ത പരിപാടി എന്താ?
1: ആ അതെ, നിങ്ങൾക്ക് എല്ലാവർക്കും നിർബന്ധമാണെങ്കിൽ ഒരു യാത്രയപ്പിന് ഞാൻ തയ്യാറാണ്.
3: ആ, നിർബന്ധിച്ച് ചിലരെ അധികാര കസേര ഇരുത്തും പോലെ അല്ലേ? മനസ്സിലായി അജി.
1: ബാബു ചേട്ടൻ മിണ്ടരുത്, എന്റെ പ്ലാനെല്ലാം കുളവാക്കി ഇപ്പൊ തമാശിക്കുന്നോ?
0: ആ ചൂടാകാതെ അജി, നമ്മുടെ ബാബു അല്ലേ, പിന്നെ ഞങ്ങളാരും ഇത് വെളിയിലൊന്നും പറയില്ല കേട്ടോ.
2: അപ്പൊ അജിയുടെ ഇഷ്ടം പോലെ നമുക്കൊരു സ്വീകരണവും പിന്നെ യാത്രയപ്പ് നടത്താം, എന്താ?
1: ആ ജനറൽ ബോഡി നിങ്ങൾ ഇത് പറയുമ്പോൾ അതിൻ്റെയൊക്കെ കാര്യമുണ്ടോ, ഒരാവശ്യമില്ല എന്നൊക്കെ പറയും ഞാൻ, അതൊന്നും കാര്യമായി എടുക്കല്ലേ. പൊന്നു ബാബു ചേട്ടാ, ചതിക്കല്ലേ.
3: നിന്നെ ആർക്ക് ചതിക്കാൻ പറ്റുമോ ജി, നീ കള്ളന് കഞ്ഞി വെച്ചവനല്ലേ.
4: ശബ്ദം നൽകിയവർ മാർട്ടിൻ കുമ്പളങ്ങി, വിനോദ് കുര്യാപ്പള്ളി, പ്രീതി, ജി എസ് പിള്ള. രചന എം വി ശശികുമാർ.
5: പ്രിയ ശ്രോതാക്കളെ, ഇതോടെ എഫ് എം ഡയറിയുടെ ആദ്യ ഭാഗം ഇവിടെ പൂർണ്ണമാകുന്നു. തിരിച്ചെത്താം അടുത്ത ഭാഗവുമായി 7:35.

ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. പശ്ചിമബംഗാളിലെ ആദ്യ ബി ജെ പി മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. കേരള മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള ചർച്ചകൾ ഡൽഹിയിൽ പുരോഗമിക്കുന്നു. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിൽ അനിശ്ചിതത്വം. കരീബിയൻ രാജ്യങ്ങളുമായുള്ള ഉഭയകക്ഷി വ്യാപാരത്തിൽ ഗണ്യമായ പുരോഗതിയെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. യു എൻ സുരക്ഷാ കൌൺസിലിൽ യു എസ് പിന്തുണയുള്ള കരട് പ്രമേയം ഇറാൻ നിരസിച്ചു. ഹോർമൂസ് കടലിടുക്കിനെ ചൊല്ലി തർക്കം രൂക്ഷം. കേരളത്തിൽ വേനൽ മഴ കനക്കുന്നു. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത.

0: ഐ പി എല്ലിൽ ഡൽഹിക്കെതിരെ കൊൽക്കത്തയ്ക്ക് 8 വിക്കറ്റ് വിജയം. ഐ എസ് എല്ലിൽ സ്പോർട്ടിംഗ് ഡൽഹിയെ പരാജയപ്പെടുത്തി ഒഡീഷ. വാർത്തകൾ വിശദമായി. പശ്ചിമ ബംഗാളിലെ ആദ്യ ബി ജെ പി മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. കൊൽക്കത്തയിലെ ബ്രിഗേഡ് പരേഡ് ഗ്രൌണ്ടിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ബി ജെ പി അധ്യക്ഷൻ നിതിൻ നബിൻ, കേന്ദ്രമന്ത്രിമാർ, എൻ ഡി എ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എന്നിവർ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കും. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനായുള്ള ചർച്ചകൾ ഡൽഹിയിൽ പുരോഗമിക്കുന്നു. കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗത്തിനു ശേഷം അഖിലേന്ത്യാ നേതൃത്വത്തിന്റെ നിരീക്ഷകർ ഡൽഹിക്ക് മടങ്ങി. ഇവർ കോൺഗ്രസ് ദേശീയ നേതൃത്വവുമായി നടത്തുന്ന ചർച്ചകൾക്ക് ശേഷമാകും പാർലമെന്ററി പാർട്ടി നേതാവിനെ സംബന്ധിച്ച തീരുമാനം പ്രഖ്യാപിക്കുക. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആര് വേണമെന്ന കാര്യത്തിൽ വിഭിന്ന അഭിപ്രായങ്ങൾ ഉയരുന്ന സാഹചര്യത്തിൽ ഹൈക്കമാൻഡ് ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനം വൈകാതെ അറിയിക്കും. ഞായറാഴ്ചയോടെ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിൽ അനിശ്ചിതത്വം തുടരുന്നു. ടി വി കെയ്ക്ക് പിന്തുണ നൽകില്ലെന്ന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അറിയിച്ചതോടെ കേവല ഭൂരിപക്ഷം നേടാനുള്ള വിജയിയുടെ നീക്കത്തിന് തിരിച്ചടിയായി. ഇതേ തുടർന്ന് ഇന്ന് നടത്താനിരുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങ് മാറ്റിവച്ചതായാണ് ഏറ്റവും പുതിയ വിവരം. വിശദാംശങ്ങളിലേക്ക്.
1: തമിഴ്നാട് രാഷ്ട്രീയത്തിൽ നിർണായകമായ വഴിത്തിരിവുകളാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ ഉണ്ടായത്. തനിക്ക് ഭൂരിപക്ഷമുണ്ടെന്ന് അവകാശപ്പെട്ട് ടി വി കെ അധ്യക്ഷൻ സി ജോസഫ് വിജയ് ഇന്നലെ വീണ്ടും ഗവർണറെ കണ്ട് സർക്കാർ രൂപീകരണത്തിന് അവകാശവാദം ഉന്നയിച്ചിരുന്നു. എന്നാൽ ടി വി കെയ്ക്ക് പിന്തുണ നൽകുന്നുവെന്ന വാർത്തകൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് തള്ളിയതോടെ കാര്യങ്ങൾ മാറിമറിഞ്ഞു. ടി വി കെ നേതാക്കൾ 2 തവണ പിന്തുണ നേടി സമീപിച്ചെങ്കിലും കത്ത് നൽകിയിട്ടില്ലെന്ന് പ്രൊഫസർ ഖാദർ മൊയ്തീന്റെ നേതൃത്വത്തിലുള്ള ഐ യു എം എൽ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. ഇതോടെ വി സി കെയുടെ നിലപാട് നിർണായകമായിരിക്കുകയാണ്. സർക്കാർ രൂപീകരണത്തിൽ തങ്ങളും പങ്കാളികളാകുമെന്ന് വി സി കെ എം എൽ എ വന്നി അരശ് ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. മറ്റൊരു നാടകീയ നീക്കത്തിൽ എ ഐ എ ഡി എം കെ ജനറൽ സെക്രട്ടറി എടപ്പാടി പളനിസ്വാമിയെ മുഖ്യമന്ത്രിയാക്കാൻ ഏക എം എൽ എയുടെ പിന്തുണ പ്രഖ്യാപിച്ച് എ എം എം കെ നേതാവ് ടി ടി വി ദിനകരൻ ഗവർണറെ കണ്ടു. തങ്ങൾ ടി വി കെ പിന്തുണയ്ക്കുന്നു എന്ന പേരിൽ പ്രചരിച്ച കത്ത് വ്യാജമാണെന്നും തന്റെ ഒപ്പ് ദുരുപയോഗം ചെയ്തതായും ദിനകരൻ ആരോപിച്ചു. 234 അംഗ സഭയിൽ 118 പേരുടെ പിന്തുണയാണ് സർക്കാർ രൂപീകരണത്തിന് വേണ്ടത്. കോൺഗ്രസും സി പി ഐ എമ്മും സി പി ഐയും ടി വി കെയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിനുള്ള ഭരണഘടനാപരമായ നടപടികൾ ഗവർണർ അടിയന്തരമായി സ്വീകരിക്കണമെന്ന് ഡി എം കെ അധ്യക്ഷൻ എം കെ സ്റ്റാലിൻ ആവശ്യപ്പെട്ടു. തെരഞ്ഞെടുക്കപ്പെട്ട എം എൽ എമാരുടെ പട്ടിക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ച സാഹചര്യത്തിൽ സഭ നിലവിൽ വരുന്നതിനും ജനക്ഷേമ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും സർക്കാർ രൂപീകരണം അത്യന്താപേക്ഷിതമാണ്. ജനാധിപത്യപരമായ ഈ ഉത്തരവാദിത്തം നിറവേറ്റാൻ മുൻകൈയെടുക്കണമെന്നും അദ്ദേഹം ഗവർണറോട് അഭ്യർത്ഥിച്ചു. അസമിൽ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചൊവ്വാഴ്ച നടക്കും. ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എ തുടർച്ചയായ 3ാം തവണയാണ് സംസ്ഥാനത്ത് അധികാരത്തിലെത്തുന്നത്. നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിനായി ബി ജെ പി നാളെ യോഗം ചേരും. ചിലി വിദേശകാര്യമന്ത്രി ഫ്രാൻസിസ്കോ പെരസ് മക്കന്ന ഒരാഴ്ച നീളുന്ന സന്ദർശനത്തിനായി ഇന്ന് ഇന്ത്യയിലെത്തും. നാളെ ഡൽഹിയിൽ നടക്കുന്ന വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്ന മക്കന്ന തിങ്കളാഴ്ച ഫോറം ഓഫ് ഇന്ത്യൻ ഫുഡ് ഇമ്പോർട്ടേഴ്സും അസോച്ചവും സംഘടിപ്പിക്കുന്ന ബിസിനസ് മീറ്റുകളിൽ മുഖ്യ അതിഥിയാകും. ചൊവ്വാഴ്ച വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലുമായി കൂടിക്കാഴ്ച നടത്തുന്ന അദ്ദേഹം സി ഐ സംഘടിപ്പിക്കുന്ന ഇവന്റിലും ബിസിനസ് ഉച്ചകോടിയിലും സംസാരിക്കും. ബുധനാഴ്ച വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി അദ്ദേഹം ചർച്ച നടത്തും. ഇന്ത്യ ചിലി ബിസിനസ് സംഘത്തിന്റെ സംയുക്ത യോഗത്തിലും പങ്കെടുക്കും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ സംബന്ധിച്ച ചർച്ചകൾ സന്ദർശനത്തിൽ നിർണായകമാകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ഐ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ഐ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: യു എൻ സുരക്ഷാ കൌൺസിലിൽ യു എസ് പിന്തുണയുള്ള കരട് പ്രമേയം ഇറാൻ നിരസിച്ചതിനെ തുടർന്ന് ഹോർമൂസ് കടലിടുക്കിനെ ചൊല്ലിയുള്ള തർക്കം രൂക്ഷമാകുന്നു. യു എൻ പ്രമേയം സംഘർഷം പരിഹരിക്കുന്നതിനേക്കാൾ പ്രശ്നങ്ങൾ വഷളാകാൻ ഇടയാക്കുമെന്ന് ഇറാൻ വ്യക്തമാക്കി. യുദ്ധം അവസാനിപ്പിക്കുക, ഇറാനിയൻ തുറമുഖങ്ങളിലെ യു എസ് സമുദ്ര ഉപരോധം നീക്കുക, ഹോർമൂസ് കടലിടുക്കിലൂടെ കപ്പൽ ഗതാഗതം പുനഃസ്ഥാപിക്കുക എന്നിവയാണ് പ്രശ്നപരിഹാരത്തിനുള്ള മാർഗമെന്ന് ഇറാൻ അറിയിച്ചു. പ്രമേയത്തെ പിന്തുണയ്ക്കരുതെന്ന് ഇറാൻ യു എൻ അംഗരാജ്യങ്ങളോട് അഭ്യർത്ഥിച്ചു. അതേസമയം പ്രമേയത്തെ യു എസ് ഉൾപ്പെടെ ബഹ്റൈൻ, സൌദി അറേബ്യ, യു എ ഇ, കുവൈറ്റ്, ഖത്തർ എന്നീ രാജ്യങ്ങൾ അംഗീകരിച്ചു. റഷ്യയും യുക്രൈനും തമ്മിൽ ഇന്നു മുതൽ മറ്റന്നാൾ വരെ വെടിനിർത്തൽ കരാറിന് ധാരണയായി. 2ാം ലോകമഹായുദ്ധത്തിലെ റഷ്യയുടെ വിജയ ദിനാഘോഷത്തോടനുബന്ധിച്ചാണ് താൽക്കാലിക വെടിനിർത്തൽ എന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ട്രൂത്ത് സോഷ്യലിലൂടെ അറിയിച്ചു. തടവുകാരുടെ കൈമാറ്റവും കരാറിൽ

0: ഉൾപ്പെടുമെന്ന് യു എസ് പ്രസിഡന്റ് പറഞ്ഞു. ഇസ്രായേൽ ലെബനൻ ചർച്ചകൾ പുനരാരംഭിക്കുന്നു. ഈ മാസം 14-15 തീയതികളിൽ അമേരിക്കയുടെ നേതൃത്വത്തിൽ 2 ദിവസത്തെ ചർച്ചയാണ് പുനരാരംഭിക്കുന്നത്. ഇരു രാജ്യങ്ങളുടെയും ആശങ്കകൾ പരിഹരിക്കുന്ന സമഗ്ര സമാധാന സുരക്ഷാ കരാർ രൂപീകരിക്കുന്നതിനായാണ് യോഗം ചേരുന്നതെന്ന് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചു. കരീബിയൻ സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയിലെത്തി. ഇന്ത്യയും ട്രിനിഡാഡും തമ്മിലുള്ള ബന്ധം പുതിയ ഉയരങ്ങൾ കൈവരിച്ചതായി ശ്രീ ജയശങ്കർ പറഞ്ഞു. ഉഭയകക്ഷി വ്യാപാരത്തിൽ ഗണ്യമായ വർധന ഉണ്ടായിട്ടുണ്ടെന്നും കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ വ്യാപാരം ഏകദേശം $350 മില്യൺ എത്തിയതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി.
1: India contributes to the 17% of the total global growth. We help to de-risk the international economy. We help to give more possibilities. We are creating more options. We are today negotiating and concluding more free trade agreements for countries to avail of it. And so that our impact on the international economy and the de-risking of the world is as impactful, as far-reaching as possible.
0: നേരത്തെ ഗയാനയിലും ജമൈക്കയിലും സുരിനാമിലും വിദേശകാര്യമന്ത്രി സന്ദർശനം നടത്തിയിരുന്നു. എം വി ഹോണ്ടിയസ് എന്ന ക്രൂയിസ് കപ്പലിൽ ഹാൻഡ വൈറസ് ബാധ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നിരീക്ഷണവും മുൻകരുതൽ നടപടികളും ശക്തമാക്കി. കപ്പലിൽ 8 പേർക്ക് ഹാൻഡ വൈറസ് ബാധിച്ചതായാണ് ലോകാരോഗ്യ സംഘടനയുടെ റിപ്പോർട്ട്. 3 പേർ മരിച്ചു. കപ്പലിലുള്ള 2 ഇന്ത്യൻ പൌരന്മാർ രോഗലക്ഷണങ്ങൾ ഇല്ലെങ്കിലും നിരീക്ഷണത്തിലാണ്. സാഹചര്യം വിലയിരുത്താൻ നാഷണൽ സെന്റർ ഫോർ ഡിസീസ് കൺട്രോളിന് കീഴിലുള്ള പബ്ലിക് ഹെൽത്ത് എമർജൻസി ഓപ്പറേഷൻസ് സെന്റർ ഉന്നതതല യോഗം ചേർന്നു. ജെൻഡർ ടിക്കറ്റിംഗ് നടപ്പാക്കാനൊരുങ്ങി KSRTC. ഇലക്ട്രോണിക് ടിക്കറ്റ് മെഷീൻ വഴി ടിക്കറ്റ് വിതരണം ചെയ്യുമ്പോൾ പുരുഷൻ, സ്ത്രീ എന്ന് രേഖപ്പെടുത്തുന്നതിനുള്ള സൌകര്യം ഇന്നു മുതലാണ് പ്രാബല്യത്തിൽ വരിക. കേരളത്തിൽ ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 9 ജില്ലകളിൽ ഇന്നും 7 ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. ISL ഫുട്ബോളിൽ ഇന്നലെ ഒഡീഷ 1-2 സ്പോർട്ടിംഗ് ഡൽഹിയെ തോൽപ്പിച്ചു. ഇന്ന് വൈകിട്ട് 5 ഗോവ മോഹൻ ബഗാനെയും രാത്രി 7:30 ജംഷഡ്പൂർ ബംഗളൂരുവിനെയും നേരിടും. IPL ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ 8 വിക്കറ്റിന് പരാജയപ്പെടുത്തി. 143 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന കൊൽക്കത്ത 2 വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യത്തിലെത്തി. ഇന്ന് രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. കടലിൽ വെച്ച് ഇന്ത്യക്കാരനായ കപ്പൽ ജീവനക്കാരൻ മരിച്ചതിൽ അനുശോചിച്ച് ദുബായ് കോൺസുലേറ്റ് ജനറൽ. സംഭവം നിർഭാഗ്യകരമാണെന്ന് കോൺസുലേറ്റ് ജനറൽ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. കപ്പലിന്റെ ഉടമയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ചു വരികയാണെന്നും കോൺസുലേറ്റ് വ്യക്തമാക്കി. ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള പ്രതിരോധ നയ ചർച്ചകളുടെ 10-ാം പതിപ്പ് ന്യൂഡൽഹിയിൽ നടന്നു. പ്രതിരോധ ജോയിന്റ് സെക്രട്ടറി അമിതാഭ് പ്രസാദും ഓസ്ട്രേലിയൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസ് ബെർണാർഡ് ഫിലിപ്പും നേതൃത്വം നൽകി. ഇന്ത്യ ഓസ്ട്രേലിയ സമഗ്ര പങ്കാളിത്തം ഊട്ടിയുറപ്പിക്കാൻ ചർച്ചയിലൂടെ സാധിച്ചുവെന്ന് പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി. ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് പദ്ധതിയുടെ ഭാഗമായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ യുവസംഘം 6-ാം ഘട്ടം സംഘടിപ്പിക്കും. പരിപാടിയുടെ ഭാഗമായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള യുവാക്കൾ അയൽ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും സന്ദർശിക്കും. പശ്ചിമബംഗാളിലെ ആദ്യ BJP മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. കേരള മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള ചർച്ചകൾ ഡൽഹിയിൽ പുരോഗമിക്കുന്നു. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിൽ അനിശ്ചിതത്വം. കരീബിയൻ രാജ്യങ്ങളുമായുള്ള ഉഭയകക്ഷി വ്യാപാരത്തിൽ ഗണ്യമായ പുരോഗതിയെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. UN സുരക്ഷാ കൌൺസിലിൽ US പിന്തുണയുള്ള കരട് പ്രമേയം ഇറാൻ നിരസിച്ചു. ഹോർമൂസ് കടലിടുക്കിനെ ചൊല്ലി തർക്കം രൂക്ഷം. കേരളത്തിൽ വേനൽ മഴ കനക്കുന്നു. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. IPL ഡൽഹിക്കെതിരെ കൊൽക്കത്തയ്ക്ക് 8 വിക്കറ്റ് വിജയം. ISL സ്പോർട്ടിംഗ് ഡൽഹിയെ പരാജയപ്പെടുത്തി ഒഡീഷ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:30.
2: ആകാശവാണി കൊച്ചി FM 102.3. സമയം 7:35 മിനിറ്റും 16 സെക്കൻഡും.

0: സമകാലികം.
1: വണ്ണം കുറയ്ക്കാൻ ഇതാ 10 എളുപ്പവഴികൾ. സ്ത്രീകൾക്ക് പ്രത്യേകം ടിപ്പുകൾ. ഒരാഴ്ച കൊണ്ട് 4 കിലോ വരെ ഭാരം കുറയ്ക്കാം.

0: വ്യായാമം ഇല്ലാതെ ഭാരം കുറയ്ക്കാം, ഭക്ഷണം കഴിച്ചുകൊണ്ട് വണ്ണം കുറയ്ക്കാം. ഇങ്ങനെ നിരവധി പരസ്യവാചകങ്ങളാണ് നാം ദിനേനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ഇതിലെ ശാസ്ത്രീയ സത്യാവസ്ഥ എന്താണ്? അതാണ് ഇന്നത്തെ സമകാലികം ചർച്ച ചെയ്യുന്നത്. വേഗം കുറയുന്ന ഭാരം ശരിയേത്, തെറ്റേത്? വണ്ണം കുറയ്ക്കുന്നതിനായി ആളുകൾ പിന്തുടരുന്ന മാർഗങ്ങൾ ശാസ്ത്രീയമാണോ, അല്ലെങ്കിൽ അതിന്റെ ശാസ്ത്രീയ സത്യാവസ്ഥ എന്താണ്? ആരോഗ്യകരമായി എങ്ങനെ ഭാരം കുറയ്ക്കാം തുടങ്ങിയ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നു മിനിമലി ഇൻവസീവ് ശസ്ത്രക്രിയ വിദഗ്ധൻ ഡോക്ടർ ആർ പത്മകുമാർ.
1: നമ്മൾക്ക് എന്ത് കാര്യത്തിന് ഇപ്പൊ ഡയറ്റിനെ സംബന്ധിച്ചോളം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാല് നമ്മൾ നെറ്റിലെല്ലാം ഒട്ടും ഇതിനെക്കുറിച്ച് അറിയാത്ത ആൾക്കാരുടെ ഉപദേശമാണ്. അത് തിരിച്ചും ചെയ്യുന്നുണ്ട്. നമ്മൾ പറഞ്ഞ ഇപ്പൊ ഡയറ്റ് കൺട്രോളിൽ മാത്രമല്ല, ഡയറ്റ് എടുക്കുന്നതിലാണെന്നുണ്ടെങ്കിലും ഈ ഫുഡ് നല്ലതാണെന്നുണ്ടൊരു ബ്ലോഗും കണ്ടു കഴിഞ്ഞാൽ ഉടനെ പോയി അതും കഴിക്കുകയാണ്. അത് ദോഷമാണോ നല്ലതാണോ എന്നൊന്നും ആരും നോക്കാറില്ല. അതിന്റെ ഒരു പ്രസന്റേഷനും രീതികളും ഒക്കെ ആയിരിക്കും മനസ്സിലാവുന്നത്. അവരതിന് പോയിട്ട് ചാടുന്നുണ്ട്, അതിന് കുഴപ്പമുണ്ടാക്കുന്നുണ്ട്. അത് തെറ്റായിട്ടുള്ള പല കാര്യങ്ങളുടെയും ഇതാണല്ലോ. ആ ഒരു സ്റ്റിമുലസ് കൊണ്ട് മാത്രമാണ് അവരൊക്കെ നമ്മുടെ എസ്പെഷ്യലി നമ്മുടെ ആൾക്കാർ വലിയ പഠിച്ച ആൾക്കാരാണെന്ന് പറഞ്ഞാലും സയന്റിഫിക് ആയിട്ട് അഡ്വൈസ് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് വന്ന് ചോദിച്ച് മനസ്സിലാക്കുക, അറ്റ്ലീസ്റ്റ് ക്ലിനിക്കൽ ന്യൂട്രീഷൻ പഠിച്ച ആൾക്കാരുടെ അടുത്ത് വന്നിട്ട് ഡയറ്റിനെ കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കണമുള്ള സാമാന്യ ബുദ്ധി കാണിക്കാത്തതാണ് ഇതിനകത്ത് പ്രയാസമുള്ളത്. അപ്പൊ അതിനകത്ത് ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രസന്റേഷൻ, പിന്നെ ഇന്ന ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാളെ 10 കിലോ പോകുന്ന പറയാം. നമുക്ക് മണ്ടത്തരമാണ്, ഈ മണി ചെയിൻ സംഘങ്ങളിൽ പെട്ട് പ്രവർത്തിക്കുന്ന അതേ മെന്റാലിറ്റിയാണ് ഇതിനകത്ത്. എത്രയൊക്കെ പറഞ്ഞാലും കുഴപ്പമുണ്ടായാലും തെറ്റിനകത്ത് പോയി പെടുക, ഒരു പെട്ടെന്നൊരു നേട്ടം ഉണ്ടാവുമെന്ന് വിചാരിക്കും. ഇതൊന്നും റെഗുലർ പ്രോസസ്സിലൂടെ പോകത്തുള്ളൂ. ആരായണെങ്കിലും റെഗുലർ ആയിട്ടുള്ള ഒരു ഡയറ്റ് പാറ്റേണോ എക്സസൈസ് പാറ്റേണോ ഒരു ലൈഫ് സ്റ്റൈലോ മാറ്റിയാൽ മാത്രമേ അവർക്ക് വെയിറ്റ് നോർമലായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റത്തുള്ളൂ. ഒന്ന്, നമുക്ക് അവർക്ക് ഡയറ്റ് റെസ്ട്രിക്ഷനും എക്സസൈസും ഉള്ള കാര്യങ്ങൾ നല്ലതാണ്. പിന്നെ ഒരു അണ്ടർ മെഡിക്കൽ സൂപ്പർവിഷൻ ആയിട്ട് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. വെയിറ്റ് കുറയുന്ന എന്ത് മാർഗം ചെയ്താലും, അതിപ്പോ മെഡിക്കേഷൻസ് ഉണ്ട്, പലതരത്തിലുള്ള കഴിക്കുന്ന മെഡിക്കേഷൻസ് ഉണ്ട്, നമുക്ക് ഫാറ്റ് അബ്സോർബ് ചെയ്യാനുള്ള മെഡിക്കേഷൻസ് ഉണ്ട്, വെയിറ്റ് കുറയുന്ന മെഡിക്കേഷൻസ് ഉണ്ട്. അതിനായിട്ട് പഠിച്ചിട്ടുള്ള വിദഗ്ധരെടുത്ത് നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കുകയാണെങ്കിൽ ഇപ്പൊ ഡയറ്റ് റെഗുലേഷൻ ഡെഫിനറ്റ്ലി വേണ്ട ഒരു കാര്യമാണ്. അതിനേക്കാളും പ്രാധാന്യമുള്ളത് എന്ത് നമ്മൾ കഴിക്കുന്നു, എത്ര കഴിക്കുന്നു എന്നുള്ളത് തന്നെയാണ് പ്രാധാന്യം. അപ്പൊ അതിനകത്തുള്ള നിർദ്ദേശങ്ങൾ എടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. പിന്നീടുള്ളത് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഫാറ്റ് ശരീരത്തിലേക്ക് അബ്സോർബ് ചെയ്യാനുള്ള ടൈപ്പ് മെഡിക്കേഷൻസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള ലെവലിലാണെന്നുണ്ടെങ്കിൽ ഭാരം കുറയ്ക്കുന്നതിനുള്ള മെഡിക്കേഷൻ ഉണ്ട്, അത് കഴിക്കുന്ന ടാബ്ലറ്റ് ഉണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ ഇഞ്ചക്ഷൻസ് ആയിട്ട് എടുക്കാൻ പറ്റും. ആഴ്ചയിൽ ഒരിക്കൽ എടുക്കുന്നത്, അതിന്റെ തന്നെ ഡോസേജസ് കൂട്ടി കൂട്ടി എടുത്തിട്ടാണ് വെയിറ്റ് കുറയുന്നതാക്കുന്നത്. അതിന്റെ ഒരു പ്രയോജനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഡയബറ്റീസ് ഉള്ളവർക്കാണെങ്കിൽ അതും കൂടെ മാറി കിട്ടും എന്നുള്ളതാണ്. പിന്നെ അതിനും ബിയോണ്ട് ആയിട്ടുള്ള ഒരു വെയിറ്റ് ഉള്ള ആൾക്കാരെ സംബന്ധിച്ചുള്ളതാണെങ്കിൽ നമുക്ക് ബലൂൺ ചികിത്സയുണ്ട്, ഇനി ബാരിയാട്രിക് സർജറി ഉണ്ട്. ഒരു 40 മുകളിലൊക്കെ ബോഡി മാസ് ഇൻഡെക്സ് ഉള്ള ആൾക്കാരെ സംബന്ധിച്ചോളം ബാരിയാട്രിക് സർജറി മാത്രമേ സ്യൂട്ടബിൾ ആവത്തുള്ളൂ, അല്ല ഇഞ്ചക്ഷൻ എടുത്തുകൊണ്ടേ ഇരുന്നിട്ട് കാര്യമില്ല. അപ്പൊ അത്തരം കാര്യങ്ങൾ ചെയ്തിട്ട് എങ്ങനെയാണെങ്കിലും വെയിറ്റ് കുറയുന്നത് തന്നെയാണ് നല്ലത്. ബിക്കോസ് വെയിറ്റ് കൂടുന്നതാണ് പ്രമേഹത്തിനാണെന്നുണ്ടെങ്കിലും ബ്ലഡ് പ്രഷർ കൂടുന്നതിനാണെന്നുണ്ടെങ്കിലും കൊളസ്ട്രോൾ കൂടുന്നതിനും ഹാർട്ട് അറ്റാക്ക് വരുന്നതിനും എല്ലാം കാരണമാണ്. പിന്നെ കുറച്ചുകൂടെ ആകുമ്പോഴത്തേന് ഈ ആർത്രൈറ്റിസ് എന്നൊക്കെ പറഞ്ഞിട്ട് ജോയിന്റ് റീപ്ലേസ് ചെയ്യുന്ന തരത്തിലേക്ക് തന്നെ മുട്ടിന്റെയൊക്കെ പ്രയാസം വരിക, കൂർക്കം വലി വന്നിട്ട് ശ്വാസം മുട്ടുന്ന അവസ്ഥ. ഭാരം നമ്മുടെ നോർമൽ റേഞ്ചിൽ നിർത്തുന്നത് തന്നെയാണ് ആരോഗ്യമുള്ളത്. അപ്പൊ അതിന് എഫർട്ട് എടുക്കുന്ന ആൾക്കാരെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ എൻകറേജ് ചെയ്ത് തന്നെയാണ് വേണ്ടത്.
0: ഇപ്പൊ വണ്ണം കുറയ്ക്കുന്നതിനായി ആളുകൾ സ്വീകരിച്ചു പോരുന്ന അശാസ്ത്രീയ മാർഗങ്ങൾ എന്തൊക്കെയാണ്? അതെങ്ങനെയൊക്കെ ആളുകളിൽ ദോഷം ചെയ്യാനിടയുണ്ട്?
1: കീറ്റോ ഡയറ്റിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ ആൾക്കാർക്ക് ഇഷ്ടക്കേടുകൾ വരും, ഡോക്ടർക്ക് അറിയാമോ എന്ന് വരെ ചോദിക്കുന്നില്ലല്ലോ. പക്ഷെ പറയാനുള്ളത്, കീറ്റോ ഡയറ്റ് ദോഷമായിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ട്, അല്ലെങ്കിൽ പിന്നെ അവർ നമ്മുടെ അടുത്ത് ഇപ്പൊ ജനറ്റിക് ടെസ്റ്റിംഗ് ഉണ്ട്. ജനറ്റിക് ടെസ്റ്റ് ചെയ്താൽ നമുക്ക് അറിയാൻ പറ്റും എന്ത് ഡയറ്റ് ആയിരിക്കും ഈ പർട്ടിക്കുലർ പേഴ്സൺ പറ്റുന്നതെന്നുള്ളത്, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ഒരു ഡയറ്റിലാണ് തെറ്റുള്ളതെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അത് ജനറ്റിക് സ്റ്റഡി ചെയ്തതിന് ശേഷം ഇതൊക്കെ ചെയ്താൽ കുഴപ്പമില്ല. ചിലരെ സംബന്ധിച്ചോളം വലിയ കുഴപ്പമില്ലാതെ രക്ഷപ്പെടാൻ പറ്റുമായിരിക്കും. പക്ഷെ ഒബീസിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ചികിത്സിക്കുന്ന ആൾക്കാർക്ക് പറയാനുള്ള എന്താ, നമ്മൾ റെഗുലർ കഴിക്കുന്ന ആഹാരത്തിൽ അളവിൽ വ്യത്യാസം വരുത്തുക, അല്ലെന്നുണ്ടെങ്കിൽ അതിന്റെ രീതിയിൽ വ്യത്യാസം വരുത്തിയിട്ട് ഈ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുന്നതാണ് എപ്പോഴും നല്ലത്. അല്ല കുറെ നാളത്തേക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ കുറെ നോൺ വെജിറ്റേറിയൻ സാധനങ്ങളോ അല്ലെങ്കിൽ ഹൈ പ്രോട്ടീൻ സാധനവും കഴിക്കുക, പിന്നെ 6 കഴിയുമ്പോൾ നമ്മൾ സാധാരണ നമ്മൾ കഴിക്കുന്നതിലോട്ട് എത്തിക്കഴിഞ്ഞാൽ ഇതേ എഫക്റ്റ് ആ, പിന്നെയും വെയിറ്റ് കൂടുന്നു, വിഷമമായിട്ട് വരും. അപ്പൊ അതിലും നല്ലത് നമ്മൾ റെഗുലർ കഴിക്കുന്ന ആഹാരം. ഞാനിപ്പോ അഡ്വൈസ് പറയുന്നത് എന്താണെന്ന് കഴിഞ്ഞാൽ, നിങ്ങൾ എന്റെ അടുത്ത് ഒരു ഡയറ്റ് ചാർട്ട് കൊണ്ടുവരും, 1 ഒരു മാസത്തെ കൊണ്ടുവന്ന വളരെ നല്ലത്. എന്തൊക്കെ മിനറൽ വാട്ടർ കുടിച്ചത് ബാക്കി എല്ലാം ഒന്ന് എഴുതിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. എന്നുവെച്ചാൽ അവരുടെ ഫുഡ് പാറ്റേൺ നമുക്ക് മനസ്സിലായി, ഇന്നതിന്നത് ശരി, ഇന്നതിന്നത് തെറ്റ്. ഇതൊന്നിനേക്കാളും രസമായിട്ട് കാണുന്നത് അവർ ഈ 1 ചാർട്ട് എഴുതിക്കൊണ്ട് അവർക്ക് തന്നെ മനസ്സിലാവും എവിടൊക്കെ അവർ തെറ്റിച്ചിട്ടുണ്ട്. ചോറ് കഴിച്ചത് കണ്ടമാനം കഴിച്ചിരിക്കുന്നു, ബിരിയാണി കഴിച്ചിരിക്കുന്നു, ഐസ്ക്രീം കഴിച്ചിരിക്കുന്നു, ഫലൂഡ കഴിച്ചു, പിന്നെ മറ്റ് ബെവറേജസ് എടുത്തു, ക്വാണ്ടിറ്റി കൂടിപ്പോയി, ഇതെല്ലാം അവർക്ക് തന്നെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. അത് തന്നെ ഒരു സ്റ്റിമുലസ് ആണ് വെയിറ്റ് കൺട്രോൾ ചെയ്യാനായിട്ട് എന്ത് വേണമെന്ന് മനസ്സിലാക്കാൻ. അതെല്ലാം ഒരു സൂപ്പർവിഷൻ

0: ചെയ്ത് പോവാന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ആയിട്ട് ചെയ്യാവുന്ന, അല്ലാതെ നമ്മൾ ജിമ്മിൽ പോയത് കൊണ്ട് മാത്രമല്ല പോയിട്ട് കുറച്ച് പ്രോട്ടീൻ മാത്രം കഴിച്ചതുകൊണ്ട് ആവത്തില്ല. ഹെൽത്തി ഡയറ്റ് എന്ന് വിചാരിച്ചിട്ട് ജ്യൂസ് കുടിച്ചാൽ നല്ലതായിരിക്കും എന്ന് വിചാരിക്കുന്ന വളരെയധികം ജയന്റ് മെജോറിറ്റി ആൾക്കാർ ജ്യൂസ് നല്ലതാണ്. പക്ഷെ ജ്യൂസിന്റെ അത്രയും പ്രോബ്ലം ഉണ്ടാക്കുന്ന വേറെ സാധനം ഉണ്ടാവില്ല. കാരണം അതിനകത്ത് പോകുന്ന ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് കണ്ടമാനം. ഇപ്പൊ ഒരു ആപ്പിൾ വെച്ചിട്ട് ഒരാൾ ഒരു ജ്യൂസ് ഉണ്ടാക്കി കുടിക്കത്തില്ല, മൂന്നാല് ആപ്പിൾ എടുത്തിട്ട് കഴിക്കും. അതേസമയം ആപ്പിൾ കഴിക്കുമായിരുന്നെങ്കിൽ നമുക്ക് ദോഷമില്ല. അപ്പൊ ജ്യൂസസ് ദോഷമാണെന്നുള്ള മനസ്സിലാവണം. നാരങ്ങാവെള്ളം അല്ലാത്തതല്ല. റൈസ് ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ ഡോക്ടറെ ജീവിച്ചിരിക്കുകയും ചോദിക്കുന്നതാണ്. ചോറ് കഴിക്കുന്നതിന്റെ ക്വാണ്ടിറ്റിക്ക് ഒരു റെസ്ട്രിക്ഷനും ഇല്ലാതെ പോകുന്ന സാധനം. അതിന് എണ്ണമില്ലല്ലോ. ചപ്പാത്തിയാണ് എണ്ണ ഉണ്ട്, ദോശയ്ക്ക് എണ്ണ ഉണ്ട്, ഇഡ്ഡലിക്ക് എണ്ണ ഉണ്ട്. പക്ഷെ പിന്നെ റൈസിനില്ല. റൈസ് 2 കോഴ്സ് 3 കോഴ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കഴിച്ചിട്ട് അവസാനം റൈസ് കൂടുതലായിട്ട് പോകുന്നു. നമ്മുടെ നാട്ടിലിപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വരുന്നത് റൈസ്, ജ്യൂസ്, സ്വീറ്റ്സ് ഈ മൂന്ന് സാധനത്തിലാണ് ആൾക്കാർ തെറ്റിപ്പോകുന്നത്. അല്ലാതെ നോൺ വെജ് കഴിച്ചിട്ടോ ഉള്ളതെന്നൊന്നും അല്ല പ്രയാസം വരുന്നത്. സാധാരണ 90% ആൾക്കാരുടെ ഇഷ്യൂ ഈ ഒരു മാതിരി ഈ മൂന്ന് കാര്യം നിർത്താൻ പറയുമ്പോൾ തന്നെ അവർ നന്നാവുന്നുണ്ട് കാണാം.
1: ഭക്ഷണം കഴിച്ചുകൊണ്ട് തന്നെയാണ് ഭാരം കുറയ്ക്കേണ്ടതെന്ന് എന്റെ അഭിപ്രായം.
2: ഭക്ഷണം കഴിച്ചുകൊണ്ട് ഭാരം കുറയ്ക്കാനാകുമോ? എങ്കിൽ അതെങ്ങനെ? മറുപടി പറയുന്നു ഡയറ്റീഷ്യൻ ഡോക്ടർ മഞ്ജു പി ജോർജ്.
1: കാരണം നമ്മൾ ഒരു സ്റ്റാർവേഷനോ അല്ലെങ്കിൽ മീൽ സ്കിപ്പ് ചെയ്യുകയോ ചെയ്യുമ്പം ഇനീഷ്യൽ കുറച്ച് സമയത്തേക്ക് ചിലപ്പോൾ അതിന് ഡിഫറൻസ് വെയിറ്റ് ലോസിൽ വരാം. പക്ഷെ ഒരു ഹ്യൂമൻ നേച്ചർ വെച്ചിട്ട് നമുക്കതൊരു ഒരു പിന്നെ ഒരു ക്രേവിങ്സിലോട്ടോ അല്ലെങ്കിൽ ലേറ്റർ ഓവർ ഈറ്റിംഗിലോട്ടോ അത് കാരണമായേക്കാം. അപ്പം ഭക്ഷണം കഴിക്കുമ്പോൾ എപ്പോഴും നമ്മൾ കാർബോഹൈഡ്രേറ്റ്സ് അന്നജം കുറഞ്ഞ പാകത്തിനുള്ളത് തന്നെ ഫോളോ ചെയ്യുക. ഇപ്പൊ നമ്മൾ റൈസ് ഈറ്റേഴ്സ് കൂടുതലായതുകൊണ്ട് റൈസ് ഒരു വില്ലൻ ഒന്നുമല്ല, പക്ഷെ അളവ് കൂടി കഴിയുമ്പം അതിന്റെ പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് അത് കൂടുമ്പോൾ എനർജി കൂടി അത് കൊഴുപ്പായിട്ട് സ്റ്റോർഡ് ആകും ബോഡിയിൽ. അതുകൊണ്ട് സ്റ്റാർച്ച് കുറയ്ക്കുക, പ്രോട്ടീനിന്റെ ഘടകങ്ങൾ അത് പയറിന്റെ പയർ പരിപ്പ് സാധനങ്ങൾ, നോൺ വെജ് ആണെങ്കിൽ മീൻ, ചിക്കൻ, മുട്ട, മുട്ട വെള്ള ഇങ്ങനെയുള്ള സാധനങ്ങൾ നമുക്ക് അഡീഷണലി എടുക്കാം. അപ്പൊ അങ്ങനെയുള്ളത് എടുക്കണം, വെജിറ്റബിൾസും എടുക്കണം. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ ഒരു മീൽ എടുക്കുവാണെങ്കിൽ സാധാരണ ഊണ് വിചാരിക്കുവാണെങ്കിൽ നമുക്ക് അതൊരു ആദ്യം എല്ലാ ചോറിന്റെ അളവ് കുറച്ചെടുക്കുക. നോൺ വെജും വെജും ഒക്കെ ഉണ്ടാവും, പിന്നെ കേർഡോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കോമ്പിനേഷൻസ്. അപ്പൊ ആദ്യം നമ്മൾ വെജിറ്റബിൾസിന്റെ ഒരു ബൈറ്റ് എടുക്കുക, അതിനുശേഷം പ്രോട്ടീൻ ഉള്ളത് അതായത് ഫുൾ കഴിക്കണം എന്നല്ല, ഒരു ബൈറ്റ് അതെടുത്തിട്ട് മുട്ടയോ മീനോ ചിക്കനോ എന്തെങ്കിലും ഒരു ബൈറ്റ് എടുക്കുക. എന്നിട്ട് റൈസ് ബാക്കിയുള്ള എല്ലാം കൂടെ കോമ്പിനേഷനിൽ കഴിച്ചു തുടങ്ങുക. ഒരു മീൽ സീക്വൻസിംഗ് എന്ന് പറയും ഇതിന്. അപ്പം അളവ് കുറച്ച് കഴിക്കാനും പറ്റും, ഒരു ഒരു പരവേശത്തിലോട്ട് അത് പോകുകയല്ല. അതുപോലെ തന്നെ ഓരോ മീലിലും പ്രോട്ടീൻ കണ്ടന്റ് ഉള്ള ഫുഡ് വേണം ഇടാനായിട്ട്. ഫോർ എക്സാമ്പിൾ ഇഡ്ഡലി കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ഒരാള് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന്റെ കൂടുതൽ ഒരു ഒന്നോ രണ്ടോ ഇഡ്ഡലി എടുത്തിട്ട് സാമ്പാർ കൂടുതൽ എടുക്കണം. ചട്നി മാത്രമാണ് നമുക്ക് ഇഡ്ഡലിയുടെ ക്വാണ്ടിറ്റി കൺട്രോൾ ചെയ്യാൻ പറ്റൂല. അപ്പൊ അതിന്റെ ക്വാണ്ടിറ്റി കൂടുതൽ എടുത്തിട്ട് അങ്ങനെയുള്ള കോമ്പിനേഷൻസ് വരുമ്പോൾ കാർബോഹൈഡ്രേറ്റ് കുറവ്, പ്രോട്ടീൻ കൂടുതൽ, വെജിറ്റബിൾസ് കൂടുതൽ, അങ്ങനെയുള്ള ആ ഒരു മോഡലിൽ അത് ചെയ്യാൻ നോക്കണം. അങ്ങനെയാകുമ്പോൾ കഴിച്ചുകൊണ്ട് തന്നെ വെയിറ്റ് ലോസ് വരും. ഇതിന്റെ കൂടെ ആക്ടിവിറ്റി ഇമ്പോർട്ടന്റ് ആണ്. ഫിസിക്കൽ ആക്ടിവിറ്റി ഇല്ലാതെ നമുക്കൊരു എക്സാക്ട് ഗോളിലോട്ട് റീച്ച് ചെയ്യാൻ പറ്റിയല്ല. വെള്ളം ആവശ്യത്തിന് കുടിക്കുക, ഭക്ഷണത്തിന് ശേഷം ഇമ്മീഡിയറ്റ്ലി അല്ല, ഒരു മിനിമം ഹാഫ് ആൻ അവറെങ്കിലും ഗ്യാപ്പ് കൊടുക്കണം വെള്ളം കുടിക്കുന്ന സമയം. സ്ലീപ്പ്, സ്ട്രെസ് റിലീവിംഗ് ഇതെല്ലാം അതിന്റെ കൂട്ടത്തില് പോകേണ്ട കാര്യങ്ങളാണ്.
2: ശരീരഭാരം കുറയ്ക്കുന്നതിൽ വ്യായാമം എത്രത്തോളം പ്രധാനമാണ്? അത് വ്യക്തമാക്കുന്നു ഫിറ്റ്നസ് ട്രെയിനർ സോജൻ മാത്യു.
3: വണ്ണം കുറയുന്നതിൽ വ്യായാമം എത്രത്തോളം സുപ്രധാനമാണ് അല്ലെങ്കിൽ അത് എങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു ചോദ്യം, അത് ഇന്നത്തെ സമൂഹത്തിൽ വളരെയധികം പ്രസക്തി അർഹിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ്. നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പേര് അമിതമായ വണ്ണം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ട്. ഇവരോടെല്ലാം ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്നത് വ്യായാമം ചെയ്യാം, വ്യായാമം ചെയ്താൽ വണ്ണം കുറയുമെന്നാണ് പൊതുവെ ഒരു ധാരണ തന്നെയാണ്. വ്യായാമം ചെയ്താൽ വണ്ണം കുറയുമോ എന്നുള്ള ഒരു ചോദ്യത്തിന് തീർച്ചയായും ഉത്തരം വ്യായാമം ചെയ്താൽ വണ്ണം കുറയും. പക്ഷെ അവിടെയുള്ള ഒരു മറ്റൊരു ചോദ്യമാണ് വ്യായാമം മാത്രം ചെയ്തു കഴിഞ്ഞാൽ വണ്ണം കുറയുമോ ഇല്ലയോ എന്നുള്ളത്. നമ്മൾ വ്യായാമം ചെയ്ത് വണ്ണം കുറയ്ക്കാൻ നിൽക്കുന്ന ഒരാളോട് ആദ്യം നമ്മൾ ചോദിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് എങ്ങനെയാണ് വണ്ണം വെച്ചത്? വണ്ണം വെക്കാൻ പല കാരണങ്ങൾ ഉണ്ടാവാം. ഒന്ന്, എന്തെങ്കിലും മെഡിക്കൽ കണ്ടീഷൻ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും മെഡിസിൻ കഴിക്കുന്നുണ്ടെങ്കിൽ, അതുമല്ല എങ്കിൽ ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടെങ്കിൽ, അതുമല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഓവർ ഈറ്റിംഗ്, വലിച്ചു വാരി കഴിച്ചാലും വണ്ണം വെക്കാം. അങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് വണ്ണം വെക്കാം. അപ്പോൾ ഓവറായി കഴിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അയാൾ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ണം കുറയുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറയുമെന്ന് പറയാം. പക്ഷേ അതെങ്ങനെയായിരിക്കും? വളരെ പതുക്കെ കുറയുള്ളൂ. നമ്മൾ അയാൾ എത്രത്തോളം എക്സസൈസ് ചെയ്ത് അല്ലെങ്കിൽ വ്യായാമം ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അദ്ദേഹം പിന്നെയും ഓവർ ഈറ്റിംഗ് തന്നെയാണ് ചെയ്യുന്നത് എങ്കിലും വണ്ണം കുറയുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായ ഒരു കാര്യമാണ്. അതുപോലെ തന്നെയാണ് എന്തെങ്കിലും മെഡിസിൻ കഴിക്കുന്നത്. ചില മെഡിസിൻ കഴിക്കുന്നവർക്ക് ഈ പറയുന്ന പോലെ അതിന്റെ പരിണിത ഫലമായി ശരീരത്തിൽ വെയിറ്റ് ഗെയിൻ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെയാണ് ചില ഹോർമോണൽ ഇംബാലൻസ് വന്നു കഴിയുമ്പോൾ അതിലും നമുക്ക് വെയിറ്റ് ഗെയിൻ ആവാറുണ്ട്. അപ്പൊ നമുക്ക് എന്താണോ കാരണം അതിനെയും കൂടി നോക്കി ആ കൂട്ടത്തിൽ വ്യായാമം കൂടി ചെയ്താൽ മാത്രമേ നമുക്ക് ഒരു വണ്ണം കുറയ്ക്കുക എന്ന് പറയുന്ന ഒരു പ്രക്രിയയിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വളരെയധികം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് വ്യായാമം ചെയ്തു കഴിഞ്ഞാൽ വണ്ണം കുറയ്ക്കാൻ എങ്ങനെ ഇത് ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളത്. നമ്മൾ ഡെയിലി സ്ഥിരമായി വ്യായാമം ചെയ്യുന്നവരെ സംബന്ധിച്ച് അവർക്ക്

0: അറിയാം, നമ്മുടെ ശരീരത്തിന്റെ മെറ്റബോളിസം ബൂസ്റ്റ് ആവുകയും ശരീരത്തിലെ പേശികൾ നിർമ്മിക്കപ്പെടുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മെറ്റബോളിസം ബൂസ്റ്റ് ആവുകയും അതുവഴി കൂടുതൽ കലോറി ബേൺ ആവുകയും നമ്മുടെ ഹാർട്ടിന്റെ ഹെൽത്ത്, അതുപോലെ ഓവറോൾ നമ്മുടെ ഫങ്ഷൻ എല്ലാം ബൂസ്റ്റ് ആവും. അപ്പൊ അതുവഴി നമുക്ക് ഫാറ്റ് ബേണിംഗ് കുറച്ചും കൂടി, അല്ലെങ്കിൽ വണ്ണം കുറയ്ക്കാനുള്ള പ്രക്രിയ കുറച്ചും കൂടി നമുക്ക് ഈസി ആക്കി കിട്ടും. പിന്നെ ചിട്ടയായ ഒരു ഭക്ഷണക്രമവും അതുപോലെ തന്നെ ഒരു ലൈഫ് സ്റ്റൈലും കാര്യങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന പോലെ വണ്ണം കുറയ്ക്കുകയുള്ളൂ. ഒരു വർക്കൗട്ടിന്റെ കേസിൽ അല്ലെങ്കിൽ ഒരു എക്സസൈസ് വ്യായാമത്തിന്റെ കേസിൽ ഒരു 30% മാത്രമേ വണ്ണം കുറയ്ക്കുന്നതിൽ വ്യായാമം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുള്ളൂ. ബാക്കി 70% നമ്മുടെ ജീവിത ശൈലിയിലാണ് നമ്മൾ മാറ്റം വരുത്തേണ്ടത്. ഇപ്പൊ എൻ്റെ ഒരു ഒപ്പീനിയൻ ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്നോടൊരു ഒപ്പീനിയൻ ചോദിച്ചു കഴിഞ്ഞാൽ, ഫാറ്റ് ബേണിങ്ങിന് കാർഡിയോ എക്സസൈസുകളാണോ സ്ട്രെങ്ത് ട്രെയിനിങ് എക്സസൈസുകളാണോ ബെറ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് ചെയ്യുന്നതാണ് എപ്പോഴും ബെറ്റർ. നമുക്ക് കാർഡിയോയും വേണം, അറ്റ് ദ സെയിം ടൈം സ്ട്രെങ്ത് ട്രെയിനിങ് കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉദ്ദേശിക്കുന്ന ഒരു റിസൾട്ട് നമുക്ക് കിട്ടും.
1: അമിതഭാരവും പൊണ്ണത്തടിയും എല്ലാം ആരോഗ്യത്തിന് ഭീഷണി തന്നെയാണ്. പക്ഷെ എങ്ങനെയെങ്കിലും വണ്ണം കുറച്ചാൽ മതിയെന്ന ചിന്ത ആരോഗ്യകരമല്ല, അത് കൂടുതൽ അപകടകരവുമാണ്. ശാസ്ത്രീയമായ ഭക്ഷണക്രമവും വ്യായാമ രീതികളുമാണ് വണ്ണം കുറയ്ക്കലിന് ഏറ്റവും അഭികാമ്യം. അത് 70% ഭക്ഷണത്തെയും 30% വർക്കൗട്ടിനെയും ആശ്രയിച്ചിരിക്കുന്നുവെന്നും വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു.
2: നിർവഹണം റിയ, സഹകരണം ഹസീന. വെഡിങ് ഫിക്സ് ചെയ്തോലെ, എങ്കി ഇനി കൂടുതലൊന്നും ആലോചിക്കണ്ട. കല്യാണ സാരി സിറ്റി സിൽക്സിൽ നിന്ന് തന്നെ.
3: ഇനി എന്നും എപ്പോഴും സിറ്റി സിൽക്സ്.

0: ഈ പാട്ടൊക്കെ കേൾക്കുമ്പോൾ എന്തൊരു ഫീല്. അന്നത്തെ കാലമൊക്കെ മനസ്സിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്.
1: ആ നിക്കട്ടെ നിക്കട്ടെ, ഈ ഓർമ്മയൊക്കെ നമുക്ക് ചൂടോടുകൂടി ആകാശവാണിക്ക് അങ്ങ് എഴുതിയാലോ.
2: അതെ, ഈ ഓർമ്മകളും അനുഭവങ്ങളും ആകാശവാണിയുടെ ഓർമ്മചിന്തലേക്ക് നിങ്ങൾക്ക് ഇപ്പോൾ അയക്കാം. ഇത് കത്തുകളിലൂടെയാകാം, ഇമെയിലിലൂടെയാകാം, അല്ലെങ്കിൽ വാട്സപ്പിലൂടെയും ആകാം.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: ഓർമ്മചിന്ത്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കൊച്ചി, തൃക്കാക്കര PO 682021.
2: ഇമെയിൽ വിലാസം AIRFM@gmail.com.
1: വാട്സാപ്പ് നമ്പർ 94 47 56 22 12.
0: ഓർമ്മ ചിന്ത്, ഓർമ്മകളിലേക്ക് ഒരു മടക്കയാത്ര.

ആരോഗ്യവകുപ്പ് നടത്തുന്ന സ്റ്റാഫ് നഴ്സുമാർക്കായുള്ള 45 ദിവസത്തെ BCCPN കോഴ്സ് ഈ മാസം 15 മുതൽ ജൂലൈ 7 വരെ തൊടുപുഴ ജില്ലാ ആശുപത്രിയിലെ പാലിയേറ്റീവ് കെയർ ജില്ലാ പരിശീലന കേന്ദ്രത്തിൽ നടക്കും. MSc നഴ്സിംഗ്, BSc നഴ്സിംഗ്, ജനറൽ നഴ്സിംഗ് യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. ജില്ലാ ആശുപത്രി തൊടുപുഴയിലോ ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിലോ പ്രവർത്തിക്കുന്ന നഴ്സുമാർക്ക് അപേക്ഷിക്കാം. 10 സീറ്റുകളാണുള്ളത്. ഈ മാസം 12 അപേക്ഷ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 96 05 79 94. ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്തിൽ പട്ടികജാതി വികസന വകുപ്പിന്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിച്ചുവരുന്ന പെൺകുട്ടികൾക്കായുള്ള കരിമണ്ണൂർ പ്രീ മെട്രിക് ഹോസ്റ്റലിലേക്കും ആൺകുട്ടികൾക്കായുള്ള കൂവപ്പിള്ളി പ്രീ മെട്രിക് ഹോസ്റ്റലിലേക്കും പ്രവേശനം ആരംഭിച്ചു. 5 മുതൽ 10 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് പ്രവേശനം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി നാളെയാണ്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 85 47 63 00 77. സമയം 7 മണി കഴിഞ്ഞ 50 മിനിറ്റും 32 സെക്കൻഡും. FM ഡയറിയിൽ ഇനി നോവൽ പാരായണം.

0: അവർ പോയി കഴിഞ്ഞപ്പോഴാണ് എന്തോ ചില ആശയക്കുഴപ്പം തന്നെ ബാധിച്ചിട്ടുണ്ടെന്ന് ഡോക്ടർക്ക് മനസ്സിലായത്. കേളപ്പന് എന്താണ് സംഭവിച്ചത്? എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായാൽ തന്നെ അറിയിക്കേണ്ടതല്ലേ? അയ്യാപ്പട്ടരുടെ ബാങ്കിലെ സൈറൻ മുഴങ്ങുന്നത് കേട്ടപ്പോഴാണ് 6 മണിയായ വിവരമറിഞ്ഞത്. സന്ധ്യയോടെ ഏതാനും ചില കോൺഗ്രസ് പ്രവർത്തകർ വരാമെന്നേറ്റിട്ടുണ്ട്. തുറശ്ശേരിക്കടവത്തെ ഏതോ ഒരു വീട്ടിൽ യോഗം വെച്ചിട്ടുണ്ട്. അങ്ങോട്ട് പോകണം. നടന്നുകൊണ്ടിരിക്കെ തൊട്ടടുത്ത് ആരുടെയോ കാൽപ്പെരുമാറ്റം കേട്ടു. നോക്കിയിട്ടും ആരാണെന്ന് പെട്ടെന്ന് മനസ്സിലായില്ല. പിന്നീട് കണ്ടെത്തി, പിന്നിൽ ഒരാൾ. ദർസറെ, ഞാൻ ഇന്നലെ പുലർച്ചെ വന്നിരുന്നു, രാമർ ഓർമ്മിപ്പിച്ചു. നിന്റെ ഇളയമ്മയ്ക്ക് എങ്ങനെയുണ്ട്? സുഖമുണ്ട്. നന്നായി. ഡോക്ടർ രാമറെ നോക്കി. രോഗം വന്നാലേ ഡോക്ടറുടെ ആവശ്യമുള്ളൂ, അല്ലാത്തപ്പോൾ ഡോക്ടറെ കാണാൻ ആരും പോവാറില്ല. രോഗം മാറിയ വിവരം സന്തോഷപൂർവ്വം ചെന്ന് അറിയിക്കാറുമില്ല. ഇവിടെ അതിൽ നിന്നൊക്കെ വിരുദ്ധനായി ഒരാൾ, ഡോക്ടർ ഇങ്ങനെ വിചാരിച്ചു. അന്നേരം ഡോക്ടറോട് എന്തെല്ലാമോ പറയാൻ രാമർ തിടുക്കപ്പെടുകയായിരുന്നു. എന്നാൽ ഒന്നും പുറത്തേക്ക് വന്നില്ല. എല്ലാം അവൻ മനസ്സിൽ പറഞ്ഞു തീർത്തു. കാലത്തു തന്നെ ഡോക്ടറെ കണ്ട് വിവരം പറയാൻ വിചാരിച്ചിരുന്നതാണ്. കുതിരപ്പന്തിയിൽ പണികൾ ധാരാളമുണ്ടായിരുന്നതുകൊണ്ട് അതിന് കഴിഞ്ഞില്ല. പാതിരാത്രിയിൽ വാതിൽ തുറന്ന് മരുന്ന് തന്ന ഡോക്ടറുടെ വലിയ മനസ്സിനെക്കുറിച്ച് പലരോടും സംസാരിച്ചു. ഒരൊറ്റ ഗുളിക കഴിച്ചതോടെ ഇളയമ്മയുടെ വേദനയും ഇല്ലാതായി. അത്ഭുതം തന്നെ. കുഞ്ഞിക്കേളുവിനോടാണ് ഡോക്ടറെക്കുറിച്ച് ആദ്യം പറഞ്ഞത്. ശ്രീധരൻ ഡോക്ടർ വളരെ കൈപുണ്യമുള്ളയാളാണ്. കേളപ്പനാണ് ഡോക്ടറെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്, കുഞ്ഞിക്കേളു വിശദീകരിച്ചു. രോഗവിവരം പറയുക മാത്രമായിരുന്നില്ല രാമറിന്റെ ഉദ്ദേശ്യം. ഡോക്ടറെ വെറുതെ ഒന്ന് കാണുക, ഒരു സന്തോഷത്തിന്. നീ പഠിക്കുന്നില്ലേ? ഡോക്ടർ തിരക്കി. ഇല്ല, പണിക്ക് പോകുന്നു. എന്തു പണി? കുതിരപ്പന്തിയിൽ. പഠിക്കേണ്ട പ്രായത്തിൽ പഠിക്കണം, പിന്നീട് ആലോചിച്ചാൽ അത് ചെയ്യാൻ കഴിഞ്ഞെന്ന് വരില്ല. ഏതായാലും നീ അച്ഛനെ ഇങ്ങോട്ടൊന്ന് വിട്, ഞാൻ പറഞ്ഞു നോക്കാം. അച്ഛനെ വിടാമെന്ന് പറഞ്ഞെങ്കിലും അച്ഛൻ ഒരിടത്തും പോവില്ല എന്ന് രാമറിനറിയാമായിരുന്നു. കല്ലുവെട്ടി കുഴി പോലെ തന്നെ അച്ഛന്റെ ലോകവും വളരെ ഇടുങ്ങിയതും ചെറുതുമായിരുന്നു. അതിൽ നിന്ന് പുറത്തു കടക്കുന്ന അച്ഛനെ ഇതുവരെ കണ്ടിട്ടില്ല. അച്ഛന്റെ മനോദുഃഖത്തിലൂടെയായിരുന്നു ഇന്നലെ രാത്രി മുഴുവൻ രാമറിന്റെ സഞ്ചാരം. ഇളയമ്മയ്ക്ക് മരുന്ന് കൊടുത്ത ശേഷം അല്പസമയം മാത്രമാണ് ഉറങ്ങാൻ കിട്ടിയത്. അമ്മയുടെ മരണം അച്ഛനെ ഇപ്പോഴും അലട്ടുന്നുണ്ടെന്നറിഞ്ഞ രാത്രിയായിരുന്നു ഇന്നലെ. കുതിരപ്പന്തിയിൽ അച്ഛൻ കാണാൻ വന്നപ്പോഴും പറഞ്ഞിരുന്ന വാക്കുകൾ മനസ്സിനെ ഉലയ്ക്കുന്നതായിരുന്നു. ഉറക്കത്തിൽ വന്ന് അച്ഛനെ വഴക്കു പറയുന്ന അമ്മ, അമ്മ കിടക്കുന്ന മണ്ണ് തന്റേതല്ലെന്ന ദുഃഖം അച്ഛനെ വല്ലാതെ നീറ്റുന്നു. തന്റെ കഴിവില്ലായ്മ കൊണ്ടാണ് മണ്ണ് പോയതെന്ന് അച്ഛൻ വിശ്വസിക്കുന്നു. ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു കൊവ്വപ്പുറത്ത് കണ്ണൻ. ഒന്നിച്ച് കല്ലുകൊത്താൻ പോയി. പിന്നെ കണ്ണൻ എങ്ങനെയോ പണക്കാരനായി. കൂട്ടുകാരനായിരുന്ന കാലത്ത് തീറുവാങ്ങിയ സ്ഥലം കണ്ണന്റെ പേരിലായിരുന്നു. അതെങ്ങനെയും സ്വന്തമാക്കണമെന്ന് രാമറിനും തോന്നിത്തുടങ്ങിയിരിക്കുന്നു. കണ്ണന് നാട്ടിൽ ജന്മസ്ഥലങ്ങൾ ധാരാളമുണ്ട്. അത്രയൊന്നും ആർത്തിയില്ലാത്ത കൂട്ടത്തിലാണെന്നും കേൾക്കുന്നു. അതുകൊണ്ട് തന്നെ അമ്മ കിടക്കുന്ന സ്ഥലം തിരിച്ചു കിട്ടാൻ വിഷമമില്ല. പക്ഷേ അതിനുള്ള മാർഗമെന്താണ്? വഴിയിലുടനീളം രാമറിന്റെ ചിന്ത അത് മാത്രമായിരുന്നു. ഇഞ്ഞങ്ങോട്ടാ രാമറെ അന്തോങ്കുന്തോല്ലാണ്ട് നടക്കുന്ന, രാമർ പെട്ടെന്ന് കൺമിഴിച്ചു. കണ്ണുകൾക്ക് താഴെ ശാഖകളായി പടർന്നു നിൽക്കുന്ന അരയാലിന്റെ കട്ടികൂടിയ നിഴൽ. അമ്പലനട കയറി കിഴക്കോട്ട് പോകേണ്ട താൻ വടക്കോട്ടേക്ക് നടന്ന് ആലിൻ ചുവട്ടിലെത്തിയിരിക്കുന്നു. ആന്തൂരാൻ കുഞ്ഞിച്ചന്തു പാത്രങ്ങളുടെ വലിയ ചുമടുമായി മുമ്പിൽ. അവന്റെ കഴുത്തിലെ ഞരമ്പുകൾ തുടിച്ചു നിൽക്കുന്നു. വിയർപ്പിൽ അത് ചെറുതായി വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഇതൊന്ന് പിടിച്ച്, ഇതൊന്ന് താഴെ വെക്കാൻ ഞാൻ കുറേ നേരമായി വിചാരിക്കുന്നു. കൊറ്റിയാൻ ഉദിക്കുന്ന നേരത്ത് കലവും കൊണ്ട് ഇറങ്ങിയതാ ഞാൻ. കല ആർക്കും വേണ്ട, എല്ലാരും ആറാട്ട് വരാൻ കാത്തു നിൽക്കുക. രാമർ കൈയുയർത്തി പാത്രച്ചുമട് താഴെ ഇറക്കാൻ സഹായിച്ചു.
1: തക്ഷൻകുന്ന് സ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം ബോബി.
2: ഈ നോവൽ പാരായണത്തിന്റെ പുനഃപ്രക്ഷേപണം ഇന്ന് രാത്രി 8:45. ട്രോളിംഗ് നിരോധന കാലയളവിലേക്ക് തോട്ടപ്പള്ളി ഫിഷറീസ് സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് കടൽ രക്ഷ

0: പ്രവർത്തനങ്ങൾക്ക് ലൈഫ് ഗാർഡുകളെ താൽക്കാലിക അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുക്കുന്നു. രജിസ്റ്റേർഡ് മത്സ്യത്തൊഴിലാളികളായിരിക്കണം. 20-നും 60-നും ഇടയിൽ പ്രായമുള്ളവർക്കും നീന്തൽ പ്രാവീണ്യമുള്ളവർക്കും അപേക്ഷിക്കാം. മുൻപരിചയമുള്ളവർക്ക് മുൻഗണന. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 12. താൽപര്യമുള്ളവർക്ക് ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ, ഫിഷറീസ് സ്റ്റേഷൻ, തോട്ടപ്പള്ളി ഹാർബർ, ആലപ്പുഴ 13 എന്ന വിലാസത്തിൽ അപേക്ഷ നൽകാം. വിളിക്കേണ്ട ഫോൺ നമ്പർ 94 47 96 71 55. ചെങ്ങന്നൂർ ഗവൺമെന്റ് ഐടിഐയിലെ ഇലക്ട്രോണിക്സ് മെക്കാനിക് ട്രേഡിൽ നിലവിലുള്ള 2 താൽക്കാലിക ഒഴിവുകളിലേക്ക് നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളെ ഗസ്റ്റ് ഇൻസ്ട്രക്ടറായി നിയമിക്കുന്നു. അഭിമുഖം 13-ന് രാവിലെ 11 ചെങ്ങന്നൂർ ഗവൺമെന്റ് ഐടിഐയിൽ നടക്കും. സർട്ടിഫിക്കറ്റുകളും അവയുടെ പകർപ്പുകളും ഹാജരാക്കണം. വിളിക്കേണ്ട ഫോൺ നമ്പർ 04-792-95-31-50. 04-792-95-31-50.
1: എന്ത് പഠിക്കണം, എന്താകണം? കരിയർ ഗൈഡൻസ്. ഡോക്ടർ പി ആർ വെങ്കിട്ടരാമൻ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നു.
2: ഹലോ,
3: എന്റെ പേര് പാർവതി, സ്ഥലം ആലപ്പുഴയാണ്. ഞാനിപ്പോ ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുന്ന ഒരു സ്റ്റുഡന്റ് ആണ്. അതായത് ഞാൻ ചെയ്ത ഡിഗ്രി എന്ന് പറയുമ്പോൾ BSc ഫോറൻസിക് സയൻസ് ആൻഡ് ക്രിമിനോളജി ആണ്. അപ്പോ അത് കഴിഞ്ഞിട്ട് ഇപ്പോ MSc എടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ MSc ഫോറൻസിക് സയൻസ് അല്ലാതെ തന്നെ അതിൽ തന്നെ വെറൈറ്റി ഓഫ് സ്ട്രീംസ് ആണ് ഇപ്പോൾ വരുന്നത്. അപ്പൊ അതിൽ ഏതൊരു കോഴ്സ് എടുക്കുന്നതായിരിക്കും ബെറ്റർ
2: ആയിട്ടുള്ളത്?
3: അതിൽ തന്നെ വരുമ്പോഴത്തേനും MSc ഫുഡ് ടെക്നോളജി സ്പെഷ്യലൈസേഷൻ ഇൻ ഫോറൻസിക് ഫുഡ് സയൻസ് എന്ന് പറഞ്ഞൊരു കോഴ്സ് ഉണ്ട്. അതേപോലെ ഇപ്പൊ നോർമൽ ആയിട്ടുള്ള ഡിഗ്രി തന്നെ ആണ് അതിലും വരുന്നത്. പക്ഷെ അതിൽ ഒരു വർഷം നമ്മൾ സ്പെഷ്യലൈസേഷൻ എടുക്കുന്നത് മാനേജ്മെന്റും ചെയ്തിട്ട് ഒരു വർഷം ഇതേപോലെ തന്നെ. പിന്നെ അതിൽ തന്നെ MA ക്രിമിനോളജി, MSc ക്രിമിനോളജി വരുന്നതുണ്ട്.
2: കേട്ടത്, എന്തെങ്കിലും ജോലി കിട്ടാൻ വേണ്ടി പഠിക്കുകയാണെങ്കിൽ ആ ഫുഡ് ടെക്നോളജി എടുക്കുക.
3: ഓക്കെ,
2: ബാക്കി 3 ഡ്രോപ്പ് ചെയ്യുക. നമ്മൾ ഓൾറെഡി BSc ഫോറൻസിക് സയൻസ് പഠിച്ചതല്ലേ, ക്രിമിനോളജി പഠിച്ചതല്ലേ?
3: BSc ഫോറൻസിക് സയൻസ് ആൻഡ് ക്രിമിനോളജി.
2: അതെ അതെ, മനസ്സിലായി. അത് പഠിച്ചത് ഇനി MSc ക്ക് പോകേണ്ട കാര്യമില്ല.
3: ഓക്കെ,
2: പിന്നെ ആ ഹോട്ടൽ മാനേജ്മെന്റ് വിടുക, വേറെ ടോട്ടലി ഡിഫറെന്റ് ഫീൽഡാണ്. ഹോട്ടൽ മാനേജ്മെന്റ് ബേസ്ഡ് ഫോറൻസിക് ഫുഡ് പോയിസനൊക്കെ സ്കോപ്പ് വളരെ കുറവാണ്. ഭയങ്കര സ്കോപ്പാണ് ഫുഡ് ടെക്നോളജി. ആ സിലബസ് നന്നായിട്ട് പഠിക്കണം. ട്രാൻസ്ക്രിപ്റ്റും സിലബസും നോക്കിയിട്ട് അതിൽ 70-80% ഫുഡ് ടെക്നോളജിയാണ്. കുറച്ച് മാത്രമേ ഉള്ളൂ, ഒരു സെമസ്റ്ററിൽ കുറച്ച് പേപ്പേഴ്സേ ഉള്ളൂ ഫോറൻസിക് ടെസ്റ്റിംഗും ഫോറൻസിക് സയൻസും. ധൈര്യമായിട്ട് പഠിച്ചോളൂ, ജോലി കിട്ടും. അത് എവിടെ? CFTRA ആണോ നോക്കിയോ?
3: നാഷണൽ ഫോറൻസിക് സയൻസ് യൂണിവേഴ്സിറ്റി
2: ഗുജറാത്തില്. അത് സെൻട്രൽ, അത് ഇന്ത്യയിലെ ആദ്യത്തെ ഫോറൻസിക് യൂണിവേഴ്സിറ്റിയാണ്, ബെസ്റ്റ് യൂണിവേഴ്സിറ്റിയാണ്. ഒന്നും ആലോചിക്കേണ്ട, ആ ഫുഡ് ടെക്നോളജി എടുത്തോ
3: കേട്ടോ.
0: പ്രേക്ഷകരെ ഒരു പ്രത്യേക അറിയിപ്പ്. എന്ത് പഠിക്കണം, എന്താകണം കരിയർ ഗൈഡൻസ് പരിപാടിയുടെ ശബ്ദലേഖനം ഈ വരുന്ന തിങ്കളാഴ്ച വൈകിട്ട് 4 മണി മുതൽ ഉണ്ടായിരിക്കും. ശ്രോതാക്കളുടെ ജോലി, ഉപരിപഠനം എന്നിവയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് കരിയർ കൺസൾട്ടന്റ് പി ആർ വെങ്കട്ടരാമൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പർ 04-842-42-63-87, 04-842-42-63-97, അല്ലെങ്കിൽ 9444-55888. വിളിക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി 04-842-42-63-87, മറ്റൊരു നമ്പർ 04-842-42-63-97, അല്ലെങ്കിൽ 9444-55888. വിളിക്കേണ്ട സമയം ഒരിക്കൽ കൂടി ഈ വരുന്ന തിങ്കളാഴ്ച 11-ാം തീയതി വൈകിട്ട് 4 മണി മുതൽ. ഈ പരിപാടിയിലേക്ക് വിളിക്കുന്ന ശ്രോതാക്കൾ പേരും സ്ഥലവും കൃത്യമായി പറയേണ്ടതാണ്. അറിയിപ്പ് കഴിഞ്ഞു. സമയം 8 മണി കഴിഞ്ഞ് 22 സെക്കൻഡ്.
4: ആകാശവാണി FM വാർത്തകൾ.
0: ദേശീയ അന്വേഷണ ഏജൻസിയുടെ തീർപ്പാകാതെ ശേഷിക്കുന്ന 10 മുതൽ 15 വരെ കേസുകൾക്ക് ഓരോ പ്രത്യേക കോടതിയെങ്കിലും സ്ഥാപിക്കണമെന്ന് സുപ്രീംകോടതി നിർദ്ദേശിച്ചു. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസ് ജോയ് മല്യ

0: ബാഗ്ചി എന്നിവരടങ്ങിയ ബെഞ്ചാണ് നിർദ്ദേശം പുറപ്പെടുവിച്ചത്. ഇസ്രായേലും ലെബനനും യു എസിന്റെ മധ്യസ്ഥതയിൽ ഈ മാസം 14-നും 15-നും സമാധാന ചർച്ച നടത്തും. ഇരു രാജ്യങ്ങൾക്കുമിടയിൽ സമാധാനവും സുരക്ഷയും ഉറപ്പുവരുത്താൻ ആവശ്യമായ നടപടികൾ ചർച്ചയാകുമെന്ന് അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചു. രാജ്യരക്ഷാ സഹമന്ത്രി സഞ്ജയ് സേത്ത് കൊല്ലത്തെ മാതാ അമൃതാനന്ദമയി മഠം സന്ദർശിച്ചു. മാതാ അമൃതാനന്ദമയിയുമായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ആശ്രമവും അമൃത വിശ്വവിദ്യാപീഠം അമൃതപുരി ക്യാമ്പസും സന്ദർശിച്ചു. യു ഡി എഫിൽ മുസ്ലീം ലീഗ് രാഷ്ട്രീയം സമ്മർദ്ദം ചെലുത്തുകയാണെന്ന് ബി ജെ പി മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ. വിദ്യാഭ്യാസം പോലെ ഗൌരവമേറിയ വകുപ്പുകൾ ദേശീയ പാർട്ടികളാണ് കൈകാര്യം ചെയ്യേണ്ടതെന്നും സുരേന്ദ്രൻ പറഞ്ഞു. കണ്ണൂർ ജില്ലയിൽ അമൃത് കുടിവെള്ള പദ്ധതിയുടെ പൈപ്പുകൾ സ്ഥാപിക്കാൻ പൊളിച്ച റോഡുകൾ കാലവർഷത്തിന് മുൻപ് ടാർ ചെയ്ത് ഗതാഗത യോഗ്യമാക്കണമെന്ന ആവശ്യം അടിയന്തരമായി പരിശോധിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ്. ഇത് സംബന്ധിച്ച് പൊതുമരാമത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് കമ്മീഷൻ നിർദ്ദേശം നൽകി. കെഎസ്ആർടിസിയുടെ ജെൻഡർ ടിക്കറ്റിംഗ് ഇന്ന് പ്രാബല്യത്തിൽ വരും. ഇലക്ട്രോണിക് മെഷീൻ വഴി ടിക്കറ്റ് വിതരണം ചെയ്യുമ്പോൾ പുരുഷൻ സ്ത്രീ എന്ന് രേഖപ്പെടുത്തുന്ന സൌകര്യമാണ് ഇന്ന് നിലവിൽ വരുന്നത്. ലക്ഷദ്വീപിൽ ഇന്നും നാളെയും മണിക്കൂറിൽ 50 മുതൽ 60 വരെ കിലോമീറ്റർ വേഗത്തിൽ കാറ്റിനും ശക്തമായ മഴയ്ക്കും സാധ്യത. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഐ പി എൽ ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. ജയ്പൂരിൽ വൈകിട്ട് 7:30-ക്കാണ് മത്സരം.
1: ആകാശവാണി FM വാർത്തകൾ.

സമയം 8 മണി കഴിഞ്ഞ് 2 മിനിറ്റും 55 സെക്കൻഡും 102.3 MHz എഫ് എം ബാൻഡിൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് FM ഡയറി.

0: കോശി സാറിന് ചിക്കൻ ബിരിയാണിയാണോ ഫിഷ് ബിരിയാണിയാണോ ഇഷ്ടം?
1: രണ്ടുമല്ല. മട്ടൻ ബിരിയാണി ആണെന്ന് പറഞ്ഞ നീ വാങ്ങിച്ചു തരുമോ? ഇല്ലല്ലോ.
0: തരും, തന്നിരിക്കും.
1: ഏ, ശരിക്കും?
0: എന്താ സാറേ ഒരു വിശ്വാസക്കുറവ്? ബാ, ലെറ്റസ് ഗോ ടു മുത്തപ്പാസ് ആൻഡ് ഓർഡർ വൺ മട്ടൻ ബിരിയാണി.
1: ഓർഡർ വൺ ബിരിയാണി എന്നല്ല, ഓർഡർ എ മട്ടൻ ബിരിയാണി എന്നാണ് ശരി.
0: എന്നാ അങ്ങനെ ബാ, നട.
1: അല്ല, നില്ല്. ഒന്നും കാണാതെ നീ ബിരിയാണി ഒന്നും വാങ്ങിത്തരില്ലല്ലോ.
0: അപ്പൊ സാറിന് എന്റെ സ്നേഹത്തിൽ വിശ്വാസമില്ല?
1: ഇല്ല, തീരെ ഇല്ല.
0: അതെ, എനിക്ക് സാറിന്റെ കയ്യിൽ നിന്ന് കുറച്ച് ഇൻഫർമേഷൻസ് മാത്രം മതി.
1: ഇൻഫർമേഷൻ എന്നതിന്റെ ബഹുവചനം ഇൻഫർമേഷൻ എന്ന് തന്നെയാണ്. വേണ്ട,
0: എന്നാ വേണ്ട. ഒന്ന് നടക്ക് സാറേ.
2: എ ഫ്യൂ മൊമെന്റ്സ് ലേറ്റർ.
0: ഈ പീസും കൂടെ കഴിക്ക്.
1: കൊള്ളാം, നല്ല ബിരിയാണി. ഇനി നീ പറ, എന്താ നിന്റെ പ്രശ്നം?
0: അതില്ലേ സാറേ, നാളെ ഓഫീസിൽ ഒരു വലിയ മീറ്റിംഗ് ഉണ്ട്. അപ്പൊ എല്ലാവരും കൂടി സെൽഫ് ഇൻട്രൊഡക്ഷൻ ഒക്കെ പറയേണ്ടി വരും ഇംഗ്ലീഷിൽ.
1: ഓഹോ,
0: അപ്പൊ അതിന് സാർ ഇനിയൊന്ന്.
1: അത്രയുള്ളോ? നീ പറ, ഞാൻ തിരുത്താം.
0: സാറിന്റെ ദൈവമാണ്.
1: ഇതാണ് നിന്റെ സെൽഫ് ഇൻട്രൊഡക്ഷൻ?
0: അല്ല, അത് സാറിനൊരു ഒന്ന് പൊക്കാൻ വേണ്ടി പറഞ്ഞേ ഉള്ളൂ. ഞാൻ എഴുതിക്കൊണ്ട് വന്നിട്ടുണ്ട്, ഇപ്പൊ തരാമേ.
1: ഓ,
0: ഗുഡ് മോർണിംഗ് എവരി വൺ, മൈ സെൽഫ് സുമേഷ്.
1: തെറ്റി, തുടക്കത്തിലേ തെറ്റി. മൈ സെൽഫ് സുമേഷ് എന്നല്ല, ഐ ആം സുമേഷ് എന്ന് പറയണം. ഓക്കെ, കണ്ടിന്യൂ.
0: ഓക്കെ, ഐ ആം സുമേഷ്. ഐ ആം കമിംഗ് ഫ്രം കഞ്ഞിക്കുഴി.
1: അതെ, ഈ ഞാൻ കഞ്ഞിക്കുഴിയിൽ നിന്ന് വരുന്നു എന്നത് തലയിലിട്ട് വാക്ക് വാക്കായി തർജ്ജമ ചെയ്തിങ്ങനെ ബുദ്ധിമുട്ടുണ്ട്. ഐ ആം ഫ്രം കഞ്ഞിക്കുഴി, അത്രയും മതി. ആ പിന്നെ,
0: ഐ പാസ്ഡ് ഔട്ട് ഫ്രം കോളേജ് ഇൻ 2015.
1: ഈ പാസ് ഔട്ട് എന്നതിന് ബോധം കെടുക എന്നൊരർത്ഥമുണ്ട്. നീ കോളേജിൽ എപ്പോ ബോധം കെട്ടെന്നാ പറഞ്ഞു?
0: ബോധം കെട്ട്, അല്ല അതല്ല, ബോധം കെട്ടതല്ല, ഡിഗ്രി പാസ്സായി, ഡിഗ്രി.
1: ആ, അങ്ങനെയാണെങ്കിൽ ഐ ഗ്രാജുവേറ്റഡ് ഫ്രം കോളേജ് ഇൻ 2015 എന്ന് പറയണം.
0: ഓക്കെ, ഐ ആം കറന്റ്ലി ഡൂയിങ് എ ജോബ് ഇൻ ABC സൊല്യൂഷൻസ് ആസ് ജൂനിയർ അസിസ്റ്റന്റ്.
1: ഐ ആം കറന്റ്ലി വർക്കിംഗ് അറ്റ് ABC സൊല്യൂഷൻസ് ആസ് എ ജൂനിയർ അസിസ്റ്റന്റ് എന്നാക്കിയാൽ ശരിയായി.
0: മതി സാറേ, മതി. സാറൊരു നന്മ മരമാണ്.
1: ബിരിയാണി മേടിച്ച് തന്നല്ലോടെ, ഇനി പുകഴ്ത്തി ഓവറാക്കണ്ട. ബാ, കൈ കഴുകാം.
0: പക്ഷെ ഒരു പ്രശ്നം കൂടി ഉണ്ട് സാറേ.

0: അതെന്തുവാ?
1: കുറേ ആളുകളുടെ മുമ്പിൽ ഇരുന്ന് സംസാരിച്ചു തുടങ്ങുമ്പോൾ എനിക്കൊരു ടെൻഷൻ വരും, ഈ വയറ്റിൽ നിന്നൊക്കെ കയറി വരും.
0: ആ, അതിനൊരു ടെക്നിക് ഉണ്ട്. ആഴത്തിൽ 3 തവണ ശ്വാസം എടുത്തിട്ട് വിട്ടാൽ മതി.
1: 3 തവണ?
0: 3 തവണ
1: ഇവിടെ ഫുൾ ബിരിയാണിയുടെ പണം.
0: അതിന് ഇതിനകത്ത് നിന്ന് ശ്വസിക്കുന്ന കാര്യമല്ലല്ലോ പറഞ്ഞത്.
1: ഓ, പുറത്തേക്കിറങ്ങി ശ്വസിക്കണം അല്ലേ? സാറ് കഴുകുക, സാറ് കഴുകുക.
0: അതെ, ഞാനൊരിക്കൽ പ്രസംഗിക്കാൻ സ്റ്റേജിൽ കയറിയപ്പോ ടെൻഷനായി. ഞാൻ എന്ത് ചെയ്തു, ഒരു ഒരു 3 ശ്വാസം അങ്ങോട്ട് എടുത്തു. കേട്ടോ സുമേഷേ, സുമേഷേ, എടേ ഷെടാ, ഇവൻ ശ്വസിക്കാൻ പോയോ?
2: സാർമേ,
0: 350 രൂപ. ഈശ്വരാ, ലവൻ ശ്വസിക്കാൻ പോയപ്പോ എന്റെ ശ്വാസം പോയല്ലോ ദൈവമേ.
3: ഇംഗ്ലീഷ് മാറ്റേഴ്സ്.

0: ബാംഗ്ലൂരിൽ നടന്ന വേൾഡ് യൂത്ത് പാർലമെന്റിൽ പങ്കെടുത്ത ഗായത്രി ജയൻ കൃഷ്ണനുമായുള്ള അഭിമുഖം.
1: പ്രിയ ശ്രോതാക്കളെ, എല്ലാവർക്കും യുവവാണിയിലേക്ക് സ്വാഗതം. ഇന്ന് യുവവാണി പരിചയപ്പെടുത്തുന്നു, ബംഗളൂരുവിൽ നടന്ന വേൾഡ് യൂത്ത് പാർലമെന്റിൽ പങ്കെടുത്ത കാലടി ആദിശങ്കര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിലെ NSS വോളണ്ടിയർ ഗായത്രി ജയൻ കൃഷ്ണൻ. ഗായത്രിക്ക് യുവവാണിയിലേക്ക് സ്വാഗതം.
2: താങ്ക് യു സോ മച്ച്.
1: അപ്പോൾ ഈ വേൾഡ് യൂത്ത് പാർലമെന്റ് എന്നൊക്കെ ഞാൻ പരിചയപ്പെടുത്തി, അപ്പോൾ എന്താണ് ഈ വേൾഡ് യൂത്ത് പാർലമെന്റ് എന്ന് അറിയാനായി നമ്മുടെ ശ്രോതാക്കൾക്ക് ആഗ്രഹം കാണും. പക്ഷേ അതിനു മുൻപ് ഗായത്രിയെ കുറിച്ച് ചില വിവരങ്ങൾ നമുക്കറിയാം. ഗായത്രിയുടെ നാട് എവിടെയാണ്? ഇപ്പോൾ പഠിക്കുന്നത് കാലടിയിലാണെന്ന് ഞാൻ പറഞ്ഞു, അവിടെ എന്താണ് പഠിക്കുന്നത്? അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ആദ്യം ശ്രോതാക്കളുമായിട്ട് പങ്കുവയ്ക്കാം.
2: എൻ്റെ വീട് തൃശ്ശൂര് കൊടകരയാണ്. ഞാൻ കറന്റ്ലി കോളേജിൽ ഇപ്പോൾ എഞ്ചിനീയറിംഗ് ഇലക്ട്രോണിക്സ് ആൻഡ് ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് ആണ് പഠിക്കുന്നത്. ഒരു വെറൈറ്റി സാധനം ഞാൻ പഠിക്കാന്ന് വെച്ചു. എൻ്റെ ഫുൾ ചൈൽഡ്ഹുഡ് മൊത്തം ഞാൻ ഏകദേശം നോർത്തിലായിരുന്നു. എൻ്റെ ഫാദറുടെ ജോലി കാരണം ഞാൻ ജനിച്ചത് ജബൽപൂരും, പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ മാറി ചണ്ഡീഗഡൊക്കെ പോയി, എന്നിട്ട് പിന്നെ ഒരു 1-ആം ക്ലാസ് തൊട്ട് 6-ാം ക്ലാസ് വരെ ഹൈദരാബാദിലായിരുന്നു സെറ്റിൽഡ് ആയിട്ടിരുന്നത്. പിന്നെ അവിടെ നിന്ന് വീണ്ടും 7-ാം ക്ലാസ് ആയപ്പോഴാണ് ഞാൻ ഇവിടെ കേരളത്തിൽ എത്തിയത്. പിന്നെ 7-ാം ക്ലാസ് തൊട്ട് തുടർന്ന് ഇവിടെ കൊടകരയിൽ തന്നെ ഒരു സരസ്വതി എന്ന് പറഞ്ഞൊരു സ്കൂളിൽ പഠിച്ചു, എന്നിട്ട് അവിടെ നിന്ന് നേരെ കോളേജ് ആദിശങ്കറിലേക്ക് എത്തി എഞ്ചിനീയറിംഗ് ചൂസ് ചെയ്തിട്ട്.
1: ഓക്കെ, അതാണ് ഗായത്രിയുടെ കഥ.
2: യെസ്.
1: അപ്പോൾ ചെറുപ്പകാലത്ത് ഒരുപാട് നാടുകളിൽ ഇങ്ങനെ താമസിച്ചിട്ടുണ്ട്, ഒരുപാട് ആളുകളെ പരിചയപ്പെടാൻ സാധിച്ചിട്ടുണ്ട്. അതെങ്ങനെയാണ് നമ്മുടെ ഒരു ലൈഫിനെ ഒന്ന് ഷേപ്പ് ചെയ്തത്?
2: ഓ, അത് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻ്റ് ഇൻ മൈ സെൻസ്, ബിക്കോസ് നമ്മൾ നമ്മുടെ നാടിൽ നിന്ന് പുറത്ത് കടക്കുമ്പോഴാണ് നമ്മൾ കുറച്ച് എക്സ്പീരിയൻസുകൾ നമ്മൾ പഠിക്കുക. ഞാൻ പേഴ്സണലി ഭയങ്കര ഇറ്റ് വാസ് വെരി ഹാർഡ് ഫോർ മീ. നമ്മൾ പുറം നാട്ടിൽ നിന്ന് പെട്ടെന്ന് നാട്ടിലേക്ക് വരുമ്പോൾ
1: നമുക്ക്
2: ഒരു ഡിഫറൻസ് ശരിക്കും ഫീൽ ചെയ്യും. സോ ഐ ഫീൽ ലൈക്ക് ഞാൻ ത്രൂ ഔട്ട് എത്രക്ക് സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്, എത്ര ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ടോ, അവരുടെ ഒക്കെ പേഴ്സ്പെക്റ്റീവ്സും ലൈഫും നമ്മളെ നല്ലോണം ഷേപ്പ് ചെയ്യും. ആൻഡ് പേഴ്സണലി എനിക്ക് ആ ഒരു ഭാഗ്യം അറ്റ് എ യങ് റേഞ്ച് എനിക്ക് കിട്ടി. സോ നമ്മൾ പുതിയൊരു സ്ഥലത്ത് എത്തുമ്പോഴും നമുക്ക് മറ്റൊരാളുടെ ഒരു പേഴ്സ്പെക്റ്റീവ് ആയാലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എത്ര പേരാണെങ്കിലും. എനിക്ക് പേഴ്സണലി ഇങ്ങനെ തോന്നിയിട്ടുള്ള, നമ്മുടെ നാട്ടിലാവുമ്പോഴത്തേക്കും വി ആർ വെരി പ്രൗഡ് ടു ബി ഇൻ കേരള, ഐ ആം ഓൾസോ വെരി പ്രൗഡ് ടു ബി ഇൻ കേരള എന്നോട്. പക്ഷെ നമ്മൾ ഇവിടെ നിന്ന് ഒന്ന് പുറത്ത് കടന്ന് കുറച്ച് കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ഇറ്റ് റിയലി ബ്രോഡൻസ് ദ മൈൻഡ്. സോ ആ വ്യത്യാസം നമുക്ക് ആൾക്കാരുടെ കൂടെ സംസാരിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. സോ ഇറ്റ് ഹാസ് ഷേപ്ഡ് മീ അലോട്ട് ആസ് എ പേഴ്സൺ ആൻഡ് ഐ ആം സോ ഹാപ്പി ദാറ്റ് ഐ ആം സോ ഗ്രേറ്റ്ഫുൾ ദാറ്റ് എൻ്റെ പേരൻസ് വഴി എനിക്കിങ്ങനെ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് കിട്ടി, എക്സ്പോഷർ കിട്ടി എന്നുള്ളൊരു കാര്യത്തിൽ.
1: അതൊരു പക്ഷേ ഈ വേൾഡ് യൂത്ത് പാർലമെന്റിലൊക്കെ പങ്കെടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും സഹായിച്ച് കാണുകയും ചെയ്യും. അപ്പോൾ ഇനി എന്തായാലും നമ്മൾ ആ വേൾഡ് യൂത്ത് പാർലമെന്റിലേക്ക് വരാം. ആ ഒരു ഇവന്റിൽ പങ്കെടുത്തതാണല്ലോ ഇങ്ങനെയൊരു മീറ്റിംഗിൽ, ഇങ്ങനെയൊരു കൂടിക്കാഴ്ചയ്ക്ക് തന്നെ നമുക്ക് കാരണമായത്. അപ്പോൾ എന്താണ് വേൾഡ് യൂത്ത് പാർലമെന്റ്? ആ ബാംഗ്ലൂരിൽ നടന്ന വേൾഡ് യൂത്ത് പാർലമെന്റ് എന്തിനെ കുറിച്ചായിരുന്നു?
2: വേൾഡ് യൂത്ത് പാർലമെന്റ് എന്ന് പറഞ്ഞത് ബേസിക്കലി ഒരു പ്ലാറ്റ്ഫോം ആയിരുന്നു NSS വോളണ്ടിയേഴ്സിന് ഒരു ഇന്റർനാഷണൽ ലെവൽ വരെ ഒരു എക്സ്പോഷർ കിട്ടാനും സ്പീച്ച് പറയാനും ഒപ്പീനിയൻ പറയാനുള്ള ഒരു എക്സ്പോഷർ കിട്ടാനായിട്ടായിരുന്നു. നമ്മുടെ വേൾഡ് യൂത്ത്

0: പാർലമെന്റിലെ പല സ്റ്റേറ്റ് ഓൾമോസ്റ്റ് എല്ലാ സ്റ്റേറ്റിൽ നിന്നും NSS വോളണ്ടിയേഴ്സ് റീജിയണൽ കോർഡിനേറ്റേഴ്സ് വഴി സെലക്ട് ആയിട്ട് ബാംഗ്ലൂരിലേക്ക് നമ്മളെ എത്തിച്ചു. അതോടൊപ്പം തന്നെ നമ്മുടെ ഇന്റർനാഷണൽ കൺട്രീസ് കുറച്ചുപേരെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരും കുറച്ചുപേർ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ആ ഒരു 3 ഡേയ്സ് സ്പാനിൽ അവർ നമ്മുടെ ഇന്റലക്ച്വൽ കേപ്പബിലിറ്റിനെ അസസ് ചെയ്യും. 3 ഡേയ്സിൽ 5 തീം വെച്ച് നമുക്ക് ഉണ്ടാവും. 5 തീമിൻ്റെ ബേസിസിൽ അവർ വന്നിട്ട് അവരുടെ യൂത്ത് മിനിസ്ട്രിയുടെ കുറച്ച് ആൾക്കാരുണ്ടവിടെ, അവർ ഓരോ ബില്ലുണ്ടാക്കും നമുക്ക് വേണ്ടിയിട്ട്. ഒരു ജനറലൈസ്ഡ് ബിൽ, അത്ര ഡീറ്റെയിൽ നോർമൽ പാർലമെന്റിൽ വരുന്ന ബില്ലല്ല, കുറച്ചും കൂടി ജനറലൈസ്ഡ് ആയിട്ടുള്ള ഒരു ബില്ല് വരും നമുക്ക്. ആ ബില്ലിൽ ഓരോ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടാവും, ഇങ്ങനെ നിയമങ്ങൾ ഇത് അത്. അപ്പോൾ നമ്മൾ ഓരോ തീമിൽ ഓരോ ബില്ല് നമ്മൾ കേൾക്കുക, അനലൈസ് ചെയ്യുക, എന്നിട്ട് നമ്മൾ നമ്മുടെ അഭിപ്രായം പറയുക. ഒരു ക്വസ്റ്റ്യൻ അവർ ഉണ്ടാവും, അതിൽ നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുക. എന്നിട്ട് നമ്മൾ വോട്ടിംഗ് ഉണ്ടാവും, വോട്ടിങ്ങിൽ നമ്മൾ വോട്ട് ചെയ്യുക. ഇതൊക്കെ അസസ് ചെയ്യാൻ വേണ്ടിയിട്ടും ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ടും അവിടെ കുറച്ച് പാനലിൽ ആൾക്കാരുണ്ടാവും. അവർ നമ്മുടെ പെർഫോമൻസ് ബേസ് ചെയ്തിട്ട് നമുക്ക് ബെസ്റ്റ് ഡെലിഗേറ്റ് തരും. അതായിരുന്നു ഒരു ഓവറോൾ വ്യൂ ഓഫ് ദ വേൾഡ് യൂത്ത് പാർലമെന്റ്.
1: ഓക്കെ, ഗായത്രിക്ക് കിട്ടിയ 5 തീമുകൾ എന്തൊക്കെയായിരുന്നു?
0: നമുക്ക് ആക്ച്വലി അവിടെ ചെന്നപ്പോഴത്തേക്കും കേരളനെ റെപ്രസെന്റ് ചെയ്ത 6 പേരാണ് പോയത്. അവിടെ എത്തിയപ്പോൾ ഉള്ള ഒരു ഇൻസ്ട്രക്ഷൻ നമുക്ക് കിട്ടിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ തന്നെ ഡിസൈഡ് ചെയ്യണം നമ്മൾ ഏത് തീം യൂസ് ചെയ്യണം, അല്ലെങ്കിൽ ഏത് തീമിൽ നമുക്ക് ഒപ്പീനിയൻ പറയണം എന്നുള്ള ഒരു കാര്യത്തിൽ.
1: അതായത് ഈ 5 തീമിൽ ഏത് വേണമെങ്കിലും നമുക്ക് തിരഞ്ഞെടുക്കാം.
0: അപ്പോൾ ഞാൻ പിന്നെ നമ്മൾ ഏതിനൊക്കെ ക്വസ്റ്റ്യൻ നമുക്ക് ചോദിക്കാൻ താല്പര്യമുണ്ടെന്ന് നമ്മൾ മുന്നേ പറഞ്ഞു വെക്കണം. അപ്പോൾ ഞാനൊരു എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഐ വിൽ ആസ്ക് ക്വസ്റ്റ്യൻസ് ഫോർ ദ സൈബർ സെക്യൂരിറ്റി തീം. ആൻഡ് എനിക്ക് അഗ്രികൾച്ചർ കുറച്ചും കൂടി ക്ലോസ് ടു ഹാർട്ട് ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു അഗ്രികൾച്ചർ തീമിന് വേണ്ടിയിട്ട് ഞാൻ ഒപ്പീനിയൻ ഇടാമെന്ന് വെച്ചു. സോ ദാറ്റ്സ് വൈ അങ്ങനെയാണ് ഞാൻ ബേസിക്കലി 2 തീംസിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്ത് സംസാരിച്ചത്. ബാക്കി തീമുകളിൽ എൻ്റെ പാർട്ടിസിപ്പൻസ് ഒക്കെ അടിപൊളിയായിട്ട് പെർഫോം ചെയ്തു. ദേ സ്പോക്ക് വെരി വെൽ. അവർക്ക് അത് സ്പെഷ്യലൈസ്ഡ് ആയിട്ട്, അവർ പൊളിറ്റിക്സ് ഒക്കെ ഡിഗ്രി എടുത്ത് വരുന്ന ആൾക്കാരാണ്. അപ്പോൾ യൂത്ത് ഇൻ പൊളിറ്റിക്സ് അങ്ങനത്തെ കുറേ തീം വരുമ്പോൾ അവരാണ് കുറച്ചും കൂടി കേപ്പബിൾ അതിനെപ്പറ്റി ഒരു അഭിപ്രായം പറയാനായിട്ട്. അപ്പോൾ അവരതൊക്കെ ഞാൻ അങ്ങനെ എല്ലാവരും വോളണ്ടിയർ ആയിട്ട് ഇങ്ങനെ ഓരോന്ന് ചൂസ് ചെയ്ത് ഞങ്ങൾ ഒരു ടീമായിട്ട് അത് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ വർക്ക് ചെയ്തത് അതിന് വേണ്ടിയിട്ട്.
1: അതിലേക്ക് സെലക്ഷൻ എങ്ങനെയായിരുന്നു ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാനായിട്ട്?
0: ഈ ഒരു പരിപാടിക്ക് നമ്മുടെ കേരള സ്റ്റേറ്റിൽ നമുക്ക് ആക്ച്വലി മൈ ഭാരതത്തിൻ്റെ വക ഓൾറെഡി നാഷണലി യൂത്ത് പാർലമെൻറ് നടക്കുന്നുണ്ട്. അതായത് എല്ലാ ഡിസ്ട്രിക്റ്റിലും ഡിസ്ട്രിക്ട് യൂത്ത് പാർലമെൻറ് നടക്കും. ഇവിടെ നിന്ന് ജയിക്കുന്നവർ സ്റ്റേറ്റിലോട്ട് പോകും, സ്റ്റേറ്റിലും ജയിക്കുന്നവർ ഡൽഹിയുടെ യൂത്ത് പാർലമെൻറ്റിൽ പോയിട്ട് അവർക്ക് ഡൽഹിയുടെ ലെജിസ്ലേറ്റീവ് മെമ്പേഴ്സിൻ്റെ ഫ്രണ്ടിൽ അവതരിപ്പിക്കാനുള്ള ഒരു അവസരം കിട്ടും. ഇതാണ് യൂത്ത് പാർലമെൻറ് എന്ന് പറയുന്നത്. ഇത് സാധാരണ ആർക്ക് വേണമെങ്കിലും പോവാം. ഞങ്ങൾ NSS ഭാഗമായിട്ട് എപ്പോഴും പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്ന് ഞാൻ ഡിസ്ട്രിക്റ്റിൻ്റെ യൂത്ത് പാർലമെൻറ്റിന് പോയി ജസ്റ്റ് ടു ഗിവ് എ സ്പീച്ച്. നമുക്കൊരു ടോപ്പിക്ക് തരും, 3 മിനിറ്റിൻ്റെ ഒരു സ്പീച്ച് കൊടുക്കാനായിട്ട്. അത് നമുക്ക് 3 ലാംഗ്വേജിൽ കൊടുക്കാം, ഹിന്ദി, ഇംഗ്ലീഷ്, മലയാളത്തിൽ കൊടുക്കാം.
1: ഞാൻ
0: ഹിന്ദി ചൂസ് ചെയ്തു. എൻ്റെ ഏറ്റവും സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു സാറാണ് സിജോ സാർ, ഞങ്ങളുടെ NSS കോർഡിനേറ്ററാണ് പുള്ളിക്കാരൻ, പ്രോഗ്രാം ഓഫീസർ. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഗായത്രി നീ ഇതിന് പോകണം. ഞാൻ ഇതിന് മുന്നേ നാഷണലിൽ പോയിട്ടുണ്ടായിരുന്നു വികസിത് ഭാരതത്തിനെ ബേസ് ചെയ്തിട്ട്. അപ്പോൾ ആൾ പറഞ്ഞു നീ സ്പീച്ചിനും കൂടി പോകണം, അവസരമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ എറണാകുളം ഡിസ്ട്രിക്റ്റ്, ഞാൻ കോളേജ് എറണാകുളം ആയതുകൊണ്ട് എറണാകുളം ഡിസ്ട്രിക്റ്റിൻ്റെ അവിടെ പോയപ്പോഴത്തേക്കും ഹിന്ദി എന്ന് വെച്ചാൽ എൻ്റെ ഏറ്റവും അവസാനത്തെ ചെസ് നമ്പർ ആയിരുന്നു. അപ്പോൾ ആരും പ്രതീക്ഷിച്ചില്ല ഞാൻ ഹിന്ദിയിൽ പറയുന്നു. അവിടെ റീജിയണൽ കോർഡിനേറ്റർ ഉണ്ടായിരുന്നു, കേരളനെ ഫുള്ളായിട്ട് NSS റെഗുലേറ്റ് ചെയ്യുന്ന വ്യക്തി, അവിടെ ഉപ്പിൻ സാർ ആണ് ആളുടെ പേര്, അദ്ദേഹത്തിൻ്റെ പേര്. അപ്പം ആള് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ആളെ മുൻപരിചയമുണ്ട്, നമ്മൾ നാഷണൽ പോയ കാരണം. അപ്പോൾ അദ്ദേഹം എപ്പോഴും ഉണ്ടാവും നമ്മുടെ കൂടെ. അപ്പോൾ ഞാൻ ആളോട് പറഞ്ഞു ഞാനിങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ ആൾ പറഞ്ഞു ഓക്കെ, ഓൾ ദി ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞ്. എന്നിട്ട് ഞാൻ സ്പീച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം ഭയങ്കര ഷോക്കായി പോയി.
1: ഇംഗ്ലീഷ് ആണ് എല്ലാവരും പ്രതീക്ഷിക്കുക,
0: അവരെ അവിടെ വന്നവരൊക്കെ ഇംഗ്ലീഷ്, ആകെ 2 പേര് ഹിന്ദി പറഞ്ഞോളൂ, അതിൽ ഒരാൾ ഞാനായിരുന്നു. അപ്പോൾ ആൾ ഷോക്കായി പോയി. എന്നിട്ട് ആൾ ഇറങ്ങിയ ഉടനെ എന്നോട് പറഞ്ഞു, അപ്പം എനിക്ക് ഹിന്ദി അറിയാം ഇങ്ങനെ അങ്ങനെ. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ നോർത്തിലായിരുന്നു, അതുകൊണ്ട് എനിക്ക് ഈ ലാംഗ്വേജ് കുറച്ചും കൂടി ഫ്ലുവൻസി ഉണ്ട്. അപ്പോൾ പറഞ്ഞു നിന്നെ കണ്ടാൽ തോന്നില്ലല്ലോ, ഞാൻ പറഞ്ഞു ഞാൻ മലയാളിയാണ്, കണ്ടാൽ തോന്നിട്ടുണ്ട് എനിക്ക് ഹിന്ദി അറിയാം. അങ്ങനെ ഹിന്ദി, അപ്പോൾ ആൾ പെട്ടെന്ന് തന്നെ നോട്ടീസ് ചെയ്തു. എന്നിട്ട് അവിടെ ഇത് സെലക്ഷൻ ഒക്കെ ആയി. അവിടെ കുറച്ചും കൂടി ഇംഗ്ലീഷിൽ നല്ലോണം പറഞ്ഞ ആൾക്കാരുണ്ടായിരുന്നു. അവർക്ക് സെലക്ഷൻ കിട്ടി, എനിക്ക് കിട്ടിയില്ല. ഞാൻ കുഴപ്പമില്ല, നമ്മൾ അത്രയ്ക്കും കണ്ടന്റ് പ്രിപ്പയർ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നില്ല. എക്സാമിൻ്റെ ഇടയിലായതുകൊണ്ട് കണ്ടിട്ട് പ്രിപ്പയർ ചെയ്ത് പോയില്ല. അപ്പോൾ നമ്മുടെ റീജിയണൽ കോർഡിനേറ്റർ ആൾ വന്നിട്ട് പറഞ്ഞു, കുഴപ്പമില്ല, ഇനിയും അവസരങ്ങൾ വരും, അപ്പോൾ നമുക്ക് അതിനൊക്കെ പിടിക്കാം എന്ന് പറഞ്ഞു പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു യെസ് താങ്ക് യു എന്ന് പറഞ്ഞു. ഞാൻ ആളോട് പറഞ്ഞു ഞാൻ സിജോ സാറിൻ്റെ സ്റ്റുഡൻറ്റും കൂടിയാണെന്ന് പറഞ്ഞപ്പോൾ ആൾ പറഞ്ഞു യെസ് യെസ്, ഞങ്ങളുടെ സിജോ സാറിന് പ്രധാനമന്ത്രിയുടെ അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്,
1: ഓ ശരി,
0: ബെസ്റ്റ് പ്രോഗ്രാം ഓഫീസറിനായിട്ട് ലൈക്ക് ദ്രൗപദി മുർമുടെ കയ്യിൽ നിന്ന്. അപ്പോൾ ആൾ പറഞ്ഞു ആൾ നല്ല ആക്റ്റീവാണ് അങ്ങനെ അങ്ങനെ, അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാൻ. അപ്പോൾ ഞാൻ ഓക്കെ ശരി എന്ന്

ഒക്കെ പറയാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് പോന്നു. അതിനുശേഷം ഒരു രണ്ടാഴ്ച ഐ തിങ്ക് ആഫ്റ്റർ ലൈക്ക് 2 weeks സിജു സാർ വന്നിട്ട് പറഞ്ഞു ഇങ്ങനെ വീണ്ടും ഒരു പാർലമെൻറ്റ് വരുന്നുണ്ട്, യൂത്ത് പാർലമെൻറ്റ് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പേരൊക്കെ കൊടുക്കുന്നുണ്ട്, പേര് നമ്പറൊക്കെ ഞാൻ ആൾക്ക് അയച്ചു കൊടുത്തു. ആൾ ശരിയൊന്നും സെലക്ഷന് വേണ്ടി ജസ്റ്റ് പേര് അയച്ചു കൊടുത്താൽ മതി, ഉപ്പിൻ സാറാണ് നോക്കി സെലക്ട് ചെയ്യണമെന്ന് പറഞ്ഞു. ഡയറക്റ്റായിട്ട് നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ ആൾ പേര് കൊടുത്തു. ഒരു

0: ഒരാളെ പേര് കൊടുത്തു. ഒരു മൂന്നാല് ദിവസമായപ്പോൾ സിജു സാറ് പറഞ്ഞു ഇങ്ങനെ സെലക്ഷൻ ആയിട്ടുണ്ട്, ഞാനാണ് കൊണ്ടുപോണത്. അപ്പോൾ അപ്പോഴും ഞാൻ യൂത്ത് പാർലമെൻറ്റ്, സാധാരണ ഏതെങ്കിലും യൂത്ത് പാർലമെൻറ്റ് ആയിരിക്കും എന്ന് ആലോചിച്ചിരിക്കുക. എന്നിട്ട് സിജു സാറ് സർക്കുലർ ഇട്ടു, വേൾഡ് യൂത്ത് പാർലമെൻറ്റ്.
1: ഞാൻ ഷോക്കിംഗ് മൊമെന്റ്.
0: ഞാൻ വിചാരിച്ചു അയ്യോ ഭഗവാൻ, ഇത് വേൾഡ് യൂത്ത് പാർലമെൻ്റ് ആണല്ലോ, ഇത് എന്താണ്, ഇതൊന്നും അറിയൂല. ഇപ്പം ഞാൻ പേഴ്സണലി ആദ്യമായിട്ട് ഒരു പാർലമെൻറ്റ് അറ്റൻഡ് ചെയ്യണം തന്നെ, കാരണം ഞാൻ ലൈക്ക് ഹ്യൂമാനിറ്റീസ് ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നില്ലല്ലോ ഇതുവരെ. സോ ഞാൻ ഭയങ്കര ഓവർവെൽം ആയി, ഓ മൈ ഗോഡ് ഇതൊട്ട് വേൾഡ് യൂത്ത് പാർലമെൻ്റ് ആണെന്നുള്ള കാര്യം. പിന്നെ സാറ് ഇങ്ങനെ ഉപദേശിച്ചു, സാറ് ഞങ്ങൾക്ക് ഡീറ്റെയിൽസ് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഒപ്പം ഒരു അഞ്ച് പേരും കൂടി സെലക്ട് ആയി. അപ്പോൾ ഞങ്ങളൊക്കെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി, അവരെനിക്ക് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു തന്നു, ഇങ്ങനെയാണ്, ഇതാണ് നടപടി, ഇതാണ് കാര്യങ്ങൾ. അങ്ങനെ ആ വഴി എനിക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇത്രയ്ക്കൊരു വലിയ അവസരം ഇങ്ങനെ കിട്ടി. ആൻഡ് ഐ എം വെരി ഗ്രേറ്റ്ഫുൾ. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ക്രെഡിറ്റ് സിജോ സാറിന് പോണതാണ്, കാരണം സിജോ സാറ് ഹി റെക്കമെൻഡഡ് മീ.
1: ശരി, ഇതിന് മുൻപ് നമ്മൾ ശ്രമിച്ചിട്ടും നടന്നില്ല, പക്ഷേ അത് നമ്മളിലേക്ക് എത്തുകയാണ് ചെയ്തത്. ശരി, നമ്മൾ വേൾഡ് യൂത്ത് പാർലമെന്റിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ എന്തൊക്കെയായിരിക്കും എന്നിങ്ങനെ ആലോചിച്ചിരുന്നോ? ഒരു ഐഡിയ കിട്ടി കാണും കോളേജിൽ നിന്ന്, ഇപ്പൊ സിജോ സാറൊക്കെ പറഞ്ഞു തന്നു കാണുമെല്ലാം. എന്നാൽ പോലും നമുക്ക് അവിടെ ചെല്ലുമ്പോഴുള്ള ഒരു അവസ്ഥയും നമ്മൾ മനസ്സിലാക്കിയതും തമ്മിലൊരു വ്യത്യാസം കാണുമല്ലോ, അതുണ്ടായിരുന്നു അങ്ങനെ?
0: നമുക്ക് കുറെ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, ബിക്കോസ് അവിടെ ആക്ച്വലി വേൾഡ് പാർലമെന്റ് നടക്കേണ്ട രീതിയേക്കാളും കുറച്ചും കൂടി വ്യത്യസ്തമായിരുന്നു അവിടെ നടന്നിരുന്നത്. അപ്പോൾ ജനറലി ഇൻസ്ട്രക്ഷൻ ബേസ് ചെയ്ത് അത്യാവശ്യം നല്ല കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ നമ്മൾ ചെന്നപ്പോഴത്തേക്കും അവരത് നമ്മളോട് ഡീറ്റെയിൽസ് പറഞ്ഞ് നമ്മുടെ അടുത്ത് ക്ലിയർ ആക്കി. അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്ത, ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ ലൈക്ക് എൻ്റെ കുറേ ഫ്രണ്ട്സ് ഓൾറെഡി യൂത്ത് പാർലമെൻറ്റ് പോയവർ പറഞ്ഞ രീതിയിലായിരുന്നില്ല പരിപാടി. അവരത് കുറച്ച് ഫ്ലെക്സിബിൾ ആക്കി, ബിക്കോസ് വേറെ സ്റ്റേറ്റിൽ നിന്ന് പല ആൾക്കാർ വരുന്നുണ്ട്, കുറച്ച് ലാംഗ്വേജ് ഇഷ്യൂ ഉള്ള ആൾക്കാർ വരുന്നുണ്ട്, ഇൻ്റർനാഷണലായി ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഓപ്പർച്യൂണിറ്റി എക്സാക്ട്ലി സംസാരിക്കാനൊക്കെ കിട്ടാനുള്ള ടൈമും ഇല്ല, ബിക്കോസ് ഇറ്റ്സ് ജസ്റ്റ് 3-day ഇവൻറ്റ്. അപ്പോൾ അവരതിനനുസരിച്ച് കുറച്ച് മാറ്റങ്ങൾ വരുത്തി.
1: ശരി, ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ, ഏതൊക്കെ രാജ്യത്തു നിന്നായിരുന്നു?
0: സുഡാൻ, ടിബറ്റ്, അങ്ങനത്തെ ആ ഒരു ഈസ്റ്റേൺ ഏരിയസിൽ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് കുറേ അങ്ങോട്ട് സംസാരിക്കാൻ പറ്റില്ല, ബിക്കോസ് അവരുടെ ട്രാവലിങ്ങും അവരുടെ കുറച്ച് സീറ്റിങ്ങും കുറച്ച് ഡിഫറെൻ്റ് ആയിരുന്നു. ഞാൻ സുഡാൻ, കെന്യ, ടിബറ്റ് ഇങ്ങനത്തെ രാജ്യങ്ങളിലായിരുന്നു മെയിനായിട്ട് വന്നിരുന്നത് സ്റ്റുഡൻസ്.
1: അല്പനേരമെങ്കിലും അവരോട് സംസാരിക്കാനും അവരുടെ ഒരു കൾച്ചർ, അവരുടെ ബാക്ക്ഗ്രൗണ്ട് ഇതൊക്കെ അറിയാനും ഒക്കെ ഒരു അവസരം കിട്ടി.
0: നമുക്ക് ആക്ച്വലി യൂത്ത് പാർലമെന്റിന്റെ മോർണിംഗ് തൊട്ട് വൈകുന്നേരം വരെ പാർലമെന്ററി സെഷൻസ് ആണെങ്കിൽ വൈകുന്നേരം നമുക്ക് കൾച്ചറൽസ് ആയിരിക്കും.
1: എന്തൊക്കെയാണ് അതിൽ ഉൾപ്പെടുക?
0: അപ്പോൾ ഫസ്റ്റ് ഡേ കൾച്ചറൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കർണാടകക്കാർ നമ്മൾ വന്ന സ്ഥിതിക്ക് അവരുടെ ഒരു കൾച്ചറൽ റെപ്രസെൻറ്റേഷൻ നമുക്ക് കാണിച്ചു എന്നുള്ളൂ. അപ്പോൾ ഞങ്ങളത് നല്ലോണം എൻജോയ് ചെയ്തു. ഇപ്പോൾ ഇന്ത്യക്കാർ എത്രയൊക്കെ പറഞ്ഞാലും എത്ര വ്യത്യാസമാണെങ്കിലും ഒന്ന് മ്യൂസിക് കേട്ടുകഴിഞ്ഞാൽ പിന്നെ എല്ലാവരും ഇങ്ങനെ തുള്ളി തുടങ്ങും.
1: അത് ശരിയാണ്,
0: ഞങ്ങളൊന്നുമില്ല. ഒരു പാട്ട് വന്നു എല്ലാവരും ഇങ്ങനെ ഓക്കൊള്ളാം, രണ്ടാമത്തെ പാട്ട് വന്നു ഓക്കൊള്ളാം, മൂന്നാമത്തെ പാട്ട് കഴിക്കുമ്പോൾ എല്ലാവരും സീറ്റിൽ നിന്ന് എണീറ്റു. അപ്പോൾ ബാക്കിലൊക്കെ ഇന്റർനാഷണൽ ആൾക്കാർ ഇങ്ങനെയൊക്കെ
1: ഇതെവിടുന്ന് വന്നു
0: ഇവരൊക്കെ. പിന്നെ കുറച്ചിനപ്പോഴും അവർ നമ്മുടെ കൂടെ തുള്ളി തുടങ്ങി. അപ്പോൾ ദാറ്റ്സ് ദ ബ്യൂട്ടി ഓഫ് അവർ കൺട്രി. നമ്മൾ എത്രയൊക്കെ വ്യത്യാസമാണെങ്കിലും ഭാഷ അറിയില്ലെങ്കിലും ഒന്ന് നമ്മൾ പാട്ട് കേട്ടുകഴിഞ്ഞാൽ അപ്പോൾ നമ്മളിങ്ങനെ ഓണാവും. ഫസ്റ്റ് ഡേ ജസ്റ്റ് കർണാടക മാത്രം ഇങ്ങനെ അവരുടെ കൾച്ചറൽ തീമായിരുന്നു. സെക്കൻഡ് ഡേ ആയപ്പോഴത്തേക്കും നമ്മളോട് ഓൾറെഡി മുന്നേ പറഞ്ഞു വെച്ചു, ഡു യു വോണ്ട് ടു റെപ്രസെൻറ്റ് എനി കൾച്ചറൽസ് ബേസ്ഡ് ഓൺ യുവർ സ്റ്റേറ്റ്? ഞങ്ങൾ ആന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവിടെ സ്റ്റേറ്റുകാർ അവർ ഡാൻസും കളിച്ചു, ഞങ്ങളും പ്രസൻറ്റ് ചെയ്തു. എല്ലാ സ്റ്റേറ്റുകാർ അവർ റെപ്രസെൻറ്റ് ചെയ്ത് ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്തു. അത് നല്ല അടിപൊളിയായിരുന്നു. അന്നത്തെ നൈറ്റ്, ഇറ്റ് വാസ് എ ലോങ് നൈറ്റ്, വി ഹാഡ് എ ലോട്ട് ഓഫ് ഫൺ. എല്ലാ സ്റ്റേറ്റുകാർ റെപ്രസെൻറ്റ് ചെയ്തു, ഇൻ്റർനാഷണൽ ആൾക്കാർ പ്രസൻറ്റ് ചെയ്തു അവരുടെ ഡാൻസ്. ഇറ്റ് വാസ് വെരി പ്രിറ്റി. നമുക്ക് അവരുടെ ഒരു കൾച്ചറൽ നമുക്ക് ആസ്പെക്ട് നമുക്ക് കാണാൻ പറ്റി, ഡയറക്റ്റ്ലി നമുക്ക് കാണാൻ പറ്റി. സോ ഇറ്റ് വാസ് വെരി ബ്യൂട്ടിഫുൾ. പിന്നെ അതിനുശേഷം മതിയാവാത്തതുകൊണ്ട് അവർ ഞങ്ങൾക്ക് കുറച്ച് നേരം ഒരു 10-15 മിനിറ്റ് ഡി ജെ ഇട്ടു. അപ്പോൾ ഞങ്ങളുടെ ഡി ജെയിലും തുള്ളി, ഡി ജെയിൽ എല്ലാവരും ഉണ്ടായിരുന്നു. ഇന്റർനാഷണൽ അങ്ങനെ ഒന്നുമില്ല, എല്ലാവരും ഇങ്ങനെ നല്ലോണം എൻജോയ് ചെയ്തു ആ ഒരു നൈറ്റ്. കാരണം നെക്സ്റ്റ് ഡേ ലാസ്റ്റ് തീം സെഷൻ, അത് കഴിഞ്ഞ പിന്നെ വി ആർ ഗോയിങ്. സോ ആ ഒരു നൈറ്റ് ദാറ്റ് വാസ് വണ്ടർഫുൾ. കൾച്ചറൽസ് വാസ് എ പാർട്ട് ഓഫ് ഇറ്റ്. അപ്പോൾ നമുക്ക് ഇന്റർനാഷണലി വന്ന സ്റ്റുഡൻസിൻ്റെ കൂടെ ബോണ്ട് ചെയ്യാനുള്ള ഒരു അവസരം കൂടി കൾച്ചറൽസ് വഴി കിട്ടി.
1: എനിക്ക് തോന്നുന്നു ഒരു 18-22 ആ ഒരു പ്രായത്തിനുള്ളിലുള്ള കുട്ടികളായിരുന്നു. ശരി, പിന്നെ ഈ ഒരു പരിപാടിയിൽ പങ്കെടുത്തതുകൊണ്ട് നമുക്കെപ്പോഴും ഒരു ടേക്ക് അവേ കാണുമല്ലോ, നമ്മുടെ ജീവിതം മാറി, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പഠിച്ചു, നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടി, അങ്ങനെ ഉണ്ടായത് എന്തെങ്കിലും പറയാമോ?
0: ഫസ്റ്റ് ഓഫ് ഓൾ, ആസ് എ NSS വോളണ്ടിയർ നമ്മൾ പബ്ലിക് സർവീസ് ഓൾറെഡി നമ്മൾ മനസ്സിൽ വെച്ച് കാണുന്ന

0: ഒരു ക്വാളിറ്റിയാണ്. ഞാൻ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മളൊരു വേൾഡ് യൂത്ത് പാർലമെൻറ്റിൻ്റെ പ്ലാറ്റ്ഫോമിൽ എത്തുമ്പോഴത്തേക്കും ഐ ഫീൽ ലൈക്ക് നമ്മൾ കിട്ടുന്ന ടേക്ക് അവേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വി ഹാവ് ടു ബി മോർ അവെയർ ഓഫ് വാട്ട് ഈസ് ഹാപ്പനിങ് അറൗണ്ട് സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ജനറൽ അവെയർനെസ് എൻ്റെ ജനറേഷനിൽ കുറവാണ്, ബിക്കോസ് വി ആർ വെരി ഓവർ ഇൻഫോംഡ്. നമുക്ക് ഇൻസ്റ്റഗ്രാം ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്, ഇൻസ്റ്റയിൽ പലതും വരും. ഒരു സിനാരിയോനെ പറ്റി പലതും പറയും, നമുക്ക് വാലിഡ് ആയിട്ടുള്ളൊരു റീസോഴ്സ് ഇല്ല ശരി ശരി എന്താണെന്ന് കണ്ടുപിടിക്കാനായിട്ട്. സോ ദാറ്റ് ഈസ് വൺ തിങ്. നമുക്ക് ജനറൽ ഇൻഫർമേഷൻ കറക്റ്റായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളത് കറക്റ്റ്ലി സോഴ്സ് ചെയ്യണം. വി ഷുഡ് ബി വെൽ ഇൻഫോംഡ് അബൌട്ട് വാട്ട് ഈസ് ഹാപ്പനിങ്. സെക്കൻഡ് തിങ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾക്ക് കുറച്ചും കൂടി സർവീസ് ബേസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ, ഒരു യു പി എസ് സി ആ ഒരു ഡയറക്ഷനിൽ പോകുന്ന ആൾക്കാർക്ക് വെരി ഗ്രേറ്റ് പ്ലാറ്റ്ഫോം ടു ബി ഇൻസ്പയർഡ്. വെരി ഗ്രേറ്റ് പ്ലാറ്റ്ഫോം, ബിക്കോസ് നമുക്ക് ഓരോ തീമിനേക്കാൾ മുന്നേ തീം സ്പെഷ്യലിസ്റ്റുകൾ നമ്മളോട് വന്ന് സംസാരിക്കും. എസ്പെഷ്യലി ഫോർ ഡേറ്റ ആൻഡ് സെക്യൂരിറ്റി, സൈബർ സെക്യൂരിറ്റി, നമ്മുടെ ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഡേറ്റ മാനേജ്മെൻ്റ് ഉണ്ട്. ഐ ഡോണ്ട് നോ ദ എക്സാക്ട് നെയിം, ഐ ഹോപ്പ് ദിസ് ഇസ് റൈറ്റ്, ബട്ട് ഇറ്റ്സ്
1: ബേസിക്കലി
0: അവിടുത്തെ വൈസ് പ്രസിഡന്റ് വന്നിട്ടുണ്ടായിരുന്നു നമ്മളെ കാണാനും നമ്മളോട് സംസാരിക്കാനും നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാനും. അപ്പോൾ ആൾ നമുക്ക് ആളുടെ പേഴ്സ്പെക്റ്റീവിൽ ഡേറ്റ സെക്യൂരിറ്റി പറഞ്ഞു തരുമ്പോൾ ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഓപ്പണിങ് ന്യൂ ഡോർസ് ടു അസ്. അതേപോലെ തന്നെ ലാസ്റ്റ് ഡേ കർണാടകയിലെ നിയമസഭയുടെ സ്പീക്കർ നമ്മളോട് വന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഹി വാസ് ഓൺ ദ പോഡിയം, ഹി വാസ് ടോക്കിംഗ് ടു അസ്. അപ്പോൾ ഹീസ് എ വെരി വെൽ റെസ്പെക്റ്റഡ് മാൻ. പൊതുവേ ലൈക്ക് ഇഫ് യു സീ ദ പൊളിറ്റിക്കൽ സിനാരിയോ, ഇറസ്പെക്റ്റീവ് ഓഫ് വിച്ച് എവർ പാർട്ടി ഹി ഈസ്, എവറിബഡി റെസ്പെക്ട്സ് ഹിം ആസ് എ പേഴ്സൺ. അതിൻ്റെ ക്വാളിറ്റി നമുക്ക് ആൾ സംസാരിക്കുന്ന രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ അത്രയ്ക്കും വലിയ വലിയ ആൾക്കാർ നമ്മുടെ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ വി ഒബ്സർവ് ദോസ് ക്വാളിറ്റീസ്. അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റിയും ഈ യൂത്ത് പാർലമെൻറ്റിൽ നിന്ന് കിട്ടും. സോ നോ മാറ്റർ ഹൗ എവർ ദ പ്രോഗ്രാം വെൻറ്റ്, നമുക്ക് ഇൻസ്പിറേഷൻ കിട്ടാനായിട്ടുള്ള ഒരു വണ്ടർഫുൾ പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ ഇങ്ങനത്തെ ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോഴൊക്കെ ഐ തിങ്ക് ആസ് യൂത്ത് നമ്മൾ പോവുകയാണെങ്കിൽ ഇറ്റ്സ് എ ഗ്രേറ്റ് പ്ലേസ്, ഗ്രേറ്റ് പ്ലേസ് ടു ബി ഇൻസ്പയർഡ് ടു ഡു സംതിങ് ഫോർ ദ സൊസൈറ്റി, ഫോർ യുവർ സെൽഫ്, അങ്ങനത്തെ ഒരു പേഴ്സ്പെക്റ്റീവ്. അപ്പോൾ ഈ ഒരു പരിപാടിക്ക് ശേഷം എനിക്ക് എൻ എസ് എസിനോടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ് കുറച്ച് കൂടി, ഇൻ ദ സെൻസ് ബിക്കോസ് എവറി സിംഗിൾ ഓപ്പർച്യൂണിറ്റി ആയാലും ഇറ്റ്സ് ടേക്കിംഗ് മീ ടു പ്ലേസസ്, ഞാൻ വിചാരിക്കാത്ത സ്ഥലങ്ങളിലേക്ക് എനിക്ക് കൊണ്ടുപോകുന്നുണ്ട്. എനിക്ക് അതിനുള്ള ഒരു മനസ്സിലൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്.
1: അപ്പോൾ എന്തായാലും എൻ എസ് എസിലേക്കുള്ള കമ്മിറ്റ്മെൻറ്റ് കൂടി എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിന് മുൻപ് എൻ എസ് എസിൽ ജോയിൻ ചെയ്യാൻ കാരണം എന്തായിരുന്നു?
0: ശരിക്കും പറഞ്ഞാൽ എനിക്ക് എൻ എസ് എസ് എന്താന്ന് കൃത്യമായിട്ട് അറിയണ്ടായിരുന്നില്ല. ഞങ്ങളുടെ സ്കൂളിൽ പ്ലസ് വൺ പ്ലസ് ടു എൻ എസ് എസ് ഉണ്ടായിരുന്നില്ല. കോളേജിൽ കയറിയപ്പോൾ ഞാൻ എൻ എസ് എസിനെ പറ്റി അറിഞ്ഞു. എൻ എസ് എസിൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം കാണുമ്പോൾ നമുക്ക് അവരുടെ ഒരു വർ ലിറ്റിൽ ബിറ്റ് ഓഫ് ഹ്യൂമാനിറ്റേറിയൻ വർ. അപ്പോൾ കോളേജിലെ ക്ലാസ് കട്ട് ചെയ്തിട്ട് നമുക്ക് എന്തായാലും ഈ പരിപാടിക്കൊക്കെ പോകാം, വലിയ കുഴപ്പമൊന്നുമില്ല, ലീവൊക്കെ കിട്ടും, നമുക്ക് ഡ്യൂട്ടി ലീവൊക്കെ കിട്ടും. ഞാൻ അങ്ങനെയൊക്കെ മനസ്സിൽ ഓർത്തിട്ടാണ് എൻ എസ് എസിലേക്ക് കയറിയത്. പിന്നെ എൻ്റെ കുറേ പ്രിയപ്പെട്ട സീനിയേഴ്സൊക്കെ എൻ എസ് എസിലായിരുന്നു. സോ അതേപോലെ എൻ എസ് എസ് ഇസ് എ ഗുഡ് പ്ലേസ്, ലൈക്ക് ഗ്രേറ്റ് ഫോർ ക്യാരക്ടർ ഡെവലപ്മെൻറ്റ്, നല്ല പ്ലേസാണ്. പിന്നെ ക്യാമ്പൊക്കെ അടിപൊളിയാണ്, എൻ എസ് എസിൻ്റെ ക്യാമ്പൊക്കെ എന്തായാലും അറ്റൻഡ് ചെയ്യണം എന്നൊക്കെ എന്നോട് പറഞ്ഞിരുന്നു. അപ്പം ഞാൻ ആ ഒരു ബേസിസിൽ ക്ലാസ് കട്ട് ചെയ്യാം, ഒരു ക്യാമ്പിനും പോയിട്ട് വരാം, ആ ഒരു സ്ഥിതിയിൽ കയറാമെന്ന് വെച്ച് ആ ഒരു മൈൻഡിൽ തീരെ ഒന്നും എക്സ്പെക്ട് ചെയ്യാതെ കയറിയ ഒരു ക്ലബ് ആണ് എൻ എസ് എസ് കോളേജിലത്തെ.
1: ഒടുവിൽ അത് നമ്മളെ ഷേപ്പ് ചെയ്യാൻ തുടങ്ങി, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ലൈഫിനെ മാറ്റിമറിച്ചു.
0: ഡെഫിനറ്റ്ലി എൻ എസ് എസ് എ ഗ്രേറ്റ് പ്ലേസ് ഫോർ ക്യാരക്ടർ ഡെവലപ്മെന്റ്. അതായത് ഞങ്ങൾ എൻ്റെ കുറേ ഫ്രണ്ട്സ് എൻ എസ് എസ് ക്യാമ്പിൽ വന്നവർ അധികം ആരോടും മിണ്ടില്ല, സംസാരിക്കില്ല, അത്ര ഓപ്പൺ ആയിട്ടുള്ള അല്ലാത്ത ആൾക്കാരൊക്കെ ഒരു ആ ക്യാമ്പ് കഴിഞ്ഞതിന് ശേഷം എൻ എസ് എസ് പരിപാടികളിലേക്ക് വന്നിട്ട് ഭയങ്കരമായിട്ട് ചേഞ്ച് ആയി. അത് കോളേജിലത്തെ സ്റ്റുഡൻസ് വേറെ ടീച്ചേഴ്സൊക്കെ വന്നിട്ട് പറയും, ഇവനൊന്നും കണ്ടാൽ ചിരിക്കത്തില്ല, കണ്ടാൽ ഇങ്ങനെ മൈൻഡാക്കത്തില്ല. ബട്ട് ആഫ്റ്റർ എൻ എസ് എസ് ക്യാമ്പ് നമുക്ക് ആ ഒരു എക്സ്പോഷ്യർ കിട്ടി കഴിയുമ്പോഴത്തേക്കും ആൾക്കാരെ നമ്മൾ കണ്ടെങ്ങനെ ചിരിക്കും, അറിയില്ലെങ്കിലും നമ്മൾ ചിരിക്കും, അറിയാതെ പോയാൽ നമ്മൾ ചിരിക്കും. നമുക്കിങ്ങനെ ഒരു ഹെസിറ്റേഷൻ ഇല്ല ഒരാളോട് സംസാരിക്കാനോ,
1: ഇനിഷ്യേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടില്ല,
0: ഇല്ല ഇനിഷ്യേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടില്ല, നമുക്ക് ഒരാളെ ഹെൽപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടില്ല. നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ പോയി ചമ്മിയാലും കുഴപ്പമില്ല, വി വിൽ ഫേസ് എവറിത്തിങ്.
1: എങ്ങനെ ചമ്മൽ നേരിടാമെന്നും കൂടെ പഠിച്ചു.
0: അതെ, യെസ്, എങ്ങനെ ചമ്മലൊക്കെ നേരിടുക എന്നുള്ളൊരു കാര്യമാണ് മെയിനായിട്ട് നമ്മൾ അവിടെ പഠിക്കുന്നത്. ആൻഡ് ദാറ്റ് ഈസ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് പേഴ്സണലി. നമ്മൾ കാരണം ഈ ചമ്മലാവെന്ന് വെച്ചിട്ടാണ് ആരും പുറത്തേക്ക് വരാത്തതും സ്റ്റെപ്സ് ഫ്രണ്ടിലോട്ട് എടുക്കാത്തതും. സോ അത് ആ ഒരു സ്റ്റേജ് കടന്നു കഴിഞ്ഞാൽ പിന്നെ വി ആർ ലൈക്ക് ഓക്കെ, നമുക്ക് എന്തും ചെയ്യാം, ഇത് ചെയ്യണം അത് ചെയ്യാം, റോട്ടിൽ ഇങ്ങനെ എന്തെങ്കിലും പറക്കണോ ചെയ്യാം, വെള്ളത്തിൽ ഇറങ്ങി എന്തെങ്കിലും പറക്കണോ ചെയ്യാം, ഇറ്റ്സ് ലൈക്ക് ഓൾ യെസ് യെസ് യെസ്. കാരണം ആ ഒരു സ്റ്റേ ആഫ്റ്റർ ദാറ്റ് വൺ പോയിന്റ് നമ്മൾ എല്ലാത്തിനും യെസ് ആയിരിക്കും.
1: ശരി. അപ്പോ എൻ എസ് എസിൽ ആദ്യം ചേർന്ന ഗായത്രി അല്ല ഇപ്പോ?
0: അല്ല,
1: ഒരുപാട് മാറിയല്ലേ നമ്മുടെ മനോഭാവം തന്നെ.

0: ഈ സംഭാഷണം തുടർന്ന് കേൾക്കാം അടുത്ത യുവവാണിയിൽ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ബാംഗ്ലൂരിൽ നടന്ന വേൾഡ് യൂത്ത് പാർലമെന്റിൽ പങ്കെടുത്ത ഗായത്രി ജയൻ കൃഷ്ണനുമായുള്ള അഭിമുഖം. നിർവഹണം റിയ, സഹകരണം അരുൺ സി പ്രകാശ്.
1: യുവവാണി സമാപിക്കുന്നു.

ഇന്ന് ഇന്നലത്തിൽ നിന്ന് രാവിലെ 8:30 ചലച്ചിത്രകാലങ്ങൾ, 8:40 സമഗ്ര ഹോമിയോ FM ഹെൽത്ത് ലൈൻ, ശ്വാസകോശ അലർജിയും ഹോമിയോപ്പതി ചികിത്സയും ഡോക്ടർ KV ഷോയ്സനുമായ അഭിമുഖം, 9:00 സാഹിത്യ സുരഭി, 9:30 FM മോർണിംഗ് സെലക്ഷൻ ചലച്ചിത്രഗാനങ്ങൾ, ആകാശവാണി FM വാർത്തകൾ. ഉച്ചയ്ക്ക് 1:00 ഫോൺ ഔട്ട് ഗാനോത്സവം, 2:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് ആത്മസഖി ആകാശവാണി, ആകാശവാണിയുടെ 90th വാർഷികത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി, ശ്രോതാവ് ചന്ദ്രഭാനു പങ്കെടുക്കുന്നു. 3:00 ഗസലുകൾ, 3:30 കൊച്ചി വേവ്സ്, 4:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് 4:00 വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി. വൈകിട്ട് 5:00 ആകാശവാണി FM വാർത്തകൾ ചലച്ചിത്രഗാനങ്ങൾ, 6:50 കിസാൻ വാണി. ജാതിക്കൊപ്പം കവുങ്ങും കുരുമുളകും മറ്റ് ഫലവൃക്ഷങ്ങളും പരിപാലിക്കുന്ന കരുമാലൂർ സ്വദേശി TP ഷാജിയെ പരിചയപ്പെടുത്തുന്നു. തുടർന്ന് തേലത്തുരുത്ത് സ്വദേശിയായ KK ശശി വാഴകൃഷി അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. രാത്രി 7:35 മുതൽ 9:00 വരെ FM ഈവനിംഗ്. ഇതിൽ സമകാലികം, വേഗം കുറയുന്ന ഭാരം, ശരിയേത് തെറ്റേത്. 7:55 ഒരിടത്തൊരിടത്ത്, പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ, പറയിപ്പെറ്റ പന്തിരുകുലം. രാത്രി 8:05 മെഡിക്കൽ ട്രസ്റ്റ് ആരോഗ്യ വിചാരം, കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ, അറിയേണ്ടതെല്ലാം കൺസൾട്ടന്റ് ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റ് ഡോക്ടർ ജോ ഫ്രാൻസിസ് മാത്യുവുമായി അഭിമുഖം. രാത്രി 9:15 നാടകഗാനങ്ങൾ, 9:30 ചലച്ചിത്രഗാനങ്ങൾ, 10:00 ദേശീയ സംഗീത പരിപാടി ഡൽഹി റിലേ. നിങ്ങൾ കേട്ടത് ഇന്ന് ഈ നിലയത്തിൽ നിന്ന്.

പ്രിയ ശ്രോതാക്കളെ, ഇനി ഈ പരിപാടിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യവും അതിന്റെ ഉത്തരവും പറയാം. ചോദ്യം ഇതായിരുന്നു: കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ 15 പതിപ്പിലായി 75,000 കോപ്പികൾ പ്രസിദ്ധീകരിച്ച ബാബു എബ്രഹാം രചിച്ച മലയാള കൃതി ഒരു ഓർമ്മ പുസ്തകം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഈ പുസ്തകത്തിന്റെ പേര് എന്താണ്? ഉത്തരം: കമ്പിളിക്കണ്ടത്തെ കൽഭരണികൾ. കഴിഞ്ഞൊരു വർഷത്തിനുള്ളിൽ 75 പതിപ്പിലായി 75,000 കോപ്പികൾ പ്രസിദ്ധീകരിച്ച ബാബു എബ്രഹാം രചിച്ച മലയാള കൃതി ഒരു ഓർമ്മ പുസ്തകത്തിന്റെ പേര് കമ്പിളിക്കണ്ടത്തെ കൽഭരണികൾ. ചിന്താശകലം: മിത്രങ്ങളോട് ക്ഷമിക്കുന്നതിനേക്കാൾ എളുപ്പമാണ് ശത്രുക്കളോട് ക്ഷമിക്കാൻ. ഇംഗ്ലീഷ് കവി വില്യം ബ്ലേക്ക്. പ്രിയ ശ്രോതാക്കളെ, ഈ ചിന്താശകലം പങ്കുവച്ചുകൊണ്ട് ഇന്നത്തെ FM ഡയറി ഇവിടെ പൂർണ്ണമാകുന്നു. FM ഡയറി വീണ്ടും നാളെ രാവിലെ 6:55 മുതൽ. എല്ലാ ശ്രോതാക്കൾക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.

വിജയ് യേശുദാസ്, ആശാജി മേനോൻ എന്നിവർ പാടിയത് ചിത്രം മനസ്സിനക്കരെ. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ഇളയരാജ.

0: ചലച്ചിത്ര ഗാനങ്ങൾ വീണ്ടും 9:30 കേൾക്കാം. ആകാശവാണി കൊച്ചി FM 102.3.
1: സമഗ്ര ഹോമിയോപ്പതി
2: FM ഹെൽത്ത് ലൈൻ.

0: ഈ പരിപാടിയുടെ പ്രായോജകർ ദി സമഗ്ര ഹോമിയോപ്പതി ഹോസ്പിറ്റൽ മുനിസിപ്പൽ പാർക്കിന് സമീപം ബാങ്ക് ജംഗ്ഷൻ ആലുവ. ഫോൺ 9544066622. ഹോമിയോപ്പതി രോഗത്തെയല്ല രോഗിയെയാണ് ചികിത്സിക്കുന്നത്. രോഗിയുടെ പാരമ്പര്യം കൂടി മനസ്സിലാക്കി അയാളുടെ മാനസിക ശാരീരിക നിലകളെയും കണക്കിലെടുത്താണ് മരുന്ന് നിശ്ചയിക്കുന്നത്. ദോഷരഹിതവും ലളിതവുമായ മരുന്നുകളിലൂടെ പ്രാണശക്തിയെ കൂടുതൽ ശക്തിപ്പെടുത്തി ശാരീരിക പ്രതിരോധത്തിലൂടെ രോഗങ്ങൾ മാറ്റി പരിപൂർണ സൗഖ്യത്തിലേക്ക് നയിക്കുന്ന സമഗ്രമായ ചികിത്സയാണ് ഹോമിയോപ്പതി.
1: സമഗ്ര ഹോമിയോപ്പതി ആശുപത്രി ഈ ചികിത്സയുടെ സമഗ്രത ഉറപ്പു നൽകുന്നു.
0: ദി സമഗ്ര ഹോമിയോപ്പതി ഹോസ്പിറ്റൽ മുനിസിപ്പൽ പാർക്കിന് സമീപം ബാങ്ക് ജംഗ്ഷൻ ആലുവ. ഫോൺ 9544066622. 9544066622.
2: ഇന്ന് ഈ പരിപാടിയിൽ ശ്വാസകോശ അലർജിയും ഹോമിയോപ്പതിയും, ഇതേക്കുറിച്ച് ആലുവ സമഗ്ര ഹോമിയോപ്പതിയിലെ ഡോക്ടർ കെ വി ഷോയ്സനുമായി അഭിമുഖം.
3: ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ വളരെ സർവ്വസാധാരണമായിട്ട് കാണുന്ന ഒരു പ്രയാസമാണ്. സമൂഹത്തിലെ കുട്ടികളിലും മുതിർന്നവരിലും ഒക്കെ ഇത്തരം പ്രശ്നങ്ങൾ കൂടുതലായിട്ട് കാണുന്നുണ്ട്. ഇപ്പൊ കുട്ടികളിലൊക്കെ ഉണ്ടാകുമ്പോഴാണ് കൂടുതലായിട്ട് ഇത്

0: അച്ഛനമ്മമാരെയൊക്കെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു പ്രശ്നമായിട്ട് മാറുന്നു. അതായത് അവർക്ക് അവരെ പഠനത്തിലോ അല്ലെങ്കിൽ അവരെ മറ്റുള്ള കാര്യങ്ങളിലോ ഒക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാതെ വരികയും രോഗം കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകയൊക്കെ ചെയ്യുന്നൊരവസ്ഥയുണ്ടായിരുന്നു. അപ്പോൾ അലർജി അല്ലെങ്കിൽ നമ്മൾ തന്നെ പ്രതീക്ഷിക്കാത്ത രീതിയിലുണ്ടാവുന്ന ശരീരത്തിൻ്റെ ഒരു പ്രതികരണം ആണ് ഇതെന്നുള്ളത് നമുക്ക് ലഘുവായിട്ട് അല്ലെങ്കിൽ ലളിതമായ ഭാഷയിൽ പറയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ഈ ശ്വാസകോശ സംബന്ധമായ ഈ അലർജി, അത് എന്തൊക്കെയാണ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുക, അതെങ്ങനെയാണ് നമ്മളെ ബാധിക്കുന്നത് കൂടുതലായിട്ടും, അതുപോലെ അതിൻ്റെ കാരണം എന്താണ്, അതിന് ഹോമിയോപ്പതി നൽകുന്ന ഒരു പ്രതിവിധി എന്താണ് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് വിശദമാക്കാം. അപ്പോൾ അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിലൊക്കെ നമ്മുടെ ജീവിതശൈലിയും നമ്മുടെ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയുന്ന കാര്യങ്ങളാണ് പൊതുവായിട്ട് ജനത്തിന്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകുക. ശ്വാസകോശ അലർജി എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഡോക്ടർ അതിനെ കാണുന്നത്?
1: അലർജി എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചില പദാർത്ഥങ്ങളോട് നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന ഒരു അമിതമായിട്ടുള്ള ഒരു പ്രതികരണം, അല്ലെങ്കിൽ ഒരു ഹൈപ്പർ റെസ്പോൺസീവ്നെസ് എന്ന് പറയും. അത് മറ്റുള്ള ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത ചില വസ്തുക്കളോട്, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ പൊടി അല്ലെങ്കിൽ തണുപ്പ് അല്ലെങ്കിൽ എന്തെങ്കിലും പൂമ്പൊടി, അങ്ങനെയുള്ള ചില കാര്യങ്ങളോട് ചില ആൾക്കാരുടെ ശരീരം അമിതമായിട്ട് പ്രതികരിക്കുക. അത് അവരുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ വരുന്ന ഒരു റിയാക്ഷൻ കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അതെ അതെ, ചില കാര്യങ്ങൾ നമ്മളുടെ ശരീരം അതൊരു ഒരു ശത്രുവായിട്ട് തെറ്റിദ്ധരിച്ചിട്ട് നമ്മളുടെ അതിൽ നമുക്കൊരു പ്രതിരോധത്തിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ബോഡിയിൽ ചില ചേഞ്ചസ് വരുത്തുന്നത്. അപ്പോൾ അതിൽ ഒരു ഇമ്മ്യൂണോഗ്ലോബുലിൻ ഇ എന്ന് പറയുന്ന ഒരു വസ്തു ശരീരത്തിൽ ഉൽപ്പാദിക്കപ്പെടുകയും അത് ഈ അലർജൻ ആയിട്ടുള്ള ഒരു റിയാക്ഷനിൽ ഒരു ഹിസ്റ്റമിൻ എന്ന് പറയുന്ന വേറൊരു വസ്തു ഉൽപ്പാദിപ്പിക്കുമ്പോൾ ആ ഹിസ്റ്റമിൻ ആണ് നമുക്ക് ഈ പറഞ്ഞ ലക്ഷണങ്ങളെല്ലാം തന്നെ ഉണ്ടാക്കുന്നത്. അതായത് ഇപ്പോൾ മുക്കൊലിപ്പായാലും മൂക്കുകടിയായാലും കണ്ണിന്ന് വെള്ളം വരിക, കണ്ണ് ചൊറിച്ചിൽ, അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കുന്നത് ഈ ഹിസ്റ്റമിൻ എന്ന് പറയുന്ന ഒരു വസ്തുവാണ്. അപ്പോൾ ഈ ശ്വാസകോശം അലർജി നമ്മൾ ക്ലാസിഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ റെസ്പിറേറ്ററി ലൈനിങ്ങിൽ ഉള്ള ഏത് ലൊക്കേഷനിലാണോ നമുക്ക് കൂടുതൽ അലർജി ഉണ്ടാക്കുന്നത് അതനുസരിച്ചിട്ടാണ് അതിൻ്റെ ഒരു ഡയഗ്നോസ്റ്റിക് ടേം വരുന്നത്. ഇപ്പോൾ നമുക്ക് മൂക്കിനുള്ളിലുള്ള ലൈനിങ് അതായത് ഒരു നേസൽ മ്യൂക്കോസയിലാണ് കൂടുതൽ അലർജിക് റിയാക്ഷൻ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് അലർജിക് റൈനൈറ്റിസ് എന്ന് പറയും. നമ്മുടെ സൈനസിനുള്ളിൽ നമ്മുടെ ഒരു അറകൾ
0: മുഖത്ത്
1: വരുന്ന അറകളിലുള്ളിലാണെങ്കിൽ നമുക്ക് അലർജിക് സൈനസൈറ്റിസ് എന്ന് പറയും. അതല്ലെങ്കിൽ ഇപ്പോൾ കുറച്ചുകൂടി ഉള്ളിലേക്ക് ഇറങ്ങി ഫാരിങ്സിലാണെങ്കിൽ അത് അലർജിക് ഫാരിഞ്ചൈറ്റിസ്, അലർജിക് ലാരിഞ്ചൈറ്റിസ്,
0: അങ്ങനെ
1: തൊണ്ടയിൽ ബാധിക്കുമ്പോൾ അങ്ങനെ താഴേക്ക് ഇറങ്ങിയിട്ടാണ് പിന്നെ നമുക്കത് ശ്വാസകോശത്തിലേക്ക് ബാധിക്കുമ്പോൾ അതിനെ നമ്മൾ അലർജിക് ആസ്മ എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ലൊക്കേഷൻ അനുസരിച്ചിട്ടാണ് അതിൻ്റെ ലക്ഷണങ്ങളും വരുന്നത്. ഇപ്പോൾ റെസ്പിറേറ്ററി ലൈനിങ്ങിൽ വരുന്ന സിംപ്റ്റംസ് കൂടുതലും തുമ്മല്, മൂക്കൊലിപ്പ്, മൂക്കടപ്പ്, കണ്ണ് ചൊറിച്ചിൽ, അതുപോലെ ചിലർക്ക് സ്മെല്ല് കിട്ടാതെ വരിക, അതുപോലെ മൂക്കി തൊട്ടാൽ തന്നെ തുമ്മൽ വരിക. അപ്പോൾ അങ്ങനെയുള്ള ലക്ഷണങ്ങളാണ് കൂടുതലും ഒരു അപ്പർ റെസ്പിറേറ്ററി അലർജി കൊണ്ട് വരുന്നത്,
0: കഴുത്തിന് മുകളിലേക്കുള്ള.
1: അപ്പോൾ ഇത് പലപ്പോഴും ഇത് ഓരോ ആൾക്കാർക്കും ഓരോ തരം കാര്യങ്ങളോടാണ് അലർജി ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ചിലർക്ക് തണുപ്പ് മാത്രമായിരിക്കും പ്രശ്നം, ചിലർക്ക് പൊടി മാത്രമായിരിക്കും, ചിലർക്ക് ചില മണങ്ങൾ പറ്റാത്ത ആൾക്കാരുണ്ട്, ചില സസ്യങ്ങളുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അതിൻ്റെ പൂമ്പൊടി പറ്റാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ അതുപോലെയുള്ള കാര്യങ്ങൾ പലർക്കും, അതായത് ഇപ്പോൾ പണ്ടത്തേനേക്കാളും അലർജി ഒരുപാട് കൂടുതലാണ് ഇപ്പോൾ. അതായത് പണ്ടൊക്കെ ഒരു 15% ആൾക്കാർക്ക് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അലർജി ഉണ്ടായിരുന്നതായിട്ടാണ് ഒരു സ്റ്റഡിയിൽ തെളിഞ്ഞിരുന്നത്.
0: അത് ഇപ്പോൾ ഡോക്ടർ അതിന് വേറൊരു രീതി പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമുക്ക് നമ്മൾ പണ്ട് പറയല്ലോ, ഇപ്പോൾ കുട്ടികൾ മണ്ണ് വാരി കളിച്ചാൽ കുട്ടികൾക്ക് അതിന് ഇല്ലെങ്കിൽ മണ്ണിൽ ഇറങ്ങുമ്പോൾ അലർജി ഉണ്ടാകും.
1: അത് വളരെ കറക്റ്റാണ്. കാരണം ഇപ്പോൾ നമ്മൾ കുട്ടികളെ ഒരു ഓവർ പ്രൊട്ടക്റ്റീവ് ആയിട്ടാണ് നമ്മൾ വളർത്തുന്നത്. മണ്ണിലിറങ്ങരുത്, പൊടി എടുക്കരുത്, മഴ നനയരുത്, ആകെ ഒന്ന് രണ്ട് കുട്ടികളല്ലേ ഉള്ളൂ. പണ്ടങ്ങനെയല്ലല്ലോ, പണ്ടും 7-8 കുട്ടികളുണ്ടാവും. ഇപ്പോൾ എപ്പോഴും ഒരു വീട്ടിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഇൻഫെക്ഷൻസ് ഉണ്ടാവും, അത് മറ്റുള്ളവർക്ക് അതൊരു ഇമ്മ്യൂണിറ്റി
0: കൊടുക്കും
1: കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാവരും മണ്ണിൽ കളിക്കുകയും വെള്ളത്തിലിറങ്ങുകയും മഴ നനയും എല്ലാം ചെയ്തിട്ട് നമുക്ക് സ്വാഭാവികമായിട്ടുള്ളൊരു ഇമ്മ്യൂണിറ്റി വളരെ ശക്തമായിട്ടുണ്ടായിരുന്നു.
0: ആദ്യമൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാകും, പക്ഷേ
1: കൊള്ളുമ്പോഴത്തേക്കും അത് നമ്മളതുമായിട്ട് അക്കസ്റ്റംഡ് ആയി, അതുമായിട്ട് നമ്മൾ ഇമ്മ്യൂൺ ആയി
0: പൊരുത്തപ്പെടും.
1: അപ്പോൾ ഇപ്പം അങ്ങനെയല്ല, ഇപ്പം നമുക്ക് വളരെ പ്രൊട്ടക്റ്റഡ് ആയിട്ട് വളർത്തുന്നത് കൊണ്ട് ഈ ഫിസിക്കലായിട്ടുള്ള കോണ്ടാക്ട് മാത്രമല്ല, ഈവൻ മാനസികമായിട്ട് നോക്കിയാലും കുട്ടികളെ യാതൊരു വിധത്തിലുള്ള ഒരു അപകടങ്ങളിലേക്കോ അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ എക്സ്പോഷർ കൊടുക്കാതെ
0: സാഹചര്യങ്ങളോട്
1: പൊരുത്തപ്പെടാൻ വിടാതെ ആണ് വളർത്തുന്നത്. ആങ്സൈറ്റിയാണ്, പേരൻസിന്റെ ആങ്സൈറ്റി ആണത്. അപ്പൊ അത് തന്നെ പലപ്പോഴും ഇങ്ങനെയുള്ള രോഗങ്ങൾ വിളിച്ചു വരുത്തും. കാരണം ഓൾ ഓഫ് എ സഡൻ ഈ കുട്ടികൾ ചിലപ്പോൾ ഒരു പുതിയ സാഹചര്യത്തിലേക്ക് ചെന്നുപെടുമ്പോൾ അവർക്ക് അത് പെട്ടെന്ന് അതുങ്ങളെ ഉൾക്കൊള്ളാൻ പറ്റില്ല. അപ്പൊ അപ്പോഴും ആ ഒരു ആങ്സൈറ്റിയും സ്ട്രെസ്സും ഒക്കെ ബോഡിയിൽ ഒരു ബയോകെമിക്കൽ ചേഞ്ചസ് വരുത്തും, അത് ഈ അലർജി പോലെയുള്ള രോഗങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും.
0: അപ്പോൾ ഡോക്ടർ, ഇങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ സാധാരണ നമ്മൾ ഇപ്പോൾ ശരീരത്തിന്റെ അമിതമായ ഒരു പ്രതികരണമാണ് എന്നുള്ളത് ഡോക്ടർ സൂചിപ്പിച്ചു. അപ്പോൾ അത് പലപ്പോഴും ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാറുണ്ട്. അങ്ങനെ ബുദ്ധിമുട്ടുകൾ കൂടുതലായിട്ട് ഉണ്ടാകുന്നത് ആർക്കാണ് പ്രധാനമായിട്ടും? ഇപ്പോൾ പ്രതിരോധശേഷിയുടെ അളവ് വെച്ച് മാത്രമല്ല മറ്റു അസുഖങ്ങളും പല പലതും ഒക്കെ ഉണ്ടാവുമല്ലോ ചിലർക്ക്.

0: അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ എങ്ങനെയാണ് അത് വിലയിരുത്തുക?
1: അത് കൂടുതലും ഒരു ഇതിലൊരു ജനിതക ഘടകം കൂടിയുണ്ട്. പൊതുവെ നോക്കിയാൽ ഒരു ഒരു 90% കേസുകളിലും വീട്ടിൽ ആർക്കെങ്കിലും ഒക്കെ അച്ഛനോ അമ്മയ്ക്കോ അല്ലെങ്കിൽ അപ്പൂപ്പനോ ഒക്കെ ഒരു ഒരു അലർജിയുടെ ഒരു ഹിസ്റ്ററി ഉള്ള ആൾക്കാർ ആണ്. അതാണ് ഒരു 90% നമുക്ക് അങ്ങനെ ഒരു ഒരു ജനറ്റിക് ബാക്ക്ഗ്രൗണ്ട് അതിൽ വരാം.
0: പക്ഷേ അമ്മയ്ക്കോ അച്ഛനോ ഇങ്ങനെയുള്ള പൊടിയോട് അലർജി
1: ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് വരാൻ സാധ്യത കൂടുതലാണ്. പക്ഷെ വരണം നിർബന്ധമില്ല. അതുപോലെ തന്നെ ഇവർ കുട്ടികൾ ജനിക്കുമ്പോൾ തന്നെ അലർജി ഉണ്ടാവണമെന്നില്ല. ചില പ്രായത്തിലാണ്, ചില കുട്ടികൾക്ക് ഒരു 10 വയസ്സാകുമ്പോൾ അല്ലെങ്കിൽ ചിലർക്ക് 20 വയസ്സാകുമ്പോൾ എപ്പോൾ വേണമെങ്കിലും ഇത് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഒരു ബാക്ക്ഗ്രൗണ്ട് നമ്മുടെ ഉള്ളിൽ കിടക്കുമ്പോൾ അവർക്ക് അത് വരാനുള്ള സാഹചര്യം കൂടുതലാണ്. അപ്പൊ ആ ഒരു ജനറ്റിക് ബാക്ക്ഗ്രൗണ്ട് എത്രത്തോളം ശക്തമാണോ അപ്പൊ അത്രയും ശക്തമായിട്ട് തന്നെ ഈ കുട്ടികൾക്ക് വരാനായിട്ടുള്ള, അതായത് പിൻതലമുറയ്ക്ക് വരാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. ശ്വാസം മുട്ട് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ജനറ്റിക് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് വരുന്നതും അതുപോലെ തന്നെ സീരിയസ് ആയിട്ട് ആവാം.
0: ഇപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ, ഇപ്പോൾ അലർജി ഉണ്ടാകാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഒരിക്കൽ നമുക്കത് നമ്മളത് അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നീട് അത് ആവർത്തിച്ച് വരുന്നത് നമുക്ക് തടയാൻ നമ്മൾ എന്താണ് ചെയ്യുക? സാധാരണ ഇപ്പോൾ അലർജി എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് ഒരു വസ്തുവിനോടുള്ള അലർജി ആയിരിക്കില്ല, ചിലപ്പോൾ വേറൊരു വസ്തുവിനോട്. അപ്പോൾ ഈ പ്രതികരണം വ്യത്യസ്തമായിരിക്കില്ലേ? അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇതിനെ നേരിടുക?
1: സാധാരണഗതിയിൽ നമുക്ക് ഒരു അലർജി ആയിട്ട്, പ്രത്യേകിച്ച് റെസ്പിറേറ്ററി അലർജി ആയിട്ട് ഒരു പേഷ്യന്റ് വരുമ്പോൾ നമുക്കത് എന്ത് അലർജി ആണെന്ന് വേർതിരിച്ച് അറിയാൻ പലപ്പോഴും ബുദ്ധിമുട്ടാണ്. അങ്ങനെ നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ സാധാരണ ഒരു അലർജി സ്കിൻ ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ ആ ഒരു സ്കിൻ ടെസ്റ്റ് ചെയ്താലേ ഏതൊക്കെ വസ്തുക്കളോടാണ് ശരീരം അലർജിക് റിയാക്ഷൻ പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് അറിയാൻ പറ്റും. അപ്പോൾ അത് പലപ്പോഴും ഒരു ഒരാൾക്ക് തന്നെ ഒരു 10-20 പദാർത്ഥങ്ങളോട് അലർജി ഉള്ളതായിട്ട് ആയിരിക്കും റിപ്പോർട്ട് വരിക. പക്ഷേ ഈ ഇത്രയും വസ്തുക്കൾ ഒഴിവാക്കി നമുക്ക് ജീവിക്കുന്നത് ഒട്ടും പ്രാക്ടിക്കലും അല്ല. പ്രായോഗികമായിട്ട് അത് അത് പോസിബിൾ അല്ല, സാധ്യമല്ല. അപ്പോൾ അതിന് ഇപ്പോൾ ഹോമിയോപ്പതി ആംഗിളിൽ നോക്കിയാൽ, അപ്പോൾ അതിന് ഈ രോഗിക്ക് അവരവരുടെ കോൺസ്റ്റിറ്റ്യൂഷൻ മെഡിസിൻ കൊടുത്ത് അവർക്ക് ഈ അവരുടെ ഒരു അലർജിക് റിയാക്ഷൻ ഇല്ലാതാക്കിയാണ് ചെയ്യേണ്ടത്. അതിന് പൊരുത്തപ്പെടുക, അതായത് അതിൽ അത് ഏത് വസ്തുവിനോടാണെന്നുള്ളത് അവിടെ അധികം പ്രസക്തി ഇല്ല. നമ്മുടെ ബോഡി ശരീരത്തെ കൂടുതൽ ഹെൽത്തി ആക്കുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ബോഡിയിൽ സംഭവിച്ചിരിക്കുന്ന ഒരു താളപ്പുഴ കൊണ്ടാണ് ഈ അലർജിക് റിയാക്ഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ അത് കറക്റ്റ് ചെയ്യലാണ്, ബോഡിയുടെ ഒരു ഹോമിയോസ്റ്റാസിസ് തിരിച്ച് ബാക്ക് ടു നോർമൽ ആക്കുക എന്നുള്ളതാണ് ഹോമിയോപ്പതി മെഡിസിൻ കൊണ്ട് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ആയി കഴിഞ്ഞാൽ നമുക്ക് ഒരു വസ്തുവിനോടും അലർജി ഉണ്ടാവില്ല. നമ്മൾ പൊടിയെടുക്കാം, അല്ലെങ്കിൽ തണുപ്പ് കഴിക്കാം, അല്ലെങ്കിൽ തണുത്ത കാലാവസ്ഥയിൽ പോവാം, മഴ നനയാം, ഇതിനൊന്നും നമുക്ക് പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ ബോഡിയെ തിരിച്ച് ബാക്ക് 100% ബാക്ക് ടു ഹെൽത്ത് ആക്കുക എന്നുള്ളതാണ് ഹോമിയോപ്പതി മെഡിസിൻ. അതാണ് അതിലുള്ള ഒരു ഒരു ശാശ്വത പരിഹാരം. അതല്ലാതെ പൊടിയും ഇതൊക്കെ ഒഴിവാക്കിയിട്ട് നമുക്ക് ജീവിക്കൽ പോസിബിൾ അല്ല.
0: അപ്പോൾ പലപ്പോഴും ആൾക്കാർ പണ്ടുമുതലേ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ അലർജി തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് ആസ്മയിലായിട്ട് അവസാനിക്കും എന്നുള്ളൊരു പറച്ചിൽ നമ്മുടെ
1: നാട്ടിൽ.
0: അപ്പോൾ അത് എങ്ങനെയാണ് വിലയിരുത്തുക? നമുക്ക് എല്ലാവർക്കും അങ്ങനെ ആസ്മ വരണമെന്നും ഇല്ലല്ലോ.
1: എല്ലാവർക്കും ആസ്മ വരണമെന്നില്ല. അത് പലപ്പോഴും സംഭവിക്കുന്നത് ഈ അലർജി പൊതുവെ റെസ്പിറേറ്ററി അലർജി സ്റ്റാർട്ട് ചെയ്യുന്നത് അലർജിക് റൈനൈറ്റിസ് അല്ലെങ്കിൽ മൂക്കൊലിപ്പ് തുമ്മല് അങ്ങനെയൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് നമ്മൾ വേണ്ട രീതിയിൽ ട്രീറ്റ് ചെയ്യാതെ വരുമ്പോഴാണ് കാലക്രമേണ അത് താഴേക്ക് ഇറങ്ങിയിട്ട് നമുക്ക് ലോവർ റെസ്പിറേറ്ററി ട്രാക്റ്റിലേക്ക് പോയി നമ്മൾ ശ്വാസകോശത്തെ ബാധിച്ച് അതൊരു കഫക്കെട്ട്, ശ്വാസം മുട്ട്, ചുമ, അങ്ങനത്തെ ഒരു കോംപ്ലിക്കേഷനിലേക്ക് പോകും. അപ്പോൾ അത് ട്രീറ്റ് ചെയ്യാത്ത കേസുകളിൽ, അതല്ലാന്നുണ്ടെങ്കിൽ സാഹചര്യങ്ങൾ കൂടുതൽ വഷളാവുന്ന കേസുകളിൽ, ഇപ്പോൾ അവർക്ക് ചില ചില ആൾക്കാരുടെ ജോലി സാഹചര്യം കൊണ്ട് ഇപ്പോൾ അങ്ങനെയുള്ള ഇപ്പോൾ തൂപ്പുകാർക്ക് അവർക്ക് അവരുടെ ജോലി ചെയ്യാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ അവർ ഈ തുമ്മലും ഒക്കെ വെച്ചുകൊണ്ട് തന്നെ അവർ ആ ജോലി കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ, അവർ ചികിത്സ എടുക്കാതെ ഇരിക്കുകയാണെങ്കിൽ കാലക്രമേണ അവർക്ക് ഈ മുക്കൊലിപ്പ് എന്നുള്ളത് പതുക്കെ ശ്വാസം മുട്ടിലേക്ക് മാറാം. ശ്വാസം മുട്ട് തന്നെ ഇപ്പോൾ നമുക്കൊരു അലർജിക് ആസ്മ വന്ന് അതും നമ്മൾ ഇതുപോലെ ട്രീറ്റ് ചെയ്യാതെ ഇരുന്നു കഴിഞ്ഞാൽ അതിൻ്റെയും കോംപ്ലിക്കേഷനിലേക്ക് പോവാം
0: ഗുരുതരാവസ്ഥയിൽ.
1: കാരണം അതിൽ ഇപ്പോൾ COPD എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്, ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് വരാം. അതുകൊണ്ട് തന്നെ കാർഡിയാക് കോംപ്ലിക്കേഷൻസ്, ഹാർട്ട് ഫെയിലർ വരെ വരാം നമ്മൾ ആസ്മ ശരിയായിട്ട് ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ.
0: അപ്പം നമ്മുടെ ശരിയായ ചികിത്സ തേടുക എന്നുള്ളതാണ്
1: ഏറ്റവും
0: പ്രാഥമികമായിട്ടുള്ള ഒരു കാര്യം. അലർജി ഇപ്പോൾ എല്ലാവർക്കും അലർജിയിലെ സ്വഭാവങ്ങൾ വ്യത്യാസമായിരിക്കുന്നത് ഡോക്ടർ നേരത്തെ സൂചിപ്പിച്ചു. അപ്പോൾ നമുക്ക് ഇത് കൃത്യമായിട്ട് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരേ കുടുംബത്തിൽ തന്നെയുള്ള രണ്ട് കുട്ടികൾക്ക് ചിലപ്പോൾ വ്യത്യസ്തമായ സ്വഭാവങ്ങൾ ഉണ്ടായിരിക്കും ഈ അലർജിയുടെ കാര്യത്തിൽ. അപ്പോൾ അങ്ങനെ നമുക്ക് കൃത്യമായിട്ട് തിരിച്ചാൽ ഈ അലർജി ടെസ്റ്റും അതേപോലെ തന്നെ അവരുടെ സാഹചര്യങ്ങളും എല്ലാം കൂടെ ചേർത്താണോ നമ്മൾ വിലയിരുത്തേണ്ടത്? ഇപ്പോൾ പലപ്പോഴും പറയാറുണ്ട് പല കാര്യങ്ങളും നമ്മുടെ വീട്ടിൽ തന്നെയുള്ള, ഇപ്പോൾ പൊടി അലർജി ആണെങ്കിൽ ഈ ഡസ്റ്റ് മൈറ്റ്സ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ നമ്മൾ അങ്ങനെയുള്ള ഈ ജീവിത ശൈലിയും അല്ലെങ്കിൽ ജീവിത നിത്യേനയുള്ള കാര്യങ്ങളിലും എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്?
1: ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. പ്രത്യേകിച്ച് നമുക്കൊരു അലർജി ഉള്ള ഒരു ആൾ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും പ്രധാനം ആ വീട് വളരെ ശുചിത്വത്തോടുകൂടി സൂക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പൊ അതിൽ പലപ്പോഴും വില്ലനാവുന്നത് നമ്മുടെ വീട്ടിൽ വെച്ചിരിക്കുന്ന പഴകിയ സാധനങ്ങൾ, പഴയ പുസ്തകങ്ങൾ, അല്ലെങ്കിൽ കാർപ്പറ്റ്, കർട്ടൻസ്, ഇതിലൊക്കെയാണ് കൂടുതലും ഈ പൊടി അടിഞ്ഞ, അല്ലെങ്കിൽ ഈ ഹൗസ് ഡസ്റ്റ്, അതിൽ ഡസ്റ്റ് മൈറ്റ്സ് എന്ന് പറഞ്ഞ ഒരു ജീവികൾ
0: നമുക്ക് സൂക്ഷ്മജീവിയാണ്,
1: സൂക്ഷ്മജീവിയാണ്,
0: നമുക്ക് കണ്ണിൽ കാണുന്നില്ല.

0: കൂടുതലും നമ്മുടെ സ്കിന്നിൽ, നമ്മുടെ തൊലിയിൽ നിന്ന് അടർന്നു പോകുന്ന
1: ചത്ത
0: സ്കെയിൽസ്, അതെ, ഡെഡ് സ്കെയിൽസ് തിന്നാണ് അത് ജീവിക്കുന്നത്.
1: അപ്പം
0: അത് കൂടുതലുള്ള സാഹചര്യത്തിൽ നമുക്ക് ഇതുപോലെയുള്ള അലർജി വളരെ കൂടുതലായിട്ട് കാണാം. അപ്പം അത് എപ്പോഴും അത് ക്ലീൻ ചെയ്ത് വളരെ വൃത്തിയാക്കി അങ്ങനെയുള്ള അത് വീണിരിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളെല്ലാം വീട്ടിൽ നിന്ന് മാറ്റി ഏറ്റവും ക്ലീനായിട്ട് സൂക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യാനുള്ളത്. അതുപോലെ തന്നെ ചില വൃക്ഷങ്ങളുടെ പൂമ്പൊടി തീരെ പറ്റാത്ത ആൾക്കാരുണ്ട്. അപ്പം അത് നമ്മൾ അങ്ങനെ എന്തെങ്കിലും നമുക്ക് നമ്മുടെ ചുറ്റുപാടൊക്കെ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. അതുപോലെ വീട്ടിൽ പട്ടി പൂച്ചയൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ രോമം ശ്വസിക്കുന്നത് വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അലർജി. ചിറകടിക്കുമ്പോൾ വരുന്നത് അതങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടും സൂക്ഷിക്കാനുള്ളത്.
1: പിന്നെ നമ്മള് തലയണ വിരി അങ്ങനെ,
0: അതെ അതെ അതെ അതെ, തലയണയൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഒരു 4-5 മാസം കൂടുമ്പോഴെങ്കിലും അത് മാറ്റി പുതിയത് വെക്കണം എന്നുള്ളതാണ്. കാരണം അത് എത്ര കഴുകിയാലും അതിൽ നിന്നുള്ള ഇത് പോണമെന്നില്ല. അല്ലെങ്കിൽ വെയിലത്തിട്ട് നന്നായിട്ട് ഉണക്കി ഉപയോഗിക്കുക. പക്ഷെ ഇതൊക്കെ നമുക്ക് പറയാമെങ്കിലും ഇതൊക്കെ എത്രത്തോളം പ്രാക്ടിക്കൽ ആണ് എന്നുള്ളതാണ് ബുദ്ധിമുട്ടുള്ളതാണ്.
1: ഇനി ഡോക്ടർ, ഇപ്പൊ നമ്മള് ഇതിന്റെ ഹോമിയോപ്പതിയുടെ സമീപനം ഡോക്ടർ ഇടയ്ക്ക് സൂചിപ്പിച്ചു.
0: അതെ,
1: അപ്പോ എങ്ങനെയാണ് ഹോമിയോപ്പതിയിൽ സമീപിക്കുന്നത്? ശരിക്കും ചികിത്സ എന്ന് പറയുമ്പോൾ നീണ്ടു നിൽക്കുന്ന ഒരു ചികിത്സയാണ്, ഇപ്പൊ ആവർത്തിച്ച് വരാൻ സാധ്യത ഉണ്ടെന്ന് സൂചിപ്പിച്ചു. അപ്പൊ എങ്ങനെയാണ് അതിനെ സമീപിക്കുന്നത്?
0: ഹോമിയോപ്പതിയിൽ നമ്മൾ മെഡിസിൻ സെലക്ട് ചെയ്യുന്നത് രണ്ട് കാര്യങ്ങൾ കണക്കിലെടുത്തിട്ടാണ്. ഒന്ന്, ഈ രോഗിക്ക് വരുന്ന ലക്ഷണങ്ങൾ, അതായത് അവർക്ക് ഓരോ രോഗിക്കും ഓരോ ലക്ഷണങ്ങളാണ്. ചിലർക്ക് മൂക്കുകൊലിപ്പായിരിക്കും, ചിലർക്ക് കണ്ണിൽ നിന്ന് വെള്ളം വരലായിരിക്കും, ചിലർക്ക് കണ്ണിന് ചൊറിച്ചിലായിരിക്കും, ചിലർക്ക് മൂക്കി തൊട്ടാൽ തന്നെ തുമ്മൽ വരും. അപ്പൊ ആ ലക്ഷണങ്ങളുടെ ഒരു ഒരു ഇൻഡിവിജ്വാലിറ്റി അല്ലെങ്കിൽ ലക്ഷണങ്ങളുടെ പ്രത്യേകത, മറ്റ് സാധാരണ നമ്മൾ കണ്ടുവരുന്ന ലക്ഷണങ്ങളിൽ നിന്നും ഈ പ്രത്യേക രോഗിക്ക് എന്തൊക്കെ ഒരു ഇൻഡിവിജ്വലിസ്റ്റിക് ആയിട്ട് എന്തൊക്കെ പ്രത്യേകതകളാണ് ഉള്ളതെന്ന് ചോദിക്കുക. രണ്ടാമത്, അവരുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ വരുന്ന അല്ലെങ്കിൽ അവരുടെ ശരീരപ്രകൃതവും മാനസിക പ്രകൃതത്തിലൊക്കെ വരുന്ന പ്രത്യേകതകൾ, മറ്റുള്ള ആൾക്കാരിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇവർ എന്ത് സ്വഭാവക്കാരാണ്, ഒരുപാട് ദേഷ്യം വരുന്ന ആൾക്കാരാണോ അല്ലെങ്കിൽ വളരെ മൈൽഡ് ആണോ അല്ലെങ്കിൽ ഒരുപാട് ടോക്കറ്റീവ് ആണോ, വളരെ കുറച്ച് സംസാരിക്കുന്ന ആൾക്കാരാണോ, വളരെ കൃത്യനിഷ്ഠമുള്ള ആൾക്കാരാണോ, അങ്ങനെ ഒരുപാട് അവരുടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷനിലുള്ള വ്യത്യാസങ്ങളും കൂടി പഠിച്ച് ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് നമുക്ക് ഏത് മെഡിസിൻ വേണം എന്ന് തീരുമാനിക്കുന്നത്. കാരണം ഓരോ ലക്ഷണങ്ങൾ, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് മൂക്കിൽ തൊട്ടാൽ തന്നെ തുമ്മുന്ന ആൾക്കാർക്ക് നമുക്ക് ഹെപ്പാർസൾഫ് എന്ന് പറഞ്ഞ മെഡിസിൻ, അത് വളരെ എഫക്റ്റീവാണ്. അതുപോലെ കണ്ണ് ചൊറിച്ചിലും കണ്ണിൽ നിന്ന് വെള്ളം വരലുമാണ് കൂടുതലെങ്കിൽ നമ്മൾ യൂഫ്രേഷ്യ എന്ന് പറയുന്ന ഒരു മെഡിസിൻ ഉപയോഗിക്കുന്നുണ്ട്.
1: ചിലർക്ക്
0: മുഖത്ത് നീര്, അതെ, നീര് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ എപിസ് റെസ്റ്റോക്സ് പൾസാറ്റില ഒക്കെ ഉപയോഗിക്കുക. അതുപോലെ മൂക്കിൽ നിന്ന് മാത്രം വെള്ളം വന്നുകൊണ്ടിരിക്കുന്ന അതാണ് കൂടുതൽ, അല്ലെങ്കിൽ മൂക്കിൽ പുകച്ചില് വെള്ളം വരല്, ഇതൊക്കെയാണ് കൂടുതലെങ്കിൽ നമുക്ക് ആലിയം സീപ്പ എന്ന് പറയുന്ന മെഡിസിൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ ഓരോ സിംറ്റംസിനും ഹോമിയോപ്പതിയിലെ മെഡിസിൻസ് വ്യത്യസ്തമാണ്. അതേപോലെ തന്നെ ഇതോടൊപ്പം അവരുടെ ഒരു ക്യാരക്ടറിലുള്ള വ്യത്യാസങ്ങളും കൂടി കണക്കിലെടുത്തിട്ട്, ഇപ്പൊ ഒരുപാട് ക്ഷിപ്രകോപികളായിട്ടുള്ള ആൾക്കാർ, അവർക്ക് നമുക്ക് ഇപ്പൊ നെക്സോമിക്ക പോലെയുള്ള മരുന്നുകളായിരിക്കും കൊടുക്കുക. ഇപ്പൊ വളരെ മൈൽഡ് ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പൾസാറ്റില പോലെയുള്ള മരുന്നുകളായിരിക്കും കൊടുക്കുക. അപ്പൊ അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ കണക്കിലെടുത്തിട്ടാണ് നമ്മൾ ഏത് മെഡിസിൻ കൊണ്ടാണ് ഇവരുടെ ഈ ഒരു അലർജിക് ടെൻഡൻസി അല്ലെങ്കിൽ ആ പ്രവണത പൂർണ്ണമായിട്ടും മാറ്റാൻ പറ്റുന്നത് എന്ന് തീരുമാനിക്കുക. അപ്പൊ മെഡിസിൻ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇത് പൂർണ്ണമായിട്ട് മാറിയിരിക്കും. അതാണ് ഹോമിയോപ്പതിയുടെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. ഇങ്ങനെയുള്ള അലർജികൾ നമുക്ക് താൽക്കാലിക പരിഹാരമല്ല ഹോമിയോപ്പതി ലക്ഷ്യമിടുന്നത്, പൂർണ്ണമായി ശാശ്വതമായിട്ടുള്ള പരിഹാരമാണ്. അപ്പൊ ആ ഒരു ട്രീറ്റ്മെന്റ് കഴിഞ്ഞാൽ അവർക്ക് പിന്നെ അത് ലൈഫ് ലോങ് അവർക്ക് ഇത് തിരിച്ചു വരാത്ത രീതിയിൽ തന്നെ ഉള്ള ഒരു ക്യൂർ ഹോമിയോപ്പതിയിൽ മെഡിസിൻ കറക്റ്റ് ആണെങ്കിൽ കൊടുക്കാൻ പറ്റും. പലപ്പോഴും ആൾക്കാർക്ക് വരുന്നൊരു തെറ്റിദ്ധാരണ, ഇപ്പൊ ചിലർ പലയിടത്ത് ചെന്ന് ഹോമിയോപ്പതി മെഡിസിൻ കഴിച്ചിട്ട് എനിക്ക് മാറിയില്ല എന്ന് പറഞ്ഞിട്ട് അത് ഹോമിയോ മരുന്ന് ഇതിന് എഫക്റ്റീവ് അല്ല എന്നുള്ള ഒരു കൺക്ലൂഷനിലാണ് എത്തുന്നത്. അത് ശരിയല്ല. ആക്ച്വലി അത് മെഡിസിന്റെ നിർണ്ണയം, ഒരു മെഡിസിന്റെ നിർണ്ണയം കറക്റ്റ് ആണെങ്കിൽ രോഗം മാറിയിരിക്കും. അപ്പൊ നമ്മൾ ഒരു ഡോക്ടർ അടുത്ത് മാറിയില്ലെങ്കിൽ നമ്മൾ കുറച്ചും കൂടി ഒരു എക്സ്പീരിയൻസും എക്സ്പെർട്ടൈസും ഉള്ള ഒരു സീനിയർ ഹോമിയോപ്പത്തിന്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് മാറുന്നതാണ്. ഹോമിയോപ്പത്തിയിൽ അതിനുള്ള ഒരു സൊല്യൂഷൻ എന്തായാലും ഉണ്ട്. അതുപോലെ തന്നെ നേരത്തെ ചോദിച്ച പോലെ അതിന്റെ ഒരു കാലാവധി നോക്കുകയാണെങ്കിൽ എത്ര നാള് പഴക്കമുണ്ട് എന്നുള്ളത് അനുസരിച്ചിട്ടാണ് നമ്മൾ ഇതിന്റെ ചികിത്സയുടെയും ഒരു കാലാവധി നിർണ്ണയിക്കുക. ഇപ്പൊ നമ്മൾ ഒരു വർഷത്തിൽ താഴെ പഴക്കമുള്ള ഒരു അലർജി കേസ് ആണെങ്കിൽ നമുക്ക് ഒരു പക്ഷേ ഒരു 3-4 മാസം മതിയാവും. പക്ഷെ ഒരു 10-20 വർഷം പഴക്കമുള്ള കേസ് ആണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഒരു വർഷമോ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു 1.5 വർഷം ഒക്കെ ട്രീറ്റ്മെന്റ് വേണ്ടി വരും ഇത് പൂർണ്ണമായിട്ട് മാറാൻ. പക്ഷെ ലക്ഷണങ്ങൾ കുറയാനായിട്ട് നമുക്ക് ഏതാനും ദിവസങ്ങൾ മതി. ഇപ്പൊ നമ്മൾ എത്ര വർഷം പഴക്കമുള്ള ശ്വാസംമുട്ടാണെങ്കിലും നമ്മുടെ മെഡിസിൻ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു 1 ആഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച കൊണ്ട് തന്നെ 90% ലക്ഷണങ്ങളും കുറയും. പക്ഷെ നമുക്ക് ശരീരത്തിൽ നിന്ന് ആ ഒരു പ്രവണത പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കണമെങ്കിലാണ് നമ്മൾ ഈ നീണ്ടു നിൽക്കുന്ന ഒരു ചികിത്സ വേണ്ടത്. പലപ്പോഴും ആൾക്കാർ അത് ഫോളോ ചെയ്യാറില്ല. കുറച്ച് ഒരു ആശ്വാസം കിട്ടിക്കഴിയുമ്പോഴത്തേക്കും ഒരു ട്രീറ്റ്മെന്റ് നിർത്തും, പിന്നെ ഒരു കൊല്ലം കഴിഞ്ഞ് 2 കൊല്ലം കഴിഞ്ഞ് വീണ്ടും വരുമ്പോഴായിരിക്കും പിന്നെ ഡോക്ടറുടെ മരുന്നിന്റെ ഒക്കെ കാര്യം ആലോചിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെയാണ് ഇത് നീണ്ടു നിൽക്കുന്നത്. പക്ഷെ കൃത്യമായിട്ട് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കൃത്യമായിട്ടുള്ള മരുന്ന് കൃത്യമായിട്ടുള്ള കാലയളവിൽ കഴിച്ചു കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ടും മാറുന്നതാണ്.
1: ഇനി ഭക്ഷണത്തിനും അതായത് ജീവിതത്തിലെ വ്യായാമം പോലെയുള്ള കാര്യങ്ങൾ ഇതിന് എത്രത്തോളം നിഷ്കർഷയുണ്ട് അല്ലെങ്കിൽ പങ്ക് ഉണ്ട് ഇതില്?
0: അതെ, അത് ഓരോരുത്തരുടെയും നേച്ചർ അനുസരിച്ചിട്ട്, അതായത് ഓരോ കേസുകളുടെയും സ്വഭാവം അനുസരിച്ച് അനുസരിച്ചിട്ടാണ് നമുക്ക്

0: ഭക്ഷണത്തിലുള്ള, ഇപ്പൊ ചിലർക്ക് ചില ഭക്ഷണങ്ങളോട് അലർജിയുള്ള ആൾക്കാരുണ്ട്. ഇപ്പൊ ചില മസാലകള്, ചിലപ്പോ ചിലർക്ക്
1: ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുന്ന,
0: ഇത് കൂടുതലും ഈ പ്രോട്ടീൻ ഫുഡാണ് കൂടുതലും അലർജി ഉണ്ടാക്കുന്നത്, പ്രത്യേകിച്ച് ആനിമൽ പ്രോട്ടീൻ. അതിൽ തന്നെ നമ്മൾ നോക്കിയാൽ ഇപ്പൊ ചെമ്മീൻ, ഞണ്ട്, ചിലർക്ക് ഷെൽഫിഷുകൾ, ചിലർക്ക് ചിക്കൻ, അതുപോലെ തന്നെ ചിലർക്ക് ചിക്കൻ, ചിലർക്ക് ബീഫ്. അപ്പൊ അതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അലർജി ഉണ്ടാവുന്ന ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ തണുത്ത സാധനങ്ങൾ, ഇപ്പൊ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള സാധനങ്ങൾ കഴിച്ചാൽ അലർജി ഉണ്ടാവുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അത് അവരവരുടെ ലക്ഷണങ്ങൾ നോക്കിയിട്ട് ഓരോ ഇൻഡിവിജ്വൽ കേസിലും വിവിധ തരത്തിലായിരിക്കും നമ്മൾ അത് അവരുടെ ഒരു ഭക്ഷണത്തിൽ അഡ്വൈസ് ചെയ്യുക. അതുപോലെ തന്നെ ലൈഫ് സ്റ്റൈലിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മെഡിസിനോടൊപ്പം തന്നെ ഇപ്പൊ ഇനീഷ്യലി നമുക്ക് അതിന്റെ ഒരു ഇന്റൻസിറ്റി ഒക്കെ പെട്ടെന്ന് കുറയ്ക്കാനായിട്ട് നമ്മൾ വളരെ വൃത്തി ഉള്ള സാഹചര്യത്തിൽ, ഇപ്പൊ വീട്ടിലായാലും ജോലി സ്ഥലത്തായാലും അവരെ കൂടുതൽ അലർജി ഉണ്ടാക്കുന്ന സാഹചര്യങ്ങളിൽ നിന്നും മാറ്റാനായിട്ടുള്ള അഡ്വൈസ് ഓരോ ആ കേസിനനുസരിച്ചിട്ട് നമ്മൾ അഡ്വൈസ് ചെയ്യാറുണ്ട്. ചില ഒക്യുപ്പേഷൻ അനുസരിച്ചിട്ട്
1: തൊഴിൽ
0: ബന്ധപ്പെട്ട് വരുന്ന, അതെ അതെ അതെ, അപ്പൊ അത് ആ രീതിയിൽ അഡ്വൈസ് ചെയ്യാറുണ്ട്.
1: അപ്പൊ അങ്ങനെയുള്ള മാറ്റങ്ങളും കൂടെ
0: വേണ്ടി വരും
1: ചിലപ്പോ. അപ്പോ അലർജി എന്നുള്ളത് നമുക്ക് ശരിക്കും ഹോമിയോപ്പതിയുടെ സിദ്ധാന്തം അനുസരിച്ച് പരിഹരിക്കാവുന്ന ഒരു പ്രശ്നമാണ്.
0: പരിഹരിക്കാവുന്ന, അതെ, ഏറ്റവും കൂടുതൽ ആൾക്കാർ ഹോമിയോപ്പതി ചികിത്സ തേടി വരുന്നതും അലർജിക്ക് തന്നെയാണ്. അത് കാരണം ഇത് തന്നെയാണ്, അത് പൂർണ്ണമായിട്ടും അത് പരിഹരിക്കാൻ സാധിക്കുന്ന രോഗമായതുകൊണ്ടാണ്.
1: അപ്പോ അലർജിയെ കുറിച്ച് ഇത്രയും നല്ല വിവരങ്ങൾ പങ്കുവച്ച ഡോക്ടറിന് വളരെ നന്ദി.
0: താങ്ക് യു.
2: ശ്വാസകോശ അലർജിയും ഹോമിയോപ്പതിയും ഇതേക്കുറിച്ച് ആലുവ സമഗ്ര ഹോമിയോപ്പതിയിലെ ഡോക്ടർ കെ വി ഷോയ്സനുമായി ഇതുവരെ സംസാരിച്ചത് ടി പി രാജേഷ്.
3: സമഗ്ര ഹോമിയോപ്പതി
4: FM ഹെൽത്ത് ലൈൻ.

0: ഈ പരിപാടിയുടെ പ്രായോജകർ ദി സമഗ്ര ഹോമിയോപ്പതി ഹോസ്പിറ്റൽ, മുനിസിപ്പൽ പാർക്കിന് സമീപം, ബാങ്ക് ജംഗ്ഷൻ, ആലുവ. ഫോൺ 9544066622. ഹോമിയോപ്പതി രോഗത്തെയല്ല രോഗിയെയാണ് ചികിത്സിക്കുന്നത്. സമയമില്ലാതെ പായുന്ന ജീവിതശൈലി രോഗമുള്ളവർ താൽക്കാലിക രോഗശാന്തി മാത്രം നൽകുന്ന ചികിത്സാ രീതികളെ അവലംബിക്കുമ്പോൾ രോഗങ്ങൾ കൂടുതൽ സങ്കീർണമാകുന്നു.
1: ദോഷരഹിതവും ലളിതവുമായ മരുന്നുകളിലൂടെ പ്രാണശക്തിയെ കൂടുതൽ ശക്തിപ്പെടുത്തി ശാരീരിക പ്രതിരോധത്തിലൂടെ രോഗങ്ങൾ മാറ്റി പരിപൂർണ സൗഖ്യത്തിലേക്ക് നയിക്കുന്ന സമഗ്രമായ ചികിത്സയാണ് ഹോമിയോപ്പതി.
0: സമഗ്ര ഹോമിയോപ്പതി ആശുപത്രി ഈ ചികിത്സയുടെ സമഗ്രത ഉറപ്പു നൽകുന്നു. ദി സമഗ്ര ഹോമിയോപ്പതി ഹോസ്പിറ്റൽ, മുനിസിപ്പൽ പാർക്കിന് സമീപം, ബാങ്ക് ജംഗ്ഷൻ, ആലുവ. ഫോൺ 9544066622. 9544066622.
2: നിയമവേദി,
3: പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ.
2: ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം, പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 21. നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ 8:05 ഞായറാഴ്ചകളിൽ രാത്രി 9:30.
3: ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി FM യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്.
4: ആകാശവാണി കൊച്ചി FM 102.3, സമയം 9:00.

0: കൊച്ചി നിലയം തയ്യാറാക്കുന്ന പ്രതിവാര പരിപാടി.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, സാഹിത്യ സുരഭിയിലേക്ക് സ്വാഗതം. ഇന്ന് വൈക്കം മുരളിയുടെ പ്രഭാഷണം, സാബു പുളിക്കത്തറയുടെ കഥ, സുധീഷ് കോട്ടേമ്പ്രത്തിന്റെ കവിതകൾ എന്നിവ കേൾക്കാം. ആദ്യം സാബു പുളിക്കത്തറ എഴുതിയ കഥ കേൾക്കാം, സൈക്കിൾ.
2: സൈക്കിൾ നന്നാക്കാൻ തുരുത്തിലുള്ളവർ പോകുന്നത് കുഞ്ഞംവറുതിന്റെ വീട്ടിലാണ്. മുറ്റത്ത് അടക്കാമരവാരിയും ഷീറ്റും കൊണ്ടുള്ള മേൽക്കൂരയുടെ വശങ്ങൾ പഴയ ഫ്ലക്സ് ബോർഡുകൾ ചാരിമറച്ചിരിക്കുന്നു. ഷെഡിൻ്റെ ഒരു ഭാഗത്ത് പഴയ ഇരുമ്പലമാര. മൂന്ന് പീടികയിൽ നിന്നും വാങ്ങിക്കൊണ്ടുവരുന്ന സൈക്കിൾ സാമഗ്രികൾ അതിലാണ് അയാൾ സൂക്ഷിക്കുന്നത്. മറ്റൊരു ഭാഗത്ത് തുരുമ്പിച്ച സൈക്കിൾ അവശിഷ്ടങ്ങൾ കൂടിക്കിടക്കുന്നു. ഷെഡിൻ്റെ മുകളിൽ വട്ടം വെച്ച് കെട്ടിയ

0: കമ്പിമേൽ ഒരു ചങ്ങല തൂക്കിയിട്ടിരിക്കുന്നു. അതിൽ സൈക്കിൾ കൊളുത്തിയിട്ട് അതിനു മുന്നിൽ സ്റ്റൂളിൻ്റെ പൊക്കത്തിലുള്ള ഒരു മരത്തടിമേൽ ഇരുന്നാണ് കുഞ്ഞം വറുത് സൈക്കിൾ നന്നാക്കുന്നത്. അയാളുടെ വലതുകാലിൻ്റെ കണ്ണയ്ക്ക് മുകളിലായി ഉണങ്ങാത്ത പഴുപ്പ് എപ്പോഴുമുണ്ടാകും. അതിനാൽ മുട്ടിപ്പലകമേൽ വലതുകാൽ നീട്ടിവെച്ചിട്ടാണ് അയാൾ പണി ചെയ്യുന്നത്. വിട്ടുമാറാത്ത വേദനയുടെ കോട്ടം മുഖത്ത് എപ്പോഴുമുണ്ടാവും. ഓയൽ പുരണ്ട് കറുത്ത വട്ടപ്പാത്രത്തിൽ പകുതിയോളം വെള്ളം അയാൾ ഭാര്യയെക്കൊണ്ട് എടുപ്പിക്കും. അതിനുശേഷം ടയറിനുള്ളിൽ നിന്നും ട്യൂബ് പുറത്തെടുത്ത് അതിൽ കാറ്റ് നിറയ്ക്കും. വട്ടപ്പാത്രത്തിലെ വെള്ളത്തിൽ മുക്കിപ്പിടിച്ച് ട്യൂബിന് ഓട്ടയുണ്ടോ എന്ന് നോക്കും. ഓട്ടയുണ്ടെങ്കിൽ അറിയാം. അതിലൂടെ വരുന്ന കാറ്റ് വട്ടപ്പാത്രത്തിലെ വെള്ളത്തിൽ കുമിളകളുണ്ടാക്കും. മുറ്റത്തെ ഷെഡിലിരുന്ന് അയാൾ പലതവണ വിളിച്ചാലേ ഭാര്യ വിളി കേൾക്കാറുള്ളൂ. മധ്യവയസ്സ് കഴിഞ്ഞ ഭാര്യയുടെ ചെവി കുഞ്ഞുന്നാളിൽ ഒരു പനി വന്ന് അടച്ചു കളഞ്ഞതാണ്. അത് അറിഞ്ഞിട്ടു തന്നെയാണ് അയാൾ അവളെ കല്യാണം കഴിച്ചതും. എന്നിട്ടും ഭാര്യ വിളി കേൾക്കാതെ വരുമ്പോൾ അയാൾ ദേഷ്യപ്പെടുകയും വട്ടപ്പാത്രം മുറ്റത്തേക്ക് വലിച്ചെറിയുകയും ചെയ്യും.
1: എടി സല്ലമ്മേ, പൊട്ടിപ്പണ്ടാറമേ, കുറച്ച് വെള്ളം കൊണ്ടുവന്ന് തന്നേടി.
0: വട്ടപ്പാത്രത്തിൻ്റെ കലമ്പൽ അടുക്കളയുടെ ഭിത്തിയിൽ തട്ടി നിൽക്കുമ്പോൾ വേലിയിലെ കൊന്നപ്പത്തൽ ഒടിച്ചു വീഴുന്ന ഓലമടലിൻ്റെ സ്വരം പോലെ സെല്ലമ്മയ്ക്ക് തോന്നും. അപ്പോൾ ഉമ്മറത്തേക്ക് ഓടിവന്ന് ചോദിക്കും,
1: ഓലമടൽ വീണേണാ? ഓലമടലൊന്നുമല്ല, നീ ആ പാത്രത്തിൽ കുറച്ച് വെള്ളം കൊണ്ടാ. എനിക്കിരുന്നാ പിന്നെ എഴുന്നേക്കാൻ പാടായതുകൊണ്ടാണ്.
0: സ്കൂൾ അവധിക്ക് ഇളയ പുത്രന് സൈക്കിൾ ചവിട്ടിപ്പഠിക്കണമെന്ന് പറഞ്ഞതിൻ പ്രകാരമാണ് 7 വർഷം മുമ്പ് മകൾ ഉപയോഗിച്ച് മാറ്റിവെച്ചിരുന്ന സൈക്കിൾ നന്നാക്കിയെടുക്കാൻ തീരുമാനിച്ചത്. സൈക്കിൾ ഒതുങ്ങുന്ന വഴിയെ അയാളുടെ വീട്ടിലേക്കുള്ളൂ. അയാളുടെ അപ്പൻ മരിച്ചപ്പോൾ ഒപ്പീസു ചൊല്ലി മണികൊട്ടി മൃതശരീരം പള്ളിയിലേക്ക് എടുക്കാൻ നേരം ബന്ധുക്കൾ 4 പേർ മഞ്ചയുടെ 2 തലയ്ക്കലും 2 വശങ്ങളിലുമായി മഞ്ച പൊക്കാൻ നിന്നപ്പോൾ കുഞ്ഞം വറുത് സ്വരം താഴ്ത്തി പറഞ്ഞു,
1: ശവപ്പെട്ടിടാ അപ്പുറവും ഇപ്പുറവും നിന്ന് പിടിച്ചു കൊണ്ടുപോകാനുള്ള വീതി നമ്മുടെ വഴിക്കില്ല. നിങ്ങെൻ്റെ തലയിലോട്ട് വെച്ചോ, റോഡ് വരെ ഞാൻ ചുമന്നോള.
0: 2 ആൾ പൊക്കത്തിലുള്ള ആ മതിലുകൾക്ക് നടുവിൽ ഞെരുങ്ങിക്കിടന്ന വഴിയിലൂടെ ശവമഞ്ചയും തലയിൽ ചുമന്ന് കുഞ്ഞം വറുത് നടന്നു. പള്ളിയിലെ കർമ്മങ്ങൾ കഴിഞ്ഞ് ബന്ധുക്കൾക്ക് പഷ്ണിക്കഞ്ഞ് വിളമ്പിയ ശേഷം കുഞ്ഞം വറുത് സൈക്കിളും ചവിട്ടിപ്പോയത് വടക്കുംപുറത്തെ കള്ള് ഷാപ്പിലേക്കാണ്. വിയർത്ത് കള്ള് നാറുന്ന നേരം കുഞ്ഞം വറുത് ചുറ്റിനും നോക്കി ചോദിച്ചു,
1: എൻ്റെ അപ്പൻ മരിക്കണവരെ കണ്ട സ്വപ്നം എന്താർന്നെന്ന് ഇവിടെ ഇരിക്കണ ആർക്കെങ്കിലും പറയാൻ പറ്റോ?
0: നീളത്തിലുള്ള കള്ള് ഷാപ്പിൻ്റെ ഒരറ്റത്തിരിക്കുന്ന കുഞ്ഞം വറുതിൻ്റെ ശബ്ദം അവിടെയുള്ള ആരും തന്നെ കേട്ടില്ല. നീണ്ട ഹാളിലെ ഓരോ ബെഞ്ചിലിരിക്കുന്നവർ കൂട്ടമായി പലവിധ ചർച്ചകളിലായിരുന്നു. വായിൽ കുടുങ്ങിയ പുഴുങ്ങിയ കപ്പക്കിഴങ്ങിൻ്റെ നാര് മേശമേൽ തുപ്പി കുഞ്ഞം വറുത് എല്ലാവരെയും മിഴിച്ചു നോക്കി. ആരും ശ്രദ്ധിക്കുന്നില്ലെന്ന് കണ്ട് മുന്നിലിരുന്ന കള്ളുംകുടത്തിൻ്റെ വായ് പൊത്തിപ്പിടിച്ച് പറഞ്ഞു,
1: നീ പറയണ്ട, ഞാൻ പറയാം. 4 ആൾ നിന്ന് ശവപ്പെട്ട് ചുമന്ന് കൊണ്ടുപോകാൻ പറ്റണ വഴി കടലും കരയൊക്കെ എല്ലാവരുടെയും കൂടിയാണെന്ന് പറയാൻ മാത്രം പറ്റുള്ളൂ. ഓരോരുത്തർ അവരവരുടെ ഇഷ്ടം പോലെ അടക്കി വെച്ചേക്കല്ലേ. പുറത്തേക്കിറങ്ങാൻ പറ്റാത്തത്ര ചൂട് കൂടിയ നേരത്താണ് ഞാൻ കുട്ടി സൈക്കിളും ചുമന്ന് കുഞ്ഞം വറുതിൻ്റെ വർക്ക്ഷോപ്പിലെത്തിയത്.
2: പണ്ടൊക്കെ ഈ സമയത്ത് ഇഷ്ടം പോലെ ഉണ്ടാകും സൈക്കിൾ നന്നാക്കാൻ.
0: ഞാൻ കൊണ്ടുചെന്ന സൈക്കിൾ മുന്നിലെ ചങ്ങലയിൽ കെട്ടിത്തൂക്കുന്നതിനിടയിൽ കുഞ്ഞം വറുത് പറഞ്ഞുകൊണ്ടിരുന്നു,
1: ഇപ്പം ആൾക്കാർക്ക് ഒരിക്കുപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ എടുത്ത് ആക്രിക്കാർക്ക് കൊടുക്കല്ലേ. നന്നാക്കി എടുക്കാൻ ആർക്കും ഇഷ്ടമല്ല. അപ്പം തന്നെ പുതിയത് വാങ്ങിക്കാണ്. ഗിയർ സൈക്കിളും ഹൈബ്രിഡ് സൈക്കിളൊക്കെ ആയിട്ട് സൈക്കിളിൻ്റെ പഴയ സീറ്റ് അഴിച്ചു മാറ്റുന്നതിനിടയിൽ ഹാൻഡിലിൽ പതിച്ചിരുന്ന പൂമ്പാറ്റയുടെ സ്റ്റിക്കർ തൊട്ടുകാട്ടി കുഞ്ഞം വറുത് പറഞ്ഞു,
2: ഇത് കണ്ട,
1: ഈ പൂമ്പാറ്റയുടെ ചിത്രം മാത്രം.

0: കുഞ്ഞുങ്ങളുടെ മനസ്സുപോലെ ഇപ്പോഴും നല്ല തെളിച്ചുണ്ട്. സൈക്കിളിൽ ഒട്ടിക്കാൻ പൂമ്പാറ്റയുടെ ചിത്രമാണ് നല്ലത്. സൈക്കിളിൽ കയറി പൂമ്പാറ്റകളെ പോലെ പറന്ന് നടക്കണേണ് കുഞ്ഞുങ്ങൾ. ആയാസപ്പെട്ട് എഴുന്നേറ്റ് ഇരുമ്പലമാര തുറന്ന് പുതിയ സീറ്റും കവറും ബ്രേക്ക് കട്ടയും കുഞ്ഞം വറുതെടുത്തു. നടക്കുന്നതിനിടയിൽ കെട്ടിവെച്ച മുറിവ് ഒരിടത്തും തട്ടാതെ നോക്കി തിരിച്ചു വന്നിരുന്നു. സൈക്കിളിൻ്റെ ഫ്രെയിമിന് കേടൊന്നുമില്ലട്ടാ, പെയിൻ്റ് ചെയ്താ പുത്തൻ പോലെ ഇരിക്കും. നമ്മുടെ റോട്ടിൽ ചവിട്ടി പഠിക്കാലാ, അധികം വണ്ടികളൊന്നുമില്ലല്ല. പണ്ട് സൈക്കിള് റോഡിൽ കൂടി ചവിട്ടി നടക്കണമെങ്കിൽ പഞ്ചായത്തിൽ കാശ് കെട്ടണം, അല്ലെങ്കിൽ പോലീസ് പിടിക്കും. വെറുതേട്ടനെ പോലീസ് പിടിച്ചിട്ടുണ്ടാ? പിന്നെ അന്നൊക്കെ സൈക്കിള് വാടകക്കെടുത്തല്ല ചവിട്ടണാ, തിരുത്തലൊന്നുമില്ല. പറൂര് ടൗണിൽ പോണം. ഞങ്ങൾ അങ്ങനെ എടുത്ത് ചവിട്ടിക്കൊണ്ടു പോകയായിരുന്നു, അപ്പോഴാണ് പിടുത്തം വന്നത്. പിഴ കെട്ടാണ്ട് നിവർത്തിയില്ലട്ടാന്ന് പോലീസുകാരൻ. എന്നിട്ട്? എന്നിട്ടെന്ത്? 5 രൂപയാണ് പിഴ. അന്ന് 5 രൂപയെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വലിയ കാശായിരുന്നു. തുരുത്തിൽ പല തലമുറ ചവിട്ടി നടന്ന സൈക്കിളുകൾ കുഞ്ഞം വറുതിൻ്റെ വീട്ടുമുറ്റം കയറിപ്പോയിട്ടുണ്ട്. കുഞ്ഞം വറുതിൻ്റെ മുൻതലമുറക്കാരെല്ലാം സൈക്കിൾ നന്നാക്കലുകാരാണ്. അവർക്കെല്ലാം പൊതുവായി ഒരാഗ്രഹമുണ്ടായിരുന്നത്രേ, സൈക്കിളിൽ കയറി ലോകം ചുറ്റാനുള്ള ആഗ്രഹം. പക്ഷേ അവർക്കൊന്നും അതിന് കഴിഞ്ഞില്ല. കുഞ്ഞം വറുതിനും ഇനി അത് കഴിയുമെന്ന് തോന്നുന്നില്ല. പഴുപ്പു കയറി വിങ്ങുന്ന അയാളുടെ കാൽ മുറിച്ചു മാറ്റാൻ പട്ടണത്തിലെ വലിയ ആശുപത്രിയിൽ അഡ്മിറ്റായിരിക്കുകയാണ് ഇപ്പോൾ കുഞ്ഞം വറുത്. ആശുപത്രിയുടെ 2-ാമത്തെ നിലയിലാണ് ഓപ്പറേഷൻ കോംപ്ലക്സ്. അതിനു മുന്നിലെ നീണ്ട വരാന്തയ്ക്കിപ്പുറം കറുത്ത ഗ്രാനൈറ്റ് പതിപ്പിച്ച അരമതലിൽ ഇരിക്കുകയാണയാൾ. ഐവറി നിറം കൊടുത്ത ഇരുമ്പഴികളിൽ പിടിച്ച് താഴേക്ക് നോക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്കായി ഒരുക്കിയ പച്ചപ്പുല്ലുപാകിയ ചെറിയൊരു പാർക്ക് താഴെ കാണാം. അതിനൊരു വശം അലങ്കാര മീനുകൾ ചുറ്റിക്കറങ്ങുന്ന വലിയ അക്വോറിയം. അക്വോറിയത്തിലെ മീനുകളെ നോക്കി നിൽക്കുന്ന ചില കുഞ്ഞുങ്ങളുടെ കൈപ്പത്തിക്കുമേൽ ബട്ടർഫ്ലൈ സിറഞ്ചുകൾ പതിപ്പിച്ചിരിക്കുന്നു. അവർ രോഗബാധിതരായ കുഞ്ഞുങ്ങളാണ്. പാർക്കിൽ പിന്നെയുമുണ്ട് കളിസ്ഥലങ്ങൾ, പിന്നെ ഒരു കുഞ്ഞു സൈക്കിളും. കുഞ്ഞു സൈക്കിളിൻ്റെ പുറകിലെ ചക്രത്തിന് ഇരുവശത്തുമായി ചെറിയ ചക്രങ്ങൾ പിടിപ്പിച്ചിരിക്കുന്നു. സൈക്കിൾ മറിഞ്ഞ് കുഞ്ഞുങ്ങൾ വീഴാതിരിക്കാനാണത്. താൻ എത്രയോ കുഞ്ഞു സൈക്കിളുകളിൽ അങ്ങനെ പിടിപ്പിച്ചിരിക്കുന്നു എന്ന് കുഞ്ഞം പറത് അവിടെ ഇരുന്നോർത്തു. പാർക്ക് ഒരു നേരവും വിജനമാകുന്നില്ല. ഒരു കൂട്ടർ പോകുമ്പോൾ മറ്റൊരു കൂട്ടർ വരുന്നു. കുഞ്ഞുങ്ങളുടെ കളിചിരികൾ കൊണ്ട് നിറയുന്നു. രോഗബാധിതനായി കരയുന്ന കുഞ്ഞിനെയും ഒക്കെ തിരുത്തി ഒരമ്മ അവിടേക്ക് വരുന്നു. പർദ്ദയും തട്ടവുമിട്ട ആ സ്ത്രീ കൂട്ടിലെ പക്ഷികളെയും അക്വോറിയത്തിലെ മീനുകളെയും കാട്ടിക്കൊടുക്കുന്നു. അപ്പോൾ അവൻ്റെ കരച്ചിൽ നിന്നു. പിന്നെ പുൽത്തകിടിയിൽ ഓടി നടന്നു. താഴ്ചപ്പാലത്തിനരികിലെത്തി മുകളിൽ കയറി താഴേക്ക് ഇഴഞ്ഞിറങ്ങുന്ന അവനേക്കാൾ മുതിർന്ന കുട്ടിയെ നോക്കി നിന്നു. അമ്മയുടെ കൈവിടിവിച്ച് അവനും അതിൻ്റെ പടികൾ കയറി മുകളിലെത്തി. പക്ഷേ താഴേക്കിഴുകാൻ അവന് പറ്റുന്നില്ല. ഇരുന്നാൽ മാത്രമേ ഇഴുകാനാവൂ. അവൻ ഭയന്ന് കരച്ചിലിൻ്റെ വക്കിലെത്തി നിന്നു. അവൻ്റെ അമ്മ കയ്യെത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവർക്കതിന് കഴിയുന്നില്ല. താഴ്ചപ്പാലത്തിൻ്റെ മുന്നിലെ മിനുസമാർന്ന ചരിവിലൂടെ മുകളിൽ കയറാനാവില്ല. പുറകിലെ പടികളിലൂടെ കയറിച്ചെന്നാലേ താഴെ ഇരുത്താനാവൂ. കുഞ്ഞിൻ്റെ കാഴ്ചയിൽ നിന്ന് അമ്മ മറഞ്ഞാൽ ഭയം അവനെ വീഴ്ത്തും. പാർക്കിലുണ്ടായിരുന്ന അമ്മമാരെല്ലാം താഴ്ചപ്പാലത്തിന് ചുറ്റും കൂടി പുറകിലെ പടികളിലൂടെ കയറിച്ചെന്ന് ചന്ദനം തൊട്ട ഒരമ്മ കുഞ്ഞിനെ പിടിച്ചിരുത്തി. അവൻ ചരിവിലൂടെ ഇഴുകിയിറങ്ങി. ഭൂമിയിലെ എല്ലാ കുഞ്ഞുങ്ങൾക്കും എല്ലാ അമ്മമാർക്കും ചില നേരങ്ങളിൽ ഒരേ മുഖമാണ്. പെട്ടെന്ന് കാതടപ്പിക്കുന്ന സൈറൻ മുഴങ്ങി. ഒരു മിസൈൽ പറന്നു വീഴുന്നു. അക്വോറിയത്തിലെ മീനുകളും കൂട്ടിലെ പക്ഷികളും വഴിയടഞ്ഞ മനുഷ്യനും സ്വതന്ത്രരാകുന്നു. ഭൂമിയുടെ മറ്റേ അറ്റത്ത് ഒരാൾ മരിക്കുമ്പോൾ നാം മരിക്കുന്നു, ഒരാൾ രക്ഷപ്പെടുമ്പോൾ നാം രക്ഷപ്പെടുന്നു. മീനുകളോടും പക്ഷികളോടുമൊപ്പം സമത്വത്തിലേക്ക് പ്രവേശിക്കും മുമ്പ് അയാൾ തെളിച്ചത്തോടെ കണ്ടു പൂമ്പാറ്റയുടെ ചിത്രം പതിച്ച ഒരു കുഞ്ഞു സൈക്കിൾ.
1: സൈക്കിൾ സാബു പുളിക്ക

0: റേയുടെ കഥയാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇനി സുധീഷ് കോട്ടയംബ്രത്തിന്റെ കവിതകൾ കേൾക്കാം.
1: ഒറ്റ ഒറ്റയ്ക്ക് പാർക്കുന്നൊരാളിൽ ഒന്നല്ല അനേകമാളുകൾ. ഒരു വാക്കിനു മറുവാക്കോതാൻ, ഒരു തോന്നലിനു മറുതോന്നൽ തോന്നാൻ, കേട്ട പാട്ടിനു മറുപാട്ടു കെട്ടാൻ, ഒച്ച പതുങ്ങും പാതിരാവിൽ പൂച്ചക്കാലിന് കൂട്ടുപോകാൻ. ഒറ്റയ്ക്ക് പാർക്കുന്നൊരാളിൽ ഒന്നല്ല അനേകമാളുകൾ. ഒരു വാക്കിനു മറുവാക്കോതാൻ, ഒരു തോന്നലിനു മറുതോന്നൽ തോന്നാൻ, കേട്ട പാട്ടിനു മറുപാട്ടു കെട്ടാൻ, ഒച്ച പതുങ്ങും പാതിരാവിൽ പൂച്ചക്കാലിന് കൂട്ടുപോകാൻ. ഒറ്റ മരച്ചില്ലയിൽ പൂക്കും മരത്തിൻ ചോട്ടിലിരിക്കാൻ, തലമറന്നെണ്ണ തേക്കാൻ, മുല ചുരന്നുണ്ണാൻ, ഉടലഴിച്ചുറങ്ങാൻ. ഒറ്റയ്ക്കൊരാളിൽ കിളിർക്കുന്നു വേരുകൾ ഓർമ്മക്കായകൾ, ഒഴുകും ചോരഞ്ഞരമ്പിൽ പുളയ്ക്കും മീനുകൾ. ഒറ്റ മരച്ചില്ലയിൽ പൂക്കും മരത്തിൻ ചോട്ടിലിരിക്കാൻ, തലമറന്നെണ്ണ തേക്കാൻ, മുല ചുരന്നുണ്ണാൻ, ഉടലഴിച്ചുറങ്ങാൻ. ഒറ്റയ്ക്കൊരാളിൽ കിളിർക്കുന്നു വേരുകൾ ഓർമ്മക്കായകൾ, ഒഴുകും ചോരഞ്ഞരമ്പിൽ പുളയ്ക്കും മീനുകൾ. അടുക്കുചിട്ടകൾ തരംപോൽ മടുപ്പും വെടിപ്പും ഒരേ കനത്തിൽ പാർക്കുന്നൊരാളിൽ, ഒടുങ്ങിയല്ലോ വീറും വാശിയും വഴക്കും വക്കാണവും വെറുപ്പുമറപ്പും. അടുക്കുചിട്ടകൾ തരംപോൽ മടുപ്പും വെടിപ്പും ഒരേ കനത്തിൽ പാർക്കുന്നൊരാളിൽ, ഒടുങ്ങിയല്ലോ വീറും വാശിയും വഴക്കും വക്കാണവും വെറുപ്പുമറപ്പും. നുണയായിരിക്കുന്നു ഒരാൾക്കൊരാൾ തുണ, തുണയായിരിക്കുന്നു അയാൾക്കയാൾ തന്നെ. ഒറ്റയൊരാളിൽ അനേകം വാക്കുകൾ, ഭാഷയിലില്ലാത്തവ, വരുത്തുപോക്കുകളറ്റവ, മറ്റൊരാളെ തൊടാത്തവ. ഒറ്റയൊരാളിൽ അനേകം വാക്കുകൾ, ഭാഷയിലില്ലാത്തവ, വരുത്തുപോക്കുകളറ്റവ, മറ്റൊരാളെ തൊടാത്തവ. ഒരാളൊറ്റയ്ക്ക് മാത്രം പഠിച്ചെടുക്കുന്നു ജീവിതരുചി, അതിൽ പാർക്കും മരണരതി, ഉടലറ്റും തുടരുമൊറ്റയാൾ പെരുക്കം. ഒരാളൊറ്റയ്ക്ക് മാത്രം പഠിച്ചെടുക്കുന്നു ജീവിതരുചി, അതിൽ പാർക്കും മരണരതി, ഉടലറ്റും തുടരുമൊറ്റയാൾ പെരുക്കം. കല്ലുമാല. 43 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഒരു നാൾ ഒരു മുന്നറിയിപ്പുമില്ലാതെ ഒരാൾ നിങ്ങളെ തേടി വരുന്നു. 43 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഒരു നാൾ ഒരു മുന്നറിയിപ്പുമില്ലാതെ ഒരാൾ നിങ്ങളെ തേടി വരുന്നു. അന്ന് നിർത്തിയയിടത്തു നിന്നും ഒരു കൈ നീണ്ടുവരുന്നു. അന്ന് നിർത്തിയയിടത്തു നിന്നും ഒരു വാക്യം ഭാഷയായി ചുറ്റിവരിയുന്നു. അന്ന് നിർത്തിയയിടത്തു നിന്നും ഒരാന്തൽ, ഒരു മൂളൽ, ഓർക്കാപ്പുറത്തൊരു ഉള്ളനക്കം. അന്ന് നിർത്തിയയിടത്തു നിന്നും ഒരു കൈ നീണ്ടുവരുന്നു. ഒരു വാക്യം ഭാഷയായി ചുറ്റിവരിയുന്നു. ഒരാന്തൽ, ഒരു മൂളൽ, ഓർക്കാപ്പുറത്തൊരു ഉള്ളനക്കം. എന്തുണ്ടായി ഇങ്ങനെ ഒരു പിന്നടത്തം? ഒന്നുമില്ല, അന്ന് നിർത്തിയയിടത്തു തന്നെ ഞാൻ. അതിനാൽ എനിക്കില്ലേ അകലം, കാലപ്പതർച്ച. നിന്നിൽ കാലം പലതായി പിണഞ്ഞിരിക്കാം, പുഴ വഴിമാറി ഒഴുകിയേക്കാം. അന്ന് നിർത്തിയയിടത്തു തന്നെ ഞാൻ. അതിനാൽ എനിക്കില്ലേ അകലം, കാലപ്പതർച്ച. അന്നൊരിക്കൽ നീ തന്ന കല്ലുമാലയിലെ മുത്തുകൾ എണ്ണുകയായിരുന്നു ഞാൻ. കൃത്യം 43 വർഷമെടുത്തു അതൊന്ന് എണ്ണിത്തീരാൻ. അന്നൊരിക്കൽ നീ തന്ന കല്ലുമാലയിലെ മുത്തുകൾ എണ്ണുകയായിരുന്നു ഞാൻ. കൃത്യം 43 വർഷമെടുത്തു അതൊന്ന് എണ്ണിത്തീരാൻ. എൻ്റെ ഓർമ്മയിലില്ലൊരു കല്ലുമാല, അതോ ഓർമ്മ കല്ലിച്ചതോ? സാരമില്ല. അല്ലെങ്കിൽ തന്നെ ഒരു മുത്തുമാല കാലത്തെ അതിജീവിക്കുമെന്ന് ആരറിഞ്ഞു? അല്ലെങ്കിൽ തന്നെ ഒരു മുത്തുമാല കാലത്തെ അതിജീവിക്കുമെന്ന് ആരറിഞ്ഞു? അന്നത്തെ എന്നെ ഞാൻ എന്നേ മറന്നു. എൻ്റെ മറവിയിൽ ഞാൻ എൻ്റെ ശവത്തെ പോറ്റുന്നു. എൻ്റെ ഭൂതത്തിൽ ഞാൻ മറികടന്ന വെയിൽപ്പാടങ്ങൾ, കുറുകച്ചാടിയ കൈത്തോടുകൾ, താക്കോൽ വലിച്ചെറിഞ്ഞ തകരപ്പെട്ടി. അന്നത്തെ എന്നെ ഞാൻ എന്നേ മറന്നു. എൻ്റെ മറവിയിൽ ഞാൻ എൻ്റെ ശവത്തെ പോറ്റുന്നു. എൻ്റെ ഭൂതത്തിൽ ഞാൻ മറികടന്ന വെയിൽപ്പാടങ്ങൾ, കുറുകച്ചാടിയ കൈത്തോടുകൾ, താക്കോൽ വലിച്ചെറിഞ്ഞ തകരപ്പെട്ടി. ഒരിക്കലും തിരിച്ചെത്താത്ത വീട്, ഒരിക്കലും തിരിച്ചെത്താത്ത വീട്. ക്ഷുഭിതനായ തയ്യൽക്കാരൻ. മാർ അത്താനിയോസിസ് റോഡിലെ എപ്പോഴും ക്ഷുഭിതനായ തയ്യൽക്കാരൻ തൻ്റെ പഴയ തയ്യൽ യന്ത്രത്തിൽ നിന്ന് കാലെടുക്കാതെ മുഖം കൂർപ്പിച്ച്

കത്രിക മൂർച്ചയുള്ള കണ്ണുകൾ കൊണ്ട് എന്താവും തയ്ച്ചുകൊണ്ടിരിക്കുന്നത്? ചായ കുടിക്കാനോ മൂരി നിവരാനോ കുശലാന്വേഷണത്തിനോ അയാൾ നടുനിവർത്തിയതായി കണ്ടിട്ടില്ല. അളവെടുക്കുന്നതിനിടയിൽ കത്രിക കൊണ്ടെന്തെങ്കിലും, അളവുനാട കൊണ്ട് കഴുത്തുമുറുക്കി, തുന്നൽ സൂചി കൊണ്ട് നഖങ്ങൾക്കിടയിലേക്ക്, തേപ്പുപട്ടിയുമായി മുഖത്തേക്ക്. അളവെടുക്കുന്നതിനിടയിൽ അയാൾ കത്രിക കൊണ്ടെന്തെങ്കിലും. അയാളുമായി മുൻപരിചയമൊന്നുമില്ല, എങ്കിലും പേടിയുണ്ട്. അയാൾ ചവയ്ക്കുന്ന പകയിൽ, അയാൾ ചുവക്കുന്ന കോപത്തിൽ, അയാൾ തിളക്കുന്ന ചോരയിൽ ആർക്കുമറിയാത്തതെന്തോ. എങ്കിലും അയാളുടെ വിരലുകൾ നിതാന്തമായ തുന്നലിൽ വീട്ടമ്മയുടെയോ പട്ടാളക്കാരൻ്റെയോ പെൻഷൻ പറ്റിയ ക്ലർക്കിൻ്റെയോ മീൻകാരിയുടെയോ

0: നോട്ടമെത്തുമിടം വരെ ഉടമാവകാശമുള്ള നായ്ക്കൾക്കറിയാം നഗരഭൂപടം. നോട്ടമെത്തുമിടം വരെ ഉടമാവകാശമുള്ള നായ്ക്കൾക്കറിയാം നഗരഭൂപടം. ഉറങ്ങുന്ന നേരങ്ങളും തൊഴിൽ ദിനങ്ങളായെണ്ണുന്നു അവരുടെ ആജീവനാന്ത കാവൽപ്പണി. ഉറങ്ങുന്ന നേരങ്ങളും തൊഴിൽ ദിനങ്ങളായെണ്ണുന്നു അവരുടെ ആജീവനാന്ത കാവൽപ്പണി. ബാങ്കിനു മുന്നിൽ കൺമിഴിച്ചു നിൽക്കും ക്യാമറകൾ കള്ളനെ കാത്ത് മുഷിയുന്നു. ആൾപെരുമാറ്റം കുറഞ്ഞ ATM ബൂത്തുകളിൽ നിന്ന് ഇയാമ്പാറ്റകൾ പാസ്വേഡുകൾ കടത്തിക്കൊണ്ടുപോകുന്നു. ഒരു മുഴുക്കൻ ഇരുട്ടിൻ്റെ തുണ്ടം മാത്രം ബാക്കി വെച്ച് പണി മതിയാക്കിപ്പോകുന്ന കുഞ്ഞനെലിയോട് ചോദിക്കൂ നഗരത്തിൻ്റെ സത്യകഥ. വസ്തുതർക്കം നിലനിൽക്കുന്ന കെട്ടിടത്തിലെ വവ്വാലുകളോട് ചോദിക്കൂ മനുഷ്യകഥ. നിലാവിൻ്റെ അവസാന നിഴലിനെയും തൂത്തുവാരി നടുനിവർത്തുന്നു നഗരസഭാ ജീവനക്കാരി. അവരുടെ നീലയുടുപ്പിൽ വെളിച്ചം വിരലമർത്തി ഹാജർ വെക്കുന്നതോടെ പകൽ അതിൻ്റെ പണി തുടങ്ങുന്നു. അധികാലത്തെ ചായക്കട വെളുക്കുമ്പോൾ പൂട്ടുന്നു. തീരാൻ പോകുന്ന പാലിൽ അനുവദിക്കപ്പെട്ട വെള്ളം അയാൾ ചേർത്തിരിക്കണം. എങ്കിലും അവസാനത്തെ ചായ ആദ്യത്തെ ചായ പോലെ തന്നെ ജീവിതത്തെ മോഹിപ്പിച്ചിരിക്കാം. അധികാലത്തെ ചായക്കട വെളുക്കുമ്പോൾ പൂട്ടുന്നു. തീരാൻ പോകുന്ന പാലിൽ അനുവദിക്കപ്പെട്ട വെള്ളം അയാൾ ചേർത്തിരിക്കാം. എങ്കിലും അവസാനത്തെ ചായ ആദ്യത്തെ ചായ പോലെ തന്നെ ജീവിതത്തെ മോഹിപ്പിച്ചിരിക്കാം.
1: സുധീഷ് കോട്ടയംപുരത്തിൻ്റെ കവിതകളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇനി സാഹിത്യസ്പർശിയായ ആത്മകഥകൾ ലേഖനങ്ങളായി രൂപാന്തരപ്പെട്ടപ്പോൾ ചിലിയിലെ എഴുത്തുകാരൻ അലജാൻഡ്രോ സാംബ്രായുടെ നോട്ട് ടു റീഡ് എന്ന പുസ്തകത്തെക്കുറിച്ച് വൈക്കം മുരളി ചെയ്യുന്ന പ്രഭാഷണം കേൾക്കാം.
2: സമകാലീന ചിലിയൻ സാഹിത്യത്തിലെ മഹാപ്രതിഭയായി നിരൂപകരും ആസ്വാദകരും വിലയിരുത്തുന്ന അലജാൻഡ്രോ സാംബ്രോ 1975 ചിലിയിലെ സാന്റിയാഗോവിലാണ് ജനിച്ചത്. 20-ാം നൂറ്റാണ്ടിൻ്റെ 2-ാം ഭാഗത്ത് സംഭവിച്ച ലാറ്റിൻ അമേരിക്കൻ സാഹിത്യ കുതിപ്പിലെ ഗാർസിയ മാർക്കേസ്, മാരിയോ വർഗാസ് യോസ, ഹോസെ ഡൊണോസോ, ഹോലിയോ കോർത്തസാർ തുടങ്ങിയ എഴുത്തുകാരോട് വലിയ വിധേയത്വം കാട്ടാതെ പുതിയ തലമുറയിലെ എഴുത്തുകാരായ നിക്കനോർ പാർറ, റോബർട്ടോ ബൊലാനോ തുടങ്ങിയവരോടാണ് അദ്ദേഹം കൂടുതൽ അടുപ്പം നിലനിർത്തിയത്. ചിലിയിലെ തന്നെ മഹാകവി പാബ്ലോ നെരൂദയെപ്പോലും ഇക്കാര്യത്തിൽ അദ്ദേഹം ഒഴിവാക്കിയിരുന്നില്ല. 2022 ഇംഗ്ലീഷ് പരിഭാഷയിലൂടെ പുറത്തു വന്ന ചിലിയിലെ കവി, ചിലിയൻ പോയറ്റ് എന്ന അസാധാരണ നോവലാണ് അദ്ദേഹത്തെ സാഹിത്യ ലോകത്ത് ഏറെ അറിയപ്പെടുവാൻ സഹായിച്ചത്. ഇതുകൂടാതെ എൻ്റെ പ്രമാണങ്ങൾ, വീട്ടിലേക്കുള്ള വഴികൾ, വൃക്ഷങ്ങളുടെ സ്വകാര്യ ജീവിതവും ബോൺസായിയും തുടങ്ങിയ രചനകൾ അദ്ദേഹത്തെ കൂടുതൽ അറിയപ്പെടുന്ന ലാറ്റിൻ അമേരിക്കൻ എഴുത്തുകാരൻ എന്ന പദവിയിലേക്ക് ഉയർത്തി. ഓ ഹെൻറി പുരസ്കാരമടക്കം നിരവധി അംഗീകാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. 20-ഓളം ലോകഭാഷകളിലേക്ക് അദ്ദേഹത്തിൻ്റെ രചനകളുടെ പരിഭാഷയും വന്നിട്ടുണ്ട്. 15 വർഷക്കാലമായി സർഗാത്മക രചനയെക്കുറിച്ചും സ്പാനിഷ് സാഹിത്യത്തെക്കുറിച്ചും പുതിയ തലമുറയെ പഠിപ്പിച്ചിരുന്ന അദ്ദേഹം ഇപ്പോൾ മെക്സിക്കോ നഗരത്തിൽ താമസിക്കുന്നു. ഇവിടെ വിശകലനം ചെയ്യാൻ പോകുന്ന പുസ്തകം വായിക്കുവാനുള്ളതല്ല, നോട്ട് ടു റീഡ് മുമ്പ് സൂചിപ്പിച്ച രചനകളിൽ നിന്നൊക്കെ വേറിട്ട് നിൽക്കുന്ന ലേഖനങ്ങളുടെ സമാഹാരവും സാഹിത്യ നിരൂപണങ്ങളുമാണ്. സാഹിത്യപരമായ ഒരു ആത്മകഥ എന്ന ഇതിനെ വിശേഷിപ്പിക്കുന്നതിലും തെറ്റൊന്നുമില്ല. ഇതിനിടയിൽ അദ്ദേഹം രചിച്ച നോവലുകൾക്ക് വേണ്ടിയുള്ള പരീക്ഷണശാലയായും ഈ രചന പ്രവർത്തിച്ചിരുന്നു. വായിച്ച ഒരു പുസ്തകത്തെക്കുറിച്ചും അതിൻ്റെ സൃഷ്ടാവിനെക്കുറിച്ചും ആത്മാർത്ഥതയുള്ളൊരു സുഹൃത്ത് സംസാരിക്കുന്നത് പോലെയേ നമുക്ക് തോന്നുകയുള്ളൂ. തൻ്റെ വായനയുടെ തീവ്രമായ സ്വഭാവത്തെക്കുറിച്ചും എന്തിനു വേണ്ടിയാണ് താൻ എഴുതുന്നതെന്നുമുള്ള വിശകലനങ്ങൾ ഈ രചനകളിലൂടെ അദ്ദേഹം ശരിക്കും സൂക്ഷ്മമായി സംവേദിക്കുന്നുണ്ട്. വായനയുടെ സ്വന്തം രീതികളെയും വഴികളെയും ഒട്ടും വൈമുഖ്യമില്ലാതെ സ്വതന്ത്രമായ സംവേദനങ്ങളിലൂടെ അദ്ദേഹം അവതരിപ്പിക്കുമ്പോൾ പുതിയ കാലത്തിൻ്റെ ദീപ്ത പ്രതീകമായ അദ്ദേഹം വളർന്നതിൻ്റെ സൂചനകൾ വായനക്കാരന് വ്യക്തമായി ഉൾക്കൊള്ളുവാനും കഴിയും. ഈ സമാഹാരത്തിലെ ആദ്യ ഭാഗത്ത് നാം കാണുന്നത് ഒരു പത്രത്തിൻ്റെ വാരാന്ത്യപ്പതിപ്പിൽ അദ്ദേഹം എഴുതിയ ഹ്രസ്വമായ രചനകളുടെ ഒരു കൂട്ടായ്മയാണ്. ഇതിലൂടെ കടന്നുവരുന്ന സ്കൂൾ പഠനകാലത്ത് സംഭവിച്ച മാദം ബോവറി എന്ന വിഖ്യാത നോവലുമായിട്ടുള്ള കണ്ടുമുട്ടൽ ശരിക്കും സാഹിത്യ സ്പർശമുള്ള ഒരു അനുഭവമാണ്. അതിലൂടെ കടന്നു പോകുവാൻ ലഭിച്ച ഒരാഴ്ചക്കാലം അദ്ദേഹത്തിലുണ്ടാക്കിയ മാറ്റങ്ങൾ പുസ്തകങ്ങളോടുള്ള അദ്ദേഹത്തിൻ്റെ ആഭിമുഖ്യം ഒന്നുകൂടി വർദ്ധിപ്പിച്ചു. ഫ്ലേവറുടെ രചനാലോകം അദ്ദേഹത്തെ വല്ലാതെ അത്ഭുതപ്പെടുത്തുകയും ചെയ്തു.

0: പഴയ ക്ലാസിക്കുകളുടെ ലോകത്തിലേക്കുള്ള യാത്ര ശരിക്കും ഒരു തീർത്ഥാടനം തന്നെയായിരുന്നു. പിന്നീട് നാം കാണുന്നത് ഗൗരവപൂർണമായ ഒരു സാഹിത്യ ലോകത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന സാമറോയുടെ വിസ്മയിപ്പിക്കുന്ന യാത്രകളായിരുന്നു. ലോകസാഹിത്യം അതിൻ്റെ എല്ലാ വാതിലുകളും ഒന്നൊന്നായി അദ്ദേഹത്തിന് വേണ്ടി തുറന്നിടുകയായിരുന്നു. ഇതിനിടയിൽ പ്രസിദ്ധി നേടിയ പല ലാറ്റിൻ അമേരിക്കൻ എഴുത്തുകാരുടെ രചനകളിലേക്ക് ആകൃഷ്ടനാകാതെ ബോധപൂർവം അകന്നു നിൽക്കുവാനും അദ്ദേഹം ശ്രമിച്ചു. ഇതിൽ കാണുന്ന നീണ്ട രചനകൾ അദ്ദേഹത്തിന് ഏറ്റവും പ്രചോദനം പങ്കുവച്ചു കൊടുത്ത എഴുത്തുകാരെക്കുറിച്ചുള്ള വിശകലനങ്ങളായിരുന്നു. അദ്ദേഹം നന്നായി ഇഷ്ടപ്പെടുന്ന പുസ്തകങ്ങളെക്കുറിച്ചാണ് കൂടുതലായും ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനിടയിൽ ഇതേ വിഭാഗത്തിൽപ്പെടുത്താനാവാത്ത നിരവധി രചനകളും കടന്നു വരുന്നുണ്ട്. നെരൂദയും വർഗാസ്യോസയും ഒക്കെ കടന്നു വരുന്നത് ഇങ്ങനെയുള്ള ഒരു പ്രവാഹത്തിനുള്ളിലാണ്. ചിലിയൻ എഴുത്തുകാരനായ റോബർട്ടോ ബൊലാനോയുടെ കവിതകളെക്കുറിച്ചും നതാലിയ ഗെൻസ്ബർഗിൻ്റെ രചനകളെക്കുറിച്ചും മാസിഡോണിയ ഹെർണാൻഡസിൻ്റെയും ഡൈമേല എൽട്രിറ്റിൻ്റെയും രചനകളെക്കുറിച്ചും വിശകലനം ചെയ്യുന്ന ലേഖനങ്ങളിൽ സാമറായിയുടെ ആധികാരികമായ ശബ്ദം നമുക്ക് തിരിച്ചറിയാൻ കഴിയും. പുതിയ തലമുറയിലെ ചിലിയൻ കവിയായ എൻഡ്രിക് ലീനിൻ്റെ കവിതകൾ സാമറോയെ വല്ലാതെ സ്വാധീനിച്ചിരുന്നു. പോപ്പ് ജോൺസൺ പോൾ രണ്ടാമൻ്റെ ഡയറി കുറിപ്പുകളും കത്തുകളും ഇതുമായി ബന്ധപ്പെട്ട ലേഖനത്തിൽ കാണാനാവുന്നുണ്ട്. ബൊലാനോ കൂടുതലും ഫിക്ഷനെയാണ് എഴുത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇവയെല്ലാം ഒന്നായി ചേരുമ്പോൾ അത് ഉദാത്തമായ ലേഖനങ്ങളായി നമ്മുടെ മുമ്പിൽ അദ്ദേഹം അവതരിപ്പിക്കുന്നതിൻ്റെ ചിത്രം കൂടുതൽ ദീപ്തമാകുന്നുണ്ട്. മികച്ച സാഹിത്യം എവിടെയാണ് നിലനിൽക്കുന്നതെന്നുള്ളതിൻ്റെ നിഗൂഢതകൾ പുറത്തു കൊണ്ടുവരുവാൻ സാമ്പറോയുടെ ലേഖനങ്ങൾക്ക് ശരിക്കും കഴിയുന്നു. ശ്രദ്ധാപൂർവം അവയെ പിന്തുടരുക എന്നതേ നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ളൂ. നാം ഇതുവരെ കേൾക്കാത്ത എഴുത്തുകാരെക്കുറിച്ച് അദ്ദേഹം തൻ്റെ ലേഖനങ്ങളിലൂടെ സൂചിപ്പിക്കുമ്പോൾ അതിൻ്റെ മായികമായ സ്വാധീനം നമ്മെ പുതിയ വഴികൾ വായനയിലൂടെ കണ്ടെത്തുവാനുള്ള പ്രചോദനത്തിലേക്ക് നയിക്കും. ഹുവാൻ കാർലോസ് സോനേറ്റിയും മാസിഡോണിയ ഹെർണാൻഡസും ഒക്കെ നമ്മെ സ്വാധീനിക്കുന്നതും ഇങ്ങനെയാണ്. അദ്ദേഹം തൻ്റെ ലേഖനത്തിലൂടെ സൂചിപ്പിക്കുന്ന പല എഴുത്തുകാരുടെയും രചനകളുടെ ഇംഗ്ലീഷ് പരിഭാഷ പോലും പുറത്തു വന്നിട്ടുണ്ടാവില്ല. പക്ഷേ ഈ പുസ്തകത്തിൻ്റെ വായനയ്ക്ക് ഇതൊന്നും തന്നെ ഒരു രീതിയിലും തടസ്സമാകുന്നില്ല. സാമറായിയുടെ എഴുത്തിൻ്റെ കരുത്ത് നമുക്ക് വേണ്ടത്ര ആസ്വാദനത്തിൻ്റെ ദിശാബോധം പങ്കുവച്ചു തരികയും ചെയ്യും. അദ്ദേഹത്തിൻ്റെ അസാധാരണമായ വായനാനുഭവങ്ങളുടെ പ്രതീകമായിട്ടാണ് ഈ ലേഖനങ്ങളെ നാം വിലയിരുത്തേണ്ടത്. അടുത്ത കാലത്ത് വായിക്കുവാൻ കഴിഞ്ഞ പെറുവിലെ എഴുത്തുകാരൻ ഹുലിയോ റമോൺ റൊബേറോയുടെ രചനകൾ സാമറോ നമുക്ക് വേണ്ടി പരിചയപ്പെടുത്തുകയും വായനയ്ക്കായി നിർദ്ദേശിക്കുകയും ചെയ്യുന്നു. അവശേഷിക്കുന്നത് നിശബ്ദതയാണ്. ദ റെസ്റ്റ് ഇസ് സൈലൻസ് എന്ന അദ്ദേഹത്തിൻ്റെ നോവൽ ഇന്നും ഓർമ്മയിൽ നിന്ന് വിട്ടുമാറിയിട്ടില്ല. സാമറോയുടെ ഫിക്ഷന്റെ വിപരീതമായ ഒരു ദിശാബോധത്തിനുള്ളിൽ നിന്ന് വേണം ലേഖന സമാഹാരത്തിലെ ലേഖനങ്ങൾ വായിക്കുവാൻ. തൻ്റെ നോവൽ രചനയ്ക്ക് വേണ്ട പരീക്ഷണശാല തന്നെയാണിതെന്നും അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഇത് ശരിക്കും ഒരു സാഹിത്യപരമായ സ്പർശം അനുഭവിക്കുന്ന ആത്മകഥയാണ്. നാം വായനക്കാരോട് കൂടുതൽ ശ്രദ്ധാപൂർവം വായനയിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനും അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട്. നോട്ട് ടു റീഡ് എന്ന അദ്ദേഹത്തിൻ്റെ ഈ ലേഖന സമാഹാരത്തിലൂടെ ചിലിയുടെ മാത്രമല്ല ലോകസാഹിത്യത്തിലെ പ്രതിഭാശാലികളായ ഒരു എഴുത്തുകാരനായി അദ്ദേഹം മാറുന്നതും നമുക്ക് തിരിച്ചറിയുവാൻ കഴിയും. പുസ്തകങ്ങൾക്കൊപ്പം യാത്ര ചെയ്യുന്നതിനെക്കുറിച്ച് സാമറോ സൂചിപ്പിക്കുന്നത് എനിക്കും ആത്മകഥാംശം നിറഞ്ഞ ഒരു ഓർമ്മയാണ്. പലർക്കും ഇന്നും അസംബന്ധമായി തോന്നിയേക്കാം. മുമ്പ് വായിച്ചതും വായിക്കാത്തതുമായ പുതിയ പുസ്തകങ്ങൾ എപ്പോഴും ഒപ്പമുണ്ടായിരിക്കും. അത് നോവലോ കവിതയോ ഗദ്യരചനകളോ ആകാം. അതെപ്പോഴും ഒപ്പം തന്നെ ഉണ്ടായിരിക്കും. ഏറ്റവും അത്യാവശ്യമായ മരുന്നുകളും കണ്ണാടി തുടച്ച് വൃത്തിയാക്കുവാനുള്ള മൃദുലമായ തുണിയോ പലപ്പോഴും മറന്നു വരുമെങ്കിലും പുസ്തകങ്ങൾ അദ്ദേഹം ഒരിക്കലും മറക്കാറില്ല. വായനക്കാർ ഈ രചന തേടി പിടിച്ച് വായിക്കണം. വായനയെ ഉന്നതമായ ഒരു തലത്തിൽ നിലനിർത്തുകയാണ് വേണ്ടത്.
1: സാഹിത്യ സ്പർശിയായ ആത്മകഥകൾ ലേഖനങ്ങളായി രൂപാന്തരപ്പെട്ടപ്പോൾ ചിലിയിലെ എഴുത്തുകാരൻ അലജാൻഡ്രോ സാമ്പ്രായുടെ നോട്ട് ടു റീഡ് എന്ന പുസ്തകത്തെക്കുറിച്ച് വൈക്കം മുരളി ചെയ്ത പ്രഭാഷണമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇതോടെ ഇന്നത്തെ സാഹിത്യസുരഭി സമാപിക്കുന്നു.
2: നിർവഹണം പ്രീതി ജോസഫ്, സഹകരണം സുനിത വിശ്വൻ, അവതരണം ആകാശവാണി കൊച്ചി നിലയം.
3: സുരഭി കൊച്ചി നിലയം തയ്യാറാക്കുന്ന പ്രതിവാര പരിപാടി. സുരഭി.
4: ആകാശവാണി കൊച്ചി FM.

102.3 പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ. ഇന്നത്തെ FM മോർണിംഗ് സെലക്ഷൻസിൽ പൊന്ന് എന്ന വാക്കിൽ തുടങ്ങുന്ന ചില ഗാനങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആദ്യം KS Chitra പാടിയ ഗാനം, ചിത്രം താളവട്ടം. ഗാനരചന പൂച്ചൽ ഖാദർ, സംഗീതം രഘുകുമാർ.

0: നീരായി വണ്ടോടു തേനായി നെഞ്ചോടു നീരായി.
1: പി ജയചന്ദ്രനും കെ ചിത്രയും പാടിയത് ചിത്രം ജോക്കർ. ഗാനരചന യൂസഫലി കേച്ചേരി, സംഗീതം മോഹൻ സിത്താര.

പൊന്ന് എന്ന വാക്കിൽ തുടങ്ങുന്ന ചില ഗാനങ്ങളുമായി എഫ് എം മോർണിംഗ് സെലക്ഷൻസ് തുടരുന്നു. യേശുദാസും ലതികയും പാടിയത് ചിത്രം ഇത്തിരി പൂവേ ചുവന്ന പൂവേ. ഗാനരചന ഒ എൻ വി കുറുപ്പ്, സംഗീതം രവീന്ദ്രൻ.

0: ആകാശവാണി FM വാർത്തകൾ.
1: രവീന്ദ്രനാഥ് ടാഗോറിന്റെ 165 ജന്മവാർഷികത്തിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ഏകഭാരതം ശ്രേഷ്ഠഭാരതം എന്ന കാഴ്ചപ്പാടിനെ രവീന്ദ്രനാഥ് ടാഗോറിന്റെ കൃതികളിലൂടെ ശക്തിപ്പെടുത്തിയതായി രാജ്നാഥ് സിംഗ് സാമൂഹിക

മാധ്യമത്തിൽ കുറിച്ചു. പുതിയ സംയുക്ത സൈനിക മേധാവിയായി ലഫ്റ്റനന്റ് ജനറൽ എൻ എസ് രാജ സുബ്രഹ്മണ്യയെ കേന്ദ്ര ഗവൺമെന്റ് നിയമിച്ചു. നിലവിലെ സി ഡി എസ് ജനറൽ അനിൽ ചൌഹാൻ May 30 സ്ഥാനമൊഴിയുന്നതിനെ തുടർന്നാണ് നിയമനം. വൈസ് അഡ്മിറൽ കൃഷ്ണ സ്വാമിനാഥനെ അടുത്ത നാവികസേനാ മേധാവിയായി കേന്ദ്ര ഗവൺമെന്റ് നിയമിച്ചതായി രാജ്യരക്ഷാ മന്ത്രാലയം. നിലവിൽ കൃഷ്ണ സ്വാമിനാഥൻ വെസ്റ്റേൺ നേവൽ കമാൻഡിന്റെ ഫ്ളാഗ് ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫായി സേവനമനുഷ്ഠിക്കുകയാണ്. ചിലി വിദേശകാര്യമന്ത്രി ഫ്രാൻസിസ്കോ പെരസ് മക്കന്ന ഒരാഴ്ചത്തെ സന്ദർശനത്തിന് ഇന്ന് ഇന്ത്യയിലെത്തും. നാളെ ഡൽഹിയിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്ന മക്കന്ന തിങ്കളാഴ്ച ഫോറം ഓഫ് ഇന്ത്യൻ ഫുഡ് ഇംപോർട്ടേഴ്സും അസോവും സംഘടിപ്പിക്കുന്ന ബിസിനസ് മീറ്റുകളിൽ അതിഥിയാകും. കരീബിയൻ രാഷ്ട്ര സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയിലെത്തി. ഇന്ത്യയും ട്രിനിഡാഡും തമ്മിലെ ബന്ധം പുതിയ ഉയരങ്ങൾ കൈവരിച്ചതായി ജയശങ്കർ പറഞ്ഞു. അസമിൽ പുതിയ ഗവൺമെന്റിന്റെ സത്യപ്രതിജ്ഞ ചൊവ്വാഴ്ച. ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എ തുടർച്ചയായ 3rd സംസ്ഥാനത്ത് അധികാരത്തിലെത്തുന്നത്. സമയം 9 കഴിഞ്ഞ 59 മിനിറ്റും 52 സെക്കൻഡും. ഇനി 10 മണിക്ക് നേർവഴി തിരുവനന്തപുരം റിലേ.

0: ഇന്ന് നേർവഴിയിൽ കാഞ്ഞിരപ്പള്ളി പേട്ട ഗവൺമെന്റ് ഹൈസ്കൂളിലെ അധ്യാപകനായ ജെയ്സൺ തോമസുമായി സെവിൽജിഗാൻ നടത്തുന്ന അഭിമുഖ സംഭാഷണം കേൾക്കാം.
1: നേർവഴിയിലെ ഇന്നത്തെ നമ്മുടെ അതിഥി ജെയ്സൺ തോമസ് സാറാണ്. അദ്ദേഹം കാഞ്ഞിരപ്പള്ളി പേട്ട ഗവൺമെന്റ് ഹൈസ്കൂളിൽ അധ്യാപകനായിട്ട് ജോലി ചെയ്യുന്നു. സ്ക്രീൻ റീഡർ എന്ന് നമ്മൾ പലയിടത്തും കേൾക്കാറുണ്ട്, പക്ഷേ ഇത് എന്താണെന്ന് അറിയാൻ പലർക്കും ആഗ്രഹം കാണും. അപ്പൊ അതിനെപ്പറ്റി ഒന്ന് പറയാവോ സർ?
2: തീർച്ചയായിട്ടും. കാഴ്ച പരിമിതരായ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവര് അഭിമുഖീകരിക്കുന്ന ഒരു വലിയ പ്രശ്നമായിരുന്നു എഴുതാനും വായിക്കാനും സാധിക്കുന്നില്ല എന്നുള്ളത്. ലൂയി ബ്രെയിൽ ബ്രെയിൽ കണ്ടുപിടിച്ചതോടെ അതിന് ഒരു പരിഹാരമായെങ്കിലും അതിന് കുറെ പരിമിതികളുണ്ടായിരുന്നു. ബ്രെയിൽ അറിയാവുന്നവർക്ക് മാത്രമേ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ സാധിക്കുകയുള്ളായിരുന്നു. അപ്പൊ ഈ കാലഘട്ടത്തില് ബ്രെയിലിനോടൊപ്പം തന്നെ കാഴ്ച പരിമിതരായ വ്യക്തികളെ കമ്പ്യൂട്ടർ പ്രവർത്തിപ്പിക്കാൻ സഹായിക്കുന്ന സോഫ്റ്റ്വെയർ പ്രോഗ്രാമുകളാണ് സ്ക്രീൻ റീഡറുകൾ.
1: അതിന് ഉദാഹരണങ്ങളായിട്ട് ഏതൊക്കെയാണ് ഉള്ളത് നമുക്ക് നോർമലി യൂസ് ചെയ്യുന്നത്?
2: സ്ക്രീൻ റീഡറുകൾ പല രീതിയിലുണ്ട്. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തോടൊപ്പം തന്നെ ലഭ്യമാകുന്ന സ്ക്രീൻ റീഡറുകളുണ്ട്. അതുകൂടാതെ അഡീഷണൽ ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാവുന്ന സ്ക്രീൻ റീഡറുകളുണ്ട്. അപ്പം വിൻഡോസ് കമ്പ്യൂട്ടറിൽ സാധാരണ ഒരു നറേറ്റർ എന്ന സ്ക്രീൻ റീഡർ ലഭ്യമാണ്. അത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തോടൊപ്പം തന്നെ ലഭിക്കുന്നുണ്ട്. എന്നാൽ അതിന് കുറച്ച് പരിമിതികളുണ്ട്. അത് കൂടാതെ അഡീഷണൽ ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കുന്ന ജാസ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ലഭ്യമാണ്. ജാസ് എന്ന് പറഞ്ഞാൽ ജോബ് ആക്സസ് വിത്ത് സ്പീച്ച്, അതായത് ഫ്രീഡം സയന്റിഫിക് പുറത്ത് ഇറക്കിയിരിക്കുന്ന ഒരു സ്ക്രീൻ റീഡറാണ്. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഒരു സ്ക്രീൻ റീഡർ തന്നെയാണ് ഈ ജാസ് എന്ന് പറയുന്ന സ്ക്രീൻ റീഡർ. അതുകൂടാതെ എൻ വി ആക്സസ് പുറത്തിറക്കിയിരിക്കുന്ന നോൺ വിഷ്വൽ ഡെസ്ക്ടോപ്പ് ആക്സസ് എന്ന് പറയുന്ന എൻ വി ഡി എന്ന ഒരു സോഫ്റ്റ്വെയറും വ്യാപകമായിട്ട് ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്. ജാസ് എന്ന് പറയുന്നത് പണം കൊടുത്ത് വാങ്ങേണ്ട ഒരു സോഫ്റ്റ്വെയർ ആണ്. എൻ വി ഡി എ സോഫ്റ്റ്വെയർ തികച്ചും സൗജന്യമായിട്ട് ലഭിക്കുന്നതാണ്. അത് എൻ വി ആക്സസിന്റെ സൈറ്റിൽ നിന്ന് നമുക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്.
1: ഇതില് നേരത്തെ പറഞ്ഞ നറേറ്റർ അല്ലെ, അത് ഇൻബിൽറ്റ് ആയിട്ട് വരുന്നതിൽ എന്തൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള പരിമിതികളായിട്ട് നമ്മുടെ മുന്നിലുള്ളത്?
2: ഇപ്പോഴ് നറേറ്റർ 90% പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഏറ്റവും വലിയൊരു പരിമിതിയായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത് മലയാളത്തിൽ അത് സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. മറ്റു കാര്യങ്ങൾ അത്യാവശ്യം കുഴപ്പമില്ലാതെ തന്നെ ഇപ്പോഴ് അവർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. സ്ക്രീൻ റീഡർ സോഫ്റ്റ്വെയറിന് രണ്ട് പാർട്ടാണ് ഉള്ളത്. കമ്പ്യൂട്ടറിലെ ഡേറ്റാസിനെ ഒരു ടെക്സ്റ്റ് രൂപത്തിലേക്ക് മാറ്റുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു ഘട്ടം. ടെക്സ്റ്റ് ആക്കി മാറ്റിയ കാര്യത്തെ സ്പീച്ച് സിന്തസൈസറിന്റെ സഹായത്തോടെ അത് കേൾക്കാവുന്ന രീതിയിലേക്ക് ഔട്ട്പുട്ട് ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു ഭാഗം. കീബോർഡ് ഉപയോഗിച്ചാണ് കഴിച്ചില്ലാത്തൊരു കമ്പ്യൂട്ടർ പ്രവർത്തിപ്പിക്കുന്നത്. അപ്പൊ കീബോർഡ് ഉപയോഗിച്ച് നമ്മൾ വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുമ്പോൾ സ്ക്രീനിൽ തെളിയുന്ന വിവരങ്ങൾ, അത് ഐക്കോണാണ് അല്ലെങ്കിൽ ഫോൾഡറുകളാവാം എന്തെങ്കിലും ടെക്സ്റ്റുകളാവാം, ഇതെന്താണേലും ഇതിനെ ഈ സ്ക്രീൻ റീഡർ സോഫ്റ്റ്വെയർ അതിന്റെ ടെക്സ്റ്റ് രൂപത്തിലേക്ക് മാറ്റും. ആ ടെക്സ്റ്റ് രൂപത്തിലേക്ക് മാറ്റിയതിനെ സൗണ്ട് സിന്തസൈസർ എന്ന് പറയുന്ന സ്ക്രീൻ റീഡറിന്റെ മറ്റൊരു പാർട്ട് TTS എന്ന് പറയും.

0: ടെക്സ്റ്റ് ടു സ്പീച്ച് ആ രീതിയിലേക്ക് മാറ്റിയിട്ടാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. അങ്ങനെയാണ് കാഴ്ചയില്ലാത്ത ഒരാള് അത് കേട്ട് സ്ക്രീനിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി അതനുസരിച്ച് കീബോർഡിലൂടെ വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കാൻ സാധിക്കുന്നത്.
1: സാർ, അത് ഏതെങ്കിലും ഒരു ഉദാഹരണം വെച്ച്,
0: ഇപ്പൊ നമ്മള് സിസ്റ്റം ഓൺ ആയി വരുമ്പോൾ മൈക്രോസോഫ്റ്റ് വേർഡ് ഓപ്പൺ ചെയ്യണമെന്ന് വെക്കാം. നമുക്ക് ടെക്സ്റ്റ് എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണല്ലോ. വേർഡ് ഡെസ്ക്ടോപ്പിൽ ഷോർട്ട്കട്ട് കീ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് പോകണമെങ്കിൽ നമ്മൾ ഫസ്റ്റ് ലെറ്റർ നാവിഗേഷൻ ഉപയോഗിച്ച് പോകാം. അതായത് എം എന്നുള്ളത് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ എം ഉള്ള എല്ലാ ഫയലുകളിലേക്ക് പോകും. അവിടെ മൈക്രോസോഫ്റ്റ് എന്ന് കേട്ട് കഴിഞ്ഞാൽ നമ്മളവിടെ എൻ്റർ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ മൈക്രോസോഫ്റ്റ് വേർഡ് എന്നുള്ള ആ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യും. മൈക്രോസോഫ്റ്റ് വേർഡിന്റെ ഒരു ബ്ലാങ്ക് പേജ് ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ടെന്നുള്ള നിർദ്ദേശം നമുക്ക് സ്ക്രീൻ റീഡർ തരും. ആ വോയിസ് കേട്ടിട്ട് നമുക്ക് അവിടെ കീബോർഡ് ഉപയോഗിച്ച് നമ്മുടെ മാറ്റുകൾ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. സ്ക്രീൻ റീഡറിന് സൗണ്ട് ഔട്ട്പുട്ട് തരുന്ന ഒരു സംവിധാനം മാത്രമല്ല ഉള്ളത്, ബ്രെയിൽ ഡിസ്പ്ലേ എന്നുള്ള ഒരു ഔട്ട്പുട്ടും കൂടി ലഭ്യമാക്കുന്നുണ്ട്. പല സ്ക്രീൻ റീഡറുകൾക്കും അങ്ങനെ രണ്ട് രീതിയിലും ഔട്ട്പുട്ട് തരാൻ സാധിക്കുന്നുണ്ട്. സ്പീച്ച് സിന്തസിസറിന്റെ സഹായത്തോടെ കേട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ബ്രെയിൽ ഡിസ്പ്ലേ ആണ് ഉള്ളതെങ്കിൽ അതിന്റെ സഹായത്തോടെ നമുക്ക് കമ്പ്യൂട്ടറിലുള്ള വിവരങ്ങളെ ബ്രെയിൽ ഡിസ്പ്ലേയിലേക്ക് കൺവേർട്ട് ചെയ്ത് തരുമ്പോൾ ആ ബ്രെയിൽ വായിച്ച് നോക്കി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷെ ഇതിനൊരു കുഴപ്പം എന്ന് വെച്ചാൽ ഈ ബ്രെയിൽ ഡിസ്പ്ലേക്ക് അഡീഷണൽ ആയിട്ടുള്ള ഒരു ഹാർഡ്വെയർ നമ്മൾ കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്യേണ്ടി വരും. ഒരു 40,000 രൂപയ്ക്ക് മുകളിലാണ് അതിന്റെ തുക വരുന്നത്. ലാപ്ടോപ്പ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ മേടിക്കുന്നതിനേക്കാളും കൂടുതൽ പൈസ വേണ്ടി വരുന്നുണ്ട്. അതുകൊണ്ട് പലരും അത് കാര്യമായിട്ട് ഉപയോഗിക്കുന്നില്ല. ഉപയോഗിക്കുന്നുണ്ട്, വലിയ വലിയ കമ്പനികളിലും ഒന്നിച്ചിരുന്ന് വലിയ സ്ഥാപനങ്ങളൊക്കെ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ അങ്ങനെയുള്ള ബ്രെയിൽ ഡിസ്പ്ലേ ഔട്ട്പുട്ട് കിട്ടുന്ന സിസ്റ്റങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. സാധാരണക്കാരൊക്കെ കൂടുതൽ ഉപയോഗിക്കുന്നത് സൗണ്ട് സിന്തസിസിന്റെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന സ്ക്രീൻ റീഡറാണ് ഉപയോഗിക്കുന്നത്.
1: നമ്മളിപ്പോ മൈക്രോസോഫ്റ്റ് വേർഡ് ഓപ്പൺ ചെയ്ത് ഒരു ഡോക്യുമെന്റ് ടൈപ്പ് ചെയ്യുന്നു, ഞാൻ ടൈപ്പ് ചെയ്തത് ഇപ്പൊ മലയാളം അല്ലെങ്കിൽ അവിടെ ഒരു വേർഡ് തെറ്റിപ്പോയി, അപ്പൊ അതെല്ലാം അത് നമ്മൾക്ക് പറഞ്ഞു തരുമോ തിരിച്ച്? ആ ടൈപ്പ് ചെയ്ത വേർഡ് അല്ലേ റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്?
0: നമ്മൾ ടൈപ്പ് ചെയ്ത് എന്താണോ അത് നമുക്ക് വായിച്ച് കേൾപ്പിക്കും. നമ്മളൊരു സ്പെല്ലിംഗ് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ ആ സ്പെല്ലിംഗ് അവിടെ പറയും. ഒരു വാക്ക് എഴുതിയതിനു ശേഷം നമ്മൾ സ്പേസ് വിടുമ്പോൾ ആ വാക്ക് അവിടെ അനൗൺസ് ചെയ്യും. ഓരോ വാക്കുകളായിട്ടോ വാചകങ്ങളായിട്ടോ അല്ലെ വരികളായിട്ടോ അല്ലെങ്കിൽ ഡോക്യുമെന്റ് മൊത്തമായിട്ടോ നമുക്ക് വായിപ്പിക്കാൻ സാധിക്കും. സ്പെല്ലിംഗ് എറർ ഉണ്ടെങ്കിൽ അവിടെ സ്പെല്ലിംഗ് എറർ എന്നൊക്കെ പറയും. മലയാളത്തിൽ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ സ്പെല്ലിംഗ് എറർ എന്നുള്ള ഒരു മെസ്സേജ് നമുക്ക് ചിലപ്പോൾ കിട്ടിയിരുന്നില്ല.
1: അപ്പൊ മലയാളവും കൂടി സപ്പോർട്ട് ചെയ്യുന്ന സ്ക്രീൻ റീഡേഴ്സ് ഏതൊക്കെയാണുള്ളത്?
0: വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തോട് കൂടി ഒപ്പം വരുന്ന ഈ നറേറ്റർ പോലുള്ള സ്ക്രീൻ റീഡറിലാണ് മലയാളം സപ്പോർട്ട് ചെയ്യുന്നില്ല ഉള്ളൂ. നമ്മൾ അഡീഷണൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന മറ്റ് ജാസ് ആണെങ്കിലും NVDA ആണെങ്കിലും അതിനകത്തൊക്കെ തന്നെ മലയാളം TTS നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും. സൗണ്ട് ഔട്ട്പുട്ട് തരുന്നത് TTS ആണല്ലോ. മലയാളം സപ്പോർട്ട് ചെയ്യുന്ന സൗണ്ട് TTS ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് സ്ക്രീൻ റീഡറിൽ നമുക്ക് മലയാളത്തിലുള്ള കാര്യങ്ങളൊക്കെ വായിച്ചു കേൾക്കാനും മലയാളം എഴുതാനും ഒക്കെ സാധിക്കുന്നുണ്ട്. പക്ഷേ പ്രാദേശിക ഭാഷ മലയാളം എന്ന് പറയുമ്പോൾ നമുക്ക് ഉപയോക്താക്കൾ കുറവാണ് എന്നുള്ളതുകൊണ്ട് അതിനകത്ത് കാര്യമായ
1: ഗവേഷണം
0: അത് നടക്കുന്നില്ല. എന്നാലും അത്യാവശ്യം ഇപ്പം കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാകുന്ന രീതിയിലേക്ക് പ്രൊണൗൺസിയേഷൻ കുറച്ചൊക്കെ പ്രശ്നങ്ങളുണ്ട്. അപ്പം നമുക്ക് ആ തരത്തിലൊരു മാറ്റം ആവശ്യമാണ്. കാരണം ഒരു സ്ക്രീൻ റീഡറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് വളരെ വ്യക്തമായിട്ടും സ്പഷ്ടമായിട്ടും വായിച്ചു തരുന്ന ഒരു സിന്തസൈസർ നമുക്ക് ലഭ്യമാകണം. ഇപ്പൊ ഗൂഗിൾ സ്പീക്ക് ആണെങ്കിലും മൈക്രോസോഫ്റ്റിന്റെ സ്പീച്ച് ആണെങ്കിലും ഒക്കെ തന്നെ മലയാളം നല്ല രീതിയിൽ വായിച്ചു തരുന്നുണ്ട്.
1: കാലം മാറുന്നതിനനുസരിച്ച് അപ്ഡേഷൻ ഇതിലും വരുമെന്ന് കരുതാം അല്ലേ? ലാംഗ്വേജിന്റെ ആ ലിമിറ്റേഷൻസ് മാറി ഇപ്പൊ ഒരുപാട് പേർക്ക് സ്ക്രീൻ റീഡർ വന്നതിന് ശേഷം മറ്റുള്ളവരുടെ ഒരു ഹെൽപ്പ് ഇല്ലാതെ തന്നെ പുസ്തകങ്ങളൊക്കെ ധാരാളം വായിക്കാൻ കഴിയുന്നുണ്ടല്ലോ.
0: തീർച്ചയായിട്ടും കമ്പ്യൂട്ടറുകൾ നല്ല രീതിയിൽ കാഴ്ച ഉള്ള ഒരാള് ഉപയോഗിക്കുന്നത് പോലെ ഒരുപക്ഷെ അവരെക്കാൾ മെച്ചമായിട്ട് സ്ക്രീൻ റീഡറിന്റെ സഹായത്തോടെ കമ്പ്യൂട്ടർ പ്രവർത്തിപ്പിക്കാൻ കാഴ്ച പരിമിതരായ ഒരു വ്യക്തിക്ക് സാധിക്കുന്നുണ്ട്. കമ്പ്യൂട്ടർ സ്ക്രീൻ റീഡറിന്റെ സഹായത്തോടെ പ്രവർത്തിപ്പിക്കാൻ സാധിച്ചതോടെ ഇന്ന് പല പ്രധാനപ്പെട്ട തൊഴിലുകളിലും സിവിൽ സർവീസിൽ അടക്കം ധാരാളം കാഴ്ചയില്ലാത്ത വ്യക്തികൾ വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് ആയിട്ടും പ്രോഗ്രാമേഴ്സ് ആയിട്ടും ഒക്കെ തന്നെ പല കമ്പനികളിലും ഇന്ന് കാഴ്ച പരിമിതരായ ആളുകളെ അവർ ജോലിക്ക് എടുക്കുന്നുണ്ട്.
1: ഇപ്പോ കൂടുതലും പേര് മൊബൈലാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ഈ സ്ക്രീൻ റീഡറിനെ മൊബൈലിലേക്ക് വരുമ്പോൾ എന്താണ് ഒരു വേരിയേഷൻ അല്ലെങ്കിൽ മാറ്റം എങ്ങനെയാണ്?
0: മൊബൈലിലും ഇന്ന് സ്ക്രീൻ റീഡർ ലഭ്യമാണ്. നോക്കിയോ ഫോണുകളായിരുന്നല്ലോ ആദ്യം സ്മാർട്ട് ഫോൺ രംഗത്തിലേക്ക് വന്നത്. അപ്പൊ അന്ന് സിബിയൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലായിരുന്നു നോക്കിയോ ഫോണിൽ ഇറങ്ങിയിരുന്നത്. അതിൽ തന്നെ ടോക്ക് എന്ന് പറഞ്ഞ ഒരു സ്ക്രീൻ റീഡർ ലഭ്യമായിരുന്നു. ആ ടോക്സ് ഉപയോഗിച്ചുകൊണ്ട് ഫോണുകൾ ഉപയോഗിക്കാൻ അന്ന് തന്നെ കാഴ്ച പരിമിതർക്ക് സാധിച്ചിരുന്നു. ഇന്ന് ആൻഡ്രോയിഡ് ഫോണുകൾ വ്യാപകമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയതോടെ ആൻഡ്രോയിഡ് ഫോണുകളിലും ഗൂഗിളിന്റെ തന്നെ സ്ക്രീൻ റീഡർ ആയിട്ടുള്ള ടോക്ക് ബാക്ക് ലഭ്യമാണ്. ഈ ടോക്ക് ബാക്ക് ഉപയോഗിച്ചുകൊണ്ട് മൊബൈല് കാര്യക്ഷമമായിട്ട് ഉപയോഗിക്കാൻ കാഴ്ച പരിമിതർക്ക് സാധിക്കുന്നുണ്ട്. ഒരുപക്ഷെ സാധാരണക്കാർ ഏറ്റവും കൂടുതൽ ഇന്ന് ഉപയോഗിക്കുന്നത് ഈ മൊബൈലിലുള്ള സ്ക്രീൻ റീഡർ ഉപയോഗിച്ചുള്ള പല പ്രവർത്തനങ്ങളുമാണ്. മൊബൈൽ ഉപയോഗിച്ച് നമുക്ക് കറൻസി നോട്ടുകൾ തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട്, കളർ തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട്, യാത്ര പോകുമ്പോൾ മുമ്പിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മൊബൈൽ ഉപയോഗിച്ച് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ഒത്തിരിയേറെ സൗകര്യങ്ങൾ മൊബൈലിലൂടെ നമുക്ക് ഇന്ന് കാഴ്ച പരിമിതരായ ആളുകൾക്ക് ലഭിക്കുന്നുണ്ട്. അതൊക്കെ ഈ സ്ക്രീൻ റീഡറിന്റെ സഹായത്തോടെ മൊബൈൽ കാര്യക്ഷമമായി ഉപയോഗിക്കാൻ സാധിച്ചതുകൊണ്ടാണ്.
1: എങ്ങനെയാണ് ഈ സ്ക്രീൻ റീഡർ ഉപയോഗിച്ച് കോൺടാക്ട് നമ്പേഴ്സ് സെലക്ട് ചെയ്യുന്നത്?
0: അത് നമ്മൾ മൊബൈൽ വാങ്ങുമ്പോൾ എല്ലാ ഫോണിലും ഈ സൗകര്യം ലഭ്യമാണ്. ആദ്യം

0: എനേബിൾ ചെയ്യുന്നത് ഫോണിന്റെ സെറ്റിംഗ്സിൽ ആക്സസിബിലിറ്റി സെറ്റിംഗ്സ് ഉണ്ട്. അതിനകത്താണ് ഈ ടോക്ക് ബാക്ക് എന്നുള്ള ആപ്ലിക്കേഷൻ കിടക്കുന്നത്. അവിടെ അത് നമുക്ക് എനേബിൾ ചെയ്യാൻ സാധിക്കും, ഡിസേബിൾ ചെയ്യാൻ സാധിക്കും. എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഫോണിന്റെ മോഡ് അല്പം മാറ്റം വരും. അത് നമ്മൾ സാധാരണ സിംഗിൾ ക്ലിക്ക് ആണല്ലോ മൊബൈൽ ചെയ്യുന്നത്. പക്ഷെ ടോക്ക് ബാക്ക് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ സിംഗിൾ ക്ലിക്കിന് പകരം ഡബിൾ ക്ലിക്ക് ആവും. ഒറ്റ വിരൽ ഉപയോഗിച്ചാണ് സാധാരണ നമ്മൾ സ്ക്രോൾ ചെയ്യുന്നത്. പക്ഷേ ഈ ടോക്ക് ബാക്ക് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് വിരൽ ഉപയോഗിച്ച് വേണം സ്ക്രോൾ ചെയ്യേണ്ടത്. അപ്പൊ പലർക്കും അങ്ങനെ ഒരു അവസ്ഥ പറ്റില്ല, അറിയാതെ ഇത് ഓൺ ചെയ്തിട്ട് പിന്നെ ഇത് ഓഫ് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ വരാറുണ്ട്. അപ്പൊ അങ്ങനെ വരുന്നവർക്ക് ഈ രീതിയിൽ നമ്മൾ രണ്ട് വിരൽ ഉപയോഗിച്ച് സ്ക്രോൾ ചെയ്യുകയും ഡബിൾ ടാപ്പ് ഉപയോഗിച്ച് അതിൽ പ്രവേശിക്കാൻ സാധിക്കും. അപ്പൊ അതൊന്ന് മനസ്സിലാക്കി അത് ഓഫ് ചെയ്യാക്കാൻ പറ്റും. കമ്പ്യൂട്ടറിലാണെങ്കിൽ കീബോർഡ് ഉപയോഗിച്ച് നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് വേണ്ട നിർദ്ദേശം കൊടുക്കുന്നത് പോലെ തന്നെ മൊബൈലിൽ നമ്മൾ ടച്ച് സ്ക്രീനാണല്ലോ. അപ്പൊ ടച്ച് സ്ക്രീനിൽ നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ അവിടെ കിടക്കുന്ന കാര്യങ്ങൾ എന്താണോ അത് അത് അനൗൺസ് ചെയ്യും. അപ്പൊ അത് കേട്ട് നമുക്ക് എന്താണ് അവിടെ കിടക്കുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിൽ ഡബിൾ ടാപ്പ് ചെയ്ത് അതിൽ പ്രവേശിക്കാൻ സാധിക്കും. ഇപ്പൊ നമ്മുടെ ഫോണിൽ കോൺടാക്ട്സ് എന്നുള്ള ആ ഒരു ഐക്കോൺ കിടക്കുന്ന സ്ഥലമുണ്ടല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കിടന്നാൽ ബുദ്ധിമുണ്ടാവും. എന്നാലും പൊതുവെ നമ്മൾ സ്വന്തമായിട്ട് യൂസ് ചെയ്യുന്ന ഫോണാകുമ്പോൾ നമുക്ക് അതിന്റെ പൊസിഷൻ നമുക്ക് അറിയാൻ സാധിക്കും. സ്ക്രീനിലൂടെ നമ്മൾ കൈ ഒടിച്ചുകൊണ്ട് വരുമ്പോൾ കോൺടാക്ട്സ് എന്ന് കേട്ട് കഴിയുമ്പോൾ അവിടെ ഡബിൾ ടാപ്പ് ചെയ്ത് കഴിയുമ്പോൾ ആ കോൺടാക്ട്സിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും. അവിടെ നമ്മൾ സ്ക്രോൾ ചെയ്തിട്ട് അല്ലെങ്കിൽ അതിന്റെ മേളത്തിൽ സെർച്ച് ബാർ ഉണ്ട്, സെർച്ച് ബാർ എന്ന് കേട്ട് നമ്മൾ കൈ ടച്ച് ചെയ്തുകൊണ്ട് ചെല്ലുമ്പോൾ സെർച്ച് ബാർ എന്നുള്ള ഭാഗത്ത് എത്തുമ്പോൾ നമ്മളവിടെ ഡബിൾ ടാപ്പ് ചെയ്തിട്ട് വരുന്ന കീബോർഡിൽ അപ്പൊ എല്ലായിട്ട് ഒന്ന് രണ്ട് അക്ഷരങ്ങൾ അടിച്ചു കൊടുത്തു കഴിയുമ്പോൾ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കോൺടാക്ട്സുകൾ കാണിക്കും. താഴോട്ട് നമ്മൾ കൈ ടച്ച് ചെയ്തുകൊണ്ട് വരുമ്പോൾ അത് കേൾക്കുമ്പോൾ അതിൽ ഡബിൾ ടാപ്പ് ചെയ്ത് നമുക്ക് അതിൽ കോൾ ചെയ്യാൻ സാധിക്കും. അങ്ങനെ നമുക്ക് ഫോൺ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. എല്ലാ പ്രവർത്തനങ്ങളും മൊബൈൽ ഉപയോഗിച്ച് ഇതുപോലെ നമുക്ക് സ്വൈപ്പ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ നാവിഗേഷനിലൂടെയും സ്ക്രീൻ റീഡേഴ്സിന്റെ ചില ജെസ്റ്റേഴ്സ് ഉണ്ട്, അത്തരം ജെസ്റ്റേഴ്സ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് ഫോൺ വളരെ എളുപ്പത്തിൽ ഉപയോഗിക്കാൻ സാധിക്കും.
1: പുസ്തകം വായിക്കുന്നതിനും ഇതുപോലെ തന്നെ നമ്മുടെ സ്ക്രീനിലുണ്ടായിരിക്കുന്ന ഓഡിയോ ബുക്സ് വരുന്നതിന് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിലും ഓട്ടോമാറ്റിക് ആയിട്ട് ഇങ്ങനെ പോവായിരിക്കും.
0: അതെ, ഇപ്പം പല ഓഡിയോ ലൈബ്രറികളും ഉണ്ട്, അതിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് സാധാരണ വായിച്ചിട്ടിരിക്കുന്ന പുസ്തകങ്ങളും നമുക്ക് കേൾക്കാൻ സാധിക്കും. അതിപ്പോ സ്ക്രീൻ റീഡർ ഇല്ലെങ്കിൽ തന്നെ നമുക്ക് ചില ഓഡിയോ ലൈബ്രറികളിൽ നിന്നുള്ളത് കേൾക്കാൻ സാധിക്കും. പിന്നെ ഈ സ്ക്രീൻ റീഡർ ഉള്ളപ്പോൾ ഒരു ഗുണം എന്ന് വെച്ചാൽ നമുക്ക് ഒരു ഡോക്യുമെന്റ് സ്കാൻ ചെയ്തിട്ട് ക്യാമറ ഉപയോഗിച്ച് നമുക്ക് അതിന്റെ ഫോട്ടോ എടുത്തുകൊണ്ട് അത് നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ വായിച്ച് കേൾപ്പിക്കും. ഇൻസ്റ്റാ റീഡർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില ആപ്ലിക്കേഷൻസ് ഒക്കെ ഫോണിൽ ഇന്ന് ലഭ്യമാണ്. അപ്പൊ ആ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഫോട്ടോ എടുത്തുകൊണ്ട് ഡോക്യുമെന്റ്സ് വായിക്കാൻ സാധിക്കും. അതുപോലെ നമ്മൾ ഏതെങ്കിലും ഒരു PDF ഫയലുകൾ അതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുത്തുകൊണ്ട്
1: അതും
0: വായിച്ച് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. അത് മലയാളമൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വായിച്ച് കിട്ടുന്നുണ്ട്. ഇങ്ങനെയൊക്കെ സൗകര്യങ്ങൾ നമുക്ക് ലഭ്യമാണെങ്കിലും ചില പരിമിതികളൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ മലയാളത്തിലുള്ള TTSന്റെ ലഭ്യത കുറവ്, വെബ്സൈറ്റിലൊക്കെ നന്നായിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിലും ചില വെബ്സൈറ്റിലൊക്കെ സ്ക്രീൻ റീഡർ സപ്പോർട്ട് ചെയ്യാത്ത ചില പ്രശ്നങ്ങളുണ്ട്. ക്യാപ്ചാ കോഡുകളൊക്കെ പലപ്പോഴും റീഡ് ചെയ്യുന്നതിന് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള ചില പരിമിതികൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇതെല്ലാം പരിഹരിക്കാൻ സാധിക്കുന്നതാണ്. മാത്രമല്ല ഇപ്പൊ ഈ AI അതായത്
1: ആർട്ടിഫിഷ്യൽ
0: ഇന്റലിജൻസിന്റെ ഒത്തിരി കാര്യങ്ങൾ വരുന്നുണ്ടല്ലോ. നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ പല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ സാധിക്കും. സ്ക്രീൻ റീഡറിൽ കൂടുതൽ ഇത്തരം നിർമ്മിത ബുദ്ധിയുടെ സപ്പോർട്ടും കൂടി ലഭ്യമാക്കി കഴിഞ്ഞാൽ ഇപ്പോഴുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനും കാഴ്ച ഉള്ള ഒരു വ്യക്തി ചെയ്യുന്നതിനേക്കാൾ ഭംഗിയായിട്ടും പെർഫെക്റ്റ് ആയിട്ടും കാഴ്ച ഇല്ലാത്ത ഒരു വ്യക്തിക്ക് കമ്പ്യൂട്ടറും മൊബൈലും ഒക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവന്റെ ജീവിത സൗകര്യം മെച്ചപ്പെടുത്താനും ജീവിതത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നതിനൊക്കെ വളരെയേറെ സഹായകമായി തീരും. കമ്പ്യൂട്ടറൊക്കെ ഉപയോഗിക്കാൻ സാധിച്ചതോടെ ഇപ്പം 10ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ സ്വന്തമായിട്ട് എഴുതാൻ പറ്റുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യത്തിലേക്ക് കൂടുതൽ കാര്യങ്ങൾ മെച്ചപ്പെടുത്തി വരികയാണെങ്കിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാകും, പഠനത്തിൽ കൂടുതൽ അറിവ് ആർജിക്കാൻ കാഴ്ച പരിമിതർക്ക് സാധിക്കുന്ന സാഹചര്യം ഉണ്ടാകും. പിന്നെ ഒരു കാര്യം ഇതിനകത്ത് സൂചിപ്പിക്കാനുള്ളത് ഇലക്ട്രോണിക്സ് ഡിവൈസുകളിലൊക്കെ തന്നെ, അതായത് ഇപ്പം മൊബൈലിലും കമ്പ്യൂട്ടറിലൊക്കെ സ്ക്രീൻ റീഡർ ലഭ്യമാണ്, അതുപോലെ തന്നെ മറ്റ് ഡിവൈസുകളൊക്കെ ഉണ്ട് നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്നത്. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ ATM മെഷീനുകൾ, ചില ബാങ്കുകളിലൊക്കെ ATM മെഷീനിലൊക്കെ സ്ക്രീൻ റീഡറുകൾ ലഭ്യമാണ്, പക്ഷെ അത് പലപ്പോഴും പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നില്ല, മിക്കതും ATM മെഷീനിൽ കാണാറില്ല. അപ്പൊ അതൊക്കെ അവർക്ക് നിസ്സാരമായിട്ട് കൊണ്ടുവരാവുന്ന കാര്യമാണ്. അപ്പൊ അത്തരം ഇൻസ്ട്രുമെന്റിലൊക്കെ തന്നെ ഇങ്ങനെയുള്ള സ്ക്രീൻ റീഡർ ലഭ്യമാക്കിയാൽ മറ്റൊരാളുടെ സഹായമില്ലാതെ സ്വന്തമായിട്ട് ഇതൊക്കെ ആക്സസ് ചെയ്യാൻ സാധിക്കും. പത്രത്തിലൊരു മാറ്റം ഉണ്ടാകാനുള്ള ഒരു ശ്രമം ഡെവലപ്പേഴ്സിന്റെ ഭാഗത്തുനിന്നും അതുപോലെ തന്നെ സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഒക്കെ ഉണ്ടാകുന്നത് നല്ലതാണ്.
1: സ്ക്രീൻ റീഡേഴ്സിനെ പറ്റി ഒരുപാട് പേർക്ക് അറിയാം, എന്നിരുന്നാലും അതിൽ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇന്നത്തെ ഈ അധ്യായത്തിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞു കരുതുന്നു. സാറ് പറഞ്ഞ പോലെ തന്നെ സൊസൈറ്റിയിലേക്ക് കാഴ്ച പരിമിതിയുള്ളവരെ കൂടി ഇന്റഗ്രേറ്റ് ചെയ്യാൻ തരത്തിലുള്ള മാറ്റങ്ങൾ സമൂഹത്തിലും വരട്ടെ. എന്തായാലും ഈ മാറ്റങ്ങൾ എല്ലാം വന്ന് വീണ്ടും ടെക്നോളജി കൂടുതൽ സപ്പോർട്ട് ചെയ്ത് നമ്മളെല്ലാരെയും ഒരേ ഒരു സാമൂഹ്യ കൂട്ടായ്മയിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്യട്ടെ എന്നെല്ലാം പ്രത്യാശിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ ഇത്രയും ദൂരം സഞ്ചരിച്ച് ഇവിടെ എത്തിയതിന് താങ്കൾക്ക് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച്.
0: താങ്ക് യു.
2: ആകാശവാണി കൊച്ചി FM 102.3, സമയം 10:13 കഴിഞ്ഞ് 13 മിനിറ്റും 15 സെക്കൻഡും. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ

ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം ഉദിത് നാരായൺ പാടിയ ചിത്രം പാപ്പാ കേത്തേ ഹേ. ഗാനരചന ജാവേദ് അക്തർ, സംഗീതം രാജേഷ് റോഷൻ.

0: ഈ ഗാനത്തോടെ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി കൊച്ചി FM 102.3 സേവന വാർത്തകൾ. 2026 ട്രോളിംഗ് നിരോധന കാലയളവിലേക്ക് തോട്ടപ്പള്ളി ഫിഷറീസ് സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് കടൽ രക്ഷാപ്രവർത്തനങ്ങൾക്ക് ലൈഫ് ഗാർഡുകളെ താൽക്കാലിക അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുക്കുന്നു. രജിസ്റ്റേർഡ് മത്സ്യത്തൊഴിലാളികളായിരിക്കണം. 20-നും 60-നും ഇടയിൽ പ്രായമുള്ളവർക്കും നീന്തൽ പ്രാവീണ്യമുള്ളവർക്കും അപേക്ഷിക്കാം. മുൻപരിചയമുള്ളവർക്ക് മുൻഗണന. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 12. താൽപ്പര്യമുള്ളവർക്ക് ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ, ഫിഷറീസ് സ്റ്റേഷൻ, തോട്ടപ്പള്ളി ഹാർബർ, ആലപ്പുഴ 68-80-13 എന്ന വിലാസത്തിൽ അപേക്ഷ നൽകാം. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 94-47-96-71-55. 94-47-96-71-55.
1: ഈ വിലക്കുറവ് ഡിസ്കൗണ്ട് എന്നൊക്കെ കേൾക്കുമ്പോ എനിക്ക് അത്ര വിശ്വാസം തോന്നാറില്ല. പക്ഷേ സിറ്റി സിൽക്സിൽ ഷോപ്പിംഗിന് പോയപ്പോ അത്ഭുതപ്പെട്ടു പോയി. യഥാർത്ഥ ഓഫറും യഥാർത്ഥ വിലക്കുറവും ബെസ്റ്റ് സെലക്ഷനും സിറ്റി സിൽക്സിൽ തന്നെ.
0: തകഴി ഗ്രാമപഞ്ചായത്തിൽ നിന്നും വിവിധ ക്ഷേമ പെൻഷനുകൾ കൈപ്പറ്റുന്നവരിൽ വരുമാന സർട്ടിഫിക്കറ്റ്, പുനർവിവാഹിതയല്ലെന്ന സാക്ഷ്യപത്രം എന്നിവ സമർപ്പിക്കാത്തവരുടെ ലിസ്റ്റ് പഞ്ചായത്ത് ഓഫീസിൽ നോട്ടീസ് ബോർഡിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. സാക്ഷ്യപത്രം ഇതുവരെ സമർപ്പിക്കാത്ത ഗുണഭോക്താക്കൾ ആധാർ നമ്പറും സർട്ടിഫിക്കറ്റുകളും 15 ഓൺലൈനായോ പഞ്ചായത്ത് ഓഫീസിൽ നേരിട്ടോ സമർപ്പിക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾ കൈവിളിക്കേണ്ട ഫോൺ നമ്പർ 0477227.

0: 52 53 04 772 27 42 53.
1: ഗ്രീൻ മൗൺ സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗൺ കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
0: ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ കാലടി മുഖ്യ ക്യാമ്പസിൽ പ്രവർത്തിക്കുന്ന കരിയർ ഗൈഡൻസ് ആൻഡ് കൌൺസിലിംഗ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ജനറൽ പേപ്പർ ഒന്നിനായി സംഘടിപ്പിക്കുന്ന UGC പരീക്ഷാ പരിശീലനം ഈ മാസം 2 ആരംഭിക്കുമെന്ന് സർവകലാശാല അറിയിച്ചു. 30 ദിവസമാണ് പരിശീലനം. ഓൺലൈനായി നടത്തുന്ന പരിശീലനം ദിവസവും 2 മണിക്കൂറായിരിക്കും. 1000 രൂപയാണ് പരിശീലന ഫീസ്. ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിലെ വിദ്യാർത്ഥികൾക്ക് 500 രൂപ മതിയാകും. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 10 നാളെയാണ്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 90 48 96 98 06. നമ്പർ ആവർത്തിക്കാം, 90 48 96 98 06. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷന്റെ കോട്ടയം ക്യാമ്പസ് നടത്തുന്ന ഏകവർഷ മലയാളം ജേർണലിസം പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഈ മാസം 18 വരെ നീട്ടിയിട്ടുണ്ട്. ബിരുദമാണ് അടിസ്ഥാന യോഗ്യത. പരീക്ഷാഫലം കാത്തിരിക്കുന്നവർക്കും അപേക്ഷിക്കാം. വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 91 88 94 41 83 10. സേവന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില.
4: പ്രായോജികർ
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
4: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
5: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
4: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില. ഗ്രാമിന് 30 രൂപ കുറഞ്ഞ് 13,965 രൂപ നിരക്കിലും പവന് 240 ര�പ കുറഞ്ഞ് 1,11,270 രൂപ നിരക്കിലുമാണ് ഇന്നത്തെ സ്വർണവില. റീഗൽ ജ്വല്ലേഴ്സ് എടപ്പള്ളി കൊച്ചി സ്വർണവില ഇനി നാളെ രാവിലെ ഇതേ സമയത്ത്.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില.
4: പ്രായോജികർ
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
4: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: ആകാശവാണി കൊച്ചി FM 102.3. സമയം 10 മണി കഴിഞ്ഞ് 31 മിനിറ്റും 20 സെക്കൻഡും.

ഇപ്പോൾ സംഗീതലഹരി. മേരാ യാർ ബദൽതാ ക്യൂ ഹേ എന്ന ആൽബത്തിൽ മുനാവർ മാസൂം പാടിയ ഗാനങ്ങൾ കേൾക്കാം ഇന്ന്.

ശ്രോതകൾ കേട്ടത് സംഗീതലഹരി. മേരാ യാർ ബദൽത ക്യൂ ഹേ എന്ന മുനാവർ മാസൂം എന്ന ആൽബത്തിനു വേണ്ടി മുനാവർ മാസൂം പാടിയ ഗാനങ്ങൾ. സംഗീതലഹരി ഇവിടെ പൂർണ്ണമാകുന്നു.

0: ഒരറിയിപ്പ്. ആകാശവാണി കൊച്ചി എഫ് എം പ്രക്ഷേപണം ചെയ്തു വരുന്ന എന്തു പഠിക്കണം എന്താകണം കരിയർ ഗൈഡൻസ് പരിപാടിയുടെ ശബ്ദലേഖനം 11-ാം തീയതി, അതായത് തിങ്കളാഴ്ച വൈകിട്ട് 4 മണി മുതൽ ഉണ്ടായിരിക്കുന്നതാണ്. ശ്രോതാക്കളുടെ ജോലി, ഉപരിപഠനം എന്നിവയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് കരിയർ കൺസൾട്ടന്റ് പി ആർ വെങ്കട്ടരാമൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പർ 0484-26-387, 0484-26-387, അല്ലെങ്കിൽ 94-46-45-58-88. വിളിക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0484-24-26-387, 0484-24-26-397, അല്ലെങ്കിൽ 94-46-45-58-88. സമയം 11-ാം തീയതി തിങ്കളാഴ്ച വൈകിട്ട് 4 മണി മുതൽ. ഈ പരിപാടിയിലേക്ക് വിളിക്കുന്ന ശ്രോതാക്കൾ പേരും സ്ഥലവും കൃത്യമായി പറയേണ്ടതാണ്. അറിയിപ്പ് കഴിഞ്ഞു. സമയം 10 മണി കഴിഞ്ഞ് 55 മിനിറ്റും 20 സെക്കൻഡും. ഇപ്പോൾ നാട്ടുവിശേഷം. ഇടപ്പള്ളി ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിൽ ഇന്ന് വൈകിട്ട് 6 മണിക്ക് ഭരത കലാമന്ദിരം, സൗമ്യ സതീഷ് അവതരിപ്പിക്കുന്ന നൃത്തനൃത്യങ്ങൾ.
1: ഞായറാഴ്ചകളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് പാട്ടോർമ.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
0: കണ്ണൻ നായർ സാംസ്കാരിക കേന്ദ്രത്തിൽ ഇന്ന് വൈകിട്ട് 6 മണിക്ക് കുഞ്ചൻ നമ്പ്യാർ അനുസ്മരണവും ഓട്ടംതുള്ളൽ കവിതകളും, അവതരണം കലൂർ നജീബ്. ശ്രോതാക്കൾ കേട്ടത് നാട്ടുവിശേഷം.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
0: ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ കാലടി മുഖ്യ ക്യാമ്പസിൽ പ്രവർത്തിക്കുന്ന കരിയർ ഗൈഡൻസ് ആൻഡ് കൌൺസിലിംഗ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ജനറൽ പേപ്പർ 1-നായി സംഘടിപ്പിക്കുന്ന UGC പരീക്ഷാ പരിശീലനം 2-ാം വാരം ആരംഭിക്കുമെന്ന് സർവകലാശാല അറിയിച്ചു. 30 ദിവസമാണ് പരിശീലനം. ഓൺലൈനായി നടത്തുന്ന പരിശീലനം ദിവസവും 2 മണിക്കൂറായിരിക്കും. 1000 രൂപയാണ് പരിശീലന ഫീസ്. ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിലെ വിദ്യാർത്ഥികൾക്ക് 500 രൂപ മതിയാകും. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 10. ഗൂഗിൾ ഫോം ലിങ്ക് വഴി അപേക്ഷിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 90-48-96-98-06, 90-48-96-98-06.
3: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് ആത്മസഖി ആകാശവാണി.
4: ഈ സ്കൂളില്ലാത്ത ദിവസം ഒരു 10-11 മണിയൊക്കെ ആകുമ്പം ഞങ്ങളുടെ വീടിൻ്റെ തിണ്ണയിൽ അരപ്ലേസിലൊക്കെ കാലൊക്കെ കയറ്റിയിരുത്തി ഈ പത്രം എടുത്ത് ഈ രാമേന്ദ്രൻ സാറ് വായിക്കുന്ന പോലെ ഞാൻ വായിക്കും. അതെൻ്റെ ഒരു വലിയൊരു ഒരു കുറച്ച് നാളത്തെ ഒരു ശീലമായിരുന്നു. അതുകൊണ്ട് എനിക്ക് സ്ഫുടമായിട്ട് സംസാരിക്കാനുള്ള ഒരു വാസന എനിക്ക് അതിൻ്റെ അത് കിട്ടുകയും ചെയ്തിട്ടുണ്ട്.
3: ആകാശവാണിയുടെ ദീർഘകാല ശ്രോതാവായ ശ്രീ ചന്ദ്രഭാനു തന്റെ ആകാശവാണി ഓർമ്മകൾ പങ്കുവയ്ക്കുന്നു. മറക്കാതെ കേൾക്കൂ ഇന്നുച്ചയ്ക്ക് 2 മണിക്ക് ആത്മസഖി ആകാശവാണി.
0: 2026 ട്രോളിംഗ് നിരോധന കാലയളവിലേക്ക് തോട്ടപ്പള്ളി ഫിഷറീസ് സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് കടൽ രക്ഷാപ്രവർത്തനങ്ങൾക്ക് ലൈഫ് ഗാർഡുകളെ താൽക്കാലികാടിസ്ഥാനത്തിൽ തെരഞ്ഞെടുക്കുന്നു. രജിസ്റ്റേർഡ് മത്സ്യത്തൊഴിലാളികൾ ആയിരിക്കണം. 20-നും 60-നും ഇടയിൽ പ്രായമുള്ളവർക്കും നീന്തൽ പ്രാവീണ്യമുള്ളവർക്കും അപേക്ഷിക്കാം. മുൻ പരിചയമുള്ളവർക്ക് മുൻഗണന. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഈ മാസം 12. താൽപ്പര്യമുള്ളവർക്ക് ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ, ഫിഷറീസ് സ്റ്റേഷൻ, തോട്ടപ്പള്ളി ഹാർബർ, ആലപ്പുഴ, 6

8 8 0 1 3 എന്ന വിലാസത്തിൽ അപേക്ഷ നൽകാം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 9447967155. 9447967155. ചെങ്ങന്നൂർ ഗവൺമെന്റ് ഐടിഐയിലെ ഇലക്ട്രോണിക്സ് മെക്കാനിക് ട്രേഡിൽ നിലവിലുള്ള 2 താൽക്കാലിക ഒഴിവുകളിലേക്ക് നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളെ ഗസ്റ്റ് ഇൻസ്ട്രക്ടറായി നിയമിക്കുന്നു. അഭിമുഖം ഈ മാസം 13 രാവിലെ 11 ചെങ്ങന്നൂർ ഗവൺമെന്റ് ഐടിഐയിൽ നടക്കും. സർട്ടിഫിക്കറ്റുകളും അവയുടെ പകർപ്പുകളും ഹാജരാക്കണം. വിളിക്കേണ്ട നമ്പർ 0479295150. 0479295150. തകഴി ഗ്രാമപഞ്ചായത്തിൽ നിന്നും വിവിധ ക്ഷേമ പെൻഷനുകൾ കൈപ്പറ്റുന്നവരിൽ വരുമാന സർട്ടിഫിക്കറ്റ്, പുനർവിവാഹിതയല്ലെന്ന സാക്ഷ്യപത്രം എന്നിവ സമർപ്പിക്കാത്തവരുടെ ലിസ്റ്റ് പഞ്ചായത്ത് ഓഫീസ് നോട്ടീസ് ബോർഡിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. സാക്ഷ്യപത്രം ഇതുവരെ സമർപ്പിക്കാത്ത ഗുണഭോക്താക്കൾ ആധാർ നമ്പറും സർട്ടിഫിക്കറ്റുകളും ഈ മാസം 15 ഓൺലൈനായോ പഞ്ചായത്ത് ഓഫീസിൽ നേരിട്ടോ സമർപ്പിക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ പറയാം. 0477227253. 0477227253. LBS സെന്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ കളമശ്ശേരി മേഖലാ കേന്ദ്രത്തിൽ കേരള സർക്കാർ അംഗീകൃത 6 ദൈർഘ്യമുള്ള ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടറൈസ്ഡ് ഫിനാൻഷ്യൽ അക്കൌണ്ടിംഗ്, 3 ദൈർഘ്യമുള്ള ഡാറ്റാ എൻട്രി ആൻഡ് ഓഫീസ് ഓട്ടോമേഷൻ, കമ്പ്യൂട്ടറൈസ്ഡ് ഫിനാൻഷ്യൽ അക്കൌണ്ടിംഗ് യൂസിംഗ് ടാലി വിത്ത് GST കോഴ്സുകളിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ്. പട്ടികജാതി പട്ടികവർഗ കുട്ടികൾക്ക് നിയമാനുസൃത ഫീസ് ആനുകൂല്യം ലഭിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 0484254 1520. 0484254 1520. ശ്രോതാക്കൾ കേട്ടത് സേവന വാർത്തകൾ. ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 11 കഴിഞ്ഞ് 20 സെക്കൻഡ്. ശ്രോതാക്കളെ, ഇപ്പോൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം അമരൻ എന്ന ചിത്രത്തിനുവേണ്ടി കാർത്തിക് നേതാ എഴുതി, ജി വി പ്രകാശ് കുമാർ ഈണമിട്ടത്. പാടിയത് ഹരിചരൺ, ശ്വേതാമോഹൻ.

അടുത്ത ഗാനം സിഡ് ശ്രീറാം, സഞ്ജന കൽമഞ്ചേ എന്നിവർ പാടിയത്. വിഘ്നേഷ് ശിവന്റെ വരികൾ, ലിയോൺ ജെയിംസിന്റെ സംഗീതം. ചിത്രം ഡ്രാഗൺ.

അടുത്ത ഗാനം 3 എന്ന ചിത്രത്തിനു വേണ്ടി ധനുഷ് എഴുതി, അനിരുദ്ധ് രവിചന്ദർ ഈണമിട്ട്, വിജയ് യേശുദാസും ശ്വേതാമോഹനും പാടിയത്.

അടുത്ത ഗാനം നാ മുത്തുകുമാർ എഴുതി, ജി വി പ്രകാശ് കുമാർ ഈണമിട്ടത്. പാടിയത് ഹരിചരൺ, വന്ദന ശ്രീനിവാസൻ. ചിത്രം താണ്ഡവം.

അടുത്ത ഗാനം തിരുച്ചിത്രമ്പലം എന്ന ചിത്രത്തിനു വേണ്ടി ധനുഷ് എഴുതി ആലപിച്ചത്, ചിട്ടപ്പെടുത്തിയത് അനിരുദ്ധ് രവിചന്ദർ.

അടുത്ത ഗാനം കൂർമൻ എന്ന ചിത്രത്തിനു വേണ്ടി ഉമാദേവി എഴുതിയത്. ടോണി ബ്രിട്ടോയുടെ സംഗീതം, പാടിയത് പ്രദീപ് കുമാർ.

0: അഖില കേരള റേഡിയോ നാടകോത്സവം 2026 മെയ് 10 മുതൽ 18 വരെ എല്ലാ ദിവസവും രാത്രി 9:30 നിങ്ങളുടെ സ്വന്തം ആകാശവാണിയിൽ കേൾക്കാം.
1: മെയ് 10 നാടകോത്സവത്തിന്റെ ആമുഖമായി തിരനോട്ടം,
0: തുടർന്ന് മെയ് 11 തിരുവനന്തപുരം നിലയത്തിന്റെ ദൈവത്തിൻ മനം ആരു കണ്ടു,
1: 12 കോഴിക്കോട് നിലയത്തിന്റെ മടക്കം,
0: 13 തിരുവനന്തപുരം നിലയത്തിന്റെ ജീവിതോത്സവം,
1: 14 തൃശൂർ നിലയത്തിന്റെ സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം,
0: 15 കണ്ണൂർ നിലയത്തിന്റെ മൗനസാക്ഷി,
1: 16 കോഴിക്കോട് നിലയത്തിന്റെ കാൺക കടലിനെ കൺതുറക്കാതെ,
0: 17 കൊച്ചി നിലയത്തിന്റെ കടങ്കഥയിലെ വിരുന്നുകാരൻ എന്നിവ ഈ ഉത്സവവേദിയിൽ അണിനിരക്കുന്നു.
1: മെയ് 18 നാടകോത്സവത്തിന്റെ അവലോകനത്തോടെ ഈ ശ്രവ്യ വിസ്മയം പൂർത്തിയാകും.
0: കേരളത്തിലെ മുഴുവൻ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ഈ അസുലഭ നിമിഷങ്ങൾക്കായി കാതോർക്കാം.
2: തമിഴ് ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം എങ്കയും കാതൽ എന്ന ചിത്രത്തിലേത്. ഗാനശില്പികൾ താമരൈ ഹാരിസ് ജയരാജ്, ആലാപനം ആലാപ് രാജു, ദേവൻ ഏകാംബരം, റെനീന റെഡ്ഡി.

പയ്യ എന്ന ചിത്രത്തിൽ നിന്നും അടുത്ത ഗാനം. നാ മുത്തുകുമാറിൻ്റെ വരികൾ യുവാൻ ശങ്കർ രാജയുടെ ഈണം. ഹരിചരൺ, തൻവീഷ എന്നിവർ പാടിയത്.

ഭീമ എന്ന ചിത്രത്തിന് വേണ്ടി നാ മുത്തുകുമാർ എഴുതി, ഹാരിസ് ജയരാജ് ഈണമിട്ടതാണ്. പാടിയത് ഹരിഹരൻ, മഹദി, ആർ പ്രസന്ന.

ദീപാവലി എന്ന ചിത്രത്തിനു വേണ്ടി വിജയ് യേശുദാസ് പാടിയ ഗാനമാണിനി. നാമുത്തുകുമാറിന്റെ വരികൾ ചിട്ടപ്പെടുത്തിയത് യുവാൻ ശങ്കർരാജ.

ബെന്നിദിയാൽ, മഹദി എന്നിവർ പാടിയ ഗാനം കേൾക്കാം. ഇനി താമരയുടെ വരികൾ, ഹാരിസ് ജയരാജിന്റെ സംഗീതം. ചിത്രം എന്നെ അറിന്താൽ.

ഒരു ഗാനം കൂടി കേൾക്കാം. രാവണൻ എന്ന ചിത്രത്തിന് വേണ്ടി വിജയ് പ്രകാശ്, കീർത്തി എന്നിവർ പാടിയത്. ഗാനശില്പികൾ വൈരമുത്തു, എ ആർ റഹ്മാൻ.

0: ഈ ഗാനത്തോടെ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. ഇത് ആകാശവാണി കൊച്ചിയും 102.3 സമയം 12 മണി കഴിഞ്ഞ് 6 സെക്കൻഡ്.
1: ആകാശവാണി FM വാർത്തകൾ.
0: ബംഗാളിൽ സുവേന്ദു അധികാരി മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്രമന്ത്രിമാരും NDA ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുതിർന്ന BJP നേതാക്കളും ചടങ്ങിൽ പങ്കെടുക്കുന്നു. സമൂഹത്തിലെ പിന്നോക്ക വിഭാഗങ്ങൾക്ക് സാമ്പത്തിക പരിരക്ഷ നൽകുന്നതിനാണ് പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന, ജീവൻ ജ്യോതി ബീമാ യോജന, അടൽ പെൻഷൻ യോജന എന്നീ പദ്ധതികൾ വിഭാവനം ചെയ്തിരിക്കുന്നതെന്ന് ധനകാര്യമന്ത്രാലയം. കുറഞ്ഞ ചെലവിൽ ഇൻഷുറൻസും പെൻഷൻ ആനുകൂല്യങ്ങളും നൽകുകയാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പറഞ്ഞു. മഹാനായ യോദ്ധാവ് മഹാറാണാ പ്രതാപിന് ജയന്തി ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. മാതൃരാജ്യത്തിന്റെ അഭിമാനവും അന്തസ്സും സംരക്ഷിക്കുന്നതിന് മഹാറാണാ പ്രതാപ് ജീവിതം സമർപ്പിച്ചെന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. കേന്ദ്രമന്ത്രി JP നദ്ദ ഇന്ന് അസം സന്ദർശിക്കും. കേന്ദ്ര നിരീക്ഷകൻ എന്ന നിലയിൽ പുതിയ NDA ഗവൺമെന്റ് രൂപീകരണത്തിന് അദ്ദേഹം മേൽനോട്ടം വഹിക്കും. ഇന്ന് ലോക ദേശാടന പക്ഷി ദിനം. ദേശാടന പക്ഷികളുടെയും അവയുടെ ആവാസ വ്യവസ്ഥകളുടെയും സംരക്ഷണത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം വളർത്തുകയാണ് ദിനാചരണ ലക്ഷ്യം. സ്വർണ്ണവില കുറഞ്ഞു. പവന് 240 രൂപ കുറഞ്ഞ് 111,720 രൂപയായി. ഗ്രാമിന് 13,965 രൂപ. തേക്കടിയിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് KTDC യുടെ വലിയ ബോട്ടുകൾ സർവീസ് പുനരാരംഭിച്ചു. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ വൃഷ്ടി പ്രദേശത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ മഴ ലഭിച്ചതോടെ ജലനിരപ്പ് 110.2 അടിയിലേക്ക് ഉയർന്ന സാഹചര്യത്തിലാണ് തീരുമാനം. സംസ്ഥാന യൂത്ത് ബാസ്കറ്റ്ബോൾ സെമിഫൈനൽ ഇന്ന് കാഞ്ഞങ്ങാട്ട്. ഉച്ചയ്ക്ക് ശേഷം 2:30 മത്സരം.
1: ആകാശവാണി FM വാർത്തകൾ.
0: ഇത് ആകാശവാണി കൊച്ചി FM 102.3.

കൊച്ചി FM. സമയം 12 മണി കഴിഞ്ഞ 3 മിനിറ്റും 15 സെക്കൻഡും. ഇപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: അറിയിപ്പുകളെ തുടർന്ന് ലളിതഗാനങ്ങൾ, 12:25 സേവന വാർത്തകൾ, 12:30 പ്രാദേശിക വാർത്തകൾ, തിരുവനന്തപുരം റിലേ,

0: 12:40 പ്രകാശധാര തിരുവനന്തപുരം റിലേ. നടുവേദനയുടെ കാരണവും ആയുർവേദ പരിഹാര മാർഗങ്ങളും ഡോക്ടർ ഇന്ദു ജി കുമാർ സംസാരിക്കുന്നു. 12:50 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 1:00 ഫോണോട് ഗാനോത്സവം. 2:00 ആകാശവാണി FM വാർത്തകൾ. തുടർന്ന് ആത്മസഖി ആകാശവാണി. ആകാശവാണിയുടെ 90th വാർഷികത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി ശ്രോതാവ് ചന്ദ്രഭാനു പങ്കെടുക്കുന്നു. 3:00 ഗസലുകൾ. 3:30 കൊച്ചി വേവ്സ്. 4:00 ആകാശവാണി FM വാർത്തകൾ. തുടർന്ന് 4:00 വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി. 4:55 സേവന വാർത്തകൾ.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
0: അറിയിപ്പുകൾ തുടരുന്നു. ഇന്ന് വൈകിട്ട് 5:00 ആകാശവാണി FM വാർത്തകൾ ചലച്ചിത്ര ഗാനങ്ങൾ. 6:00 ലളിതഗാനം. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ. 6:10 അറിയിപ്പുകൾ. 6:20 മധുരം ഗീതം ലളിതഗാനം. 6:25 സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 കിസാൻ വാണി. ജാതിക്കൊപ്പം കവുങ്ങും കുരുമുളകും മറ്റ് ഫലവൃക്ഷങ്ങളും പരിപാലിക്കുന്ന കരിമാലൂർ സ്വദേശി TP ഷാജിയെ പരിചയപ്പെടുത്തുന്നു. തേലത്തുരുത്ത് സ്വദേശിയായ KK ശശി വാഴകൃഷി അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. 7:20 വിപണി വാരാന്തവലോകനം. 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:35 മുതൽ 9:00 വരെ FM ഈവനിംഗ്. ഇതിൽ സമകാലികം. വേഗം കുറയുന്ന ഭാരം, ശരിയേത് തെറ്റേത്? ഒരിടത്തൊരിടത്ത് പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യകൃതികൾ പറയപ്പെട്ട പന്തിരുകുലം. 8:00 ആകാശവാണി FM വാർത്തകൾ. തുടർന്ന് ഇംഗ്ലീഷ് മാറ്റേഴ്സ്. 8:05 മെഡിക്കൽ ട്രസ്റ്റ് ആരോഗ്യ വിചാരം. കരൾ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ അറിയേണ്ടതെല്ലാം. കൺസൾട്ടന്റ് ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റ് ഡോക്ടർ ജോ ഫ്രാൻസിസ് മാത്യുവുമായി അഭിമുഖം. 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം. തക്ഷൻകുന്ന് സ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ. 8:50 മഹിതം മലയാളം. ഇന്നത്തെ ചോദ്യമുത്തരം, നാളത്തെ പരിപാടികൾ.
3: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
4: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
5: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. ഇന്നത്തെ സ്വർണവില
6: എന്നും രാവിലെ 10:30.
5: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
6: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
0: അറിയിപ്പുകളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാത്രി 9:00 ന്യൂസ് അറ്റ് 9 ഡൽഹിയിലെ. 9:15 നാടകഗാനങ്ങൾ. 9:30 ചലച്ചിത്ര ഗാനങ്ങൾ. 10:00 ദേശീയ സംഗീത പരിപാടി ഡൽഹിയിലെ. 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹിയിലെ. ശ്രോതാക്കൾ കേട്ടത് അറിയിപ്പുകൾ. ഇന്നലെയും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ.
7: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഉച്ചയ്ക്ക് 2:00 ആത്മസഖി ആകാശവാണി.
8: ഈ സ്കൂളില്ലാത്ത ദിവസം ഒരു 10:11 ആകുമ്പം ഞങ്ങളുടെ വീടിന്റെ തിണ്ണയില് അരപ്ലേസിലൊക്കെ കാലൊക്കെ കയറ്റിയിരുത്തി ഈ പത്രം എടുത്ത് ഈ രാമേന്ദ്രൻ സാറ് വായിക്കുന്ന പോലെ ഞാൻ വായിക്കും. അതെന്റെ ഒരു വലിയൊരു ഒരു കുറച്ച് നാളത്തെ ഒരു ശീലമായിരുന്നു. അതുകൊണ്ട് എനിക്ക് സ്ഫുടമായിട്ട് സംസാരിക്കാനുള്ള ഒരു വാസന എനിക്ക് അതിനകത്ത് കിട്ടുകയും ചെയ്തിട്ടുണ്ട്.
7: ആകാശവാണിയുടെ ദീർഘകാല ശ്രോതാവായ ശ്രീ ചന്ദ്രഭാനു തന്റെ ആകാശവാണി ഓർമ്മകൾ പങ്കുവയ്ക്കുന്നു. മറക്കാതെ കേൾക്കൂ ഇന്നുച്ചയ്ക്ക് 2:00 ആത്മസഖി ആകാശവാണി.
0: ഒരറിയിപ്പ്. ആകാശവാണി കൊച്ചി നിലയം പ്രക്ഷേപണം ചെയ്തു വരുന്ന എന്തു പഠിക്കണം എന്താകണം കരിയർ ഗൈഡൻസ് പരിപാടിയുടെ ശബ്ദലേഖനം ഈ വരുന്ന തിങ്കളാഴ്ച 11:00 വൈകിട്ട് 4:00 മുതൽ ഉണ്ടായിരിക്കുന്നതാണ്. ശ്രോതാക്കളുടെ ജോലി, ഉപരിപഠനം എന്നിവയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് കരിയർ കൺസൾട്ടന്റ് PR വെങ്കട്ടരാമൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പർ 0484 24 26 387, 0484 24 26 397, അല്ലെങ്കിൽ 94 46 45 58 88. നമ്പറുകൾ ഒരിക്കൽ കൂടി പറയാം. 0484 24 26 387, 0484 24 26 397, അല്ലെങ്കിൽ 94 46 45 58 88. സമയം 11:00 തിങ്കളാഴ്ച വൈകിട്ട് 4:00 മുതൽ. ഈ പരിപാടിയിലേക്ക് വിളിക്കുന്ന ശ്രോതാക്കൾ പേരും സ്ഥലവും കൃത്യമായി പറയേണ്ടതാണ്. അറിയിപ്പ് കഴിഞ്ഞു.
9: അഖില കേരള റേഡിയോ നാടകോത്സവം 2026 May 10-18 എല്ലാ ദിവസവും രാത്രി 9:30 നിങ്ങളുടെ സ്വന്തം ആകാശവാണിയിൽ കേൾക്കാം.
10: May 10 നാടകോത്സവത്തിന്റെ ആമുഖമായി തിരനോട്ടം.

0: തുടർന്ന് മെയ് 11 തിരുവനന്തപുരം നിലയത്തിന്റെ ദൈവത്തിൻ മനം ആരു കണ്ടു,
1: 12 കോഴിക്കോട് നിലയത്തിന്റെ മടക്കം,
0: 13 തിരുവനന്തപുരം നിലയത്തിന്റെ ജീവിതോത്സവം,
1: 14 തൃശൂർ നിലയത്തിന്റെ സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം,
0: 15 കണ്ണൂർ നിലയത്തിന്റെ മൗനസാക്ഷി,
1: 16 കോഴിക്കോട് നിലയത്തിന്റെ കാൺക കടലിനെ കൺതുറക്കാതെ,
0: 17 കൊച്ചി നിലയത്തിന്റെ കടങ്കഥയിലെ വിരുന്നുകാരൻ എന്നിവ ഈ ഉത്സവവേദിയിൽ അണിനിരക്കുന്നു.
1: മെയ് 18 നാടകോത്സവത്തിന്റെ അവലോകനത്തോടെ ഈ ശ്രവ്യ വിസ്മയം പൂർത്തിയാകും.
0: കേരളത്തിലെ മുഴുവൻ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ഈ അസുലഭ നിമിഷങ്ങൾക്കായി കാതോർക്കാം.
2: ഇപ്പോൾ ലളിതഗാനങ്ങൾ. ആദ്യഗാനം രാധിക തിലക് പാടിയത്, ഭരണികാവ് ശിവകുമാർ എഴുതി, വി സി ജോർജ് ചിട്ടപ്പെടുത്തിയത്.

0: ലളിതഗാനം ഇനി കേൾക്കാം. 6:20 മധുരം ഗീതത്തിൽ. സേവന വാർത്തകൾ. ജില്ലയിൽ വിവിധ പദ്ധതികളിൽ രജിസ്റ്റേർഡ് വെറ്റിനറി ഡോക്ടർമാരെയും ഡ്രൈവർ കം അറ്റൻഡന്റുമാരെയും ഒഴിവുകളിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നു. വെറ്റിനറി ഡോക്ടർ ഉദ്യോഗാർത്ഥികൾക്ക് വെറ്റിനറി ബിരുദ സർട്ടിഫിക്കറ്റും കേരള വെറ്റിനറി കൌൺസിൽ രജിസ്റ്റർ ചെയ്ത സർട്ടിഫിക്കറ്റും ഡ്രൈവർ കം അറ്റൻഡർ ഉദ്യോഗാർത്ഥികൾ ഡ്രൈവിംഗ് ലൈസൻസ് വിദ്യാഭ്യാസ യോഗ്യത സർട്ടിഫിക്കറ്റ് പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് എന്നിവയും ഉണ്ടായിരിക്കണം. താൽപ്പര്യമുള്ളവർ ഈ മാസം 12 രാവിലെ 10:30 മുതൽ 11:30 വരെ പാലക്കാട് VH റോഡിലുള്ള ജില്ലാ മൃഗസംരക്ഷണ ഓഫീസറുടെ ചേംബറിൽ നടക്കുന്ന കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാകണം.
1: ഈ വിലക്കുറവ് ഡിസ്കൗണ്ട് എന്നൊക്കെ കേൾക്കുമ്പോ എനിക്കത്ര വിശ്വാസം തോന്നാറില്ല. പക്ഷേ സിറ്റി സിൽക്സിൽ ഷോപ്പിംഗിന് പോയപ്പോ അത്ഭുതപ്പെട്ടു പോയി. യഥാർത്ഥ ഓഫറും യഥാർത്ഥ വിലക്കുറവും ബെസ്റ്റ് സെലക്ഷനും സിറ്റി സിൽക്സിൽ തന്നെ.
0: സ്കൂൾ കേരള മുഖേന 2026-27 അധ്യയന വർഷത്തെ ഹയർ സെക്കൻഡറി കോഴ്സ് 2 വർഷ പ്രവേശനത്തിനും പുനഃപ്രവേശനത്തിനും അപേക്ഷ ക്ഷണിച്ചു. നിർദ്ദിഷ്ട യോഗ്യതയുള്ളവർക്ക് www.skolkerala.org എന്ന വെബ്സൈറ്റ് മുഖേന ഈ മാസം 30 വരെ ഓൺലൈനായി രജിസ്റ്റർ ചെയ്യാം. വിശദവിവരങ്ങൾ സ്കോൾ കേരള വെബ്സൈറ്റിൽ കൊടുത്തിട്ടുള്ള വിജ്ഞാപനത്തിലും മാർഗരേഖയിലും നൽകിയിട്ടുണ്ട്. ഓൺലൈനായി രജിസ്റ്റർ ചെയ്ത അപേക്ഷയുടെ കോപ്പിയും നിർദ്ദിഷ്ട രേഖകളും എക്സിക്യൂട്ടീവ് ഡയറക്ടർ സ്കോൾ കേരള വിദ്യാഭവൻ പൂജപ്പുര PO തിരുവനന്തപുരം 6950012 എന്ന മേൽവിലാസത്തിൽ നേരിട്ടോ സ്പീഡ് രജിസ്റ്റേർഡ് തപാൽ മാർഗമോ ജൂലൈ 2 എത്തിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 0481-2-3-0-0-4-4-3.
2: വിടരുന്ന മുട്ടുകളിൽ നാളെ രാവിലെ 8:05.
3: ഐഷു ഐഷു, നിനക്കെന്താ ഭ്രാന്തായോ? നീ നീ എന്തിനായി കത്തിക്കരിഞ്ഞ പാവയെ കളിപ്പിക്കുന്ന? അതിനെ കളയ്. ഇത് ഇത് പാവയല്ല, ഇതെന്റെ മോള. ഞാൻ നൊന്തു പറ്റ എന്റെ മോള്. കൊഞ്ചിച്ച് കൊതു തീരും മുമ്പ് അവരവളെ ഇല്ലാതാക്കിയില്ലേ?
2: എറണാകുളം ഗവൺമെന്റ് UP സ്കൂൾ ഫോർ ഗേൾസിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ.

0: നാളെ രാവിലെ 8:05.
1: കോട്ടയം ജില്ലയിലെ ദാരിദ്ര്യ ലഘൂകരണ വിഭാഗം ഓഫീസിലെ MGNREGS പദ്ധതിയുടെ 2025-26 വർഷത്തെ ഓഡിറ്റിനായി ചാർട്ടേഡ് അക്കൗണ്ടന്റുമാരിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. അവസാന തീയതി ഈ മാസം 14. കൂടുതൽ വിവരങ്ങൾക്ക് 0481297038. ശ്രോതാക്കൾ കേട്ടത് സേവന വാർത്തകൾ.

ആകാശവാണി കൊച്ചി എഫ് 102.3 സമയം 12 മണി കഴിഞ്ഞ് 29 മിനിറ്റും 43 സെക്കൻഡും. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ, തുടർന്ന് 12:40 പ്രകാശധാര തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. പശ്ചിമബംഗാളിലെ ആദ്യ ബിജെപി മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി സത്യപ്രതിജ്ഞ ചെയ്തു. കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിനായുള്ള ചർച്ചകൾ ഡൽഹിയിൽ പുരോഗമിക്കുന്നു. പ്രഖ്യാപനം ഇന്നോ നാളെയോ ഉണ്ടായേക്കും. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിനായി സി ജോസഫ് വിജയുടെ നേതൃത്വത്തിലുള്ള ടി വി കെ ശ്രമം തുടരുന്നു. കെഎസ്ആർടിസിയിൽ ജെൻഡർ ടിക്കറ്റിംഗ് സംവിധാനം പ്രാബല്യത്തിൽ വന്നു. കേരളത്തിൽ വേനൽ മഴ കനക്കുന്നു. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ലക്ഷദ്വീപിൽ മത്സ്യത്തൊഴിലാളികൾക്ക് മുന്നറിയിപ്പ്. ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് 2 മത്സരങ്ങൾ. ഐപിഎൽ ക്രിക്കറ്റിൽ രാജസ്ഥാൻ ഗുജറാത്ത് പോരാട്ടം. വാർത്തകൾ വിശദമായി. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ചരിത്ര വിജയത്തിന് പിന്നാലെ പശ്ചിമബംഗാളിലെ ആദ്യ ബിജെപി മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. കൊൽക്കത്തയിലെ ബ്രിഗേഡ് പരേഡ് ഗ്രൌണ്ടിൽ നടന്ന ചടങ്ങിൽ ഗവർണർ ആർ എൻ രവി സത്യവാചകം ചൊല്ലിക്കൊടുത്തു. സുവേന്ദു അധികാരിക്കൊപ്പം മറ്റ് 5 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഉൾപ്പെടെയുള്ള കേന്ദ്രമന്ത്രിമാർ, വിവിധ സംസ്ഥാനങ്ങളിലെ എൻഡിഎ മുഖ്യമന്ത്രിമാർ, ബിജെപി ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ് പ്രധാനമന്ത്രി കൊൽക്കത്തയിൽ റോഡ് ഷോ നടത്തി. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിനായുള്ള ചർച്ചകൾ ഡൽഹിയിൽ പുരോഗമിക്കുന്നു. നിയമസഭാ കക്ഷി യോഗത്തിനുശേഷം അഖിലേന്ത്യാ നേതൃത്വത്തിന്റെ നിരീക്ഷകർ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്ക് റിപ്പോർട്ട് കൈമാറി. കെപിസിസി പ്രസിഡന്റ് ഉൾപ്പെടെ കേരളത്തിൽ നിന്നുള്ള മുതിർന്ന നേതാക്കളെ ഡൽഹിയിലേക്ക് വിളിച്ചുവരുത്തിയിട്ടുണ്ട്. ചർച്ചകൾക്ക് ശേഷം ഇന്നോ നാളെയോ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിൽ അനിശ്ചിതത്വം തുടരുന്നു. ടി വി കെയ്ക്ക് പിന്തുണ നൽകുന്നു എന്ന വാർത്തകൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് തള്ളിയതാണ് കേവല ഭൂരിപക്ഷം നേടാനുള്ള വിജയുടെ നീക്കത്തിന് തിരിച്ചടിയായത്. ഇതേ തുടർന്ന് ഇന്ന് നടത്താനിരുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങ് മാറ്റിവച്ചതായാണ് ഏറ്റവും പുതിയ വിവരം. ലീഗിന്റെ പ്രഖ്യാപനത്തോടെ വി സി കെയുടെ നിലപാട് നിർണായകമായിരിക്കുകയാണ്. 234 അംഗസഭയിൽ 118 പേരുടെ പിന്തുണയാണ് സർക്കാർ രൂപീകരണത്തിന് വേണ്ടത്. കോൺഗ്രസും സിപിഐഎമ്മും സിപിഐയും ടി വി കെയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അസമിൽ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചൊവ്വാഴ്ച നടക്കും. ബിജെപി നേതൃത്വം നൽകുന്ന എൻഡിഎ തുടർച്ചയായി 3 തവണയാണ് സംസ്ഥാനത്ത് അധികാരത്തിലെത്തുന്നത്. നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിനായി ബിജെപി നാളെ യോഗം ചേരും. കെഎസ്ആർടിസി ബസ്സുകളിൽ ജെൻഡർ ടിക്കറ്റിംഗ് രേഖപ്പെടുത്തി തുടങ്ങി. ഇത് സംബന്ധിച്ച് കെഎസ്ആർടിസി ഇന്നലെ ഔദ്യോഗികമായി ഉത്തരവ് പുറപ്പെടുവിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോളിയക്കോട്.
1: ഇലക്ട്രോണിക് ടിക്കറ്റ് മെഷീൻ വഴി ടിക്കറ്റ് വിതരണം ചെയ്യുമ്പോൾ പുരുഷൻ സ്ത്രീ എന്ന് രേഖപ്പെടുത്തുന്ന സൌകര്യമാണ് കെഎസ്ആർടിസി ബസ്സുകളിൽ ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നത്. എല്ലാ ഡിപ്പോകളിലും ഈ നിർദ്ദേശം കർശനമായി പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കാൻ യൂണിറ്റ് ഓഫീസർമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്നാൽ എത്ര ദിവസത്തേക്കാണ് ജെൻഡർ ടിക്കറ്റിംഗ് നടപ്പാക്കേണ്ടത് എന്ന കാര്യത്തിൽ വ്യക്തത വരുത്തിയിട്ടില്ല. യുഡിഎഫ് സർക്കാർ അധികാരത്തിൽ വന്നാൽ കെഎസ്ആർടിസിയിൽ സ്ത്രീകൾക്ക് സൌജന്യ യാത്ര ഉറപ്പാക്കുമെന്ന പ്രകടന പത്രികയിലൂടെ വാഗ്ദാനം നൽകിയിരുന്നു. സൌജന്യ യാത്രാ പദ്ധതി നിലവിൽ വരുമ്പോൾ എത്ര രൂപയുടെ ബാധ്യത ഉണ്ടാകുമെന്ന് കണക്കാക്കാൻ കൂടിയാണ് ജെൻഡർ ടിക്കറ്റിംഗ് ഏർപ്പെടുത്തിയതെന്നാണ് സൂചന.
0: പൌരന്മാർക്ക് സാമൂഹിക സുരക്ഷാ പരിരക്ഷ ഉറപ്പാക്കുന്നത് ലക്ഷ്യമിട്ടുള്ള പ്രധാനമന്ത്രി സുരക്ഷാ ഭീമ യോജന, പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ഭീമ യോജന, അടൽ പെൻഷൻ യോജന എന്നിവ 11 വർഷം പൂർത്തിയാക്കി. കുറഞ്ഞ ചെലവിൽ ഇൻഷുറൻസും പെൻഷൻ ആനുകൂല്യങ്ങളും നൽകുകയാണ് ഇതിന്റെ ലക്ഷ്യമെന്ന് പദ്ധതികളെക്കുറിച്ച് വിശദീകരിച്ചുകൊണ്ട് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പറഞ്ഞു. പദ്ധതികൾ വൻ വിജയമാക്കിയ ബാങ്കുകളുടെയും ഇൻഷുറൻസ് കമ്പനികളുടെയും ഫീൽഡ് പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരെ കേന്ദ്രമന്ത്രി അഭിനന്ദിച്ചു. പുതിയ സംയുക്ത സൈനിക മേധാവിയായി ലഫ്റ്റനന്റ് ജനറൽ എൻ എസ് രാജസുബ്രഹ്മണ്യയെ കേന്ദ്ര സർക്കാർ നിയമിച്ചു. നിലവിലെ സി ഡി എസ് ജനറൽ അനിൽ ചൌഹാൻ മെയ് 30 സ്ഥാനമൊഴിയുന്നതിനെ തുടർന്നാണ് നിയമനം. വൈസ് അഡ്മിറൽ കൃഷ്ണ സ്വാമിനാഥനെ നാവികസേനാ മേധാവിയായും സർക്കാർ നിയമിച്ചു. ഈ മാസം 31 വിരമിക്കുന്ന അഡ്മിറൽ ദിനേശ് കുമാർ ത്രിപാഠിയുടെ പിൻഗാമിയായി കൃഷ്ണ സ്വാമിനാഥൻ ചുമതലയേൽക്കും. ദേശീയതലത്തിൽ പ്രശംസ നേടി കേരളത്തിന്റെ അമരം പദ്ധതി. ന്യൂഡൽഹിയിൽ നടന്ന 10th ദേശീയ ഉച്ചകോടിയിൽ സംസ്ഥാന ആരോഗ്യവകുപ്പിന്റെ ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് അവയർനെസ് ആന്റ് മിറ്റിഗേഷൻ പ്രോഗ്രാം NHM സ്റ്റേറ്റ് മിഷൻ ഡയറക്ടർ രാഹുൽ കൃഷ്ണ ശർമ്മ അവതരിപ്പിച്ചു. ആലപ്പുഴ ജില്ലയിൽ വിജയകരമായി നടപ്പാക്കിയ പദ്ധതി പല സംസ്ഥാനങ്ങളും ഏറ്റെടുക്കുകയും ചെയ്തു. കേരളം

0: എംഎംആർ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ നടത്തുന്ന സുപ്രധാന ഇടപെടലുകളിലൊന്നാണ് അമരം പദ്ധതി. സംസ്ഥാനത്തിന്റെ വികസന പ്രവർത്തനങ്ങളുടെ ധനശേഖരണാർത്ഥം 2,800 കോടി രൂപയുടെ കടപ്പത്രം പുറപ്പെടുവിക്കുന്നു. ഇതിനായുള്ള ലേലം ഈ മാസം 12-ന് മുംബൈയിൽ റിസർവ് ബാങ്കിന്റെ ഫോർട്ട് ഓഫീസിൽ ഇ കുബേർ സംവിധാനം വഴി നടക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, കോഴിക്കോട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. നാളെ 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ലക്ഷദ്വീപിൽ ശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്നും നാളെയും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നും നിർദ്ദേശമുണ്ട്. തേക്കടി തടാകത്തിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് KTDCയുടെ വലിയ ബോട്ടുകൾ സർവീസ് പുനരാരംഭിച്ചു. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ വൃഷ്ടിപ്രദേശത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ മഴ ലഭിച്ചതോടെ ജലനിരപ്പ് 110.20 അടിയിലേക്ക് ഉയർന്ന സാഹചര്യത്തിലാണ് തീരുമാനം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
2: വേനൽക്കടുത്തതോടെ ജലനിരപ്പ് താഴ്ന്നതിനെ തുടർന്ന് കഴിഞ്ഞ 30 April തേക്കടിയിൽ വലിയ ബോട്ടുകളുടെ സർവീസ് നിർത്തിവച്ചിരുന്നു. തടാകത്തിലേക്ക് നീരൊഴുക്ക് വർദ്ധിച്ച ജലനിരപ്പ് ഉയർന്നതോടെ 120 സീറ്റുകളുള്ള 2 ബോട്ടുകളാണ് KTDC ഇപ്പോൾ നീറ്റിലിറക്കിയിരിക്കുന്നത്. നിലവിൽ 40 പേർക്ക് വീതമാണ് യാത്ര ചെയ്യാനുള്ള അനുമതി. വനംവകുപ്പിന്റെ ബോട്ടുകളും യാത്രക്കാർക്കായി സർവീസ് തുടരുന്നുണ്ട്. വരും ദിവസങ്ങളിൽ മഴ ശക്തിപ്പെടുകയും ഡാമിലേക്ക് കൂടുതൽ വെള്ളം എത്തുകയും ചെയ്യുന്നതോടെ ബോട്ട് സർവീസ് സാധാരണ നിലയിലേക്ക് എത്തിക്കാനാവുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ. ജലനിരപ്പ് കുറഞ്ഞ പശ്ചാത്തലത്തിൽ മുല്ലപ്പെരിയാറിൽ നിന്നും തമിഴ്നാട് കൊണ്ടുപോകുന്ന വെള്ളത്തിന്റെ അളവും നിലവിൽ കുറച്ചിട്ടുണ്ട്.
0: കണ്ണൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ അമൃത് കുടിവെള്ള പദ്ധതിയുടെ പൈപ്പുകൾ സ്ഥാപിക്കുന്നതിനായി പൊളിച്ച റോഡുകൾ കാലവർഷത്തിന് മുൻപ് ടാർ ചെയ്ത് ഗതാഗത യോഗ്യമാക്കണമെന്ന ആവശ്യം അടിയന്തരമായി പരിശോധിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ്. പൊതുമരാമത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കാണ് കമ്മീഷൻ നിർദ്ദേശം നൽകിയത്. ജൂണിൽ കണ്ണൂർ പൊതുമരാമത്ത് റസ്റ്റ് ഹൌസിൽ നടക്കുന്ന സിറ്റിംഗിൽ കേസ് പരിഗണിക്കും. കാസർഗോഡ് ജില്ലയിൽ കാലവർഷത്തിന് മുന്നോടിയായി ദുരന്ത നിവാരണ മുന്നൊരുക്കങ്ങൾ ഊർജ്ജിതമാക്കാൻ ജില്ലാ കലക്ടറുടെ അധ്യക്ഷതയിൽ നടന്ന ദുരന്ത നിവാരണ സമിതി യോഗം തീരുമാനിച്ചു. തദ്ദേശ സ്വയംഭരണം, റവന്യൂ, ആരോഗ്യം തുടങ്ങി വിവിധ വകുപ്പുകൾ നടത്തുന്ന മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ യോഗത്തിൽ അവതരിപ്പിച്ചു. സംവിധായകൻ എം കൃഷ്ണൻ നായരുടെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ കൃഷ്ണാഞ്ജലി പുരസ്കാരം നടൻ മധുവിന് ഇന്ന് സമ്മാനിക്കും. ഉച്ചയ്ക്ക് 3 മണിക്ക് അദ്ദേഹത്തിന്റെ വസതിയിൽ നടക്കുന്ന ചടങ്ങിൽ നിയുക്ത വട്ടിയൂർക്കാവ് എംഎൽഎ കെ മുരളീധരൻ പുരസ്കാരം സമ്മാനിക്കും. ആകാശവാണി സംഘടിപ്പിക്കുന്ന അഖില കേരള റേഡിയോ നാടകോത്സവത്തിന് നാളെ തുടക്കം. ഈ മാസം 18 വരെ നീളുന്ന 9 ദിവസത്തെ നാടകോത്സവത്തിൽ നടൻ മോഹൻലാലും ചലച്ചിത്ര നാടകരംഗത്തെ നിരവധി പ്രമുഖരും ഭാഗമാകുന്നുണ്ട്. ആകാശവാണിയുടെ കേരള നിലയങ്ങൾ രാത്രി 9:30 നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യും. ISL ഫുട്ബോളിൽ ഇന്ന് 2 മത്സരങ്ങൾ. വൈകിട്ട് 5 നടക്കുന്ന മത്സരത്തിൽ ഗോവ മോഹൻ ബഗാനെയും രാത്രി 7:30 നടക്കുന്ന മത്സരത്തിൽ ജംഷഡ്പൂർ ബംഗളൂരുവിനെയും നേരിടും. IPL ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. ജയ്പൂരിലെ സവായ് മാൻസിംഗ് സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. സംസ്ഥാന യൂത്ത് ബാസ്കറ്റ്ബോൾ സെമിഫൈനൽ ഇന്ന് നടക്കും. കാഞ്ഞങ്ങാട്ട് ഉച്ചയ്ക്ക് 2:30 മത്സരം. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. കണ്ണൂർ സർവകലാശാല April 2026 സെഷൻ BA, BTTM, BSW, BM അഫ്സൽ ഉലമ എന്നീ പരീക്ഷകളുടെ ഫലം പ്രസിദ്ധീകരിച്ചു. അവസാന പരീക്ഷ കഴിഞ്ഞ് 37 ദിവസം കൊണ്ടാണ് ഫലം പ്രഖ്യാപിച്ചത്. സാക്ഷരതാ മിഷൻ നടത്തുന്ന 4-ാം ക്ലാസ്, 7-ാം ക്ലാസ്, 10-ാം ക്ലാസ് ഹയർ സെക്കൻഡറി തുല്യതാ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 4-ഉം 7-ഉം ക്ലാസ് തുല്യതാ കോഴ്സുകൾ പൂർണമായും സൌജന്യമാണ്. അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി May 25. May 26 മുതൽ June 5 വരെ പിഴയോടുകൂടി രജിസ്ട്രേഷൻ നടത്താം. പ്രധാന വാർത്തകൾ വീണ്ടും. പശ്ചിമബംഗാളിലെ ആദ്യ BJP മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി സത്യപ്രതിജ്ഞ ചെയ്തു. കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിനായുള്ള ചർച്ചകൾ ഡൽഹിയിൽ പുരോഗമിക്കുന്നു. പ്രഖ്യാപനം ഇന്നോ നാളെയോ ഉണ്ടായേക്കും. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിനായി സി ജോസഫ് വിജയുടെ നേതൃത്വത്തിലുള്ള TVK ശ്രമം തുടരുന്നു. KSRTCയിൽ ജെൻഡർ ടിക്കറ്റിംഗ് സംവിധാനം പ്രാബല്യത്തിൽ വന്നു. കേരളത്തിൽ വേനൽമഴ കനക്കുന്നു. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ലക്ഷദ്വീപിൽ മത്സ്യത്തൊഴിലാളികൾക്ക് മുന്നറിയിപ്പ്.

0: ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് രണ്ട് മത്സരങ്ങൾ. ഐപിഎൽ ക്രിക്കറ്റിൽ രാജസ്ഥാൻ ഗുജറാത്ത് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: ആകാശവാണി.
2: നടുവേദനയുടെ കാരണങ്ങളും ആയുർവേദ പരിഹാര മാർഗങ്ങളും കല്ലിയൂർ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിലെ സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഇന്ദുജി കുമാർ സംസാരിക്കുന്നു.
3: നട്ടലിനും അതിനോട് ചേർന്നുള്ള പേശികളിലും ഉണ്ടാകുന്ന വേദനയാണ് നടുവേദന. 33 കശേരുക്കളുടെ ഒരു ശൃംഖലയാണ് നട്ടെല്ല്. കഴുത്തിന് പിന്നിലുള്ള 7 സെർവൈക്കൽ വേർട്ടിബ്ര, ഉരസിന് പുറകിലുള്ള 12 തൊറാസിക് വേർട്ടിബ്രെ, ഇടുപ്പിന് പിന്നിലുള്ള 10 ലംബാർ ആൻഡ് സേക്കിൾ വേർട്ടിബ്ര, നട്ടലിന് കീഴറ്റത്തുള്ള 4 കോക്സിജൽ വേർട്ടിബ്ര എന്നിങ്ങനെ 5 ഈ കശേരുക്കളെ തരംതിരിച്ചിട്ടുണ്ട്. ഇവയുടെ ഇടയ്ക്കുള്ള ഇലാസ്റ്റിക് സ്വഭാവമുള്ള ഡിസ്കുകളാണ് നട്ടലിന്റെ ചലനങ്ങളെ സഹായിക്കുന്നതും ആഘാതങ്ങളിൽ നിന്നും സംരക്ഷണം നൽകുന്നതും. 33 കശേരുക്കളുടെ ഒരു ശൃംഖലയാണ് മനുഷ്യന്റെ നട്ടെല്ല്. ഇവയകന്ന് കശേരുക്കൾ തമ്മിലുള്ള ഉരസൽ ഒഴിവാക്കുന്നതിന് ഡിസ്കുകൾ സഹായകമാകുന്നു. ഇവയുടെ സ്ഥാനഭ്രംശം അഥവാ സ്ലിപ്പ് ഡിസ്ക്, പ്രൊലാപ്സ് ഡിസ്ക് എന്നിവ പ്രധാനമായും നടുവേദനയായി അനുഭവപ്പെടുന്നു. ഇടുപ്പിന്റെ പിൻഭാഗത്തുള്ള വേദനയാണ് അധിക പേരിലും ഉണ്ടാകുന്നത്. തൊഴിലുമായി ബന്ധപ്പെട്ടാണ് പലരിലും നടുവേദന കണ്ടുവരുന്നത്. നട്ടെല്ലിന് ആയാസമുണ്ടാകുന്ന രീതിയിൽ അധിക സമയം ഇരുന്ന് ജോലി ചെയ്യുന്നവരിലും ഇരുചക്രവാഹനങ്ങളിൽ ദീർഘദൂരം യാത്ര ചെയ്യുന്നവരിലും ചുമട്ടു തൊഴിലാളികളിലും എന്നുവേണ്ട സോഫ്റ്റ്വെയർ മേഖലയിൽ ജോലി ചെയ്യുന്നവരിലുൾപ്പെടെ പലരിലും ഇത്തരത്തിലുള്ള നടുവേദന കണ്ടുവരുന്നു. ഏറെ നേരം കുനിഞ്ഞു നിന്ന് ജോലി ചെയ്യേണ്ടുന്നവരിൽ നട്ടെല്ലിലെ അസ്ഥികൾക്കും മാംസപേശികൾക്കും ആയാസം നേരിടുന്നതിനാൽ ക്രമേണ അസ്ഥികളുടെ ഘടനാപരമായ വൈകല്യവും അസ്ഥിക്ഷയവും മാംസപേശി ദൌർബല്യവും സംഭവിക്കുന്നു. അമിതവണ്ണം ഉള്ളവരിലും ശരീരത്തിന്റെ അമിതഭാരം നട്ടെല്ലിൽ ഏൽപ്പിക്കുന്ന സമ്മർദ്ദം നടുവേദനയ്ക്ക് കാരണമാകുന്നു. ആർത്തവ സംബന്ധമായും ഗർഭകാലത്തും പ്രസവാനുബന്ധമായും ആർത്തവ വിരാമത്തോട് ചേർന്നും സ്ത്രീകളിൽ നടുവേദന കണ്ടുവരാറുണ്ട്. ആർത്തവം, ആർത്തവ ക്രമക്കേടുകൾ, ഗർഭകാലം, പ്രസവം എന്ന അവസ്ഥകളിൽ നട്ടെല്ലിന് അധിക സമ്മർദ്ദവും അനുബന്ധ പേശികൾക്ക് അമിതമായ സങ്കോചവും ഉണ്ടാകുന്നതിനാലാണ് നടുവേദന ഉണ്ടാകുന്നത്. പ്രസവശേഷം ഉദരപേശികൾക്ക് അയവുണ്ടാകുന്നതും ഗർഭാശയം വേണ്ടത്ര ചുരുങ്ങാതിരിക്കുന്നതിനാലും നട്ടെല്ലിന്റെ പുറത്ത് കൂടുതൽ സമ്മർദ്ദം ഉണ്ടാകുന്നു. അതുപോലെ തന്നെ മുലയൂട്ടുന്ന അമ്മമാരിൽ ശരിയായ പോഷണം ലഭിക്കാത്തതുമൂലം ശരീരത്തിന് കാൽഷ്യത്തിന്റെ അളവ് കുറയുകയും അത് അസ്ഥിക്ഷയത്തിന് കാരണമാവുകയും ചെയ്യുന്നു. അതിന്റെ ഫലമായും കടുത്ത നടുവേദന സ്ത്രീകളിൽ ഉണ്ടാകാറുണ്ട്. ആർത്തവ വിരാമത്തോടനുബന്ധിച്ച് സ്ത്രീകളുടെ ഹോർമോണുകളുടെ പ്രവർത്തനത്തിൽ ഉണ്ടാകുന്ന മാറ്റം എല്ലിന്റെ തേയ്മാനം വേഗത്തിലാക്കുന്നു. ശരീരത്തിന്റെ ഭാരം താങ്ങുന്ന നട്ടെല്ല്, അരക്കെട്ട്, കാലുകൾ എന്നിവിടങ്ങളിലെ അസ്ഥികൾക്കാണ് ഏറ്റവും കൂടുതൽ തേയ്മാനം സംഭവിക്കുന്നത്. 65 വയസ്സ് കഴിഞ്ഞ സ്ത്രീകളിൽ നടുവേദനയ്ക്കുള്ള പ്രധാന കാരണം ഇതാണ്. ചിലരിൽ ജന്മനായുള്ള വൈകല്യങ്ങൾ, അതായത് സ്കോളിയോസിസ് പോലുള്ള നട്ടെല്ലിന്റെ വളവ് എന്ന് പറയുന്ന അവസ്ഥ, മറ്റ് ഘടനാപരമായ പ്രശ്നങ്ങൾ എന്നിവ നടുവേദനയ്ക്ക് കാരണമായി തീരുന്നു. നടുവേദനയുടെ മറ്റൊരു കാരണം ഇൻഫെക്ഷൻ അഥവാ അണുബാധയാണ്. ഹെർപ്പിസ് വൈറസ്, നട്ടെല്ലിലെ ക്ഷയരോഗം എന്നിവയിലും അതികഠിനമായ നടുവേദന ഉണ്ടാകാറുണ്ട്. അത്തരം വേദന വിശ്രമം കൊണ്ട് കുറയുകയില്ല. മാത്രമല്ല ശരീരത്തിന്റെ ചലനത്തിനും ഒരു പോസ്റ്ററിലും ഒന്നും തന്നെ ആ വേദനയുടെ സ്വഭാവത്തിൽ മാറ്റം വരികയുമില്ല. ഇൻഫെക്ഷന്റെ എല്ലാ ലക്ഷണങ്ങളും ഇത്തരം നടുവേദനയിൽ കൂടെ കാണുകയും ചെയ്യും. ഉദാഹരണത്തിന് കഠിനമായ പനി മുതലായ ലക്ഷണങ്ങൾ. ഇന്റർവെർട്ടറൽ ഡിസ്ക് പ്രൊലാപ്സ് അഥവാ IVDP എന്നുള്ള കണ്ടീഷൻ നേരത്തെ പറഞ്ഞതുപോലെ കശേരുക്കളുടെ ഇടയിലുള്ള ഡിസ്കുകളുടെ സ്ഥാനഭ്രംശമാണ്. അതായത് ആ ഡിസ്കിന്റെ സ്ഥാനചലനം നാഡികൾക്ക് സമ്മർദ്ദം ഉണ്ടാക്കുമ്പോഴാണ് വേദന ഉണ്ടാകുന്നത്. ആ വേദന കാൽമുട്ടുകളുടെ താഴ്ഭാഗത്തേക്ക് കൂടി വ്യാപിക്കുകയും ചുമയ്ക്കുക, തുമ്മുക, മലശോധനയ്ക്കായി മുക്കുക എന്നീ അവസ്ഥകളിൽ അധികരിക്കുകയും ചെയ്യുന്നു. വളരെ തീവ്രമായും കുത്തി നോവിക്കുന്ന തരത്തിലുള്ള വേദനയായിരിക്കും ഈ അവസ്ഥയിൽ ഉണ്ടാകുന്നത്. സ്ഥാനഭ്രംശം വന്ന കശേരുക്കൾ നാഡികളിൽ ഏൽപ്പിക്കുന്ന സമ്മർദ്ദത്തിന്റെ കാഠിന്യമനുസരിച്ച് കാലുകളിൽ തരിപ്പ്, തൊട്ടാൽ അറിയായിക, ബലക്ഷയം എന്നിവ കൂടി ലക്ഷണങ്ങളായി കണ്ടുവരാറുണ്ട്. ഇതുമാത്രമല്ല, ഓസ്റ്റിയോമലേഷ്യ അതായത് മുതിർന്നവരിലെ റിക്കറ്റ്സ് എന്ന് പറയുന്ന കണ്ടീഷനിൽ വൈറ്റമിൻ, കാൽഷ്യം എന്നിവയുടെ കുറവ് മൂലം അസ്ഥികൾ ക്ഷയിച്ച് കട്ടി കുറഞ്ഞു പോകുന്ന അവസ്ഥയും ഉണ്ടാകുന്നു. ഇത് പ്രത്യേകിച്ചും വൈകല്യവും വേദനയും ഉണ്ടാക്കുന്ന ഒരവസ്ഥയാണ്. അസ്ഥികളെ ബാധിച്ചുണ്ടാകുന്ന പലതരം ക്യാൻസറുകൾ, മുഴകൾ മുതലായവയിൽ ശക്തിയായ നടുവേദന ഉണ്ടാകാറുണ്ട്. അതിൽ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് കൂടി വേദന വ്യാപിക്കുക, ശരീരത്തിന്റെ ഭാരം കുറയുക

0: തുടങ്ങിയ അനേകം ലക്ഷണങ്ങളും നടുവേദനയോടൊപ്പം കാണുന്നു. കുടലിലുണ്ടാകുന്ന ക്യാൻസർ, ഗർഭാശയത്തിലും അണ്ഡാശയങ്ങളിലും ഉണ്ടാകുന്ന മുഴകൾ, വൃഷണഗ്രന്ഥിയിൽ ഉണ്ടാകുന്ന ക്യാൻസർ തുടങ്ങിയ രോഗങ്ങളുടെ അനുബന്ധമായും നടുവേദന ഉണ്ടാകാറുണ്ട്. നട്ടെല്ലിനെ ബാധിക്കുന്ന സേക്രോഇലിയൈറ്റിസ്, സ്പോണ്ടിലൈറ്റിസ് എന്നീ രോഗങ്ങളുടെ അനുബന്ധമായി നടുവേദന ഉണ്ടാകുമ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോഴും വിശ്രമിച്ച ശേഷവും നടുവിന് നല്ല പിടുത്തം അനുഭവപ്പെടുന്നു. വിശ്രമിക്കുമ്പോൾ വേദന കുറയുകയും വീണ്ടും പ്രവൃത്തി ചെയ്യുമ്പോൾ വേദന അധികരിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഉദരസംബന്ധമായ രോഗങ്ങളിൽ നടുവേദനയ്ക്കൊപ്പം അരുചി, ഭാരക്കുറവ്, വിശപ്പില്ലായ്മ എന്നീ ലക്ഷണങ്ങൾ കൂടി ഉണ്ടാകുന്നു. ഗർഭാശയ കലയിൽ ഉണ്ടാകുന്ന നീർക്കെട്ട് അഥവാ എൻഡോമെട്രിയോസിസ് എന്ന അവസ്ഥ, വൃക്കരോഗങ്ങൾ എന്നിവയുടെ അനുബന്ധമായിട്ടും നടുവേദന ഉണ്ടാകാം. പൊതുവെ അരക്കെട്ടിന് വേദന, പിടുത്തം, നേരെ നിവർന്നു നിൽക്കുവാനുള്ള പ്രയാസം, വശങ്ങളിലേക്ക് തിരിയുമ്പോൾ വേദനയും പേശികൾക്ക് സങ്കോചവും, മലർന്നു കിടന്ന് കാലുകൾ ഉയർത്തുമ്പോൾ നടുവിന് വേദനയും പിടുത്തവും എന്നിവ എല്ലാതരം നടുവേദനയിലും കാണുന്ന സാമാന്യ ലക്ഷണങ്ങളാണ്. നിൽക്കുവാനും നടക്കുവാനും ഇരിക്കുവാനുള്ള പ്രയാസം, നട്ടെല്ലിന്റെ ഭാഗത്ത് ചുവപ്പ് നിറം, ചൂട് എന്നിവയും നടുവേദനയിൽ കാണപ്പെടുന്നു. രോഗിയെ പരിശോധിക്കുന്നതിനോടൊപ്പം തന്നെ ഉചിതമായ രക്തപരിശോധനകൾ, എക്സ്റേ, സിടി, MRI സ്കാൻ മുതലായ പരിശോധനകളിലൂടെയും ബോൺ മിനറൽ ഡെൻസിറ്റി അറിയുന്നതിലൂടെയും രോഗം കൃത്യമായി കണ്ടുപിടിക്കാൻ സാധിക്കുന്നു. ഇനി നടുവേദന വരാതിരിക്കാനായിട്ടുള്ള ചില മുൻകരുതലുകളെപ്പറ്റി പറയാം. എല്ലുകളുടെയും മാംസപേശികളുടെയും ബലം വർദ്ധിക്കുന്ന വിധത്തിൽ ശരീരപ്രകൃതിക്കും പ്രായത്തിനും അനുസരിച്ച് ജോലി സ്വഭാവം കൂടി കണക്കിലെടുത്ത് സ്ഥിരമായ വ്യായാമം ശീലിക്കേണ്ടതാണ്. ശരീരത്തിൽ കാൽഷ്യത്തിന്റെ അളവ് കുറയാത്ത തരത്തിൽ സന്ദർഭോചിതമായി പാല്, വെണ്ണ, തൈര്, ഇലക്കറികൾ തുടങ്ങി കാൽഷ്യം കൂടുതലുള്ള ആഹാരങ്ങൾ ശീലമാക്കുക. ശരീരത്തിന് ആവശ്യമായ വൈറ്റമിൻ ഡി ലഭിക്കുന്നതിന് മൃദുവായ സൂര്യപ്രകാശം ഏൽക്കുന്നത് നല്ലതാണ്. വീഴ്ച, ഉളുക്ക് മുതലായവ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. 60 വയസ്സിന് മുകളിലുള്ള സ്ത്രീകളാണ് ഇത്തരത്തിൽ ശ്രദ്ധിക്കേണ്ടത്. പൊക്കമുള്ള തലയിണകൾ ഒഴിവാക്കുവാൻ ശീലിക്കുക. നടുവേദന ഉള്ളവർ മരക്കെട്ടിൽ കിടക്കുന്നതാണ് നല്ലത്. തുടർച്ചയായി ഇരുന്ന് ജോലികൾ ചെയ്യുമ്പോൾ നടു നിവർന്നിരുന്ന് പാദങ്ങൾ ലംബമായി നിലത്തുറപ്പിച്ച് വച്ചിരിക്കണം. നടു കുനിയാതെ നിവർന്നിരിക്കത്തക്ക വിധം മേശയും കസേരയും തമ്മിൽ അകലം ക്രമീകരിക്കുകയും വേണം. ഒരേ തരത്തിൽ ഒരുപാട് സമയം ഇരുന്ന് ജോലി ചെയ്യുന്നത് ഒഴിവാക്കേണ്ടതാണ്. അരമണിക്കൂർ കൂടുമ്പോൾ അല്പനേരം നടക്കുകയും കൈയും കാലും ഇളക്കുന്നതും നടുവിന്റെ സമ്മർദ്ദം കുറയ്ക്കുവാൻ സഹായകമാകും. അരയുടെ ഭാഗം വളച്ച് വശങ്ങളിൽ നിന്ന് ഭാരമുള്ളവ ഉയർത്തുവാൻ ഒരിക്കലും ശ്രമിക്കരുത്. ഭാരമുള്ള സാധനങ്ങൾ ശരീരത്തോട് ചേർത്ത് പിടിച്ച് ഉയർത്തുന്നതും മുട്ടുകുത്തി നിന്നുകൊണ്ട് ഭാരം ഉയർത്തുന്നതും നട്ടെല്ലിന്റെ സമ്മർദ്ദത്തെ കുറയ്ക്കുന്നു. കിടക്കുമ്പോൾ കിടക്കയിൽ ഇരുന്ന ശേഷം കാൽമുട്ടുകൾ മടക്കി ഒരു വശത്തേക്ക് ചരിഞ്ഞ് കിടക്കുക. പിന്നീട് മലർന്ന് കൈകാലുകൾ നിവർത്തി വയ്ക്കാവുന്നതാണ്. ഉയരത്തിന് ആനുപാതികമായി വേണം ശരീരഭാരം നിലനിർത്തേണ്ടത്. പുകവലി, മദ്യപാനം തുടങ്ങിയ ശീലങ്ങൾ ഒഴിവാക്കുക. മാനസിക സംഘർഷം കുറയ്ക്കുവാൻ സഹായിക്കുന്ന യോഗാസനങ്ങൾ വിദഗ്ധ ഉപദേശപ്രകാരം തിരഞ്ഞെടുത്ത് ശീലിക്കേണ്ടതാണ്. മലമൂത്ര പ്രവൃത്തിയും യഥാസമയം ചെയ്യേണ്ടതാണ്. ഭക്ഷണത്തിൽ പച്ചക്കറികൾ, പ്രത്യേകിച്ചും നാരുള്ള പച്ചക്കറികൾ കൂടുതലായി ഉപയോഗപ്പെടുത്തേണ്ടതാണ്. ഇത് മലബന്ധം ഒഴിവാക്കാൻ സഹായിക്കുന്നു. തവിട് കളയാത്ത ധാന്യങ്ങൾ, ദ്രവാംശം കൂടിയതും ചെറു ചൂടോടുകൂടിയും പാകപ്പെടുത്തി ഉപയോഗിക്കുന്ന കറികൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. മോര് നിത്യേന ഉപയോഗിക്കാൻ നല്ലതാണ്. കഴിയുന്നതും നടുവേദനയുള്ള രോഗികൾ മലബന്ധത്തെ കുറയ്ക്കുവാനായി ആഹാരം ക്രമീകരിക്കണം. മലബന്ധം തുടർന്നു നിൽക്കുന്നത് അർശോരോഗത്തിന് കാരണമാകുന്നു. അർശോരോഗികൾക്ക് നടുവേദന ഒരു പ്രധാന ലക്ഷണം കൂടിയാണ്. സ്വഭാവമനുസരിച്ച് രോഗകാരണങ്ങളെ ഒഴിവാക്കലാണ് ചികിത്സയുടെ പ്രാഥമികവും പ്രധാനവുമായ ലക്ഷ്യം. ശരിയായ ആഹാരരീതി, ശരിയായ വിശ്രമം, വ്യായാമം, ഉറക്കം ഇവ ശീലിക്കുകയും എല്ലാ കാര്യത്തിലും ഒരു മിതത്വം പാലിക്കുകയും ചെയ്യുന്നതാണ് നിദാന പരിവർജനം അഥവാ കാരണങ്ങളെ ഒഴിവാക്കൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആയാസം കൊണ്ടുണ്ടാകുന്ന നടുവേദന കിടന്ന് വിശ്രമിക്കുന്നത് കൊണ്ട് തന്നെ കുറയുന്നു. വിശ്രമത്തോടൊപ്പം വേദനയുള്ള ഭാഗങ്ങളിൽ വാദഹരമായ തൈലങ്ങൾ ഉപയോഗിച്ച് ചൂട് പിടിപ്പിച്ചതിനു ശേഷം വിയർപ്പിക്കുന്നത് കൊണ്ട് ആശ്വാസം ലഭിക്കുന്നു. ആയുർവേദത്തിൽ വിവിധ തരം ചികിത്സാ പ്രയോഗങ്ങൾ നടുവേദനയിൽ ചെയ്തുവരുന്നു. അതിൽ പ്രധാനപ്പെട്ടതാണ് കടീവസ്തി, പിജു, മാത്രാവസ്തി, അവഗാഹസ്വേദം, പഞ്ചകർമ്മങ്ങൾ ഉൾപ്പെട്ട കഷായവസ്തി, വിരേചനം എന്നിവ. നടുവേദനയെ ഒരു നിസാര രോഗമായി തള്ളിക്കളയാതെ കാരണം കണ്ടുപിടിച്ച് കൃത്യമായ ചികിത്സ നൽകുകയാണെങ്കിൽ പൂർണ്ണമായും ഭേദപ്പെടുത്തുവാൻ കഴിയുന്ന ഒരു രോഗമാണ്.
1: നടുവേദനയുടെ കാരണങ്ങളും ആയുർവേദ പരിഹാരമാർഗങ്ങളും കല്ലിയൂർ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിലെ സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഇന്ദുജി കുമാർ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 49 മിനിറ്റും 55 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ വാർത്തകൾ.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. പശ്ചിമബംഗാളിലെ ആദ്യ ബി ജെ പി മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി സത്യപ്രതിജ്ഞ ചെയ്തു. കൊൽക്കത്തയിൽ നടന്ന ചടങ്ങിൽ പങ്കെടുത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയ പ്രമുഖർ. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള ചർച്ചകൾ ഡൽഹിയിൽ പുരോഗമിക്കുന്നു. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കാൻ ശ്രമം തുടർന്ന് നടൻ വിജയുടെ നേതൃത്വത്തിലുള്ള തമിഴക ബട്രി കഴകം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെയും മറ്റന്നാളുമായി കർണാടക, തെലങ്കാന, ഗുജറാത്ത് സംസ്ഥാനങ്ങൾ സന്ദർശിക്കും. ചിലി വിദേശകാര്യമന്ത്രി ഫ്രാൻസിസ്കോ പെരസ് മക്കന്ന ഒരാഴ്ച നീളുന്ന സന്ദർശനത്തിനായി ഇന്ന് ഇന്ത്യയിലെത്തും. കേരളത്തിൽ ബുധനാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ അടുത്ത 4 ദിവസം മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. വാർത്തകൾ വിശദമായി. പശ്ചിമബംഗാളിലെ ആദ്യ ബി ജെ പി മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി സത്യപ്രതിജ്ഞ ചെയ്തു. കൊൽക്കത്തയിലെ ബ്രിഗേഡ് പരേഡ് ഗ്രൌണ്ടിൽ നടന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്നിവർ പങ്കെടുത്തു. ബി ജെ പി അധ്യക്ഷൻ നിതിൻ നബിൻ, കേന്ദ്രമന്ത്രിമാർ, എൻ ഡി എ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എന്നിവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു.
2: ঈশ্বরের নামে শপথ করিতেছি যে বিধি দ্বারা স্থাপিত ভারতের সংবিধানের প্রতি আমি অকৃত্রিম নিষ্ঠা ও আনুগত্য পোষণ করিব। আমি ভারতের সার্বভৌমত্ব ও অখণ্ডতা রক্ষা করিব।
1: കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള ചർച്ചകൾ ഡൽഹിയിൽ പുരോഗമിക്കുന്നു. കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗത്തിന് ശേഷം ഡൽഹിക്ക് മടങ്ങിയ എഐസിസി നിരീക്ഷകർ ദേശീയ നേതൃത്വവുമായി നടത്തുന്ന ചർച്ചകൾക്ക് ശേഷമാകും പാർലമെന്ററി പാർട്ടി നേതാവിനെ പ്രഖ്യാപിക്കുക. ഇന്ന് വൈകിട്ടോ നാളെ രാവിലെയോ നിയമസഭാ കക്ഷി നേതാവിനെ പ്രഖ്യാപിച്ചേക്കും. മുഖ്യമന്ത്രി സ്ഥാനം സംബന്ധിച്ച പ്രഖ്യാപനവും നാളെ ഉണ്ടാകുമെന്നാണ് സൂചന. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കാൻ ശ്രമം തുടർന്ന് നടൻ വിജയുടെ നേതൃത്വത്തിലുള്ള തമിഴക ബട്രി കഴകം. ടി വി കെയ്ക്ക് പിന്തുണ നൽകില്ലെന്ന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അറിയിച്ചതിന് കേവല ഭൂരിപക്ഷം നേടാനുള്ള വിജയുടെ നീക്കത്തിന് തിരിച്ചടിയായി. ഇതേ തുടർന്ന് ഇന്ന് നടത്താനിരുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങ് മാറ്റിവച്ചിരുന്നു. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിനുള്ള ഭരണഘടനാപരമായ നടപടികൾ ഗവർണർ അടിയന്തരമായി സ്വീകരിക്കണമെന്ന് ഡി എം കെ അധ്യക്ഷൻ എം കെ സ്റ്റാലിൻ. നിയുക്ത എം എൽ എമാരുടെ പട്ടിക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ച സാഹചര്യത്തിൽ സഭ നിലവിൽ വരുന്നതിനും ജനക്ഷേമ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും സർക്കാർ രൂപീകരണം അത്യന്താപേക്ഷിതമാണെന്ന് അദ്ദേഹം പറഞ്ഞു. അസമിൽ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചൊവ്വാഴ്ച നടക്കും. ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എ തുടർച്ചയായ 3ാം തവണയാണ് ഇവിടെ അധികാരത്തിലെത്തുന്നത്. നിയമസഭാ കക്ഷി നേതാവിനെ തിരഞ്ഞെടുക്കുന്നതിനായി ബി ജെ പി നാളെ യോഗം ചേരും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെയും മറ്റന്നാളുമായി കർണാടക, തെലങ്കാന, ഗുജറാത്ത് സംസ്ഥാനങ്ങൾ സന്ദർശിക്കും. നാളെ രാവിലെ കർണാടകയിലെത്തുന്ന അദ്ദേഹം ബംഗളൂരുവിൽ ആർട്ട് ഓഫ് ലിവിംഗിന്റെ 45ാം വാർഷിക ആഘോഷങ്ങളിൽ പങ്കെടുക്കും. തുടർന്ന് ഹൈദരാബാദിലെത്തുന്ന പ്രധാനമന്ത്രി 9,400 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. അന്നേ ദിവസം രാത്രി അദ്ദേഹം ഗുജറാത്തിലെ ജാംനഗറിലെത്തും. മറ്റന്നാൾ രാവിലെ സോമനാഥ് അമൃത് മഹോത്സവത്തിൽ ശ്രീ മോദി പങ്കെടുക്കും. തുടർന്ന് വഡോദരയിലേക്ക് തിരിക്കുന്ന പ്രധാനമന്ത്രി സർദാർധാം ഹോസ്റ്റൽ ഉദ്ഘാടനം ചെയ്യും. ചിലി വിദേശകാര്യമന്ത്രി ഫ്രാൻസിസ്കോ പെരസ് മക്കന്ന ഒരാഴ്ച നീളുന്ന സന്ദർശനത്തിനായി ഇന്ന് ഇന്ത്യയിലെത്തും. നാളെ ഡൽഹിയിൽ നടക്കുന്ന വിവിധ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. വിശദാംശങ്ങളിലേക്ക്.
3: തിങ്കളാഴ്ച ഫോറം ഓഫ് ഇന്ത്യൻ ഫുഡ് ഇംപോർട്ടേഴ്സും അസോവും സംഘടിപ്പിക്കുന്ന ബിസിനസ് മീറ്റുകളിൽ ചിലി വിദേശകാര്യമന്ത്രി അതിഥിയാകും. ചൊവ്വാഴ്ച കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലുമായി കൂടിക്കാഴ്ച നടത്തുന്ന അദ്ദേഹം സിഐഐ സംഘടിപ്പിക്കുന്ന പരിപാടികളിൽ സംസാരിക്കും. ബുധനാഴ്ച വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി മക്കന്ന ചർച്ച നടത്തും. ഇന്ത്യ ചിലി ബിസിനസ് സംഘത്തിന്റെ സംയുക്ത യോഗത്തിലും പങ്കെടുക്കും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ സംബന്ധിച്ച ചർച്ചകൾ സന്ദർശനത്തിൽ നിർണായകമാകും. ചിലിയുമായി സ്വതന്ത്ര വ്യാപാര കരാറിൽ ഏർപ്പെടുന്നത് രാജ്യത്തിന്റെ വളർച്ചയ്ക്കും വ്യാവസായിക മേഖലയ്ക്കും ഏറെ ഗുണം ചെയ്യുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.

0: മണി.
1: ഹാൻ വൈറസ് ബാധയെന്ന് സംശയിക്കുന്ന രണ്ട് പുതിയ കേസുകൾ കൂടി റിപ്പോർട്ട് ചെയ്തു. എം വി ഹോണ്ടിയോസ് എന്ന ക്രൂയിസ് കപ്പലിൽ ആരംഭിച്ച വൈറസ് ബാധ നിയന്ത്രിക്കാൻ ശ്രമം തുടരുന്നതിനിടെയാണ് സ്പെയിനിലും ദക്ഷിണ അറ്റ്ലാന്റിക് ദ്വീപായ ട്രിസ്റ്റൻ ഡാ കുൻഹയിലും പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്തത്. കപ്പലിലുള്ള രണ്ട് ഇന്ത്യൻ പൌരന്മാർ രോഗലക്ഷണങ്ങളില്ലെങ്കിലും നിരീക്ഷണത്തിലാണ്. രോഗബാധയുടെ പശ്ചാത്തലത്തിൽ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നിരീക്ഷണവും മുൻകരുതൽ നടപടികളും ശക്തമാക്കി. പൌരന്മാർക്ക് സാമൂഹിക സുരക്ഷാ പരിരക്ഷ ഉറപ്പാക്കുന്നത് ലക്ഷ്യമിട്ടുള്ള പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന, പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന, അടൽ പെൻഷൻ യോജന എന്നീ പദ്ധതികൾ 11 വർഷം പൂർത്തിയാക്കി. ജീവൻ ജ്യോതി ബീമാ യോജനയിൽ 27 കോടിയിലധികം പേരും പി എം സുരക്ഷാ ബീമാ യോജനയിൽ 58 കോടി, അടൽ പെൻഷൻ യോജനയിൽ 9 കോടിയിലധികം പൌരന്മാരും ചേർന്നിട്ടുണ്ടെന്ന് പദ്ധതികളെ കുറിച്ച് വിശദീകരിച്ചുകൊണ്ട് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പറഞ്ഞു. പദ്ധതികൾ വൻ വിജയമാക്കിയ ബാങ്കുകളുടെയും ഇൻഷുറൻസ് കമ്പനികളുടെയും ഫീൽഡ് പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരെ കേന്ദ്രമന്ത്രി അഭിനന്ദിച്ചു. അടുത്ത സംയുക്ത സൈനിക മേധാവിയായി ലഫ്റ്റനന്റ് ജനറൽ എൻ എസ് രാജ സുബ്രഹ്മണിയെ കേന്ദ്ര സർക്കാർ നിയമിച്ചു. ചുമതലയേൽക്കുന്ന തീയതി മുതൽ അടുത്ത ഉത്തരവുണ്ടാകുന്നതുവരെ സൈനികകാര്യ വകുപ്പിന്റെ സെക്രട്ടറി ചുമതല കൂടി ഇദ്ദേഹം വഹിക്കുമെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. നിലവിലെ സി ഡി എസ് ജനറൽ അനിൽ ചൌഹാൻ ഈ മാസം 30 വിരമിക്കുന്നതിനെ തുടർന്നാണ് പുതിയ നിയമനം. അതേസമയം ഇന്ത്യൻ നാവികസേനാ മേധാവിയായി വൈസ് അഡ്മിറൽ കൃഷ്ണസ്വാമിനാഥനെ കേന്ദ്ര സർക്കാർ നിയമിച്ചു. നിലവിലെ നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠി ഈ മാസം 31 വിരമിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: ഗുരുദേവ് രവീന്ദ്രനാഥ് ടാഗോറിന്റെ ജന്മദിനാഘോഷമായ പോക്ഷേ ബൊയ്ഷാക് വേളയിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. സാഹിത്യമേഖലയ്ക്ക് അപ്പുറത്തേക്കും ടാഗോറിന്റെ സംഭാവനകൾ വ്യാപിച്ചിട്ടുണ്ടെന്ന് ഉപരാഷ്ട്രപതി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. അസാധാരണമായ പ്രതിഭയുള്ള എഴുത്തുകാരനും ചിന്തകനും കവിയുമായിരുന്നു ടാഗോർ എന്ന് പ്രധാനമന്ത്രി അനുസ്മരിച്ചു. കേരളത്തിൽ ബുധനാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിലും കോഴിക്കോടും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള 7 ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ അടുത്ത 4 ദിവസം മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ലക്ഷദ്വീപിൽ മഴ തുടരുന്ന സാഹചര്യത്തിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലക്ഷദ്വീപ് പ്രതിനിധി അബ്ദുൽ സലാം.
3: വരും ദിവസങ്ങളിൽ ശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്നും നാളെയുമായി ലക്ഷദ്വീപിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. മോശം കാലാവസ്ഥ മുൻനിർത്തി ഈ കാലയളവിൽ മത്സ്യത്തൊഴിലാളികൾ ഒരു കാരണവശാലും കടലിൽ പോകരുതെന്ന് അധികൃതർ കർശന നിർദ്ദേശം നൽകി. കൂടാതെ കാലാവസ്ഥയിൽ ശമനമുണ്ടാവുന്നതുവരെ ദ്വീപുകൾക്കിടയിൽ സർവീസുകൾ നടത്തിവരുന്ന ഹൈസ്പീഡ് വെസലുകളുടെ യാത്രകൾ മുഴുവനായും റദ്ദു ചെയ്തു. അത്യാഹിത ഘട്ടങ്ങളിൽ പറക്കാൻ അനുമതിയുള്ള ഹെലികോപ്റ്ററുകളും പരിമിതമായ ഓൾ വെതർ യാത്രാ കപ്പലുകളുമാണ് നിലവിൽ സഞ്ചാരികൾക്കുള്ള ഏക ആശ്രയം.
1: ഐ പി എൽ ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. രാത്രി 7:30 ജയ്പൂരിലാണ് മത്സരം. ISL ഫുട്ബോളിൽ ഇന്ന് വൈകിട്ട് 5 ഗോവ മോഹൻ ബഗാനെ നേരിടും. രാത്രി 7:30 നടക്കുന്ന മത്സരത്തിൽ ജംഷഡ്പൂർ ബംഗളൂരുവുമായും ഏറ്റുമുട്ടും. രാജ്യത്തുടനീളം സെൻസസ് 2027 നല്ല പ്രവൃത്തികൾ ഊർജിതമായി പുരോഗമിക്കുന്നു. കൂടുതൽ സുതാര്യവും സാങ്കേതിക വിദ്യയിലധിഷ്ഠിതവുമായ സെൻസസ് പ്രക്രിയ ഉറപ്പാക്കാനായി ഉത്തർപ്രദേശിൽ ജില്ലാ ഗ്രാമതലങ്ങൾ വരെ അവബോധ ക്യാമ്പയിനുകൾ ആരംഭിച്ചു. മന്ത്രിമാരും എംപിമാരും ഉൾപ്പെടെയുള്ളവർ സെൻസസിന്റെ ഭാഗമായുള്ള സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കി. ഇസ്രായേൽ ലെബനൻ ചർച്ചകൾ പുനരാരംഭിക്കുന്നു. ഈ മാസം 14-15 തീയതികളിൽ അമേരിക്കയുടെ നേതൃത്വത്തിൽ 2 ദിവസത്തെ ചർച്ചകളാണ് നടക്കുക. ഇരു രാജ്യങ്ങളുടെയും ആശങ്കകൾ പരിഹരിക്കുന്ന സമഗ്ര സമാധാന സുരക്ഷാ കരാർ രൂപീകരിക്കുന്നതിനായാണ് യോഗം ചേരുന്നതെന്ന് യുഎസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചു. കോസ്റ്റോറിക്കയിൽ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വിദേശകാര്യ സഹമന്ത്രി പവിത്ര മാർഗരീറ്റ പങ്കെടുത്തു. രാഷ്ട്രപതി, പ്രധാനമന്ത്രി, രാജ്യത്തെ ജനങ്ങൾ എന്നിവരുടെ ആശംസകൾ കോസ്റ്റോറിക്ക പ്രസിഡന്റിനെയും സർക്കാരിനെയും അറിയിച്ചതായും എല്ലാ വിജയങ്ങളും ആശംസിച്ചതായും വിദേശകാര്യ സഹമന്ത്രി പറഞ്ഞു. ദ്വിദിന ഇന്ത്യൻ മഹാസമുദ്ര സംഭാഷണം ഇന്നലെ ന്യൂഡൽഹിയിൽ സമാപിച്ചു. പരിവർത്തനമുണ്ടാകുന്ന ലോകവും ഇന്ത്യൻ മഹാസമുദ്ര മേഖലയും എന്ന പ്രമേയത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. പശ്ചിമബംഗാളിലെ ആദ്യ ബി ജെ പി മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി സത്യപ്രതിജ്ഞ ചെയ്തു. കൊൽക്കത്തയിൽ നടന്ന ചടങ്ങിൽ പങ്കെടുത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയ പ്രമുഖർ. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള ചർച്ചകൾ ഡൽഹിയിൽ പുരോഗമിക്കുന്നു. തമിഴ്നാട്ടിൽ സർക്കാർ

0: രൂപീകരിക്കാൻ ശ്രമം തുടർന്ന നടൻ വിജയുടെ നേതൃത്വത്തിലുള്ള തമിഴക വെട്രിക്കഴകം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെയും മറ്റന്നാളുമായി കർണാടക, തെലങ്കാന, ഗുജറാത്ത് സംസ്ഥാനങ്ങൾ സന്ദർശിക്കും. ചിലി വിദേശകാര്യമന്ത്രി ഫ്രാൻസിസ്കോ പെരസ് മക്കന്ന ഒരാഴ്ച നീളുന്ന സന്ദർശനത്തിനായി ഇന്ന് ഇന്ത്യയിലെത്തും. കേരളത്തിൽ ബുധനാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ അടുത്ത 4 ദിവസം മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
1: ഇത് ആകാശവാണി കൊച്ചി FM 102.3.

സമയം 1 മണി കഴിഞ്ഞ 1 മിനിറ്റും 8 സെക്കൻഡും. പ്രിയരെ, ഇപ്പോൾ ഫോൺ ഔട്ട് ഗാനോത്സവം. ഫോൺ ഔട്ട് ഗാനോത്സവത്തിൽ ഇന്ന് ശ്രോതാക്കളോടൊപ്പം ലവ്ലി

0: ഹലോ, ഇത് ശങ്കരനാരായണനാണോ?
1: അതെ അതെ
0: ആ, ഞാൻ ഇതിൽ എഴുതിയ നമ്പറിൽ വിളിച്ചു കേട്ടോ. അതാ എടുക്കണില്ലല്ലോ ആരും. ഇതിൽ വേറൊരു നമ്പർ എഴുതിയിട്ടില്ലേ, പിറന്നാൾ ആശംസകൾ നൽകിക്കൊണ്ട് ഒരു നമ്പറിൽ വിളിക്കണമെന്ന്? ആ, ഇത് കൊച്ചി എഫ് എമ്മിൽ നിന്നാണ്.
1: ആ
0: അപ്പോൾ എവിടെ പ്രിയതമ ചന്ദ്രകുമാരി, കൊച്ചുമക്കളൊക്കെ എവിടെ?
1: ഇവിടെ ഉണ്ടല്ലോ.
0: ആ, എന്നിട്ട് എന്താ ഫോൺ എടുക്കാത്തെ? ഞാൻ ഫോണിൽ
1: ആ
0: വിളിച്ചു.
1: ഞാൻ കൊടുക്കാവെ, അത് ചിലപ്പം അത് എടുത്തോണ്ടിരിക്കുവായിരിക്കും. കൊടുക്കാവെ.
0: ആ ആ
1: ആകാശവാണി എന്താ കുച്ചുവിനുണ്ട്?
0: ഹലോ.
2: ഹലോ.
0: ആ, ആകാശവാണിയിൽ നിന്നാണ്, കൊച്ചി എഫ് എമ്മിൽ നിന്ന്.
2: മനസ്സിലായി.
0: ആ, അപ്പൊ എന്റെ പ്രിയതമ ചന്ദ്രകുമാരി, കൊച്ചുമക്കളായ കൃഷ്ണവേണി, കാശിനാഥ് എന്നിവരുടെ പിറന്നാൾ യഥാക്രമം April 30, പിന്നെ May 2, 5ാം തീയതി എന്നൊക്കെ പറഞ്ഞ എഴുതിയിരിക്കുന്ന അദ്ദേഹം. ഞാൻ പറഞ്ഞത് വല്ലതും കേട്ടോ?
2: കേട്ടു കേട്ടു.
0: ആ, അവിടെ എന്ത് ചെയ്യുമായിരുന്നു?
2: ഞങ്ങള് ഉദയ ഇപ്പൊ ഊണ് കഴിഞ്ഞ് TV കാണുമായിരുന്നു.
0: ഓ, അത് ശരി. ആ ഹാ ഹാ ഹാ ഓക്കെ. അപ്പോ മക്കൾ ആരുടെ പിറന്നാളാണ്? കൃഷ്ണവേണിയുടെ.
2: കൊച്ചുമോളെ കൃഷ്ണവേണിയാണ്.
0: ആ ശരി. ആ ഹാ ഹാ മോള് ഏത് ക്ലാസ്സിലായി?
2: മോള് 6th.
0: അവിടെ എവിടെയാ പഠിക്കുന്നെ?
2: തിന്മയില്. തിന്മയില്.
0: കാശിനാഥോ?
2: കാശിനാഥ് തിരുവാങ്കുളം ഭാവൻസില്. അവൻ 12th.
0: ആ ശരി. ആ ഹാ ഹാ അപ്പൊ ഇന്ന് പിറന്നാൾ സദ്യ ആയിരുന്നോ?
2: ആ, ഒരുമാതിരി ചെറിയൊരു സദ്യ. സദ്യ ഒന്നും ഉണ്ടാക്കി ആർക്കും വേണ്ട, പിന്നെ എന്നാത്തിന്?
0: പിന്നെ എന്താണ്, എല്ലാവർക്കും ബിരിയാണി ആവും വേണ്ടതല്ലേ?
2: ആ, അത് തന്നെ, ചിക്കനും മട്ടനും ഒക്കെ മതി.
0: നമ്മള് പഴയ ആളുകൾക്കാണ് ഈ സദ്യ എന്നൊക്കെ പറയണല്ലേ.
2: അത് തന്നെ, ഇപ്പൊ സദ്യ എന്ന് ആർക്കും വേണ്ട. നമ്മള് പഴയ ആൾക്കാർക്ക് മാത്രം മതി സദ്യ.
0: അതെ അതെ. കുഞ്ഞുങ്ങള് സുഖായിട്ടിരിക്കുന്നല്ലോ അല്ലേ? ആ, നല്ല വിശേഷം, നന്നായിരിക്കുന്നു. വെക്കേഷൻ ആയതുകൊണ്ട് കുട്ടികളെ വീട്ടിലുണ്ടല്ലേ?
2: ആ, വെക്കേഷന് കുറച്ച് ദിവസം ഇളയ മോളുടെ അടുക്കലൊക്കെ പോയി, മൂത്ത മോള് തിരുവനന്തപുരത്ത്, അവിടെ പോയി കുറെ ദിവസം.
0: ആ ശരി.
2: ഒക്കെ കഴിഞ്ഞപ്പോ ചുറ്റിക്കറങ്ങി വന്നു. ഇപ്പൊ അവർക്ക് ട്യൂഷൻ ഉണ്ട്. അതുകൊണ്ട് ട്യൂഷൻ ഉണ്ട്, ഡാൻസ് ഉണ്ട്.
0: ആ, അപ്പൊ ചേച്ചിയുടെ പിറന്നാള് 30-ാം തീയതി ആയിരുന്നു അല്ലേ?
2: 30-ാം തീയതി ആയിരുന്നു.
0: അപ്പൊ ഇനിയൊരു പിറന്നാളും 5ാം തീയതി.
2: ആ, പിറന്നാള് 5ാം തീയതി, അത് മോന്റെ.
0: അപ്പൊ എല്ലാം അടുത്തടുത്ത ദിവസങ്ങളിലാണ്.
2: ആ, ഞങ്ങളുടെ 3 പേരുടെയും ഈ മാസം തന്നെയാ.
0: അപ്പൊ എല്ലാവർക്കും ആശംസകൾ. പാട്ട് ഏതാ വേണ്ടേ പറഞ്ഞോളൂ.
2: പാട്ട് ഏതാ വേണ്ടേന്ന് പറഞ്ഞു. ഏത് പാട്ടാ വെക്കണ്ടേന്ന് ചോദിക്കണോ?

0: ഹലോ.
1: ആ കുട്ട, മുഴുവൻ പേരെന്താണ്?
0: കൃഷ്ണവേണി.
1: അപ്പോ കൃഷ്ണ പറയൂ, പാട്ട് ഏതാ വേണ്ടേ?
0: മുന്തിരിപ്പാടം.
1: മുന്തിരിപ്പാടം പൂത്ത്, അതാണോ?
0: ആ അത്
1: കൊള്ളാം കൊള്ളാം. പാടുവോ കുട്ടി?
2: പാടും പാടും, ചെറുതായിട്ട് പാടും.
1: ആണോ? ഒന്ന് പാടിക്കേ.
2: തങ്കത്തോണി പാടി.
0: തങ്കത്തോണി

0: തുടി കൊട്ടും പാട്ടുണ്ട്, കരകാറ്റം കാണാൻ എന്നെത്താനുണ്ട്. തങ്കത്തോണി തെന്മലയോരം കണ്ട്, പാലക്കൊമ്പിൻ പാൽക്കാവടിയും കണ്ട്.
1: ആഹാ, എന്തിനാ ചേട്ടാ പാടിയത്?
0: താങ്ക്യു.
1: പാട്ട് പഠിക്കുന്നുണ്ടോ?
2: ഹലോ,
1: ആ കൃഷ്ണ പാട്ട് പഠിക്കുന്നുണ്ടോ?
2: ഇല്ലില്ല, പാട്ട് പഠിക്കുന്നില്ല, ഡാൻസ് മാത്രമേ പഠിക്കുന്നുള്ളൂ.
1: ആണോ? അപ്പൊ എന്തായാലും പാട്ട് പഠിപ്പിക്കൂ, നന്നായി പാടുന്നുണ്ട് കുട്ടി. ഓക്കെ, സന്തോഷം. അപ്പോ അവള് പറഞ്ഞ പാട്ട് മുന്തിരിപ്പാടം. ഓക്കെ, അത് വച്ചേരാം. അപ്പോ എല്ലാവരുടെ അന്വേഷണം പറയൂട്ടോ.
2: ശരി ശരി.
1: ഓക്കെ, ബൈ
2: ബൈ.
1: ആ

0: ഹലോ,
1: ഏ
0: ഇത് കൊച്ചി ആകാശവാണിയിൽ നിന്നാണ് വിളിക്കുന്നത്. ഫോൺ ഔട്ട് ഗാനോത്സവത്തിൽ നിന്ന് സിബി.
1: ആ ഞാനേ പേര് വെക്കാൻ മറന്നു പോയി കത്തില്.
0: ആ, ഞാനത് ചോദിക്കാൻ വരുമായിരുന്നു. ഇതിൽ എവിടെയും പേരില്ല.
1: എന്തോ
0: സിബി വെട്ടിമറ്റോ ആണോ
1: ആ
0: സ്ഥലം?
1: വെട്ടി ഞാൻ അക്ഷരീതിയിൽ കത്തൊക്കെ കഴിക്കാറുണ്ട്.
0: ആ, ഇത് ഈ വെട്ടിമറ്റോ എവിടെയാണ്?
1: തൊടുപുഴ നിന്ന് 15 കിലോമീറ്റർ ഉള്ളിലേക്ക് പോകണം,
0: ഓ ശരി.
1: ഗ്രാമപ്രദേശം.
0: ആ ഹാ ഹാ ഹാ
1: ആ മാർക്കിന് വരണം.
0: ലവ്ലി, എന്താ ചെയ്യുന്നത്?
1: എനിക്ക് എന്തോ കത്തി പറഞ്ഞാൽ പെയിന്റിങ് പോകണൊക്കെ വർക്കുണ്ട്, 3-4 പേര് പണിക്കാരൊക്കെ ഉണ്ട്.
0: ഓ ശരി.
1: വർക്കുണ്ട്, ഇഷ്ടം പോലെ.
0: ആ ഹാ ഹാ ഹാ ശരി. വീട്ടിലാരാ ഉള്ളേ?
1: വീട്ടിൽ ഇപ്പം ഞാൻ വർക്ക് സ്ഥലത്താണല്ലോ.
0: ആണല്ലേ.
1: ബാലവാടി വൈഫിന്റെ പേര് സിദ്ധി, ബാലവാടി ടീച്ചറാണ്.
0: ആ, കുട്ടികളോ?
1: കുട്ടികളുടെ 2 പേര്, ഒരാള് മകൻ വിദേശത്താണ്, മകള് സിസ്റ്ററാണ്.
0: അപ്പൊ സുഖമായിട്ട് പോണു.
1: പിന്നെ ഞങ്ങള് സുഖമായിട്ട് ജീവിക്കണം.
0: ഈ പെയിന്റിംഗ് ജോലിക്ക് പോകുമ്പോഴേ ഇപ്പൊ എങ്ങനെയാണ്, ചൂടല്ലേ?
1: അതെ അതെ.
0: അപ്പൊ നിങ്ങൾ ഈ ഇവര് പറയണ പോലെയൊക്കെ ഈ 11 മണിക്ക് ശേഷം ചെയ്യാതെ പിന്നെ 3 മണിക്ക് ശേഷം അങ്ങനെയൊക്കെയാണ് ചെയ്യണേ?
1: അതിപ്പോ ഞങ്ങൾ ഉള്ളിലെ ചൂട് കുറവാ.
0: ഓ ശരി. ആ ഹാ ഹാ
1: ഇടുക്കി വയനാടും കുറവാ മേഡം.
0: പിന്നെ
1: എനിക്കൊരു 20 വർഷത്തിലെ ബന്ധമുണ്ട്. അതെ, ഇടക്കാലം കൊണ്ട് ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇടയ്ക്ക് എഴുതാനും കേൾക്കാനൊക്കെ സൗകര്യം ഉണ്ടായിരുന്നു.
0: ഓ ശരി. ഓക്കെ, അപ്പൊ ഇന്ന് ഇത് പാട്ടാൻ വേണ്ടി പറഞ്ഞോളൂ.
1: എനിക്ക് കാര്യസ്ഥനിലെ ആ നല്ല സിറ്റി പാട്ടുണ്ടല്ലോ, അത് മതി. കാര്യസ്ഥൻ ചെയ്യണ്ടായാലും
0: കാര്യസ്ഥൻ. ഓ,
1: ഏറ്റവും നല്ല പാട്ടോ.
0: ആ ശരി, ആ വെച്ചുതരാം കേട്ടോ. അപ്പൊ എല്ലാരും തിരക്കിന്ന് പറയൂ, പാട്ട് ഞാൻ വെച്ചുതരാം കേട്ടോ.
1: ആ ആ
0: ഓക്കേ.

0: ഹലോ,
1: ഹലോ,
0: ജൊഹാൻ ഉണ്ടോ? ജൊഹാൻ ജോസഫ് അഖിൽ. ഹലോ,
1: ഹലോ.
0: ആ ഇത് സോനയാണോ?
1: അതെ അതെ.
0: ആ സോന, ഞാൻ ആകാശവാണിയിൽ നിന്നാണ് വിളിക്കുന്നത്, കൊച്ചി FM-ൽ നിന്ന്. ജൊഹാൻ ജോസഫ് അഖിലിൻ്റെ 5-ാമത്തെ പിറന്നാള് 29-ാം തീയതിയാണ് എന്ന് പറഞ്ഞ് ജോക്കുട്ടൻ്റെ പെരുമ്പാവൂരിലെ അമ്മ. ആ അത് തന്നെ. അതെ, അപ്പോ ഈ ആ കഴിഞ്ഞുപോയി. ജോക്കുട്ടന്റെ പെരുമ്പാവൂരിലെ അമ്മമ്മ ലിസി തോമസ് ആണ് എഴുതിയത്. ഓക്കെ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സോന എന്താ ചെയ്യുന്നേ? അപ്പൊ നമ്മുടെ ഈ ജോക്കുട്ടന്റെ അച്ഛൻ അഖില്? ആ ശരി. ഓക്കെ, ഈ ജൊഹാൻ ഒരാളോ ഉള്ളോ?
1: ആ
0: ശരി. എവിടെ ജൊഹാൻ? എവിടെ? ഇവിടെ ഉണ്ടോ? കൊടുത്തേ. ഹലോ, ഹാപ്പി ബർത്ത്ഡേ. ആ ബർത്ത്ഡേ കഴിഞ്ഞു പോയി അല്ലേ? എങ്ങനെയായിരുന്നു ആഘോഷം? എല്ലാരും വന്നോ വീട്ടില്? ആ എന്തൊക്കെയാ ചെയ്തത്? കേക്ക് മുറിച്ചോ? ആ പിന്നെന്തായിരുന്നു ഫുഡൊക്കെ? എന്തായിരുന്നു? ബിരിയാണിയാണോ? ഫ്രൈഡ് റൈസ് ആയിരുന്നു. ഓ ശരി. ആ ഹാ, കൊള്ളാം. അപ്പോ ചിക്കൻ ഫ്രൈഡ് റൈസ് ആണോ? ആ കുട്ടൻ അതാണോ ഇഷ്ടം? പിന്നെന്താ, ഐസ്ക്രീം ഉണ്ടായില്ലേ? അയ്യോടാ, ഈ പനി കാരണം ഐസ്ക്രീം കഴിക്കാൻ പറ്റിയില്ല അല്ലേ? അപ്പൊ ഈ പനിയൊക്കെ മാറിയിട്ട് നമുക്ക് ഐസ്ക്രീം കഴിക്കാം. പിന്നെ കൂട്ടുകാരെയൊക്കെ വിളിച്ചിരുന്നോ? എന്താണ് വിളിച്ചെന്നോ വിളിച്ചില്ലെന്നോ? ഫാമിലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ? ആ ശരി. മരിയ ചേച്ചി വന്നു. ആ ശരി. ഓക്കെ, ഗിഫ്റ്റ് ഒക്കെ കിട്ടിയോ? എന്തൊക്കെയാ കിട്ടിയത്? എന്ത്?
1: വാളോ?
2: തോയോ? വാള്?

0: അതുകൊള്ളാം.
1: അവനീ സൂപ്പർമാന്റെ
0: ആ
1: സൂപ്പർമാന്റെ ഒക്കെ ആളാ.
0: ആ ശരി. ആ ഹാ ഹാ ഹാ അപ്പൊ സൂപ്പർമാൻ ആവാനാണോ പോണത് കുട്ടി
1: അല്ല
0: വലുതാവുമ്പോ? അല്ലേ. ഇപ്പോ ഏത് ക്ലാസ്സിലായി കുട്ടൻ?
2: ഒന്നാം ക്ലാസ്സിലാകാൻ പോകുന്നു.
0: 1ാം ക്ലാസ്സിലാകാൻ പോണു അല്ലേ. ഏത് സ്കൂളിലാണ്? ആ അതെവിടെയാത്?
1: വീടിന്റെ അടുത്താ.
0: വീടിനടുത്ത് തന്നെയാണ് അല്ലേ. ഓ ശരി.
2: എനിക്കൊരു കുഞ്ഞുവാവ
0: കുഞ്ഞുവാവ ഉണ്ടോ അവിടെ?
2: ഒരാള്
0: ഒരാളുണ്ട് അല്ലേ.
1: നാത്തൂന്റെ കുഞ്ഞാവ ഉണ്ടായിട്ടുണ്ടാവാണ് പറയണത്.
0: ആ ശരി. ആ ഹാ ഹാ ഹാ ജോകുട്ടൻ പാട്ട് പാടുവോ? ഡാൻസ് കളിക്കുമല്ലോ. അപ്പൊ എനിക്ക് കാണാൻ പറ്റില്ലല്ലോ. നമ്മൾ പാട്ട് പാടിയാലല്ലേ കേൾക്കാൻ പറ്റുള്ളൂ. പാടുവോ? എന്നാ ഒരു പാട്ട് പാടിക്കേ.
2: And wash the feather up out in the sun and dried up all the wings in pieces by the find up to the south again.
0: ആ കൊള്ളാലോ മിടുക്കൻ. അപ്പോഴേ ജോക്കുട്ടാ, ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറയാമോ? ഒരു സിനിമാ പാട്ട്. കുട്ടന് ആന്റി തരുന്ന സമ്മാനമാണ് കേട്ടോ. ഏത്
1: ഇഷ്ടം പാട്ട് വെച്ചോ
0: ആണോ? ശരി, അപ്പോ നല്ലൊരു പാട്ട് വെച്ചു തരാം. ഓക്കെ, അപ്പോ ജോക്കുട്ടാ, ഓക്കെ, ഹാപ്പി ബർത്ത്ഡേ. ഓക്കെ ശരി കേട്ടോ, വയ്ക്കുവാണേ. ആ ശരി, ഓക്കെ ബൈ.

0: സൗജന്യ നിയമ സഹായത്തിനായി ടെലിലോ ആപ്പ് www.tele-law.in എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ 144454 എന്ന ടോൾ ഫ്രീ നമ്പർ പ്രയോജനപ്പെടുത്തുക.
1: ഹലോ,
2: അശ്വതിയാണോ?
1: അതെ, ഹലോ.
2: ഹലോ, അശ്വതിയാണോ? അശ്വതി വിനോദ്.
1: അതെ, ആരാ?
2: ഞാൻ കൊച്ചി ആകാശവാണിയിൽ നിന്നാണ് വിളിക്കുന്നത്, ഫോൺ ഔട്ട് ഗാനോത്സവത്തിൽ നിന്ന്. അപ്പോൾ ഒരു കത്ത് വന്നു, വിള്ളിത്തിരിയെ വിളിച്ചിട്ട് കിട്ടണില്ല, നിങ്ങളെ വിളിക്കണം എന്ന് പറഞ്ഞ്. എന്താ ചെയ്യുന്ന അശ്വതി?
1: എനിക്ക് തയ്യലാണ്. ചെറുതായിട്ട്?
2: ചെറുതായിട്ടോ? അതെങ്ങനെ ചെറുതായിട്ട് തയ്ക്കുന്നത്? വീട്ടിലിരുന്നാണോ തുന്നണത്?
1: വീട്ടിലിരുന്നാ.
2: ആരൊക്കെ ഉണ്ട് അവിടെ?
1: ഹസ്ബൻഡ് ഉണ്ട്, രണ്ട് മക്കളുണ്ട്, പിന്നെ എന്റെ അമ്മയുണ്ട്.
2: മക്കളൊക്കെ എന്ത് ചെയ്യണു?
1: മക്കള് ഒരാള് വിവാഹം കഴിഞ്ഞു, രണ്ടാമത്തെ ആള് ഡിഗ്രി തവണ തീർന്നു.
2: ശരി. ചേട്ടനോ? വിനോദ്.
1: ചേട്ടനെ എടയാറ് കമ്പനിയിലാണ് വർക്ക്.
2: അപ്പോ ഇന്ന് എന്താണ് അവിടെ പരിപാടി? തുന്നണില്ലേ?
1: ഉണ്ട്. ഇപ്പൊ ഭക്ഷണം കൊടുക്കാനായിട്ട് വന്നിട്ടതാ.
2: അത് ശരി. എന്താ തുന്നുന്നത്?
1: ഫ്രോക്കിന്റെ വർക്കാ ചെയ്യണേ.
2: ഫ്രോക്കുകളാണ് തുന്നണല്ലേ? ഈ ഫ്രോക്ക് നൈറ്റി ആണോ അതോ ഉടുപ്പുകളാണോ? കുട്ടികളുടെ ഉടുപ്പാണോ?
1: കുട്ടികളുടെ അല്ല, നമ്മുടെ ഫ്രോക്ക്. ഇപ്പൊ ഫ്രോക്ക് നൈറ്റി വന്നിട്ടില്ലേ?
2: അതാണ്. ശരി. അപ്പൊ ഇത് ഒരു ദിവസം ഇപ്പൊ എത്ര എണ്ണം തുന്നും?
1: അത് വീട്ടിലെ പണിയൊക്കെ കഴിഞ്ഞിട്ട് പത്ത് പതിനഞ്ചെണ്ണൊക്കെ ചെയ്യാൻ പറ്റും
2: ഒരു ദിവസം. അപ്പൊ അതെങ്ങനെയാണ്
1: കൊടുക്കുന്ന? കൊണ്ടുപോയിക്കോളും.
2: ഇത്ര എണ്ണം പറഞ്ഞ ഏൽപ്പിക്കുവാണോ ചെയ്യുന്നത്? ഇത്ര എണ്ണം
1: കൊണ്ടുതരും, ഇത്രണം വേണം അവര് കൊണ്ടുതരും. തിരിച്ചത് അവര് തന്നെ പിറ്റത്താഴ്ച വന്ന് കൊണ്ടുപോയിക്കോളും.
2: ശരി. അപ്പൊ ഈ ഒരെണ്ണം തുന്നുന്നതിന് ആണോ പൈസ തരുന്നേ?
1: അങ്ങനെയാണോ?
2: അല്ലേ, ശരി. അപ്പൊ അത്യാവശ്യം തുന്നലുണ്ടല്ലേ? തയ്ക്കാൻ
1: പറ്റുന്നുണ്ട്?
2: ശരി,
1: നമ്മൾ ചെയ്ത് കൊടുത്താ കുഴപ്പമില്ല.
2: തയ്ക്കാനൊക്കെ ഇഷ്ടായിരുന്നോ?
1: ഞാനോ? ഇഷ്ടായിരുന്നു. ഞാൻ നേരത്തെ ചെയ്തോണ്ടിരുന്നതാണ്. കൊറച്ചാളൊന്ന് ഇത് ചെയ്ത് വീട് പണിയൊക്കെ ആയിട്ട് അതെന്റെ പിന്നെയും തുടങ്ങി. പിന്നെ വീട്ടിലെ അമ്മയ്ക്ക് വയ്യാത്തോണ്ട് അങ്ങനെ പുറത്തു പോകാൻ പറ്റാത്തൊരു കണ്ടീഷൻ ആയതുകൊണ്ട്.
2: മുമ്പ് കടയിൽ പോയിരുന്നോ തുന്നിയിരുന്നേ?
1: ഇല്ലല്ല, വീട്ടിൽ തന്നെ.
2: വീട്ടിൽ തന്നെയാണ്. ഓ, ശരി.
1: ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെ. അമ്മയ്ക്ക് വയ്യ, അത് തന്നെ പുറത്തേക്ക് പോകാൻ പറ്റില്ല.
2: അപ്പൊ ഈ തുന്നാൻ കൊണ്ടുതരുമ്പോ അവര് ഡിസൈൻ ഒക്കെ പറയോ അതോ അശ്വതിയുടെ ഇഷ്ടത്തിനാണോ തുന്നുന്നേ?
1: ഇല്ലല്ല, അവര് അവിടെ പീസ് വർക്കാ ചെയ്ത് അവര് വെട്ടിയാണ് നമുക്ക് കൊണ്ടുതന്നത്. നമ്മള് തയ്ച്ചു കൊടുത്താൽ മാത്രം മതി.
2: ഓ, ശരി. അതിൽ നമ്മുടെ പരീക്ഷണങ്ങളൊന്നും നടക്കില്ല അല്ലേ? അതാണ് ഞാൻ ചോദിക്കുന്നത്.
1: പരീക്ഷണങ്ങള് വേറെ എടുത്തിട്ട് ചെയ്യാറുണ്ട്. വേറെ ആൾക്കാരുണ്ട്, അത് ചെയ്യേണ്ടത് നമ്മുടെ ഇഷ്ടത്തിന്
2: ചെയ്യാം.
1: നമ്മുടെ ഇഷ്ടത്തിന് ചെയ്തു കൊടുക്കാം. നമ്മുടെ മനസ്സിലുള്ള മോഡലുകൾ നമുക്ക് ചെയ്തു കൊടുക്കാം. ഇതത് പറ്റൂല.
2: ശരി. എപ്പോഴാ റേഡിയോ കേൾക്കുന്നേ?
1: ഞാൻ രാവിലത്തെ പരിപാടിയെ കൂടുതലും കേക്കാറ്.
2: പിന്നെ ഓഫ് ചെയ്ത് വയ്ക്കോ?
1: അത് റേഡിയോക്ക് ചെറിയൊരു കംപ്ലൈന്റ് ഉള്ള കാരണം കുറച്ചു നേരം ചാർജ് പോകും. കുറച്ചുനേരം പാടി കഴിയുമ്പോ ചാർജ് പോവേ, അപ്പൊ പിന്നെ കറണ്ടി കുത്തിറിഞ്ഞു വരും. അപ്പൊ അങ്ങനെ ഇപ്പൊ നിന്നുപോയിട്ട് ഇപ്പൊ കുത്തിയിട്ടേക്കാണ്.
2: ഫോണില് കേട്ടൂടായിരുന്നോ?
1: ഫോണില് ഞാൻ അങ്ങനെ ഉപയോഗിക്കാറില്ല.
2: അപ്പൊ വേഗം പറഞ്ഞോളൂ, പാട്ട് ഏതാ വേണ്ടേന്ന്? ഇഷ്ടമുള്ള പാട്ട് പറയേ.
1: ഇഷ്ടമുള്ള പാട്ടല്ലേ? മോളോടൊന്ന് ചോദിക്കട്ടെ, അവക്ക് ഭയങ്കര ഇഷ്ടമാണ് പാട്ടൊക്കെ. അയ്യാ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട് പറ
2: വെള്ളിത്തിരി അല്ലേ? ഫോൺ
1: ഞാൻ കൊടുക്കാം.
3: ഹലോ.
2: ഹായ് വിനോദ്.
3: ആ, നമസ്കാരം.

0: കാര്യം എന്തുണ്ട്? സുഖം.
1: അതാ
0: അപ്പോ ഇന്ന് പോണ്ടായിരുന്നോ?
1: ആ പോണം പോണം, വരും 3:30 ആകുമ്പോ.
0: ആ ശരി. ആ ഹാ ഹാ ഓക്കെ. അപ്പൊ ഇഷ്ടപ്പെട്ട പാട്ട് പറഞ്ഞോളൂ.
1: അതൊരു പഴയ ഒരു പടം ഉണ്ടല്ലോ, തിരുവഞ്ചിതം,
0: ആ
1: അതിലെ ഹൃദയം ദേവാലയം എന്നുള്ള
0: ആ പാടുവോ?
1: പാടും.
0: ആ എന്നാ പാടൂ.
1: ഇപ്പൊ ഉണ്ണിച്ചോണ്ടിരിക്കാം.
0: ഉണയിച്ചോണ്ടിരിക്കാണോ?
1: അതെ, കഴിഞ്ഞോണ്ടിരിക്കാം.
0: ആ ഓക്കെ, അതുകൊണ്ട് ഞാൻ വിട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ എന്തായാലും പാടിച്ചേനെ.
1: ഓക്കെ ഓക്കെ.
0: ശരി, എന്നാ പാട്ട് വെച്ചു തരാം കേട്ടോ.
2: ഹലോ.
0: ആ ആ അശ്വതി,
2: ആ
0: തെരുവ് ഗീതത്തിലെ പാട്ടാ പറഞ്ഞത്, അത് ഞാൻ വെച്ചു തരാം കേട്ടോ. ഹൃദയം ദേവാലയം.
2: ആ പറയണ്ടായിരുന്നു, പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമാണ് പഴയ പാട്ടുകളൊക്കെ.
0: ആ പറഞ്ഞു പറഞ്ഞു. ഓക്കെ,
2: ആ
0: അപ്പോ ഞാൻ വെക്കട്ടെ എന്നാ, പാട്ട് ഞാൻ കേൾപ്പിച്ചു തരാം കേട്ടോ.
2: ആ ആ ആ ഓക്കെ. ആ ഓക്കെ ഓക്കെ.
0: ശരി. ആ

0: ഹലോ, ജോർജ് സാറാണോ?
1: അതെ.
0: സാർ, ഞാൻ വിളിക്കുന്നത് കൊച്ചി ആകാശവാണിയിൽ നിന്നാണ്. ഞങ്ങളുടെ ഫോൺ ഔട്ട് ഗാനോത്സവം എന്നുള്ള പരിപാടിയിൽ നിന്നാണ് കേട്ടോ.
1: ആ പറഞ്ഞു.
0: അപ്പോൾ സാറിനെ വിളിക്കണം എന്ന് പറഞ്ഞൊരു കത്ത് വന്നു, അതാണ് ഞാൻ വിളിക്കുന്നേ. അവിടെ മറിയാമ്മ എന്നൊരാളുണ്ടോ?
1: അതിൻ്റെ വൈഫാണ്.
0: ആ ഓക്കെ. അപ്പോൾ രണ്ടുപേരുടെ, നിങ്ങളുടെ രണ്ടുപേരുടെ നമ്പർ, ഫോൺ നമ്പർ വെച്ചിട്ടാണ് ഈ കത്ത് വന്നിരിക്കുന്നത്. ഇതിൽ എഴുതിയിരിക്കുന്നത് നിങ്ങൾ ജോർജ് മരങ്ങോലി സാർ നല്ലൊരു സ്റ്റോറി റൈറ്ററും സ്റ്റോറി ടെല്ലറുമാണ്. പിന്നെ വിരലിൽ എണ്ണാൻ പറ്റാത്തത്ര PhD പുരസ്കാരങ്ങൾ വാങ്ങിയിട്ടുള്ള ആളാണ് സാറിൻ്റെ ഭാര്യയും. നല്ലൊരു സ്റ്റോറി റൈറ്ററും ടെല്ലറുമാണ് എന്ന് പറഞ്ഞിട്ടാണ് ഈ കത്ത് വന്നിരിക്കുന്നത് കേട്ടോ. ഇതാരാ എഴുതിയതെന്നൊന്നും അറിയില്ല. എൻ്റെ പേര് ലൗലി. അതെ അതെ, കൊച്ചി ആകാശവാണി, കൊച്ചി FM. സാർ എവിടാ താമസിക്കുന്നേ?
1: ഞാൻ തേവയ്ക്കൽ.
0: തേവയ്ക്കൽ? ആ ശരിയാ, ഇവിടെ അടുത്താണല്ലോ.
1: നിങ്ങൾ എവിടെയല്ലേ? നമ്മുടെ
0: നമ്മുടെ കോട്ടസ് ജംഗ്ഷൻ. അതെ അതെ, കോട്ടസ് ജംഗ്ഷനിൽ.
1: മുഖത്തല എന്നെ അറിയുന്നു, നിങ്ങളുടെ ചെറിയ മുഖത്തല സാറല്ലേ?
0: ആണല്ലേ. ആ ഹാ,
1: ഞങ്ങള് കഴിഞ്ഞ ആഴ്ച ഒരു മീറ്റിംഗിൽ ഒരുമിച്ചുണ്ടായിരുന്നു.
0: ആ ശരി. ആ ഹാ ഹാ ഹാ.
1: എനിക്ക് പണ്ട് വരെ ബന്ധമുണ്ടായിരുന്നു. നിങ്ങളുടെ ഏറ്റവും വലിയ സീനിയർ ഡോക്ടർ ഒരു മാത്യു ഇല്ലായിരുന്നു, VG Matthew എന്ന് പറഞ്ഞ പണ്ട് ഡൽഹി ആണ് മാത്യു സാറ്. മാത്യു സാറ് ഞാനൊക്കെ ഒരുമിച്ച് ഡൽഹിയിലുണ്ടായിരുന്ന വലിയ ക്ലോസ് സുഹൃത്ത്.
0: അപ്പോ വീട്ടിലാരാ ഉള്ളത്? വൈഫും കുട്ടികളോ?
1: അവരിവിടെ ഇല്ല, ഞങ്ങള് വെളിയിലായിരുന്നല്ലോ, US.
0: ആ ശരി. വൈഫ് വർക്ക് ചെയ്യുന്നുണ്ടോ?
1: എഴുതാ പുസ്തകം എഴുതാറുണ്ട്. 10-49 50 ആറായിട്ടുണ്ട്, എഴുതൊക്കെ കിടക്കുന്നുണ്ട്.
0: അപ്പൊ സാർ, ഈ എന്താ സാറിന്റെ വൈഫും ഇതിൽ നല്ലൊരു സ്റ്റോറി റൈറ്റ് എഴുതാറുണ്ട് അല്ലേ? വൈഫും
1: സീസൺ അഡ്വക്കേറ്റ് ഇവിടെ ഹൈക്കോർട്ടിലെ.
0: ആ ശരി.
1: അപ്പൊ പുള്ളിക്കാരി സ്പെയർ ടൈമിലൊക്കെ ഇപ്പം തുടങ്ങിയിട്ടുണ്ട്, കവിതയും കഥയൊക്കെ ആയിട്ട് എഴുതുന്നതാണ്. ഇപ്പൊ കുറച്ച് ഇന്ന് ഇപ്പൊ അവിടെ പോയിട്ടുണ്ട്,
0: പോയിട്ടുണ്ട്. ഓക്കെ ഓക്കെ. അപ്പൊ സാറ് ഞങ്ങളുടെ റേഡിയോ കേൾക്കുന്ന ഒരാളായിരിക്കുമല്ലോ.
1: അതെ അതെ.
0: അപ്പോ ഇഷ്ടപ്പെട്ടൊരു പാട്ട് പറഞ്ഞോളൂ. ഫിലിംസ് കാണാറുണ്ടോ?
1: ഈയിടെയായിട്ട് കുറച്ച് കുറവാണ്, പഴയ പാട്ടുകള്, പഴയ സിനിമയൊക്കെ ആണെങ്കിൽ ഞാൻ
0: പറയൂ. ഇഷ്ടപ്പെട്ട പാട്ട് പറഞ്ഞോ.
1: നമ്മുടെ മോഹൻലാലിന്റെ കണ്ണീർപ്പൂവിന്റെ
0: അത് നമ്മുടെ കിരീടം അല്ലേ?
1: കിരീടത്തിലെ കിരീടത്തിൽ.
0: ആ അതെ, അത് വെച്ചില്ലേ
1: മോഹൻലാലിന്റെ നല്ല പാട്ടാണ്.
0: ഓക്കെ, സാറ് പാട്ട് പാടുവോ?
1: ഞാൻ പാട്ട് പാടുന്നൊന്നുമില്ല.
0: അല്ല, പാടുന്ന ഒരാളാണെങ്കിൽ രണ്ടുപേരും പാടിക്കാലോ എന്ന് വിചാരിച്ച് ചോദിച്ചതാ.
1: എഴുത്തും കഥയും കാര്യങ്ങളും ഒക്കെ ആയിട്ട്.
0: ആരോഗ്യമൊക്കെ എങ്ങനെയുണ്ട്?
1: കുഴപ്പമൊന്നുമില്ല.
0: അപ്പൊ ഞാൻ വെച്ചോട്ടെ, എന്നാ പാട്ട് ഞാൻ വെച്ചുതരാട്ടോ.
1: ഓക്കെ
0: ഓക്കെ ഓക്കെ, ബൈ.

0: ഹലോ.
1: ഹലോ, ശുഭയുണ്ടോ? ശുഭ മഹേഷ്,
0: ആ
1: എവിടെ ശുഭ?
0: ഹലോ,
1: എവിടെ ശുഭ?
0: ആരാ?
1: ശുഭ, ഞാൻ ആകാശവാണിയിൽ നിന്നാണ് വിളിക്കുന്നത്, കൊച്ചി FM-ൽ നിന്ന്.
0: ആ മാഡം
1: ഹലോ,
0: പറയൂ.
1: എന്തുണ്ട് വിശേഷം?
0: നല്ല വിശേഷം,
1: സുഖമായിട്ടിരിക്കുന്നോ?
0: സുഖമൊക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾക്കൊരു ചെറിയ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു തൃശ്ശൂരേ,
1: ആ
0: അതെല്ലാം കഴിഞ്ഞ് വന്നിട്ടുള്ളൂ. പിന്നെ ഞാൻ
1: ആഹാ എന്തു പറ്റി?
0: മോന് കണ്ണിന്റെ ഒരു ട്രീറ്റ്മെന്റ് ആണ്, എല്ലാ
1: ഓ
0: വർഷം
1: ശരി.
0: ചെയ്യണം.
1: ആഹാ
0: തൃശ്ശൂര്,
1: ഓക്കെ ഓക്കെ. നിങ്ങൾ ആളൂരാണോ ഉള്ളത് അല്ലേ?
0: ആളൂര് ആളൂര്.
1: ആഹാ അപ്പൊ ഇതില് കത്തില് ശുഭ എഴുതിയേക്കണ, എനിക്ക് പാട്ട് ഭയങ്കര ഇഷ്ടമാണ്, പാട്ട് പാടാൻ കേൾക്കാൻ ഒത്തിരി ഇഷ്ടമാണ് എഴുതിയിരിക്കുന്നത്.
0: ആ ഭയങ്കര ഇഷ്ടാണ്
1: അപ്പോ
0: ഓരോ പാട്ടുകൾ, ഇങ്ങനെ മറ്റേ ദൈവത്തിന്റെ പാട്ടുകളൊക്കെ ഇപ്പൊ ദേവിയിലെ പാട്ടുകൾ അങ്ങനെയൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ നമ്മൾ എഴുതിയെടുത്തിട്ട് അത് പാടാത്തതാണ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടം.
1: അപ്പൊ ഇതില് അപ്പൊ രണ്ടുപേര് പാടിക്കേ കേൾക്കട്ടെ.
0: ആ പാടാം. ഞാൻ ഇത്തിരി നേരം ഒന്ന് കിടക്കായിരുന്നേ,
1: ആ
0: അതുകൊണ്ട്
1: പഠിക്കോ.
0: ഏത് ദേവിയുടെ പാട്ടായാലും കുഴപ്പമില്ലല്ലോ.
1: ആ ഏതായാലും മതി, ശുഭയ്ക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട് പാടു.
0: അമ്മ ദേവി കൊടുങ്ങല്ലോ മഴക്കാളി, കവിരുന്നു മുടിയഴിച്ചടണം പിടി.
1: അത്രേ ഉള്ളോ?
0: അല്ലല്ല, ഞാൻ പാടാം. അമ്മ ദേവി കൊടുങ്ങല്ലോ.

0: ചുറ്റും കോമരെ കൂട്ടങ്ങൾ അടണ അമ്മേ, അമ്മ ദേവി കൊടുങ്ങല്ലൂർ വാഴണ കാളീ, കാവിലൊന്ന് മുടിയഴിച്ചാടണം ദേവീ.
1: ഈ കൊടുങ്ങല്ലൂരം

0: അമ്മയുടെ ഭക്തയാണോ?
1: അതെ, പെട്ടെന്ന് ഇപ്പൊ ഈ പ്രാവശ്യത്തെ ഇതില് നിയമത്തിൽ കൊറേ പാട്ടുകൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, നല്ല നല്ല പാട്ടുകൾ. അപ്പൊ അതില് ഞാൻ രണ്ടു മൂന്നെണ്ണം എഴുതിയിട്ടുണ്ടായിരുന്നു.
0: ശരി, ഓക്കെ. അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടേ?
1: എനിക്ക് വൈശാഖ സന്ധ്യ എന്നുള്ള പാട്ടില്ലേ, എന്റെ മൂത്ത ചേച്ചിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ പാട്ട്. അപ്പൊ ആ ചേച്ചിക്ക് വേണ്ടിട്ട്, ആ വൈശാഖ ചേച്ചിയുടെ പേര് സന്ധ്യ എന്നാണ്, അവര് ചേർത്തിലെ വീട്, മൂത്ത ചേച്ചിയുടെ വീട്.
0: ശരി,
1: അപ്പൊ ആ ചേച്ചിക്ക് വേണ്ടിട്ട് ആ പാട്ട് വെച്ചിരുന്നു വൈശാഖ സന്ധ്യ.
0: എന്തായാലും വെച്ചേരാ, അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം കേട്ടോ. അപ്പൊ എല്ലാരും അന്വേഷിച്ചെന്ന് പറയൂ. അവിടെ എന്താണ്, ഒരു തട്ടുമുട്ടും അടുക്കളയിലാണോ?
1: ഇല്ല, ഞാനിവിടെ കിടക്കായിരുന്നു.
0: എന്താ ഒരു ശബ്ദം കേൾക്കണേ?
1: അത് മക്കളുണ്ട് കൂടെ രണ്ടുപേര്.
0: എന്ത് ചെയ്യും ഇവിടെ?
1: മൂത്താള് ഇവിടുണ്ട്, മൂത്താള് ആവണിന്റെ പേര് ആറില് പഠിക്കണു. പിന്നെ രണ്ടാമത്തെ ആള് ആദി, അവന്റെ ഇപ്പൊ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് വന്നത് മിനിഞ്ഞാണ്.
0: ശരി, അപ്പൊ എന്നാ ഞാൻ പാട്ട് വെച്ചുതരാട്ടോ.
1: ഓക്കെ ഓക്കെ, തീർച്ചയായും മാഡം.
0: ഓക്കെ, ബൈ.

0: ഹലോ, മാത്യു പുതുശ്ശേരി സാറല്ലേ?
1: ഹലോ. ആ അതെ,
0: ആ സാർ, ഞാൻ വിളിക്കുന്നത് കൊച്ചി ആകാശവാണിയിൽ നിന്നാണേ. ആ, ഓൾ ഇന്ത്യ റേഡിയോ കൊച്ചി FM 102.3. ഞങ്ങളുടെ ഫോൺ ഔട്ട് ഗാനോത്സവം എന്നുള്ള പരിപാടിയെന്നാണ് ഞാൻ വിളിക്കുന്നത്. സാറിനെ വിളിക്കണമെന്ന് പറഞ്ഞ് അനിത എന്നാണ് എഴുതിയിരിക്കുന്നത് ഈ കത്തില്. അതാണ് കേട്ടോ ഞാൻ വിളിക്കുന്നത്. അനിത അറിയില്ല, ഇതിൽ അനിത എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. ആ, സാറിന് അറിയണ ആളാണോ? ആയിരിക്കും ആയിരിക്കും. സാറ് ചെറായി രാമവർമ്മ സ്കൂളിൽ ചിത്രരചന അധ്യാപകനായിരുന്നു എന്ന് പറഞ്ഞ എഴുതിയിരിക്കുന്നേ. പിന്നെ സാറൊരു ഗാന്ധിയൻ കൂടിയാണ്, ഒത്തിരി പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ എഴുതിയിരിക്കുന്നേ കേട്ടോ. സാറിന് ആശംസകള് നൽകണം എന്ന് പറഞ്ഞാണ് അനിത ഈ കത്ത് എഴുതിയിരിക്കുന്നേ. സാറ് താമസിക്കുന്നത് എവിടാ? ഞാറക്കൽ. ഓ ശരി. ആ ഹാ ഹാ ഹാ. ആരുണ്ട് വീട്ടില്?
1: വീട്ടില് വൈഫ്, പിന്നെ പെൺകുട്ടികള്.
0: ആ, ആ കുട്ടികളൊക്കെ എന്ത് ചെയ്യണോ മക്കള്?
1: കുട്ടികള് ഹോമിയോ ഡോക്ടറാണ്. മംഗലാപുരം ആയിട്ട് വർക്ക് ചെയ്യുന്നു. രണ്ടാമത്തോളം അഡ്വക്കറ്റാണ്. എന്നുള്ളതിന് വേണ്ടി ശ്രമിക്കുന്നു. അടുത്ത ദിവസം തന്നെ ന്യൂസിലാൻഡില് പഠനത്തിനായിട്ട് പോകും. മൂത്തോളുടെ പേര് മീനു മരിയ മേത്തി. രണ്ടാമത്തെ കുട്ടിയുടെ പേര് മേധാ മരിയ മേത്തി.
0: വൈഫ്?
1: വൈഫ് മരിയ ഗുരുറ്റി.
0: സർവീസിലുണ്ട് അല്ലേ?
1: ഗാന്ധി ഭരണകേന്ദ്രമാണ്. ഗാന്ധി മാർഗ പ്രവർത്തനങ്ങൾക്ക് ഒരു കേന്ദ്രം.
0: ഇത് സാറായിട്ട് തുടങ്ങിയതായിരുന്നോ?
1: ആ, ഇത് ഗാന്ധി ഭരണകേന്ദ്രം ഞാനായിട്ട് തുടങ്ങിയതാണ്. ഡോക്ടർ സുമാറ അഴീക്കോടാണ് ഉദ്ഘാടനം ചെയ്തത്.
0: ശരി. അവിടെ വേറെ ആരൊക്കെയാ ഉള്ളത് സാറിന്റെ കൂടെ
1: പ്രവർത്തിക്കാനോ? പ്രവർത്തനത്തിന് ധാരാളം പേരുണ്ട്. പ്രവർത്തനത്തിൽപ്പെട്ടവരെന്ന് പറഞ്ഞിത.
0: അപ്പൊ അനിത ആയിരിക്കണം ഒരു പക്ഷേ ഇത് എഴുതിയത്. ഇതില് പേരില് അനിത എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ.
1: പിന്നെ ഇവിടെ പ്രവർത്തിക്കാന്ന് വെച്ചാല് ജോസി എം ജി എന്ന് പറഞ്ഞ സജീവ പ്രവർത്തകരാണ്. പിന്നെ രാഘവൻ അയ്യമ്പള്ളി എന്ന് പറഞ്ഞാലുണ്ട്. ജോസഫ് ദേവികളുണ്ട്. ധാരാളം പേരുണ്ട്
0: അവിടെ. കൂടുതലായിട്ട്
1: സംസാരിക്കുന്ന ആളുടെ പേരെന്താണ്?
0: ലൗലി. ഞാനിവിടെ
1: സുഭാഷിതങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്
0: ഇവിടെയോ. ആ ശരി.
1: ഈ ഇടയ്ക്കിടയ്ക്ക് പരിസ്ഥിതി പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടുള്ള ബൈറ്റൊക്കെ എടുക്കാറുണ്ടായിരുന്നു. അവാർഡ് കിട്ടിയിട്ടുണ്ട്. വനമിത്ര അവാർഡ്
0: കിട്ടിയിട്ടുണ്ട്.
1: അധ്യാപക അവാർഡ് കിട്ടിയിട്ടുണ്ട്.
0: അപ്പൊ സാറിന് എല്ലാ ആശംസകളും നൽകണം എന്നാണ് അനിത എഴുതിയിരിക്കുന്നത്.
1: വളരെ സന്തോഷം. സന്തോഷം സന്തോഷം.
0: അപ്പൊ സാറിന് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറയാമോ?
1: സൂര്യോദയം.
0: എന്തിനു വേറൊരു സൂര്യോദയം? അതാണോ? ആ, ആ പാട്ട് കൊടുക്കാം.
1: സന്തോഷം വനിത എന്ന് ഓർത്തൊരു സന്തോഷം. അതെന്ന് ഓർക്കുക എന്ന് പറഞ്ഞത് വലിയൊരു കാര്യം. ഓർക്കുക എന്ന് പറഞ്ഞത് വലിയ കാര്യമാണല്ല.
0: അതെ അതെ, അത് ഓർക്കുക മാത്രമല്ല, ഇതൊരു പോസ്റ്റ് കാർഡില് ഇത് എഴുതി പോസ്റ്റ് ചെയ്തു. ഇന്നത്തെ കാലത്ത് ആളുകൾ എഴുതാൻ മടിക്കുന്ന ഒരു കാലം കൂടിയല്ലേ.
1: എന്തെങ്കിലും കൊടുത്ത് കാലഘട്ടത്തില് ഇന്നും നല്ല കാര്യമാണ്. അത് പിന്തുടരേണ്ട ഒരു കാര്യമാണ്.
0: അതെ അതെ,
1: ഉണ്ടാകേണ്ട നന്മയാണ്.
0: അതെ അതെ,
1: തോന്നിയല്ലോ.
0: അപ്പൊ എന്തായാലും സാറ് പറഞ്ഞ പാട്ട് എന്തിന് വേറൊരു സൂര്യോദയം അല്ലേ.
1: ആകാശവാണിക്ക് പറയാൻ താല്പര്യമൊന്നും ഇല്ലല്ലോ. അങ്ങനെ വിളിച്ചു പറഞ്ഞതിലും അതിയായ സന്തോഷം.
0: താങ്ക് യു സാർ. അപ്പോ സാറ് പറഞ്ഞ പാട്ട് എന്തിന് വേറൊരു സൂര്യോദയം അതല്ലേ, അത് ഞാൻ വെച്ചുതരാട്ടോ.

ശ്രോതാക്കൾ കേട്ടത് ഫോൺ ഔട്ട് ഗാനോത്സവം. ഫോൺ ഔട്ട് ഗാനോത്സവത്തിൽ ഇന്ന് ശ്രോതാക്കളോടൊപ്പം ഉണ്ടായിരുന്നത് ലൗലി.

0: ഇതാകാശവാണി കൊച്ചി FM 102.3.
1: ആകാശവാണി FM വാർത്തകൾ.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ കർണാടകയും തെലങ്കാനയും സന്ദർശിക്കും. ബംഗളൂരുവിൽ ആർട്ട് ഓഫ് ലിവിംഗിന്റെ 45th വാർഷികാഘോഷത്തിൽ പങ്കെടുക്കുന്ന പ്രധാനമന്ത്രി സംഘടനയുടെ ധ്യാൻ മന്ദിർ ഉദ്ഘാടനം ചെയ്യും. ഹൈദരാബാദിൽ 9,400 കോടിയിൽപരം രൂപയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തറക്കല്ലിടും. വാറങ്കലിൽ PM മിത്ര പാർക്ക് പ്രധാനമന്ത്രി നാടിന് സമർപ്പിക്കും. തമിഴ്നാട്ടിലെ അമ്മ മക്കൾ മുന്നേറ്റ കഴകം MLA കാമരാജിന്റേത് എന്ന പേരിൽ TVK നേതാവ് വിജയ് ഗവർണർക്ക് കൈമാറിയ കത്ത് വ്യാജമെന്ന് AMMK ജനറൽ സെക്രട്ടറി TPV ദിനകരൻ. വിജയ്യെ ഒരിക്കൽ പോലും കാമരാജ് നേരിൽ കണ്ടിട്ടില്ലെന്നും ദിനകരൻ ചെന്നൈയിൽ പറഞ്ഞു. തമിഴ്നാട്ടിൽ ഗവർണർ വൈകിക്കൽ തന്ത്രം സ്വീകരിക്കുകയാണെന്ന് CPIM ജനറൽ സെക്രട്ടറി MA ബേബി. ഏറ്റവും കൂടുതൽ സീറ്റ് നേടിയ ഒറ്റകക്ഷിയെ ഗവൺമെന്റ് രൂപീകരണത്തിന് ക്ഷണിക്കുന്നതിന് പകരം TVK നേതാവ് വിജയ്യെ ഗവർണർ മടക്കി അയക്കുകയാണെന്ന് ബേബി ചെന്നൈയിൽ കുറ്റപ്പെടുത്തി. KSRTC ബസുകളിൽ ജെൻഡർ ടിക്കറ്റിംഗ് രേഖപ്പെടുത്തി തുടങ്ങി. ഇത് സംബന്ധിച്ച് KSRTC ഇന്നലെ ഔദ്യോഗികമായി ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. ആകാശവാണി സംഘടിപ്പിക്കുന്ന അഖില കേരള റേഡിയോ നാടകോത്സവത്തിന് നാളെ തുടക്കം. ഈ മാസം 18 നീളുന്ന 9 നാടകോത്സവത്തിൽ നടൻ മോഹൻലാലും ചലച്ചിത്ര നാടകരംഗത്തെ നിരവധി പ്രമുഖരും ഭാഗമാകുന്നുണ്ട്. 8th സ്വതന്ത്ര ചലച്ചിത്രമേള കോഴിക്കോട് കൃഷ്ണമേനോൻ മ്യൂസിയത്തിൽ നാളെ സമാപിക്കും. മത്സര വിഭാഗത്തിൽ ബയോസ്കോപ്പ് അവാർഡിനായി മലയാളത്തിൽ നിന്ന് 3 ഉൾപ്പെടെ 9 ചിത്രങ്ങൾ ഉണ്ട്. IPL ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. ജയ്പൂരിൽ വൈകിട്ട് 7:30 മത്സരം.
1: ആകാശവാണി FM വാർത്തകൾ.
0: ഇത് ആകാശവാണി കൊച്ചി FM 102.3.

0: സമയം 2 മണി കഴിഞ്ഞ് 2:54. പ്രിയരെ, ഇപ്പോൾ
1: ആകാശവാണി കൊച്ചി നിലയം അവതരിപ്പിക്കുന്നു ആത്മസഖി ആകാശവാണി. പ്രക്ഷേപണത്തിന്റെ 90 സുവർണ വർഷങ്ങൾ, പ്രത്യേക പരിപാടി.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ആത്മസഖി ആകാശവാണിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട ഗസ്റ്റ് അതിഥി ചന്ദ്രബാനു റേഡിയോ ശ്രോതാവാണ്. അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. നമസ്കാരം സാർ.
1: നമസ്കാരം.
0: ഒരു ആകാശവാണി ശ്രോതാവ് എന്ന നിലയിൽ നമ്മൾ ആദ്യം എപ്പോഴും പരിചയപ്പെടുന്നത് വളരെ വർഷങ്ങൾക്ക് മുമ്പാണ്. എങ്കിലും അന്ന് ഉണ്ടായ സൗഹൃദം ഇതുവരെയും മാഞ്ഞു പോയിട്ടില്ല. ശ്രോതാക്കളുടെ ഒരു വലിയ ഒരു സൗഹൃദ വലയങ്ങൾ തീർക്കുന്ന ആൾക്കാരാണ് ഈ ആകാശവാണിയിലുള്ളത്. എപ്പോഴും വിളിക്കും നമ്മൾ. അങ്ങനെ ഒരു സൗഹൃദ വലയം ആകാശവാണിയിൽ ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് അത് നോക്കിക്കാണുന്നത്? ഏതൊരു തരത്തിലാണത്?
1: എല്ലാ സൗഹൃദങ്ങളും നമ്മൾ കിട്ടുന്ന ഒരു വരദാനമാണ്. അത് എത്രത്തോളം ഭംഗിയായിട്ട് സ്നേഹത്തോടെ കൊണ്ടുപോകാൻ പറ്റുന്നതാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു ഒരു നല്ല കാര്യം. നമുക്ക് ആർക്ക് വേണമെങ്കിലും സ്നേഹം എത്ര വേണമെങ്കിലും കൊടുക്കാം, ഒരിക്കലും അതിനൊരു കുറവ് വരികയില്ല. ഒരു ഉറവ് പറ്റാ

0: ഇല്ലാത്ത കിണറുപോലെയാണ് എൻ്റെ മനസ്സിലെ സ്നേഹം. സ്നേഹം പ്രകടിപ്പിക്കാനുള്ളത് തന്നെയാണ്, അല്ലാതെ ഉള്ളിൽ ഒതുക്കാനുള്ളതല്ല എന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ ആകാശവാണി എന്ന് പറയുമ്പം എല്ലാ പ്രോഗ്രാമും ഞാൻ കേൾക്കാറുണ്ട്. കാരണം അത് കാറിൽ യാത്ര ചെയ്യുമ്പം ഞാൻ 102.3 അല്ല 107 ഇത് മാത്രമേ ഞാൻ ഇടാറുള്ളൂ. പക്ഷെ മക്കൾ കയറി കഴിയുമ്പോഴത്തേനും ടിക്ക് ടിക്ക് എന്ന് മാറ്റി വേറെ ആകും. പക്ഷെ ഞാൻ ചെല്ലുമ്പോഴത്തേനും ഞാൻ എനിക്കിത് കേൾക്കണം. അപ്പോൾ അവരുടെ കൂടെ യാത്ര ചെയ്യുന്ന ദിവസം എൻ്റെ ശ്രദ്ധയൊന്ന് തെറ്റിയാൽ അവരുടനെ മറ്റ് ചിലപ്പോൾ മാറ്റിയിട്ടത്
1: മാറ്റി,
0: കാരണം അവർക്ക് പുതിയ ജനറേഷനാണ് കാര്യങ്ങളത്. പക്ഷേ ആകാശവാണിയുടെ ഒരു പാട്ട് അല്ലെങ്കിൽ നമ്മുടെ പഴയ ഗാനങ്ങൾ കേൾക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ഭാഗ്യമാണ്. നമുക്ക് ഒരാളെ എടുത്തു പറയേണ്ടതില്ലെങ്കിൽ പോലും ദക്ഷിണാമൂർത്തി സ്വാമിയാണേലും വയലാറാണേലും ശ്രീമതി തമ്പി സാറാണേലും അതുപോലെ ആരുടെ പാട്ടാണേലും നമ്മുടെ ഹൃദയത്തിൽ അത് ചേർത്ത് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ളത് ഒരിക്കലും മറന്നു പോകാൻ പറ്റാത്ത ഒരു അവസരമുള്ള പാട്ടുകൾ തന്നെയാണ്. നമുക്ക് ഒരുപാട് പാട്ടിൻ്റെ ഓർമ്മകളുണ്ട്. പിന്നെ ആകാശവാണിയുടെ സ്നേഹം എന്ന് പറഞ്ഞാൽ നമ്മൾ എൻ്റെ ഓർമ്മയിൽ തോന്നുവാണെങ്കിൽ ചെറുപ്പത്തിൽ ഒരു മർഫി റേഡിയോ വീട്ടിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഫിലിപ്സിൻ്റെ ഒരു റേഡിയോ, അത് ഈ വാൽവൊക്കെയുള്ള റേഡിയോ ആയിട്ടാണ് എൻ്റെ ഓർമ്മ. ഇപ്പം ഞാനത് അന്നത് എടുത്ത് പുതിയ വന്നപ്പം കളഞ്ഞെന്നാണ് തോന്നുന്നത്. പക്ഷേ ഇപ്പം ആ റേഡിയോ ഉണ്ടായിരുന്നെങ്കിൽ ഒരു വലിയൊരു അസറ്റായിരുന്നു എന്ന് ചിന്തിക്കുന്നതാണ് ഞാൻ. അത് അന്നൊക്കെ പോയി. അന്ന് ഞാനിപ്പോൾ ഓർക്കുന്നത് രഞ്ജിനി എന്ന് പറയുന്ന പരിപാടിയുണ്ട്. പിന്നെ കൗതുക വാർത്തകൾ, രാമചന്ദ്രൻ സാറിൻ്റെ കൗതുക വാർത്തകൾ ഭയങ്കരമായിരുന്നു. പിന്നെ അതുപോലെ പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് രാമചന്ദ്രൻ, അത് ഞാൻ പലപ്പോഴും അനുകരിച്ചിട്ടുണ്ട്. കാരണം ഈ സ്കൂളില്ലാത്ത ദിവസം ഒരു 10-11 മണിയൊക്കെ ആകുമ്പം ഞങ്ങളുടെ വീടിൻ്റെ തിണ്ണയിൽ അരപ്ലേസിലൊക്കെ കാലൊക്കെ കയറ്റിയിരുത്തി ഈ പത്രം എടുത്ത് ഈ രാമചന്ദ്രൻ സാറ് വായിക്കുന്ന പോലെ ഞാൻ വായിക്കും. അതെൻ്റെ ഒരു വലിയൊരു ഒരു കുറച്ച് നാളത്തെ ഒരു ശീലമായിരുന്നു. അതുകൊണ്ട് എനിക്ക് സ്ഫുടമായിട്ട് സംസാരിക്കാനുള്ള ഒരു വാസന എനിക്ക് അതിനകത്ത് കിട്ടുകയും ചെയ്തിട്ടുണ്ട്, നമ്മൾ ചില കാര്യങ്ങളൊക്കെ. പിന്നെ ശ്രീലങ്ക സിലോൺ എന്ന് പറയും, അതൊരു എനിക്ക് തോന്നുന്നു 3.5 എന്ന് തോന്നുന്നു അന്ന്
1: മലയാളം
0: പാട്ടുണ്ട്. ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട് അതിലെ മിക്ക ദിവസവും നെല്ലിലെ നീലപ്പൊന്മാനെ എന്നുള്ള പാട്ടാണ്, മിക്ക ദിവസവും അതുണ്ട്. അത്
1: അവിടുത്തെ റെക്കോർഡ്സ് അത് മാത്രമേ ഉണ്ടാവും ചിലപ്പോൾ.
0: എല്ലാ മിക്ക ദിവസം ആ പാട്ട് ഉണ്ട്. അതൊരു ഞാൻ പറയല്ലോ നമ്മുടെ മനസ്സിന് അത് ഒത്തിരി ഇപ്പോഴും ആ പാട്ട് കേൾക്കുമ്പോൾ നമ്മൾ ആ സിലോൺ നമ്മൾ ഓർത്തു.
1: നമുക്കത് ആ പാട്ട് ശ്രോതാക്കൾക്ക് വെച്ചു കൊടുക്കാം.
0: അത് നമുക്ക് കൊടുക്കാം, അത് നല്ല പാട്ടാണ്.

0: ഈ കുട്ടിക്കാലത്ത് എന്താ ആവാനായിരുന്നു ആഗ്രഹം ഉണ്ടായിരുന്നത്?
1: ശരിക്ക് നമ്മൾ പറഞ്ഞല്ലോ, ഈ ഡോക്ടറാണെന്നോ എഞ്ചിനീയറാണെന്നോ സിനിമ നടനാണെന്നോ ഇതൊന്നും നമ്മൾ ആഗ്രഹിച്ചിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെറുപ്പകാലം തൊട്ടേ നമ്മൾ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഞാൻ എനിക്ക് മാത്രം എന്ന ചിന്താഗതി ഞാൻ ജീവിച്ചിട്ടില്ല. അത് ഇപ്പോഴും ഞാൻ എൻ്റെ മനസ്സിലെ ചിന്താഗതി, ഞാൻ ജീവിക്കുന്നത് എൻ്റെ ഭാര്യയ്ക്കോ എൻ്റെ മക്കൾക്കോ വേണ്ടി മാത്രമല്ല. സമൂഹത്തിൽ നമുക്ക് എന്ത് ചെയ്തു കൊടുക്കാൻ പറ്റും, അത് എന്നെക്കൊണ്ട് കഴിയാവുന്ന ചെയ്തു കൊടുക്കണം എന്ന് ചിന്തിക്കുന്ന രീതിയിലാണ് ഞാൻ ഓരോ ദിവസവും ഉറക്കം ഉണരുന്നതിൻ്റെ ആഗ്രഹം. അപ്പോൾ നമുക്ക് അതിൻ്റേതായ രീതിയിൽ ഒരു കാഴ്ചപ്പാടുണ്ട്. നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഒരുപാട് അവസരങ്ങൾ എനിക്ക് ദൈവം തരുന്നുണ്ട്. ഞാൻ ഇപ്പം സംഘടനാ പ്രവർത്തനമാണെങ്കിലും ഞങ്ങളുടെ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ്റെ മട്ടാഞ്ചേരി പശ്ചിമ കൊച്ചിയുടെ പ്രസിഡൻ്റ് ഞാനാണ്. അപ്പോൾ അതിൽ നിന്നും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പലർക്കും ചെയ്തു കൊടുക്കാൻ പറ്റുന്നുണ്ട്, നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെയൊക്കെ നോക്കുമ്പോഴത്തേനും നമുക്ക് മുന്നോട്ട് ഒരു പ്രചോദനമാണ്. ഏത് കാര്യം എന്നോട് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട്, ചന്ദ്രബാബുന് എങ്ങനെ ഇത്രയും ആൾക്കാരുള്ള ബന്ധം, സിനിമാ ഫീൽഡ്, അതുപോലെ സാഹിത്യ ഫീൽഡ്, അതുപോലെ ഉദ്യോഗസ്ഥന്മാരുടെ ബന്ധങ്ങൾ, രാഷ്ട്രീയ ബന്ധങ്ങൾ, അത് ഏത് രാഷ്ട്രീയം? രാഷ്ട്രീയം എന്ന് പറയുമ്പം ഈ സഖാവ് AKG വരെ എൻ്റെ അച്ഛൻ്റെ പേര് പുസ്തകത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ എല്ലാവരുടെ അടുത്തും പറയും. ഒരു ദിവസം ഒരു പ്രാവശ്യം ഞാൻ ആരോടെങ്കിലും പറയും. കാരണം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ അച്ഛനെ പറ്റി അഭിമാനത്തോട് പറയാൻ പറ്റുന്ന ഒരവസരം ഞാൻ കളയുന്നില്ല. അപ്പോൾ ആ ഒരു ഒരു കാഴ്ചപ്പാട്. അപ്പോൾ എന്നോട് ചോദിക്കും, ഇത്ര ബന്ധങ്ങൾ സ്നേഹങ്ങൾ? അപ്പം പറഞ്ഞ് ഞാൻ പറയും, എൻ്റെ കയ്യിൽ സ്നേഹമുണ്ട്, ഇഷ്ടംപോലെ സ്നേഹമുണ്ട്, അത് ഞാൻ വാരിക്കൊരു കൊടുക്കും. അത് ആർക്കും വേണ്ടത് പറയുകയല്ലോ. അപ്പം ആരെ ഉപദ്രവിക്കാതിരിക്കുക, നമുക്ക് കഴിയാവുന്ന സ്നേഹം കൊടുക്കുക. അത് ആ ഒരു ബന്ധം, പിന്നെ ഇതുപോലെ കാത്തു സൂക്ഷിക്കുക. സ്നേഹം നമ്മൾ കാത്തു സൂക്ഷിക്കണം,
0: ജീവിതാന്ത്യം വരെ
1: കൊണ്ടുനടക്കണം. ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ, എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഇപ്പം എനിക്ക് വിരോധമുള്ള ഒരാളുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കില്ല എന്ന് തന്നെ പറയാനുള്ള ഒരു ധൈര്യമുണ്ട്. കാരണം എന്നെ ഉപദ്രവിച്ച ഒത്തിരി പേരുണ്ട്. പക്ഷേ കുറേ കാലം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, അവരന്ന് എന്നെ ഉപദ്രവിച്ചത് ഇന്ന് എൻ്റെ ഈ നിലയിലെത്താനുള്ള ഒരു മാർഗത്തിന് വേണ്ടിയാണ് അവരെ കൊണ്ട് ഏതോ അദൃശ്യശക്തി ദൈവം ചെയ്യിപ്പിച്ചതാണെന്ന് ഞാൻ ചിന്തിക്കും. അപ്പം ഞാൻ അവരുമായിട്ട് എന്തിനാണ് പിടങ്ങുന്നത്? ഞാൻ അവരുമായിട്ട് ലോഹിയായി.
0: ഒരു തർക്കത്തിലുമില്ല,
1: ഒരു തർക്കത്തിലില്ല. കാരണം അവരങ്ങനെ അന്ന് ചെയ്തുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇങ്ങനെ വരാൻ കാരണം എന്നുള്ള ഒരു ബോധം എൻ്റെ മനസ്സിലോട്ട് കയറിയപ്പോൾ എനിക്കത് മനസ്സിലായി. അത് ആ ഒരു ചിന്താഗതി എന്നെ മുന്നോട്ട് നയിക്കുമ്പോഴും പല കാര്യത്തിൽ എനിക്ക് പോസിറ്റീവായിട്ട് തോന്നുന്നുണ്ട്.
0: ഈ പാട്ടിനോട് എപ്പോഴാണ് കൂട്ട് തുടങ്ങിയത്? അതായത് പാട്ടിൻ്റെ ഈ റേഡിയോ ശ്രോതാവ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു പാട്ടിനോട് കൂട്ടുണ്ടെങ്കിലേ അത് സാർത്ഥമാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്.
1: അത് പാട്ടിനോട് കൂട്ട് തോന്നുന്നതെന്ന് പറഞ്ഞാൽ, നമുക്ക് നമ്മുടെ അമ്മയോടും അച്ഛനോടും ഒക്കെ ഇഷ്ടമില്ലേ?
0: അതെ അതെ,
1: അതേപോലെ തന്നെയാണ് ശരിക്കും. നമ്മൾ ഒരു

0: കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അവൻ്റെ കാതിലല്ലേ ആദ്യം ശബ്ദം ചെല്ലുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് എനിക്ക് തോന്നുന്നത് ഈ ആകാശവാണിയിലെ പാട്ടുകൾ തന്നെയായിരിക്കും ഒന്നും മനസ്സിലാകാതെ ചെറുപ്പത്തിൽ കിടന്ന കാലത്ത് നമ്മുടെ മനസ്സിൽ കേട്ടോണ്ടിരുന്നത് അതായിരിക്കും. അപ്പോൾ അങ്ങനെ നമുക്ക് ആ ഇഷ്ടം നമുക്കുണ്ട്. പിന്നെ പാട്ടിൻ്റെന്ന് പറഞ്ഞാൽ അതിന് യേശുദാസ് ഒരു പരിധിവരെ
1: കാരണക്കാരനായിരിക്കും.
0: പിന്നെ ഏറ്റവും നല്ല പാട്ടുകൾ വയലാറും അതുപോലെയുള്ള എല്ലാവരും, അതൊക്കെ നമ്മൾ ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ട്. ശരിക്കു പറഞ്ഞാൽ ഈ വയലാറിൻ്റെ ദീർഘവീക്ഷണം അല്ലെങ്കിൽ വയലാറിൻ്റെ കാഴ്ചപ്പാട്, അത് ചന്ദ്രനിൽ മനുഷ്യൻ കാലുകുത്തുന്നതിന് മുമ്പ് ചന്ദ്രനെ പറ്റി ചന്ദ്രൻ എന്താണെന്നുള്ളത് വയലാർ എഴുതി
1: വെച്ചിട്ടുണ്ട്.
0: തങ്കത്താഴിക കുടമല്ല താരാപഥത്തിലെ രഥമല്ല എന്നുള്ള ആ പാട്ട് ശരിക്കു പറഞ്ഞാൽ ചന്ദ്രനിൽ എന്നതാണെന്നുള്ളത് മുഴുവൻ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ശരിക്ക് അത് കഴിഞ്ഞാലേ മനുഷ്യനെ അവിടെ ചെന്നത്, ആ പാട്ട് കഴിഞ്ഞാൽ മനുഷ്യൻ ചെന്നത്. മനുഷ്യൻ ചെന്ന് കഴിഞ്ഞപ്പോൾ അത് തന്നെയാണ് അവിടെ ഉള്ളത്. എങ്ങനെ വയലാർ അതറിഞ്ഞു എന്ന് ചോദിക്കുമ്പോഴത്തേനും ഒരു ചെറിയ കാര്യമല്ല, അതാണ് പറഞ്ഞ ഈ ഭാവനയാണല്ലോ എല്ലാം. ഭാവനയിൽ ഏത് കാര്യങ്ങളും നമുക്ക് ദീർഘവൃക്ഷത്തിൽ കാണാൻ പറ്റും.
1: ഇത് വളരെ എളുപ്പത്തിൽ സിമ്പിളായി ഒരു സാധാരണക്കാരന് മനസ്സിലാക്കുന്ന രീതിയിൽ എഴുതി വയ്ക്കാൻ പറ്റും.
0: അതെ,
1: അത് നമുക്ക് ശ്രോതാക്കൾക്ക് വെച്ചു കൊടുക്കാം.

വായിക്കാൻ വലിയ പാടാ. അതിനെ വളരെ സിമ്പിളാക്കിയിട്ട് അദ്ദേഹം കഥാപ്രസംഗം നടത്തും. അപ്പം പുറത്തിരിക്കുന്ന ഒരാളിന് വളരെ ഈസി ആയിട്ടത് മനസ്സിലാവും. അതുപോലെയാണ് ഈ പാട്ടിനിടയിലുള്ള വരികൾ, ഈ വയലാറിൻ്റെ ചില വരികളൊക്കെ ഭയങ്കര രസകരമായിട്ട് ഇതുപോലെ എഴുതി വെച്ചിരിക്കും, സാധാരണക്കാരന് മനസ്സിലാക്കുന്ന. ഇപ്പോഴെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ലിറിക്സിന് ഭയങ്കര രീതിയിൽ എഴുതിയിട്ട് കാര്യമില്ല, സിമ്പിളായിട്ട് എഴുതി മനസ്സിൽ സിമ്പിളായിട്ട് കയറിയിട്ടുള്ള ഒരാളാണ് വയലാർ. അത് ഇപ്പോൾ എല്ലാ വരികളും അങ്ങനെ തന്നെയാണ്, വളരെ സിമ്പിൾ.

0: എല്ലാം എനിക്ക് തോന്നുന്നത് രാത്രി 9:30 എനിക്ക് തോന്നുന്നത്
1: എല്ലാ നിലയങ്ങളും അതിൽ
0: എല്ലാ
1: പങ്കെടുക്കും.
0: നിലയം ആ അങ്ങനെയൊക്കെ എന്താ അതൊക്കെ നമ്മൾ ആ ഒരു കാലഘട്ടത്തിൽ കേൾക്കുകയും പിന്നെ ഇപ്പോഴാണേലും നമുക്ക് ഈ പ്രകാശധാര അതുപോലെ ഇന്നിപ്പോൾ വന്നപ്പോഴത്തേനും ശരിക്കും പറഞ്ഞാൽ ഇന്ന് ക്യാൻസറിൻ്റെ ദിവസമാണ്. അതിന്ന് റേഡിയോ മുഖേനയാണ് നമ്മൾ അറിഞ്ഞത് ശരിക്കും പറഞ്ഞാൽ. ഒന്നാമത്തെ കാര്യം ഇപ്പോൾ പത്രം വായന ആർക്കും ഇല്ലല്ലോ, ഇല്ല. പിന്നെ ഈ ടി വി കാണുമ്പോഴത്തേനുള്ളത് തന്നെയാണെന്ന് വെച്ചാൽ നമ്മൾ വിഷ്വലും ശബ്ദവും കൂടെ വരുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഒന്നേ ഉള്ളൂ നമ്മുടെ മനസ്സിൽ നിൽക്കുകയുള്ളൂ. അത് റേഡിയോ ശബ്ദം മാത്രം വരുന്നതുകൊണ്ട് അത് നമ്മുടെ
1: കർണപടങ്ങൾ
0: കേട്ടോണ്ടിരിക്കും, അത് നമ്മുടെ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കും. മറ്റേത് നമ്മൾ ടി വിയിൽ എഴുതി കാണിക്കുന്നത് മാഞ്ഞു പോകുന്ന പോലെ നമ്മുടെ മനസ്സിൽ
1: പോകും.
0: എന്താണ് എന്നുള്ളത് നമ്മൾ അന്നേരം വായിക്കാൻ മാത്രം കിട്ടും, പിന്നെ കിട്ടത്തില്ല.
1: ഈ വിഷ്വലിന് എപ്പോഴും റെസ്ട്രിക്ഷൻ ഉണ്ട്, അത് അതുവരെ ഉള്ളു.
0: അതെ,
1: മറ്റേത് സൗണ്ട് നമ്മൾ കേൾക്കുമ്പോൾ ഇമാജിനേഷൻ.
0: അത് തന്നെ,
1: നമ്മൾ പലതരത്തിൽ ഒരാൾ ഇമാജിൻ ചെയ്യുന്നത് പോലെ അല്ല വേറൊരാൾ. ഇപ്പോൾ ഞാനൊരു ഡ്രാമ പ്രൊഡ്യൂസ് ചെയ്തിട്ട് പല ആൾക്കാരുടെ അടുത്തും ചോദിക്കും, എന്താ നിങ്ങൾക്ക് കിട്ടിയത്, എന്താ കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ ഒരാളൊരു കഥ പറയും, മറ്റൊരാൾ പറയുന്ന രീതി എന്ന് പറഞ്ഞാൽ അതേ അല്ല. അപ്പോൾ ഓരോ ആൾക്കാരും ഇമാജിൻ ചെയ്യുന്നത് ഓരോ രീതിയിലാണ്.
0: അത് എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റേഡിയോയിലൂടെ കേൾക്കുമ്പോൾ നമ്മൾ ശരിക്ക് അത് വിഷ്വല് നമുക്ക് കിട്ടുന്നുണ്ട്.
1: അതെ,
0: അത് നമ്മുടെ വിഷ്വലാണ്, നമ്മളാണ് ഡയറക്ഷൻ ചെയ്യുന്നത്.
1: അതെ,
0: അതേസമയത്ത് ടി വി കാണുമ്പോഴത്തേനും
1: അവർ ചെയ്തു വെച്ചു,
0: അത് കണ്ടുകൊണ്ട് നമ്മളിരിക്കുന്നു കേൾക്കുന്നു, നമുക്കൊന്നും ചെയ്യാനില്ല.
1: ഇല്ല,
0: അതേസമയത്ത് മറ്റടുത്ത് ആ ഒരു ഡയലോഗ് വരുമ്പം ആ പറയുന്ന ഡയലോഗ് ഇന്ന രീതിയിലാണ് ഇന്ന രീതിയിലാണെന്ന് നമ്മളെ നമുക്ക് തന്നെ ചിന്തിക്കാനും ഭാവനയിൽ നമുക്ക് കാണാനും പറ്റുന്നുണ്ട്.
1: പുതിയ പാട്ടുകളെക്കുറിച്ചൊക്കെ കേൾക്കാറും?
0: പുതിയ പാട്ടുകൾ കേൾക്കാറുണ്ട്, പക്ഷെ ഒന്നും മനസ്സിൽ നിൽക്കുന്നില്ലെന്നുള്ളത് സത്യമാണ്.
1: ചില പാട്ടുകളുണ്ട് എന്ന്,
0: ആ ഉണ്ട്, ഇല്ലെന്നൊന്നും പറയുന്നില്ല, നല്ല നല്ലതുണ്ട്. എന്നാലും നമ്മൾ ഈ പഴയ പാട്ടുകൾ ഇപ്പോഴും ഒരു ഹരമായിട്ട് നിൽക്കുന്നു. കാരണം അത് എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ തലമുറയ്ക്ക് തീരെ നിഷേധിച്ച് കളയുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില പാട്ടുകൾ കേട്ടാൽ സന്യാസിനി എന്നുള്ള പാട്ടൊക്കെ, യേശുദാസിൻ്റെ രാജവംശത്തിലെ വന്നത്, ആ പാട്ടൊക്കെ ഇപ്പോഴും അത് കേട്ടാൽ നമ്മളിങ്ങനെ ലയിച്ചിരുന്നു. പ്രത്യേകിച്ച് മനസ്സിൽ ഇച്ചിരി റൊമാൻറ്റിക് ഒക്കെ ഉള്ള ആള് ആണെങ്കിൽ വളരെ ഇതായിട്ട് നിൽക്കും. അപ്പോൾ ഒരുപാട് നല്ല പാട്ടുകൾ ഞാൻ മിക്ക ദിവസവും ഒരു 10 മണി 11 മണിയൊക്കെ ആകുമ്പോഴത്തേ 10 മണിയൊക്കെ ആകുമ്പോഴത്തേനും ഹോട്ടലിൽ ഇങ്ങനെ ഇടും, ഇത് യൂട്യൂബിലെടുത്ത് ഈ പഴയ പാട്ടിടും, പഴയ പാട്ട്. അപ്പം അന്നേരം വരുന്നതേ ഇപ്പോഴത്തെ വരുന്ന ഈ പിള്ളേർ സെറ്റിനൊക്കെ ഈ പഴയ പാട്ടൊന്നും ഇഷ്ടമില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ ഇതിട്ട്, അപ്പം ഞാനും ഇങ്ങനെ കേട്ടോണ്ടിരിക്കും. ഞാൻ ഒരു 10-20 പാട്ട് ഞാൻ വൈകിട്ട് ചുമ്മാ കേട്ട് കേട്ട് കേട്ട് കേട്ട് കിടന്ന്, കാരണം ഒരു ഒരു രസം, കാരണം അതിനെ നമുക്ക് ഒരിക്കലും മടുപ്പ് വരുന്നില്ല.
1: ഈ സന്യാസിനി ആ പാട്ട് നമുക്ക് ശ്രോതാക്കളെ കേൾപ്പിക്കാം.

0: കുറഞ്ഞ പലിശയ്ക്ക് ലോൺ വേണോ? അതും ആപ്പിലൂടെ? ആഹാ, കുടുങ്ങി. അജ്ഞാത ആപ്പുകളെ സൂക്ഷിക്കൂ.
1: RBI പറയുന്നു,
2: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
3: ഈ അതുപോലെ തന്നെ നമ്മൾ ഓരോ പാട്ട് കേട്ട് കിടക്കണം എന്ന് പറഞ്ഞില്ലേ, അപ്പോ വായന എങ്ങനെയാണ്? വായന ഉണ്ടോ?
4: വായന എന്ന് പറഞ്ഞാൽ അത് സംഭവം എന്താണെന്ന് വെച്ചാൽ, ഈ ഞാൻ ഏറ്റുമാനൊരു SMS ലൈബ്രറിയുടെ അതിനകത്ത് ആയുഷ്കാല മെമ്പറായിരുന്നു. അപ്പൊ അവിടുത്തെ ഇങ്ങനെ പോകുന്നു കഴിഞ്ഞപ്പം അവിടെ ഉണ്ടായിരുന്നപ്പം സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്നപ്പം അവിടെ പോയി പുസ്തകം എടുക്കുകയും ഇഷ്ടംപോലെ, അന്ന് ഡിറ്റക്റ്റീവ് വലിയ താല്പര്യമായിരുന്നു. അത് കോട്ടയം പുഷ്പാത്, DP കത്രി, ചുവന്ന കണ്ണുകൾ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര അതൊക്കെ ഞങ്ങൾ ഇങ്ങനെ വായിക്കും. പിന്നെ അത് കഴിഞ്ഞ് MDയുടെ പുസ്തകങ്ങൾ മിക്കതും വായിക്കാനുള്ള ഒരു പ്രയോജനം കിട്ടി. പിന്നെ ഈ കഥകളുള്ള ചെറിയ ചെറിയ കഥകളുള്ള പുസ്തകങ്ങൾ പറഞ്ഞു. പിന്നെ ആ ഒരു കാലഘട്ടത്തിൽ ഈ MDയുടെ പുസ്തകങ്ങളോട് വലിയൊരു താല്പര്യം തോന്നി. പിന്നെ MDയുടെ കാല് തൊട്ട് തൊഴാനുള്ള ഒരു അനുഗ്രഹം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതൊരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി പുള്ളിയൊരു പൊന്നാടയൊക്കെ അണിയിക്കണം എന്നൊക്കെയുള്ള ആഗ്രഹം വളരെ കലശലായിട്ടുണ്ട്. ഒരു ദിവസം സുധാകരനൊക്കെ ആയിട്ട് പോകണം. അപ്പോൾ ഹരിഹരൻ സാർ ഒരു പ്രാവശ്യം പറഞ്ഞ്, ഞാൻ കോഴിക്കോടുള്ളപ്പം വാ, അന്നേരം നമുക്ക് പോവാം. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ്, പക്ഷെ പിന്നെ നടന്നില്ല. എന്തായാലും അത് പുള്ളിയുടെ ഓർമ്മകൾ നമുക്ക് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം പുള്ളിയായിട്ട് നിന്ന് കാണാനൊക്കെ പറ്റിയൊരു ഓർമ്മ നമ്മുടെ മനസ്സിലുണ്ട്. വായന അതൊക്കെ അത്ര എന്ന് പറഞ്ഞാൽ, വായന നല്ലപോലെ. പിന്നെ വിലാസിനിയുടെ ഊഞ്ഞാല് അതെന്നെ ഒത്തിരി സ്വാധീനിച്ച ഒരു ഒരു പുസ്തകം, വിലാസിനിയുടെ ഊഞ്ഞാല്. അത് ഞാനൊരു, എനിക്ക് തോന്നുന്ന ഒരു 100 തവണ ചിലപ്പം വായിച്ചു കാണും. അത് ചില പേജുകൾ രാത്രിയിൽ കുറെ കാലം അതിൻ്റെ കുറെ പേജുകളൊക്കെ വായിച്ചിട്ട് കിടക്കുമ്പോൾ മനസ്സിന് കുറച്ച്
3: റിലാക്സ്
4: കിട്ടും. അങ്ങനെ ഒരു കാലഘട്ടമുണ്ടായിരുന്നു.
3: ഇപ്പൊ ഒന്നിന് സമയമില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ, ഒരു അരമണിക്കൂറൊക്കെ വേറെ ഇതിന് മാറ്റി വെച്ചുകൂടെ എന്നുള്ളതാണ്.
4: സമയമുണ്ട്, ഇഷ്ടം പോലെ, ഞാൻ പറഞ്ഞില്ല ഇഷ്ടം പോലെ സമയമുണ്ട്. പക്ഷെ സമയം തികയുന്നില്ല എന്നുള്ളൊരു വിധ, കാരണം പല പല കാര്യങ്ങൾ, സംഘടനാ പ്രവർത്തനങ്ങളായിട്ടാണേലും അല്ലെ പൊതുപ്രവർത്തനങ്ങളായിട്ടാണേലും അല്ലെങ്കിൽ ഇതുപോലെ പല പല ഇതിനും, നമ്മൾ സിനിമ കാണാനായിട്ട് അതുപോലെയുള്ള ഒത്തിരി കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ സമയം കണ്ടെത്തുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ, പിന്നെ എന്താണെന്ന് വെച്ചാൽ, എൻ്റെ സ്ഥാപനത്തിൽ

0: കാര്യങ്ങളൊക്കെ അവിടെ നോക്കി നടത്താനുള്ള ആൾക്കാരുണ്ട്,
1: ഉണ്ട്,
0: അത് ചുക്കാൻ പിടിക്കാനും ആളുണ്ട്.
1: അപ്പം
0: അങ്ങനെയൊക്കെ നോക്കുമ്പോഴത്തേക്ക് എനിക്ക് എവിടെ പോണാലും പോകാം. എന്നാലും നമുക്ക് നമ്മളവിടെ ചുറ്റുവട്ടത്ത് ഉണ്ടെന്നുള്ള ധാരണ എപ്പോഴും വരുത്തണം എന്ന് മാത്രമേ ഉള്ളൂ.
1: ഈ ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരി ഏരിയ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പറയണല്ലേ, പല ആൾക്കാരും വന്ന് താമസിക്കുന്ന ഒരു ഏരിയയാണ് സത്യം പറഞ്ഞാൽ. അത് പല വേഷക്കാർ മതക്കാരൊക്കെ ഭയങ്കര ഒരു ഡൈവേഴ്സിറ്റി ആയിട്ടുള്ള ഒരു കൂട്ടമാണ്. അപ്പോൾ അവിടെ ഞാൻ നോക്കാം, അവിടെ പാട്ട് ഒക്കെ ഒറിജിനൊക്കെ ആയിട്ടുള്ള അവിടെ ഒരു അവിടെ കുറച്ച് ആൾക്കാരുണ്ട്. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ബിനാലെ നടക്കുന്നുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പം ഇതൊക്കെ ക്ലബ് ചെയ്ത് അത് അവിടുത്തെ ഒരു പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമൊക്കെ എങ്ങനെയാണ് പങ്കുവയ്ക്കാൻ പറ്റുന്നത്?
0: അത് അവരുടെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും മിക്കതും നമ്മൾ കാരണം അവിടെ റാഫിയുടെ പാട്ടുകൾ ഉള്ള കുറേ ടീമുകളുണ്ട്. അവരുടെ അത് ചിലപ്പം ഒരു വർഷത്തിൽ ഒന്ന് രണ്ട് തവണയൊക്കെ അവരുടെ ഇത് അത് അവർ നമ്മളെ ക്ഷണിക്കാറുണ്ട്, നമ്മൾ പോകാറുണ്ട്. കോൺട്രിബ്യൂഷൻ എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ നമ്മൾ കൊടുക്കും. ഇപ്പോൾ ഈയിടെ നസീർ സാറിൻ്റെ അനുസ്മരണവും പാട്ടും ഒക്കെ ആയിട്ട് ഇതുണ്ടായിരുന്നു അവിടെ. അങ്ങനെ അവരുമൊക്കെ ആയിട്ട് നമ്മൾ ഒരു സഹകരണത്തിൽ പോകുന്നതാണ്. എല്ലാ ആൾക്കാരും വരും അവിടെ. ഒന്നാമത് ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് കമ്മ്യൂണിറ്റികൾ തിങ്ങി പാർക്കുന്ന സ്ഥലമാണ്. പല പല ഭാഷകൾ, പല പല രീതിയിലുള്ള എല്ലാ ആൾക്കാരുമായിട്ട് ഞാൻ വളരെ സൗഹൃദം കാത്തുസൂക്ഷിക്കുന്നുണ്ട്. അവരെല്ലാവരുമായിട്ട് നല്ലൊരു സ്നേഹബന്ധം എനിക്കുണ്ട്. ഞാൻ എൻ്റെ ഒരു ചിന്താഗതി, എല്ലാ മതത്തിനെയും സ്നേഹിച്ചാൽ എല്ലാ മനുഷ്യരെയും സ്നേഹിക്കാൻ പറ്റും. എല്ലാ മനുഷ്യരെയും സ്നേഹിച്ചാൽ എല്ലാ മതത്തിനെയും ചിലപ്പോൾ സ്നേഹിക്കാൻ പറ്റുന്നത് നമുക്ക് ആവാം, ഇന്ന മതമാണോ ഇതാണല്ലോ എന്ന് ചിലപ്പോൾ ചിന്തിക്കും. പക്ഷേ എല്ലാ മതത്തിനെയും ഞാനങ്ങ് സ്നേഹിച്ചേക്കും. അപ്പോൾ എല്ലാ മതത്തിനെയും സ്നേഹിക്കുമ്പോൾ എല്ലാ മനുഷ്യരെയും സ്നേഹിക്കാൻ പറ്റുന്നു. നമ്മൾ ദൈവം ഇല്ലെന്നോ എന്നുള്ള ചിന്താഗതി ഒന്നുമില്ല. എല്ലാ മതങ്ങളും അവരുടെ വിശ്വാസമാണ്, അതിന് നമ്മൾ തള്ളി പറയേണ്ട കാര്യമില്ല. അപ്പം നമ്മളെല്ലാത്തിനെയും സ്നേഹിക്കുന്നു, എല്ലാ മനുഷ്യരെയും ഒരേപോലെ കാണുന്നു.
1: അതെ. ഇനി ഒരു ഗാനം കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം.

0: ഈ ഒരു കലാകാരൻ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, നമ്മുടെ ഒരു ക്രിയേറ്റീവായിട്ടുള്ള ഒരു ഓണ്ടർപ്രണർ എന്ന് ഞാൻ പറയുക. എപ്പോഴും പുതിയ കാലത്തിൽ ഒരു ക്രിയേറ്റിവിറ്റി ഉണ്ടാകുക എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യമുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ അങ്ങനെ ക്രിയേറ്റീവായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് ഒക്കെ ചെയ്തുകൂടെ, ചെറിയ ചെറിയ സമയങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട്, ഉദാഹരണം പാട്ടുപാടാം, എഴുതാം, ഞാൻ പറഞ്ഞ പോലെ. അപ്പോൾ അടുത്തൊരാൾ നമ്മളൊരു പുസ്തകം വായിക്കുമ്പോൾ ഇങ്ങനെയുള്ള ഒരാളുണ്ടായിരുന്നു എന്നുള്ളൊരു സിഗ്നേച്ചർ എന്ന് പറയുന്ന രീതിയിൽ, അതിനെക്കുറിച്ചൊക്കെ ഒരു ആലോചനയൊക്കെ ചെറുതായിട്ടൊക്കെ ഉണ്ടോ എന്നുള്ളതാണ്.
1: അതെ, അതിനാണെന്ന് വെച്ചാൽ ഒന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ ഓട്ടം മുമ്പേ പറഞ്ഞ സമയമുണ്ടെന്ന് പറഞ്ഞതിൽ നിന്നും ഈ സമയം ഉണ്ടാകാനായിട്ട് നമ്മൾ കഷ്ടപ്പെട്ട ഒരു കാലഘട്ടമുണ്ട്. അന്ന് നമ്മുടെ ഓട്ടത്തിന് ലിമിറ്റില്ല, അതിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. സ്പീഡായിരുന്നു. അപ്പം നമുക്ക് പലയിടത്തും ഇത് നിർത്താൻ സാധിച്ചില്ല. അങ്ങനത്തെ ഒരു കാലഘട്ടം
0: ഇതിനെ കൂടെ കൊണ്ടുപോകാൻ പറ്റിയിട്ട്
1: കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല. അതിലുപരി ഈ സ്നേഹബന്ധമൊക്കെ ഒരുപാടുണ്ട്. എന്നോട് ഒരു കാലത്ത് പറഞ്ഞിട്ടുണ്ട്, ഈ സിനിമയിലൊക്കെ ഒന്ന് നോക്കാൻ മേലെ എന്നൊക്കെ ഒത്തിരി പേര് ചോദിച്ചിട്ട്. പക്ഷേ ഇതിനെല്ലാം നമ്മൾ പോയി കാത്തുകെട്ടിക്കിടക്കണം. നമുക്ക് ഒരുപാട് സ്നേഹബന്ധങ്ങളുണ്ട്. ഒരുപാട് സ്നേഹബന്ധം എന്ന് പറഞ്ഞാൽ സിനിമ ഫീൽഡിൽ ഏറ്റവും നല്ല സ്നേഹബന്ധം നമ്മൾ അതിലുണ്ട്. പക്ഷേ വേറൊരു കാര്യമുണ്ട്, അവരുടെ കൂടെ പോയി നിൽക്കാനും കുറേ ദിവസം പോയി അവിടെ നിൽക്കാനും അതൊന്നും നമ്മളെക്കൊണ്ട് സാധിക്കുന്ന കാര്യമല്ല. അപ്പം നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും
0: എല്ലാ സമയവും ചെയ്യുന്നില്ല.
1: അപ്പം അങ്ങനെ ഒരു ഒരു മാറ്റം നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ ഒന്നിലും നമ്മൾ പുറകോട്ടല്ല. എല്ലാ കഴിവും നമുക്ക് കാണും, പക്ഷെ ചിലയിടത്ത് പ്രകടിപ്പിക്കാൻ പറ്റാത്ത അവസ്ഥകളുണ്ട്. ഇപ്പം പാട്ട് പാടാനായിട്ട് ആഗ്രഹമില്ലാത്ത ആരെങ്കിലുമുണ്ടോ? മൂളിപ്പാട്ട് പാടാത്ത ആരെങ്കിലുമുണ്ടോ? ഒരു പാട്ടിൻ്റെ കൂടെ നമ്മൾ പാടിയാൽ അത് നമ്മളാണോ യേശുദാസ് അല്ല നമ്മളാ പാടുന്നത് നമുക്ക് തോന്നിപ്പോകും.
0: അതെ,
1: ഒരു പാട്ടിൻ്റെ കൂടെ നമ്മൾ പാടിയാൽ ഞാനാ പാടുന്നതെന്ന് തോന്നും. അതേ സമയത്ത് നമ്മൾ ആ പാട്ട് കഴിഞ്ഞിട്ട് ഒറ്റയ്ക്ക് പാടുവാണേലേ ഉള്ളൂ അതിൻ്റെ വൃത്തികേട് മനസ്സിലാവുള്ളൂ. ചിലപ്പോൾ ഞാൻ പറഞ്ഞത് ഈ വെള്ളിത്തരയിലൊക്കെ നിങ്ങൾ പറയും ഒരു പാട്ട് പാടാൻ പറയുമ്പോഴത്തേനും ചില പാട്ട് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് സത്യം
0: പറയുകയാണെങ്കിൽ
1: എന്തിനാണ് ഇതിനെ പാടിയെന്ന് തോന്നും. പക്ഷേ അത് അവരുടെ
0: ആഗ്രഹമാണ്,
1: അവരുടെ ആഗ്രഹമാണ്. കാരണം അവർക്ക് ചിലപ്പോൾ അത് ഒരു വലിയൊരു സന്തോഷമായിരിക്കും. പിന്നെ വെള്ളിത്തരയും അതുപോലെയൊക്കെ നമ്മളെ കൂടുതൽ ആകർഷിച്ചത് പറയാതിരിക്കാമല്ല, തെന്നല്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ തെന്നൽ ചേച്ചി എന്ന് വേണേൽ പറയാം. തെന്നൽ ചേച്ചി റിട്ടയർഡ് ആകുമെന്ന് പറയുമ്പോഴത്തേനും നമ്മൾ അയ്യടാന്നായിപ്പോയി. കാരണം നമ്മുടെ വിചാരം 10-30 വയസ്സുള്ള
0: ചെറുപ്പക്കാരി എന്ന
1: സത്യം പറയാം. അത് കാരണം എന്ന് പറയാൻ വേറെ രീതിയിലല്ല ഞാൻ പറഞ്ഞ നല്ല അത്രയും രീതിയിലിരുന്ന. പക്ഷേ റിട്ടയർഡ് ആകുന്നെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഏറ്റവും പറഞ്ഞ ഇത്ര ഇതായിരുന്നെന്ന് നമ്മൾ, കാരണം ഇത്ര പ്രായം ഉണ്ടായിരുന്നു നമ്മൾ അങ്ങനെ ചിന്തിച്ചു പോയി. പക്ഷേ ഇപ്പോഴും ഞാൻ ചിലപ്പം ചിന്തിക്കും, ഈ ഇപ്പം IASകാർ റിട്ടയർഡ് ആയി കഴിഞ്ഞിട്ടും അവർക്ക് പല പല ചുമതലകളും ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്. എന്തുകൊണ്ട് ആകാശവാണി വീണ്ടും വീണ്ടും ഇവരെയൊന്നും ഒന്നും കൂടെ
0: പരിഗണിക്കുന്നില്ല
1: എന്നുള്ളത് എനിക്ക് തോന്നുന്നു.
0: അടുത്ത് വരുന്ന ആൾക്കാർക്ക്
1: അതായിക്കോട്ടെ, എന്നാലും വേറെ കാര്യമുണ്ട്. എന്നാലും ഈ ശബ്ദം എന്ന് പറയുന്നൊരു സംഭവം, ഇപ്പം ജയമോൻ്റെ ശബ്ദമാണെങ്കിലും ഒരുപാട് നമുക്ക് നമ്മുടെ മനസ്സിലോട്ട് കയറും.
0: സൗണ്ടിനൊരു മാജിക് ഉണ്ട്, അങ്ങനെ
1: അതാണ് സൗണ്ടിനൊരു മാജിക് ഉണ്ട്. ആ മാജിക്ക് ഒരു ചെറിയ കാര്യമല്ല. ഇപ്പം നമ്മൾ ഇതിനകത്തൊക്കെ ബാലേട്ടൻ എന്നൊക്കെ പറയുമ്പോഴത്തേന് നമുക്ക് ഒരു ഇതുണ്ട്, ആശ എന്നൊക്കെ പറയുന്നത് നമുക്ക് നമ്മുടെ ആ സൗണ്ടിലാണ്. അല്ലാതെ അവരെ കണ്ടുകഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് എന്താണെന്ന് പറയാനോ പറ്റില്ല. സൗണ്ട് നമ്മുടെ ഒരു ഇതാണ്,
0: മനസ്സിലെപ്പോഴും അത് കൊള്ളിച്ചിരിക്കും.
1: അതാണല്ലേ ഈ ശരിക്കും ആകാശവാണിയുടെ നിലനിൽപ്പും അതാണ്.
0: അതെ,
1: ശബ്ദം കൊണ്ടല്ലേ ആകാശവാണി നിലനിൽക്കുന്നത്,
0: ശബ്ദം കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ കളിക്കുന്നത്.
1: അത്രേ ഉള്ളൂ, ശബ്ദം കൊണ്ട് കളിക്കുന്നു. അത് വലിയൊരു ഇതാണ്.
2: ഇനിയൊരു ഗാനം കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം.

0: ഈ കുടുംബപരമായിട്ട് ഇപ്പം അച്ഛൻ അമ്മ അവരൊക്കെ ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്തവരാണോ, അതല്ല ആകാശവാണി കേൾക്കുന്ന അവരൊരു അതൊക്കെ
1: പാട്ട് കേൾക്കും അത്രയേ ഉള്ളൂ,
0: കേട്ടു
1: അല്ലാതെ
0: അത്രേ.
1: അവർക്ക് കലാവാസനകളൊന്നുമല്ല. എല്ലാ ചെറുപ്പം മുതലേ ബിസിനസ്സുമായിട്ട് നിന്ന ഒരു കാലഘട്ടമാണ്. അപ്പം ആ ഒരു അന്നത്തെ കാലത്ത് പിന്നെ രാഷ്ട്രീയം അല്ലെങ്കിൽ അങ്ങനെ പൊതുപ്രവർത്തനം ഇതൊക്കെ ഉണ്ടായിരുന്നു അവർക്കൊക്കെ. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ അതിൽ കുറച്ച് ആ പാരമ്പര്യം നിലനിർത്താൻ എന്നെ കൊണ്ട് സാധിച്ചെന്നുള്ളതേ ഉള്ളൂ.
0: വൈഫും കുട്ടികളൊക്കെ ഇതിന് കൂട്ടാണ് എപ്പോഴും.
1: എല്ലാവരും ഉണ്ട്, എല്ലാവരും. അത് മോനുണ്ട്, ഒരു മോളുണ്ട്, മോള് കല്യാണം കഴിച്ചു, വൈഫ് സ്മിത, ഫോർട്ട് കൊച്ചിയിൽ തന്നെ താമസം. അങ്ങനെ നല്ല രീതിയിൽ ഒക്കെ അങ്ങ് പോണു, കുഴപ്പമൊന്നുമില്ല. ഇതിനെല്ലാം ഉപരി നമ്മൾ സൗഹൃദം, നല്ല നല്ല ബന്ധങ്ങൾ, നല്ല നല്ല ബന്ധങ്ങൾ നമ്മൾ ഇപ്പോഴും കാത്തുസൂക്ഷിച്ചു പോകണം. അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം എന്നാണ് എൻ്റെ കാഴ്ചപ്പാട്.
0: നമുക്കത് നേരിട്ട് സംസാരിക്കുമ്പോഴും മനസ്സിലാവും, കാരണം സൗഹൃദങ്ങൾ ചില ആൾക്കാരെ അത് സൂക്ഷിക്കാറുള്ളൂ. ഇപ്പം സിനിമയിലായിരുന്നാലും സൗഹൃദങ്ങൾ അവിടെ പോയിട്ട് അവിടെ ഒരു സിനിമ കഴിഞ്ഞാൽ അതങ്ങ് പോകും. പിന്നെ റേഡിയോയിൽ ഞാൻ പ്രക്ഷേപകനായിട്ട് വന്നതിന് ശേഷമാണ് സൗഹൃദങ്ങൾ കുറച്ച് കൂടിയത്. അല്ലാതെ സൗഹൃദങ്ങളുണ്ട്, ഞാൻ എൻ്റെ പഠിക്കുന്ന കാലഘട്ടത്തിലും സൗഹൃദങ്ങളുണ്ട്, ഇപ്പോഴും സുഹൃത്തുക്കളുണ്ട്. 10th വരെ പഠിച്ച സമയത്ത് അവിടുത്തെ സൗഹൃദങ്ങളുണ്ട്. അപ്പോൾ ഓരോ ഘട്ടം ഘട്ടമായിട്ടാണ് ആ സൗഹൃദങ്ങളുടെ വളർച്ച ഉണ്ടാകുന്നതാണ് പലരും പറയുന്നത്. ഞാൻ കേട്ടിട്ടുള്ളത് സൗഹൃദങ്ങളാണ് എപ്പോഴും താങ്ങും തണലുമായിട്ട് നിന്നിട്ടുള്ളത്, കുടുംബത്തെക്കാളൊക്കെ ഉപരി എന്നൊക്കെ ചില ആൾക്കാർ പറയും. അപ്പോൾ ഈ ഒരു കൂട്ടം സൗഹൃദങ്ങൾ നിങ്ങൾക്കുണ്ട്, കാരണം നന്നായി ഫുഡ് വിളമ്പുന്ന ആൾക്കാർക്ക് നന്നായി സൗഹൃദം ഉണ്ടാക്കാൻ കഴിയുമെന്ന് ഞാൻ എവിടെയോ വായിച്ച് കേട്ടിട്ടുണ്ട്.
1: അതെ, ഫുഡിൻ്റെ ഇന്നലെയും ഞാൻ യാദൃശ്ചയായിട്ടൊരു 4 പേര് ആലപ്പുഴയിൽ നിന്ന് വന്നു. പക്ഷെ അവർ ഇതെല്ലാം കഴിഞ്ഞ് അവർ പോകാൻ നേരത്ത് എന്തായാലും നിങ്ങളുടെ ഫുഡ് വളരെ നന്നായിരുന്നു. ഞാൻ പറഞ്ഞ് നല്ലതാണെന്ന് ഞാൻ ചോദിച്ചിട്ടില്ലോന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചിട്ടില്ല, ഞാൻ പറഞ്ഞു എനിക്ക് ആത്മവിശ്വാസമുണ്ട് നല്ലതായിരിക്കുമെന്ന്. കാരണം ഇതിനകത്ത് ഈ എരിവും പുളിയും ഉപ്പും ഒന്നും അല്ല, എൻ്റെ സ്നേഹവും കൂടെ ഇതിനകത്ത് ചാലിച്ച് ചേർത്തിട്ടുണ്ട്.
0: അതെ അതെ.
1: അപ്പം നിങ്ങൾക്ക്
0: അതുണ്ടാവണം
1: അതിനോടാ, അത് അത് രുചിയാവും, അത് പേടിക്കേണ്ടത്. ഏതായാലും

0: ഈ പുതിയ തലമുറ കുറിച്ച് ആലോചിക്കുമ്പോൾ, പുതിയ തലമുറയുടെ ഇപ്പം മകനും മകള് അവരൊക്കെ ആസ്വദിക്കുന്ന പാട്ട്, അല്ലെങ്കിൽ പേരക്കുട്ടികളൊക്കെ ആസ്വദിക്കുന്ന പാട്ടുകൾ ഏതൊക്കെയാണ്, അതിനെ കുറിച്ചൊക്കെ ഭയങ്കര ഇഷ്ടം.
1: 5 വയസ്സുള്ള ഒരു പേരക്കുട്ടി ഉണ്ട്. അവന് എനിക്ക് തോന്നുന്ന ഒരു 3 വയസ്സായപ്പോ പാലാപ്പള്ളി എന്ന് പറഞ്ഞ്,
0: ആ
1: പാലാപ്പള്ളി തിരുപ്പള്ളി പറ്റിയ ആ പാട്ട്,
0: അതെ അതെ
1: അത്
0: അതെ
1: അതൊക്കെ അവൻ
0: പാടി നടക്കുന്നതാണ്.
1: പാട് അല്ല, അത് ആ പാട്ടിട്ട് കൊടുത്താൽ അവന് ഹാപ്പിയാണ്.
0: തുള്ളും.
1: ആ അത് പറയരുത്. അപ്പൊ അങ്ങനെയൊക്കെ ഒത്തിരി ഉണ്ട്. ഞാൻ പറയല്ലേ, പുതിയ പാട്ടുകള് നമ്മൾ പലതും കേൾക്കുമ്പം നമ്മുടെ ഇടുക. ഇപ്പോഴും നമുക്ക് പഴയ പാട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഗുരുവായൂർക്കശവിലെ പാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്നെനിക്ക് പൊട്ടുകുത്താൻ, അതൊക്കെ എപ്പോഴും കേൾക്കണം എന്ന് തന്നെ ചിന്താഗതിയുള്ള ഒരു
0: ഫീലാണ്.
1: അതുപോലെ തളിർ വലയോ താമര എന്ന ആ പാട്ട്, കാരണം അതൊക്കെ നമ്മൾ ഈ ഞങ്ങളുടെ അടുത്ത് ഏറ്റുമാര് താമസിക്കുമ്പോൾ കൈലാസ് തിയേറ്റർ എന്ന് പറയുന്ന തിയേറ്റർ ഉണ്ട്, ലോട്ടസ് ഉണ്ട്, അലങ്കാറുണ്ട്. അപ്പോൾ ഈ കൈലാസ് തിയേറ്ററിൽ മാറ്റിനിക്ക് പോവും. അപ്പോൾ നസീറിൻ്റെ പടമാണ് അന്ന് മെയിനായിട്ട് നമ്മൾ ചോയ്സ്. മസാറിൻ്റെ പടമൊക്കെ നമുക്ക് അത് കഴിയുമ്പോൾ ഭയങ്കര ഇഷ്ടമായി മാറിയൊക്കെ. അപ്പോൾ ഈ പാട്ടൊക്കെ അവിടെ നിന്ന് അതിൻ്റെ അകത്ത് കേൾക്കുമ്പോൾ അന്നത്തെ ആ ഒരു സന്തോഷം ഭയങ്കരമാണ്.
0: അതിലൊരു പാട്ട് നമുക്ക് വെച്ചു കൊടുക്കാം ശ്രോതാക്കൾക്ക്.

0: ആകാശവാണിയെ കുറിച്ച് കേൾക്കുമ്പോൾ എന്താണ് ആദ്യം മനസ്സിൽ വരുന്നത്?
1: അല്ല, ഞാൻ പറയല്ലേ, ഈ ആകാശവാണി എന്ന് പറഞ്ഞാൽ നമ്മൾ, ഞാൻ പറയല്ലേ, കേട്ട് ഈ ഞാൻ പറഞ്ഞ സിലോണ്, അതൊക്കെ ആ ഒരു ബാൻഡെല്ലാം നമ്മൾ രഞ്ജിനി, പിന്നെ കൗതുക വാർത്തകൾ, പ്രാദേശിക വാർത്തകൾ, വാർത്തകൾ വായിക്കുന്ന ഡൽഹിയിലെ, ഇതൊക്കെ നമ്മുടെ മനസ്സിൽ എന്നും ഉണ്ട്. ഒരുപാട് നാടകവാരം
0: അപ്ഡേറ്റഡ് ആവുന്നുണ്ടോ ആക്ച്വലി ഇതിനകത്ത് നമ്മളൊക്കെ?
1: പിന്നെ വേറൊരുണ്ട്, 7:45 ലളിതഗാനം എന്നൊരു പരിപാടി ഉണ്ട്.
0: അതെ അതെ, പാടിപ്പിക്കുന്നത്,
1: പാടിപ്പിക്കുന്നത് സത്യത്തിൽ ആ കൂട്ടത്തിൽ ഇരുന്ന് നമ്മൾ
0: പാടി പഠിക്കും,
1: പാടി പഠിക്കുന്നുണ്ട്
0: പെരുമ്പാവൂരിന്റെ.
1: യെസ് യെസ്, അത് തന്നെ. അതൊരു ഭയങ്കര സംഭവമായിരുന്നു. അതൊക്കെ
0: എം ജി രാധാകൃഷ്ണൻ സാറൊക്കെയാണ്.
1: ആ എം ജി രാധാകൃഷ്ണൻ സാറിന് എന്നെ രസമായിരുന്നു. അതൊക്കെ ഇപ്പൊ അതൊന്നും ഇല്ലല്ലേ.
0: ഇപ്പൊ അങ്ങനത്തെ പരിപാടികൾ
1: ഉണ്ട്,
0: റയറായിട്ട് വരുന്നുള്ളു,
1: റയറായിട്ടേ ഉള്ളൂ. അതുപോലെ വൈകിട്ട് ഒരു 10 കഥകളി പദങ്ങൾ,
0: അതുണ്ട്, കഥകളി പദങ്ങൾ ഉണ്ട്,
1: കഥകളി. പക്ഷെ ഇപ്പൊ അതൊന്നും നമുക്ക് ആ ടൈമൊന്നും ചിലപ്പോൾ കിട്ടത്തില്ല, ടൈം തരില്ല. പക്ഷെ അതൊക്കെ നമ്മൾ ഒത്തിരി ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ട്. ആ അട്ടക്കടക്കടക്ക കൊട്ടും, അതെല്ലാം ഒരു വലിയ രസമായിരുന്നു അത്. പിന്നെ ഇപ്പോഴും ഞാൻ ഈ പറഞ്ഞാലോ, ഈ യാത്രയിലുള്ളപ്പോഴാണ് ഇപ്പം കൂടുതൽ എനിക്ക് ഇത് കേൾക്കാൻ പറ്റുള്ളൂ. കാരണം ഈ ഇതിട്ട് കേൾക്കുമ്പോഴത്തേനും പിന്നെ യുവാണി, അതൊക്കെ വലിയൊരു, കാരണം നമുക്ക് അന്ന് പറയാൻ കിട്ടില്ല, ഇപ്പം നമുക്ക് കേൾക്കുമ്പം ഈ കുട്ടികൾക്ക് ഇത്രയും പ്രയോജനം കിട്ടുന്ന ഒരു പരിപാടിയാണല്ലോ എന്ന് പറയുമ്പോൾ നമുക്ക് ആകാശവാണിയോട് വലിയൊരു ബഹുമാനമാണ് തോന്നുന്നത്. കാരണം അന്നൊന്നും നമുക്ക് ചിലപ്പോൾ അത് അത്ര ലോട്ട് പോയിട്ടില്ല. പക്ഷെ ഇപ്പം തോന്നുമ്പോൾ ഇപ്പോഴും ഇത് പ്രോത്സാഹിപ്പിക്കാനായിട്ട് ഒരു ശ്രമം നടത്തുന്നുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ നല്ലൊരു, കാരണം നമുക്കിന്ന് ജീവിതശൈലി രോഗങ്ങളില്ലാത്ത മനുഷ്യരില്ല. ഓരോ ദിവസവും നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരുപാട് കാര്യങ്ങൾ, രോഗത്തെപ്പറ്റി ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യങ്ങൾ, അതെങ്ങനെ ശ്രദ്ധിക്കണം, നിങ്ങളുടെ ജീവിത രീതി ഏത് രീതി മാറ്റിയെടുക്കണം എന്ന് പറയുന്ന ഒരു വലിയ ഉപദേശം തരുന്ന ഒരു ഭാഗം ആകാശവാണിക്കുണ്ട്. മിക്ക രോഗങ്ങളെപ്പറ്റി ഒരു ഡോക്ടറോട് ചോദിക്കാന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു പരിപാടി, അതിൽ എനിക്ക് തോന്നുന്നത് TP രാജേഷ് അല്ലേ, പുള്ളി അതിനകത്ത് ശരിക്കും ഡോക്ടറെക്കാളും വലിയ ഡോക്ടറായിട്ട് മാറിയിരിക്കുകയാണ്. കാരണം ഒരു ഡോക്ടർക്കുള്ളവരെക്കുള്ള അറിവ് ഇപ്പൊ വേണമെങ്കിൽ ഡോക്ടറിന് വന്നില്ലെങ്കിലും രാജേഷ്
0: സാറിന്
1: കൈകാര്യം ചെയ്യാൻ പറ്റും. അതുപോലെയായി എന്തായാലും ആകാശവാണി എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ മനസ്സിലോട്ട് ഒരാൾ കയറി കഴിഞ്ഞാൽ, ഇഷ്ടപ്പെട്ട ഒരാൾ കയറി കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങിപ്പോയി.
0: അതെ അതെ,
1: അത് തന്നെയാണ് ആകാശവാണി.
0: ഈ നമ്മുടെ ശ്രോതാക്കളോട് എന്താണ് പറയാനുള്ളത്? ആകാശവാണിയുടെ ശ്രോതാവ് എന്ന രീതിയിൽ എന്താ പറയാനുള്ളത്?
1: അത് തന്നെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നമുക്ക് ആകാശവാണിയുടെ ഈ പരിപാടികൾ നമുക്ക് മിസ് ചെയ്യാതെ അത് കണ്ട് കേട്ടും പോവുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മുന്നേറാനും ഒരുപാട് അറിവ് പകരാനും സാധിക്കുന്നൊരു കാര്യമാണ് അത്. ഒരിക്കലും ഈ പ്രസാരം നിലനിർത്തേണ്ടതും അത് നമ്മളെപ്പോലെ പ്രേക്ഷകരുടെ ആവശ്യമാണ്. എന്നും ആകാശവാണി ഈ സമൂഹത്തിൻ്റെ ഒരു ഭാഗമായിട്ട് നിലനിൽക്കണം എന്നുള്ള ആഗ്രഹിച്ചുകൊണ്ട് നിർത്തട്ടെ.
0: അപ്പോൾ നമ്മുടെ സ്റ്റുഡിയോയിൽ വന്ന് കുറേ ചിന്തകൾ, കുറേ ഓർമ്മകൾ പങ്കുവച്ചതിന് വളരെയധികം നന്ദി, എല്ലാ ആശംസകളും.
1: നന്ദി, നമസ്കാരം.
2: പ്രിയ ശ്രോതാക്കളെ, ആകാശവാണിയുടെ ദീർഘകാല ശ്രോതാവായ ശ്രീ ചന്ദ്രഭാനു തന്റെ ആകാശവാണി ഓർമ്മകൾ പങ്കുവെക്കുകയായിരുന്നു. ഇതുവരെ നിർവഹണം NS ജയമോഹൻ, സഹായം വിശ്വാസ് ദാസ്.
3: ആത്മസഖി ആകാശവാണി. പ്രക്ഷേപണത്തിന്റെ 90 സുവർണ വർഷങ്ങൾ, പ്രത്യേക പരിപാടി.

0: ആകാശവാണി FM വാർത്തകൾ.
1: പശ്ചിമബംഗാളിലെ ആദ്യ BJP മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി സത്യപ്രതിജ്ഞ ചെയ്തു. കൊൽക്കത്തയിൽ നടന്ന ചടങ്ങിൽ പങ്കെടുത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയ പ്രമുഖർ. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനായുള്ള ചർച്ചകൾ ഡൽഹിയിൽ പുരോഗമിക്കുന്നു. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കാൻ ശ്രമം തുടർന്ന് നടൻ വിജയ്യുടെ നേതൃത്വത്തിലുള്ള തമിഴക വെട്രിക്കഴകം. ആകാശവാണി അഖില കേരള റേഡിയോ നാടകോത്സവത്തിന് നാളെ തുടക്കമാകും. ഈ മാസം 18 വരെ നീളുന്ന നാടകോത്സവത്തിൽ നടൻ മോഹൻലാൽ ഉൾപ്പെടെയുള്ളവർ ഭാഗമാകും. ആകാശവാണിയുടെ കേരള നിലയങ്ങൾ രാത്രി 9:30 നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യും. സാക്ഷരതാ മിഷന്റെ 4, 7, 10 ക്ലാസുകളിലേക്കും ഹയർ സെക്കൻഡറിയിലേക്കുമുള്ള തുല്യതാ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 4, 7 ക്ലാസ് തുല്യതാ കോഴ്സുകൾ പൂർണ്ണമായും സൌജന്യമാണ്. അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഈ മാസം 25. ചാലക്കുടി പുഴ പാലം അറ്റകുറ്റപ്പണികൾക്കായി പൂർണ്ണമായും അടച്ചു. ഈ ഭാഗത്തുകൂടിയുള്ള ഗതാഗതം ഒറ്റവരിയായി നിയന്ത്രിച്ചിരിക്കുന്നതിനാൽ നേരിയ ഗതാഗത തടസ്സം. 20 ദിവസത്തേക്കാണ് നിയന്ത്രണം. തേക്കടി തടാകത്തിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് KTDCയുടെ വലിയ ബോട്ടുകൾ സർവീസ് പുനരാരംഭിച്ചു. നിലവിൽ 40 പേർക്ക് വീതമാണ് യാത്ര ചെയ്യാനുള്ള അനുമതി. കേരളത്തിൽ ബുധനാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, കോഴിക്കോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ അടുത്ത 4 ദിവസം മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും.
0: ആകാശവാണി FM വാർത്തകൾ.

ഇപ്പോൾ ഗസൽസ് കേൾക്കാം. മലിക ഈസ് ഗസൽ, ക്വീൻ ഓഫ് ഗസൽസ് എന്നറിയപ്പെട്ടിരുന്ന ബീഗം അക്തർ പാടിയ ഗസൽസ്, ദ വെരി ബെസ്റ്റ് ബീഗം അക്തർ എന്ന ആൽബത്തിൽ നിന്നും.

ശ്രോതാക്കൾ കേട്ടത് ഗസലുകൾ, മല്ലികെ ഈ ഗസൽ എന്നാൽ ക്വീൻ ഓഫ് ഗസൽ എന്നറിയപ്പെട്ടിരുന്ന ബീഗം അക്തർ പാടിയ ചില ഗസലുകൾ, ദ വെരി ബെസ്റ്റ് ബീഗം അക്തർ എന്ന ആൽബത്തിൽ നിന്നും.

0: വിടരുന്ന മുട്ടുകളിൽ നാളെ രാവിലെ 8:05.
1: ഐഷു, ഐഷു, നിനക്കെന്താ ഭ്രാന്തായോ? നീ നീ എന്തിനായി കത്തിക്കരിഞ്ഞ പാവയെ കളിപ്പിക്കുന്ന? അതിനെ കളയ്. ഇത് ഇത് പാവയല്ല, ഇതെന്റെ മോള. ഞാൻ നൊന്തുപെറ്റ എന്റെ മോള്. കൊഞ്ചിച്ച് കൊതു തീരും മുമ്പ് അവരവളെ ഇല്ലാതാക്കിയില്ലേ?
0: എറണാകുളം ഗവൺമെന്റ് UP സ്കൂൾ ഫോർ ഗേൾസിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ.

0: നാളെ രാവിലെ 8:05.
1: സമയം 3 മണി കഴിഞ്ഞ് 30 മിനിറ്റും 2 സെക്കൻഡും. കേൾക്കാം.
2: കൊച്ചി വേവ്സ്.
1: ഇന്ന് ഓൾ മിക്സ്ഡ് അപ്പ് ടു ഹെവൻ എന്ന ആൽബത്തിലെ ചില ഗാനങ്ങൾ.

0: കൊച്ചി വേവ്സ്. കൊച്ചി വേവ്സ് ഇനി കേൾക്കാം അടുത്ത ശനിയാഴ്ച ഇതേ സമയം. ഇത് ആകാശവാണി കൊച്ചി എഫ് 102.3. സമയം 4 കഴിഞ്ഞ് 6 സെക്കൻഡ്.
1: ആകാശവാണി FM വാർത്തകൾ.
0: പശ്ചിമബംഗാളിലെ ആദ്യ BJP മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി സത്യപ്രതിജ്ഞ ചെയ്തു. കൊൽക്കത്തയിൽ നടന്ന ചടങ്ങിൽ പങ്കെടുത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയ പ്രമുഖർ. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനായുള്ള ചർച്ചകൾ ഡൽഹിയിൽ പുരോഗമിക്കുന്നു. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കാൻ ശ്രമം തുടർന്ന് നടൻ വിജയുടെ നേതൃത്വത്തിലുള്ള തമിഴക വെട്രിക്കഴകം. യുവസംഘം 6 ഭാഗമായി 39 കേരള ലക്ഷദ്വീപ് സംഘം ജമ്മു കാശ്മീർ, ലഡാക്ക് എന്നിവിടങ്ങളിലേക്ക് യാത്ര തിരിച്ചു. ആകാശവാണി അഖില കേരള റേഡിയോ നാടകോത്സവത്തിന് നാളെ തുടക്കമാകും. ഈ മാസം 18 വരെ നീളുന്ന നാടകോത്സവത്തിൽ നടൻ മോഹൻലാൽ ഉൾപ്പെടെയുള്ളവർ ഭാഗമാകും. ആകാശവാണിയുടെ കേരള നിലയങ്ങൾ രാത്രി 9:30 നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യും. സാക്ഷരതാ മിഷന്റെ 4, 7, 10

0: ക്ലാസുകളിലേക്കും ഹയർ സെക്കൻഡറിയിലേക്കുമുള്ള തുല്യതാ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 4, 7 ക്ലാസ് തുല്യതാ കോഴ്സുകൾ പൂർണ്ണമായും സൌജന്യമാണ്. അപേക്ഷകൾ ഈ മാസം 25 വരെ സമർപ്പിക്കാം. കൊല്ലം തെന്മലയിൽ വീണ്ടും കരടിയുടെ സാന്നിധ്യം. തെന്മല MSLന് സമീപത്തെ വനത്തിലെ പാറക്കൂട്ടത്തിലാണ് കരടിയെയും കുഞ്ഞുങ്ങളെയും കണ്ടത്. ചാലക്കുടിപ്പുഴ പാലം അറ്റകുറ്റപ്പണികൾക്കായി പൂർണ്ണമായും അടച്ചു. 20 ദിവസത്തേക്കാണ് നിയന്ത്രണം. തേക്കടി തടാകത്തിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് KTDCയുടെ വലിയ ബോട്ടുകൾ സർവീസ് പുനരാരംഭിച്ചു. നിലവിൽ 40 പേർക്ക് വീതമാണ് യാത്ര ചെയ്യാനുള്ള അനുമതി. കേരളത്തിൽ ബുധനാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, കോഴിക്കോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ അടുത്ത 4 ദിവസം മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും.
1: ആകാശവാണി FM വാർത്തകൾ.
0: ഇത് ആകാശവാണി കൊച്ചി FM 102.3.

മഴ, അതെ വേനൽ മഴ വലിയ മോശമല്ലാതെ നമുക്കിപ്പോൾ കിട്ടുന്നുണ്ട് അല്ലെ. മഴയെ ഇഷ്ടപ്പെടാത്തവർ ആരെങ്കിലും ഉണ്ടോ? എല്ലാവർക്കും മഴ ഒരു വികാരമാണ്, ചിലർക്ക് ആഹ്ലാദം. അവരെന്ത് ചെയ്യും? മഴയത്ത് നനഞ്ഞ് ആർത്തുല്ലസിക്കാനാണ് അവരുടെ ഇഷ്ടം. ചിലർക്ക് സങ്കടം, വിഷമം. മഴ നനഞ്ഞ് കണ്ണീരിനെ മറയ്ക്കാനുള്ള ഒരു മാർഗമാക്കി തീർക്കുന്നു. ചിലർക്ക് ഓർമ്മകളായി വിറക്കാൻ ഉള്ള ഒരു നല്ല നിമിഷമായി അവർ മഴയെ കാണുന്നു. ഒരു ചായ കുടിച്ച് വീടിന്റെ വരാന്തയിലിരുന്ന് മഴ ആസ്വദിക്കാനാണ് അവർ ശ്രമിക്കുക. അങ്ങനെ മഴയെ ഓരോരുത്തരും സ്വീകരിക്കുന്നത് അവരവരുടേതായ രീതിയിലാണ്. എന്നാൽ എപ്പോഴും മഴ പ്രണയിതാക്കൾക്ക് സന്തോഷമാണ്. അവരുടെ മനസ്സിനെ കുളിരണിയിക്കാൻ, തന്റെ പ്രണയിനിയെക്കുറിച്ച് ഓർക്കാൻ, മനോഹരമായ ഓർമ്മകൾ സമ്മാനിക്കാൻ, മഴയ്ക്കുള്ള കഴിവ് പറയാതിരിക്കാൻ നിവൃത്തിയില്ല അല്ലേ. പക്ഷേ ഞാനൊന്ന് ഓർമ്മിപ്പിക്കട്ടെ, ഈ വേനൽ മഴ ചിലപ്പോഴെങ്കിലും അപകടകാരിയാണ്. ഇടിമിന്നലും ശക്തമായ കാറ്റും ചില സമയങ്ങളിൽ ചിലരുടെ ജീവൻ കവർന്നതും നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഓർമ്മപ്പെടുത്തട്ടെ, 2-3 ദിവസം കൂടി ഈ വേനൽ മഴയുണ്ടാകും. എല്ലാവരും ജാഗ്രത പാലിക്കുക. മിന്നലും ഇടിമിന്നലും ഉള്ള സമയത്ത്, ഇടിയുമുള്ള സമയത്ത് അപകടകരമായ സ്ഥലങ്ങളിലേക്ക് പോകാതിരിക്കുക. എല്ലാവർക്കും നന്മകൾ ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടെ 4 മണിപ്പൂക്കളിലേക്ക് ഏവർക്കും സ്വാഗതം. ഹൃദയപൂർവ്വം, സ്നേഹപൂർവ്വം. ഫോണെടുത്തോളൂ, നിങ്ങളുടെ മഴക്കാല ഓർമ്മകളും ബാല്യകാല ഓർമ്മകളും എല്ലാം പങ്കുവെച്ചോളൂ. ഇഷ്ടമുള്ള ഗാനങ്ങൾ കേൾക്കാം, കേൾപ്പിക്കാം. നമ്പർ ഇതാ, 9446455888. ഇപ്പോൾ തന്നെ മെസ്സേജ് അയയ്ക്കൂ, പാട്ടുകൾ ആവശ്യപ്പെടൂ, നിങ്ങളുടെ ഓർമ്മകൾ പങ്കുവയ്ക്കൂ.

പൂവാണേ. ഹായ് നാലുമണി പൂവേ, ഞാൻ പള്ളിക്കരയിൽ നിന്നും പൊടിമോളാണ്. എനിക്ക് അയങ്കാരൻ മൂവിയിലെ വാടാ മാപ്പിള എന്ന സോങ് വെച്ചത് അത് ബില്ല എന്ന ചിത്രത്തിലാണെന്നാണ് എന്റെ ഓർമ്മ. എന്തായാലും വാടാ മാപ്പിള എന്നുള്ള പാട്ട് വെച്ചിട്ടപ്പം ബില്ല എന്നുള്ള ചിത്രത്തിലാണ് കേട്ടോ. അപ്പൊ എന്തായാലും ആ പാട്ട് കേട്ടോളൂ. ഇതാ വരുന്നു ഗാനം.

പാട്ടുകൾ ചോദിക്കുന്നതോടൊപ്പം നിങ്ങൾ നിങ്ങളുടെ ഓർമ്മകളും അല്ലെങ്കിൽ മഴ ഓർമ്മകളൊക്കെ കാണുമല്ലോ. പണ്ട് സ്കൂളിൽ പോകുമ്പോൾ നമ്മൾ നടന്നു ചെളിവെള്ളം തെറിപ്പിച്ചതും അല്ലെങ്കിൽ മഴ കൊണ്ട് ലേറ്റായി ടീച്ചറുടെ അടുത്ത് നിന്ന് ചീത്ത കേട്ടത്, അങ്ങനെ ഒരുപാട് ഓർമ്മകൾ കാണുമല്ലോ. സുഹൃത്തുക്കളുടെ കൂടെയൊക്കെ ചുറ്റിക്കറങ്ങി നടന്ന ഒരു കാലം ഉണ്ടായിരുന്നല്ലോ നമുക്കൊക്കെ. അങ്ങനത്തെ ഓർമ്മകളൊക്കെ നിങ്ങൾ പങ്കുവെക്കൂ, നമ്മളിവിടെ വായിക്കാം. നമ്മൾ നല്ല നല്ല പാട്ടുകളും വെച്ച് തരാം, ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ. ഹായ് നാലുമണിപ്പൂവേ, ഞാൻ ശ്രീ പാർവതി ഫ്രം പുത്തൻ പള്ളി. എനിക്ക് വാടാ വാടാ പയ്യ എന്ന സോങ് വെച്ചു തരുമോ പ്ലീസ്? തീർച്ചയായിട്ടും വെച്ചു തരാം. എല്ലാം തമിഴ് സോങ്സ് ആണ്, എന്തായാലും സന്തോഷം. എല്ലാ ദിവസവും മലയാളമാണ് പലപ്പോഴും ചോദിക്കാറ്. ഇന്നിപ്പോൾ എനിക്ക് തോന്നുന്നു തമിഴ് ട്രെൻഡാണ്. അപ്പോൾ എന്തായാലും ഇതാ വരുന്നു, വാടാ വാടാ പയ്യ.

ദേഹം നമ്മൾ വീണ്ടും മലയാളത്തിലേക്ക് എത്തിയിരിക്കുന്നു. പ്രിയ നാലുമണി പോയ സുഖമല്ലേ. എന്റെ പേര് പ്രീതി, ഞാൻ ചാലക്കുടിയിൽ നിന്നാണ്. എന്റെ മകൾക്ക് കൃഷ്ണശ്രീയുടെ പിറന്നാളാണ്. അവൾക്ക് വേണ്ടി അച്ചുവിന്റെ അമ്മ എന്ന സിനിമയിലെ എന്ത് പറഞ്ഞാലും എന്റെ തലേവാവേ എന്ന പാട്ട് വെച്ചു തരുമോ? തീർച്ചയായിട്ടും വെച്ചു തരാം. കൃഷ്ണശ്രീക്ക് 1000 ജന്മദിനാശംസകളിൽ എല്ലാ മംഗളങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു.

ആശംസിക്കുന്നു. അവൾ നാലുമണിപ്പൂവ് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ മെസ്സേജ് വിടുന്നത് അവൾക്കറിയില്ല, അതുകൊണ്ട് ഈ പാട്ട് വെച്ച് തരുമോ? തീർച്ചയായിട്ടും ഇതാ മോള് കേട്ടോളൂ. കൃഷ്ണശ്രീക്ക് 1000 ജന്മദിനാശംസകൾ. നാലുമണിപ്പൂക്കളുടെ വക, ഒപ്പം അമ്മ പ്രീതിയുടെ വകയും. ചാലക്കുടിയിൽ നിന്നാണ് കേട്ടോ ഈ മെസ്സേജ്. ഇതാ വരുന്നു. എന്തു പറഞ്ഞാലും നീ എന്റേതല്ലേ വാവയെന്ന ഈ ഗാനം കൃഷ്ണശ്രീക്ക് വേണ്ടി.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നാലുമണിപ്പൂക്കൾ. സമയം 4 മണി കഴിഞ്ഞ് 27 മിനിറ്റും 5 സെക്കൻഡും. ഹായ് നാലുമണിപ്പൂവേ, സുഖമാണോ? സുഖമാണ് കേട്ടോ. എന്റെ പേര് സുബ്ബലക്ഷ്മി, സ്ഥലം മാമ്പ്ര. ഇന്ന് എന്റെ ചേച്ചി ദീപയുടെ പിറന്നാളാണ്. ചേച്ചിക്ക് വേണ്ടി നല്ല ഒരു തമിഴ് ഗാനം വെച്ചു തരുമോ എന്ന് ചോദിച്ചു. നല്ല ഒരു തമിഴ് ഗാനം എന്ന് പറഞ്ഞപ്പം പാട്ടൊന്നും പറയാത്തതുകൊണ്ട് എനിക്കിഷ്ടമുള്ളൊരു പാട്ട് ഞാൻ വെച്ചിട്ടോ. പടയപ്പ എന്ന ചിത്രത്തില് SPB ഹരിണി, സവിതാ റെഡ്ഡിയൊക്കെ കൂടെ ചേർന്ന് പാടിയ പാട്ടാണ്. എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു പാട്ടാണ്. അപ്പോൾ ഇതാ കേട്ടോളൂ. ദീപയ്ക്ക് പിറന്നാൾ ആശംസകൾ നേരുന്നു. ഗാനമിതാ.

സമയം 4 മണി കഴിഞ്ഞ് 34 മിനിറ്റും 14 സെക്കൻഡും. ഹായ് ഹായ്, 4 മണി പോയി. ആഹ, 2 ഹായ് ഉണ്ട് കേട്ടോ. അപ്പൊ അത് ഒന്ന് എനിക്കും ഒന്ന് ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും കൂടി ആയിരിക്കും അല്ലേ. ഹായ്, എന്റെ പേര് രജിതായ. ഏതാണ്, എന്നാണ്, എന്നാണ് ഷൂ ആകെ പ്രശ്നമുള്ളൂ. എന്നാണ്, സുഖമല്ലേ? സുഖമാണ് കേട്ടോ. എന്റെ കുട്ടികൾക്ക് വേണ്ടി ഒരു പാട്ട് വെച്ചു തരുമോ? പുതിയ സ്കൂളിലേക്ക് പോകുന്ന എന്റെ പൊന്നു എന്ന് വിളിക്കുന്ന ആദിക, ഇപ്പോൾ 5-ാം ക്ലാസ്സിലേക്ക്. പാറു എന്ന് വിളിക്കുന്ന ആദിശ്രീ. ആഹ, നല്ല പേരുകള്. പാറുവും കൊള്ളാം, പൊന്നും കൊള്ളാം എന്ന് വിളിക്കുന്ന ആദിശ്രീ 3-ാം ക്ലാസ്സിലേക്ക്. വാഴ 2-ലെ തമ്മിൽ പിണങ്ങി പോകലേ എന്ന പാട്ട് വെച്ചു തരുമോ? തീർച്ചയായിട്ടും വെച്ചു തരാം. പക്ഷെ എന്താ, സ്ഥലം വെച്ചിട്ടില്ലല്ലോ. സ്ഥലം താഴെ ഇട്ടിട്ടുണ്ട് കേട്ടോ. തൃശൂർ ജില്ലയിലെ മുള്ളൂർക്കര കാഞ്ഞിരശ്ശേരിയിലാണ് വീട്. ഓക്കെ, അപ്പോ ആദികയ്ക്കും ആദിശ്രീക്കും, അതായത് പൊന്നുവിനും പാറുവിനും വേണ്ടിയിട്ട് അമ്മ ആവശ്യപ്പെട്ട ഗാനമാണ് രജിത. ഇതാ കേട്ടോളൂ ഗാനം.

ഇതേ ഗാനം ചോദിച്ചുകൊണ്ട് ഒരു മെസ്സേജും കൂടി ഉണ്ട്, അതുകൊണ്ടാണ് കേട്ടോ പാട്ടിനിടയിൽ ഡിസ്റ്റർബ് ചെയ്യുന്നത്. ഹായ് നാലുമണിപ്പുവേ, ഞാൻ അർച്ചന, സ്ഥലം തൃശൂർ. ഇന്ന് എന്റെ ചേട്ടന്റെ ബർത്ത്ഡേ ആണ്, പേര് അർജുൻ. അവന് വേണ്ടി വാഴട്ടൂലെ കൂടെ പിടർന്നോർ എന്ന സോങ് വെച്ച് തരുമോ? ആ പാട്ടാണ് വെച്ചുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് വായിച്ചത്. അപ്പം അർജുന് ഹാപ്പി ബർത്ത്ഡേ, എല്ലാ ആശംസകളും നേരുന്നു. ഗാനം കേട്ടോ.

അപ്പോൾ ഒരിക്കൽ കൂടി അർജുന് പിറന്നാൾ ആശംസകൾ നേർന്നിരിക്കുന്നത് സഹോദരി അർച്ചനയാണ് കേട്ടോ. പിന്നെ പാട്ട് ആവശ്യപ്പെട്ടത് രജിതയായിരുന്നു തൃശ്ശൂരിൽ നിന്ന്, മക്കൾക്ക് വേണ്ടി, ആദികയ്ക്കും ആദിശ്രീക്കും വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ എല്ലാവരും പാട്ട് കേട്ടു എന്ന് വിശ്വസിക്കുന്നു. അടുത്ത സന്ദേശത്തിലേക്ക് പോവുകയാണേ. അടുത്ത സന്ദേശം 4 മണിപ്പൂവേ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്, എന്റെ പേര് അമ്മു, ചോറ്റാനിക്കരയിൽ നിന്നും വിളിക്കുന്നു. എന്റെ പ്രിയ സുഹൃത്ത് ഷാജിയുടെ ജന്മദിനമാണ് നാളെ. ആൾക്ക് വേണ്ടി 4 മണിപ്പൂവിന് ഇഷ്ടമുള്ളൊരു ഗാനം വെച്ചു തരുമോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും പിന്നീട് എന്നോട് പറഞ്ഞു കാട്ടുചെമ്പകം എന്ന പള്ളിച്ചട്ടമ്പിയിലെ പാട്ട് വെച്ചിരുന്നത്. പിന്നെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് സ്വന്തം ഷാജിപ്പാപ്പിന് വേണ്ടിയാണ് ഈ ഗാനം ആവശ്യപ്പെടുന്നത് എന്ന്. അപ്പൊ ഷാജിപ്പാപ്പിന് വേണ്ടിയിട്ട് അമ്മു ആവശ്യപ്പെടുന്ന ഗാനമാണ് ഇനി വരുന്നത്, കാട്ടുചെമ്പകം എന്ന ഗാനം. അപ്പോ ഷാജിപ്പാപ്പിന് 1000 ജന്മദിനാശംസകൾ നേർന്നുകൊണ്ട് വരുന്നു ഈ ഗാനം.

കാട്ടുചെമ്പകം പാട്ട് ആവശ്യപ്പെട്ട അമ്മുവിനോടൊരു ചോദ്യം. ഷാജിപ്പാപ്പന് ഈ പാട്ട് കേട്ടിട്ടുണ്ടാവോ? വിളിച്ചു പറഞ്ഞിരുന്ന. എന്തായാലും കേട്ടിട്ടുണ്ടാവും എന്നുള്ള വിശ്വാസത്തോടെ നമുക്ക് അടുത്ത സന്ദേശത്തിലേക്ക് കടക്കട്ടോ. ഞാൻ ഹായ് നാലുമണിപ്പൂവേ, എന്റെ പേര് ദേവൂട്ടി. ഞാൻ മെസ്സേജ് അയക്കുന്നത് എറണാകുളം ജില്ലയിൽ നിന്നാണ്. എനിക്കും ബസ് ഓടിക്കുന്ന എന്റെ ഏട്ടനും വേണ്ടി ഏഴാം അറിവ് എന്ന തമിഴ് സിനിമയിലെ മുന്നന്തി തമിഴ് സോങ് വെച്ചു തരുമോ പ്ലീസ് നാലുമണിപ്പൂവേ? തീർച്ചയായിട്ടും ചേട്ടനും അനിയത്തിക്കും വേണ്ടി, ദേവൂട്ടിക്കും ചേട്ടനും വേണ്ടിയിട്ട് ഏഴാം അറിവ് എന്ന ചിത്രത്തിൽ ഈ ഗാനം വരുന്നു. ഇതാ കേട്ടോളൂ.

സമയം 4 മണി കഴിഞ്ഞ് 51 മിനിറ്റും 44 സെക്കൻഡും. സമയം ഇതാ ഇങ്ങനെ തീർന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, 3-4 മിനിറ്റും കൂടെയുള്ളൂ. അപ്പോൾ ഞാനൊരു സന്ദേശം വായിക്കാം. ഹായ് 4 മണി പോയി, സുഖമാണോ? എന്റെ പേര് അലൻറ്റ. എന്റെ വീട് ഇടക്കൊച്ചി പാമ്പായി മൂലയിലാണ്. എനിക്ക് RDX എന്ന മൂവിയിലെ നീലനിലവേ എന്ന സോങ് വെച്ചിരുന്നു. തീർച്ചയായിട്ടും വെച്ചുതരാം കേട്ടോ, അതാ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ കൂടെ ഞാൻ ഒരു സന്ദേശം കൂടെ വായിക്കുന്നു. ആവശ്യപ്പെട്ട പാട്ട് വേറെയാണ്, പക്ഷെ രണ്ടുപേർക്കും കൂടി ഞാൻ ഒരു പാട്ട് വയ്ക്കുകയാണ്. പ്രിയ 4 മണിപ്പൂവേ, എന്റെ പേര് ആശ, സ്ഥലം കാഞ്ഞിരശ്ശേരി. എന്റെ അടുത്തുള്ള ഒരു മണിയേട്ടനുണ്ട്, ആൾക്ക് ഇരുമ്പ് കടയാണ്. 24 മണിക്കൂറും റേഡിയോ മാത്രം കേൾക്കുന്ന ഒരാൾ ഉണ്ടാകുമോ അറിയില്ല, പക്ഷെ അദ്ദേഹം കേട്ടിരിക്കും. ഇന്നൊരു പാട്ട് മൂപ്പർക്ക് വേണ്ടി കേൾപ്പിക്കാമോ? തീർച്ചയായിട്ടും. അപ്പോ മണിയേട്ടന് വേണ്ടിയിട്ടും ഈ പറഞ്ഞ ഇതിനു മുമ്പ് സന്ദേശം അയച്ച അലൻറ്റയ്ക്ക് വേണ്ടിയിട്ട് രണ്ടുപേർക്കും വേണ്ടിയിട്ടാണ് ഈ പാട്ട് വരുന്നത്. കേട്ടോളൂ.

നമ്മുടെ നാലുമണിപ്പൂക്കളുടെ സമയം ഇതാ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. സന്ദേശങ്ങൾ അയച്ച എല്ലാവർക്കും നന്ദി. ഇനിയും സന്ദേശങ്ങൾ അയക്കുക. ഒരിക്കലും നിങ്ങളുടെ സന്ദേശം വായിച്ചില്ല എന്നുള്ള സങ്കടപ്പെടരുത്. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെ സന്ദേശം വായിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗാനങ്ങൾ ആവശ്യപ്പെടാം. നിങ്ങളുടെ ഓർമ്മകൾ പങ്കുവെക്കാം. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി പാട്ടുകൾ ഡെഡിക്കേറ്റ് ചെയ്യാം. അപ്പം എന്തായാലും ഇന്ന് നാലുമണിപ്പൂക്കൾ വിട പറയുകയാണ്. ഏവർക്കും ശുഭാശംസകളോടെ.

ഇത് ആകാശവാണി കൊച്ചി എഫ് 102.3 സേവന വാർത്തകൾ. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ വിമൻസ് സ്റ്റഡീസ് സെന്ററിൽ നിശ്ചിത കാലാവധി അടിസ്ഥാനത്തിൽ വിവിധ തസ്തികകളിലേക്ക് വാക്ക് ഇൻ ഇന്റർവ്യൂ നടത്തുന്നു. റിസർച്ച് അസിസ്റ്റന്റ്, അസിസ്റ്റന്റ്, ഓഫീസ് അസിസ്റ്റന്റ് എന്നീ തസ്തികകളിലേക്കാണ് വാക്ക് ഇൻ ഇന്റർവ്യൂ നടത്തുന്നത്. റിസർച്ച് അസിസ്റ്റന്റ് ഒഴിവിലേക്ക് സോഷ്യൽ സയൻസ് വിമൻസ് സ്റ്റഡീസിൽ ബിരുദാനന്തര ബിരുദവും, അസിസ്റ്റന്റ് ഒഴിവിലേക്ക് ഡിഗ്രിയും പി ജി ഡി സി എയും, ഓഫീസ് അസിസ്റ്റന്റ് തസ്തികയിലേക്ക് 10-ാം ക്ലാസ്സിൽ കുറഞ്ഞ വിദ്യാഭ്യാസമുള്ളതുമാണ് യോഗ്യത. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വിശദമായ ബയോഡാറ്റ WSC.CUSAT@gmail.com എന്ന വിലാസത്തിലേക്ക് അടുത്ത മാസം 5 മുൻപായി അയയ്ക്കണം.

0: കൂടുതൽ വിവരങ്ങൾക്ക് www.kusat@gmail.com എന്ന വിലാസത്തിൽ ബന്ധപ്പെടുക.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
3: വെഡിംഗ് ഫിക്സ് ചെയ്തോലേ, എങ്കി ഇനി കൂടുതലൊന്നും ആലോചിക്കണ്ട. കല്യാണ സാരി സിറ്റി സിൽക്സിൽ നിന്ന് തന്നെ.
4: ഇനി എന്നും എപ്പോഴും സിറ്റി സിൽക്സ്.
0: മലമ്പുഴ വനിതാ ITIയുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് മാനേജ്മെന്റ് കമ്മിറ്റി നടത്തുന്ന പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. പ്ലസ് ടു യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. കോഴ്സ് കാലാവധി 6 മാസം. താൽപ്പര്യമുള്ളവർ ഈ മാസം 16 വൈകിട്ട് 4 അപേക്ഷകൾ നൽകണം. വിളിക്കേണ്ട നമ്പർ 9496924.
5: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
6: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
0: കോട്ടയം ജില്ലയിലെ ദാരിദ്ര്യ ലഘൂകരണ വിഭാഗം ഓഫീസിലെ MGNREGS പദ്ധതിയുടെ 2025-26 വർഷത്തെ ഓഡിറ്റിനായി ചാർട്ടേഡ് അക്കൗണ്ടന്റുമാരിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. അവസാന തീയതി ഈ മാസം 14. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 0481-2-9730-28.
7: അഖില കേരള റേഡിയോ നാടകോത്സവം 2026 May 10 to 18 എല്ലാ ദിവസവും രാത്രി 9:30 നിങ്ങളുടെ സ്വന്തം ആകാശവാണിയിൽ കേൾക്കാം.
8: May 10 നാടകോത്സവത്തിന്റെ ആമുഖമായി തിരനോട്ടം.
7: തുടർന്ന് May 11 തിരുവനന്തപുരം നിലയത്തിന്റെ ദൈവത്തിൻ മനം ആരു കണ്ടു.
8: 12 കോഴിക്കോട് നിലയത്തിന്റെ മടക്കം.
7: 13 തിരുവനന്തപുരം നിലയത്തിന്റെ ജീവിതോത്സവം.
8: 14 തൃശൂർ നിലയത്തിന്റെ സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം.
7: 15 കണ്ണൂർ നിലയത്തിന്റെ മൗനസാക്ഷി.
8: 16 കോഴിക്കോട് നിലയത്തിന്റെ കാൺക കടലിനെ കൺ തുറക്കാതെ.
7: 17 കൊച്ചി നിലയത്തിന്റെ കടങ്കഥയിലെ വിരുന്നുകാരൻ എന്നിവ ഈ ഉത്സവവേദിയിൽ അണിനിരക്കുന്നു.
8: May 18 നാടകോത്സവത്തിന്റെ അവലോകനത്തോടെ ഈ ശ്രവ്യ വിസ്മയം പൂർത്തിയാകും.
7: കേരളത്തിലെ മുഴുവൻ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ഈ അസുലഭ നിമിഷങ്ങൾക്കായി കാതോർക്കാം.
0: ചെങ്ങന്നൂർ ഗവൺമെന്റ് ITIയിലെ ഇലക്ട്രോണിക്സ് മെക്കാനിക് ട്രേഡിൽ നിലവിലുള്ള 2 താൽക്കാലിക ഒഴിവുകളിലേക്ക് നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളെ ഗസ്റ്റ് ഇൻസ്ട്രക്ടറായി നിയമിക്കുന്നു. അഭിമുഖം ഈ മാസം 13 രാവിലെ 11 ചെങ്ങന്നൂർ ഗവൺമെന്റ് ITIയിൽ നടക്കും. സർട്ടിഫിക്കറ്റുകളും അവയുടെ പകർപ്പുകളും ഹാജരാക്കണം. ബന്ധപ്പെടേണ്ട നമ്പർ 0479295150. ശ്രോതാക്കൾ കേട്ടത് സേവന വാർത്തകൾ.

0: ആകാശവാണി FM വാർത്തകൾ.
1: പശ്ചിമബംഗാളിലെ ആദ്യ BJP മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി സത്യപ്രതിജ്ഞ ചെയ്തു. കൊൽക്കത്തയിൽ നടന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയ പ്രമുഖർ പങ്കെടുത്തു. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനായുള്ള ചർച്ചകൾ ഡൽഹിയിൽ പുരോഗമിക്കുന്നു. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കാൻ ശ്രമം തുടർന്ന് നടൻ വിജയുടെ നേതൃത്വത്തിലുള്ള തമിഴക വെട്രി കഴകം. ഉഭയകക്ഷി സഹകരണം കരുത്തുറ്റതാക്കാൻ ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ പ്രധാനമന്ത്രി കമല പെർസാദ് ബിസസറുമായി കൂടിക്കാഴ്ച നടത്തി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ആകാശവാണി അഖില കേരള റേഡിയോ നാടകോത്സവത്തിന് നാളെ തുടക്കമാകും. ഈ മാസം 18 വരെ നീളുന്ന നാടകോത്സവത്തിൽ നടൻ മോഹൻലാൽ ഉൾപ്പെടെയുള്ളവർ ഭാഗമാകും. ആകാശവാണിയുടെ കേരള നിലയങ്ങൾ രാത്രി 9:30 നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യും. സാക്ഷരതാ മിഷന്റെ 4, 7, 10 ക്ലാസുകളിലേക്കും ഹയർ സെക്കൻഡറിയിലേക്കുമുള്ള തുല്യതാ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകൾ ഈ മാസം 25 വരെ സമർപ്പിക്കാം. ചാലക്കുടിപ്പുഴ പാലം അറ്റകുറ്റ

0: അറ്റപ്പണികൾക്കായി പൂർണ്ണമായും അടച്ചു. 20 ദിവസത്തേക്കാണ് നിയന്ത്രണം. കേരളത്തിൽ ബുധനാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, കോഴിക്കോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ അടുത്ത 4 ദിവസം മത്സ്യബന്ധനത്തിന് വിലക്ക്. ഒളിമ്പ്യൻ വിനേഷ് ഫോഗട്ടിന് ഇന്ത്യൻ ഗുസ്തി ഫെഡറേഷന്റെ കാരണം കാണിക്കൽ നോട്ടീസ്. അച്ചടക്കരാഹിത്യവും ഉത്തേജക മരുന്ന് വിരുദ്ധ നിയമലംഘനവും ആരോപിച്ചാണ് നോട്ടീസ്. ഐഎസ്എൽ ഫുട്ബോളിൽ ഗോവ മോഹൻ ബഗാൻ മത്സരം അല്പസമയത്തിനകം. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും.
1: ആകാശവാണി FM വാർത്തകൾ.
0: ആകാശവാണി കൊച്ചി FM 102.3. സമയം 5 മണി കഴിഞ്ഞ് 2:48. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം അഫ്സൽ, സിസിലി എന്നിവർ പാടിയത്, ചിത്രം മധുചന്ദ്രലേഖ. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, എം ജയചന്ദ്രന്റെ സംഗീതം.

0: അഖില കേരള റേഡിയോ നാടകോത്സവം 2026 മെയ് 10 മുതൽ 18 വരെ എല്ലാ ദിവസവും രാത്രി 9:30 നിങ്ങളുടെ സ്വന്തം ആകാശവാണിയിൽ കേൾക്കാം.
1: മെയ് 10 നാടകോത്സവത്തിന്റെ ആമുഖമായി തിരനോട്ടം,
0: തുടർന്ന് മെയ് 11 തിരുവനന്തപുരം നിലയത്തിന്റെ ദൈവത്തിൻ മനം ആരു കണ്ടു,
1: 12 കോഴിക്കോട് നിലയത്തിന്റെ മടക്കം,
0: 13 തിരുവനന്തപുരം നിലയത്തിന്റെ ജീവിതോത്സവം,
1: 14 തൃശൂർ നിലയത്തിന്റെ സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം,
0: 15 കണ്ണൂർ നിലയത്തിന്റെ മൗനസാക്ഷി,
1: 16 കോഴിക്കോട് നിലയത്തിന്റെ കാൺക കടലിനെ കൺതുറക്കാതെ,
0: 17 കൊച്ചി നിലയത്തിന്റെ കടങ്കഥയിലെ വിരുന്നുകാരൻ എന്നിവ ഈ ഉത്സവവേദിയിൽ അണിനിരക്കുന്നു.
1: മെയ് 18 നാടകോത്സവത്തിന്റെ അവലോകനത്തോടെ ഈ ശ്രവ്യ വിസ്മയം പൂർത്തിയാകും.
0: കേരളത്തിലെ മുഴുവൻ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ഈ അസുലഭ നിമിഷങ്ങൾക്കായി കാതോർക്കാം.
2: ചിത്രം ഔട്ട് ഓഫ് സിലബസ്, ഗായകൻ ജി വേണുഗോപാൽ, റഫീഖ് അഹമ്മദിന്റെ വരികൾ, സംഗീതം ബെന്നറ്റ് വിട്രാഗ്.

അടുത്ത ഗാനം യേശുദാസിനൊപ്പം ചിത്രപാടിയത് ചിത്രം വടക്കും നാഥൻ. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം രവീന്ദ്രൻ.

0: വിടരുന്ന മുട്ടുകളിൽ നാളെ രാവിലെ 8:05.
1: ഐഷു, ഐഷു, നിനക്കെന്താ ഭ്രാന്തായോ? നീ നീ എന്തിനായി കത്തിക്കരിഞ്ഞ പാവയെ കളിപ്പിക്കുന്ന? അതിനെ കളയ്. ഇത് ഇത് പാവയല്ല, ഇതെന്റെ മോള. ഞാൻ നൊന്തുപെറ്റ എന്റെ മോള്. കൊഞ്ചിച്ച് കൊതു തീരും മുമ്പ് അവരവളെ ഇല്ലാതാക്കിയില്ലേ?
0: എറണാകുളം ഗവൺമെന്റ് UP സ്കൂൾ ഫോർ ഗേൾസിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ.

0: നാളെ രാവിലെ 8:05.
1: അടുത്തഗാനം സുജാത മോഹൻ പാടിയത്, ചിത്രം ഫോട്ടോഗ്രാഫർ. ഗാനരചന കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി, സംഗീതം ജോൺസൺ.

0: കറുത്ത പക്ഷികൾ എന്ന പടത്തിൽ പി ജയചന്ദ്രൻ പാടിയ ഗാനമാണ് ശ്രോതാക്കളിപ്പോൾ കേട്ടത്. ഈ ഗാനത്തിൻ്റെ രചന ശരത് വയലാർ, സംഗീതം മോഹൻ സിതാര.
1: ചില്ലജാലകം. നിറമഴും ജീവിതത്തിലെ ജാലക കാഴ്ചകൾ, പുതുമയുള്ള പശ്ചാത്തലങ്ങളിൽ അവതരണത്തിന്റെ മനോഹാരിതയിൽ ഒരു ചലച്ചിത്രഗാന പരിപാടി. ഹൃദയത്തിൽ മുത്തുകൾ പോലെ സൂക്ഷിച്ച ഗാനങ്ങളിലൂടെ ഒരു യാത്ര. ചില്ലജാലകം എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 10:30, പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 10:30. കേൾക്കാൻ മറക്കല്ലേ ചില്ലജാലകം, പ്രത്യേക ചലച്ചിത്രഗാന പരിപാടി.

അടുത്ത ഗാനം എം ജി രാധാകൃഷ്ണന്റെ സംഗീതത്തിൽ ജി വേണുഗോപാൽ പാടിയത്. ചിത്രം പകൽ. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി.

ചിത്രം പൊന്മുടിപ്പുഴയോരം. ഗായകർ വിജയ് യേശുദാസ്, മഞ്ചരി. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ. ചിട്ടപ്പെടുത്തിയത് ഇളയരാജ.

0: നിയമവേദി
1: പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ.
0: ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം, പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കൊച്ചി 21. നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ 8:05 ഞായറാഴ്ചകളിൽ രാത്രി 9:30.
2: ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി FM യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്.
3: ചിത്രം കഥ തുടരുന്നു. വിജയ് യേശുദാസ്, ശ്വേത മോഹൻ എന്നിവർ പാടിയത്, വയലാർ ശരത്ചന്ദ്രവർമ്മയുടെ വരികൾ, സംഗീതം ഇളയരാജ.

വെട്ടം എന്ന ചിത്രത്തിലെ എം ജി ശ്രീകുമാർ പാടിയ ഗാനം അടുത്തത്. ഗാനരചന ബി ആർ പ്രസാദ്, സംഗീതം ബേണി ഇഗ്നേഷ്യസ്.

പ്രിയ ശ്രോതാക്കളെ, ഒരു ഗാനം കൂടി കേൾക്കാം. നിഖിൽ മാത്യു പാടിയത് ചിത്രം മൂന്നാമതൊരാൾ. ഷിബു ചക്രവർത്തിയുടെ വരികൾ, ഔസേപ്പച്ചൻ്റെ സംഗീതം.

ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ആകാശവാണി കൊച്ചി FM 102.3, സമയം 6 മണി. ജി വേണുഗോപാൽ പാടിയൊരു ലളിത ഗാനം ഇപ്പോൾ കേൾക്കാം. രചന ഷിബു ചക്രവർത്തി, സംഗീതം MG രാധാകൃഷ്ണൻ.

അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ആദ്യം ഇന്നത്തെ പരിപാടി. ഈ അറിയിപ്പുകളെ തുടർന്ന് മധുരം ഗീതം ലളിതഗാനം ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിൽ നിന്നും. തുടർന്ന് സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 കിസാൻ വാണി. ജാതിക്കൊപ്പം കവുങ്ങും കുരുമുളകും മറ്റ് ഫലവൃക്ഷങ്ങളും പരിപാലിക്കുന്ന കരിമാലൂർ സ്വദേശി ടി പി ഷാജിയെ പരിചയപ്പെടുത്തുന്നു. തേലത്തുരുത്ത് സ്വദേശിയായ കെ കെ ശശി വാഴക്കൃഷി അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. 7:20 വിപണി വാരാന്ത അവലോകനം. 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:35 FM ഈവനിംഗ്. ഇതിൽ സമകാലികം. വേഗം കുറയുന്ന ഭാരം ശരിയേത് തെറ്റേത്? 7:55 ഒരിടത്തൊരിടത്ത് പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യകൃതികൾ പറയിപെറ്റ പന്തിരുകുലം. 8:00 ആകാശവാണി FM വാർത്തകൾ ഇംഗ്ലീഷ് മാറ്റേഴ്സ്. 8:05 മെഡിക്കൽ ട്രസ്റ്റ് ആരോഗ്യ വിചാരം. കരൾ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ അറിയേണ്ടതെല്ലാം കൺസൾട്ടന്റ് ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റ് ഡോക്ടർ ജോ ഫ്രാൻസിസ് മാത്യുവുമായി അഭിമുഖം. 8:30 ഈവനിംഗ് മെലഡി. 8:40

0: ചേഞ്ചിന് നോവൽ പാരായണം, തക്ഷൻകുന്ന് സ്വരൂപം യു കെ കുമാരൻ എഴുതിയത്. 8:50 മഹിതം മലയാളം, തുടർന്ന് എഫ് എം ഡയറിയിലെ ഇന്നത്തെ ചോദ്യമുത്തരം, നാളത്തെ പരിപാടികൾ. 9:00 ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ, 9:15 നാടകഗാനങ്ങൾ, 9:30 ചലച്ചിത്രഗാനങ്ങൾ, 10:00 ദേശീയ സംഗീത പരിപാടി ഡൽഹി റിലേ, 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ.
1: വെഡ്ഡിംഗ് ഫിക്സ് ചെയ്തോലെ? എങ്കി ഇനി കൂടുതലൊന്നും ആലോചിക്കണ്ട, കല്യാണ സാരി സിറ്റി സിൽക്സിൽ നിന്ന് തന്നെ.
2: ഇനി എന്നും എപ്പോഴും സിറ്റി സിൽക്സ്.
3: കുറഞ്ഞ പലിശയ്ക്ക് ലോൺ വേണോ?
4: അതും ആപ്പിലൂടെ? ആഹാ, കുടുങ്ങി.
5: അജ്ഞാത ആപ്പുകളെ സൂക്ഷിക്കൂ.
6: RBI പറയുന്നു,
7: അറിവ് നേടു, ജാഗ്രത പുലർത്തൂ.
0: അറിയിപ്പ് തുടരുന്നു. ഇനി നാളത്തെ പരിപാടികൾ. നാളെ രാവിലെ 5:55 സുഭാഷിതം, തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഫാദർ വിൻസെന്റ് വാരിയത്ത്. 6:00 ആകാശവാണി FM വാർത്തകൾ അറിയിപ്പുകൾ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലെ. 6:10 പ്രഭാതഗീതം. 6:27 കാർഷിക വാർത്തകൾ വിപണി. 6:32 റീഗൽ ജുവല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ. തുടർന്ന് ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, പി ഭാസ്കരന്റെ ആദ്യ വിദ്യാലയം എന്ന കവിത. 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലെ. 6:55 മുതൽ 7:25 വരെ FM ഡയറിയുടെ ആദ്യ ഭാഗം. ഇതിൽ ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, സേവന വാർത്തകൾ, നാട്ടുവിശേഷം. 7:00 മഹിതം മലയാളം, ഉപഭോക്താക്കൾ അറിയാൻ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പാട്ടോർമ, ആരോഗ്യക്കുറിപ്പുകൾ, ദീപസ്തംഭം, മഹാശ്ചര്യം. 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലെ. 7:35 FM ഡയറി തുടരും. ഇതിൽ സമകാലികം, പുതിയ സംസ്ഥാന സർക്കാർ, പ്രതീക്ഷകൾ. 7:50 നോവൽ പാരായണം, യു കെ കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം. തുടർന്ന് എന്ത് പഠിക്കണം, എന്താകണം. 8:00 ആകാശവാണി FM വാർത്തകൾ, ഇംഗ്ലീഷ് മാറ്റേഴ്സ്. 8:05 വിടരുന്ന മുട്ടുകൾ. എറണാകുളം ഗവൺമെന്റ് UP സ്കൂൾ ഫോർ ഗേൾസിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ ആദ്യ ഭാഗം. തുടർന്ന് ഇന്ന് ഈ നിലയത്തിൽ നിന്ന് ചോദ്യമുത്തരം, ചിന്താശകലം. 8:30 FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്രഗാനങ്ങൾ. 9:15 അഭിപ്രായവേദി, ശ്രോതാക്കളുടെ കത്തുകളും അവയ്ക്കുള്ള മറുപടിയും. 9:30 FM മോർണിംഗ് സെലക്ഷൻസ് തുടരും. 10:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് FM മോർണിംഗ് സെലക്ഷൻസ്. 10:25 സേവന വാർത്തകൾ. 10:30 റീഗൽ ജുവല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണവില. തുടർന്ന് പഴയ ചലച്ചിത്രഗാനങ്ങളുമായി സ്മൃതിരാഗം.
8: റീഗൽ ജുവല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണവില
9: എന്നും രാവിലെ 10:30.
8: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
9: റീഗൽ ജുവല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
0: നാളെ രാവിലെ 11:30 തമിഴ് ചലച്ചിത്രഗാനങ്ങൾ. 12:00 ആകാശവാണി FM വാർത്തകൾ അറിയിപ്പുകൾ, ലളിതഗാനങ്ങൾ. 12:25 സേവന വാർത്തകൾ. 12:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലെ. 12:40 പ്രകാശധാര തിരുവനന്തപുരം റിലെ. 12:50 വാർത്തകൾ തിരുവനന്തപുരം റിലെ. 1:00 ഫോൺ ഔട്ട് ഗാനോത്സവം. 2:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് ഓർമ്മച്ചിന്ത. 3:00 ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ. 4:00 ആകാശവാണി FM വാർത്തകൾ, 4 മണിപ്പൂക്കൾ. വാട്സാപ്പ് സന്ദേശഗാന പരിപാടി. 4:55 സേവന വാർത്തകൾ. 5:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് പാട്ടിന്റെ നാട്ടുവഴി. പൊള്ളുന്ന ചൂടിൽ ആശ്വാസം പകരുന്ന കടൽത്തീരങ്ങൾ. മുനമ്പം, ചെറായി, കുഴുപ്പുള്ളി, വളപ്പ്, പുതുവയ്പ്പ് എന്നീ തീരങ്ങളിലൂടെ ഒരു യാത്ര. അവസാന ഭാഗം. 6:00 ലളിതഗാനം. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലെ. 6:10 അറിയിപ്പുകൾ, മധുരം ഗീതം, ലളിതഗാനം, സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലെ. 6:40 വാർത്താ വീക്ഷണം തിരുവനന്തപുരം റിലെ.
9: സിനർജി എർത്തിംഗ് സൊല്യൂഷൻസ് കൊച്ചി.
10: ആരോഗ്യക്കുറിപ്പുകൾ ചൊവ്വ വ്യാഴം
9: രാവിലെ 7:15. ഹോസ്പിറ്റലുകളിലെ MRI, CT സ്കാൻ തുടങ്ങിയവയ്ക്ക് സ്പെഷ്യലൈസ്ഡ് എർത്തിംഗ്.
0: 6:50 കാർഷിക ജീവനം. 7:20 തമിഴ് ചലച്ചിത്രഗാനം. 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലെ. 7:35 മുതൽ 9:00 വരെ FM ഈവനിംഗ്. ഇതിൽ സമകാലികം, പുതിയ സംസ്ഥാന സർക്കാർ, പ്രതീക്ഷകൾ. 7:55 ഒരിടത്തൊരിടത്ത്, പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യകൃതികൾ. പറയീപറ്റ പന്തിരുകുലം.

0: 8 മണിക്ക് ആകാശവാണി FM വാർത്തകൾ ഇംഗ്ലീഷ് മാറ്റേഴ്സ്, 8:05 യുവവാണി. ബാംഗ്ലൂരിൽ നടന്ന വേൾഡ് യൂത്ത് പാർലമെന്റിൽ പങ്കെടുത്ത NSS വോളണ്ടിയർ ഗായത്രി ജയൻ കൃഷ്ണനുമായി അഭിമുഖം, അവസാന ഭാഗം. തുടർന്ന് സേവന വാർത്തകൾ. 8:30 ഈവനിങ് മെലഡി, 8:45 നോവൽ പാരായണം. UK കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം. 8:50 മഹിതം മലയാളം. തുടർന്ന് FM ഡയറിയിലെ ചോദ്യമുത്തരം, നാളത്തെ പരിപാടികൾ. 9:00 ന്യൂസ് അറ്റ് 9 ഡൽഹിയിലെ. 9:15 അഭിപ്രായവേദി. 9:30 തിരനോട്ടം. അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ പ്രക്ഷേപണം ചെയ്യുന്ന നാടകങ്ങളുടെ അണിയറ വിശേഷങ്ങൾ തിരുവനന്തപുരം റിലേ. 10:30 പഴയ ഹിന്ദി തമിഴ് ചലച്ചിത്ര ഗാനങ്ങളുമായി ഗാനമഞ്ജുഷ. 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പ് കഴിഞ്ഞു.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
3: ഞായറാഴ്ചകളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് പാട്ടോർമ.
4: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
5: അഖില കേരള റേഡിയോ നാടകോത്സവം 2026 May 10 to 18 എല്ലാ ദിവസവും രാത്രി 9:30 നിങ്ങളുടെ സ്വന്തം ആകാശവാണിയിൽ കേൾക്കാം.
6: May 10 നാടകോത്സവത്തിന്റെ ആമുഖമായി തിരനോട്ടം.
5: തുടർന്ന് May 11 തിരുവനന്തപുരം നിലയത്തിന്റെ ദൈവത്തിൻ മനം ആരു കണ്ടു.
6: 12 കോഴിക്കോട് നിലയത്തിന്റെ മടക്കം.
5: 13 തിരുവനന്തപുരം നിലയത്തിന്റെ ജീവിതോത്സവം.
6: 14 തൃശൂർ നിലയത്തിന്റെ സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം.
5: 15 കണ്ണൂർ നിലയത്തിന്റെ മൗനസാക്ഷി.
6: 16 കോഴിക്കോട് നിലയത്തിന്റെ കാൺക കടലിനെ കൺതുറക്കാതെ.
5: 17 കൊച്ചി നിലയത്തിന്റെ കടങ്കഥയിലെ വിരുന്നുകാരൻ എന്നിവ ഈ ഉത്സവവേദിയിൽ അണിനിരക്കുന്നു.
6: May 18 നാടകോത്സവത്തിന്റെ അവലോകനത്തോടെ ഈ ശ്രവ്യ വിസ്മയം പൂർത്തിയാകും.
5: കേരളത്തിലെ മുഴുവൻ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ഈ അസുലഭ നിമിഷങ്ങൾക്കായി കാതോർക്കാം.
0: പ്രിയ ശ്രോതാക്കൾ, ഇന്ന് രാത്രി 8:05 മെഡിക്കൽ ട്രസ്റ്റ് ആരോഗ്യ വിചാരം. കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ, അറിയേണ്ടതെല്ലാം. കൺസൾട്ടന്റ് ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റ് ഡോക്ടർ ജോ ഫ്രാൻസിസ് മാത്യുവുമായി അഭിമുഖം. മറക്കാതെ കേൾക്കൂ രാത്രി 8:05 മെഡിക്കൽ ട്രസ്റ്റ് ആരോഗ്യ വിചാരം. സമയം 6:00 കഴിഞ്ഞ് 20:10. ഇപ്പോൾ മധുരം ഗീതം ലളിതഗാനം, ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിൽ നിന്നും. ഗണേഷ് സുന്ദരം പാടിയത്, ഗാനരചന RK ദാമോദരൻ, സംഗീതം നന്ദു കർത്താ.

0: ശ്രോതാക്കൾ കേട്ടത് മധുരം ഗീതം ലളിതഗാനം, ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിൽ നിന്നും. ഗണേഷ് സുന്ദരം പാടിയത്, ആർ കെ ദാമോദരന്റെ വരികൾ ചിട്ടപ്പെടുത്തിയത് നന്ദു കർത്ത. ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിൽ നിന്നുള്ള മറ്റൊരു ഗാനവുമായി മധുരം ഗീതം വീണ്ടും നാളെ വൈകിട്ട് ഇതേ സമയത്ത്.
1: പ്രഭാതങ്ങളെ ധ്യാനാത്മകമാക്കാം, ദിനാന്ത്യത്തോളം ഊർജസ്വലരാകാം. കേൾക്കൂ സുഭാഷിതം, ദിവസവും രാവിലെ 5:55.
0: സേവന വാർത്തകൾ. എടപ്പള്ളി തെക്ക് വില്ലേജ് ഓഫീസ് കെട്ടിടം പുതുക്കിപ്പണിയുന്നതിനാൽ ഈ മാസം 11-ാം തീയതി തിങ്കളാഴ്ച മുതൽ പാടിവട്ടം പൈപ്പ് ലൈൻ റോഡിൽ പാടിവട്ടം ഗവൺമെന്റ് സ്കൂളിന് സമീപം വാടക കെട്ടിടത്തിലേക്ക് താത്കാലികമായി വില്ലേജ് ഓഫീസിന്റെ പ്രവർത്തനം മാറ്റിയതായി എടപ്പള്ളി തെക്ക് വില്ലേജ് ഓഫീസർ അറിയിച്ചു. സാക്ഷരതാ മിഷന്റെ 4-ാം തരം, 7-ാം തരം, 10-ാം തരം ഹയർ സെക്കൻഡറി തുല്യതാ കോഴ്സ് പ്രവേശനം ആരംഭിച്ചു. ഈ മാസം 25 വരെ ഫൈനില്ലാതെയും അടുത്ത മാസം 4 വരെ 50 രൂപ ഫൈനോടുകൂടിയും അടുത്ത മാസം 15 വരെ 250 രൂപ സൂപ്പർ ഫൈനോടുകൂടിയും പ്രവേശനം നേടാവുന്നതാണ്. നഗരസഭകളിലും പഞ്ചായത്തുകളിലും പ്രവർത്തിക്കുന്ന സാക്ഷരതാ പ്രേരക്മാർ മുഖേനയോ നേരിട്ടോ തുല്യതാ കോഴ്സുകളിലേക്ക് രജിസ്ട്രേഷൻ നടത്താം. പ്രവേശനം സംബന്ധിച്ച വിശദ വിവരങ്ങൾ സാക്ഷരതാ മിഷന്റെ www.literacymissionkerala.org എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് വിളിക്കാനുള്ള ഫോൺ നമ്പർ പറയാം. 94-47-84-44. ഫോൺ നമ്പർ ആവർത്തിക്കാം. 94-47-84-44. സംസ്ഥാന കള്ള് വ്യവസായ തൊഴിലാളി ക്ഷേമനിധി തൊഴിലാളികളുടെ മക്കൾക്ക് 2026-27 അധ്യയന വർഷത്തെ പഠന കിറ്റുകൾ വിതരണം ചെയ്യുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. സർക്കാർ എയ്ഡഡ് അൺഎയ്ഡഡ് സ്കൂളുകളിൽ 1 മുതൽ 7-ാം ക്ലാസ് വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് ആനുകൂല്യം ലഭിക്കുന്നത്. നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷാ ഫോമുകൾ പാലക്കാട് വെൽഫെയർ ഫണ്ട് ഇൻസ്പെക്ടർ ഓഫീസിൽ നിന്നും ലഭ്യമാണ്. പൂരിപ്പിച്ച അപേക്ഷ

0: കുട്ടികൾക്കൊപ്പം വിദ്യാർത്ഥി നിലവിൽ പഠിക്കുന്ന ക്ലാസ് ഏതെന്ന് വ്യക്തമാക്കുന്ന സ്കൂൾ മേധാവിയുടെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. അപേക്ഷകൾ ഈ മാസം 15 വരെ സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 0491251 57 65. 0491251 57 65. പാലക്കാട് ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് എംപ്ലോയബിലിറ്റി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ 2 സ്വകാര്യ സ്ഥാപനങ്ങളിലേക്ക് വിവിധ ഒഴിവുകളിലേക്ക് അഭിമുഖം നടക്കും. പ്ലസ് ടു ബിരുദം, ബിരുദാനന്തര ബിരുദം, TTC എന്നിവയാണ് യോഗ്യത. എംപ്ലോയബിലിറ്റി സെന്ററിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ മാസം 14 രാവിലെ 10 മണിക്ക് എംപ്ലോയബിലിറ്റി സെന്ററിൽ നടക്കുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് 0491250 54 35 എന്ന നമ്പറിൽ വിളിക്കുക. 0491250 54 35. പാലക്കാട് ഗവൺമെന്റ് വിക്ടോറിയ കോളേജിൽ ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല LSU പ്രവർത്തനങ്ങൾക്കായി താത്കാലിക അടിസ്ഥാനത്തിൽ അസിസ്റ്റന്റിനെ നിയമിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 94 47 74 19 95. 94 47 74 19 95. സേവന വാർത്തകളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ആകാശവാണി കൊച്ചി FM 102.3. സമയം 6 മണി കഴിഞ്ഞ് 29:51. ഇനി 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 സംസ്ഥാനങ്ങളിലേക്കുള്ള സന്ദർശനത്തിന് നാളെ തുടക്കമാകും. കേരള മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള ചർച്ച ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. തമിഴ്നാട്ടിൽ കേവല ഭൂരിപക്ഷം നേടി നടൻ വിജയുടെ നേതൃത്വത്തിലുള്ള തമിഴക വെറ്റിക്കഴകം 120 MLA പിന്തുണയിൽ സർക്കാർ രൂപീകരണത്തിന് ഒരുങ്ങി. TVK 2025 ദേശീയ പഞ്ചായത്ത് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. കേരളത്തിൽ നിന്നും ഹരിപ്പാട്, നിരണം, ഒച്ചൂർ, മേലുകാവ് പഞ്ചായത്തുകൾക്ക് അംഗീകാരം. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ഇടിമിന്നലോടുകൂടിയ മഴ തുടരും. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ISL ഫുട്ബോളിൽ ഗോവ മോഹൻ ബഗാൻ മത്സരം പുരോഗമിക്കുന്നു. 2 മത്സരത്തിൽ ജംഷഡ്പൂർ ബംഗളൂരുവുമായി ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെയും മറ്റന്നാളുമായി കർണാടക, തെലങ്കാന, ഗുജറാത്ത് സംസ്ഥാനങ്ങൾ സന്ദർശിക്കും. നാളെ രാവിലെ കർണാടകയിലെത്തുന്ന അദ്ദേഹം ബംഗളൂരുവിൽ ആർട്ട് ഓഫ് ലിവിംഗിന്റെ 45-ാം വാർഷിക ആഘോഷങ്ങളിൽ പങ്കെടുക്കും. തുടർന്ന് ഹൈദരാബാദിൽ 9,400 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. മറ്റന്നാൾ രാവിലെ ഗുജറാത്തിലെ സോംനാഥ് ക്ഷേത്രത്തിലെ സോംനാഥ് അമൃത് മഹോത്സവത്തിൽ ശ്രീ മോദി പങ്കെടുക്കും. കേരള മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള ചർച്ച ന്യൂഡൽഹിയിൽ കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിയിൽ പുരോഗമിക്കുന്നു. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യത്തിലാണ് യോഗം. AICC നിരീക്ഷകരായ മുകുൾ വാസ്നിക്, അജയ് മാക്കൻ എന്നിവരും നിയുക്ത MLA രമേശ് ചെന്നിത്തല, VD സതീശൻ, സണ്ണി ജോസഫ് തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ പ്രതികരിക്കുന്നത്. തമിഴ്നാട്ടിൽ കേവല ഭൂരിപക്ഷം നേടി നടൻ വിജയുടെ നേതൃത്വത്തിലുള്ള തമിഴക വെറ്റിക്കഴകം. വിടുതലെ ചിരുതൈകൾ കക്ഷിയും IUMLM TVKയെ പിന്തുണയ്ക്കും. 2 VCK MLA പിന്തുണ കത്ത് അധ്യക്ഷൻ തോൽ തിരുമാളവൻ ചെന്നൈയിൽ TVK ഇലക്ഷൻ മാനേജ്മെന്റ് ജനറൽ സെക്രട്ടറി ആദവ് അർജുന് കൈമാറി. ഇതോടെ സർക്കാർ രൂപീകരിക്കാൻ ആവശ്യമായ 120 MLA പിന്തുണ TVK ഉറപ്പിച്ചു. അതിനിടെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയെ സർക്കാർ രൂപീകരിക്കാൻ ക്ഷണിക്കേണ്ടത് ഗവർണറുടെ കടമയാണ് CPIM ദേശീയ ജനറൽ സെക്രട്ടറി MA ബേബി അഭിപ്രായപ്പെട്ടു. പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത സുവേന്ദു അധികാരിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. വരാനിരിക്കുന്ന ഭരണകാലം മികച്ചതാകട്ടെ എന്ന് അദ്ദേഹം ആശംസിച്ചു. മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്ത ദിലീപ്

0: കോഷ്, അഗ്നിമിത്ര പോൾ, അശോക് കീർത്തനിയ, ശ്രുതിറാം തുഡു, നെസിത് പ്രാമാണിക് എന്നിവരെയും പ്രധാനമന്ത്രി അഭിനന്ദനങ്ങൾ അറിയിച്ചു. അസമിൽ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചൊവ്വാഴ്ച നടക്കും. BJP നേതൃത്വം നൽകുന്ന NDA തുടർച്ചയായ 3ാം തവണയാണ് ഇവിടെ അധികാരത്തിലെത്തുന്നത്. നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിനായി BJP നാളെ യോഗം ചേരും. 2025 ദേശീയ പഞ്ചായത്ത് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. കേരളത്തിൽ നിന്നും 4 പഞ്ചായത്തുകൾക്ക് അംഗീകാരം. വിശദാംശങ്ങളിലേക്ക്.
1: രാജ്യത്തുടനീളമുള്ള ആകെ 42 പഞ്ചായത്തുകളെയാണ് പുരസ്കാരത്തിനായി തിരഞ്ഞെടുത്തത്. ഹെൽത്തി പഞ്ചായത്ത് വിഭാഗത്തിലെ ദീൻദയാൽ ഉപാധ്യായ പഞ്ചായത്ത് സതത് വികാസ് പുരസ്കാരം പത്തനംതിട്ടയിലെ നിരണം പഞ്ചായത്തിന് ലഭിച്ചു. ഈ വിഭാഗത്തിൽ 3ാം സ്ഥാനത്താണ് നിരണമെത്തിയത്. മികച്ച ശിശു സൌഹൃദ പഞ്ചായത്തുകളിൽ തിരുവനന്തപുരം ജില്ലയിലെ ഒറ്റൂരിനെ 3ാം സ്ഥാനത്തിനായി തിരഞ്ഞെടുത്തു. അടിസ്ഥാന സൌകര്യത്തിൽ സ്വയം പര്യാപ്തമായ മികച്ച പഞ്ചായത്തിനുള്ള അവാർഡ് കോട്ടയം മേലുക്കാവ് സ്വന്തമാക്കി. മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള നാനാജി ദേശ്മുഖ് സർവോത്തമം പഞ്ചായത്ത് സതത് വികാസ് പുരസ്കാരം ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാടിനും ലഭിച്ചു. പുരസ്കാരർഹമായ പഞ്ചായത്തുകൾക്ക് സാമ്പത്തിക പ്രോത്സാഹനമായി 50 ലക്ഷം രൂപ മുതൽ 5 കോടി രൂപ വരെയാണ് ലഭിക്കുക. പുരസ്കാര വിതരണ ചടങ്ങ് June 3 ന്യൂഡൽഹിയിൽ നടക്കുമെന്ന് പഞ്ചായത്ത്രാജ് മന്ത്രാലയം അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കേന്ദ്ര സർക്കാരിന്റെ യുവസംഘം പദ്ധതിയുടെ ഭാഗമായി കേരളത്തിൽ നിന്നും ലക്ഷദ്വീപിൽ നിന്നുമുള്ള 39 അംഗ വിദ്യാർത്ഥി സംഘം ജമ്മുവിലേക്ക് യാത്ര തിരിച്ചു. കേരളത്തിലെ 14 ജില്ലകളിൽ നിന്നുമുള്ള 38 വിദ്യാർത്ഥികളും ലക്ഷദ്വീപിൽ നിന്നുള്ള 1 വിദ്യാർത്ഥിയുമാണ് സംഘത്തിലുള്ളത്. വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ഏക് ഭാരത് ശ്രേഷ്ഠ് ഭാരത് പ്രചാരണത്തിന്റെ 6ാം ഘട്ടത്തിന്റെ ഭാഗമായി IIM കോഴിക്കോടും IIM ജമ്മുവും സംയുക്തമായാണ് സാംസ്കാരിക വിദ്യാഭ്യാസ കൈമാറ്റ പരിപാടി സംഘടിപ്പിക്കുന്നത്. ആകാശവാണിയുടെ അഖില കേരള റേഡിയോ നാടകോത്സവത്തിന് നാളെ തുടക്കമാകും. ശബ്ദവിസ്മയവുമായി മലയാളത്തിന്റെ പ്രിയ നടൻ മോഹൻലാൽ ഇത്തവണ നാടകോത്സവത്തിന്റെ ഭാഗമാകും. കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ശ്രോതാക്കൾക്ക് നാടകങ്ങൾ ആസ്വദിക്കാം. ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട് തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: അഖില കേരള റേഡിയോ നാടകോത്സവം നാളെ മുതൽ ഈ മാസം 18 വരെയാണ് ശ്രോതാക്കളിൽ എത്തുന്നത്. രാത്രി 9:30 നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നത്. പുനഃപ്രക്ഷേപണം അടുത്ത ദിവസം ഉച്ചയ്ക്ക് 1 മണിക്കുണ്ടായിരിക്കും. ഈ ശ്രവ്യവിരുന്നിൽ മലയാള സിനിമയിലെയും നാടകരംഗത്തെയും പ്രമുഖ താരങ്ങൾ അണിനിരക്കുന്നു. ഈ വർഷത്തെ നാടകോത്സവത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പ്രിയനടൻ മോഹൻലാലിന്റെ സാന്നിധ്യമാണ്. ആകാശവാണി തിരുവനന്തപുരം കൊച്ചി നിലയങ്ങളുടെ നാടകങ്ങൾക്ക് ശബ്ദം നൽകിക്കൊണ്ടാണ് നീണ്ട ഇടവേളയ്ക്ക് ശേഷം അദ്ദേഹം ശ്രോതാക്കൾക്ക് ശ്രവ്യവിരുന്നൊരുക്കുന്നത്. നാടകോത്സവത്തിലെ ആദ്യത്തെയും അവസാനത്തെയും നാടകത്തിലെ കേന്ദ്ര കഥാപാത്രവും മോഹൻലാൽ ആണ് എന്ന പ്രത്യേകതയും ഇത്തവണയുണ്ട്.
0: സംസ്ഥാനത്തെ KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൌജന്യ യാത്ര നടപ്പാക്കുന്നതിന്റെ ഭാഗമായി ജെൻഡർ ടിക്കറ്റിംഗ് രേഖപ്പെടുത്തി തുടങ്ങി. ടിക്കറ്റ് നൽകുമ്പോൾ പുരുഷൻ, സ്ത്രീ എന്ന് രേഖപ്പെടുത്തുന്ന സംവിധാനമാണ് പ്രാബല്യത്തിൽ വന്നത്. UDF അധികാരത്തിൽ വന്നാൽ KSRTCയിൽ സ്ത്രീകൾക്ക് സൌജന്യ യാത്ര ഉറപ്പാക്കുമെന്ന് കോൺഗ്രസ് പ്രകടന പത്രികയിലൂടെ വാഗ്ദാനം നൽകിയിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നു. ഇന്ന് പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. സ്വർണവിലയിൽ നേരിയ കുറവ്. പവന് 240 രൂപ കുറഞ്ഞ് 1,11,720 രൂപയും ഗ്രാമിന് 13,965 രൂപയുമാണ് ഇന്നത്തെ വില. തേക്കടി തടാകത്തിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് KTDC യുടെ വലിയ ബോട്ടുകൾ സർവീസ് പുനരാരംഭിച്ചു. വേനലിൽ ജലനിരപ്പ് താഴ്ന്നതിനെ തുടർന്ന് കഴിഞ്ഞ April 30 വലിയ ബോട്ടുകളുടെ സർവീസ് നിർത്തിവച്ചിരുന്നു. നിലവിൽ 40 പേർക്ക് വീതമാണ് യാത്ര ചെയ്യാനുള്ള അനുമതി. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിലും കോഴിക്കോടും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള 7 ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ അടുത്ത 4 ദിവസം മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ലക്ഷദ്വീപിലും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലക്ഷദ്വീപ് പ്രതിനിധി അബ്ദുൾ സലാം.
4: ശക്തമായ കാറ്റിനും മഴക്കും സാധ്യതയുള്ളതിനാൽ ഇന്നും നാളെയുമായി ലക്ഷദ്വീപിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. മോശം കാലാവസ്ഥ മുൻനിർത്തി ഈ കാലയളവിൽ മത്സ്യത്തൊഴിലാളികൾ ഒരു കാരണവശാലും കടലിൽ പോകരുതെന്ന് അധികൃതർ കർശന നിർദ്ദേശം നൽകി. കൂടാതെ കാലാവസ്ഥയിൽ ശമനമുണ്ടാവുന്നതുവരെ ദ്വീപുകൾക്കിടയിൽ സർവീസുകൾ നടത്തിവരുന്ന ഹൈസ്പീഡ് വെസലുകളുടെ യാത്രകൾ മുഴുവനായും റദ്ദു ചെയ്തു. ഇതിലൂടെ പ്രധാനമായും മറ്റു ദ്വീപുകളിൽ നിന്നും അഗത്തി ദ്വീപിൽ എത്തിച്ചേർന്ന് ഇന്നും നാളെയുമായി കൊച്ചിയിലേക്ക് ഫ്ളൈറ്റ് ടിക്കറ്റുകൾ എടുത്തിരുന്ന യാത്രികരുടെ സഞ്ചാരം പൂർണ്ണമായും അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ്. അത്യാഹിത ഘട്ടങ്ങളിൽ പറക്കാൻ അനുമതിയുള്ള ഹെലികോപ്റ്റർ

0: കപ്പലുകളും പരിമിതമായ ഓൾവെതർ യാത്രാ കപ്പലുകളുമാണ് നിലവിൽ സഞ്ചാരികൾക്കുള്ള ഏക ആശ്രയം.
1: ഐഎസ്എൽ ഫുട്ബോളിൽ ഗോവ മോഹൻ ബഗാൻ മത്സരം പുരോഗമിക്കുന്നു. ഇരു ടീമുകളും ഓരോ ഗോൾ വീതം നേടിയിട്ടുണ്ട്. രാത്രി 7:30 നടക്കുന്ന മത്സരത്തിൽ ജംഷഡ്പൂർ ബംഗളൂരുവുമായി ഏറ്റുമുട്ടും. ലക്ഷദ്വീപിലെ കപ്പൽ ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗ് സൈറ്റുകൾ ഹാക്ക് ചെയ്തെന്ന പരാതിയിൽ 4-അംഗ സംഘത്തെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ടിക്കറ്റുകൾ അനധികൃതമായി തടഞ്ഞുവെച്ച് ഉയർന്ന വിലയ്ക്ക് മറിച്ചു നൽകുന്നുവെന്നാരോപിച്ചാണ് ലക്ഷദ്വീപ് മിനിക്കോയ് സ്വദേശികളായ ഇവരെ അറസ്റ്റ് ചെയ്തത്. മിനിക്കോയ്, കൊച്ചി, കവരത്തി എന്നിവിടങ്ങളിൽ നിന്നാണ് പ്രതികളെ പിടികൂടിയത്. തിരുവനന്തപുരം നഗരത്തിൽ കോർപ്പറേഷൻ ഓഫീസ് നന്ദൻകോട് റോഡിൽ മാൻഹോളിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഗതാഗത നിയന്ത്രണം. TTC, ദേവസ്വം ബോർഡ്, നന്ദൻകോട് ഭാഗങ്ങളിൽ നിന്നും കോർപ്പറേഷൻ ഓഫീസ് ഭാഗത്തേക്ക് പോകേണ്ട വാഹനങ്ങൾ വെള്ളയമ്പലം മ്യൂസിയം വഴി പോകേണ്ടതാണ്. കോർപ്പറേഷൻ ഓഫീസ് ഭാഗത്തു നിന്നും നന്ദൻകോട് ഭാഗത്തേക്ക് പോകേണ്ട വാഹനങ്ങൾ വെള്ളയമ്പലം വഴിയോ PMG നളന്ത വഴിയോ പോകണം. കൊല്ലം തെന്മലയിൽ വീണ്ടും കരടിയുടെ സാന്നിധ്യം. തെന്മല MSLന് സമീപത്തെ വനത്തിലെ പാറക്കൂട്ടത്തിലാണ് കരടിയെയും കുഞ്ഞുങ്ങളെയും കണ്ടത്. ഈ മാസം ആദ്യവും പ്രദേശത്ത് കരടിയെ കണ്ടിരുന്നു. ഇടുക്കി കൊമ്പടിഞ്ഞാലിൽ ദുരൂഹ സാഹചര്യത്തിൽ പൊള്ളലേറ്റ് ഒരു കുടുംബത്തിലെ 4 പേർ മരിച്ച സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തം. കൊമ്പടിഞ്ഞാൽ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ജില്ലാ പോലീസ് മേധാവിയുടെ കാര്യാലയത്തിലേക്ക് മാർച്ചും ധർണയും നടത്തി. ഏകദേശം 1 വർഷം മുൻപാണ് തള്ളലിപ്പടലിൽ വീട്ടിൽ ശുഭ, അമ്മ, പൊന്നമ്മ, മക്കളായ അഭിനന്ദ്, അഭിനവ് എന്നിവർ മരിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസ സംസ്ഥാനങ്ങളിലേക്കുള്ള സന്ദർശനത്തിന് നാളെ തുടക്കമാകും. കേരള മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള ചർച്ച ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. തമിഴ്നാട്ടിൽ കേവല ഭൂരിപക്ഷം നേടിയ നടൻ വിജയുടെ നേതൃത്വത്തിലുള്ള തമിഴക വെച്ചി കഴകം. 120 MLA മാരുടെ പിന്തുണയിൽ സർക്കാർ രൂപീകരണത്തിന് ഒരുങ്ങി TVK. 2025 ദേശീയ പഞ്ചായത്ത് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. കേരളത്തിൽ നിന്നും ഹരിപ്പാട്, നിരണം, ഒച്ചൂർ, മേലുകാവ് പഞ്ചായത്തുകൾക്ക് അംഗീകാരം. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ഇടിമിന്നലോടുകൂടിയ മഴ തുടരും. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ISL ഫുട്ബോളിൽ ഗോവ മോഹൻ ബഗാൻ മത്സരം പുരോഗമിക്കുന്നു. രണ്ടാം മത്സരത്തിൽ ജംഷഡ്പൂർ ബംഗളൂരുവുമായി ഏറ്റുമുട്ടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
2: ആകാശവാണി കൊച്ചി FM 102.3. സമയം 6 മണി കഴിഞ്ഞ് 40:16. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം മഞ്ജരി, സിന്ധു, പ്രേംകുമാർ എന്നിവർ വടക്കുംനാഥൻ എന്ന പടത്തിൽ പാടിയത്. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം രവീന്ദ്രൻ.

0: പ്രിയ ശ്രോതാക്കളെ, നാളെ രാവിലെ 8:05 വിടരുന്ന മുട്ടുകൾ. എറണാകുളം ഗവൺമെൻറ് UP സ്കൂൾ ഫോർ ഗേൾസിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ ആദ്യ ഭാഗം നാളെ രാവിലെ 8:05. കാലാവസ്ഥാ അറിയിപ്പ്. കേരളത്തിൽ വ്യാപകമായും ലക്ഷദ്വീപിൽ സാമാന്യം വ്യാപകമായും മഴയുണ്ടായി. വരും ദിവസങ്ങളിൽ കേരളത്തിലും ലക്ഷദ്വീപിലും വ്യാപകമായ മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യത. കൊച്ചിയിൽ ഇന്ന് രേഖപ്പെടുത്തിയ കൂടിയ താപനില 36.3°C, കുറഞ്ഞ താപനില 23.9°C. സമയം 6:50.
1: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ, അടൽ പെൻഷൻ യോജന മോദിജിയുടെ പ്രതിജ്ഞ.
2: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസി കെ സഹാരെ കി സറൂറത് ന പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കെ സാത്ത് ബിതാ സകോ.
1: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-നും 40-നും ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
0: കിസാൻ വാണി.

0: എല്ലാ ശ്രോതാക്കൾക്കും കിസാൻ വാണിയിലേക്ക് സ്വാഗതം. ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.
1: ഏറ്റവും മികച്ച കർഷകനുള്ള സമ്മാനം ലഭിക്കുന്നു ഹരീന്ദ്രന്. ഇനി ഹരീന്ദ്രൻ തന്നെ പറയും സ്വന്തം വിജയ രഹസ്യം.
2: കർഷക സഹോദരരെ, സഹോദരിമാരെ, നിങ്ങൾക്ക് നിങ്ങളുടെ പാടത്ത് മികച്ച വിളവ് ഉൽപ്പാദിപ്പിക്കാം.
1: അതെങ്ങനെ?
2: അതോ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ഉടൻ വിളിക്കൂ ഈ നമ്പർ 1800 1801551.
3: ഇത് ആരുടെ നമ്പർ ആയേട്ടാ?
2: കിസാൻ കോൾ സെന്ററിന്റെ. അവിടെ വിദഗ്ധർ നിങ്ങളുടെ കൃഷിയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകും കയ്യോടെ.
1: പിന്നെ വിദഗ്ധരെ സദാസമയം കിട്ടിയിട്ട് വേണ്ടേ?
2: തീർച്ചയായും കിട്ടും ഇഷ്ട. വർഷത്തിൽ 365 ദിവസവും കിട്ടും. അതും രാവിലെ 6 മണി മുതൽ രാത്രി 10 മണി വരെ.
3: പക്ഷേ ഏട്ടാ, സംസാരം നീണ്ടാൽ പൈസ ഒരുപാടാവൂലേ?
2: ഒരു പൈസയും വേണ്ട. മൊബൈൽ അല്ലെങ്കിൽ മറ്റു ഫോണിൽ നിന്ന് കിസാൻ കോൾ സെന്ററിനെ സൗജന്യമായി വിളിക്കാം. ഉപദേശത്തിനും പണം നൽകണ്ട.
4: സത്യം
2: 10.5 മാറ്റ് സത്യം.
5: കർഷക സഹോദരരെ, കൃഷിയുടെ പ്രശ്നങ്ങൾക്ക് സ്വന്തം ഭാഷയിൽ ഉടനടി പരിഹാരം കിട്ടാൻ സമസ്ത ഭാരതത്തിലും ഏത് ഫോണിൽ നിന്നും ദേശീയ ഹെൽപ്പ് ലൈൻ നമ്പർ 1800 1801551 സൗജന്യമായി ബന്ധപ്പെടൂ. കർഷകരുടെ മിത്രം കിസാൻ കോൾ സെന്റർ.
6: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ടീം കിസാൻ വാണി ആദ്യം പരിചയപ്പെടുത്തുന്നത് കരുമാലൂർ സ്വദേശി ടി പി ഷാജിയെയാണ്. ഇദ്ദേഹം ജാതിക്കൊപ്പം തന്നെ കവുങ്ങും കുരുമുളകും തെങ്ങും റംബൂട്ടാൻ തുടങ്ങിയ ഫലവൃക്ഷങ്ങളും ഒക്കെ പരിപാലിച്ചു വരുന്നുണ്ട്. കൃഷിയിലെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് നേരിട്ട് ചോദിച്ചറിയാം. ഒന്ന് സ്വയം പരിചയപ്പെടുത്താമോ, എന്തൊക്കെയാണ് പ്രധാനമായിട്ട് കൃഷി അതൊക്കെ?
7: ഞാൻ ജില്ലാ

0: ബാങ്കിലെ ജോലിയിൽ നിന്ന് റിട്ടയർ ചെയ്ത ആളാണ്. 10-25 വർഷത്തോളമായി കാർഷിക രംഗത്ത് ചെറുതായി ഇടപെടുന്ന ഒരാളാണ്. എറണാകുളം ജില്ലയിലെ കരിമാലൂർ ഗ്രാമപഞ്ചായത്തിലാണ് കൃഷി ചെയ്യുന്നത്. എനിക്ക് കൂടുതലായി ജാതിയാണ് ഉള്ളത്. ഏകദേശം ഒരു 110 ജാതി മരങ്ങളുണ്ട്. ഒരു 15-20 ഇടയിൽ പ്രായമുള്ള ജാതികളാണ്. നാടൻ ജാതികൾ വെച്ചിട്ട് അത് മുഴുവൻ ബഡ് ചെയ്ത് കൺവേർട്ട് ചെയ്തെടുത്തതാണ്. ജാതിയുടെ കൂടെ മംഗോസ്റ്റിൻ കുറച്ച് കൃഷി ചെയ്യുന്നുണ്ട്, റംബൂട്ടാൻ ഉണ്ട്, അതുപോലെ മിറാക്കിൾ ഉണ്ട്, കടപ്ലാവ് ഉണ്ട്, വിവിധ തന്നെ മാവുകളുണ്ട്, ഫുലാത്താനുണ്ട്. ഇതാണ് പ്രധാനമായിട്ടും ഉള്ള കൃഷികൾ.
1: ഇവിടെ എത്ര വർഷം പഴക്കമുള്ള ജാതികളാണ് കൂടുതലായിട്ടുള്ളത്? എങ്ങനെയാണ് ഇതിന്റെ ഒരു നടീൽ രീതി, അതൊക്കെ ഒന്ന് പറയാമോ?
0: ജാതി ഏതാണ്ട് 15-25 ഇടയില് വർഷം പ്രായമുള്ള ജാതികളാണ് എന്റെ തോട്ടത്തിൽ കൂടുതലായിട്ടുള്ളത്. നാടൻ ജാതി തൈകൾ വെച്ച് അത് മുഴുവൻ വളർച്ചയെത്തിയപ്പോ ബഡ് ചെയ്ത് വിവിധ ഇനം തോട്ടങ്ങളിൽ നിന്ന് കണ്ടെത്തിയ ഈൽഡ് കൂടിയതും വലിപ്പം കൂടിയതുമായിട്ടുള്ള ജാതികൾ ഞാൻ ബഡ് ചെയ്താണ് എന്റെ ജാതി തോട്ടം ഒരുക്കിയിട്ടുള്ളത്. ഏതാണ്ട് 1.5 ഏക്കറോളം വരുന്ന സ്ഥലത്താണ് എന്റെ ജാതി തോട്ടം. അതിന്റെ ഉദ്ദേശം നടുവിലായി നല്ല ആഴമുള്ള, നന്നായി വെള്ളം ലഭ്യമായിട്ടുള്ള ഒരു കിണറിട്ട് ആ കിണറിൽ നിന്ന് മോട്ടോർ വെച്ച് തോട്ടത്തിലെ എല്ലാ ഭാഗങ്ങളിലേക്കും വെള്ളം എത്താവുന്ന വിധത്തിൽ പൈപ്പ് ലൈനുകൾ ഇട്ട് വാൽവ് എല്ലാം വെച്ച് ആ വാൽവിൽ നിന്ന് വെള്ളം എടുത്ത് ഓസ് വെച്ചിട്ട് നനയ്ക്കുന്ന ഒരു രീതിയാണ് ഞാൻ അവലംബിക്കുന്നത്. വെള്ളത്തിന് ഒരു ബുദ്ധിമുട്ടും ഇതുവരെ ഉണ്ടായിട്ടില്ല. നന്നായി വെള്ളം കിട്ടാൻ സൗകര്യമുള്ള ഒരു കിണറുള്ളത് കൊണ്ട് നനയ്ക്കുന്നതിനൊരു പ്രശ്നം എനിക്ക് ഇല്ല. അങ്ങനെയാണ് ജാതി സംരക്ഷിച്ചു വരുന്നത്.
1: ജാതിയും കവുങ്ങും റംബൂട്ടാൻ തെങ്ങ് ഇതൊക്കെ ഒരുമിച്ച് ഒരു തോട്ടത്തിലാണ് അല്ലേ?
0: ജാതി ഉദ്ദേശം 110 ജാതി മരങ്ങളുണ്ട്. അതിന്റെ ഇടയിൽ 5-10 തെങ്ങുകളുണ്ട്, ഒരു 11-12 റംബൂട്ടാൻ മരങ്ങളുണ്ട്, 4-5 മംഗോസ്റ്റിനുണ്ട്, പിന്നെ ഒരു 200 അടയ്ക്കാമരങ്ങളും ആ അടയ്ക്കാമരങ്ങളിലെല്ലാം കുരുമുളകും പടർത്തിയിട്ടുണ്ട്. പിന്നെ ഒഴിവുള്ള സ്ഥലങ്ങളിൽ ഷെയ്ഡ് നോക്കിയിട്ട് ഗ്യാപ്പ് ഉള്ളിടങ്ങളിലെല്ലാം നാടൻ വാഴകളും ഞാൻ വെച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ജാതി മാത്രമല്ല, ഇടവേളയായി ആ പ്രദേശത്ത് നിൽക്കാവുന്ന സ്ഥലങ്ങളിൽ മറ്റനുയോജ്യമായ കൃഷികൾ കൂടി ചെയ്തു വരുന്നുണ്ട്.
1: സമയാസമയങ്ങളിൽ പ്രൂണിംഗ് ഒക്കെ ചെയ്യാറുണ്ടോ? അതേക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ?
0: എല്ലാ വർഷവും ജാതിയുടെ ഇടയിൽ നിന്ന് മുളച്ചു വരുന്ന കമ്പുകൾ സൂര്യപ്രകാശം ഉള്ളിലേക്കെല്ലാം കിണക്കാക്കി അതെല്ലാം വെട്ടി മാറ്റും. അല്ലാതെ ഇടതൂർന്ന് ഇടയ്ക്കുന്നെല്ലാം പൊട്ടി മുളച്ചു വരുന്ന കമ്പുകളെല്ലാം കോതി മാറ്റും. പിന്നെ ജൂൺ ആരംഭിക്കുമ്പോൾ തന്നെ അതിന്റെ എല്ലാ ചൂടുകളിലും കുമ്മായം ഇതറും. കുമ്മായം ഇതറുമ്പോൾ കുമ്മായം ഒന്ന് ജാതിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കുമ്മായം ആദ്യം തന്നെ ഇടുമ്പോൾ ഇലയെല്ലാം ദ്രവിച്ച് അത് മണ്ണിനോട് ചേർന്ന് കായ പറിക്കുന്ന സമയവും ഏതാണ്ട് മെയ് പകുതിയോടുകൂടി കായ പറിക്കാറാവും. അപ്പൊ നമ്മൾ കൂടുതൽ കായ താഴെ വീഴുമ്പോൾ അതൊന്നും പഴയപ്പോവാതെ നമുക്ക് പെറുക്കി എടുക്കാൻ കഴിയുന്ന വിധത്തിൽ കുമ്മായം ഇടും. കുമ്മായം ഇട്ട് 10-20 കഴിഞ്ഞാൽ പിന്നെ ചാണകവും അതുപോലെ സമൃദ്ധി എന്ന് പറയുന്ന മിക്സ് ചെയ്തിട്ടുള്ള, അതായത് എല്ലുപൊടിയും അതുപോലെ പിണ്ണാക്കും എല്ലാം ചേർന്നിട്ടുള്ള ആ മിശ്രിതം, അതാണ് കൂടുതൽ ഞാൻ ഉപയോഗിക്കുന്നത്. അതും ചാണകവുമാണ് പ്രധാനമായിട്ടും ഇടുന്നത്. പിന്നെ അതിനിടയ്ക്ക് സൂക്ഷ്മമൂലകങ്ങൾ ജാതിക്ക് ആവശ്യമാണ്. അതും ഇടയ്ക്ക് 5-6 കൂടുമ്പോഴൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട്. അതാണ് കൂടുതലായി ചെയ്യുന്ന വളപ്രയോഗം.
1: ബഡ് ചെയ്ത തൈകളാണ് കൂടുതൽ അല്ലേ?
0: ഞാനെല്ലാം സ്വന്തമായി നാടൻ ജാതി വെച്ചിട്ട് ആ ജാതി ഒരു 2 ഒക്കെ പ്രായമായതിനു ശേഷം ബഡ് ചെയ്താണ് എന്റെ ജാതിത്തോട്ടം ഒരുക്കിയിട്ടുള്ളത്. ഇപ്പോ ഇനി പുതുതായി വെക്കാൻ ആ ജാതിത്തോട്ടത്തിൽ സ്ഥലമില്ല. എല്ലാം ജാതിയും നാടൻ തൈ വെച്ച് ബഡ് ചെയ്ത് തോട്ടം ഒരുക്കിയതാണ്. ബഡ് ചെയ്യുമ്പോൾ തന്നെ പല തോട്ടങ്ങളിൽ സന്ദർശിച്ച് അവിടെയെല്ലാം കൂടുതൽ ഈൽഡ് ഉള്ളതും കാപിടുത്തം ഉള്ളതും നല്ല ഇനമെന്ന് തോന്നുന്ന വിവിധ വെറൈറ്റികൾ, ഒരു 10-15 വെറൈറ്റി എങ്കിലും എന്റെ തോട്ടത്തിൽ വ്യത്യസ്തമായ കോമ്പൗണ്ടുകളിൽ നിന്ന് കൊണ്ടുവന്ന് പിടിപ്പിച്ച തൈകളാണ് ഇപ്പോ മരമായി നിൽക്കുന്നത്.
1: ഇപ്പൊ ഏതാണ്ട് കായന്റെ സമയമായിട്ടുണ്ട് അല്ലേ?
0: മെയ് പകുതിയോടുകൂടി ഏതാണ്ട് കായ പഴുത്തു തുടങ്ങും. ഇപ്പൊ എനിക്ക് ചെറുതായി 3-4 മരങ്ങളിൽ നിന്ന് കായ കിട്ടി തുടങ്ങി. കൂടുതലും ജൂൺ ജൂലൈ മഴ സീസണിലാണ് കൂടുതൽ ജാതി നമുക്ക് വിളവെടുപ്പിന് പാകമാകുന്നത്. അങ്ങനെ വിളവെടുത്താൽ എനിക്ക് സ്വന്തമായ ഡ്രയറുണ്ട്. അത് ഞാൻ ഡ്രയർ ഉള്ളത് കൊണ്ടുവന്ന് കൃത്യമായി അതിന്റെ പൂവും കായും എല്ലാം വേർതിരിച്ച് വെയിലിനെ ആശ്രയിക്കാൻ മഴക്കാലത്ത് പറ്റില്ല എന്നുള്ളത് കൊണ്ട് ഡ്രയറിൽ ഉണക്കി, അപ്പൊ അത് വിറക് വെച്ച് കത്തിക്കുന്ന ഡ്രയറാണ്. നന്നായി ഫലവത്താണത്. 100% ഫലവത്തായ സംവിധാനമാണ്. അതിലൂടെ പൂവെല്ലാം കേടുകൂടാതെ ഉണക്കിയെടുത്ത് കായും

0: അതുപോലെ ആ ഡ്രൈവറിൽ തന്നെ ഉണക്കിയെടുത്ത് നല്ല നൂൽച്ചാക്കിൽ കെട്ടി സംഭരിച്ചു വെക്കലാണ് പതിവ്. അപ്പോ ഞാൻ അത് കൊടുക്കാറില്ല. ഏതാണ്ട് ഡിസംബർ ജനുവരി മാസങ്ങളോളം കാത്തു വെച്ച് ആ സമയത്ത് കുറച്ചുകൂടി വില കൂടുതൽ കിട്ടുന്ന സന്ദർഭങ്ങളിൽ വിൽക്കലാണ് പതിവ്. ജാതി ഒട്ടും മോശമല്ലാത്തൊരു കൃഷിയാണ്. നല്ല യീൽഡ് കിട്ടുകയും നല്ല വില കിട്ടുകയും ചെയ്താൽ തരക്കേടില്ലാത്ത ഒരു കൃഷിയാണ്. അങ്ങനെയാണ് ഞാൻ അതിന്റെ വിപണനവും അതുപോലെ സംഭരിക്കലും ഇപ്പോൾ നടത്തി വരുന്നത്.
1: ഈ ഒരു സമയം സീസണായ മറ്റു ഫലവൃക്ഷങ്ങള് ഏതൊക്കെയാ?
0: ഇപ്പൊ റംബൂട്ടാനാണ് പാകമായിക്കൊണ്ടിരിക്കുന്നത്. റംബൂട്ടാനും മംഗോസ്റ്റും ഇപ്രാവശ്യം നന്നായി പിടിച്ചിട്ടുണ്ട്. റംബൂട്ടാൻ ഏതാണ്ട് ഒരു 15 ദിവസത്തിനുള്ളിൽ പറിച്ചെടുക്കാൻ പാകത്തിൽ എല്ലാ മരങ്ങളിലും ആ പരിവമായില്ലെങ്കിലും ചില മരങ്ങൾ ഇപ്പൊ 1-2 മരങ്ങൾ ഇപ്പൊ തന്നെ പറിക്കാൻ പാകത്തിൽ നന്നായിട്ടുണ്ട്. ഇപ്രാവശ്യം വേനൽ കടുത്ത വേനലായതുകൊണ്ട് കൊഴിച്ചില് ധാരാളമുണ്ട്. ഒഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിലും നന്നായിട്ട് ഇപ്രാവശ്യം കായ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് ഉണ്ടായി എന്നുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് കൊഴിഞ്ഞും പോയി. പിന്നെ മംഗോസ്റ്റിനും ഏതാണ്ട് മംഗോസ്റ്റിന് ഇനി ഒരു മാസത്തിനുള്ളിൽ വിളവെടുക്കാവുന്ന പരുവത്തിൽ മംഗോസ്റ്റിനും നന്നായിട്ട് ഉണ്ടായി നിൽപ്പുണ്ട്. മറ്റ് ഒഴിവുള്ള എല്ലാ സ്ഥലങ്ങളിലും വാഴയായിട്ടും അതുപോലെ നാടൻ ചേമ്പ് അതുപോലെ റെഡ് ലേഡി അപ്പ അങ്ങനെയെല്ലാം നമ്മൾ ഒരിടം പോലും ഒഴിച്ചിടാത്ത നിലയിൽ സാധ്യമായ എല്ലായിടത്തും തോട്ടമായി തന്നെ അപ്പൊ അത്യാവശ്യം പറമ്പിൽ നമുക്ക് എല്ലാം കിട്ടാവുന്ന വിധത്തിൽ ആണ് ഒരുക്കിയിട്ടുള്ളത്.
1: വളങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് പറയാമോ?
0: കാലിവളമാണ് ഞാൻ പറഞ്ഞല്ലോ കൂടുതൽ ഉപയോഗിക്കുന്നത്. അതുപോലെ പിണ്ണാക്കും എല്ലുപൊടിയും ചേർന്ന മിശ്രിതം നമ്മൾ അതെല്ലാം ഏതാണ്ട് പൂർണ്ണമായും ജൈവം തന്നെയാണ്. പക്ഷെ ഫോം സാൾട്ട് മെഗ്നീഷ്യം സൾഫേറ്റും അതുപോലെ പൊട്ടാഷും ജാതിക്ക് കായ് പിടിക്കാനും കായിക തൂക്കം ഉണ്ടാകാനൊക്കെ നിർബന്ധമായും വേണം. അതുപോലെ മഞ്ഞളിപ്പ് തടയണമെങ്കിലും മെഗ്നീഷ്യം സൾഫേറ്റ് ഇട്ട് കൊടുക്കണം. ഈ രണ്ട് കാര്യങ്ങളാണ് കൂടുതലായി രാസവളം എന്ന നിലയിൽ പറയാവുന്നത്. ബാക്കി കാലിവളവും എല്ലുപൊടിയും എല്ലാം ജൈവമാണ്, കൂടുതൽ ജൈവമാണ് നമ്മൾ ജാതിക്ക് ഉപയോഗിച്ചു വരുന്നത്.
1: ഈ ഇടക്ക് തെങ്ങും കവുങ്ങും വെച്ചിട്ടുള്ളത് കൊണ്ട് തോട്ടത്തിലേക്ക് എപ്പോഴും വെളിച്ചം കിട്ടാൻ അത് സഹായകമാണ് അല്ലെ?
0: തെങ്ങും കവുങ്ങും വെച്ചിട്ടുള്ളതിന്റെ ഒരു കാര്യം ജാതി തോട്ടത്തിൽ പൂർണ്ണമായും ജാതി മാത്രമായാൽ വല്ലാതെ സൂര്യപ്രകാശം നേരിട്ടടിക്കുമ്പോൾ ജാതിക്ക് അത് അത്ര നല്ലതല്ല. ജാതിയുടെ വളർച്ചയുടെ ഘട്ടത്തിൽ ജാതിക്ക് ഷെയ്ഡ് വേണമെങ്കിലും വലുതാവുമ്പോൾ അത്ര ഷെയ്ഡ് വേണ്ട. പക്ഷെ ഷെയ്ഡ് ഇല്ലാത്ത ഒരു തോട്ടമാണെങ്കിൽ ജാതിക്ക് കരിച്ചിൽ പെട്ടെന്ന് വരും. അതുകൊണ്ട് അവരുടെയായി തെങ്ങുണ്ട്. പിന്നെ അടക്കാമരം പൂർണ്ണമായി എല്ലാ ജാതിയുടെ പരിസരത്തും അടക്കാമരങ്ങളുണ്ട്. 1.5 ഏക്കറോളം വരുന്ന 110 എണ്ണം വരുന്ന ഈ ജാതി തോട്ടത്തിനകത്ത് 200-ന് അടുത്ത് എങ്കിലും അടക്കാമരങ്ങളുണ്ട്. അതുപോലെ തെങ്ങിന് രാസവളവും ജൈവവളവും ഇതും അടക്കാമരത്തിനും പൊട്ടാഷ്യം മെഗ്നീഷ്യം സൾഫേറ്റും അതുപോലെ ആട്ടുങ്കാട്ടം കാലിവളം ഇതൊക്കെയാണ് അതിന് ചെയ്തു വരുന്നത്.
1: ഈ അടക്ക പറിക്കുന്നതും അതിന്റെ മാർക്കറ്റിംഗ് അതൊക്കെ എങ്ങനെയാ?
0: എല്ലാ അടക്ക മരങ്ങളിലും അടക്ക നന്നായിട്ട് ഉണ്ടാകുന്നുണ്ട്. തെറ്റില്ലാത്ത എനിക്ക് കുറച്ചുകൂടി ജാതിയേക്കാൾ ഒരു വരുമാനം കിട്ടുന്നതായി തോന്നുന്നത് ഇപ്പൊ അടക്കയ്ക്ക് നല്ല വില കിട്ടുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് അടക്ക ലാഭകരമായി തോന്നുകയാണ്. നന്നായിട്ട് അടക്ക ഉണ്ടാവും. അടക്ക ഞാൻ ഒരുമിച്ചാണ് കൊടുക്കുന്നത്. പറിക്കാൻ ആളെ കിട്ടലും ചെലവേറിയതുമാണെന്നുള്ളതുകൊണ്ട് പെറക്കിയെടുക്കലാണ് പതിവ്. ഉണങ്ങിയെല്ലാം താഴെ വീഴും. എല്ലാ ദിവസവും അത് പെറക്കി കൊണ്ടും പെറക്കി എടുത്ത് കൊണ്ടുവന്ന് ഒന്ന് വെച്ചിട്ട് അത് ചീഞ്ഞു കഴിയുമ്പോൾ എടുത്ത് വെയിലത്തിട്ട് പാകപ്പെടുത്തി ഉണക്കി ചാക്കിൽ കെട്ടി മാറ്റും. അങ്ങനെയാണ് ചെയ്യുന്നത്. മാർക്കറ്റിംഗ് പലയിടത്തുണ്ട്. പറവൂരുണ്ട്, ആലുവയുണ്ട്, പുത്തമ്പേലിക്കരയുണ്ട്, അതുപോലെ നീർക്കോൺ. കുറച്ചുകൂടി എൻ്റെ വീടിൽ നിന്ന് 2 കിലോമീറ്റർ പോകുന്ന ഒരു സ്ഥലത്താണ് ഇപ്പോൾ അവസാനമായിട്ട് കൊടുത്തു വരുന്നത്. ജാതിക്ക കാലടി ഭാഗത്ത് നിന്ന് കച്ചവടക്കാർ വരും. ആ സീസൺ ആകുമ്പോൾ നമ്മൾ അവർ വിളിക്കും. അത് നമ്മളും പലരെയും മാറി മാറി വിളിച്ച് റേറ്റ് നിശ്ചയിച്ച് കൂടുതൽ റേറ്റ് നിന്ന് കിട്ടുന്ന കൂടുതൽ അത് കാലടി ഭാഗത്ത് നിന്നാണ് വന്ന് കൊണ്ടുപോകുന്നത്. അടക്കയും കുരുമുളകും എല്ലാം വീടിനകത്ത് ഒരു 2 കിലോമീറ്റർ മാറിയുള്ള സ്ഥലത്താണ് കൊടുത്തു വരുന്നത്. അത് മാർക്കറ്റിനൊന്നും അത്ര വലിയ പ്രശ്നമില്ല. എപ്പോഴും നമ്മളെ അവർ സമീപിക്കും. നമ്മൾ കൃഷിക്കാരനാണ്, ഇതെല്ലാം ഉണ്ട് എന്ന് അറിയുന്ന ആളുകൾ നമ്മളെ സമീപിച്ച് നമ്മളോട് പറയും. അപ്പൊ നമ്മൾ അവരോട് പറഞ്ഞ് വിലയെല്ലാം നിശ്ചയിച്ചാണ് കൊടുത്തു വരുന്നത്.
1: കുരുമുളകിന് എന്തെങ്കിലും പ്രത്യേക പരിചരണം ഉണ്ടോ?
0: അത് അടക്കാമരത്തിന് ചെയ്യുന്ന വളത്തിന്റെ ഭാഗം തന്നെ കുരുമുളകും എടുക്കും. അങ്ങനെയാണ് കുരുമുളകിന്. അല്ലാതെ കുരുമുളകിന് മാത്രമായി പ്രത്യേകിച്ച് ഒന്നുമില്ല. അടക്കാമരത്തിന് നന്നായി എല്ലാ വർഷവും 1-2 സീസണുകളിൽ വളം ചെയ്യും. ആ വളത്തിന്റെ കുമ്മായ ഉൾപ്പെടെ കാലിവളം ഉൾപ്പെടെ എല്ലാം ചെയ്യുമ്പോൾ അത് കുരുമുളകിന് കിട്ടും. പിന്നെ കുരുമുളക് വളർത്തുകൊണ്ടാണോന്ന് അറിയില്ല, അടക്കാമരത്തിന് നല്ല കേട് വരുന്നുണ്ട്. പല അടക്കാമരം ഉണങ്ങി പോകുന്നു. വളക്ക് വരുന്നതിന് പകരം അപ്പൊ തന്നെ പുതിയ അടക്കാമരം വെച്ച് കൊണ്ടുവരുന്ന രീതിയാണുള്ളത്. എല്ലാ വർഷവും അടക്കാമരം പോകുന്നിടത്ത് പുതിയ പുതിയ ഇനം അടക്കാമരങ്ങൾ നമ്മൾ വെക്കുകയാണ് ചെയ്തു വരുന്നത്.
1: കൃഷി ജീവിതത്തിന്റെ ഒരു ഭാഗം തന്നെയാണ്. അല്ലേ, അതിനെങ്ങനെ

0: നോക്കിക്കാണുന്നു.
1: കൃഷി സാമ്പത്തികമായ മെച്ചത്തെക്കാളപ്പുറം മാനസികവും ശാരീരികവുമായിട്ടുള്ള ഒരു എന്താ പറയാ ഉന്മേഷമാണ് കൃഷിയിൽ നിന്ന് കിട്ടുന്നത് എന്ന് പറയാതെ തന്നെ. ലാഭം അങ്ങോട്ട് മുടക്കുന്നതും കഴിച്ച് കിട്ടുന്നതിന്റെ ലാഭനഷ്ടത്തിന്റെ ആ ഒരു പെർസെൻറ്റേജിനേക്കാളപ്പുറം വലിയ സന്തോഷകരമായ ഒരു അനുഭവമാണ് കൃഷി. ഒരു ദിവസം പോലും പാഴാവാതെ എല്ലാ ദിവസവും ഒരു 7 മണിക്ക് ശേഷം ഒരു 10 മണി വരെ തോട്ടത്തിൽ എത്ര തിരക്കുണ്ടെങ്കിലും പോകുന്ന രീതിയാണ് ഞാൻ അവലംബിക്കുന്നത്. അതിൽ നിന്ന് കിട്ടുന്ന മാനസികമായ സന്തോഷം അത് ചെറുതല്ല. ഞാനും സഹധർമ്മിണിയും ഒരുമിച്ചാണ് മിക്കവാറും എല്ലാ ദിവസവും തോട്ടത്തിൽ പോകുന്നത്. അത് പറിച്ചെടുത്താൽ സംഭരിച്ചാൽ അത് കൊണ്ടുവന്ന ഉണക്കലും വേർതിരിക്കലും എല്ലാം കൂടുതലും സഹധർമ്മിണിയാണ് ചെയ്യുന്നത്. എനിക്ക് 2 കുട്ടികളാണ്, അവർ രണ്ടുപേരും പുറത്താണ്. അപ്പൊ ഞങ്ങൾ മാത്രം അടങ്ങുന്ന കുടുംബത്തിൽ ഏറ്റവും സന്തോഷകരമായ അനുഭവമാണ് കൃഷി നൽകുന്നത്. ലാഭത്തെക്കാളപ്പം പിന്നെ ശാരീരികമായ ഒരു ഒരു എക്സസൈസും നമുക്ക് എല്ലാ ദിവസവും ഇത് ചെയ്യുന്നു, ശുദ്ധമായി ശ്വസിക്കുന്നു, ഒരു സമയനിഷ്ഠ നമുക്കുണ്ടാകുന്നു. അത് ജീവിതത്തിലെ ഒരു സന്തോഷകരമായ അനുഭവമാണ് കൃഷിയിൽ നിന്ന് നമുക്ക് കിട്ടി വരുന്നത്.
0: ശരിക്കും ശരീരത്തിനും മനസ്സിനും നല്ലൊരു വ്യായാമമാണ് കൃഷി അല്ലെ?
1: ഏറ്റവും നല്ല വ്യായാമം, ഒരു തടസ്സവുമില്ല. കാലത്തെ പ്രഭാത സവാരിയും അതുപോലെ ജിമ്മിലും ഒക്കെ പോകുന്നത് പോലെ അതിനേക്കാൾ കുറച്ചുകൂടി ഉന്മേഷം തരുന്ന ഒരു അന്തരീക്ഷമാണ്. ഓരോ ജാതി തോട്ടത്തിലൂടെ ജാതിയുടെ മരത്തിന്റെ കീഴിൽ നടക്കുമ്പോൾ അത് കായുണ്ടാവുന്നത്, പൂവുണ്ടാവുന്നത്, കൊഴിഞ്ഞു വീഴുന്നത്. കൂടുതലും ഞാൻ ജാതി കുത്തി വെച്ച് പറിച്ചാണ്, പഴുത്ത ജാതികൾ കഴിയുന്നത്ര പറിച്ചാണ് എടുക്കുക. അപ്പോഴാണ് പൂവ് അധികം നഷ്ടപ്പെടാതെ ആ പൂവ് നമുക്ക് കിട്ടുക. മഴക്കാലത്ത് പൂവ് താഴെ വീണാൽ ഒരു ദിവസം മഴ കൊണ്ടാൽ തന്നെ ചീഞ്ഞു വീഴും. അപ്പോൾ പഴുത്ത് കിടക്കുന്ന എല്ലാ കഴിയുന്നത്ര നോക്കി പറിച്ചെടുത്ത് പൂവ് നഷ്ടപ്പെടാത്ത നിലയിലാണ് സംഭരിച്ചു വരുന്നത്.
0: ശ്രോതാക്കളോട് ഇതുവരെ കാർഷിക അനുഭവങ്ങൾ പങ്കുവച്ചത് കരുമാലൂർ സ്വദേശി ടി പി ഷാജി.

0: വാഴയ്ക്കും വാഴപ്പഴത്തിനും നമ്മുടെ ജീവിതവുമായി ഏറെ ബന്ധമുണ്ട്. വാഴയിലയും വാഴപ്പഴവുമില്ലാത്ത സദ്യകൾ മലയാളിക്ക് ചിന്തിക്കാനാവില്ല. അതേപോലെ പൊതിച്ചോറിലെ വാഴയില ഗന്ധം ഗൃഹാതുരത്വ സ്മരണയുണർത്തുന്നു. വാഴയുടെ എല്ലാ ഭാഗവും ഉപയോഗപ്രദമാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് കായായും പഴമായുമാണ്. കുടപ്പൻ, വാഴപ്പിണ്ടി എന്നിവയും ഭക്ഷ്യയോഗ്യമാണ്. വിവിധയിനം വാഴ കൃഷി ചെയ്ത് നേട്ടം കൈവരിച്ച തേലത്തുരുത്ത് സ്വദേശി കെ കെ ശശിയെ പരിചയപ്പെടാം.
1: നമസ്കാരം, കിസാൻ വാണിയിലേക്ക് സ്വാഗതം.
2: നമസ്കാരം.
1: ഈ ഒരു പ്രദേശം എന്ന് പറഞ്ഞാല് തേലത്തുരുത്ത് പുഴയോട് വളരെയധികം അടുത്ത് ഉള്ള ഒരു പ്രദേശമാണ്. ഇവിടുത്തെ ഈ ഒരു കൃഷി രീതി എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പുഴയെ പ്രധാനമായിട്ടും ആശ്രയിച്ചുള്ള കൃഷിയാണോ, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു കൃഷിയിൽ പുഴ എത്രത്തോളം സ്വാധീനം ചെലുത്തുന്നുണ്ട്?
2: ചാലക്കുടിയാറും പെരിയാറും കൂടി സന്ധിക്കുന്നത് ഇവിടെയാണ്. ഉപ്പ് വെള്ളത്തിന്റെ ഒരു പ്രദേശമാണ്. ഏതാണ്ട് 6 മാസത്തോളം ഉപ്പായിരിക്കും. അപ്പൊ പുഴയിൽ നിന്നുള്ള വെള്ളം നമുക്ക് ഒരിക്കലും ഉപയോഗിക്കാൻ പറ്റില്ല. വാഴയ്ക്ക് ഉപ്പിന്റെ ഒരു ചെറിയ അംശം ഉണ്ടെങ്കിൽ പോലും ആ വാഴ കരിഞ്ഞു പോകും. ഓർപ്പുളി എന്ന് പറയുന്നത് ഇവിടെ കിണറ് അല്ലെങ്കിൽ കുഴൽ കിണറല്ല അടിച്ചാണ് വെള്ളം ഉപയോഗിക്കുന്നത്. പക്ഷേ ഞങ്ങളുടെ പ്രദേശത്ത് നല്ലൊരു കുളമുണ്ട്. കുളം വൃത്തിയാക്കി നന്നായി വരാണെങ്കിൽ ആ വെള്ളം വാഴയ്ക്കോ അല്ലെങ്കിൽ കുടിക്കാൻ വരെ ഉപയോഗിക്കാൻ പറ്റിയൊരു നല്ലൊരു കുളമാണ്. ആ കുളം വൃത്തിയാക്കി കിട്ടുകയാണെങ്കിൽ മൊത്തം കുടിവെള്ളം ഉൾപ്പെടെ ഈ പ്രദേശത്ത് വലിയ ഗുണം ചെയ്യുന്ന ഒരു പ്രദേശമാണ്.
1: തേലത്തുരുത്ത് എന്ന് പറയുമ്പോൾ ഇപ്പൊ നമുക്ക് വാഹന സൗകര്യം എല്ലാം ഉണ്ട്. അപ്പൊ പണ്ട് കാലങ്ങളിൽ എങ്ങനെയായിരുന്നു, ശരിക്കും ഇതൊരു തുരുത്ത് തന്നെയായിരുന്നോ?
2: എന്റെ ഓർമ്മയിൽ ഏതാണ്ട് ഒരു 6-7 വർഷമായി എനിക്ക് ഓർമ്മ വെച്ചിട്ട്. ആ ഓർമ്മയിൽ ഇങ്ങനെ തന്നെയാണ്, തേലത്തുരുത്ത് എന്നാണ് ഇതിനെ പറയുന്നത്. ചുറ്റും വെള്ളമാണ്, ഇതെല്ലാം ചെറിയ ചെറിയ പാലങ്ങൾ വന്നാണ് ഈ തുരുത്ത് എന്നുള്ളത് കണക്ട് ചെയ്ത് വണ്ടി വാഹനമൊക്കെ ഉപയോഗിക്കുന്നത്. ആദ്യം എന്ന് പറയുന്നത് ആലുവയിൽ നിന്നും ഒരൊറ്റ ബസ് മാത്രം ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ.
1: വളരെയധികം കൃഷിക്കാരുള്ള ഒരു പ്രദേശമാണ്, കാർഷിക മേഖലയ്ക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരു പ്രദേശം തന്നെയാണ്. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് പ്രധാനമായിട്ട് കൃഷികളുള്ളത്?
2: ഇവിടെ ഇപ്പൊ പച്ചക്കറികൾ, ഇപ്പൊ വെണ്ടയ്ക്ക, അതുപോലെ തന്നെ വഴുതന, കുക്കമ്പർ, പീച്ചിലി, കുമ്പളങ്ങ, മത്തങ്ങ, അതുപോലെയുള്ള എല്ലാ പച്ചക്കറി കൃഷികളും ഈ പ്രദേശത്ത് വാഴ ഉൾപ്പെടെ ചെയ്യുന്നുണ്ട്. വാഴ എന്ന് പറയുന്നത് ഒരുപാട് കൃഷിക്കാരുണ്ട്. പക്ഷെ ഈ കൃഷിനെ സംബന്ധിച്ച് ഇപ്പോൾ പറയുകയാണെങ്കിൽ കൃഷി യാതൊരു

0: ഒരു വിധത്തിൽ നമുക്ക് മുതലിക്കില്ല. എന്ന് വെച്ചാൽ വളത്തിന്റെ വില അമിതമായ വിലയിലേക്ക് ഇപ്പൊ കയറിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ കൂലി, കൂലി പറയുമ്പോഴും ഇനി അങ്ങോട്ടുള്ള സമയങ്ങളിൽ വാഴ തന്നെ കൃഷി ചെയ്യാൻ പറ്റും എന്ന് എന്നെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇവിടുത്തെ കൃഷിക്കാരെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു പ്രശ്നമാണ്.
1: ഏകദേശം എത്ര ഏക്കർ സ്ഥലത്ത് വാഴ ചെയ്യുന്നുണ്ട്?
0: 10-70 ഏക്കർ കൃഷി ചെയ്യുന്നൊരു പ്രദേശമാണ്. ഏറ്റവും കൂടുതൽ ഈ പഞ്ചായത്തിൽ കൃഷി ചെയ്യുന്നൊരു സ്ഥലമാണത്. കൃഷിക്കാരെ സംബന്ധിച്ച് എന്തോരം സർക്കാരിന് സഹായിക്കാൻ പറ്റുമോ എങ്കിൽ മാത്രമോ ഇനി കൃഷിയായി മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ഞങ്ങളെ പോലുള്ളവർക്കൊന്നും ലോൺ അടയ്ക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലാണ് ഇന്ന് നിൽക്കുന്നത്.
1: എല്ലാത്തരം വാഴയും നമുക്ക് ഈ ഒരു പ്രദേശത്ത് കൃഷി ചെയ്യാൻ സാധിക്കുമോ? എങ്ങനെയാ?
0: എല്ലാത്തരം വാഴയും കൃഷി ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ തന്നെ കദളിയുണ്ട്, പൂവനുണ്ട്, റോബസ്റ്റ് ഉണ്ട്, സാദാ ഏത്ത, ആറ്റുനേന്ത്രം കൂടാതെ തേനി മുണ്ടനുണ്ട്, അതുപോലെ തന്നെ ഞാലിപ്പൂവൻ വാളയംകുടനുണ്ട്, മേട്ടുപ്പാളയം. കായ്ക്ക് നമ്മളൊരു 15 വർഷം മുമ്പ് 35 രൂപ ഉണ്ടെങ്കിൽ ഇന്ന് 35 രൂപ ഇല്ല. അതാണ് സ്ഥിതി. കൃഷിക്കാരനെ വളരെയധികം ഒന്നും കിട്ടാത്തൊരു നിലയിലേക്കാണ് പോകുന്നത്. ഇടത്തട്ടുകാർക്കാണ് പൈസ ഉള്ളത്. ഇപ്പൊ മാർക്കറ്റിൽ 17-38 രൂപ അല്ലേ ഉള്ളൂ. ആ സമയത്ത് പുറത്ത് ഇന്നലെ ഞാൻ 1 കിലോ ഒക്കെ പഴം മേടിച്ചിട്ട് 55 രൂപയാണ്. കൃഷിക്കാരന് വില കിട്ടുന്നില്ല. ഒരു 50 രൂപയെങ്കിലും 1 കിലോ കായ്ക്ക് കിട്ടിയാലാ കൃഷിക്കാരനെ സംബന്ധിച്ച് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. ഈ ലോണുകൾ അടയ്ക്കാൻ പറ്റില്ല, കടങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു കൃഷിക്കാരെ സംബന്ധിച്ചും ഇന്ന് ലാഭകരമല്ല കൃഷി.
1: ഇടനിലക്കാരില്ലാതെ നമുക്ക് നേരിട്ട് ഒരു വിപണനം അത് സാധ്യമല്ല അല്ലേ?
0: നേരിട്ട് വിപണനം സാധ്യമല്ല. ഇപ്പൊ KHDP ഉണ്ടല്ലോ. KHDP കായുണ്ടെന്ന് വെച്ചാൽ ഇപ്പൊ ഇന്നലെ മാർക്കറ്റ് ആയിരുന്നു ഇവിടെ. ബുധനാഴ്ച KHDP മാർക്കറ്റ്, ഇളന്തിക്കര മാർക്കറ്റ്. അവിടെ 1 കിലോ കായന് റോബസ്റ്റ് വില 15 രൂപ മുതൽ 8 രൂപ വരെയും വിളിച്ച്. ആ സമയത്ത് പുറത്താ കായ്ക്ക് 30 രൂപ 35 രൂപ വിലയുണ്ട് പഴത്തിന്. കൃഷിക്കാരന് കിട്ടിയത് 15 അല്ലെങ്കിൽ 8 രൂപയാണ്. ഏത്തക്കായ്ക്കോ റോബസ്റ്റിനോ വിലയില്ലാത്ത സമയമുള്ളൂ. മറ്റെല്ലാ സാധനങ്ങൾക്കും വില കൂടുതലാണ് പുറത്തുനിന്ന് തന്നെ. ഇപ്പൊ പച്ചക്കറികൾ തന്നെ നമുക്കറിയാലോ, ആദ്യമൊക്കെ വാഴക്കണ്ണിന് കാശിട്ടിരുന്നു, ഇപ്പൊ അതൊന്നുമില്ല.
1: ഓരോ ഇനത്തിൽപ്പെട്ട വാഴയ്ക്ക് നമ്മള് പ്രത്യേക പരിചരണം, അങ്ങനെ വ്യത്യാസമുണ്ടോ? എങ്ങനെയാണ്
0: ഇപ്പൊ ആറ്റുനിയന്ത്രണം? അതുപോലെ തന്നെ തേനി മുണ്ടനൊക്കെ നമ്മള് സാധാരണ വിലയിൽ നിന്നും ഒരു 2 വളം കൂടുതൽ ചെയ്യണം. ഈ 2 വളം കൂടുതൽ ചെയ്യാന്ന് പറഞ്ഞാൽ അതിനുള്ള പൈസ നമുക്ക് വാഴയിൽ നിന്ന് കിട്ടണ്ടേ? അത് കിട്ടണില്ല.
1: വാഴ കൃഷി നിലം ഒരുക്കി കഴിഞ്ഞാല് വളപ്രയോഗം എങ്ങനെയാണ്?
0: വളപ്രയോഗം എന്ന് പറഞ്ഞപ്പോ ഞാൻ ചെയ്യുന്ന പറഞ്ഞാല് രാസവളം കൂടുതൽ ഉപയോഗിക്കുന്നില്ല. ഇപ്പം രാജബോസ് പൊട്ടാഷ് യൂറിയോ ആണ് ഞാൻ തുടക്കത്തിൽ വളം നല്ലാൾക്ക് വാഴ വെച്ച് ഇതായി കഴിയുമ്പോൾ അതൊരു 2 പ്രാവശ്യം ഇടും. അതിനുശേഷം ചാണാൻ ഇടും, വെല്ലുപൊടി, പൊട്ടാഷ് യൂറിയ, അതുപോലുള്ള രാസവളങ്ങൾ പരമാവധി ഒഴിവാക്കിയിട്ട് ജൈവവളങ്ങൾ ചെയ്യാൻ. പക്ഷെ ജൈവവളം ചെയ്താലും നമുക്കത് പെണ്ണത്തിന് വില കിട്ടിയാലും മാത്രമേ ഇതൊക്കെ ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. ചാണാൻ തന്നെ ഞാൻ 2 പ്രാവശ്യം ചെയ്യും. ഒരു 10 കിലോ ചാണാനെങ്കിലും ഇടണം, എങ്കിൽ മാത്രമേ കാര്യമുള്ളൂ. ആ ചാണാൻ കൊണ്ടൊന്ന് ഇടുമ്പോ തന്നെ നമുക്ക് വില വന്നി.
1: വാഴ കൃഷിയുടെ ഇടയില് ഇടവേളയായിട്ട് നമ്മൾ വേറെ എന്തെങ്കിലും ചെയ്യണ്ടോ?
0: ഇടവേളയായിട്ട് ഞാൻ വെണ്ട നടാറുണ്ട്, അതുപോലെ തന്നെ കുക്കമ്പർ ചിലപ്പോൾ നടാറുണ്ട്, മുളകുണ്ടല്ലോ പച്ചമുളക്, പച്ചമുളക് നടാറുണ്ട്. അങ്ങനെ ഇടവേളയായിട്ട് പല കൃഷി ഇതും ചെയ്യാറുണ്ട്.
1: നമ്മുടെ ഇതൊരു താഴ്ന്ന പ്രദേശമാണല്ലോ, അപ്പൊ ഇങ്ങനെ മഴ പെയ്യുമ്പോ ഇതിന്റേതായ ബുദ്ധിമുട്ടുകൾ അങ്ങനെ വരാറുണ്ട്?
0: മഴ പെയ്യുമ്പോ വലിയ ബുദ്ധിമുട്ടിലാണ്. എന്താ വെച്ചാൽ ഏറ്റവും ഈ ജില്ലയിൽ തന്നെ ഏറ്റവും താഴ്ന്ന പ്രദേശമാണ് പുത്തൻവേലിക്കര പഞ്ചായത്ത് എന്ന് പറയുന്നത്. ഇപ്പൊ വെള്ളം 18 ലുള്ളൊക്കെ എന്ന് പറയുന്നത് എന്റെ പേരുടെ മൂളി കൂടെ ഒഴുകിയതാണ്. ഇപ്പൊ വൃഷിയേറ്റം തന്നെ വന്നാല് എന്റെ വീടിന്റെ ബാക്കിലെ ഒരു തോട് കണ്ടിട്ടുണ്ടായിരിക്കാം. ആ തോടില് പുഴയെന്ന് വെള്ളം വന്നൊരു ഇതാണ്. ഇപ്പൊ തന്നെ നമ്മള് മേടമാസം വരുമ്പോ കെട്ടുപൊട്ടിച്ച് മഴ കൂടുതൽ വരാണെങ്കിൽ വെള്ളം വന്നാൽ വാഴയൊക്കെ നശിച്ചു. കഴിഞ്ഞാണ് വാഴ നശിച്ചുപോയി. 1 രൂപ പോലും നമുക്കിത് കിട്ടിയില്ല. ഞാൻ ഇൻഷുർ ചെയ്ത വാഴയായിരുന്നു, എന്നിട്ട് പോലും 1 രൂപ ഇന്നു വരെ കിട്ടിയിട്ടില്ല. അങ്ങനെ വരുമ്പോ തന്നെ കൃഷിക്കാരനെ സംബന്ധിച്ച് കൃഷിക്കാരൻ എന്ത് ചെയ്യാനാ, കടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കൃഷിക്കാരൻ.
1: കൃഷിക്കാരെ സംബന്ധിച്ച് കൃഷി എന്ന് പറയുന്നത് ഒരു ജീവവായു അല്ലേ? അതുപോലെ ആയതുകൊണ്ട് വീണ്ടും വീണ്ടും നമ്മൾ ഇതില് ഇറങ്ങിത്തിരിക്കുന്നു അല്ലേ?
0: എല്ലാ കൃഷിക്കാരും ഇപ്പൊ നിർത്തണം ഇപ്പൊ അടുത്ത പ്രാവശ്യം ഇപ്പൊ പലരും ഇപ്പൊ തന്നെ പറഞ്ഞു തുടങ്ങി. ഈ അടുത്ത പ്രാവശ്യം ഇങ്ങനെ വാഴ വെച്ചിട്ട് ഇങ്ങനെ വാഴ വെച്ചിട്ട് എന്താ കാര്യം, ഞാനും ഉൾപ്പെടെ. പക്ഷെ എന്നാൽ ആ സമയം വരുമ്പോ നമുക്കത്, ഞാൻ വളരെ ചെറുപ്പം മുതലേ ഇത് ചെയ്യുന്ന ഒരാളാണ്. നമ്മുടെ അച്ഛൻ വാഴ ചെയ്തിട്ടുണ്ട്, അതുപോലെ ഞാനും വളരെ ചെറുപ്പം മുതൽ ചെയ്താണ്. എത്തക്കായ്ക്ക് വില ഉണ്ടാവാനുള്ളൊരു സ്ഥിതി ഉണ്ടെങ്കിൽ മാത്രമേ കൃഷിക്കാരനെ പിടിച്ചേക്കാൻ പറ്റുള്ളൂ.
1: നമുക്ക് ഓണം ആ ഒരു സീസണിലും ഇപ്പൊ വില കിട്ടുന്നില്ല അല്ലേ?
0: ഓണ സീസണിൽ ചിലപ്പോ ഒരു 2 ആഴ്ചയല്ലേ അങ്ങനെ കിട്ടുള്ളൂ. ഇപ്പൊ കുറെ കായകൾ വെട്ടി തുടങ്ങിയിട്ടുണ്ട്. ആ വെട്ടി തുടങ്ങുന്ന കായകൾക്ക് വില വേണ്ടേ?
1: നമ്മൾ ഇത്രയധികം വാഴ കൃഷി ചെയ്യുമ്പോ എങ്ങനെയാണ് തൊഴിലാളികളെ നമുക്ക് ലഭിക്കാറുണ്ടോ?
0: അതുണ്ട്. എനിക്ക് സ്ഥിരം ഒരു തൊഴിലാളി ഉണ്ട്, 40 വർഷമായിട്ട് അവൻ സ്ഥിരം എന്റെ കൂടെ ഉള്ളതാണ്. നല്ല രീതിയിൽ എന്നോട് സഹകരിക്കുന്ന ഒരാളാണ്.
1: ഇപ്പം നേരത്തെ സൂചിപ്പിച്ചു, ഇപ്പൊ വാഴ കണ്ണൊന്നും നമുക്ക് സബ്സിഡി നിരക്കിലോ അല്ലെങ്കിൽ ഒന്നും കിട്ടുന്നില്ല.

0: അപ്പൊ എവിടെ നിന്നാണ് ഇപ്പൊ നമ്മള് വാഴക്കണ്ണ് കൊണ്ടുവരുന്നത്?
1: വാഴക്കണ്ണ് എന്ന് പറയുന്ന നമുക്ക് അറുകുറ്റി പ്രദേശത്ത് വാഴക്കണ്ണ് കുണ്ടിലാണ് അവര്. ഇപ്പൊ തമിഴ്നാട്ടിൽ നിന്ന് വാഴക്കണ്ണ് കൊണ്ടുവന്ന് അവിടെ കൂട്ടും. അവിടെ ഈ കുറ്റിയാലുണ്ട്. ഒരു കണ്ണിന് 17 രൂപയാണ്. അത് നമ്മൾ വെച്ചു വരുമ്പോൾ ഒരു കണ്ണിന് തന്നെ ഒരു 50 രൂപയുടെ അടുത്ത് വരാണ്. അതുകൊണ്ട് ഈ മുതലിക്കല്ല എന്ന് പറയണേ.
0: അതെ, വിത്ത് മുതലേ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങുന്ന ഒരവസ്ഥ അല്ലേ.
1: വിത്ത് മുതൽ പൈസ കൊടുത്ത് വാങ്ങണം.
0: അപ്പൊ എന്തുകൊണ്ട് നമുക്ക് ഇതുപോലെ വാഴക്കണ്ണ് ഉൽപ്പാദിപ്പിച്ച് വിപണനം നടത്തിക്കൂടാ? അതിന്റെ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്?
1: അതെ, നമ്മുടെ പ്രദേശത്ത് ഈ വെള്ളം കയറുന്ന ഒരു പ്രദേശമുള്ളൂ. നമ്മൾ വാഴക്കണ്ണ് നിർത്തിയാലും ഇപ്പൊ ആഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ ഒക്കെ വെള്ളത്തിന്റെ ഒരു ഇതുള്ളതാണ്. നമ്മൾ നിർത്തിയ വാഴക്കണ്ണ് ഉൾപ്പെടെ അങ്ങോട്ട് പോകും. അതുകൊണ്ടാണ് ഇവിടുത്തെ വാഴക്കണ്ണ് എടുക്കാൻ പറ്റാത്തെ.
0: ശരിക്കും കാലാവസ്ഥയും പ്രകൃതിയും എല്ലാം ഒരുമിച്ച് വന്നാൽ തന്നെ നമുക്ക് കൃഷി വിജയിക്കുള്ളൂ.
1: അതെ അതെ അതെ.
0: വേനലിൽ നമുക്ക് വെള്ളത്തിന് ബുദ്ധിമുട്ട് അതും വരാറുണ്ടോ?
1: എന്റെ പറമ്പല്ല, ഞാൻ പാട്ടത്തിനാണ്. അതിന്റെ അകത്തൊരു 3-ന്റെ മോട്ടർ ഉണ്ട്. വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടും വരാറില്ല.
0: അപ്പൊ എന്തുകൊണ്ട് നമുക്ക് ഈ വാഴ കൃഷി മാറി വേറെ ഏതെങ്കിലും പച്ചക്കറി കൃഷിയിലേക്ക് പൂർണ്ണമായിട്ടും മാറാത്തത് എന്തുകൊണ്ടാണ്?
1: ഇപ്പൊ പച്ചക്കറി കൃഷി മാത്രം നടത്തുന്ന പല പ്രദേശങ്ങളും ഉണ്ട്. ഈ മണ്ണിന്റെ അനുസരിച്ചായിരിക്കും ഇത് ചെയ്യണേ. ജന്യുള്ള മണ്ണുണ്ട്. ജന്യുള്ള മണ്ണിൽ ഈ പച്ചക്കറി കൃഷി ഇത്തിരി ബുദ്ധിമുട്ടാണ്. പിന്നെ പച്ചക്കറി കൃഷി വാഴ പോലെയല്ല. കീടനാശിനി ഉപയോഗിക്കാതെ പച്ചക്കറി കൃഷി ചെയ്തിട്ട് കാര്യമില്ല. കീടനാശിനി നമുക്ക് താല്പര്യമില്ലാത്തൊരു ഇതാ.
0: വാഴയുടെ എല്ലാം നമുക്ക് ഉപയോഗിക്കാവുന്നതാണല്ലോ. കുടപ്പനയില, അതുപോലെ വാഴപ്പിണ്ടി, അങ്ങനെ അങ്ങനെ എന്തെങ്കിലും വിപണി സാധ്യതയുണ്ടോ? അപ്പൊ കുടപ്പനൊക്കെ എങ്ങനെയാണ്?
1: ഈ തവണ കുടപ്പന ആരും വന്നില്ല. 10,000 കുടപ്പന ഞാൻ തന്നെ ഒടിച്ചു കളഞ്ഞു. ചിലപ്പോ കുടപ്പന 5 രൂപ കിട്ടും, ചിലപ്പോ 2 രൂപ കിട്ടും, ചിലപ്പോ ഒന്നും കിട്ടൂല. ഇതുപോലെ സ്ഥിതി വരും. പിന്നെ ഇതിന്റെ പിണ്ടി എന്ന് പറയുന്നത് അങ്ങനെ കാര്യമായി കറിവെക്കില്ല. ഇതിന്റെ ഇല വെട്ടാൻ പറ്റില്ല. ഏത്തവാഴയുടെ ഇല വെട്ടി നമുക്ക് ഒരിക്കലും വിപണനം നടത്താൻ പറ്റില്ല. ഏത്തവാഴയുടെ ഇല വെട്ടിയാ പിന്നെ കഴിഞ്ഞു.
0: നമ്മൾ ഇത്രയും നാളായിട്ട് കൃഷി ചെയ്യുകയാണ്. അപ്പൊ ചില സമയങ്ങളിൽ കൃഷി പരാജയവുമായിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണ് കുടുംബത്തിന്റെ സഹകരണം? അവര് പിന്നെയും കൃഷി ചെയ്യുമ്പോ എന്താ പറയാറ്?
1: അവര് പറഞ്ഞു ചെയ്യാതെന്നാണ്. ഇത് ചെയ്തിങ്ങനെ കടം വന്നിട്ട് എന്താ കാര്യം? പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമ്മളിത് ചെറുപ്പം പോലെ ചെയ്ത കാരണം നമുക്കിത് നിർത്താൻ ഒട്ടും താല്പര്യം തോന്നണില്ല. ഈ വർഷം പോയി തന്നെ അടുത്ത വർഷമെങ്കിലും ഇതാവുമെന്ന് വിചാരിച്ചാൽ ആ വർഷവും കണക്കായിരിക്കും. കാറ്റും മഴയും വന്നാൽ ശരിക്കും ഇപ്പൊ കണ്ടില്ലേ, പല പ്രദേശങ്ങളും കണ്ടു കാണുമായിരിക്കും. വാഴകൾ കൂട്ടത്തോടെ എന്തിന് സഹായം കിട്ടണ നമുക്ക്?
0: ഇപ്പൊ പുതുതലമുറയിലെ ചെറുപ്പക്കാര് അധികമൊന്നും കൃഷിയിലേക്ക് ഇറങ്ങുന്നില്ല, അങ്ങനെ തോന്നിയിട്ടുണ്ടോ?
1: പുതുതലമുറയിൽ ആരും വന്നില്ല. അവരെ സംബന്ധിച്ച് അവർക്ക് ഇത് താല്പര്യമില്ല. ഇതിനകത്ത് നമ്മൾ 24 മണിക്കൂറും ഈ വാഴ തന്നെ ആയിരിക്കും. രാവിലെ ഇറങ്ങിയാൽ വൈകുന്നേരം വരെ നാനാ അതിന്റെ ശുശ്രൂഷകള്. അതുപോലെ ഇപ്പൊ ബുദ്ധിമുട്ടാൻ തയ്യാറുള്ള ആരും, അത്ര ബുദ്ധിമുട്ടിയാലും നമുക്കെല്ലാം കിട്ടണ്ടേ? അപ്പൊ പിന്നെ കൃഷിയിലേക്ക് വരാൻ ആളുകൾ വളരെ താല്പര്യക്കുറവാ.
0: എന്തെങ്കിലുമൊക്കെ പുരസ്കാരങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ലഭിച്ചിട്ടുണ്ടോ?
1: കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഒന്ന് 2 പ്രാവശ്യം കിട്ടിയിട്ടുണ്ട്. നല്ല കൃഷിക്കാരനുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട്.
0: അപ്പൊ ഇത്രയും നേരം ഇത്രയും അനുഭവങ്ങൾ ഞങ്ങളോട് പങ്കുവച്ചതിന് ഒരുപാട് നന്ദി. ഇനിയും കൃഷി ചെയ്യാൻ സാധിക്കട്ടെ, എല്ലാ ആശംസകളും.
2: വാഴ കൃഷിരീതിയെയും പരിചരണത്തെക്കുറിച്ചും ഇതുവരെ സംസാരിച്ചത് തേലത്തുരുത്തിലുള്ള കെ ശശി. വാഴകൃഷിയെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിനായി ശ്രോതാക്കൾക്ക് കെ ശശിയെ വിളിക്കാവുന്നതാണ്. നമ്പർ 98 47 41 13 43. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 98 47 41 13 43. പ്രിയ ശ്രോതാക്കളെ,
3: ഇന്നത്തെ കിസാൻവാണി ഇവിടെ പൂർണ്ണമാകുന്നു.
4: നിർവഹണം അഖിൽ സുകുമാരൻ, സഹകരണം ഡോക്ടർ എൻ പി ശ്യാമ,
2: നീതു എൻ ടി.
5: ഏറ്റവും മികച്ച കർഷകനുള്ള സമ്മാനം ലഭിക്കുന്നു ഹരീന്ദ്രന്. ഇനി ഹരീന്ദ്രൻ തന്നെ പറയും സ്വന്തം വിജയ രഹസ്യം.
6: കർഷക സഹോദരരെ, സഹോദരിമാരെ, നിങ്ങൾക്ക് നിങ്ങളുടെ പാടത്ത് മികച്ച വിളവ് ഉൽപ്പാദിപ്പിക്കാം.
5: അതെങ്ങനെ?
6: അതോ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ഉടൻ വിളിക്കൂ ഈ നമ്പർ 1800 1801551.
7: ഇത് ആരുടെ നമ്പർ ആയേട്ടാ?
6: കിസാൻ കോൾ സെന്ററിന്റെ. അവിടെ വിദഗ്ധർ നിങ്ങളുടെ കൃഷിയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകും കയ്യോടെ.
5: ഇതിന് വിദഗ്ധരെ സദാസമയം കിട്ടിയിട്ട് വേണ്ടേ?
6: തീർച്ചയായും കിട്ടും ഇഷ്ട. വർഷത്തിൽ 365 ദിവസവും കിട്ടും. അതും രാവിലെ 6 മണി മുതൽ രാത്രി 10 മണി വരെ.
7: പക്ഷേ ഏട്ടാ, സംസാരം നീണ്ടാൽ പൈസ ഒരുപാടാവൂലേ?
6: ഒരു പൈസയും വേണ്ട. മൊബൈൽ അല്ലെങ്കിൽ മറ്റു ഫോണിൽ നിന്ന് കിസാൻ കോൾ സെന്ററിനെ സൗജന്യമായി വിളിക്കാം. ഉപദേശത്തിനും പണം നൽകണ്ട.
8: സത്യം
6: 10.5 മാറ്റു സത്യം.
9: കർഷക സഹോദരരെ, കൃഷിയുടെ പ്രശ്നങ്ങൾക്ക് സ്വന്തം ഭാഷയിൽ ഉടനടി പരിഹാരം കിട്ടാൻ സമസ്ത ഭാരതത്തിലും ഏത് ഫോണിൽ നിന്നും ദേശീയ ഹെൽപ്പ് ലൈൻ നമ്പർ 1800 1801551 ൽ സൗജന്യമായി ബന്ധപ്പെടൂ. കർഷകരുടെ മിത്രം കിസാൻ കോൾ സെന്റർ.

0: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ അടൽ പെൻഷൻ യോജന മോദിജിയുടെ പ്രതിജ്ഞ.
1: യോജന ഉൻ നൌജവാനോ കേ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസി കേ സഹാരെ കി സറൂറത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കേ സാത്ത് ബിതാ സകോ.
0: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-നും 40-നും ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
2: കർഷകർക്കുള്ള കാലാവസ്ഥാ അറിയിപ്പ്. കേരളത്തിൽ വ്യാപകമായും ലക്ഷദ്വീപിൽ സാമാന്യം വ്യാപകമായും മഴയുണ്ടായി. വരും ദിവസങ്ങളിൽ കേരളത്തിലും ലക്ഷദ്വീപിലും വ്യാപകമായ മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യതയുണ്ട്. കൊച്ചിയിൽ ഇന്ന് രേഖപ്പെടുത്തിയ കൂടിയ താപനില 36.3°C. കുറഞ്ഞ താപനില 23.9°C.

ആകാശവാണി കൊച്ചി എഫ് എം 102.3. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 20 മിനിറ്റ്. വിപണി. ഈ മാസം 8-ാം തീയതി അവസാനിച്ച ആഴ്ചയിലെ കമ്പോള മൊത്ത വ്യാപാര വില നിലവാര അവലോകനം തയ്യാറാക്കിയത് തിരുവനന്തപുരത്തെ ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിലെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം. കശുവണ്ടിപ്പരിപ്പ്, വാട്ടുകപ്പ, കോഴിമുട്ട എന്നിവയുടെ വിലയിൽ വർധനവ്. വെളിച്ചെണ്ണ, കൊപ്ര, തേങ്ങാപ്പിണ്ണാക്ക്, നാളികേരം, തൊണ്ടില്ലാത്തത്, ഏലം, കശുവണ്ടി എന്നിവയുടെ വിലയിൽ കുറവ്. കുരുമുളക്, ചുക്ക്, അടയ്ക്ക, റബ്ബർ, നേന്ത്രക്കായ, പച്ചക്കപ്പ, കൊക്കോ എന്നിവയുടെ വിലയിൽ ഏറ്റക്കുറച്ചിൽ. കയർ, കാപ്പിക്കുരു, മഞ്ഞൾ, പുൽത്തൈലം, മൈസൂർ പൂവൻ, കൊട്ടപ്പാക്ക് എന്നിവയുടെ വിലയിൽ മാറ്റമില്ല. അവലോകന വാരം വെളിച്ചെണ്ണ ക്വിന്റലിന് 1100 രൂപ കുറഞ്ഞ് ആലപ്പുഴയിൽ 26100 രൂപയ്ക്കും 600 രൂപ കുറഞ്ഞ് വടക്കൻപറവൂർ 26900 500 രൂപ കുറഞ്ഞ് എറണാകുളത്ത് 25000 400 രൂപ കുറഞ്ഞ് പാലായിൽ 27500 300 രൂപ കുറഞ്ഞ് കൊച്ചി റെഡി 25600 കൊല്ലം 26500 200 രൂപ കുറഞ്ഞ് കോട്ടയത്ത് 29000 രൂപയ്ക്കും വിപണനം നടന്നപ്പോൾ മറ്റു കേന്ദ്രങ്ങളിൽ വില മാറ്റമില്ലാതെ വിപണനം തുടർന്നു. കൊപ്ര ക്വിന്റലിന് 1000 രൂപ കുറഞ്ഞ ആലപ്പുഴ പുകരാശി 14950 ആലപ്പുഴ തെളിവ് 15000 400 രൂപ കുറഞ്ഞ വടക്കൻപറവൂർ 14900 എറണാകുളം 14800 കൊല്ലത്ത് 15600 രൂപയ്ക്കും വിപണനം നടന്നപ്പോൾ മറ്റു കേന്ദ്രങ്ങളിൽ വില മാറ്റമില്ലാതെ തന്നെ വിപണനം തുടർന്നു. തേങ്ങാപ്പിണ്ണാക്ക് ക്വിന്റലിന് 100 രൂപ കുറഞ്ഞ് കൊല്ലത്ത് 3700 രൂപയ്ക്ക് വിപണനം നടന്നപ്പോൾ മറ്റു കേന്ദ്രങ്ങളിൽ വിലയിൽ മാറ്റമുണ്ടായില്ല. നാളികേരം തൊണ്ടില്ലാത്തത് 1000 രൂപ കുറഞ്ഞ് എറണാകുളത്ത് 27000 ആലപ്പുഴയിൽ 25500 500 രൂപ കുറഞ്ഞ് തിരുവനന്തപുരത്ത് 20500 തൊടുപുഴയിൽ 30000 പുത്തൂർ 28500 100 രൂപ കുറഞ്ഞ് കൊല്ലത്ത് 32000 രൂപയ്ക്കും വിപണനം നടന്നപ്പോൾ മറ്റു കേന്ദ്രങ്ങളിൽ വില മാറ്റമില്ലാതെ തന്നെ വിപണനം തുടർന്നു. ഏലം കിലോഗ്രാമിന് 300 രൂപ കുറഞ്ഞ് കട്ടപ്പനയിൽ 2350 രൂപയ്ക്ക് വിപണനം നടന്നപ്പോൾ കൊച്ചി, തൊടുപുഴ എന്നിവിടങ്ങളിൽ വിലയിൽ മാറ്റമില്ലാതെ തന്നെ വിപണനം തുടർന്നു. കുരുമുളക് ക്വിന്റലിന് 1500 രൂപ കുറഞ്ഞ അടൂർ 68500 1000 രൂപ കുറഞ്ഞ ആലുവയിൽ

67,500, മൂവാറ്റുപുഴ 68,000, 800 രൂപ കുറഞ്ഞ കട്ടപ്പന 70,200, കൊച്ചി ഗാർബിൾഡ് 71,800, കൊച്ചി അൺഗാർബിൾഡ് 69,800, 300 രൂപ വർദ്ധിച്ച് പുത്തൂർ 69,800 രൂപയ്ക്കും വിപണനം നടന്നപ്പോൾ മറ്റു കേന്ദ്രങ്ങളിൽ വിലയിൽ മാറ്റമുണ്ടായില്ല. ചുക്ക് ക്വിന്റലിന് 1,000 രൂപ കുറഞ്ഞ കട്ടപ്പന 25,000, 500 രൂപ വർദ്ധിച്ച് കോതമംഗലത്ത് 24,500, അടൂരിൽ 35,000 രൂപയ്ക്കും വിപണനം നടന്നപ്പോൾ മറ്റു കേന്ദ്രങ്ങളിൽ വില മാറ്റമില്ലാതെ വിപണനം തുടർന്നു. കശുവണ്ടി ക്വിന്റലിന് 2,000 രൂപ കുറഞ്ഞ് പുത്തൂർ 12,000, 500 രൂപ കുറഞ്ഞ് അടൂർ 13,000.

പുത്തൂർ 12,000 500 രൂപ കുറഞ്ഞ് അടൂർ 13,000 രൂപയ്ക്കും വിപണനം നടന്നപ്പോൾ മറ്റു കേന്ദ്രങ്ങളിൽ വിലയിൽ മാറ്റമുണ്ടായില്ല. നേന്ത്രക്കായ നാടൻ ക്വിന്റലിന് 3,900 രൂപ മുതൽ 8,200 രൂപ വരെയും നേന്ത്രക്കായ പാണ്ടി ക്വിന്റലിന് 3,500 രൂപ മുതൽ 4,200 രൂപ വരെയും നിരക്കിൽ വിവിധ കേന്ദ്രങ്ങളിൽ വിപണനം നടന്നു. വാട്ടുകപ്പ ക്വിന്റലിന് 100 രൂപ വർദ്ധിച്ച കോട്ടയത്ത് 5,500 രൂപയ്ക്ക് വിപണനം നടന്നപ്പോൾ മറ്റു കേന്ദ്രങ്ങളിൽ വിലയിൽ മാറ്റമുണ്ടായില്ല. പച്ചക്കപ്പ ക്വിന്റലിന് 100 രൂപ കുറഞ്ഞ ആലപ്പുഴയിൽ 2,500, 100 രൂപ വർദ്ധിച്ച് എറണാകുളത്ത് 2,500, പുത്തൂർ 3,000 രൂപയ്ക്കും വിപണനം നടന്നപ്പോൾ മറ്റു കേന്ദ്രങ്ങളിൽ വിലയിൽ മാറ്റമില്ലാതെ വിപണനം തുടർന്നു. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വിപണി ഈ മാസം 8-ാം തീയതി അവസാനിച്ച ആഴ്ചയിലെ കമ്പോള മൊത്ത വ്യാപാര വില നിലവാര അവലോകനം. തയ്യാറാക്കിയത് തിരുവനന്തപുരത്തെ ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിലെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം. സമയം 7 മണി കഴിഞ്ഞ് 24 മിനിറ്റ് 46 സെക്കൻഡ്. ഇനി 7:25 വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.

ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ അന്തിമ തീരുമാനമായില്ല. പ്രഖ്യാപനം വൈകാതെ ഉണ്ടാകുമെന്ന് ഹൈക്കമാൻഡ്. തമിഴ്നാട്ടിൽ കേവല ഭൂരിപക്ഷത്തിനുള്ള എണ്ണം ഉറപ്പിച്ച് ടി വി കെ നേതാവ് വിജയ്. പിന്തുണ അറിയിച്ച് കത്ത് കൈമാറി വി സി കെ. പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ഭരണത്തിലേറിയത് ബംഗാളിലെ ആദ്യ ബി ജെ പി മുഖ്യമന്ത്രി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കർണാടക, തെലങ്കാന, ഗുജറാത്ത് സന്ദർശനത്തിന് നാളെ തുടക്കമാകും. ദേശീയ പഞ്ചായത്ത് പുരസ്കാരങ്ങളിൽ കേരളത്തിന് നേട്ടം. നിരണം, ഒറ്റൂർ, മേലുകാവ്, ഹരിപ്പാട് പഞ്ചായത്തുകൾക്ക് അംഗീകാരം. കേരളത്തിൽ ബുധനാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ അടുത്ത 4 ദിവസം മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. കേരള മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാൻ ഇന്ന് ന്യൂഡൽഹിയിൽ നടന്ന കോൺഗ്രസ് ചർച്ചയിൽ തീരുമാനമായില്ല. കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിയിലായിരുന്നു യോഗം. അധികം വൈകാതെ അന്തിമ തീരുമാനമുണ്ടാകുമെന്ന് കോൺഗ്രസ് നേതാക്കൾ ഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തമിഴ്നാട്ടിൽ കേവല ഭൂരിപക്ഷത്തിനാവശ്യമായ അംഗങ്ങളുടെ പിന്തുണ ഉറപ്പിച്ച് വിജയ് നേതൃത്വം നൽകുന്ന തമിഴക വേട്രി കഴകം. നീണ്ട ചർച്ചകൾക്കിടെ വിടുതലൈ ചിരുതൈകൾ കക്ഷി വി സി കെ 2 MLA മാരുടെ പിന്തുണ അറിയിച്ച് ടി വി കെക്ക് കത്ത് നൽകി. ഇതോടെ ആവശ്യമായ 118 MLA മാരുടെ പിന്തുണയോടെ സർക്കാർ രൂപീകരണത്തിന് സാധ്യത തെളിഞ്ഞു. IUMLM ടി വി കെക്ക് പിന്തുണ അറിയിച്ചിട്ടുണ്ട്. നേരത്തെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയെ സർക്കാർ രൂപീകരിക്കാൻ ക്ഷണിക്കേണ്ടത് ഗവർണറുടെ കടമയാണെന്ന് CPIM ദേശീയ ജനറൽ സെക്രട്ടറി എം എ ബേബി ചെന്നൈയിൽ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. പശ്ചിമബംഗാളിലെ ആദ്യ ബി ജെ പി മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. കൊൽക്കത്തയിലെ ബ്രിഗേഡ് പരേഡ് ഗ്രൌണ്ടിൽ നടന്ന ചടങ്ങിൽ ഗവർണർ ആർ എൻ രവി സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ദിലീപ് ഘോഷ്, അഗ്നിമിത്ര പോൾ, അശോക് കീർത്താനിയ, നിസിത് പ്രമാണിക്, ക്ഷുതിറാം തുടു എന്നീ 5 ക്യാബിനറ്റ് മന്ത്രിമാരും മുഖ്യമന്ത്രിക്കൊപ്പം സത്യപ്രതിജ്ഞ ചെയ്തു. മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത സുവേന്ദു അധികാരിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ജനങ്ങളുമായി ആഴത്തിൽ ബന്ധം പുലർത്തി അവരുടെ അഭിലാഷങ്ങൾ അടുത്തെറിഞ്ഞ നേതാവാണ് ശ്രീ അധികാരിയെന്ന് സമൂഹമാധ്യമക്കുറിപ്പിൽ ശ്രീ മോദി പറഞ്ഞു. പുതിയ ക്യാബിനറ്റ് മന്ത്രിമാരെയും പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. അസമിൽ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചൊവ്വാഴ്ച നടക്കും. ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എ തുടർച്ചയായി 3ാം തവണയാണ് ഇവിടെ അധികാരത്തിൽ എത്തുന്നത്. നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിനായി ബി ജെ പി നാളെ യോഗം ചേരും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ കർണാടക, തെലങ്കാന സംസ്ഥാനങ്ങൾ സന്ദർശിക്കും. നാളെ രാവിലെ കർണാടകയിലെത്തുന്ന അദ്ദേഹം ബംഗളൂരുവിൽ ആർട്ട് ഓഫ് ലിവിംഗിന്റെ 45ാം വാർഷികാഘോഷങ്ങളിൽ പങ്കെടുക്കും. തുടർന്ന് ഹൈദരാബാദിലെത്തുന്ന പ്രധാനമന്ത്രി 9,400 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. അന്നേ ദിവസം രാത്രി ഗുജറാത്തിലേക്ക് തിരിക്കുന്ന അദ്ദേഹം മറ്റന്നാൾ രാവിലെ സോമനാഥ് ക്ഷേത്രത്തിലെ സോമനാഥ് അമൃത് മഹോത്സവത്തിൽ പങ്കെടുക്കും. 2025 ദേശീയ പഞ്ചായത്ത് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. കേരളത്തിൽ നിന്ന് 4 പഞ്ചായത്തുകൾ അംഗീകാരം.

0: നേടി. ആരോഗ്യരംഗത്തെ മികച്ച പഞ്ചായത്തിനുള്ള വിഭാഗത്തിലെ ദീൻദയാൽ ഉപാധ്യായ പഞ്ചായത്ത് സതത് വികാസ് പുരസ്കാരം പത്തനംതിട്ടയിലെ നിരണം പഞ്ചായത്തിനാണ്. ഈ വിഭാഗത്തിൽ മൂന്നാം സ്ഥാനത്താണ് നിരണമെത്തിയത്. മികച്ച ശിശുസൌഹൃദ പഞ്ചായത്തുകളിൽ തിരുവനന്തപുരം ജില്ലയിലെ ഒറ്റൂർ മൂന്നാമതെത്തി. അടിസ്ഥാന സൌകര്യത്തിൽ സ്വയം പര്യാപ്തമായ മികച്ച പഞ്ചായത്തിനുള്ള പുരസ്കാരം കോട്ടയം ജില്ലയിലെ മേലുകാവിനാണ്. ആലപ്പുഴയിലെ ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്തും ദേശീയ പഞ്ചായത്ത് പുരസ്കാരങ്ങളിൽ നേട്ടം കൊയ്തു. മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള നാനാജി ദേശ്മുഖ് സർവോത്തം പഞ്ചായത്ത് സതത് വികാസ് പുരസ്കാരമാണ് ഹരിപ്പാടിന് ലഭിച്ചത്. വിശദാംശങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ.
1: ഗ്രാമീണ വികസനം, സ്ഥിരതയാർന്ന പുരോഗതി, ജനപങ്കാളിത്തം, ശുചിത്വം, കാർഷിക വികസനം, സാമൂഹ്യ ക്ഷേമ പ്രവർത്തനങ്ങൾ തുടങ്ങിയ മേഖലകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചതിനുള്ള ദേശീയ അംഗീകാരമാണ് ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്തിന് ലഭിച്ചിട്ടുള്ളത്. 2023-2024 വർഷം ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള 7 ഗ്രാമപഞ്ചായത്തുകളുടെ മികച്ച പ്രവർത്തനത്തെ അടിസ്ഥാനമാക്കിയുള്ള മൂല്യനിർണയത്തിലൂടെയാണ് 2025 ദേശീയ പഞ്ചായത്ത് അവാർഡിന് ഹരിപ്പാട് ബ്ലോക്ക് അർഹമായത്. 2 കോടി രൂപയാണ് പുരസ്കാര തുക.
0: അഗ്നി മിസൈലിന്റെ അത്യാധുനിക പതിപ്പിന്റെ പരീക്ഷണം ഇന്ത്യ വിജയകരമായി പൂർത്തീകരിച്ചു. ഒഡീഷയിലെ ഡോക്ടർ APJ അബ്ദുൽ കലാം ദ്വീപിൽ നിന്നായിരുന്നു വിക്ഷേപണം. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ വ്യത്യസ്ത ലക്ഷ്യങ്ങൾ ഒരേ സമയം ഭേദിക്കാൻ ഈ പതിപ്പിന് കഴിഞ്ഞതായി രാജ്യരക്ഷാ മന്ത്രാലയം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ആകാശവാണിയുടെ അഖില കേരള റേഡിയോ നാടകോത്സവത്തിന് നാളെ തുടക്കമാകും. മലയാളത്തിന്റെ പ്രിയ നടൻ മോഹൻലാലും ഇത്തവണ നാടകോത്സവത്തിന്റെ ഭാഗമാകും. ഈ മാസം 18 വരെയാണ് നാടകോത്സവം. ആകാശവാണി നിലയങ്ങൾ ദിവസവും രാത്രി 9:30 നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യും. പുനഃപ്രക്ഷേപണം അടുത്ത ദിവസം ഉച്ചയ്ക്ക് 1:00. ന്യൂസ് ഓൺ AIR മൊബൈൽ ആപ്പിലൂടെയും ശ്രോതാക്കൾക്ക് നാടകങ്ങൾ ആസ്വദിക്കാം. രവീന്ദ്രനാഥ ടാഗോറിന്റെ 165 ജന്മവാർഷിക ദിനമായി ഇന്ന് രാജ്യം രവീന്ദ്ര ജയന്തി ആഘോഷിച്ചു. ശാന്തിനികേതനിലെ ഗൌർ പ്രങ്കനിൽ പുലർച്ചെ മുതൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. രവീന്ദ്ര സംഗീതം, കവിത, നൃത്തം, നാടകം എന്നിവ ഉൾക്കൊള്ളുന്ന സാംസ്കാരിക പരിപാടികൾ ലോകമെമ്പാടും നടന്നു. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, കേന്ദ്ര ആഭ്യന്തരമന്ത്രി ശ്രീ അമിത്ഷാ തുടങ്ങിയവർ ജയന്തി ദിനത്തിൽ ടാഗോറിന് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ഉഭയകക്ഷി സഹകരണം കരുത്തുറ്റതാക്കാൻ ട്രിനിഡാഡ് ആന്റ് ടൊബാഗോ പ്രധാനമന്ത്രി കമല പെർസാദ് ബിസസറുമായി വിദേശകാര്യമന്ത്രി S. ജയശങ്കർ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയും ട്രിനിഡാഡ് ആന്റ് ടൊബാഗോയും തമ്മിലുള്ള സവിശേഷമായ പരമ്പരാഗത ബന്ധത്തെ ഡോക്ടർ ജയശങ്കർ പ്രകീർത്തിച്ചു.
3: ഇന്ത്യ ഹാസ് ട്രഡീഷണലി ഹാഡ് വെരി വാം ആൻഡ് ഫ്രണ്ട്ലി റിലേഷൻസ് വിത്ത് ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ, ആൻഡ് ദീസ് ടൈസ് ഹാവ് ബീൻ അണ്ടർപിൻഡ് ബൈ ഷെയർഡ് ഹിസ്റ്ററി, our struggle against colonialism, and by our very special bonds of cricket. The people of our two countries share so much in common, whether we talk of clothing and sports or food habits and traditions.
0: സന്ദർശന വേളയിൽ ട്രിനിഡാഡ് ആന്റ് ടൊബാഗോയിലെ വിദേശകാര്യ കാരിക്കോ മന്ത്രാലയത്തിൽ നടന്ന പതാക ഉയർത്തൽ ചടങ്ങിനെ അദ്ദേഹം അഭിസംബോധന ചെയ്തു. യുവസംഘം 6-ാം ഘട്ടത്തിന്റെ ഭാഗമായി 39-അംഗ കേരള ലക്ഷദ്വീപ് സംഘം ജമ്മുകാശ്മീർ, ലഡാക്ക് എന്നിവിടങ്ങളിലേക്ക് യാത്ര തിരിച്ചു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ഏകഭാരതം ശ്രേഷ്ഠ ഭാരതം യജ്ഞത്തിന്റെ ഭാഗമായി നടക്കുന്ന യുവസംഘം 6-ാം ഘട്ടത്തിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് കോഴിക്കോട്, IIM ജമ്മുവുമായി ചേർന്നാണ് വിദ്യാർത്ഥി വിനിമയ പരിപാടി സംഘടിപ്പിക്കുന്നത്. കേരളത്തിൽ ബുധനാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിലും കോഴിക്കോടും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള 7 ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രതയാണ്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ അടുത്ത 4 ദിവസം മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കേരളം, ലക്ഷദ്വീപ്, ദക്ഷിണ കർണാടകം, തമിഴ്നാട്, പുതുച്ചേരി, കാരയ്ക്കൽ എന്നിവിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അടുത്ത 3 ദിവസം ഈ സ്ഥിതി തുടരും. ഒഡീഷ, റായലസീമ, തെലങ്കാന മേഖലകളിൽ ഇടിമിന്നലിനും സാധ്യതയുണ്ട്. എന്നാൽ പടിഞ്ഞാറൻ രാജസ്ഥാൻ, ഗുജറാത്ത് സംസ്ഥാനങ്ങളിലെ ചിലയിടങ്ങളിൽ ഉഷ്ണതരംഗ സാഹചര്യമുണ്ടാകാൻ ഇടയുണ്ടെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. വ്യവഹാരങ്ങൾക്ക് രമ്യമായ പരിഹാരം ലക്ഷ്യമിട്ട് ദേശീയ ലീഗൽ സർവീസസ് അതോറിറ്റി രാജ്യമെമ്പാടും ഈ വർഷത്തെ 2-ാമത്തെ ദേശീയ ലോക് അദാലത്ത് സംഘടിപ്പിച്ചു. പങ്കാളിത്ത ജനകേന്ദ്രീകൃത സംവിധാനങ്ങളിലൂടെ തർക്കങ്ങൾക്ക് രമ്യമായ പരിഹാരം നൽകുന്നതിനും കോടതികളുടെ ഭാരം കുറയ്ക്കുന്നതിനുമാണ് ഈ സംരംഭം ലക്ഷ്യമിടുന്നതെന്ന് നൽസ മെമ്പർ സെക്രട്ടറി

0: സഞ്ജീവ് പാണ്ഡെ പറഞ്ഞു. ഹാംപ്റ്റൺ സ്കൈ റിയാലിറ്റി ലിമിറ്റഡുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളിപ്പിക്കൽ കേസിൽ പഞ്ചാബ് മന്ത്രി സഞ്ജീവ് അറോറയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തു. നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഡൽഹി, ഗുരുഗ്രാം, ചണ്ഡിഗഡ് എന്നിവിടങ്ങളിലെ 5 സ്ഥലങ്ങളിൽ ഇഡി പരിശോധനകൾ നടത്തിയിരുന്നു. ഹിന്ദുജ ഹൌസിംഗ് ഫിനാൻസ് ലിമിറ്റഡ്, യെസ് ബാങ്ക് ലിമിറ്റഡ് എന്നിവർക്കുമേൽ പിഴ ചുമത്തി റിസർവ് ബാങ്ക്. കെഒഐസി ചട്ടങ്ങൾ അടക്കമുള്ളവയിലെ നിർദ്ദേശങ്ങൾ പാലിക്കാത്തതിനെ തുടർന്നാണ് നടപടി. റിസർവ് ബാങ്ക് അനുമതിയില്ലാതെ മാനേജ്മെന്റിൽ മാറ്റങ്ങൾ വരുത്തിയതിനാണ് ഹിന്ദുജ ഹൌസിംഗ് ഗ്രൂപ്പിന് കേന്ദ്രബാങ്ക് 1.8 ലക്ഷം രൂപ പിഴയിട്ടത്. യെസ് ബാങ്കിനുമേൽ 31.8 ലക്ഷം രൂപയും പിഴ ചുമത്തി. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ അന്തിമ തീരുമാനമായില്ല. പ്രഖ്യാപനം വൈകാതെ ഉണ്ടാകുമെന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡ്. തമിഴ്നാട്ടിൽ കേവല ഭൂരിപക്ഷത്തിനുള്ള എണ്ണം ഉറപ്പിച്ച് ടിവികെ നേതാവ് വിജയ്. പിന്തുണ അറിയിച്ച് കത്ത് കൈമാറി വിസികെ. പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയായി സുബേന്ദു അധികാരി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ഭരണത്തിലേറിയത് ബംഗാളിലെ ആദ്യ ബിജെപി മുഖ്യമന്ത്രി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കർണാടക, തെലങ്കാന, ഗുജറാത്ത് സന്ദർശനത്തിന് നാളെ തുടക്കമാകും. ദേശീയ പഞ്ചായത്ത് പുരസ്കാരങ്ങളിൽ കേരളത്തിന് നേട്ടം. നിരണം, ഒറ്റൂർ, മേലുകാവ്, ഹരിപ്പാട് പഞ്ചായത്തുകൾക്ക് അംഗീകാരം. കേരളത്തിൽ ബുധനാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ അടുത്ത 4 ദിവസം മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: ആകാശവാണി കൊച്ചി FM 102.3. സമയം 7:35.

FM ഈവനിംഗ് പ്രിയ ശ്രോതാക്കളെ, വിവിധങ്ങളായ നിങ്ങളുടെ ഇഷ്ടപരിപാടികളുമായി ഇന്നത്തെ എഫ് എം ഈവനിംഗ് ആരംഭിക്കുന്നു. കൊച്ചി എഫ് എമ്മിൻ്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം. എഫ് എം ഈവനിംഗിലേക്ക്

0: എഫ് എം ഈവനിംഗിൽ ആദ്യം
1: സമകാലികം.
2: വണ്ണം കുറയ്ക്കാൻ ഇതാ 10 എളുപ്പവഴികൾ. സ്ത്രീകൾക്ക് പ്രത്യേകം ടിപ്പുകൾ. ഒരാഴ്ച കൊണ്ട് 4 കിലോ വരെ ഭാരം കുറയ്ക്കാം. വ്യായാമം ഇല്ലാതെ ഭാരം കുറയ്ക്കാം. ഭക്ഷണം കഴിച്ചുകൊണ്ട് വണ്ണം കുറയ്ക്കാം. ഇങ്ങനെ നിരവധി പരസ്യവാചകങ്ങളാണ് നാം ദിനേനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ഇതിലെ ശാസ്ത്രീയ സത്യാവസ്ഥ എന്താണ്? അതാണ് ഇന്നത്തെ സമകാലികം ചർച്ച ചെയ്യുന്നത്. വേഗം കുറയുന്ന ഭാരം ശരിയേത്, തെറ്റേത്? വണ്ണം കുറയ്ക്കുന്നതിനായി ആളുകൾ പിന്തുടരുന്ന മാർഗങ്ങൾ ശാസ്ത്രീയമാണോ, അല്ലെങ്കിൽ അതിന്റെ ശാസ്ത്രീയ സത്യാവസ്ഥ എന്താണ്? ആരോഗ്യകരമായി എങ്ങനെ ഭാരം കുറയ്ക്കാം തുടങ്ങിയ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നു മിനിമലി ഇൻവസീവ് ശസ്ത്രക്രിയ വിദഗ്ധൻ ഡോക്ടർ ആർ പത്മകുമാർ.
3: നമ്മൾക്ക് എന്ത് കാര്യത്തിന് ഇപ്പൊ ഡയറ്റിനെ സംബന്ധിച്ചോളം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാല് നമ്മൾ നെറ്റിലെല്ലാം ഒട്ടും ഇതിനെക്കുറിച്ച് അറിയാത്ത ആൾക്കാരുടെ ഉപദേശമാണ്. അത് തിരിച്ചും ചെയ്യുന്നുണ്ട്. നമ്മൾ പറഞ്ഞ ഇപ്പൊ ഡയറ്റ് കൺട്രോളിൽ മാത്രമല്ല, ഡയറ്റ് എടുക്കുന്നതിലാണെന്നുണ്ടെങ്കിലും ഈ ഫുഡ് നല്ലതാണെന്നുണ്ടെങ്കിൽ ഒരു ബ്ലോഗ് കണ്ടു കഴിഞ്ഞാൽ ഉടനെ പോയി അതും കഴിക്കുകയാണ്. അത് ദോഷമാണോ നല്ലതാണോ എന്നൊന്നും ആരും നോക്കാറില്ല. അതിന്റെ ഒരു പ്രസന്റേഷനും രീതികളും ഒക്കെ ആയിരിക്കും മനസ്സിലാവുന്നത്. അവരതിന് പോയിട്ട് ചാടുന്നുണ്ട്, അതിന് കുഴപ്പമുണ്ടാക്കുന്നുണ്ട്. അത് തെറ്റായിട്ടുള്ള പല കാര്യങ്ങളുടെയും ഇതാണല്ലോ. ആ ഒരു സ്റ്റിമുലസ് കൊണ്ട് മാത്രമാണ് അവരൊക്കെ നമ്മുടെ എസ്പെഷ്യലി നമ്മുടെ ആൾക്കാർ വലിയ പഠിച്ച ആൾക്കാരാണെന്ന് പറഞ്ഞാലും സയന്റിഫിക് ആയിട്ട് അഡ്വൈസ് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് വന്ന് ചോദിച്ച് മനസ്സിലാക്കുക, അറ്റ്ലീസ്റ്റ് ക്ലിനിക്കൽ ന്യൂട്രീഷൻ പഠിച്ച ആൾക്കാരുടെ അടുത്ത് വന്നിട്ട് ഡയറ്റിനെ കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കണമുള്ള സാമാന്യ ബുദ്ധി കാണിക്കാത്തതാണ് ഇതിനകത്ത് പ്രയാസമുള്ളത്. അപ്പൊ അതിനകത്ത് ഒരു അട്രാക്റ്റീവ്

0: ആയിട്ടുള്ള ഒരു പ്രസന്റേഷൻ, പിന്നെ ഇന്ന ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാളെ 10 കിലോ പോകുമെന്ന് പറയാം. നമുക്ക് മണ്ടത്തരമാണ്. ഈ മണി ചെയിൻ സംഘങ്ങളിൽ പെട്ട് പ്രവർത്തിക്കുന്ന അതേ മെന്റാലിറ്റിയാണ് ഇതിനകത്ത്. എത്രയൊക്കെ പറഞ്ഞാലും കുഴപ്പമുണ്ടായാലും തെറ്റിനകത്ത് പോയി പെടുക, ഒരു പെട്ടെന്നൊരു നേട്ടം ഉണ്ടാവുമെന്ന് വിചാരിക്കും. ഇതൊന്നും റെഗുലർ പ്രോസസ്സിലൂടെ പോകത്തുള്ളൂ. ആരായണെങ്കിലും റെഗുലർ ആയിട്ടുള്ള ഒരു ഡയറ്റ് പാറ്റേണോ എക്സസൈസ് പാറ്റേണോ ഒരു ലൈഫ് സ്റ്റൈലോ മാറ്റിയാൽ മാത്രമേ അവർക്ക് വെയിറ്റ് നോർമലായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റത്തുള്ളൂ. ഒന്ന്, നമുക്ക് അവർക്ക് ഡയറ്റ് റെസ്ട്രിക്ഷനും എക്സസൈസും ഉള്ള കാര്യങ്ങൾ നല്ലതാണ്. പിന്നെ ഒരു അണ്ടർ മെഡിക്കൽ സൂപ്പർവിഷൻ ആയിട്ട് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. വെയിറ്റ് കുറയുന്ന എന്ത് മാർഗം ചെയ്താലും, അതിപ്പോ മെഡിക്കേഷൻസ് ഉണ്ട്, പലതരത്തിലുള്ള കഴിക്കുന്ന മെഡിക്കേഷൻസ് ഉണ്ട്, നമുക്ക് ഫാറ്റ് അബ്സോർബ് ചെയ്യാനുള്ള മെഡിക്കേഷൻസ് ഉണ്ട്, വെയിറ്റ് കുറയുന്ന മെഡിക്കേഷൻസ് ഉണ്ട്, അതിനായിട്ട് പഠിച്ചിട്ടുള്ള വിദഗ്ധരെടുത്ത് നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കുകയാണെങ്കിൽ. ഇപ്പൊ ഡയറ്റ് റെഗുലേഷൻ ഡെഫിനറ്റ്ലി വേണ്ട ഒരു കാര്യമാണ്. അതിനേക്കാളും പ്രാധാന്യമുള്ളത് എന്ത് നമ്മൾ കഴിക്കുന്നു, എത്ര കഴിക്കുന്നു എന്നുള്ളത് തന്നെയാണ് പ്രാധാന്യം. അപ്പൊ അതിനകത്തുള്ള നിർദ്ദേശങ്ങൾ എടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. പിന്നീടുള്ളത് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഫാറ്റ് ശരീരത്തിലേക്ക് അബ്സോർബ് ചെയ്യാനുള്ള ടൈപ്പ് മെഡിക്കേഷൻസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള ലെവലിലാണെന്നുണ്ടെങ്കിൽ ഭാരം കുറയ്ക്കുന്നതിനുള്ള മെഡിക്കേഷൻ ഉണ്ട്, അത് കഴിക്കുന്ന ടാബ്ലറ്റ് ഉണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ ഇഞ്ചക്ഷൻസ് ആയിട്ട് എടുക്കാൻ പറ്റും. ആഴ്ചയിൽ ഒരിക്കൽ എടുക്കുന്നത്, അതിന്റെ തന്നെ ഡോസേജസ് കൂട്ടി കൂട്ടി എടുത്തിട്ടാണ് വെയിറ്റ് കുറയുന്നതാക്കുന്നത്. അതിന്റെ ഒരു പ്രയോജനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഡയബറ്റീസ് ഉള്ളവർക്കാണെങ്കിൽ അതും കൂടെ മാറിക്കിട്ടും എന്നുള്ളതാണ്. പിന്നെ അതിനും ബിയോണ്ട് ആയിട്ടുള്ള ഒരു വെയിറ്റ് ഉള്ള ആൾക്കാരെ സംബന്ധിച്ചുള്ളതാണെങ്കിൽ, നമുക്ക് ബലൂൺ ചികിത്സയുണ്ട്, ഇനി ബാരിയാട്രിക് സർജറിയുണ്ട്. ഒരു 40 മോഡലൊക്കെ ബോഡി മാസ് ഇൻഡെക്സ് ഉള്ള ആൾക്കാരെ സംബന്ധിച്ചോളം ബാരിയാട്രിക് സർജറി മാത്രമേ സ്യൂട്ടബിൾ ആവത്തുള്ളൂ, അല്ല ഇഞ്ചക്ഷൻ എടുത്തുകൊണ്ടേ ഇരുന്നിട്ട് കാര്യമില്ല. അപ്പൊ അത്തരം കാര്യങ്ങൾ ചെയ്തിട്ട് എങ്ങനെയാണെങ്കിലും വെയിറ്റ് കുറയുന്നത് തന്നെയാണ് നല്ലത്. ബിക്കോസ് വെയിറ്റ് കൂടുന്നതാണ് പ്രമേഹത്തിനാണെന്നുണ്ടെങ്കിലും ബ്ലഡ് പ്രഷർ കൂടുന്നതിനാണെന്നുണ്ടെങ്കിലും കൊളസ്ട്രോൾ കൂടുന്നതിനും ഹാർട്ട് അറ്റാക്ക് വരുന്നതിനും എല്ലാം കാരണമാകുന്നത്. പിന്നെ കുറച്ചുകൂടെ ആകുമ്പോഴത്തേന് ഈ ആർത്രൈറ്റിസ് എന്നൊക്കെ പറഞ്ഞിട്ട് ജോയിന്റ് റീപ്ലേസ് ചെയ്യുന്ന തരത്തിലേക്ക് തന്നെ മുട്ടിന്റെ ഒക്കെ പ്രയാസം വരിക, കൂർക്കമ്മലി വന്നിട്ട് ശ്വാസം മുട്ടുന്ന അവസ്ഥ. ഭാരം നമ്മൾ നോർമൽ റേഞ്ച് നിർത്തുന്നത് തന്നെയാണ് ആരോഗ്യമുള്ളത്. അപ്പൊ അതിന് എഫർട്ട് എടുക്കുന്ന ആൾക്കാരെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ എൻകറേജ് ചെയ്ത് തന്നെയാണ് വേണ്ടത്.
1: ഇപ്പൊ വണ്ണം കുറയ്ക്കുന്നതിനായി ആളുകൾ സ്വീകരിച്ചു പോരുന്ന അശാസ്ത്രീയ മാർഗങ്ങൾ എന്തൊക്കെയാണ്? അതെങ്ങനെയൊക്കെ ആളുകളിൽ ദോഷം ചെയ്യാനിടയുണ്ട്?
0: കീറ്റോ ഡയറ്റിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ ആൾക്കാർക്ക് ഇഷ്ടക്കേടുകൾ വരും, ഡോക്ടർക്ക് അറിയാമോ എന്ന് വരെ ചോദിക്കുന്നില്ലല്ലോ. പക്ഷെ പറയാനുള്ളത്, കീറ്റോ ഡയറ്റ് ദോഷമായിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ട്, അല്ലെങ്കിൽ പിന്നെ അവർ നമ്മുടെ അടുത്ത് ഇപ്പൊ ജനറ്റിക് ടെസ്റ്റിംഗ് ഉണ്ട്. ജനറ്റിക് ടെസ്റ്റ് ചെയ്താൽ നമുക്ക് അറിയാൻ പറ്റും എന്ത് ഡയറ്റ് ആയിരിക്കും ഈ പർട്ടിക്കുലർ പേഴ്സൺ പറ്റുന്നതെന്നുള്ളത്, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ഒരു ഡയറ്റിലാണ് തെറ്റുള്ളതെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അത് ജനറ്റിക് സ്റ്റഡി ചെയ്തതിന് ശേഷം ഇതൊക്കെ ചെയ്താൽ കുഴപ്പമില്ല. ചിലരെ സംബന്ധിച്ചോളം വലിയ കുഴപ്പമില്ലാതെ രക്ഷപ്പെടാൻ പറ്റുമായിരിക്കും. പക്ഷെ ഒബീസിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ചികിത്സിക്കുന്ന ആൾക്കാർക്ക് പറയാനുള്ള എന്താ, നമ്മൾ റെഗുലർ കഴിക്കുന്ന ആഹാരത്തിൽ അളവിൽ വ്യത്യാസം വരുത്തുക, അല്ലെന്നുണ്ടെങ്കിൽ അതിന്റെ രീതിയിൽ വ്യത്യാസം വരുത്തിയിട്ട് ഈ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുന്നതാണ് എപ്പോഴും നല്ലത്. അല്ല കുറെ നാളത്തേക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ കുറെ നോൺ വെജിറ്റേറിയൻ സാധനങ്ങളോ അല്ലെങ്കിൽ ഹൈ പ്രോട്ടീൻ സാധനവും കഴിക്കുക, പിന്നെ 6 മാസം കഴിയുമ്പോൾ നമ്മൾ സാധാരണ നമ്മൾ കഴിക്കുന്നതിലോട്ട് എത്തിക്കഴിഞ്ഞാൽ ഇതേ എഫക്റ്റ് ആ, പിന്നെയും വെയിറ്റ് കൂടുന്നു, വിഷമമായിട്ട് വരും. അപ്പൊ അതിലും നല്ലത് നമ്മൾ റെഗുലർ കഴിക്കുന്ന ആഹാരം. ഞാനിപ്പോ അഡ്വൈസ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എന്റെ അടുത്ത് ഒരു ഡയറ്റ് ചാർട്ട് കൊണ്ടുവരും, 1 മാസത്തെ ഉണ്ടെന്നാൽ വളരെ നല്ലത്. എന്തൊക്കെ മിനറൽ വാട്ടർ കുടിച്ചത് ഒഴിച്ച് ബാക്കി എല്ലാം ഒന്ന് എഴുതിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. എന്നുവെച്ചാൽ അവരുടെ ഫുഡ് പാറ്റേൺ നമുക്ക് മനസ്സിലായി, ഇന്നതിന്നത് ശരി, ഇന്നതിന്നത് തെറ്റ്. ഇതൊന്നിനേക്കാളും രസമായിട്ട് കാണുന്നത്, അവർ ഈ 1 മാസത്തെ ചാർട്ട് എഴുതിക്കൊണ്ട് അവർക്ക് തന്നെ മനസ്സിലാവും എവിടൊക്കെ അവർ തെറ്റിച്ചിട്ടുണ്ട്. ചോറ് കഴിച്ചത് കണ്ടമാനം കഴിച്ചിരിക്കുന്നു, ബിരിയാണി കഴിച്ചിരിക്കുന്നു, ഐസ്ക്രീം കഴിച്ചിരിക്കുന്നു, ഫലൂഡ കഴിച്ചു, പിന്നെ മറ്റു ബെവറേജസ് എടുത്തു, ക്വാണ്ടിറ്റി കൂടിപ്പോയി, ഇതെല്ലാം അവർക്ക് തന്നെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. അത് തന്നെ ഒരു സ്റ്റിമുലസ് ആണ് വെയിറ്റ് കൺട്രോൾ ചെയ്യാനായിട്ട് എന്ത് വേണമെന്ന് മനസ്സിലാക്കാൻ. അതെല്ലാം ഒരു സൂപ്പർവിഷൻ ചെയ്തു പോവാന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ആയിട്ട് ചെയ്യാവുന്ന, അല്ലാതെ നമ്മൾ ജിമ്മിൽ പോയത് കൊണ്ട് മാത്രമല്ല പോയിട്ട് കുറച്ച് പ്രോട്ടീൻ മാത്രം കഴിച്ചതുകൊണ്ട് ആവത്തില്ല. ഹെൽത്തി ഡയറ്റ് എന്ന് വിചാരിച്ചിട്ട് ജ്യൂസ് കുടിച്ചാൽ നല്ലതായിരിക്കും വിചാരിക്കുന്ന വളരെയധികം ജയന്റ് മെജോറിറ്റി ആൾക്കാർ ജ്യൂസ് നല്ലതാണ്. പക്ഷെ ജ്യൂസിന്റെ അത്രയും പ്രോബ്ലം ഉണ്ടാക്കുന്ന വേറെ സാധനം ഉണ്ടാവില്ല, കാരണം അതിനകത്ത് പോകുന്ന ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് കണ്ടമാനം. ഇപ്പൊ ഒരു ആപ്പിൾ വെച്ചിട്ട് ഒരാൾ ഒരു ജ്യൂസ് ഉണ്ടാക്കി കുടിക്കത്തില്ല, 3-4 ആപ്പിൾ എടുത്തിട്ട് കഴിക്കും. അതേസമയം ആപ്പിൾ കഴിക്കുമായിരുന്നെങ്കിൽ നമുക്ക് ദോഷമില്ല. അപ്പൊ ജ്യൂസസ് ദോഷമാണെന്നുള്ള മനസ്സിലാവണം, നാരങ്ങാവെള്ളം അല്ലാത്തതല്ല. റൈസ് ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ ഡോക്ടർ ജീവിച്ചിരിക്കുകയും ചോദിക്കുന്നതാണ്. ചോറ് കഴിക്കുന്നതിന്റെ ക്വാണ്ടിറ്റിക്ക് ഒരു റെസ്ട്രിക്ഷനും ഇല്ലാതെ പോകുന്ന സാധനം, അതിന് എണ്ണമില്ലല്ലോ. ചപ്പാത്തിയാണ്, എണ്ണ ഉണ്ട്, ദോശയ്ക്ക് എണ്ണ ഉണ്ട്, ഇഡ്ഡലിക്ക് എണ്ണ ഉണ്ട്. പക്ഷെ പിന്നെ റൈസിനില്ല, റൈസ് 2 കോഴ്സ് 3 കോഴ്സ് കൊണ്ട് നമ്മൾ കഴിച്ചിട്ട് അവസാനം റൈസ് കൂടുതലായിട്ട് പോകുന്നു. നമ്മുടെ നാട്ടിലിപ്പം ശരിക്കും കഴിഞ്ഞാൽ വരുന്നത് റൈസ്, ജ്യൂസ്, സ്വീറ്റ്സ്, ഈ 3 സാധനത്തിലാണ് ആൾക്കാർ തെറ്റിപ്പോകുന്നത്. അല്ലാതെ നോൺ വെജ് കഴിച്ചിട്ടോ ഉള്ളതെന്നൊന്നും അല്ല പ്രയാസം വരുന്നത്. സാധാരണ 90% ആൾക്കാരുടെ ഇഷ്യൂ ഈ ഒരു മാറി ഈ 3 കാര്യം നിർത്താൻ പറയുമ്പോൾ തന്നെ അവർ നന്നാവുന്നതെന്ന് കാണാം.
2: ഭക്ഷണം കഴിച്ചുകൊണ്ട് തന്നെയാണ് ഭാരം കുറയ്ക്കേണ്ടതെന്ന് എന്റെ അഭിപ്രായം.
1: ഭക്ഷണം കഴിച്ചുകൊണ്ട് ഭാരം കുറയ്ക്കാനാകുമോ? എങ്കിൽ അതെങ്ങനെ? മറുപടി പറയുന്നു ഡയറ്റീഷ്യൻ ഡോക്ടർ മഞ്ജു പി ജോർജ്.
2: കാരണം നമ്മൾ ഒരു സ്റ്റാർവേഷനോ അല്ലെങ്കിൽ മീല് സ്കിപ്പ് ചെയ്യുകയോ ചെയ്യുമ്പം ഇനീഷ്യൽ കുറച്ച് സമയത്തേക്ക് ചിലപ്പോൾ അതിന് ഡിഫറൻസ് വെയിറ്റ് ലോസിൽ വരാം. പക്ഷെ ഒരു ഹ്യൂമൻ നേച്ചർ വെച്ചിട്ട് നമുക്ക് അതൊരു ഒരു അപ്പൊ ഇനി ഒരു ക്രേവിങ്സിലോട്ടോ അല്ലെങ്കിൽ ലേറ്റർ ഓവർ ഈറ്റിംഗിലോട്ടോ അത് കാരണമായേക്കാം.

0: ഇപ്പം ഭക്ഷണം കഴിക്കുമ്പോൾ എപ്പോഴും നമ്മൾ കാർബോഹൈഡ്രേറ്റ്സ് അന്നജം കുറഞ്ഞ പാകത്തിനുള്ളത് തന്നെ ഫോളോ ചെയ്യുക. ഇപ്പൊ നമ്മൾ റൈസ് ഈറ്റേഴ്സ് കൂടുതലായതുകൊണ്ട് റൈസ് ഒരു വില്ലൻ ഒന്നുമല്ല, പക്ഷെ അളവ് കൂടി കഴിയുമ്പം അതിന്റെ പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് അത് കൂടുമ്പോൾ എനർജി കൂടി അത് കൊഴുപ്പായിട്ട് സ്റ്റോർഡ് ആകും ബോഡിയിൽ. അതുകൊണ്ട് സ്റ്റാർച്ച് കുറയ്ക്കുക, പ്രോട്ടീനിന്റെ ഘടകങ്ങൾ അത് പയറിന്റെ പയർ പരിപ്പ് സാധനങ്ങൾ, നോൺ വെജ് ആണെങ്കിൽ മീൻ, ചിക്കൻ, മുട്ട, മുട്ട വെള്ള ഇങ്ങനെയുള്ള സാധനങ്ങൾ നമുക്ക് അഡീഷണലി എടുക്കാം. അപ്പൊ അങ്ങനെയുള്ളത് എടുക്കണം, വെജിറ്റബിൾസും എടുക്കണം. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ ഒരു മീൽ എടുക്കുവാണെങ്കിൽ, സാധാരണ ഊണ് വിചാരിക്കുവാണെങ്കിൽ നമുക്ക് അതൊരു ആദ്യം എല്ലാ ചോറിന്റെ അളവ് കുറച്ചെടുക്കുക. നോൺ വെജും വെജും ഒക്കെ ഉണ്ടാവും, പിന്നെ കേർഡോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കോമ്പിനേഷൻസ്. അപ്പൊ ആദ്യം നമ്മൾ വെജിറ്റബിൾസിന്റെ ഒരു ബൈറ്റ് എടുക്കുക, അതിനുശേഷം പ്രോട്ടീൻ ഉള്ളത്, അതായത് ഫുൾ കഴിക്കണം എന്നല്ല, ഒരു ബൈറ്റ് അത് എടുത്തിട്ട് മുട്ടയോ മീനോ ചിക്കനോ എന്തെങ്കിലും ഒരു ബൈറ്റ് എടുക്കുക, എന്നിട്ട് റൈസ് ബാക്കിയുള്ള എല്ലാം കൂടെ കോമ്പിനേഷനിൽ കഴിച്ചു തുടങ്ങുക. ഒരു മീൽ സീക്വൻസിംഗ് എന്ന് പറയും ഇതിന്. അപ്പം അളവ് കുറച്ച് കഴിക്കാനും പറ്റും, ഒരു ഒരു പരവേശത്തിലോട്ടത് പോകുകയല്ല. അതുപോലെ തന്നെ ഓരോ മീലിലും പ്രോട്ടീൻ കണ്ടന്റ് ഉള്ള ഫുഡ് വേണം ഇടാനായിട്ട്. ഫോർ എക്സാമ്പിൾ ഇഡ്ലി കഴിക്കുന്ന, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ഒരാള് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന്റെ കൂടുതൽ ഒരു ഒന്നോ രണ്ടോ ഇഡ്ലി എടുത്തിട്ട് സാമ്പാർ കൂടുതൽ എടുക്കണം. ചട്നി മാത്രമാണ് നമുക്ക് ഇഡ്ലിയുടെ ക്വാണ്ടിറ്റി കൺട്രോൾ ചെയ്യാൻ പറ്റൂല. അപ്പൊ അതിന്റെ ക്വാണ്ടിറ്റി കൂടുതൽ എടുത്തിട്ട് അങ്ങനെയുള്ള കോമ്പിനേഷൻസ് വരുമ്പോൾ കാർബോഹൈഡ്രേറ്റ് കുറവ്, പ്രോട്ടീൻ കൂടുതൽ, വെജിറ്റബിൾസ് കൂടുതൽ, അങ്ങനെയുള്ള ആ ഒരു മോഡലിൽ അത് ചെയ്യാൻ നോക്കണം. അങ്ങനെയാകുമ്പോൾ കഴിച്ചുകൊണ്ട് തന്നെ വെയിറ്റ് ലോസ് വരും. ഇതിന്റെ കൂടെ ആക്ടിവിറ്റി ഇമ്പോർട്ടന്റ് ആണ്. ഫിസിക്കൽ ആക്ടിവിറ്റി ഇല്ലാതെ നമുക്കൊരു എക്സാക്ട് ഗോളിലോട്ട് റീച്ച് ചെയ്യാൻ പറ്റിയല്ല. വെള്ളം ആവശ്യത്തിന് കുടിക്കുക, ഭക്ഷണത്തിന് ശേഷം ഇമ്മീഡിയറ്റ്ലി അല്ല, ഒരു മിനിമം ഹാഫ് ആൻ അവർ എങ്കിലും ഗ്യാപ്പ് കൊടുക്കണം വെള്ളം കുടിക്കുന്ന സമയം. സ്ലീപ്പ്, സ്ട്രെസ് റിലീവിംഗ് ഇതെല്ലാം അതിന്റെ കൂട്ടത്തിൽ പോകേണ്ട കാര്യങ്ങളാണ്.
1: ശരീരഭാരം കുറയ്ക്കുന്നതിൽ വ്യായാമം എത്രത്തോളം പ്രധാനമാണ്? അത് വ്യക്തമാക്കുന്നു ഫിറ്റ്നസ് ട്രെയിനർ സോജൻ മാത്യു.
2: വണ്ണം കുറയുന്നതിൽ വ്യായാമം എത്രത്തോളം സുപ്രധാനമാണ് അല്ലെങ്കിൽ അത് എങ്ങനെ ചെയ്യണം എന്നുള്ളൊരു ചോദ്യം, അത് ഇന്നത്തെ സമൂഹത്തിൽ വളരെയധികം പ്രസക്തി അർഹിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ്. നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പേര് അമിതമായ വണ്ണം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ട്. ഇവരോടെല്ലാം ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്നത് വ്യായാമം ചെയ്യാം, വ്യായാമം ചെയ്താൽ വണ്ണം കുറയുമെന്നാണ് പൊതുവെ ഒരു ധാരണ തന്നെയാണ്. വ്യായാമം ചെയ്താൽ വണ്ണം കുറയുമോ എന്നുള്ളൊരു ചോദ്യത്തിന് തീർച്ചയായും ഉത്തരം വ്യായാമം ചെയ്താൽ വണ്ണം കുറയും. പക്ഷേ അവിടെയുള്ള ഒരു മറ്റൊരു ചോദ്യമാണ് വ്യായാമം മാത്രം ചെയ്തു കഴിഞ്ഞാൽ വണ്ണം കുറയുമോ ഇല്ലയോ എന്നുള്ളത്. പക്ഷെ നമ്മൾ വ്യായാമം ചെയ്ത് വണ്ണം കുറയ്ക്കാൻ നിൽക്കുന്ന ഒരാളോട് ആദ്യം നമ്മൾ ചോദിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് എങ്ങനെയാണ് വണ്ണം വെച്ചത്? വണ്ണം വെക്കാൻ പല കാരണങ്ങളുണ്ടാവാം. ഒന്ന്, എന്തെങ്കിലും മെഡിക്കൽ കണ്ടീഷൻ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും മെഡിസിൻ കഴിക്കുന്നുണ്ടെങ്കിൽ, അതുമല്ല എങ്കിൽ ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടെങ്കിൽ, അതുമല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഓവർ ഈറ്റിംഗ്, വലിച്ചു വാരി കഴിച്ചാലും വണ്ണം വെക്കാം. അങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് വണ്ണം വെക്കാം. അപ്പോൾ ഓവറായി കഴിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അയാൾ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ണം കുറയുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറയുമെന്ന് പറയാം. പക്ഷെ അത് എങ്ങനെയായിരിക്കും? വളരെ പതുക്കെ കുറയുള്ളൂ. നമ്മൾ അയാൾ എത്രത്തോളം എക്സസൈസ് ചെയ്ത് അല്ലെങ്കിൽ വ്യായാമം ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അദ്ദേഹം പിന്നെയും ഓവർ ഈറ്റിംഗ് തന്നെയാണ് ചെയ്യുന്നത് എങ്കിലും വണ്ണം കുറയുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായ ഒരു കാര്യമാണ്. അതുപോലെ തന്നെയാണ് എന്തെങ്കിലും മെഡിസിൻ കഴിക്കുന്നവർ. ചില മെഡിസിൻ കഴിക്കുന്നവർക്ക് ഈ പറയുന്ന പോലെ അതിന്റെ പരിണിത ഫലമായി ശരീരത്തിൽ വെയിറ്റ് ഗെയിൻ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെയാണ് ചില ഹോർമോണൽ ഇംബാലൻസ് വന്നു കഴിയുമ്പോൾ അതിലും നമുക്ക് വെയിറ്റ് ഗെയിൻ ആവാറുണ്ട്. അപ്പൊ നമുക്ക് എന്താണോ കാരണം അതിനെയും കൂടി നോക്കി ആ കൂട്ടത്തിൽ വ്യായാമം കൂടി ചെയ്താൽ മാത്രമേ നമുക്ക് ഒരു വണ്ണം കുറയ്ക്കുക എന്ന് പറയുന്ന ഒരു പ്രക്രിയയിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വളരെയധികം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് വ്യായാമം ചെയ്തു കഴിഞ്ഞാൽ വണ്ണം കുറയ്ക്കാൻ എങ്ങനെ ഇത് ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളത്. നമ്മൾ ഡെയിലി സ്ഥിരമായി വ്യായാമം ചെയ്യുന്നവരെ സംബന്ധിച്ച് അവർക്കറിയാം, നമ്മുടെ ശരീരത്തിന്റെ മെറ്റബോളിസം ബൂസ്റ്റ് ആവുകയും ശരീരത്തിലെ പേശികൾ നിർമ്മിക്കപ്പെടുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മെറ്റബോളിസം ബൂസ്റ്റ് ആവുകയും അതുവഴി കൂടുതൽ കലോറി ബേൺ ആവുകയും നമ്മുടെ ഹാർട്ടിന്റെ ഹെൽത്ത്, അതുപോലെ ഓവറോൾ നമ്മുടെ ഫങ്ഷൻ എല്ലാം ബൂസ്റ്റ് ആവും. അപ്പൊ അതുവഴി നമുക്ക് ഫാറ്റ് ബേണിംഗ് കുറച്ചും കൂടി, അല്ലെങ്കിൽ വണ്ണം കുറയ്ക്കാനുള്ള പ്രക്രിയ കുറച്ചും കൂടി നമുക്ക് ഈസി ആക്കി കിട്ടും. പിന്നെ ചിട്ടയായ ഒരു ഭക്ഷണക്രമവും അതുപോലെ തന്നെ ഒരു ലൈഫ് സ്റ്റൈലും കാര്യങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന പോലെ വണ്ണം കുറയ്ക്കുകയുള്ളൂ. ഒരു വർക്കൗട്ടിന്റെ കേസിൽ അല്ലെങ്കിൽ ഒരു എക്സസൈസ് വ്യായാമത്തിന്റെ കേസിൽ 30% മാത്രമേ വണ്ണം കുറയ്ക്കുന്നതിൽ വ്യായാമം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുള്ളൂ. ബാക്കി 70% നമ്മുടെ ജീവിത ശൈലിയിലാണ് നമ്മൾ മാറ്റം വരുത്തേണ്ടത്. ഇപ്പൊ എന്റെ ഒരു ഒപ്പീനിയൻ ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്നോടൊരു ഒപ്പീനിയൻ ചോദിച്ചു കഴിഞ്ഞാൽ, ഫാറ്റ് ബേണിങ്ങിന് കാർഡിയോ എക്സസൈസുകളാണോ സ്ട്രെങ്ത് ട്രെയിനിങ് എക്സസൈസുകളാണോ ബെറ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് ചെയ്യുന്നതാണ് എപ്പോഴും ബെറ്റർ. നമുക്ക് കാർഡിയോയും വേണം, അറ്റ് ദ സെയിം ടൈം സ്ട്രെങ്ത് ട്രെയിനിങ് കൂടി ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉദ്ദേശിക്കുന്ന ഒരു റിസൾട്ട് നമുക്ക് കിട്ടും.
1: അമിതഭാരവും പൊണ്ണത്തടിയും എല്ലാം ആരോഗ്യത്തിന് ഭീഷണി തന്നെയാണ്. പക്ഷെ എങ്ങനെയെങ്കിലും വണ്ണം കുറച്ചാൽ മതിയെന്ന ചിന്ത ആരോഗ്യകരമല്ല, അത് കൂടുതൽ അപകടകരവുമാണ്. ശാസ്ത്രീയമായ ഭക്ഷണക്രമവും വ്യായാമ രീതികളുമാണ് വണ്ണം കുറയ്ക്കലിന് ഏറ്റവും അഭികാമ്യം. അത് 70% ഭക്ഷണത്തെയും 30% വർക്ക്

0: ഒരറിയിപ്പ്. ആകാശവാണി കൊച്ചി എഫ് എം പ്രക്ഷേപണം ചെയ്തു വരുന്ന എന്തു പഠിക്കണം എന്താകണം കരിയർ ഗൈഡൻസ് പരിപാടിയുടെ ശബ്ദലേഖനം ഈ വരുന്ന തിങ്കളാഴ്ച വൈകിട്ട് 4 മണി മുതൽ ഉണ്ടായിരിക്കും. ശ്രോതാക്കളുടെ ജോലി, ഉപരിപഠനം എന്നിവയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് കരിയർ കൺസൾട്ടന്റ് പി ആർ വെങ്കിട്ടരാമൻ മറുപടി നൽകുന്നു. ഈ പരിപാടിയിലേക്ക് വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ പറയാം. 0484-2-42-63-87, 0484-2-42-63-97, അല്ലെങ്കിൽ 94-46-45-58-88. ഫോൺ നമ്പറുകൾ ഒരിക്കൽ കൂടി പറയാം. 0484-2-42-63-87, 0484-2-42-63-97, അല്ലെങ്കിൽ 94-46-45-58-88. ഓർക്കുക, എന്തു പഠിക്കണം എന്താകണം കരിയർ ഗൈഡൻസ് പരിപാടിയുടെ ശബ്ദലേഖനം ഈ വരുന്ന തിങ്കളാഴ്ച വൈകിട്ട് 4 മണി മുതൽ ഉണ്ടായിരിക്കും. ശ്രോതാക്കളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്, ഈ പരിപാടിയിലേക്ക് വിളിക്കുന്ന ശ്രോതാക്കൾ അവരുടെ പേരും സ്ഥലവും കൃത്യമായി തന്നെ പറയേണ്ടതാണ്. അറിയിപ്പ് കഴിഞ്ഞു.
1: അഖില കേരള റേഡിയോ നാടകോത്സവം 2026 മെയ് 10 മുതൽ 18 വരെ എല്ലാ ദിവസവും രാത്രി 9:30 നിങ്ങളുടെ സ്വന്തം ആകാശവാണിയിൽ കേൾക്കാം.
2: മെയ് 10 നാടകോത്സവത്തിന്റെ ആമുഖമായി തിരനോട്ടം,
1: തുടർന്ന് മെയ് 11 തിരുവനന്തപുരം നിലയത്തിന്റെ ദൈവത്തിൻ മനം ആരു കണ്ടു,
2: 12 കോഴിക്കോട് നിലയത്തിന്റെ മടക്കം,
1: 13 തിരുവനന്തപുരം നിലയത്തിന്റെ ജീവിതോത്സവം,
2: 14 തൃശൂർ നിലയത്തിന്റെ സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം,
1: 15 കണ്ണൂർ നിലയത്തിന്റെ മൗന സാക്ഷി,
2: 16 കോഴിക്കോട് നിലയത്തിന്റെ കാൺക കടലിനെ കൺ തുറക്കാതെ,
1: 17 കൊച്ചി നിലയത്തിന്റെ കടങ്കഥയിലെ വിരുന്നുകാരൻ എന്നിവ ഈ ഉത്സവവേദിയിൽ അണിനിരക്കുന്നു.
2: മെയ് 18 നാടകോത്സവത്തിന്റെ അവലോകനത്തോടെ ഈ ശ്രവ്യ വിസ്മയം പൂർത്തിയാകും.
1: കേരളത്തിലെ മുഴുവൻ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ഈ അസുലഭ നിമിഷങ്ങൾക്കായി കാതോർക്കാം.
0: സേവന വാർത്തകളുമായി എഫ് എം ഈവനിംഗ് തുടരുന്നു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കീഴിൽ കുളക്കാട് പ്രവർത്തിക്കുന്ന കാനറ ബാങ്ക് ഗ്രാമീണ സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രത്തിൽ സൗജന്യ പരിശീലനത്തിന് അപേക്ഷ ക്ഷണിച്ചു. 12 ദിവസം നീണ്ടു നിൽക്കുന്ന പേപ്പർ ബാഗ്, ഫയൽ, എൻവലപ്പ് നിർമ്മാണ പരിശീലനമാണ് നൽകുന്നത്. ഈ മാസം 11 ക്ലാസുകൾ ആരംഭിക്കും. 18 മുതൽ 49 വയസ്സുവരെ പ്രായമുള്ള സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പങ്കെടുക്കാം. താൽപ്പര്യമുള്ളവർ മുൻകൂട്ടി പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 0466-2-28-55-54, 0466-2-28-55-54. മറ്റൊരു നമ്പർ 94-47-14-85-54, 94-47-14-85-54.

സൗജന്യ നിയമ സഹായത്തിനായി ടെലിനോ ആപ്പ് www.tele-law.in എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ 144 എന്ന ടോൾ ഫ്രീ നമ്പർ പ്രയോജനപ്പെടുത്തുക.

കോട്ടത്തറ ഗവൺമെന്റ് ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ സാമൂഹ്യ സുരക്ഷാ വകുപ്പിന്റെ കാതോരം പദ്ധതിയുടെ ഭാഗമായി എ നഴ്സ് ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കെ രജിസ്ട്രേഷനുള്ള 22-നും 40-നുമിടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. 179 ദിവസത്തേക്ക് കരാർ അടിസ്ഥാനത്തിലാണ് നിയമനം. താൽപ്പര്യമുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകളുമായി ഈ മാസം 11-ന് രാവിലെ 11 മണിക്ക് കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 80-86-25-18-83 80-86-25-18-83.

0: സമയം 7 മണി കഴിഞ്ഞ 55 മിനിറ്റ്. എഫ് എം ഈവനിംഗ് തുടരുന്നു.
1: പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ പറയിപെറ്റ പന്തിരുകലും
2: പാണനാർ ശരം കണക്കെ അങ്ങോട്ട് പാഞ്ഞു. വരട്ടെ, ശിക്ഷ നടപ്പാക്കാൻ വരട്ടെ, പാണനാർ ഉറക്ക വിളിച്ചു പറഞ്ഞു. ആളുകൾ അമ്പരന്നു. തിരുവായ്ക്ക് എതിർവായില്ല. ആതിരാമ്രത്തെ ഇല്ലത്തെ വലിയ തിരുമേനിയുടെ കൽപ്പനയ്ക്കെതിരായി ഒന്നു മൂളാൻ പോലും ആർക്കും സാധ്യമല്ല. എല്ലാവരും പാണനാരെ നോക്കി. എന്താ ഇവൻ ചെയ്ത കുറ്റം? പാണനാർ ഉറക്കെ ചോദിച്ചു. അത് ചോദിക്കാൻ താനാരാ? കാര്യസ്ഥന്മാരിലൊരാൾ പാണനാരുടെ കഴുത്തിന് കയറിപ്പിടിച്ചു. പാണനാർ തന്റെ ശരീരം ഊക്കിലൊന്നു കുടഞ്ഞു. കാര്യസ്ഥൻ ദൂരത്തെറിച്ചു വീണു. വലിയ തിരുമേനി താഴേക്കിറങ്ങി വന്നു. പാണനാരെ തുറച്ചു നോക്കി.
3: താണജാതിയിൽപ്പെട്ടവനാണ് അല്ലേ? എന്താ നിനക്കറിയേണ്ടത്?
2: ഈ കിടാത്തിന്റെ കൈവെട്ടുന്നത് എന്തിനാണെന്നറിയണം, പാണനാർ അക്ഷോഭ്യനായി പറഞ്ഞു.
3: പറഞ്ഞുകൊടുക്ക് ഗോവിന്ദ.
2: തമ്പുരാൻ കാര്യസ്ഥന്റെ മുഖത്തേക്ക് നോക്കി. ഈ കിടാത്തൻ കൊച്ചുതമ്പ്രാട്ടിയുടെ കഴുത്തിലെ 10.5 മാല മോഷ്ടിച്ചു, ഗോവിന്ദൻ പറഞ്ഞു. ലേശമൊരു ഭയത്തോടെ പാണനാരെ നോക്കുന്നുണ്ടായിരുന്നു ഗോവിന്ദൻ. നിന്റെ പേരെന്താ കിടാത്താ?
3: പാണനാർ
2: കുമ്പിട്ട് നിന്ന അവന്റെ നെറുകയിൽ തലോടിക്കൊണ്ട് ചോദിച്ചു. അവൻ പൊട്ടിക്കരഞ്ഞു. സ്വന്തം പേർ പറയാനുള്ള ശേഷി പോലും അവനുണ്ടായില്ല.
3: നീ മാല മോഷ്ടിച്ചോ?
2: ഇല്ല, കാളികൂളിയാണ്, മാല എന്നെ എടുത്തില്ല, അവൻ ഒരുവിധം പറഞ്ഞൊപ്പിച്ചു.
3: മാല എവിടുണ്ടെന്ന് നിനക്കറിയോ കിടാത്താ?
2: അറിയില്ല, ഏനറിയില്ല. പാണനാർ കാര്യസ്ഥന്റെ മുഖത്തേക്ക് നോക്കി.
3: തമ്പ്രാട്ടിക്കുട്ടി പറഞ്ഞോ മാല ഇവനെടുത്തെന്ന്?
2: കൊച്ചു തമ്പ്രാട്ടിക്ക് വയസ്സ് 2 ആയുള്ളൂ. രാവിലെ കുളിപ്പിക്കാൻ കൊണ്ടുപോകുമ്പോൾ കഴുത്തിൽ മാല ഉണ്ടായിരുന്നു. കൊളപ്പരയിൽ മാല അഴിച്ചുവെച്ച് അമ്മ തമ്പ്രാട്ടി കുട്ടിയേയും കൊണ്ടുപോന്നു. തിരിച്ചു ചെന്ന് നോക്കുമ്പോൾ മാല കണ്ടില്ല. ഈ കിടാത്തൻ കൊളപ്പരയുടെ അടുത്തുകൂടി പാഞ്ഞു പോണത് അമ്മത്തമ്പുരാട്ടി കണ്ടതാണ്, കാര്യസ്ഥൻ വിശദീകരിച്ചു. തെളിവില്ലാത്ത സംഭവമാണ്. ഇവനൊരു തെറ്റും ചെയ്തിട്ടില്ല. ഇവനെ ശിക്ഷിക്കരുത്, ഇവന്റെ കൈ വെട്ടരുത്, പാണനാർ ഉറക്കെ പറഞ്ഞു. മാല ഇവിടെ കിട്ടുകയാണെങ്കിൽ ശിക്ഷ ഒഴിവാക്കാം, ഇല്ലെങ്കിൽ ശിക്ഷ നടപ്പാക്കുക തന്നെ ചെയ്യും, വലിയ തിരുമേനി പറഞ്ഞു.
3: എന്നാ പിന്നെ അതൊന്ന് കാണട്ടെ,
2: പാണനാരുടെ ശബ്ദമുയർന്നു. തമ്പുരാന്റെ മുഖം ചെമന്നു തുടുത്തു.
3: ധിക്കാരി, കാണണോടാ ഇവന്റെ കൈ വെട്ടണത്? നിനക്ക് കാണണോടാ?

0: തമ്പുരാൻ ക്രോധം നിറഞ്ഞ സ്വരത്തിൽ ചോദിച്ചു. കാണണം. എടാ വെട്ട്, ഒരൊറ്റ വെട്ടിന് രണ്ട് കൈകളും വേറിടട്ടെ. ഈ തെമ്മാടി അത് കാണട്ടെ. ഇവിടെ കൂടിയിരിക്കുന്ന നാട്ടുകൂട്ടം കാണട്ടെ. എല്ലാവരും പാഠം പഠിക്കണം. തമ്പുരാൻ അലറി. പണിയാളൻ കൊടുങ്കത്തി ഉയർത്തി. എല്ലാവരും വീർപ്പടക്കി നിന്നു. എന്തോ സംഭവിക്കാൻ പോകുന്നു എന്ന് മാത്രം എല്ലാവർക്കും തോന്നി.
1: പി. നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ പറയിപ്പെറ്റ പന്തിരുകലും വായിച്ചത് പ്രീതി.

0: സമയം 8 മണി.
1: ആകാശവാണി FM വാർത്തകൾ.
0: കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ അന്തിമ തീരുമാനമായില്ല, പ്രഖ്യാപനം വൈകാതെയുണ്ടാകുമെന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡ്. തമിഴ്നാട്ടിൽ കേവല ഭൂരിപക്ഷത്തിനുള്ള എണ്ണം ഉറപ്പിച്ച് TVK നേതാവ് വിജയ്. പിന്തുണ അറിയിച്ച് കത്ത് കൈമാറി VC. പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ഭരണത്തിലേറിയത് ബംഗാളിലെ ആദ്യ BJP മുഖ്യമന്ത്രി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കർണാടക, തെലങ്കാന, ഗുജറാത്ത് സന്ദർശനത്തിന് നാളെ തുടക്കമാകും. ദേശീയ പഞ്ചായത്ത് പുരസ്കാരങ്ങളിൽ കേരളത്തിന് നേട്ടം. നിരണം, ഒറ്റൂർ, മേലൂക്കാവ് പഞ്ചായത്തുകൾക്കും ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്തിനും അംഗീകാരം. ആകാശവാണി അഖില കേരള റേഡിയോ നാടകോത്സവത്തിന് നാളെ തുടക്കമാകും. ഈ മാസം 18 വരെ നീളുന്ന നാടകോത്സവത്തിൽ നടൻ മോഹൻലാൽ ഉൾപ്പെടെയുള്ളവർ ഭാഗമാകും. ആകാശവാണിയുടെ കേരള നിലയങ്ങൾ രാത്രി 9:30 നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യും. കേരളത്തിൽ ബുധനാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ അടുത്ത 4 ദിവസം മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ടോസ് നേടിയ രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ ബാറ്റിംഗിനയച്ചു. ISL ഫുട്ബോളിൽ ഗോവ മോഹൻ ബഗാൻ മത്സരം സമനിലയിൽ.
1: ആകാശവാണി FM വാർത്തകൾ.

0: കോശി സാറിന് ചിക്കൻ ബിരിയാണിയാണോ ഫിഷ് ബിരിയാണിയാണോ ഇഷ്ടം?
1: രണ്ടുമല്ല. മട്ടൻ ബിരിയാണി ആണെന്ന് പറഞ്ഞ നീ വാങ്ങിച്ചു തരുമോ? ഇല്ലല്ലോ.
0: തരും, തന്നിരിക്കും.
1: ഏ, ശരിക്കും?
0: എന്താ സാറേ ഒരു വിശ്വാസക്കുറവ്? ബാ, ലെറ്റ് അസ് ഗോ ടു മുത്തപ്പാസ് ആൻഡ് ഓർഡർ 1 മട്ടൻ ബിരിയാണി.
1: ഓർഡർ 1 ബിരിയാണി എന്നല്ല, ഓർഡർ എ മട്ടൻ ബിരിയാണി എന്നാണ് ശരി.
0: എന്നാ അങ്ങനെ ബാ, നടാ.
1: അല്ല, നില്ല്. ഒന്നും കാണാതെ നീ ബിരിയാണി ഒന്നും വാങ്ങിത്തരില്ലല്ലോ.
0: അപ്പൊ സാറിന് എന്റെ സ്നേഹത്തിൽ വിശ്വാസമില്ല?
1: ഇല്ല, തീരെ ഇല്ല.
0: അതെ, എനിക്ക് സാറിന്റെ കയ്യിൽ നിന്ന് കുറച്ച് ഇൻഫർമേഷൻസ് മാത്രം മതി.
1: ഇൻഫർമേഷൻ എന്നതിന്റെ ബഹുവചനം ഇൻഫർമേഷൻ എന്ന് തന്നെയാണ്. വേണ്ട,
0: എന്നാ വേണ്ടേ. കള, ഒന്ന് നടക്ക് സാറേ.
2: A few moments later.
0: ഈ പീസും കൂടെ കഴിക്ക്.
1: കൊള്ളാം, നല്ല ബിരിയാണി. ഇനി നീ പറ, എന്താ നിന്റെ പ്രശ്നം?
0: അതില്ലേ സാറേ, നാളെ ഓഫീസിൽ ഒരു വലിയ മീറ്റിംഗ് ഉണ്ട്. അപ്പൊ എല്ലാവരും കൂടി സെൽഫ് ഇൻട്രൊഡക്ഷൻ ഒക്കെ പറയേണ്ടി വരും ഇംഗ്ലീഷിൽ.
1: ഓഹോ,
0: അപ്പൊ അതിന് സാർ ഇനിയൊന്ന്.
1: അത്രയുള്ളോ? നീ പറ, ഞാൻ തിരുത്താം.
0: സാറിന്റെ ദൈവമാണ്.
1: ഇതാണ് നിന്റെ സെൽഫ് ഇൻട്രൊഡക്ഷൻ?
0: അല്ല, അത് സാറിനൊരു ഒന്ന് പൊക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഞാൻ എഴുതിക്കൊണ്ട് വന്നിട്ടുണ്ട്, ഇപ്പൊ തരാമേ.
1: ഓ,
0: ഗുഡ് മോർണിംഗ് എവരി വൺ, മൈ സെൽഫ് സുമേഷ്.
1: തെറ്റി, തുടക്കത്തിലേ തെറ്റി. മൈ സെൽഫ് സുമേഷ് എന്നല്ല, ഐ ആം സുമേഷ് എന്ന് പറയണം. ഓക്കെ, കണ്ടിന്യൂ.

0: ഐ ആം സുമേഷ്.
1: ഐ ആം കമ്മിങ് ഫ്രം കഞ്ഞിക്കുഴി.
2: അതെ, ഈ ഞാൻ കഞ്ഞിക്കുഴിയിൽ നിന്ന് വരുന്നു എന്നത് തലയിലിട്ട് വാക്ക് വാക്കായി തർജ്ജമ ചെയ്തിങ്ങനെ ബുദ്ധിമുട്ടുണ്ട്. ഐ ആം ഫ്രം കഞ്ഞിക്കുഴി, അത്രയും മതി. ആ പിന്നെ
0: ഐ പാസ്ഡ് ഔട്ട് ഫ്രം കോളേജ് ഇൻ 2015.
2: ഈ പാസ് ഔട്ട് എന്നതിന് ബോധം കെടുക എന്നൊരു അർത്ഥമുണ്ട്. നീ കോളേജിൽ എപ്പോ ബോധം കെട്ടെന്നാ പറഞ്ഞു?
0: ബോധം കെട്ട് അല്ല, അതല്ല, ബോധം കെട്ടതല്ല, ഡിഗ്രി പാസ്സായി, ഡിഗ്രി.
2: ആ അങ്ങനെയാണെങ്കിൽ ഐ ഗ്രാജുവേറ്റഡ് ഫ്രം കോളേജ് ഇൻ 2015 എന്ന് പറയണം.
0: ഐ ആം കറന്റ്ലി ഡൂയിങ് എ ജോബ് ഇൻ ABC സൊല്യൂഷൻസ് ആസ് ജൂനിയർ അസിസ്റ്റന്റ്.
2: ഐ ആം കറന്റ്ലി വർക്കിംഗ് അറ്റ് ABC സൊല്യൂഷൻസ് ആസ് എ ജൂനിയർ അസിസ്റ്റന്റ് എന്നാക്കിയാൽ ശരിയായി.
0: മതി സാറേ, മതി. സാറൊരു നന്മ മരമാണ്.
2: ബിരിയാണി മേടിച്ച് തന്നല്ലോടെ, ഇനി പുകഴ്ത്തി ഓവറാക്കണ്ട. ബാ, കൈ കഴുക.
0: പക്ഷെ ഒരു പ്രശ്നം കൂടി ഉണ്ട് സാറേ.
2: അതെന്തുവാ?
0: കുറെ ആളുകളുടെ മുമ്പിൽ ഇരുന്ന് സംസാരിച്ചു തുടങ്ങുമ്പോ എനിക്കൊരു ടെൻഷൻ വരും, ഈ വയറ്റിൽ നിന്നൊക്കെ കേറി വരും.
2: ആ അതിനൊരു ടെക്നിക് ഉണ്ട്. ആഴത്തില് 3 തവണ ശ്വാസം എടുത്തിട്ട് വിട്ടാ മതി.
0: 3 തവണ?
2: 3 തവണ.
0: ഇവിടെ ഫുള്ള് ബിരിയാണിയുടെ മണം.
2: അതിന് ഇതിനകത്ത് നിന്ന് ശ്വസിക്കുന്ന കാര്യമല്ലല്ലോ പറഞ്ഞത്.
0: ഓ, പുറത്തേക്കിറങ്ങി ശ്വസിക്കണം അല്ലേ? സാറ് കഴിക്കാം, സാറ് കഴിക്കാം.
2: അതെ, ഞാനൊരിക്കൽ പ്രസംഗിക്കാൻ സ്റ്റേജിൽ കയറിയപ്പോ ടെൻഷനായി. ഞാൻ എന്ത് ചെയ്തു, ഒരു 3 ശ്വാസം അങ്ങോട്ട് എടുത്തു. കേട്ടോ സുമേഷേ, സുമേഷേ, എടേ ഷെടാ, ഇവൻ ശ്വസിക്കാൻ പോയോ?
3: സാർമേ,
2: 350 രൂപ. ഈശ്വര, ലവൻ ശ്വസിക്കാൻ പോയപ്പോ എന്റെ ശ്വാസം പോയല്ലോ ദൈവമേ.
4: ഇംഗ്ലീഷ് മാറ്റേഴ്സ്.
5: സമയം 8 മണി കഴിഞ്ഞ 5:35. FM ഈവനിങ് തുടരുന്നു.
6: മെഡിക്കൽ ട്രസ്റ്റ് ആരോഗ്യ വിചാരം, എക്സലൻസ് ഇൻ ഹെൽത്ത് കെയർ. ഈ പരിപാടിയുടെ പ്രായോജകർ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ, MG റോഡ്, എറണാകുളം.
7: ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും വിലപ്പെട്ടതാണ്. ജീവിതം എന്നും ആരോഗ്യപൂർണ്ണമാവട്ടെ.
6: മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ, എക്സലൻസ് ഇൻ ഹെൽത്ത് കെയർ.
7: എന്നും ഉറച്ച വിശ്വാസത്തോടെയുള്ള രോഗി പരിചരണം, അന്തർദേശീയ ഗുണനിലവാരം, അതും മിതമായ നിരക്കിൽ.
6: വിശ്വാസ്യത, സുതാര്യത, നന്മ, ബഹുമാനം, ഈ മൂല്യങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ടുള്ള ആതുര സേവനം. മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ, എക്സലൻസ് ഇൻ ഹെൽത്ത് കെയർ. മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ, വേൾഡ് ക്ലാസ് ഹെൽത്ത് കെയർ ആൻഡ് എൻ എക്സ്പീരിയൻസ് വർത്ത് എ ലൈഫ് ടൈം.
8: ഇന്ന് ഈ പരിപാടിയിൽ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ അറിയേണ്ടതെല്ലാം. ഈ വിഷയത്തെക്കുറിച്ച് എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഗാസ്ട്രോ എൻട്രോളജിസ്റ്റ് ഡോക്ടർ ജോ ഫ്രാൻസിസ് മാത്യുവുമായി അഭിമുഖം.
9: ഇന്ന് മെഡിക്കൽ ട്രസ്റ്റ് ആരോഗ്യ വിചാരം ചർച്ച ചെയ്യുന്നത് ലിവർ ട്രാൻസ്പ്ലാന്റ് അഥവാ കരൾ മാറ്റിവെക്കലിനെ കുറിച്ചാണ്. ലിവർ എന്ന് പറയുന്നത്, അതല്ലെങ്കിൽ കരൾ എന്ന് പറയുന്നത്, നമ്മുടെ ശരീരത്തിനകത്തെ ഏറ്റവും വലിയ അവയവമായി പറയാറുണ്ട്. ഈ കരളിന്റെ പ്രാധാന്യം എന്താണ് ശരിക്കും നമ്മുടെ ശരീരത്തിൽ?
10: ആക്ച്വലി കരളിന് ശരിക്കും പറഞ്ഞാൽ ഒരു 500 പ്രവർത്തനങ്ങളുണ്ടെന്ന് പറഞ്ഞാലും, നമ്മൾ ഈ ലിവർ ഫങ്ഷൻ ടെസ്റ്റ് എന്ന് നമ്മൾ ഡോക്ടറെ അടുത്ത് നമ്മൾ ചെയ്യുമ്പോൾ അതിൽ മുഖ്യമായും നമ്മൾ നോക്കുന്നത് ഒരു 4-5 അതിൻ്റെ പ്രവർത്തനങ്ങൾ മുഖ്യമായിട്ടുള്ളത്. അതിനകത്ത് മുഖ്യമായിട്ട് നമ്മൾ പറയുന്നത് ഈ മഞ്ഞപ്പിത്തത്തിൻ്റെ, ബിൽറൂബിൻ്റെ ശരീരത്തിൽ വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നത്, പിന്നെ പ്രോട്ടീൻ, നമ്മുടെ ശരീരത്തിൻ്റെ ഒരു പ്രധാന ഘടകമായ പ്രോട്ടീൻ്റെ ഉത്പാദനം ഉണ്ടാവുന്നത് ലിവറിൽ നിന്നാണ്. പിന്നെ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്, നമ്മുടെ ശരീരത്തിൽ രക്തസ്രാവം ഉണ്ടാവാതിരിക്കാൻ ശരീരം തന്നെ ഫാക്ടേഴ്സ് ഉണ്ടാക്കും, അതിൻ്റെ പ്രധാനമായി ഉണ്ടാക്കുന്നത് ലിവറിൽ നിന്നാണ്. ലിവറിന് ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഈ 500 ഇതിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് വളരെ ചുരുക്കം മുഖ്യമായിട്ടുള്ള ടെസ്റ്റുകളെന്ന് മാത്രം.
9: പ്രത്യേകിച്ച് ഒരു ഡീടോക്സിഫിക്കേഷൻ അല്ലേ നമ്മുടെ ഒരു?
10: അതെ അതെ,
9: രാസ ഫാക്ടറി എന്ന് പറയാം.
10: യെസ് ഡെഫിനറ്റ്ലി. അതായത് രാസ അതായത് ഒരുപാട് ഫങ്ഷൻസിനൊപ്പം തന്നെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ശരീരത്തിലേക്ക് വരുന്ന മരുന്നുകൾ കഴിക്കുമ്പോൾ അത് നമ്മുടെ ശരീരത്തിലേക്ക് ഉൾക്കൊള്ളാൻ വേണ്ടി ഒരുപാട് സ്റ്റെപ്സ് നടക്കുന്നുണ്ട്, കെമിക്കൽ സ്റ്റെപ്സ്. അതൊക്കെ നടക്കുന്നത് മുഖ്യമായിട്ടും ലിവറിൽ തന്നെയാണ്. പിന്നെ ഒരുപാട് ബ്ലഡിൻ്റെ ടോക്സിൻസ് എന്നൊക്കെ നമ്മുടെ ഡീടോക്സിഫൈ ചെയ്യുന്നതൊക്കെ ഒരുപാട് ലിവറിൽ നിന്ന്, ലിവറിൽ സംഭവിക്കുന്ന ഫങ്ഷൻസിൽ ഒന്നാണ്.
9: ഏത് അവസ്ഥയിലാണ് എപ്പോഴും ഈ കരൾ മാറ്റിവെക്കൽ വേണ്ടി വരുന്നത്?
10: മുഖ്യമായിട്ടും കരൾ മാറ്റിവെക്കുന്നത് ലിവറിൽ കരൾ വീക്കം എന്ന് പറയുന്ന, ലിവർ സിറോസിസ് എന്ന് പറയുന്ന ഒരു അസുഖം വരുമ്പോഴാണ്. അതിന് പല കാരണങ്ങളുണ്ട്. ഹെപ്പറ്റൈറ്റിസ് B, C എന്നുള്ള വൈറൽ ഇൻഫെക്ഷൻ കാരണം ഉണ്ടാകാം. പിന്നെ അറിയാമല്ലോ, മദ്യത്തിൻ്റെ അധികം ഉപയോഗം കാരണം കരൾ വീക്കം ഉണ്ടാകാം. പിന്നെ ഇപ്പോൾ പുതിയതായി മെറ്റബോളിക് കാരണങ്ങൾ, അതായത് ഡയബറ്റിസ്, ഹൈപ്പർ ടെൻഷൻ, അതുപോലെ

0: കൊളസ്ട്രോളിൻ്റെ അസുഖങ്ങളും അമിതമായ വണ്ണം കാരണമൊക്കെ മെറ്റബോളിക് അസോസിയേറ്റഡ് സ്റ്റാറ്റോസ് ലിവർ ലിവർ ഡിസീസ് എന്നുള്ളൊരു ഇതുണ്ട്. അതിൻ്റെ രൂക്ഷതയിലെത്തുമ്പോൾ സിറോസസ് വരാം. ഇതൊരു കാരണം. പിന്നെ പെട്ടെന്ന് നമ്മൾ പറയില്ലേ മഞ്ഞപ്പിത്തം പെട്ടെന്ന് ബാധിച്ച് ആൾക്കാർ മരിക്കുക എന്ന് പറയില്ല, അതിനാണ് അക്യൂട്ട് ലിവർ ഫെയിലിയർ എന്ന് പറയുന്നത്. അതായത് ചിലപ്പോൾ അമിതമായി മദ്യം കഴിച്ചുകൊണ്ടോ ചിലപ്പോൾ എന്തെങ്കിലും വിഷം അധികം ശരീരത്തിൽ ചെന്നാൽ അധികം പെട്ടെന്ന് വരുന്ന മഞ്ഞപ്പിത്തം, അതിനാണ് അക്യൂട്ട് ലിവർ ഫെയിലിയർ എന്ന് പറയുന്നത്. ഈ ഒരു അവസ്ഥയിലും നമുക്ക് സപ്പോർട്ടീവായിട്ടുള്ളതും മരുന്ന് കൊണ്ടും നമുക്ക് ലിവറിൻ്റെ ഫങ്ഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ലിവർ മാറ്റിവെക്കുന്ന ഒരു ഇതിലേക്ക് നമ്മൾ കടക്കും.
1: ലിവറിൽ ചിലപ്പോൾ ക്യാൻസർ കാണാറുണ്ടല്ലോ, അത്തരം അവസ്ഥകളിൽ നമുക്ക് ലിവർ അതല്ലെങ്കിൽ കരൾ മാറ്റി വയ്ക്കേണ്ടി വരുമോ?
0: യെസ്, അതായത് ലിവർ ക്യാൻസറിനും പല സ്റ്റേജുകളുണ്ട്. അത് ഓരോ സ്റ്റേജ് അനുസരിച്ച് ഏർലി സ്റ്റേജിലൊക്കെ നമുക്ക് അവിടെ എന്തെങ്കിലും അത് കരിച്ചു കളയാനായിട്ടും അതായത് അതിൻ്റെ ഒരു ഭാഗം എടുത്ത് കളയാനൊക്കെ ആയിട്ടുള്ള അതൊരു ആ സ്റ്റേജ് ആണെങ്കിൽ നമുക്ക് പറ്റും. പക്ഷേ ഒരു ബിയോണ്ട് സ്റ്റേജ്, അത് ഓരോ ക്രൈറ്റീരിയകളുണ്ട്, ആ ക്രൈറ്റീരിയക്ക് ഉള്ളിൽ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ലിവർ മാറ്റിവെക്കാനുള്ള ഇതുണ്ട്. അതായത് അതിനുള്ള ക്രൈറ്റീരിയ നിൽക്കുകയാണെങ്കിൽ ലിവർ മാറ്റിവെക്കുന്നതും ലിവർ ഈ ക്യാൻസറിനുള്ള അവസ്ഥയിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു ചികിത്സാ രീതിയാണ്.
1: സാധാരണ പ്രായമായവരിലല്ലേ നമ്മൾ ഇത്തരം ഈ കരൾ രോഗങ്ങളെല്ലാം കൂടുതൽ കാണുന്നത്? കുട്ടികളെല്ലാം ചിലപ്പോൾ കരൾ രോഗങ്ങളെ കുറിച്ച് പറയാറുണ്ടല്ലോ, അതിൻ്റെ കാരണം എന്തായിരിക്കും?
0: അതായത് ഈ കുട്ടികളിൽ വരാവുന്ന കരൾ രോഗങ്ങൾക്ക് കാരണങ്ങൾ ജനറ്റിക്കായിട്ടുള്ള കാരണങ്ങളൊക്കെയുണ്ട്. അതായത് നമ്മുടെ ഈ ഓരോ മുമ്പേ പറഞ്ഞല്ലോ നമ്മുടെ ശരീരത്തിൻ്റെ മെയിൻ ആയിട്ടുള്ള ഓരോ ഘടകങ്ങൾ, അതായത് മെറ്റബോളിക് ഡിസീസ് നമ്മൾ പറയും, ഓരോ അസുഖങ്ങൾ കുട്ടികളിൽ ഉണ്ടാകുന്ന ജനറ്റിക് കാരണങ്ങൾ കൊണ്ടാണ്. അതും ഉടനെ തന്നെ നേരത്തെ കണ്ടുപിടിക്കുകയാണെങ്കിൽ ചിലപ്പോൾ കുട്ടികളിലും ലിവർ മാറ്റിവെക്കുന്ന ഇത് വേണ്ടി വന്നേക്കാം.
1: കുട്ടികളിൽ ചെയ്യാറുണ്ട്.
0: പിന്നെ വളരെ ചുരുക്കം പേരിലൊക്കെ നമ്മുടെ പിത്തം ഒഴുകി വരുന്ന ട്യൂബ് ചിലപ്പോൾ ജനിതകമായി ഇല്ലാതെ ഒരു അവസ്ഥയിൽ ചിലപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ബ്ലോക്ക് വരാം. അതിനെ നമുക്ക് ആദ്യം തന്നെ വളരെ 3 മാസത്തിനുള്ളിൽ നമുക്കത് കണ്ടുപിടിച്ച് അത് ബൈപ്പാസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ലിവറിനെ നമുക്ക് രക്ഷിക്കാൻ കഴിയും. അതിനെ നമ്മുടെ മെഡിക്കൽ ഇതിൽ പറയുന്ന എക്സ്ട്രാ ഹെപ്പാറ്റിക് ബിലറി അട്രേസിയ എന്ന് പറയും. അതായത് നമ്മുടെ പിത്തനാളിയിൽ ചുരുക്ക് സംഭവിക്കുക. അപ്പോൾ അത് വളരെ നേരത്തെ തന്നെ കണ്ടുപിടിക്കാൻ പറ്റുന്നൊരവസ്ഥയാണെങ്കിൽ ബൈപ്പാസ് ചെയ്ത് നമ്മൾ പിത്തം കുടലിലേക്ക് ഒഴുക്കി സർജറി ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമുക്ക് ലിവറിനെ രക്ഷിക്കാൻ കഴിയും. പക്ഷേ ഒരു ലിമിറ്റിന് അപ്പുറമായി കഴിഞ്ഞാൽ ചിലപ്പോൾ അതിനും നമുക്ക് കുട്ടികളിൽ ലിവർ മാറ്റിവെക്കുന്ന ഒരവസ്ഥ വന്നേക്കാം.
1: നമ്മൾ ഈ കരൾ മാറ്റിവെക്കൽ ലിവർ ട്രാൻസ്പ്ലാന്റ് എങ്ങനെയാണ് ചെയ്യുന്നത്? പൂർണ്ണമായും കരളെടുത്ത് മാറ്റേണ്ടി വരുമോ, എങ്ങനെയാണത്?
0: അപ്പോൾ ബേസിക്കലി നമ്മൾ ഒരു ലിവർ ട്രാൻസ്പ്ലാന്റിലേക്ക് നമ്മൾ, അതായത് കരൾ മാറ്റിവെക്കൽ എന്നുള്ള ശസ്ത്രക്രിയയിലേക്ക് നമ്മൾ തീരുമാനിക്കുമ്പോൾ നമ്മൾ ആദ്യമേ തന്നെ പേഷ്യന്റിന്റെ എന്താണ് ലോകത്തിന്റെ അവസ്ഥ എന്ന് നമ്മൾ ആദ്യം ഡോക്ടേഴ്സും സർജൻസുകളും ഒരുമിച്ചിരുന്ന് നമ്മൾ തീരുമാനിക്കും. എന്നിട്ട് നമ്മൾ തീരുമാനിക്കുകയാണ് ലിവർ മാറ്റിവെക്കൽ വേണമെന്ന് വിചാരിക്കുകയാണെങ്കിൽ ആദ്യം തന്നെ വേണ്ടത് നമുക്കൊരു ഡോണറിനെയാണ്. അപ്പോൾ നമുക്ക് ഡോണറിനെ ലഭിക്കാൻ 2 രീതിയിലാണ് ഉള്ളത്. ഒന്ന്, മരിച്ചവരിൽ നിന്ന് നമുക്ക് ഡൊണേഷനായിട്ട് ലഭിക്കുന്ന ലിവറായിട്ടായിരിക്കാം, അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്നവരിലെ ഒരു ലിവറിൻ്റെ ഒരു ഭാഗം. കാരണം ലിവറിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഫങ്ഷനിങ് ആയിട്ടുള്ള നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ലിവറിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഭാഗം എടുത്ത് മാറ്റിയാലും ആ പേഷ്യൻറ്റിന് വീണ്ടും ആ ലിവർ സാധാരണ ലെവലിലേക്ക് റീജനറേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ നമുക്ക് ജീവനുള്ള ഒരു ആളിൽ നിന്നും 18 വയസ്സിനും 50 വയസ്സിനും ഇടയിലായിട്ടുള്ള ഹെൽത്തി ആയിട്ടൊരാൾക്കും സമനസാല് ലിവർ ഡൊണേറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനത്തെ ഒരു ഇതിൽ നമ്മൾ അങ്ങനെയാണ് ലിവർ ഡൊണേഷന് പറ്റി പ്ലാൻ ചെയ്യുക. ലിവർ ഡൊണേറ്റ് ചെയ്യുമ്പോൾ എന്തായാലും നമ്മൾ ഡിസീസ്ഡ് ആയിട്ടുള്ള ലിവർ മൊത്തമായി എടുത്തു മാറ്റി പുതിയ ലിവറാണ്, ലിവറിലേക്കുള്ള ഈ പിത്തനാളിയുടെ കണക്ഷനും രക്തക്കുഴലിലെ കണക്ഷനൊക്കെ ചെയ്യുന്നത്.
1: ഈ ജീവനുള്ള ആളുകൾ കരൾ ദാനം ചെയ്യുന്നത് സുരക്ഷിതമാണോ അവരുടെ കാര്യം?
0: അതാണ് ബേസിക്കലി നമ്മൾ ഡൊണേഷൻ എന്നുള്ള കാര്യം നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ലിവർ ഡോണറിന്റെ ഇതിൽ യാതൊരുവിധ റിസ്കും എടുക്കുകയില്ല. നമ്മൾ ആ ലിവർ സിറോസിസ് ഉള്ള പേഷ്യന്റിനെ ചെക്കപ്പ് ചെയ്യുന്ന പോലെ തന്നെ അത്രയും ഇമ്പോർട്ടന്റ് ആയി തന്നെ നമ്മൾ ഡോണറിനെയും ബ്ലഡ് ടെസ്റ്റുകളും സ്കാനുകളും ഹാർട്ടിന്റെ ഫംഗ്ഷനും എല്ലാം കൃത്യമായി നോക്കി ഒരു തീരെ റിസ്ക് ഇല്ലാത്തൊരവസ്ഥയിൽ മാത്രമേ നമ്മൾ, അതായത് ട്രാൻസ്പ്ലാന്റ് എന്നൊരു പ്രൊസീജിയർ ചെയ്താൽ ആ ഡോണറിന് യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാവില്ലെന്ന് ഉറപ്പുവരുത്തിയിട്ട് മാത്രമേ നമ്മൾ സർജറിക്ക് പോകുകയുള്ളൂ. ചെറിയൊരു സംശയം, അതായത് നമ്മൾ ഈ ഓൾറെഡി ഈ ഡോണർ എന്നുള്ള മുമ്പിലേക്ക് വന്നിരിക്കുന്ന ആളുടെ ലിവർ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ ആ മനുഷ്യന് ചിലപ്പോൾ ഫാറ്റ് ലിവർ ആ ഡോണറിന് ഉണ്ടാകാം. അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ നമ്മൾ അതിന് ചിലപ്പോൾ ടെസ്റ്റിനെടുത്ത് ഫാറ്റ് ലിവർ എന്നുള്ള ഒരു അവസ്ഥയില്ല, അതോ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ ലെവലിൽ അതുവരെ ഫാറ്റ് ലിവർ ഉള്ളൂ എന്ന് ഉറപ്പുവരുത്തിയിട്ട് മാത്രം മാത്രമേ നമ്മൾ ലിവറിന് ഡൊണേഷനിലേക്ക് എടുക്കുകയുള്ളൂ. അത് പൂർണ്ണമായും സുരക്ഷിതമായ ഒരവസ്ഥയിൽ മാത്രമേ നമ്മൾ ഡൊണേഷനിൽ മുമ്പോട്ട് പോവുകയുള്ളൂ.
1: ഇത്തരം കരൾ ദാനം ശരിക്കും നമുക്ക് രക്തബന്ധമുള്ളവർ തമ്മിൽ മാത്രമാണോ കഴിയുന്നത്, അതോ നമുക്ക് അന്യരിൽ നിന്നും അത് സ്വീകരിക്കാൻ കഴിയും?

0: യെസ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദ്യമാണ്. ബേസിക്കലി ഈ ലിവർ ഡൊണേഷന് നമ്മുടെ രക്തത്തിൻ്റെ ഗ്രൂപ്പുകൾ അറിയാമല്ലോ, എ ബി ഒ എ ബി. അതുപോലെ നമ്മൾ രക്തദാനം ചെയ്യുന്ന പോലെ തന്നെ മതി ലിവർ ഡൊണേഷന്, അതായത് രക്തം കൊടുക്കുന്ന സെയിം കോമ്പാക്റ്റബിൾ ആയിട്ടുള്ള ഗ്രൂപ്പുകൾ മാത്രം മതി. അതിനിപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ നമ്മുടെ ഫസ്റ്റ് ഡിഗ്രി റിലേഷനോ അങ്ങനത്തെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിൽ ആരെങ്കിലും മുമ്പോട്ട് വന്ന് ചെയ്യുന്നതിനെയാണ് നമ്മൾ നോർമൽ ഡൊണേഷൻ എന്ന് പറയുക. അതല്ല നമ്മൾ തീരെ അറിയാത്ത ആൾട്രൂയിസ്റ്റിക് ഡൊണേഷൻ എന്ന് പറയുക, അതായത് പൂർണ്ണമായും മനുഷ്യ സ്നേഹം കൊണ്ട് തീരെ പരിചയമില്ലാത്ത ഒരു മനുഷ്യന്റെ ജീവിതം മുമ്പോട്ട് നിലനിൽക്കാൻ വേണ്ടി സ്വമനസാലെ മുമ്പോട്ട് വന്ന് ചെയ്യുന്ന ഡൊണേഷനാണ് ആൾട്രൂയിസ്റ്റിക് ഡൊണേഷൻ എന്ന് പറയുന്നത്. അപ്പം അതും ചെയ്യാവുന്നതാണ്, പക്ഷെ അതിന് അതിൻ്റെതായ എന്താ പറയുക ലീഗലായിട്ടുള്ള ഒരുപാട് ഫോർമാലിറ്റീസ് ഉണ്ട്. ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ് ആകുമ്പോൾ അത് കുറച്ചും കൂടി എളുപ്പമാണ്, മറ്റേതാകുമ്പോൾ ലീഗൽ കുറച്ചും കൂടി അതിൻ്റെതായ ഡോക്യുമെന്റേഷനും അതിൻ്റെതായ ലീഗൽ അതിനുള്ള കൺസെന്റിങ്ങും ഒക്കെ കുറച്ചും കൂടി ഇത് വേണം. ചെയ്യാവുന്നതാണ്, പക്ഷെ അതിൻ്റെതായ കുറച്ച് കാര്യങ്ങൾ കൂടി എക്സ്ട്രാ ചെയ്യാനുണ്ട്.
1: നമ്മൾ ഇത്തരത്തിൽ ഒരു കരാർ സ്വീകരിക്കുമ്പോൾ അതിന് നമ്മൾ എവിടെയെങ്കിലും നമ്മൾക്ക് പ്രയോറിറ്റി കിട്ടാൻ വേണ്ടി രജിസ്റ്റർ ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും ഫോർമാലിറ്റി ചെയ്യേണ്ടത്?
0: തീർച്ചയായും ഉണ്ട്. അതായത് നമ്മളിപ്പോൾ ആദ്യം പറഞ്ഞല്ലോ, ഈ ഡൊണേഷൻ രണ്ട് രീതിയിലുണ്ട്, ജീവനുള്ള ആൾ തരുന്നതും പിന്നെ മരിച്ചവരിൽ നിന്ന് ലഭിക്കുന്നതും. അതിന് നമ്മുടെ കേരളത്തിൽ രണ്ട് ഇതാണുള്ളത്, കേനോസ് എന്നുണ്ട്, കെ സോട്ടോ എന്നുണ്ട്. അപ്പം കോമൺ ആയിട്ട് നമ്മുടെ കേരള സ്റ്റേറ്റ് ഓർഗൻ ടിഷ്യൂ ആൻഡ് ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ എന്ന് പറയും. അതിനകത്ത് നമ്മൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ, രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മുടെ ലിവറിന്റെ അസുഖത്തിന് ഒരു രൂക്ഷത കണ്ടുപിടിക്കുന്ന ഒരു സ്കോർ ഉണ്ട്, അതിനെ മെൽഡ് എന്ന് പറയും. അപ്പം മെൽഡ് സ്കോർ ഉപയോഗിച്ചാണ് നമ്മൾ ആ മെൽഡ് സ്കോർ അധികമായി നിൽക്കുക എന്നതിന് അർത്ഥം ലിവറിന്റെ അസുഖം അത്ര രൂക്ഷമാണ്. അത്തരം രോഗികൾക്ക് എത്രയും പെട്ടെന്ന് ആ ലിസ്റ്റിൽ ലിവർ കിട്ടുവാണെങ്കിൽ അവരുടെ ആരോഗ്യം നമുക്ക് കൂടുതൽ ഗുണകരമായി മുമ്പോട്ട് കൊണ്ടുപോകാം. അപ്പം അങ്ങനെ നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മൾ മെൽഡ് സ്കോറും ഒപ്പം കൊടുത്ത് പേഷ്യന് പ്രയോറിറ്റൈസ് ചെയ്യാൻ പറയും, അതായത് പേഷ്യന്റിന് മുൻഗണന ലഭിക്കാൻ വേണ്ടി നമ്മൾ ആ സ്കോറിനൊപ്പം ഇത്തരത്തിലുള്ള രജിസ്ട്രിയിൽ അപ്ലൈ ചെയ്താൽ നമുക്ക് അതനുസരിച്ച് ബ്ലഡ് ഗ്രൂപ്പും നമുക്ക് കോമ്പാറ്റബിൾ ആവണല്ലോ. അപ്പം അതും കൂടി ഒരുമിച്ച് വരുമ്പോൾ നമുക്കൊരു ഓർഗൻ അലക്കേറ്റ് ആവാന്ന് പറയും. അങ്ങനെ ആവുകയാണെങ്കിൽ നമുക്ക് അതനുസരിച്ച് ഡൊണേഷൻ ആയിട്ട് ലിവർ ട്രാൻസ്പ്ലാന്റ് മുമ്പോട്ട് കൊണ്ടുപോകാം.
1: സാധാരണ ഇപ്പോൾ നമ്മൾ ഇതുപോലെ കിഡ്നി മാറ്റി വെക്കുകയാണെങ്കിൽ അതുവരെ നമുക്ക് ഡയാലിസിസ് ഒക്കെ ചെയ്ത് രോഗിയെ നീട്ടിക്കൊണ്ടുപോകാൻ പറ്റും അവരുടെ ജീവിതം. ഇതുപോലെ ലിവർ ഒരു ഫെയിലിയർ വന്നു കഴിഞ്ഞാൽ, കരളിനൊരു വീഴ്ച വന്നു കഴിഞ്ഞാൽ അതുപോലെ നമുക്ക് രോഗിയെ അവരുടെ ജീവിതം നീട്ടിക്കൊണ്ടുപോകാൻ കഴിയുമോ?
0: അതായത് കിഡ്നിയുടെ ഫംഗ്ഷൻ പോലെ നമുക്ക് ലിവറിൻ്റെ ഫംഗ്ഷൻ മൊത്തമായി ഒരു പ്രൊസീജിയർ വഴി റീപ്രൊഡ്യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഉണ്ട് പ്ലെക്സ് എന്നും അതുപോലെയുള്ള കൃത്രിമമായിട്ടുള്ള ഡയാലിസിസ് പോലത്തെയുള്ള ഉണ്ട്, പക്ഷേ അതുകൊണ്ട് നമുക്ക് ശാശ്വതമായി ഒരു ഇത് നമുക്ക് ലഭിക്കാൻ സാധ്യത കുറവാണ്. നമുക്ക് ചിലപ്പോഴൊക്കെ നമുക്കൊരു പേഷ്യൻ്റ് നമുക്ക് വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് ആ സമയത്ത് ഒരു ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകും. ചിലപ്പോൾ പേഷ്യൻ്റ് ഇൻഫെക്ഷൻ ഉണ്ടാകാം, പേഷ്യൻ്റിന് കുറച്ച് ഓർമ്മക്കുറവിൻ്റെ അവസ്ഥയിലൊക്കെ ആയിരിക്കണമെങ്കിൽ നമ്മൾ ഒന്ന് സ്റ്റെബിലൈസ് ചെയ്യുന്നത് വരെ പേഷ്യൻ്റെ ലിവർ ഫംഗ്ഷൻ ഒരാഴ്ചത്തേക്കോ അങ്ങനെ വല്ലതും മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നമുക്ക് ഇതുപോലെ പ്ലെക്സ് എന്നുള്ള പ്രൊസീജിയറുകളൊക്കെ ചെയ്ത് ലിവറുടെ ഫംഗ്ഷൻ അതായത് ട്രാൻസ്പ്ലാന്റ് വരെ പേഷ്യൻ്റിനെ സ്റ്റേബിൾ ആക്കി കൊണ്ടുപോകാനായിട്ട് സഹായിക്കും. പക്ഷേ അതൊരു താൽക്കാലികമായിട്ട് മാത്രമേ ഉള്ളൂ. അത് കുറേ നാളത്തേക്ക് ഇപ്പോൾ കിഡ്നിക്ക് നമ്മൾ ഡയാലിസിസ് ചെയ്യുന്ന പോലെ നമുക്ക് അതൊരു അധികം നാളത്തേക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുകയില്ല. വളരെ ചുരുക്കം ആദ്യമേ പറഞ്ഞല്ലോ, ഈ പെട്ടെന്ന് വരുന്ന അക്യൂട്ട് ലിവർ ഫെയിലിയർ പോലത്തെയുള്ള അസുഖങ്ങളിൽ ഈ പ്ലെക്സ് എന്നുള്ള പ്രൊസീജിയർ ചെയ്യുമ്പോൾ വളരെ ചുരുക്കം പേരിൽ ട്രാൻസ്പ്ലാന്റ് ഇല്ലാതെയും രക്ഷപ്പെടാം. പക്ഷേ കരൾ വീക്കം സിറോസിസ് വന്നൊരവസ്ഥയിൽ നമുക്ക് പ്ലെക്സ് എന്നുള്ള ഒരു പ്രൊസീജിയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു പെർമനന്റ് ആയിട്ട് ശാശ്വതമായിട്ടുള്ള ഒരു ഇത് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്.
1: ഈ ട്രാൻസ്പ്ലാന്റ് ഒരു മേജർ സർജറി ആണല്ലോ, അപ്പോൾ ഏകദേശം എത്ര നേരം എടുക്കും? ഇതിനു വേണ്ടി നമ്മളുടെ തയ്യാറെടുപ്പുകൾ എന്തെല്ലാമാണ് വേണ്ടത്?
0: അതായത് ട്രാൻസ്പ്ലാന്റ് എന്നുള്ള ഒരു പ്രൊസീജിയറിന് മിനിമം ഒരു 8 മുതൽ 10 മണിക്കൂർ വരെയെങ്കിലും എടുക്കാം. അതായത് അറിയാമല്ലോ, നമ്മൾ രണ്ട് മുറികളിലായിട്ട് ഒരു പേഷ്യൻറ്റിനെയും ഡൊണേഷനുള്ള പേഷ്യൻറ്റ് രണ്ടുപേരെയും ഒരുമിച്ചൊക്കെ ആയിട്ടാണ് സർജറി തുടങ്ങുക. എന്നിട്ട് നമ്മൾ അതിനുള്ള തയ്യാറെടുപ്പുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞ പോലെ പേഷ്യൻറ്റിന് എല്ലാ ചെക്കപ്പുകളും ചെയ്യണം. കാരണം ഇതൊരു മേജർ ഓപ്പറേഷൻ ആയതൊരു ബാക്കി നമ്മൾ ഓപ്പറേഷൻ ചെയ്യുന്ന പോലെ തന്നെ അനസ്തീഷ്യ ഡോക്ടർ കണ്ട്, അതായത് കാർഡിയോളജി സൈഡിൽ നിന്നും എല്ലാ വിഭാഗങ്ങളിൽ നിന്നും നമുക്ക് ഫിറ്റ്നസ് ലഭിക്കുക എന്ന് പറയും. എന്നിട്ട് ഒടുവിൽ നമ്മൾ എല്ലാ രീതിയിലും പേഷ്യൻറ്റ് ഫിറ്റ് ആണെന്ന് നമ്മൾ ഉറപ്പുവരുത്തുന്ന ആ ഒരു ദിവസം പ്ലാൻ ചെയ്ത് നമ്മൾ ശസ്ത്രക്രിയയ്ക്ക് മുമ്പോട്ട് പോകുന്നു. സർജറി മിക്കപ്പോഴും ഒരു 8 മുതൽ 10 മണിക്കൂർ വരെയൊക്കെ നീണ്ടു നിൽക്കാം. വളരെ ചുരുക്കം പേരിലൊക്കെ നമ്മൾ ആ രണ്ട് അതായത് രക്തക്കുഴലുകൾ തമ്മിൽ ഘടിപ്പിക്കുമ്പോഴോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചിലപ്പോൾ അത് നീണ്ടു പോയേക്കാം.
1: ഇതൊരു ഓപ്പൺ സർജറി തന്നെയാണ്, ഇതിൽ നമുക്ക് മിനിമലി ഇൻവേസീവ് സർജറി അങ്ങനെ ചെയ്യാൻ കഴിയില്ലല്ലോ.
0: അതായത് ഇപ്പോൾ ഒട്ടുമിക്കാൽ ഹോസ്പിറ്റലുകൾ അതായത് സെന്ററുകളും ചെയ്യുന്നത് ഓപ്പൺ സർജറിയാണ്. പക്ഷേ ഈ ലിവർ ഡൊണേഷൻ അതായത് ലിവർ എടുക്കുന്നത് വളരെ ചുരുക്കം സെന്ററിലൊക്കെ റോബോട്ടിക് ആയിട്ടും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് എല്ലാ സെന്ററുകളും ആയിട്ടില്ല.

0: മെജോറിറ്റി ഓഫ് ദ സെന്റേഴ്സ് ഹാവ് ഗോട്ട് ഓപ്പൺ സർജറി.
1: ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ശ്രദ്ധിക്കണം എന്ന് പറയാറുണ്ട്. എന്തെല്ലാമാണ് ഒരു രോഗി ശ്രദ്ധിക്കേണ്ടത്? കാരണം കരൾ മാറ്റിവെച്ച ഒരു വ്യക്തി എന്തെല്ലാം ശ്രദ്ധിക്കണം?
0: അപ്പോൾ കരൾ മാറ്റിവെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യത്തെ ഒരു 5 ദിവസം വളരെ ക്രൂഷ്യലാണ്. അപ്പൊ ആ ഒരു 2 ആഴ്ചത്തേക്ക് എന്തായാലും ആ രോഗി ഹോസ്പിറ്റലില് പൂർണ്ണ പരിഗണനയിലായിരിക്കും. കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ കഴിഞ്ഞിട്ടുള്ള മുഖ്യമായിട്ടുള്ള ഒരു ഘടകം എന്ന് പറയുന്നത് ഇമ്മ്യൂണോ സപ്രഷൻ, അതായത് രോഗപ്രതിരോധ ശേഷിക്കെതിരായി നമ്മൾ മരുന്നുകൾ കൊടുക്കും. കാരണം നമ്മൾ ഒരു രോഗിക്കായിട്ടൊരു ശരീരത്തിലൊരു അവയവം വെക്കുമ്പോൾ അത് ആ രോഗിയുടെ അവയവമല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ആ നമ്മുടെ ശരീരം തന്നെ നമുക്കൊരു ഇൻഫെക്ഷൻ വന്നാൽ അറ്റാക്ക് ചെയ്യുന്ന ഇമ്മ്യൂണിറ്റി സിസ്റ്റം, അതായത് രോഗപ്രതിരോധ ഇതിനെ നമ്മൾ കുറച്ച് വെക്കണം. ഇല്ലെങ്കിൽ റിജക്ഷൻ വെച്ചിരിക്കുന്ന ലിവറിനെ നമ്മുടെ ശരീരം തന്നെ അറ്റാക്ക് ചെയ്യുന്ന ഒരു അവസ്ഥ വരാതിരിക്കാനായിട്ട് ഇമ്മ്യൂണോ സപ്രഷൻ പോലത്തെ മെഡിക്കേഷൻ നമ്മൾ ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ അത് വളരെ മുഖ്യമാണ്. ആ മരുന്നുകൾ തുടക്കത്തിൽ ഒരു 2-3 മരുന്നുകൾ ഉണ്ടാവും. അത് കാലം പോകുന്നതോറും ഓരോന്നായിട്ട് കുറച്ച്, പക്ഷെ എന്നാൽ കാലകാലത്തേക്ക് ആ മരുന്ന് ആവശ്യം വരും. കാരണം നമ്മൾ എപ്പോഴും അത് ആ ഒരു ചെക്ക് വെക്കണം, അല്ലെങ്കിൽ നമ്മുടെ ബോഡി തന്നെ ആ ലിവറിനെ അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പം തന്നെ നമുക്ക് ഇൻഫെക്ഷൻ ഉണ്ടാവാനുള്ള റിസ്ക്കും ഉണ്ട്. കാരണം ഈ മരുന്നുകൾ കഴിക്കുമ്പോൾ നമ്മുടെ ഇമ്മ്യൂണിറ്റി താഴ്ന്നിരിക്കും. അപ്പോൾ കുറച്ച് ആന്റിബയോട്ടിക്കുകളൊക്കെ ആയിട്ട് ആദ്യത്തെ ഒരു 3 മുതൽ 6 മാസം വരെ ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞു കൊടുക്കുക, രോഗികളോട് പറഞ്ഞു കൊടുക്കുന്നത് ആദ്യത്തെ ഒരു 3 മാസത്തേക്ക് കഴിവതും പബ്ലിക്കായിട്ടുള്ള ഇതിലധികം എൻകൗണ്ടർ ചെയ്യേണ്ടെന്നു പറയും. പോവുകയാണെങ്കിൽ തന്നെ മാസ്ക് ധരിച്ച് ഇൻഫെക്ഷൻ വരാതിരിക്കാനായിട്ടും ഒക്കെ നമ്മൾ പ്രത്യേകിച്ച് അവരോട് പറയും. പിന്നെ റെസ്റ്റ് വേണം, ഭക്ഷണം, ആരോഗ്യം, ആവശ്യത്തിനുള്ള കുറച്ച് എക്സസൈസുകളൊക്കെ നമ്മൾ പതുക്കെ പതുക്കെ പറഞ്ഞു കൊടുക്കണം.
1: ഈ ഒരു പരിചരണകാലം കഴിഞ്ഞാൽ ഇങ്ങനെ കരൾ മാറ്റിവെച്ച വ്യക്തിക്ക് സാധാരണ ജീവിതം സാധ്യമാണോ?
0: പൂർണ്ണമായും, അതായത് നമ്മളിപ്പോൾ പറഞ്ഞില്ലേ, ആദ്യത്തെ ഒരു 3 മുതൽ 6 മാസം വരെ നമ്മൾ കുറച്ചുകൂടി നല്ല ക്ലോസ് ആയി ഡോക്ടറിനെ ഫോളോ അപ്പ് ഒക്കെ വേണ്ടി വരുന്നെന്ന് പറയും. അത് കഴിഞ്ഞ് നമ്മൾ വേണമെങ്കിൽ ഒരു 2 മാസം 3 മാസം കൂടുമ്പം, അത് നമ്മൾ ഓരോ വട്ടം രോഗി ഡോക്ടറിനെ കാണാൻ വരുമ്പോൾ ഓരോ മീറ്റിങ്ങിലും നമ്മൾ കൃത്യമായി എങ്ങനെയാണെന്ന് ഡ്യൂറേഷൻ പറഞ്ഞു കൊടുക്കും. ഇപ്പം ചോദിച്ച ചോദ്യത്തിന് മറുപടിയായിട്ട് എനിക്ക് പറയാവുന്നത്, കരൾ മാറ്റിവെക്കൽ കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു സ്റ്റാറ്റസ് പ്രകാരം 90-95% വരെ 5 വർഷം വരെ സക്സസ്ഫുൾ ആണ്. അത് കഴിഞ്ഞും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു വളരെ നല്ല ഔട്ട്കം ഉള്ളൊരു പ്രൊസീജിയർ തന്നെയാണ് ലിവർ ട്രാൻസ്പ്ലാന്റ്.
1: ഇവർക്ക് ശാരീരിക ക്ഷമത വേണ്ട ജോലികൾ അങ്ങനെ ചെയ്യാൻ കഴിയുമോ, അതാണ് ഞാൻ ചോദിച്ചത്.
0: അതായത് ബേസിക്കലി നമ്മൾ ആദ്യത്തെ ആ ഒരു 3 മാസം പറഞ്ഞല്ലോ, ആ സമയത്തായിരിക്കും പേഷ്യന്റിന് ആ ഒരു രോഗപ്രതിരോധ ശേഷിക്കുള്ള മരുന്നുകളുടെ ഉപയോഗം ഏറ്റവും കൂടുതൽ വരിക. അത് കഴിയുമ്പോൾ ഓരോ മരുന്നുകൾ നമ്മൾ കുറയ്ക്കും തോറും പേഷ്യന്റിന് അവരുടെ നോർമൽ ഇതിലേക്ക് പോകാനുള്ള ഒരു അവസ്ഥ, അതായത് ലിവർ ഫംഗ്ഷനൊക്കെ നോർമലായി വരുന്നു, നമുക്കൊരു കാണുന്ന ഡോക്ടറിന് ഒരു തൃപ്തികരമാണെങ്കിൽ അവർക്ക് നോർമലായിട്ടുള്ള കാര്യങ്ങളൊക്കെ നീങ്ങാൻ പറ്റും, കുഴപ്പമില്ല.
1: നമുക്ക് ഇത്തരം ഒരു അവസ്ഥയിലേക്ക് ഒരു രോഗി എത്താതിരിക്കാൻ, കരൾ രോഗം ഒഴിവാക്കാൻ എന്തെല്ലാം ചെയ്യാൻ കഴിയും?
0: അതിപ്പം ഞാൻ ആദ്യമേ പറഞ്ഞോളൂ. ഇപ്പോൾ സാധാരണ പണ്ടൊക്കെ കണ്ടിരുന്നത് ഈ Hepatitis B, C എന്നുള്ള വൈറസിന്റെ ഇൻഫെക്ഷനും പിന്നെ ആൽക്കഹോളിന്റെ ഉപയോഗം കൂടുതലും. പക്ഷെ ഇപ്പോൾ വെസ്റ്റേൺ പോപ്പുലേഷന്റെ അവരുടെ ഒരു കൾച്ചർ നമ്മുടെ നാട്ടിലേക്കൊക്കെ കൂടുതൽ വരുന്നത് കാരണം, അവരുടെ രീതിയിലുള്ള ഒരു ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനൊക്കെ വന്നത് കാരണം ഈ ഡയബറ്റീസ് പോലെയുള്ളതും അമിതവണ്ണം, അതായത് ഇപ്പം അധികം സെഡൻറ്ററി ലൈഫ് എന്ന് പറയും, ആൾക്കാരധികം വ്യായാമങ്ങളൊന്നും ചെയ്യാതെ അവരുടെ ജീവിതം രീതി തന്നെ വ്യത്യാസം വന്നിരിക്കുന്നു. അതുകൊണ്ട് ഇതുപോലത്തെ അസുഖങ്ങൾ കൂടുതലായി നമ്മുടെ സൊസൈറ്റിയിൽ കൂടുന്നു. അപ്പം അത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് മുഖ്യമായി ചെയ്യാവുന്ന കാര്യങ്ങൾ നമ്മുടെ ഭക്ഷണത്തിൽ നമ്മൾ അധികം കൊഴുപ്പുള്ളതോ അധികം ആയിട്ടുള്ള ജങ്ക് ഫുഡ് നമ്മൾ പറയുന്ന അതുപോലത്തെ ഭക്ഷണമല്ലാതെ കൂടുതലും ആരോഗ്യകരമായ ഭക്ഷണങ്ങൾ തയ്യാറെടുക്കുക. വ്യായാമം വളരെ മുഖ്യമാണ്. അതായത് നമുക്ക് ചെയ്യാവുന്ന രീതിയിൽ, ഇപ്പം നമുക്ക് പ്രായമായി കഴിഞ്ഞാൽ നമുക്ക് ഹാർട്ടിന് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അനുസരിച്ച് നമുക്ക് നടക്കാനൊക്കെയുള്ള, പക്ഷേ നമ്മളൊരു യങ് ഏജിൽ ഒരു 30-40 ഇയേഴ്സിൻ്റെ സമയത്തൊക്കെ നമുക്ക് വണ്ണം ഉണ്ടാവാതിരിക്കാനായിട്ട്, ഒബേസിറ്റി എന്നുള്ള അസുഖം ഉണ്ടാവാതിരിക്കാനായിട്ട് നമ്മൾ വ്യായാമം ചെയ്യുന്നതും പിന്നെ ഈ സ്മോക്കിംഗ് പോലെയുള്ള ദുശീലങ്ങളും ഈ ആൽക്കഹോൾ എന്നുള്ള ദുശീലങ്ങളൊക്കെ കഴിവതും ഇല്ലാതാക്കുക. പിന്നെ ഈ പറഞ്ഞ പോലെ വൈറസിന്റെ Hepatitis B എന്നുള്ള വൈറസിന് ഉണ്ടാവാതിരിക്കാനായിട്ട് പ്രതിരോധ കുത്തിവയ്പ്പുകളുണ്ട്. സി എന്നുള്ള അസുഖത്തിന് കുത്തിവയ്പ്പില്ല, പക്ഷെ B എന്നുള്ളതിന് നമ്മൾ ഉണ്ടാവാതിരിക്കാനായിട്ട് പ്രതിരോധ കുത്തിവയ്പ്പ് എടുക്കുന്നത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും.
1: സാധാരണ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിക്ക് മറ്റസുഖങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇതുപോലെ കരൾ നമുക്ക് ദാനം ചെയ്യാൻ കഴിയുമോ? അത് എത്രമാത്രം ആശ്വാസ്യമാണ്?
0: അതായത് കരൾ ഡൊണേറ്റ് ചെയ്യാനായിട്ട് നമ്മളൊരു ഡോക്ടർ എന്ന രീതിയിൽ നമ്മൾ രോഗിയോട് പറയുന്നത് ഒരു ഡോണറായിട്ട് ഒരാൾ സമരസാല വരികയാണെങ്കിൽ ഒരു 18 വയസ്സ് മുതൽ 50 വയസ്സിലുള്ളൊരു ആരോഗ്യവാനായ അല്ലെങ്കിൽ ആരോഗ്യവതിയായ ഒരു ആൾക്ക് ഡൊണേറ്റ് ചെയ്യുവാൻ സാധിക്കും. അതായത് വേറെ ഷുഗറോ പ്രഷറിൻ്റെ അസുഖമൊന്നും ഇല്ലാത്ത ആരോഗ്യമായിട്ടുള്ള ആർക്ക് വേണമെങ്കിലും ഡൊണേറ്റ് ചെയ്യാം. കാരണം ഞാൻ പറഞ്ഞല്ലോ, ലിവറിന് ഒരു ആരോഗ്യമുള്ളൊരു ലിവറാണെങ്കിൽ അത് നമ്മൾ അതിൻ്റെ ഒരു ഭാഗമേ എടുക്കുകയുള്ളൂ ട്രാൻസ്പ്ലാന്റിനായിട്ട്. അത് കഴിഞ്ഞാൽ ആ ബാക്കിയുള്ള ലിവർ കൊണ്ട് തന്നെ ഒരു 3 മാസം മുതൽ 6 മാസം കൊണ്ട് തന്നെ അത് നമ്മുടെ ശരീരത്തിൻ്റെ ബാക്കിയുള്ള ആവശ്യത്തിനനുസരിച്ച് അത് റീജനറേറ്റ് ചെയ്യാന്ന് പറയും. അപ്പം അങ്ങനെ ആവുന്നതുകൊണ്ട്
1: 6 മാസം കൊണ്ട് പൂർവ്വസ്ഥിതിയിൽ
0: എത്തും. അപ്പം അതിൻ്റെ ഫംഗ്ഷനും എല്ലാം നോർമലായി തിരിച്ചു വരും. പക്ഷേ ആ ഒരു സമയം വരെ നമ്മൾ കഴിവതും നമ്മൾ ഫോളോ അപ്പിൽ മീൻസ് ഡോക്ടറിനെ കാണാൻ വരണം, അവരും ശ്രദ്ധിക്കണം. കാരണം ആ ലിവറിനെ നമ്മൾ റീജനറേറ്റ് ചെയ്യുന്ന ഒരു സമയത്ത് നമ്മൾ പരമാവധി ഇങ്ങനെ മദ്യം കഴിക്കുന്നതിൽ നിന്നോ വേറെ അനാവശ്യമായ ഉപയോഗങ്ങൾ, പെയിൻ കില്ലേഴ്സിന് ആവശ്യമായ ഉപയോഗങ്ങൾ, അതൊക്കെ കഴിവതും അവോയ്ഡ് ചെയ്യാനായിട്ട് നമ്മൾ സജസ്റ്റ് ചെയ്യും. നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ ആ ലിവർ നോർമൽ ലെവലിലേക്ക് 6 മാസത്തിനുള്ളിൽ വരും.
1: തീർച്ചയായും അപ്പോൾ ഈ കരൾദാനം നമുക്ക് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ്.
0: അതെ, ബേസിക്കലി ലിവിങ് ഡോണർ ഡൊണേഷൻ പോലെ തന്നെ

0: ഫോളോ അപ്പിൽ ഐ മീൻസ് ഡോക്ടറിനെ കാണാൻ വരണം. അവരും ശ്രദ്ധിക്കണം, കാരണം ആ ലിവറിന് നമ്മൾ റീജനറേറ്റ് ചെയ്യുന്ന ഒരു സമയത്ത് നമ്മൾ പരമാവധി ഇങ്ങനെ മദ്യം കഴിക്കുന്നതിൽ നിന്നോ വേറെ അനാവശ്യമായ ഉപയോഗങ്ങൾ, പെയിൻ കില്ലേഴ്സിന് ആവശ്യമായ ഉപയോഗങ്ങൾ, അതൊക്കെ കഴിവതും അവോയ്ഡ് ചെയ്യാനായിട്ട് നമ്മൾ സജസ്റ്റ് ചെയ്യും. നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ ആ ലിവർ നോർമൽ ലെവലിലേക്ക് 6 മാസത്തിനുള്ളിൽ വരും.
1: തീർച്ചയായും. അപ്പോൾ ഈ കരൾദാനം നമുക്ക് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ്.
0: അതെ, ബേസിക്കലി ലിവിങ് ഡോണർ ഡൊണേഷൻ പോലെ തന്നെ നമ്മൾ ഇത് മരിച്ചവരിലും അവരിലും ഡൊണേഷൻ്റെ ആ ഒരു അവയർനെസ് വരുത്തുന്നത് ഡെഫിനറ്റ്ലി ഹെൽപ്ഫുൾ ആയിരിക്കും.
1: ലിവർ ട്രാൻസ്പ്ലാന്റ് അഥവാ കരൾ മാറ്റിവെക്കലിനെ കുറിച്ച് മെഡിക്കൽ ട്രസ്റ്റ് ആരോഗ്യ വിചാരത്തിൽ വന്ന് ഇത്രയും വിശദമായി സംസാരിച്ചതിന് ഡോക്ടറോട് പ്രത്യേകം നന്ദി പറയുന്നു.
0: താങ്ക് യു.
2: കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ അറിയേണ്ടതെല്ലാം ഈ വിഷയത്തെക്കുറിച്ച് എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റ് ഡോക്ടർ ജോ ഫ്രാൻസിസ് മാത്യുവുമായി ഇതുവരെ സംസാരിച്ചത് എം വി ശശികുമാർ.
3: മെഡിക്കൽ ട്രസ്റ്റ് ആരോഗ്യ വിചാരം, എക്സലൻസ് ഇൻ ഹെൽത്ത് കെയർ. ഈ പരിപാടിയുടെ പ്രായോജകർ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ, എം ജി റോഡ്, എറണാകുളം.
4: ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും വിലപ്പെട്ടതാണ്. ജീവിതം എന്നും ആരോഗ്യപൂർണ്ണമാവട്ടെ.
3: മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ, എക്സലൻസ് ഇൻ ഹെൽത്ത് കെയർ.
4: എന്നും ഉറച്ച വിശ്വാസത്തോടെയുള്ള രോഗി പരിചരണം, അന്തർദേശീയ ഗുണനിലവാരം, അതും മിതമായ നിരക്കിൽ.
3: വിശ്വാസ്യത, സുതാര്യത, നന്മ, ബഹുമാനം, ഈ മൂല്യങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ടുള്ള ആതുര സേവനം. മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ, എക്സലൻസ് ഇൻ ഹെൽത്ത് കെയർ. മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ. World-class healthcare and an experience worth a lifetime.

0: സമയം 8 മണി കഴിഞ്ഞ് 26:16. സേവന വാർത്തകളുമായി FM ഈവനിംഗ് തുടരുന്നു. ആത്മഹത്യാ പ്രതിരോധ ഹെൽപ്പ് ലൈനായ മൈത്രി സന്നദ്ധ പ്രവർത്തകരെ തേടുന്നു. എറണാകുളത്തും പരിസര പ്രദേശത്തും താമസിക്കുന്ന, ആഴ്ചയിൽ 4 മണിക്കൂർ സൗജന്യ സന്നദ്ധ സേവനം ചെയ്യാൻ താൽപ്പര്യമുള്ള 20-നും 60-നും മധ്യേ പ്രായമുള്ള സാധാരണക്കാർക്കും പ്രവർത്തകരാകാം. തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് സൗജന്യ വിദഗ്ധ പരിശീലനം നൽകും. ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാവുന്നതാണ്. താൽപ്പര്യമുള്ളവർ രാവിലെ 10-നും വൈകിട്ട് 7 മണിക്കും മധ്യേ 04842 54 05 30 എന്ന നമ്പറിലോ 98 47 33 55 53 എന്ന നമ്പറിലോ ബന്ധപ്പെടുക. ഫോൺ നമ്പർ ആവർത്തിക്കാം: 04842 540 530. വാട്സപ്പ് നമ്പർ 98 47 33 55 53.
1: വിടരുന്ന മുട്ടുകളിൽ നാളെ രാവിലെ 8:05.
2: ഐഷു, ഐഷു, നിനക്കെന്താ ഭ്രാന്തായോ? നീ നീ എന്തിനായി കത്തിക്കരിഞ്ഞ പാവയെ കളിപ്പിക്കുന്ന? അതിനെ കളയ്. ഇത് ഇത് പാവയല്ല, ഇതെന്റെ മോള. ഞാൻ നൊന്തുപെറ്റ എന്റെ മോള്. കൊഞ്ചിച്ച് കൊതു തീരും മുമ്പ് അവരവളെ ഇല്ലാതാക്കിയില്ലേ?
1: എറണാകുളം ഗവൺമെന്റ് UP സ്കൂൾ ഫോർ ഗേൾസിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ.

സ്കൂളിൽ 11ാം ക്ലാസ് പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. thss.ihrd.ac.in എന്ന വെബ്സൈറ്റ് വഴി ഈ മാസം 21 മുതൽ അടുത്ത മാസം 5 വരെയും അടുത്ത മാസം 6 വരെ സ്കൂളുകളിൽ നേരിട്ടെത്തിയും അപേക്ഷ നൽകാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 94 47 24 27 22 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം, 94 47 24 27 22.

ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഇനി ഇന്നത്തെ ഈവനിങ് മെലഡി. റിതം എന്ന തമിഴ് ചിത്രത്തിൽ പി ഉണ്ണികൃഷ്ണൻ, കവിത കൃഷ്ണമൂർത്തി എന്നിവർ പാടിയ ഗാനം. ഗാനരചന വൈരമുത്തു, സംഗീതം AR റഹ്മാൻ.

0: കോട്ടയം ജില്ലയിലെ കേന്ദ്ര സർക്കാർ സംരംഭമായ ബിസിൽ ട്രെയിനിംഗ് ഡിവിഷൻ ആരംഭിച്ചിട്ടുള്ള മോണ്ടിസറി പ്രീ പ്രൈമറി നഴ്സറി ടീച്ചർ ട്രെയിനിംഗ് കോഴ്സുകൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 7994 44 93 14 7994 44 93 14.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
0: കോട്ടയം ജില്ലയിലെ ഗാന്ധിനഗർ വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലിൽ വാർഡന്റെ ഒഴിവിൽ കരാർ നിയമനത്തിനുള്ള അഭിമുഖം ഈ മാസം 11 രാവിലെ 11 ഭവന നിർമ്മാണ ബോർഡിന്റെ കോട്ടയം ഡിവിഷൻ ഓഫീസിൽ നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 7907 69 14 40 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഫോൺ നമ്പർ ആവർത്തിക്കാം, 7907 69 14 40.
1: ഞായറാഴ്ചകളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് പാട്ടോർമ.
2: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
0: എറണാകുളം ജില്ലയിലെ അക്ഷയ സംരംഭക തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായുള്ള OMR പരീക്ഷ ഈ മാസം 17. കൂടുതൽ വിവരങ്ങൾക്ക് www.lbsedp.lbscenter.in/akshaya26 സന്ദർശിക്കുക. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി പറയാം, www.lbsedp.lbscenter.in/akshaya26.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
4: എന്നും രാവിലെ 10:30
3: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
4: 100% ഗവൺമെന്റ് അംഗീകൃത

കോട്ടയം ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ, ഇംഗ്ലീഷ് കാറ്റഗറി നമ്പർ 603/2024 തസ്തികയിലേക്ക് 2025 നവംബർ 21 പ്രസിദ്ധീകരിച്ച ചുരുക്ക പട്ടികയിൽ ഉൾപ്പെട്ടവരിൽ ശേഷിക്കുന്ന 27 ഉദ്യോഗാർത്ഥികൾക്കുള്ള അഭിമുഖം ഈ മാസം 13 നടത്തും. സമയം 8:39:48 എഫ് എം ഈവനിങ്ങിൽ ഒരു ഗാനം കൂടി കേൾക്കാം. മിഴികൾ സാക്ഷി എന്ന പടത്തിൽ യേശുദാസ് പാടിയത്. ഗാനരചന ഒ എൻ വി കുറുപ്പ്, സംഗീതം വി ദക്ഷിണാമൂർത്തി.

0: സാങ്കേതിക വിദ്യയിലെ വികാസ പരിണാമങ്ങൾക്കനുസരിച്ച് സൗന്ദര്യശാസ്ത്രപരമായ വിപ്ലവങ്ങൾ കൊണ്ട് സ്വയം നവീകരിച്ച് മുന്നോട്ടു പോകുന്ന ചലച്ചിത്ര കലയുടെ മാറ്റം ഈ പരമ്പരയിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.
1: ചിത്രപതംഗം എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 8:05.
0: അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് എഴുതുക. ചിത്രപതംഗം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 21. അഭിപ്രായങ്ങൾ AIRFMKochi@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലേക്കും അയച്ചോളൂ.
2: അഭിപ്രായങ്ങൾ വാട്സപ്പിലും അയക്കാം. വാട്സപ്പ് നമ്പർ 9444752212.
0: പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9:30.
3: സമയം 8:00 കഴിഞ്ഞ് 45:20. FM ഈവനിംഗിൽ ഇനി നോവൽ പാരായണം.
4: തക്ഷൻ കുന്ന് സ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ.
5: അവർ പോയി കഴിഞ്ഞപ്പോഴാണ് എന്തോ ചില ആശയക്കുഴപ്പം തന്നെ ബാധിച്ചിട്ടുണ്ടെന്ന് ഡോക്ടർക്ക് മനസ്സിലായത്. കേളപ്പന് എന്താണ് സംഭവിച്ചത്? എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ തന്നെ അറിയിക്കേണ്ടതല്ലേ? അയ്യാപട്ടരുടെ ബാങ്കിലെ സൈറൺ മുഴങ്ങുന്നത് കേട്ടപ്പോഴാണ് 6 മണിയായ വിവരമറിഞ്ഞത്. സന്ധ്യയോടെ ഏതാനും ചില കോൺഗ്രസ് പ്രവർത്തകർ വരാമെന്നേറ്റിട്ടുണ്ട്. തുറശ്ശേരിക്കടവത്തെ ഏതോ ഒരു വീട്ടിൽ യോഗം വെച്ചിട്ടുണ്ട്. അങ്ങോട്ട് പോകണം. നടന്നുകൊണ്ടിരിക്കെ തൊട്ടടുത്ത് ആരുടെയോ കാൽപെരുമാറ്റം കേട്ടു. നോക്കിയിട്ടും ആരാണെന്ന് പെട്ടെന്ന് മനസ്സിലായില്ല. പിന്നീട് കണ്ടെത്തി പിന്നിൽ ഒരാൾ. ദർസറെ, ഞാൻ ഇന്നലെ പുലർച്ചെ വന്നിരുന്നു, രാമർ ഓർമ്മിപ്പിച്ചു. നിന്റെ ഇളയമ്മയ്ക്ക് എങ്ങനെയുണ്ട്? സുഖമുണ്ട്. നന്നായി. ഡോക്ടർ രാമറെ നോക്കി. രോഗം വന്നാലേ ഡോക്ടറുടെ ആവശ്യമുള്ളൂ, അല്ലാത്തപ്പോൾ ഡോക്ടറെ കാണാൻ ആരും പോവാറില്ല. രോഗം മാറിയ വിവരം സന്തോഷപൂർവ്വം ചെന്നറിയിക്കാറുമില്ല. ഇവിടെ അതിൽ നിന്നൊക്കെ വിരുദ്ധനായി ഒരാൾ, ഡോക്ടർ ഇങ്ങനെ വിചാരിച്ചു. അന്നേരം ഡോക്ടറോട് എന്തെല്ലാമോ പറയാൻ രാമർ തിടുക്കപ്പെടുകയായിരുന്നു. എന്നാൽ ഒന്നും പുറത്തേക്ക് വന്നില്ല. എല്ലാം അവൻ മനസ്സിൽ പറഞ്ഞു തീർത്തു. കാലത്തു തന്നെ ഡോക്ടറെ കണ്ട് വിവരം പറയാൻ വിചാരിച്ചിരുന്നതാണ്. കുതിരപ്പന്തിയിൽ പണികൾ ധാരാളമുണ്ടായിരുന്നതുകൊണ്ട് അതിന് കഴിഞ്ഞില്ല. പാതിരാത്രിയിൽ വാതിൽ തുറന്ന് മരുന്ന് തന്ന ഡോക്ടറുടെ വലിയ മനസ്സിനെക്കുറിച്ച് പലരോടും സംസാരിച്ചു. ഒരൊറ്റ ഗുളിക കഴിച്ചതോടെ ഇളയമ്മയുടെ വേദനയും ഇല്ലാതായി. അത്ഭുതം തന്നെ. കുഞ്ഞിക്കേളുവിനോടാണ് ഡോക്ടറെക്കുറിച്ച് ആദ്യം പറഞ്ഞത്. ശ്രീധരൻ ഡോക്ടർ വളരെ കൈപുണ്യമുള്ളയാളാണ്. കേളപ്പനാണ് ഡോക്ടറെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്, കുഞ്ഞിക്കേളു വിശദീകരിച്ചു. രോഗവിവരം പറയുക മാത്രമായിരുന്നില്ല രാമറിന്റെ ഉദ്ദേശ്യം. ഡോക്ടറെ വെറുതെ ഒന്ന് കാണുക, ഒരു സന്തോഷത്തിന്. നീ പഠിക്കുന്നില്ലേ? ഡോക്ടർ തിരക്കി. ഇല്ല, പണിക്ക് പോകുന്നു. എന്തു പണി? കുതിരപ്പന്തിയിൽ. പഠിക്കേണ്ട പ്രായത്തിൽ പഠിക്കണം. പിന്നീട് ആലോചിച്ചാൽ അത് ചെയ്യാൻ കഴിഞ്ഞെന്ന് വരില്ല. ഏതായാലും നീ അച്ഛനെ ഇങ്ങോട്ടൊന്ന് വിട്, ഞാൻ പറഞ്ഞു നോക്കാം. അച്ഛനെ വിടാമെന്ന് പറഞ്ഞെങ്കിലും അച്ഛൻ ഒരിടത്തും പോവില്ല എന്ന് രാമറിനറിയാമായിരുന്നു. കല്ലുവെട്ടി കുഴി പോലെ തന്നെ അച്ഛൻ്റെ ലോകവും വളരെ ഇടുങ്ങിയതും ചെറുതുമായിരുന്നു. അതിൽ നിന്ന് പുറത്തു കടക്കുന്ന അച്ഛനെ ഇതുവരെ കണ്ടിട്ടില്ല. അച്ഛൻ്റെ മനോദുഃഖത്തിലൂടെയായിരുന്നു ഇന്നലെ രാത്രി മുഴുവൻ രാമറിന്റെ സഞ്ചാരം. ഇളയമ്മയ്ക്ക് മരുന്ന് കൊടുത്ത ശേഷം അല്പസമയം മാത്രമാണ് ഉറങ്ങാൻ കിട്ടിയത്. അമ്മയുടെ മരണം അച്ഛനെ ഇപ്പോഴും അലട്ടുന്നുണ്ടെന്നറിഞ്ഞ രാത്രിയായിരുന്നു ഇന്നലെ. കുതിരപ്പന്തിയിൽ അച്ഛൻ കാണാൻ വന്നപ്പോഴും പറഞ്ഞിരുന്ന വാക്കുകൾ മനസ്സിനെ ഉലയ്ക്കുന്നതായിരുന്നു. ഉറക്കത്തിൽ വന്ന് അച്ഛനെ വഴക്കു പറയുന്ന അമ്മ, അമ്മ കിടക്കുന്ന മണ്ണ് തന്റേതല്ലെന്ന ദുഃഖം അച്ഛനെ വല്ലാതെ നീറ്റുന്നു. തന്റെ കഴിവില്ലായ്മ കൊണ്ടാണ് മണ്ണ് പോയതെന്ന് അച്ഛൻ വിശ്വസിക്കുന്നു. ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു കൊവ്വപ്പുറത്ത് കണ്ണൻ. ഒന്നിച്ച് കല്ലുകൊത്താൻ പോയി. പിന്നെ കണ്ണൻ എങ്ങനെയോ പണക്കാരനായി. കൂട്ടുകാരനായിരുന്ന കാലത്ത് തീറുവാങ്ങിയ സ്ഥലം കണ്ണന്റെ പേരിലായിരുന്നു. അതെങ്ങനെയും സ്വന്തമാക്കണമെന്ന് രാമറിനും തോന്നിത്തുടങ്ങിയിരിക്കുന്നു. കണ്ണന് നാട്ടിൽ ജന്മസ്ഥ

0: സ്ഥലങ്ങൾ ധാരാളമുണ്ട്. അത്രയൊന്നും ആർത്തിയില്ലാത്ത കൂട്ടത്തിലാണെന്നും കേൾക്കുന്നു. അതുകൊണ്ട് തന്നെ അമ്മ കിടക്കുന്ന സ്ഥലം തിരിച്ചു കിട്ടാൻ വിഷമമില്ല. പക്ഷേ അതിനുള്ള മാർഗമെന്താണ്? വഴിയിലുടനീളം രാമറിന്റെ ചിന്ത അതുമാത്രമായിരുന്നു. ഞങ്ങോട്ടാ രാമറെ അന്തോം കുന്തോ ഇല്ലാണ്ട് നടക്കുന്നു? രാമർ പെട്ടെന്ന് കൺമിഴിച്ചു. കണ്ണുകൾക്ക് താഴെ ശാഖകളായി പടർന്നു നിൽക്കുന്ന അരയാലിന്റെ കട്ടികൂടിയ നിഴൽ. അമ്പലനട കയറി കിഴക്കോട്ട് പോകേണ്ട താൻ വടക്കോട്ടേക്ക് നടന്ന് ആലിൻ ചുവട്ടിലെത്തിയിരിക്കുന്നു. ആന്തൂരാൻ കുഞ്ഞിച്ചന്തു പാത്രങ്ങളുടെ വലിയ ചുമടുമായി മുമ്പിൽ. അവന്റെ കഴുത്തിലെ ഞരമ്പുകൾ തുടിച്ചു നിൽക്കുന്നു. വിയർപ്പിൽ അത് ചെറുതായി വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഇതൊന്ന് പിടിച്ച്, ഇതൊന്ന് താഴെ വെക്കാൻ ഞാൻ കുറേ നേരമായി വിചാരിക്കുന്നു. കൊറ്റിയാനുദിക്കുന്ന നേരത്ത് കലവും കൊണ്ട് ഇറങ്ങിയതാ ഞാൻ. കല ആർക്കും വേണ്ട, എല്ലാരും ആറാട്ട് വരാൻ കാത്തു നിൽക്കുക. രാമർ കൈയുയർത്തി പാത്രച്ചുമട് താഴെ ഇറക്കാൻ സഹായിച്ചു.
1: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം ബോബി.
2: ഈ നോവലിന്റെ തുടർഭാഗം നാളെ രാവിലെ 7:50 കേൾക്കാം.
3: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
4: ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ സിബു മോഡയിൽ.
5: ബുദ്ധി, അറിയുക എന്ന് അർത്ഥമുള്ള സംസ്കൃതത്തിലെ ബുദ്ധ് എന്ന ധാതുവിൽ നിന്ന് നിഷ്പന്നമാണ് ബുദ്ധി. ബുധജനം ബുദ്ധിയുള്ളവരാണ്. ബുദ്ധിയുള്ളവനാണ് ബുദ്ധൻ. സംസ്കൃതത്തിന്റെ പദസമ്പത്ത് മലയാളവും ബുദ്ധിയുടെ കാര്യത്തിൽ സ്വീകരിച്ചിട്ടുണ്ട്. അവയ്ക്ക് സവിശേഷവും വ്യതിരിക്തവുമായ ആശയ പരിസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്നുണ്ട്. മനനം ചെയ്യുന്നതാണ് മതി. മനനത്തിലൂടെ കാര്യങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കി അപകടങ്ങൾ തരണം ചെയ്യാൻ കഴിയും. മതിമാൻ ബുദ്ധിമാനാണ്, മതിമതി ബുദ്ധിമതിയാണ്. ധീ, ധിഷണ തുടങ്ങിയവ കാര്യങ്ങളെ ഗ്രഹിക്കാനുള്ള ബുദ്ധിയാണ്. വേണ്ട വിധത്തിൽ വസ്തുതകൾ ധരിക്കുന്നതാണ് ധീ. ധിഷണാശാലിക്ക് എത്ര ഗഹനമായ കാര്യങ്ങളും പെട്ടെന്ന് മനസ്സിലാകും. അതത് സാഹചര്യങ്ങളിൽ പെട്ടെന്ന് പ്രവർത്തിക്കുന്ന ബുദ്ധിയാണ് പ്രത്യുൽപ്പന്ന മതിത്വം. പ്രത്യുൽപ്പന്ന മതിത്വമുള്ളവർക്കേ തക്ക മറുപടി ഉടനടി നൽകാനാവൂ. പ്രകർഷേണയുള്ള അറിവാണ് പ്രജ്ഞ. ചുറ്റുപാടുകളെ ജാഗ്രതയോടെ മനസ്സിലാക്കുകയും വർത്തമാനകാല സാഹചര്യങ്ങൾ തെളിമയോടെ തിരിച്ചറിയുകയും ചെയ്യുന്നത് പ്രജ്ഞയുള്ളവരാണ്. മനീഷ മനസ്സുകൊണ്ട് കാണുന്ന ബുദ്ധിയാണ്. വിവേകത്തോടെ കാര്യങ്ങളെ നിരീക്ഷിക്കുന്നവനാണ് മനീഷി. അറിവ് ശേഖരിച്ചു വെക്കുന്ന ബുദ്ധിയാണ് മേധ. മേധാശക്തിയുള്ളവരാണ് പഠിച്ച കാര്യങ്ങൾ എന്നേക്കും ഗ്രഹിച്ചു വെക്കുന്നത്. മേധയുള്ളവരാണ് മേധാവികൾ. മേലധികാരി എന്ന അർത്ഥപരിണാമം മേധാവിക്കുണ്ടായത് കാലാന്തരത്തിൽ സംഭവിച്ച ഭാഷാപ്രക്രിയയാണ്. പുതുമയുള്ള ചിന്ത രൂപപ്പെടുത്തുന്ന ബുദ്ധിവിശേഷത്തിനാണ് പ്രതിഭ എന്ന് പറയുന്നത്. നവീനാശയങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ക്രിയാത്മക ശേഷിയാണ് പ്രതിഭയുടെ പ്രത്യേകത. ബുദ്ധിക്ക് മലയാളത്തിൽ വേറെയും പ്രയോഗ വൈപുല്യമുണ്ട്. ബുദ്ധിജീവി എന്ന് വിശേഷിക്കപ്പെടുന്നത് ദാർശനികമായ അറിവോ സർഗാത്മകമായ അറിവോ ഉള്ളവരാണ്. കാര്യതടസ്സം നേരിടുന്ന തരത്തിലുള്ള പ്രയാസത്തെ സൂചിപ്പിക്കാൻ ബുദ്ധിമുട്ട് എന്ന് പ്രയോഗിക്കാറുണ്ട്. തക്ക സമയത്ത് വേണ്ട വിധത്തിൽ പ്രവർത്തിക്കാൻ കഴിയാതെ വരുന്നതിനാണ് ബുദ്ധിമോശം വന്നു എന്ന് പറയുന്നത്. ബുദ്ധിരാക്ഷസൻ, ബുദ്ധിശൂന്യത, വക്രബുദ്ധി, കുബുദ്ധി തുടങ്ങി വേറെയും പ്രയോഗ വൈവിധ്യം മലയാളത്തിലുണ്ട്. സംസ്കൃതത്തിൽ നിന്ന് സ്വീകരിച്ച ബുദ്ധി എന്ന പദമാണ് പ്രയോഗ തീവ്രതയുടെ കാര്യത്തിൽ മലയാളത്തിൽ മുന്നിൽ നിൽക്കുന്നതെങ്കിലും തലച്ചോറ് എന്ന് അർത്ഥമുള്ള മൂളയും ബുദ്ധിയെ സൂചിപ്പിക്കാൻ തമിഴിലും മലയാളത്തിലുമെല്ലാം ഉപയോഗിക്കാറുണ്ട്. മൂളയുള്ളവർ ബുദ്ധിയുള്ളവരാണ്. അയാൾക്ക് നല്ല തലയുണ്ട് എന്ന് പറയുമ്പോഴും വക്താവ് ബൗദ്ധിക ശേഷിയാണ് ഉദ്ദേശിക്കുന്നത്. ബുദ്ധി ഉദിക്കുക എന്നതിന് സമാനമായ ഭാഷാശൈലിയാണ് കണ്ണു തുറക്കുക. പ്രായോഗിക ബുദ്ധിയെ സൂചിപ്പിക്കാൻ കൈത്തഴക്കമെന്ന് പറയാറുണ്ട്. തലയും കണ്ണും കൈയുമെല്ലാം ബുദ്ധിയുടെ ശാരീരിക രൂപകങ്ങളായി ഭാഷയിൽ വിനിമയം ചെയ്യപ്പെടുന്നു.
3: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.

കലവൂർ ഗവൺമെൻറ് പ്രീ മെട്രിക് ഗേൾസ് ഹോസ്റ്റലിൽ 2026-27 അധ്യയന വർഷത്തെ പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. 5 മുതൽ പ്ലസ് ടു വരെയുള്ള ക്ലാസുകളിലേക്കാണ് പ്രവേശനം. കലവൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനികൾ ഈ മാസം 27 മുൻപ് അപേക്ഷയോടൊപ്പം തിരിച്ചറിയൽ രേഖകളും സർട്ടിഫിക്കറ്റുകളും സഹിതം ആര്യാട് ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിൽ ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ ഇതാണ്: 97-47-29-36-78 97-47-29-36-78

ഇനി ഇന്ന് രാവിലെ എഫ് എം ഡയറിയിൽ ചോദിച്ചിരുന്ന ചോദ്യം അതിന്റെ ഉത്തരം ഒരിക്കൽ കൂടി. ചോദ്യം ഇതായിരുന്നു, കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ 75 പതിപ്പിലായി 75,000 കോപ്പികൾ പ്രസിദ്ധീകരിച്ച ബാബു എബ്രഹാം രചിച്ച മലയാള കൃതി ഒരു ഓർമ്മ പുസ്തകം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഈ പുസ്തകത്തിൻ്റെ പേര് എന്താണ്? ഉത്തരം, കമ്പിളിക്കണ്ടത്തെ കൽഭരണികൾ. ഈ നിലയത്തിൽ നിന്ന് നാളെ പ്രക്ഷേപണം ചെയ്യുന്ന ചില പരിപാടികൾ നാളെ രാവിലെ 5:55 സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഫാദർ വിൻസെന്റ് വാരിയത്ത്. 6:10 പ്രഭാതഗീതം, 6:32 റീഗൽ ജുവല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ. തുടർന്ന് ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, പി ഭാസ്കരന്റെ ആദ്യ വിദ്യാലയം എന്ന കവിത. നാളെ രാവിലെ 7:35 എഫ് എം ഡയറിയുടെ തുടർഭാഗത്ത് സമകാലികം, പുതിയ സംസ്ഥാന സർക്കാർ പ്രതീക്ഷകൾ. 7:50 നോവൽ പാരായണം, യു കെ കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം. നാളെ രാവിലെ 8:05 വിടരുന്ന മുട്ടുകൾ, എറണാകുളം ഗവൺമെന്റ് യു പി സ്കൂൾ ഫോർ ഗേൾസിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ ആദ്യ ഭാഗം. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ വേനൽക്കാല ആരോഗ്യം ആയുർവേദത്തിലൂടെ ഡോക്ടർ കെ എസ് പ്രിയ സംസാരിക്കുന്നു. ഉച്ചയ്ക്ക് 2:00 ആകാശവാണി എഫ് എം വാർത്തകളിൽ തുടർന്ന് ഓർമ്മച്ചിന്ത്, 3:00 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ, 4:00 ആകാശവാണി എഫ് എം വാർത്തകൾ തുടർന്ന് 4:00 വാട്സ്ആപ്പ് സന്ദേശ ഗാന പരിപാടി. വൈകിട്ട് 5:00 ആകാശവാണി എഫ് എം വാർത്തകൾ, തുടർന്ന് പാട്ടിന്റെ നാട്ടുവഴി. പൊള്ളുന്ന ചൂടിൽ ആശ്വാസം പകരുന്ന കടൽ തീരങ്ങൾ, മുനമ്പം, ചെറായി, കുഴിപ്പിള്ളി, വളപ്പ്, പുതുവൈപ്പ് തീരങ്ങളിലൂടെ ഒരു യാത്ര അവസാന ഭാഗം. നാളെ വൈകിട്ട് 5:00 ആകാശവാണി എഫ് എം വാർത്തകളെ തുടർന്ന്. നാളെ രാത്രി 8:05 യുവവാണി. ബാംഗ്ലൂരിൽ നടന്ന വേൾഡ് യൂത്ത് പാർലമെന്റിൽ പങ്കെടുത്ത NSS വോളണ്ടിയർ ഗായത്രി ജയൻ കൃഷ്ണനുമായി അഭിമുഖം അവസാന ഭാഗം. നാളെ രാത്രി 9:30 തിരനോട്ടം, അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ പ്രക്ഷേപണം ചെയ്യുന്ന നാടകങ്ങളുടെ അണിയറ വിശേഷങ്ങൾ തിരുവനന്തപുരം റിലെ. രാത്രി 10:30 പഴയ ഹിന്ദി തമിഴ് ചലച്ചിത്ര ഗാനങ്ങളുമായി ഗാനമഞ്ജുഷ. നാളെ രാത്രി 10:30. നാളെ ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന ചില പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇതുവരെ കേട്ടത്.

ശ്രോതാക്കളിതോടുകൂടി ഇന്നത്തെ എഫ് എം ഈവനിംഗ് ഇവിടെ പൂർണ്ണമാവുകയാണ്. വൈവിധ്യമാർന്ന നിങ്ങളുടെ ഇഷ്ടപരിപാടികളുമായി എഫ് എം ഈവനിംഗ് വീണ്ടും കേൾക്കാം നാളെ വൈകിട്ട് 7:35. ഏവർക്കും സുഖാശംസകൾ.

ഇപ്പോൾ നാടകഗാനങ്ങൾ കേൾക്കാം. ആദ്യം അമരം എന്ന നാടകത്തിൽ തെന്നൽ പാടിയത് രചന പൂച്ചാക്കൽ ഷാഹുൽ ഹമീദ്, സംഗീതം കുമരകം രാജപ്പൻ.

നാടകഗാനങ്ങളിൽ അടുത്ത ഗാനം പാടിയത് ദീപു, നാടകം അലങ്കാരച്ചെപ്പ്. രാജീവ് ആലുങ്കലിന്റെ വരികൾ, സംഗീതം പള്ളുരുത്തി രാജു.

ഒരു ഗാനം കൂടി കേൾക്കാം. ചെമ്പകം എന്ന നാടകത്തിൽ എം പി ഷൺമുഖൻ പാടിയത്. ഈ ഗാനത്തിൻ്റെ രചനയും സംഗീതവും ബിപിൻ നടേശൻ മാസ്റ്റർ.

ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 9 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം ഗ്രാൻഡ് മാസ്റ്റർ എന്ന ചിത്രത്തിൽ വിജയ് യേശുദാസ് പാടിയത്. ഗാനരചന ചിറ്റൂർ ഗോപി, സംഗീതം ദീപക് ദേവ്.

ചിത്രം ഓർഡിനറി. ഗായകർ കാർത്തിക്, ശ്രേയ ഘോഷാൽ. ഗാനരചന രാജീവ് നായർ. സംഗീതം വിദ്യാസാഗർ.

ചിത്രം ബാച്ചിലർ പാർട്ടി. നിഖിൽ മാത്യു, ശ്രേയ ഘോഷാൽ എന്നിവർ പാടിയത്. റഫീഖ് അഹമ്മദിന്റെ വരികൾ, രാഹുൽ രാജിന്റെ സംഗീതം.

ചലച്ചിത്ര ഗാനങ്ങളിൽ ഒരു ഗാനം കൂടി കേൾക്കാം. കാസനോവ എന്ന പടത്തിൽ വിജയ് യേശുദാസ്, ശ്വേതാ മോഹൻ എന്നിവർ പാടിയത്. ഈ ഗാനത്തിൻ്റെ രചനയും സംഗീതവും ഗൗരി ലക്ഷ്മി.

ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 9:59 56:46. ഇനി 10 മണിക്ക് ദേശീയ സംഗീത പരിപാടി കേൾക്കാം.

0: अभी आप सुन रहे थे राजकुमार मजुमदार का संतूर पर बजाया राग आभोगी। इसी के साथ आज का संगीत का अखिल भारतीय कार्यक्रम अब यहीं संपन्न होता है। आपके साथ तबले पर संगत कर रहे थे उजित उदय कुमार। ये कार्यक्रम आकाशवाणी के दिल्ली केंद्र के स्टूडियो में रिकॉर्ड किया गया और इसे आकाशवाणी के दिल्ली केंद्र से ही प्रसारित किया गया।
1: You just heard Santoor recital by Rajkumar Majumdar. With this, we come to the end of tonight's national program of music. He was accompanied on tabla by Ujit Uday Kumar. This program was earlier recorded in the studios of Akashwani Delhi. This broadcast came to you from the Delhi station of Akashwani.
2: Akashwani Kuchi FM 102.3.
3: അഖില കേരള റേഡിയോ നാടകോത്സവം 2026 മെയ് 10 മുതൽ 18 വരെ എല്ലാ ദിവസവും രാത്രി 9:30 നിങ്ങളുടെ സ്വന്തം ആകാശവാണിയിൽ കേൾക്കാം.
4: മെയ് 10 നാടകോത്സവത്തിന്റെ ആമുഖമായി തിരനോട്ടം,
3: തുടർന്ന് മെയ് 11 തിരുവനന്തപുരം നിലയത്തിന്റെ ദൈവത്തിൻ മനം ആരു കണ്ടു,
4: 12 കോഴിക്കോട് നിലയത്തിന്റെ മടക്കം,
3: 13 തിരുവനന്തപുരം നിലയത്തിന്റെ ജീവിതോത്സവം,
4: 14 തൃശൂർ നിലയത്തിന്റെ സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം,
3: 15 കണ്ണൂർ നിലയത്തിന്റെ മൗനസാക്ഷി,
4: 16 കോഴിക്കോട് നിലയത്തിന്റെ കാൺക കടലിനെ കൺതുറക്കാതെ,
3: 17 കൊച്ചി നിലയത്തിന്റെ കടങ്കഥയിലെ വിരുന്നുകാരൻ എന്നിവ ഈ ഉത്സവവേദിയിൽ അണിനിരക്കുന്നു.
4: മെയ് 18 നാടകോത്സവത്തിന്റെ അവലോകനത്തോടെ ഈ ശ്രവ്യ വിസ്മയം പൂർത്തിയാകും.
3: കേരളത്തിലെ മുഴുവൻ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ഈ അസുലഭ നിമിഷങ്ങൾക്കായി കാതോർക്കാം.

ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ 59:44. ഇനി 11 മണിക്ക് ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ കേൾക്കാം ഡൽഹിയിൽ നിന്നും.

FM ബാൻഡിൽ അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:48 ആരംഭിക്കും. ഏവർക്കും സുഖനിദ്രയോടെ ശുഭരാത്രി. ജയ് ഹിന്ദ്.